0: തിരിച്ച് വന്നിട്ട് നാട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ തന്നെ ആയി. ഞാൻ എൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ രീതിയിൽ കൃഷി
1: കൃഷി
0: നമ്മളെ ആവശ്യങ്ങൾക്കില്ല പച്ചക്കറിയൊക്കെ
1: അങ്ങനെയാണ് ഒരു എയിം
0: ഉണ്ടായിരുന്നു.
1: ആ
0: പിന്നെ എന്നെ വെച്ചോളം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഒരാൾ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ മന്തികട മറ്റൊന്നിനെ മന്തികട തുടങ്ങാൻ പറഞ്ഞാൽ ആ പരിപാടിയാണ് എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഒരാൾ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ഇന്നോവേറ്റീവ് ആയിട്ടില്ല, ഒരു പരിധിവരെ ഒഴുക്കിനെതിരെ ഞാൻ കുറച്ചുകൂടി താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായപ്പോൾ ഞാൻ ഈ പച്ച വത്തക, ഇറാനി വത്തക, അത് നാട്ടിലൊന്ന് കൃഷി ചെയ്ത് നോക്കി. കുഴപ്പമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട്, ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിൻ്റെ ഉഷാദ്, ഞങ്ങൾ രണ്ടാളും കൂടി വത്തക നട്ടു. കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ടും ഓനെ ഇലക്ട്രിക്കൽ ഫീൽഡ് തിരക്കായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടും പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങി, പച്ചക്കറികളൊക്കെ. അതോടൊപ്പം തന്നെ നെല്ല്, നമുക്ക് സ്വന്തമായിട്ട് ജ്യേഷ്ഠനാണെങ്കിലും കുറച്ച് ഒരു 60 സെൻറ് സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
1: അന്ന് തുടങ്ങിയതാണ്?
0: ആ തുടങ്ങി.
1: എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്.
0: ആ ചെയ്യുന്നുണ്ട്. അത് നെൽകൃഷിയിലൊക്കെ പൊതുവേ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ മടിയാണ്, നെല്ലിടാൻ മടിയാണ്. അപ്പോൾ ഞാൻ പാട്ടത്തിനെടുത്തായിട്ട് വാഴ കൃഷിയൊക്കെ കൊടുക്കും, ആ വരുമാനം കൂടുതലാണെന്ന് പറയല്. എൻ്റെ ഇപ്പോൾ നെൽകൃഷി നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വളവും കൂലിയൊക്കെ അതിൽ ചെറിയൊരു സംഖ്യ സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ വൈക്കോലിറ്റാലും കിട്ടും. പിന്നെ നമുക്ക് നല്ല സാധനം കഴിക്കും ചെയ്യാലോ, നെല്ല് കിട്ടുന്നില്ലേ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇതാക്കി. ഈ കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ പിന്നെ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരിയായി ഓർഗാനിക് റൈസായിട്ട് ഞാൻ വിൽപ്പന നടത്തുകയാണ്. 90 രൂപ ഒരു കിലോ വെച്ചിട്ട് എൻ്റെ അരിയാണ് വിൽപ്പന നടത്തുന്നത്.
1: എപ്പോഴും ആ
0: കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അരി തീർന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ 4.5 ക്വിന്റൽ അരി ഞാൻ
1: അങ്ങനെ വിറ്റു. ഓർഗാനിക്
0: ഇപ്പോൾ എന്നോട് അരി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുള്ള് കഴിഞ്ഞ ഈ ഫുള്ള് ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പകുതിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാനത് പിന്നെ ഇനി അടുത്ത സീസണിൽ ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ. ഈ നട്ട നെല്ല് ഞാൻ പിന്നെ ഫുള്ള് അരിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്നലെ എന്നെ ഒരാൾ
1: അതിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന അങ്ങനെ അത്
0: അസിസ്റ്റന്റ് പകുതി ഗവൺമെന്റ് കൊടുത്തായിരുന്നു. ഞാൻ സപ്ലൈക്കൊക്കെ കൊടുത്തു. മാത്രമല്ല ഞാനിത് സപ്ലൈക്ക് കൊടുക്കാൻ എനിക്കൊരു മടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി ചെയ്തതാണ്. ഈ നെല്ല് ഓർഗാനിക്കാണ്. ഈ ഒരു സാധനവും കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. അമിതമായിട്ട് രാസവളം കീടനാശിനി ഇട്ടോ കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. ഒരേ വിലയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം കഴിഞ്ഞു. നല്ലൊരു സാധനത്തിൻ്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഇത് പകുതി അരിയാക്കിയത്. ഇനി വിൽപ്പന നടത്തില്ലേ നമുക്ക് വീട്ടിൽ കഞ്ഞിയേക്കാലോ എന്നുള്ള ഒരു ഇതിലെ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണച്ചന്ത ഉണ്ടായിരുന്നു നമ്മളെ കുന്നമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തയിൽ എൻ്റെ അരി ഉണ്ടായിരുന്നു. കുന്നമംഗലം ബ്ലോക്കിൻ്റെ കീഴിലെ പിന്നെ 10 കൃഷിഭവൻ്റെ കീഴിൽ ഓണച്ചന്തയിൽ ഈ 10 കൃഷിഭവനിലെ എൻ്റെ അരി നല്ല ബ്ലോക്ക് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എനിക്കെല്ലാം സെയിലായി കിട്ടി. ആ റേറ്റിന് 90 രൂപയായിട്ട് അവർക്ക് കൊടുത്തു. ഓലും നമുക്ക് പൈസ തന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ മനിയാന്ന് തന്നെ ഒരാൾ വിളിച്ച് അരി ഉണ്ടോ ചോദിച്ചാൽ ആകെ 2 ക്വിന്റൽ അരി വേണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് നെൽകൃഷി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാല്യൂ അഡീഷനിലെ എന്ത് സംഗതിയും വാല്യൂ അഡീഷനിലേക്ക് ആകുമ്പോഴേ നമുക്ക് ലാഭത്തിലേക്ക് വരുള്ളൂ.
1: അപ്പം അതിലിപ്പോൾ സാധാരണ കർഷകർക്ക് പിന്നെ ഒക്കുന്നില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും?
0: ഒന്ന് നമ്മൾ മെനക്കെടാൻ തയ്യാറല്ലത്. ഇതിന് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ പണിക്കാരെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും റിസ്ക് ഇല്ലല്ലോ. മറ്റത് വാഴക്കൃഷിക്കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഒന്നിച്ച് കിട്ടുകയാണല്ലോ. ആ അതുകൊണ്ട് ഇതായിരിക്കാം.
1: പിന്നെ അതുപോലെ നെൽകൃഷി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ
0: എനിക്ക് പപ്പായ കൃഷി. പപ്പായ പൊതുവേ ഇപ്പം നമ്മൾ ഗുണ്ടൽപേട്ടയിലൊക്കെയാണ് പപ്പായ ഉണ്ടായാലും നമ്മളവിടെ ആരും പപ്പായ അങ്ങനെ നടാറില്ല പൊതുവേ. പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിൽ അപ്പോൾ 3-4 വർഷം പോകുന്നു ആദ്യമായിട്ട് പപ്പായ നട്ടത്.
1: ആ പപ്പായ തോട്ടത്തിൽ ഗ്രീൻ വാലി സ്കൂൾ, ആ
0: ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു. അവര് ഒക്കെ കൃഷിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക്.
1: എനിക്ക് പപ്പായ നമ്മളെ നാട്ടിൽ ഇപ്പം പറഞ്ഞപ്പോ പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മളെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കാണുന്ന പപ്പായ തമിഴ്നാട്ടിൽ നിന്നോ
0: കർണാടകയിലേ.
1: പിന്നെ നമ്മളെ നാട്ടില് ഈ ഒരു ഏരിയയിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെ പോലെ അതുപോലെ പപ്പായ കൃഷി ചെയ്യുന്ന ടീമുണ്ടോ?
0: ഉണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ചേന്നമംഗലൂർ ഒരാളുണ്ട്. പിന്നെ ആർക്കൊക്കെ കുറച്ചെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞാൻ എനിക്ക് തൈ എത്തുന്നതിന്റെ പുറമെ തന്നെ നമ്മളെ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇടും. പപ്പായത്തായി ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർ 2-3, 5, 10, 100, 150 തൈയൊക്കെ വാങ്ങി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൃഷിയും കാണാൻ നല്ല രസമാണ്, ഉണ്ടായി കാണാൻ. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കൃഷിയും വിജയിക്കുള്ളൂ. പ്രത്യേകിച്ച് പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. അതിന് ആവശ്യമായ മൂലകങ്ങൾ, അതിന് കാര്യമായിട്ട് വേണ്ടത് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഈ സിങ്ക്, പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, ബോറോണ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ കുറവുണ്ടാവുമ്പോഴാണ് ഈ കുരുടിപ്പ് എലമ്പലി പുള്ളിയൊക്കെ വരിക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ടവറിൻ്റെ ചുവട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഭൂലോക വിഡിത്താണ്, ടവർ തെറ്റി യാതൊരു ബന്ധവുമില്ല. ഇതിന് ഈ എന്തുണ്ടെങ്കിലും ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിലെ സിഗ്നലായിട്ട് നമുക്ക് ഈ മഞ്ഞളിപ്പ് ഒക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇന്നില്ല, നാളേക്ക് ആവുംതോറും അത് അധികമാവുള്ളൂ സോക്കട്.
1: ശരിക്കും എപ്പോഴാണ് സീസൺ ഉണ്ടോ പപ്പായക്ക്?
0: പൊതുവേ സീസണാണ്, വേനൽക്കാലത്താണ് പപ്പായ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
1: എത്ര അതിൻ്റെ വിളവെടുപ്പിന് എത്ര സമയം എടുക്കും?
0: നമ്മൾ പപ്പായ നട്ടിട്ടുണ്ടെങ്കിൽ 2-2.5 മാസം കൊണ്ട് പൂവിടാൻ തുടങ്ങും.
1: ആ
0: പിന്നെ ഒരു 5 മാസം 4.5 മാസം 5 മാസം മൂപ്പിനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പപ്പായ, ഞാൻ എവിടെയും ആരോടും ചോദിക്കാതെ ഞാൻ എന്തൊരു സ്വന്തം ഇഷ്ടത്തിനാണ് പപ്പായ നട്ടത്.
1: ഒരേ
0: അന്ന് ഞാൻ 150 മരം നട്ടു. നല്ല മഴക്കാലത്തെ നട്ടിരുന്നത്. മഴയോട് കൊണ്ടിട്ട് 100-ലധികം പപ്പായത്തെ ചീഞ്ഞട് പോയി. എനിക്കറിയില്ലല്ലോ ഇത്, ആരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഒരു യൂട്യൂബ് ഞാൻ നോക്കാറില്ല, വിശ്വസിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തൈ വാങ്ങി, നമ്മൾ കപ്പൊക്കെ കൂടെ എടുക്കും പോലെ കൂടെ എടുത്തിട്ട് ഞാൻ നട്ടു. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. 3.5 വർഷം മുമ്പ് അതിമേൽ ഇപ്പോഴും ചില മരങ്ങൾ ഇപ്പോഴും എനിക്ക് കായ കിട്ടുന്നുണ്ട് അതിമേൽ. ആ മരങ്ങൾ ആ തോട്ടം അവിടെ നിർത്തിയാണ് ഞാൻ. ഇതര വീണു പോകുന്നല്ലാതെ മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല. അതിന് ശേഷം നട്ടതൊക്കെ കുറെയൊക്കെ പോയിപ്പോയി. പാടത്തൊക്കെ നട്ട വെള്ളക്കെട്ടൊക്കെ വന്നിട്ടൊക്കെ പോയിപ്പോയി മരങ്ങൾ.
1: പിന്നെ അതിൽ പപ്പായ നടുന്നതിൻ്റെ ചില രീതികളും മെത്തേഡുകളും കാര്യം താല്പര്യമുള്ള ആളുകൾ
0: എൻ്റെ, ഞാൻ തൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറയാറ്, ഒരു 2-1.5 അടി ക്യൂബിക്കിൽ നല്ലൊരു കുഴിയെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കുമ്മായിടുക. കുമ്മായിട്ടൊരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കോഴിവളോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു കൊട്ട കോഴിവള ഞാനിടാറ്. കാരണം നമ്മളൊക്കെ ഇപ്പം ഏറ്റവും വില കുറഞ്ഞതായിട്ട് കിട്ടുന്ന ഒരു ജൈവവളം കോഴിവളമാണ്. ഈ കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് മൂടി നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മോട്ടർ വെച്ചിട്ട് നല്ലോണം നനക്കുക. നല്ലോണം നനക്കുമ്പം അതൊന്ന് ഇതായി വരും, ശരിക്കും ഒന്ന് പൊതിർന്ന് വരുമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പായത്തായി നട്ടു കൊടുക്കുക.
1: ശരി,
0: അപ്പോൾ നല്ല കരുത്തിൽ വരും. ഞാൻ കൃഷീൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കാര്യം കൂടി നോക്കാതെയാണ്, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിനൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങൾ അപ്ലൈ ചെയ്യണം. രാസവളങ്ങൾ വേണ്ട സ്ഥലങ്ങൾ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഴക്കൃഷിയാണെങ്കിലും പലരും ചെയ്യുന്നത് രാസവളം കണ്ടമാനം കൊടുക്കുക. കൂടുതൽ രാസവളം കൊടുത്തിട്ട് കായ് വല്ല കുറച്ച് തൂക്കം ഉണ്ടാവും, തടിപ്പും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കുറവുണ്ടാവും. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ പഴുക്കാത്ത പ്രശ്നം എന്തൊക്കെ വന്നു പറഞ്ഞിട്ട് എന്തോ ഒരു കണ്ടൻറ് യൂറിയ എന്തോ കണ്ടൻറ് കൂടിയാന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഇതിനൊക്കെ കണ്ടമാനം രാസവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്.
1: അതിൻ്റെ രൂപം തന്നെ മാറ്റാം.
0: പിന്നെ കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂറിഡ എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൊക്കെ ഇടുന്നുണ്ട്. കാരണം കുരുടിപ്പ് വരില്ല, പുയ്യിൻ്റെ ശല്യം എന്താ, അതിനൊരു വണ്ടിൻ്റെ ആക്രമണം ഉണ്ട്, അതൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇടുന്നുണ്ട്. അത് മാരകമായ സാധനമാണ് ഈ ഫ്യൂറിഡ എന്ന് പറയുന്ന സാധനം. ഒരു എവിടെ ഒന്ന് വായിച്ചായിട്ട് തോന്നുന്നുണ്ട് ഞാൻ. ഒരാൾ കർണാടകയിൽ പോയപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം കണ്ട്, ആ തോട്ടം കണ്ടപ്പോൾ അയാൾ അവിടെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മറ്റും ഉണ്ടല്ലോ ഈ സാധനം ഇട്ട് കൊടുക്കണേ ഈ ഫ്യൂറിഡ. ഈ ഉറുമാമ്പായ നമ്മൾ ക്യാൻസറിന് കൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി തിന്നണ്. അപ്പം നമുക്കറിയുന്നില്ല. അപ്പോൾ ഒരുവിധം സാധനത്തിലൊക്കെ വിഷമുണ്ട് പുറത്തുനിന്ന് വരുന്നത്. ഞാൻ പല വിദേശത്തുള്ള പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഈ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പച്ചക്കറി അവിടെ വാങ്ങരുതിട്ടോ. കാരണം നമുക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഉണ്ടോ എന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ. അതിലൊക്കെ കണ്ടമാനം ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പച്ചക്കറി പിന്നെ അങ്ങനെ വല്ലാതെ ചെയ്യാറില്ല, നമ്മളാവശ്യങ്ങൾക്ക് ഇപ്പം ചെയ്യുന്നത് ഞാൻ. കാരണം പച്ചക്കറീൻ്റെ ഹാർവെസ്റ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വെണ്ട പയറൊക്കെ നല്ല അന്നാന്ന് വിളവെടുക്കണം. വെണ്ട രാവിലെ പറിച്ചിൻ്റെ വൈകുന്നേരത്തേക്കാണെങ്കിൽ മൂത്തു പോകും. അപ്പം എൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് പണി ഉള്ളത് കൊണ്ട് അത് പറിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോയിപ്പോയി. ഈ കഴിഞ്ഞ സീസണിൽ ചിരങ്ങ നട്ടു. ചിരങ്ങ നട്ടപ്പോൾ ഒരു 4-5 ക്വിന്റൽ ചിരങ്ങ പാടത്തു നിന്നു മൂത്തു പോയ. കാരണം പറിച്ചാൻ കഴിഞ്ഞില്ല, എൻ്റെ പണിക്ക് പോകണെനിക്ക് പണിക്ക് പോകുമ്പോൾ കഴിയില്ല. അതുകൊണ്ട് അത് മാത്രമല്ല ചിരങ്ങക്ക് വിലയില്ല. അപ്പം നമ്മളത് കടിച്ചടിച്ച് കൂടെ വിറ്റ് നമ്മൾ കിട്ടുന്ന ആ ലേബർ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒഴിവാക്കാൻ നല്ലതെന്ന് അങ്ങനെ എടുത്തില്ലായിരുന്നത്. ആർക്കൊക്കെ വന്ന് പറിച്ചു കൊണ്ടുവരുന്നു. എൻ്റെ കുറേ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോടൊക്കെ പിന്നെ കോഴിക്കോടൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഓരോ വന്ന് കുറേ പറിച്ചു കൊണ്ടുവരുന്നതെന്ന് ഞാൻ.
1: അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇടകൃഷികളായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന പപ്പായ പിന്നെ കൂവ കൃഷി.
0: കൂവ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ തെക്കൻ കേരളത്തിൽ അങ്ങോട്ടൊക്കെ വരുന്നത് വെള്ളക്കൂവയാണ്, പിലാത്തി കൂവ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ. അതാണ് ഈ നീലക്കൂവ പൊതുവെ ആ ഭാഗത്തേക്കില്ല, നമ്മളീ മലബാർ മേഖല നീലക്കൂവ ഉള്ളൂ.
1: അതിൻ്റെ പ്രത്യേകത എന്താ?
0: കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് നീലക്കൂവയിലാണ്. നീലക്കൂവ ഞാൻ ഈ പ്രാവശ്യം 4 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്.
1: എവിടെയാണ് സ്ഥലം?
0: അത് ഇവിടെ നെല്ലിക്കാവറമ്പിലൊരു സ്ഥലമുണ്ട്, ഇനി വല്ല കുറച്ചപ്പുറത്ത് നാട്ടിലുണ്ട് ഒക്കെ ഉണ്ട് നീലക്കൂവ. അപ്പോൾ നീലക്കൂവൻ്റെ പൊടി കുറച്ചുകൂടി റിസ്ക്കാണ് അതിന്റെ പൊടി പ്രോസസ്സിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്.
1: പക്ഷേ
0: അതിന്റെ ഒരു യന്ത്രം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ കണ്ടിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ അതിനോട് ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പൊ തുടങ്ങണം അതിന്റെ പണിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാൻ തന്നെ പ്ലാൻ.
1: അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ കൃഷി ഉണ്ട്, അതിന്റെ അതുകൂടെ തന്നെ പിന്നെ പ്ലംബിംഗ് ഉണ്ടായിട്ട്, ഈ പ്ലംബിംഗ് ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യന്ത്രങ്ങളോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ സംവിധാനങ്ങൾ എന്ത് ഉണ്ടാക്കിയുണ്ട് ഐഡിയകൾ വരുമ്പോ?
0: അങ്ങനെ പറഞ്ഞൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇതെല്ലാം കൂടി പിന്നെ ഞാൻ പൊതുവെ ഫുള്ള് ബിസി ആണല്ലോ, അപ്പൊ അതിനിടയിൽ മുഴുവനായി കിട്ടൂല. പൂവന്റെ മെഷീൻ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീസൺ ആകുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് എന്റെ കുറച്ച് വാല്യൂ അഡീഷൻ, ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരികയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭകരമാണെങ്കിൽ വാല്യൂ അഡീഷൻ വരണം. ഇപ്പം ഒരു ഐറ്റം വാല്യൂ അഡീഷൻ ആകുമ്പോൾ അരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നാല് ഐറ്റം അരിയാണ് ഞാൻ ഇറക്കുന്നത്. ഒന്ന് നമുക്ക് പുഴുങ്ങിയ ഉണക്കിയ അരി, അത് ചോറിനുള്ളതും കഞ്ഞിക്കുള്ളതും, അങ്ങനെ രണ്ടൈറ്റം നമ്മൾ കുറിയരി എന്ന് പറയും. പിന്നെ പുഴുങ്ങാതെ അങ്ങനെ തന്നെ കുത്തിയ അരി, രണ്ടും തവിടോട് കൂടിയുള്ളതാണ്. അപ്പൊ പുഴുങ്ങാതെ ഉണക്കിയതാകുമ്പോൾ നല്ലോണം തവിട് 100% തവിട് മേലെ ഉണ്ടാവും. അപ്പോൾ എന്തൊരു വിത്തിൻ്റെയും ഈ ആ സ്കിന്ന് പിന്നെ അത് കുറച്ച് നല്ല പ്രോട്ടീനുള്ള സാധനമാണ് പോലും. ഈ എന്തൊരു വിത്തും പിന്നെ അതിൻ്റെ ആ തൊലി ആ തവിട് ഭാഗം മത്തങ്കൂരൊക്കെ ഞാൻ സ്ഥിരം കഴിക്കുന്നത്. മത്തങ്കൂരിൻ്റെ ഇടയിൽ പച്ച സ്കിൻ ഉണ്ടല്ലോ, ആ സാധനം ആണ് അതിൻ്റെ ഉള്ളിലെ സാധനത്തെക്കാളും പ്രോട്ടീൻ. ഈ അരിനേക്കാൾ നല്ല സാധനമാണ് തവിട്, അതിൻ്റെ പുറമല്ല തവിട് എന്നാണ് നമ്മൾ പല ക്ലാസ്സിനും പോകുമ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞാൻ കൃഷിഭവൻ്റെ ഒരു ഇതിൽ നാഷണൽ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ തൃച്ചി കൃഷ്ണപ്പള്ളി, അവിടെ പോയിരുന്നു. അവിടുന്ന് ബനാന കൃഷിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തപ്പം ഒരു കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ പിന്നെ നേന്ത്രപ്പഴം പിന്നെ തൊലി അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നാരുണ്ടാവും, ആ നാരാണ് ആ ബനാനേക്കാളും പ്രോട്ടീനുള്ള
1: സാധനം.
0: അത് നമ്മൾ കളയാ അല്ലേ, അത് വളരെ ഹെൽത്തി സാധനമാണ്, അത് കളയരുത് എന്ന് അവർ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സയൻറ്റിസ്റ്റുമാർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ എന്തൊരു സാധനവും നമ്മളെ പറമ്പിലുണ്ടായത്, ചക്ക ആയാലും മാങ്ങ ആയാലും എന്ത് സാധനവും അതിനൊക്കെ ഉള്ള സാധനം വേറല്ല. പുറമെന്ന് വാങ്ങുമ്പോ
1: പ്രത്യേകിച്ച്
0: പുറമേന്ന് മീൻസ് പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. അതിന് കീടനാശിനി ഉപയോഗിക്കുന്നതും അതിന് രാസവളം ഉപയോഗിക്കുന്നതും ലിമിറ്റേഷൻ ഉണ്ടാവും. മറ്റത് കണ്ടമാനിടുകയാണ് പുറമേന്ന് വരുന്നത്.
1: അപ്പോ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മള് പിന്നെ ഈ രാസവളങ്ങൾ ഇല്ലാതെ അധികം ജൈവവളം വെച്ചിട്ടുള്ളതാണ് മുൻകാലങ്ങൾ പിന്നെ
0: ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലത്തായിട്ട് രാസവളം കുറച്ച് യൂസ് ചെയ്യുന്നു, കുറേശ്ശെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കൃഷി വലിയ സക്സസ് അല്ല. അത് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്ത് കുറഞ്ഞ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ചെയ്ത സ്ഥലം ലേശൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മണ്ണെടുത്ത സ്ഥലമായിരുന്നു, ആ മണ്ണില് കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അതിൽ ഇനിയും രാസവളവും ജൈവവളവും കണ്ടമാനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കായ് നിന്നാൻ പറ്റില്ല രാസവളം. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും, പിന്നെ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല. എനിക്ക് അതിൽ വിളവ് വളരെ കുറവാണ്. അതിന് വേണ്ടി ഞാൻ ഗ്രീൻവാലിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു വയൽ അതിൽ ജൈവവളം മാത്രം 100% ജൈവവളമാണ് ഞാൻ ചെയ്തതിൽ. ആ എൻ്റെ പപ്പായ ഇവിടെ നാട്ടിൽ അവർക്ക് നാട്ടിലെ ഷോപ്പുകാർക്ക് 20 rupees ആയിട്ട് ഗുണ്ടൽപേട്ടയിലെ സാധനം കിട്ടുമ്പോൾ നമ്മളതിന് വേറെ വില തരൂല. കാരണം പിന്നെ ആൾക്കാർ വില കുറഞ്ഞ ഏതാ നോക്കിയാൽ വാങ്ങുന്നത്, ക്വാളിറ്റി ആൾക്കാർ നോക്കുന്നില്ല. അപ്പോൾ ഓനെ തരാൻ പറ്റില്ല, നാട്ടുകാർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടുള്ള ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു വണ്ടിയിൽ റോഡ് സൈഡ് വിൽക്കുന്ന ആളെ എൻ്റെ കൊണ്ട് പപ്പായ വാങ്ങാറ്. ഓനെനിക്ക് എൻ്റെ സൈറ്റിൽ വന്നിട്ട് 40 rupees ആയിട്ട് പപ്പായ തൂക്കി കൊണ്ടുപോകാൻ, ഓന് പിന്നെ റോട്ടം വെച്ച് വിറ്റിട്ട് ആ സാധനം വാങ്ങിയിട്ട് പിന്നെ അത് ചോദിച്ചു വരികയാണ് ആളുകൾ. 2 days കഴിഞ്ഞ് പഴുത്തത്ത് നിന്നിട്ട് ചോദിച്ചു വരിക. അങ്ങനെ ഒരു തവണ അവന് കടവ് റിസോർട്ടിൻ്റെ പപ്പായ കൊടുത്തു, ഒരു 50 kilos പപ്പായൊക്കെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊടുത്ത് കൊണ്ടുകൊടുത്ത് അത് 2nd time പോലെ 2 quintals വേണമെന്ന് പറഞ്ഞു പപ്പായ. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ രാസവളം ഇടാതെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പോലീസ പറയല്ല ഞാൻ പറഞ്ഞത്, രാസവളം ഇടാതെ ചെയ്യുന്ന ഓർഗാനിക് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ രാസവളം ഇടാതെ ഓർഗാനിക്കായി ചെയ്യുമ്പോൾ വില കൂടുതൽ കിട്ടണം. അല്ല ഞാൻ ഒക്കൂല, അല്ല ഞാൻ ഒക്കൂല ഓർഗാനിക്. അതുകൊണ്ടാണ് നമ്മളെ കർഷകർ രാസവളം ഉപയോഗിച്ചാൽ ചെയ്യുന്നത് എനിക്ക്
1: തോന്നുന്നത്.
0: അപ്പോൾ ഓർഗാനിക് സാധനങ്ങളുടെ വിൽപ്പനക്കുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മളെ നാട്ടിൽ തുടങ്ങുന്ന ഒരു പ്ലാനും കൂടി മനസ്സിലുണ്ട് എനിക്ക്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രമല്ല കർഷകരോട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ ഒരാളെ വെച്ചിട്ട് വിൽപ്പന നടത്തുക, അങ്ങനെ ഒരു പ്ലാന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചാൽ മനിയാണ് ഒരാളോട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ. അപ്പോൾ കൃഷി പിന്നെ എന്താ വെച്ചാൽ വാല്യൂ അഡീഷൻ എന്നെ വരണം, എന്നാലെന്നെ കൃഷി കുറച്ചും കൂടി ലാഭത്തിലേക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ വാഴ, നമ്മൾ വാഴനോട് ആകെ ഉണ്ടാക്കുന്നത് പഴം പഴുപ്പിച്ച് കഴിക്കുക, പിന്നെ ചിപ്സ് ഉണ്ടാക്കുക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു നേന്ത്രവാഴൻ്റെ അടുത്ത് എന്നാലും നമുക്ക് 80 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും.
1: ഒരു നേന്ത്രവാഴ,
0: ആ നേന്ത്രവാഴ. അപ്പം നേന്ത്രവാഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണികാമ്പ്, എന്താ പറയാ, വാഴപ്പിണ്ടി,
1: വാഴപ്പിണ്ടി,
0: വാഴപ്പിണ്ടി നമുക്ക് കറി വെച്ചു. ഉപ്പേരിയൊക്കെ ആക്കുക, അതിന്റെ പുറമെ അതിനോട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അതിനോട് അതിന്റെ നീര് എടുത്തിട്ട് അതിന്റെ എന്താ ജ്യൂസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്ത അച്ചാറ്, വാഴക്കൂമ്പ് അച്ചാറിടുന്നുണ്ട്, നമ്മൾ എണ്ണിതട്ട എന്താ പറയുക, വാഴക്കൂമ്പ് അതിനോട് അച്ചാറിടുന്നുണ്ട്. പിന്നെ വാഴപ്പിന്റെ പോള എന്താ പറയുക, അത് ഉണക്കിയിട്ട്, നല്ലോണം ഉണക്കിയിട്ട് വീണ്ടും എല്ലാം ഇതാക്കിയിട്ട് അത് അതിൻ്റെ ഫൈബർ നാര് വേർതിരിച്ചിട്ട് അതിൻ്റെ സിൽക്ക് വെറ്റ് വെച്ചിട്ട് സിൽക്ക് സാരി ഉണ്ടാക്കുന്നുണ്ട്. ആ സാരിക്ക് 2 ലക്ഷം രൂപയൊക്കെ വില ഉണ്ട്. അന്ന് അവിടെ ഞങ്ങൾ കൃഷ്ണാപള്ളി പോയപ്പോൾ ഒരു ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ആ യൂണിറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പരമ്പൊക്കെ മുടിയുന്ന ഒരു ചവിട്ടി, കൊട്ട, ഹാൻഡ് ബാഗ്, ചെറിയ കാരി ബാഗുകൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നെയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരുന്നു. എന്താ തോട്ടിയെന്നോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പേര്. അവരെ അത് അതിൻ്റെ പിന്നിലൊരു മലയാളി ആട്ടോ, അതിൻ്റെ ഹെഡ് ഒരു മലയാളിയാണ് അവിടെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നത്.
1: അതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.
0: അതുപോലെ തന്നെ വാഴക്കപ്പൊടി, വാഴക്ക ഉണക്കി പൊടിച്ചത്. ഇപ്പോൾ ഞാൻ ഇറക്കുന്ന മറ്റൊരു സാധനം കുന്നവാഴക്കൻ്റെ പൊടി, കണ്ണങ്കായ എന്നാണ് ഇതൊക്കെ കേരളത്തിലൊക്കെ പറയുക. കുന്നവാഴക്കൻ്റെ പൊടി ഞാനിപ്പോൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. എനിക്ക് തികയാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കുന്നവാഴക്കൻ്റെ പൊടിയും ചിപ്സും ഉണ്ട്. ഈ കുന്നവാഴക്ക കിട്ടാത്തത് കൊണ്ട് നേത്രവാഴക്കയാണ് ഇപ്പോൾ ഈ രാസവളട്ട നേത്രവാഴക്കയാണ്
1: കുട്ടികൾക്ക്
0: കൊടുക്കുന്നത്. പല സ്ഥലത്തും ഏത്തക്ക പൊടി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം കിട്ടും, സാധനം കിട്ടാനുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പൊടി കൊണ്ട് നേന്ത്രാക്ക പൊടിച്ചിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കാം. ബിസ്ക്കറ്റ്, സ്നാക്സ്, കേക്ക് ഒക്കെ അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ലാഭത്തിലാവുള്ളൂ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റിംഗ് കൂടി വേണം. മാർക്കറ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂവപ്പൊടി, കൂവപ്പൊടിക്ക് എനിക്ക് എൻ്റെ സംരംഭങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക്
1: സംസ്ഥാനം ഈ ഗവൺമെൻറ് തലത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് അത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാല്ല ഇപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാല്ല അതിൻ്റെ അടുത്തൊരു തലത്തിൽ ഒരു കൃഷി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഗവൺമെൻറ് തലത്തിലെ സഹായങ്ങൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ നമ്മളെ നാട്ടിലെ പിന്നെ അങ്ങനെയൊരു സംരംഭകൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലൂടെയും തൻ്റെ ജോലിയോടൊപ്പം തന്നെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ അതൊരു ലാഭകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഇതുവരെയും ഈ എപ്പിസോഡിൽ അബ്ദുൽ മുനീർക്ക നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം. തൽക്കാലം ജനക്ഷേമ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. പപ്പായയും കുവ്വയും പിന്നെ നെല്ലും വിജയകരമായ കൃഷിപാഠങ്ങൾ വിശദീകരിച്ചത് അബ്ദുൽ മുനീർ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം.
3: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
8: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
9: سيد الاستغفار
8: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാഹ്യമായ മോടികളേക്കാൾ ആന്തരികമായ ശുദ്ധിക്ക് മുൻഗണന നൽകാം. പുറംപൂച്ചുകളുടെ അതിപ്രസരണങ്ങൾ ഉള്ള കാലത്ത് അകക്കാമ്പ് കൊണ്ട് നിറക്കാൻ കഴിയുന്ന കർമ്മങ്ങളുണ്ടാവട്ടെ നമുക്ക് എല്ലായ്പ്പോഴും.

ഇന്ന് 2026 സെപ്റ്റംബർ 30 ബുധൻ. ഹിജറ വർഷം 1448 റബിയുൽ ആഖിർ 18. കൊല്ലവർഷം 1202 കന്നി 14.

0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നാണ് എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്. ഒരുപാട് ആളുകൾ സലാം അയച്ച് നമ്മുടെ സാന്നിധ്യം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂടെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ, കൂടെ വിടി അബ്ദുസലാം. സലാം സാറാണ് ഇന്ന് കൂടെ ഉള്ളത്. മാഷാല്ലാ, നമ്മൾ മുമ്പൊക്കെ സലാം സാറെ നേരത്തെ സലാം വായിച്ചത് ആരൊക്കെ നോക്കല്ലേ. ഇപ്പൊ നമ്മള് 6 മണി സമയത്ത്,
1: അതെ അതെ,
0: ലൈവിന്റെ സമയത്ത് ലൈവായിട്ട് ആരുണ്ട് എന്നതാണ്. അബൂബക്കർ സുലൈമാൻ, നഫീസ പി എ താമരശ്ശേരി, റുഷിദ കാളികാവ്, സഫിയ കത്തിരുവങ്ങാടി, മൈമൂന പാറപ്പുറം, ഷാഹിദ വെള്ളങ്കല്ലൂർ, ഷുഹൈബ എം വളപട്ടണം, സഫ്ന മുഹമ്മദ് പാണക്കാട്, മുംതാസ് ബേപ്പൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ബഷീർ എം കെ പോത്താങ്കണ്ടം, മുഹ്സിന ചെലവൂർ, സുഹറ കൽപ്പറ്റ, സുബൈദ കുഞ്ഞിമംഗലം അല്ലേ, യെസ്, ഉമൈറ തൃശൂർ വള്ളാർക്കാട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഒരുപാട് ആളുണ്ട് പേരുകൾ വായിക്കുമ്പോ
1: സലാം പറഞ്ഞു വന്ന ആൾക്കാർ. ഇന്നിപ്പോ
0: ഇന്ന് ബുധനാഴ്ച,
1: യെസ്, ബുധനാഴ്ചക്ക് ആളുകളുടെ ഒരു ആധിക്യം കണ്ടപ്പോ ഇന്ന് എന്ന് വല്ല ചോദ്യം വല്ലതും വന്നോ?
0: ചോദ്യം നമ്മൾ ചോദിക്കണുള്ളൂ, ചോദിച്ചിട്ടില്ല. പുതിയ ആളുകള് മാഷാല്ലാ, നമ്മള് എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആദ്യമായി ലൈവിലേക്ക് ലൈവ് കേട്ട് തുടങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ഫീഡ്ബാക്ക് അയക്കണം.
1: നിങ്ങളുടെ അവർക്ക് പ്രത്യേക സമ്മാനം,
0: ആ പീസിലിടെ താഴെ നിങ്ങളുടെ പിന്നെ ടാബുകളിൽ കാണുന്ന സെന്ററിലുള്ള ബട്ടൺ ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗത്താണ്. പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൊടുത്താണ് നിങ്ങൾ കമന്റ് അറിയിക്കേണ്ടത്.
1: ഇന്ന് വന്ന ആളുകൾ വേഗം പറഞ്ഞോളൂ, ആരൊക്കെയാന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ.
0: റജീന സുനീർ പരിചയമുണ്ട്, പേര്
1: ഇല്ലേ, പരിചയം.
0: ഈ പേര് ഫുള്ളായിട്ട് കാണാത്തത് ഭയങ്കര ഒരു
1: പൂർണ്ണമായിട്ട് പേര് ചില ആൾക്കാരെ
0: അതിനൊരു സെറ്റപ്പ് വേണം.
1: അതെ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, പേര് ഒന്ന് നമുക്ക് ഇവിടെ സ്പേസിന്റെ കുറവുണ്ട്, പുറമെ അവരും തന്നെ നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട് കുറേ. അല്ല, ചിലത് കാണുന്നുണ്ടല്ലോ, കൃത്യമാണല്ലോ. അബ്ദുൽ കരീം പടപ്പനൽ തേവലക്കര,
0: ഫുള്ള് കാണൂല എന്റെ സ്ക്രീനിൽ, ഫുള്ള് കാണാം.
1: ആ അങ്ങനെ, ഓക്കെ, പക്ഷെ എന്തെങ്കിലും കാണുന്നുണ്ട്, അത് മിസ്സപ്പ് റെഡി ആക്കിയോളൂ ഇൻഷാല്ലാ. അല്ല, ചില പേരുകൾ പാരഗ്രാഫ് പേരുകളൊക്കെ ഉണ്ടായാലുണ്ട്, ഇത് ചിലപ്പോൾ കാണലുണ്ട്, ചില സമയത്താണ് പ്രശ്നം തോന്നുന്നല്ലേ.
0: ആശി കാക്കേങ്ങാട്, ആയിഷ മെഹറൂൺ കാരാടൻ, നബീസത്ത് കൊല്ലം, മാഷാല്ലാ ഒരുപാട് ആളുകളുണ്ട്. ആസിയൊക്കെ തിരുവേഗപ്പുര, ആബിദ കാര, ഹാഷി, കുറെ പേരുകളൊക്കെ പരിചയമുള്ള തന്നെ അല്ലേ മാഷാല്ലാ.
1: പുതിയ ആളുകൾ ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയാം, അവര് പറയണം, അല്ലാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല.
0: സഫിയ ബാംഗ്ലൂർ, ഫിദ ഫാത്തിമ പേരാമ്പ്ര.
1: ജസീൽ സാറേ,
0: യെസ്,
1: ഷെഡ്യൂളിലേക്ക് പോകുമ്പോ നമ്മൾ ഇനി
0: മധുരം
1: ഖുറാനിലേക്കാണ് അല്ലേ.
0: ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് മധുരം ഖുറാനിൽ കേൾക്കാനുള്ളത്. സൂറത്തു യാസീനാണ്. യാസീനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചൊരു സംഗതി, ഖൽബുൽ ഖുറാൻ ഏതാന്ന് ചോദിച്ചാൽ യാസീൻ എന്നാണ് പറയാറുള്ളത് എല്ലാവരും. പക്ഷെ ആ സംഗതി സഹീഹായ സംഗതി അല്ല, അത് മൊത്തത്തിൽ ആളുകൾ അങ്ങനെ പറയാറുണ്ടെങ്കിലും സഹിയായ റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് പഠിക്കാനുള്ള വിശാലമായ അർത്ഥങ്ങൾ, വിശദീകരണങ്ങൾ ആവശ്യമായ സൂറത്താണ് സൂറത്ത് യാസീൻ. അതിൻ്റെ അവസാന ഭാഗത്തെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 81 മുതൽ 83 വരെയുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് മധുരം ഖുറാനിലേക്ക്.

0: മാഷാ അല്ലാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, കാരണം നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇവിടുന്നൊരാൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യം അല്ല അത്. വാനലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ കണ്ട ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബ്, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളോടുള്ള സംവേദനം, ആ ഒരു സംസാരം, അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം കണക്റ്റായി പോവുകയാണ്. നോക്കൂ, ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെറും കുറച്ച് നക്ഷത്രങ്ങളാണോ? അല്ല, അനന്തമായ വിശാലതയിൽ അസംഖ്യം നക്ഷത്രങ്ങളും ഗാലക്സികളും നിലകൊള്ളുന്ന നമ്മുടെ ഈ ഭൂമി അതൊരു ഭാഗത്ത് നിലകൊള്ളുന്നു. നമ്മുടെ ഈ ഭൂമി ആ വിശാലമായ പ്രപഞ്ചത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം. ആ ഭൂമിയിൽ തന്നെ ഒരു 75-90% വെള്ളം കൊണ്ട് നിറക്കപ്പെട്ടത്. അതിലുള്ള കരയിൽ അസംഖ്യം ജന്തുജീവജാലങ്ങൾക്കിടയിൽ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ, നിസ്സാരനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ആ മനുഷ്യനിലേക്ക് പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട് മനുഷ്യനെ തിരഞ്ഞെടുത്ത് ഈ മഹാപ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവ് മനുഷ്യനോട് സംസാരിക്കുകയാണ്. സൂറത്ത് യാസീലിലെ ഈ വചനത്തിലൂടെ ഇതൊക്കെ സൃഷ്ടിച്ച എനിക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് അല്ലേ?
1: ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ അവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കുവാനും കഴിവുള്ളവനല്ലയോ? ബല എന്നുള്ളതാണ് അവിടെ വരുന്നത്. ബല എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അതെ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പം കുറച്ചുകൂടിയും ഇതിൽ അമനുവൽ തഫ്സീർ കൊടുത്ത് അല്ലാതെ കഴിവുള്ളവനല്ലാതെ പിന്നെ എന്താണല്ല? യെസ്, അതെ, അവൻ തന്നെയാണ് സർവജ്ഞനായ മഹാസൃഷ്ടാവ്.
0: ഈ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനൊന്നുകൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ കുൻ ഫയകൂൻ. മനുഷ്യൻ സൃഷ്ടിക്കുന്നത് അല്ല, സൃഷ്ടിച്ചു വെച്ച സംവിധാനങ്ങളിൽ നിന്ന് ഓരോന്നിനെയും ഘടിപ്പിച്ചും യോജിപ്പിച്ചും കണ്ടെത്തിയും ചിന്തിച്ചും സമയങ്ങളെടുത്തുമൊക്കെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിൽ കുൻ എന്നുള്ള ഒരൊറ്റ വാക്ക് മതി.
1: പക്ഷെ ഈ ആയത്തുകൾ പഠിക്കുമ്പോഴേ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗമുണ്ട്, ഒരു നുരുമ്പിയ എല്ലാം എടുത്തിട്ട് ചോദിക്കണ്ടല്ലോ, ഇതാരാണ്, പിന്നെ ഇനി ആരാ ഇതിന് പുനരുജ്ജീവിപ്പിക്കാൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വലിയ ഒരു മറുപടിയാണ്, ശരിക്കും വായടപ്പൻ മറുപടിയാണ്. ഇത്രയും ആകാശഭൂമികളെ സങ്കീർണമായിട്ടുള്ള മനുഷ്യ ശരീരം പോലും, സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ഓരോന്ന് പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് റബ്ബ് സുബ്ഹാന തആല അതിനെ സംവിധാനിച്ചിട്ടുള്ളത് മനസ്സിലാവും ഓരോന്ന്.
0: ഇന്നലെ സ്കൂളില് ഹൃദയദിനായതുകൊണ്ട് നമ്മളെ മുബഷിർ സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുട്ടികളെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഗർഭാവസ്ഥയിൽ നിന്ന് ഹൃദയത്തിൻ്റെ മിടിപ്പ് തുടങ്ങുന്നൊരു സമയമുണ്ട്. ഒന്ന് ശ്രോതാക്കൾക്കൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എപ്പോൾ മുതലാണ് ഹൃദയ മിടിപ്പ് തുടങ്ങുന്നത് എന്ന്
1: സെർച്ച് ചെയ്ത് നോക്കാം.
0: സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവരും ടൈപ്പ് ചെയ്യട്ടെ
1: ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ ഒക്കെ.
0: ആ തുടങ്ങിയ സമയം മുതൽ പിന്നെ ഊണും ഉറക്കില്ലാതെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അളവ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിൽ വീട്ടിലേക്ക് എല്ലായിടത്തേക്കും പൈപ്പിൽ വെള്ളത്തിനെങ്കിൽ ടാങ്കിൽ 2000 ലിറ്ററിന്റെ 5000 ലിറ്ററിന്റെ. എന്നാൽ ഒരു മനുഷ്യനല്ല സംവിധാനിച്ച് ഇതുപോലെ ഒരു ടാങ്കിൽ നിന്ന് പോകുന്നൊരവസ്ഥയാണെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും? പകരം ആകെ 300 മീറ്റർ എത്ര അല്ല, ഒരു 300 ഗ്രാം വലുപ്പുള്ള ഹൃദയം, ഒരു മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ അത്ര വലുപ്പുള്ള ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പ്രഷർ കാരണം അതെങ്ങാനാ പുറത്തേക്ക് പൊട്ടുകയാണെങ്കിൽ 2 അളവ് ഉയരത്തിൽ മുകളിലേക്ക് പോകുന്നത് അത്രയാണ്. അത്രയും പവറില്ല ഇത്. ഈ മിടിപ്പ് നിൽക്കുന്നില്ല. നിൽക്കുന്നത് എവിടെയാണ്? അവിടെ ജീവൻ കഴിഞ്ഞു. ആരാണ് ഇതിനെ അദ്ദേഹം പറഞ്ഞു വളരെ വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ, വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻവോളണ്ടറി ആയിട്ട് വളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അനക്കുക. നമ്മൾ വായലാണെങ്കിൽ അണ്ണാക്ക് വരെയുള്ളത് നമുക്ക് വോളണ്ടറി ആയിട്ട് നമ്മൾ തിന്നോളം തിന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻവോളണ്ടറിയാണ്. പിന്നെ പടച്ചാണ് തീരുമാനിക്കുന്നത് അതെവിടെ എത്തണം, എവിടെ ഡൈജഷൻ നടക്കണം, എവിടെയൊക്കെ പ്രവർത്തിക്കണം. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണിന് നമുക്ക് വോളണ്ടറി ആയിട്ട് തന്നിട്ടുണ്ട്, അതിങ്ങനെ കണ്ണ് ചിമ്മാനും തുടക്കാനും പിടിക്കാനും, ഇങ്ങനെ ചില കാര്യങ്ങൾ തന്നതിൻ്റെ അപ്പുറത്തേക്ക് 100-ൽ 10% ഒഴികെ ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്.
1: എന്നിട്ട്
0: ആ എവിടെയാണ് അങ്ങനത്തെ ഒരു പഠിച്ചാണ് എവിടെ എന്ന് ചോദിക്കുന്നത്.
1: ഇതിലെ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നൊരു വിഷയം, ശരിക്ക് ഇങ്ങനെ റബ്ബിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകം ഇനി വരാനുണ്ടോ എന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ അതിനൊക്കെയുള്ള മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അള്ളാഹു എന്തെങ്കിലും ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരനാണ്, ആകാശമാണോ മനുഷ്യനാണോ അതും വേറെ സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൃഷ്ടിക്കാൻ പ്രയാസമുള്ളത് ഏതാണ് ചോദിക്കുന്നുണ്ട്, ആകാശം തന്നെയാണ് പറയുന്നുണ്ട്. ശരിക്ക് അപ്പോൾ ഈ എല്ല് നുരുമ്പിപ്പോയ എല്ല് മാത്രം എടുത്തിട്ട് റബ്ബിനെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയോട് അള്ളാഹുവിൻ്റെ മറുപടിയാണ്, നിസ്സാരനായ മനുഷ്യനെ പോലുള്ളവരെ ഒന്നാമത് ജീവിപ്പിക്കുവാനോ രണ്ടാമത് ജീവിപ്പിക്കുവാനോ അവന് സാധിക്കില്ലെന്ന് കരുതുന്നവനേക്കാൾ വിഡ്ഢിയും നികൃഷ്ടനും പിന്നെ ആരാണുള്ളതെന്നുള്ള ഒരർത്ഥത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു മറുപടി വരുന്നത്. ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഇവിടെയാണ് മറുപടി. എല്ലാം ഉടമപ്പെടുത്തുന്ന എല്ലാ വസ്തുവിൻ്റെയും രാജാധിപത്യം യാതൊരുവന്റെ കൈവശമാണോ അവൻ മഹാപരിശുദ്ധനത്രേ, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
0: അമീരിട്ടി എടത്തനാട്ടുകാരെ പറഞ്ഞു, 5 മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് ഹൃദയത്തിന്റെ മിടിപ്പ് തുടങ്ങുന്നത്. 6 ആഴ്ചയാകുമ്പോ എന്ന് മനാഫ് പാലക്കാഴി
1: ഉത്തരം കിട്ടി.
0: 4 വീക്ക് എന്ന് ഹസീന ഹനീന സുൽഫി അവരൊക്കെ 5-6 ആഴ്ചക്കുള്ളിൽ 4 മാസം, ദാറ്റ് മീൻസ് റഷീദ കെ പറഞ്ഞിട്ടുള്ളത് 4 മന്ത് മുതൽ, 4 മന്ത് പറഞ്ഞാൽ 6 ആഴ്ച എന്ന് പറയുമ്പോൾ 3 മാസം ആ ഒരു അളവ് വെച്ചിട്ടുള്ളതാണ്.
1: 4 ആഴ്ച പറയുമ്പോൾ 1.5 മാസം.
0: ആ 1.5 മാസം, 6 മുതൽ 4 ആഴ്ച വരെ എന്നുള്ളതല്ലേ ഫസ്റ്റ്. അപ്പം ഏതായിരുന്നാലും ഗർഭാവസ്ഥയിൽ തുടങ്ങിയ മിടിപ്പ് നമ്മൾ ഉറങ്ങിയാലും അത് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ചിന്തിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പിന്നെ അപ്പം നമുക്കിനി ഷെഡ്യൂളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണ്ടേ?
1: അതെ,
0: പീസ് ടൈം അവിടെ ബാക്കിയുണ്ട് ജസീൽ സാർ.
1: യെസ്, ഞാനിങ്ങനെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ തുടങ്ങി പറഞ്ഞു തുടങ്ങിയ ഭാഗങ്ങളുണ്ടല്ലോ,
0: അതിങ്ങനെ മുഴുകി പോവാണ്.
1: എന്നാൽ തന്നെയും അതിലടങ്ങുന്ന വാനങ്ങൾ, അതായത് മനുഷ്യൻ, ഒരു കാലത്തും മനുഷ്യന് ഈ അള്ളാഹു സൃഷ്ടിച്ചുള്ള പ്രപഞ്ചം മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു തീരൂല, അത് ഊഹിക്കാൻ പോലും സാധ്യമല്ലെന്നാണ്. അത്രമേൽ വിശാലമായി കിടക്കുകയാണ്. പിന്നെ ഈ ഒരു ഒരു കണക്ക് പറയുന്നുണ്ട്, ഒരു മിടിയില, അതായത് ഒരു കൺ ചിമ്മി അടക്കാനുള്ള സമയം ഒരു സെക്കൻഡ് കൊണ്ട് ഒറ്റ 100,000 186,000 നാഴിക വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം അതിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് മധ്യബിന്ദുവിലൂടെ നേർക്കുനേരെ എത്തിച്ചേരുവാൻ ₹10 കോടി വേണ്ടി
0: വരും.
1: ഇത് മനുഷ്യന്മാരത്തെ കണ്ടെത്തിയ കണക്കാണ്. ഇത് ഇതെത്ര ശരിയാണ് എന്ന് കൃത്യമാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ഗോളാന്തര യാത്രകൾ എത്ര വിജയകരമായി തീർന്നാലും ഈ സൂക്ഷ്മമായ കണക്കും കൈയും അവന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാൻ സാധ്യമല്ല. ഒരു കാലത്ത് മനുഷ്യൻ ഇതൊക്കെ ചുറ്റിച്ചരിഞ്ചരിക്കുന്നു, ഊഹിക്കുവാനും സാധ്യമല്ല. ഇത് കണക്ക് ഏറെക്കുറെ ചെയ്യണമെന്ന് വെച്ചാലും അതിലടങ്ങുന്ന ആകാശലോകം, അവയിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ, നിരവധി സൗരയൂഥങ്ങൾ, ഓരോന്നിൻ്റെയും ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം അതുപോലെ ഭൂമി, അതിലെ സമുദ്രം, പർവ്വതങ്ങൾ മുതലായവ, മലക്കുകൾ, മനുഷ്യർ തുടങ്ങിയ ജീവികൾ, കാണുവാനോ കേൾക്കുവാനോ ഊഹിക്കുവാനോ കഴിയാത്ത മറ്റെല്ലാ വസ്തുക്കളും അടങ്ങുന്ന ലോകമൊട്ടുക്കും ഈ വിധം സൃഷ്ടിച്ച് ഓരോന്നിനും അതിൻ്റെ ക്രമം, അതാണ് അതിൻ്റെ പോയിന്റ്. ആരാണ് റബ്ബൻ ചോദിച്ചു കൊടുത്ത് മുസാബിന്റെ മറുപടി എന്താണ്? എല്ലാം സൃഷ്ടിച്ചു, അതിനുള്ള എല്ലാം വഴി കാണിച്ചു കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്, എല്ലാ ക്രമവും സുവ്യവസ്ഥയും നൽകി നിയന്ത്രിച്ച് നിലനിർത്തി പോരുന്ന രാജാതിരാജന്റെ രാജാധിപത്യം. അത് ഇതൊക്കെ കണക്കൂട്ടുമ്പോഴാണ്, കണക്കുകൂട്ടുമ്പോഴാണ്.
0: ഇപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്, നമ്മളിപ്പോ മൊത്തത്തിൽ പറഞ്ഞു, നമ്മൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഈ മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ഓരോരുത്തർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതൊന്ന് സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ്.
1: യെസ്,
0: അതൊന്നിങ്ങനെ ഓരോരുത്തരും തേട്ട്
1: അല്ല, അവർക്ക് അത്ഭുതം എന്ത് തോന്നിയാൽ
0: എന്താ അത്ഭുതം, അതിൽ എന്താണ് അതിന്റെ ഒരു ഒരു ഫാക്ട് വെച്ചിട്ടുള്ള സംഗതി ഉണ്ടാവുമല്ലോ. അത് കാരണം എല്ലാവർക്കും അത് വായിക്കുമ്പോൾ കൂടുതൽ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. വഫി അംഫുസിക്കും മഫലാത്തു ബസീറു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതെ അതെ, നൈഷ മാട്ടുൽ പറഞ്ഞത് ഇന്നലെ ന്യൂസ് പേപ്പറിൽ ഹൃദയ ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനം വായിച്ചിരുന്നു.
0: പോയിന്റുകൾ പങ്കുവെക്കട്ടെ.
1: അതെ,
0: ശബ്ദങ്ങൾ ഒരുപാട്, പക്ഷേ മനസ്സിന് സമാധാനം നൽകുന്ന ശബ്ദം തിരഞ്ഞെടുക്കാം. പീസ് റേഡിയോ, നന്മയുടെ ശബ്ദം. അറിവ് വർദ്ധിക്കട്ടെ, വിശ്വാസം ശക്തമാകട്ടെ, ജീവിതം നന്മയാൽ നിറയട്ടെ. ഈ ലക്ഷ്യവുമായി പീസ് റേഡിയോ മുന്നോട്ടാണ്.
1: എനിക്ക് ഇഷ്ടപ്പെട്ട വാചകം എന്താ അറിയാം? ഫസ്റ്റത്തെ വാചകമാണ്, ഇവിടെ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, ആ കേട്ട് കഴിഞ്ഞാൽ സമാധാനം നൽകുന്ന ശബ്ദം പീസ് റേഡിയോ ശബ്ദം എന്നാണ് അതില്. ശരിക്ക് ഒരു കൂടെ കൂട്ടി വായിക്കാനുള്ളത്, ഖുർആൻ കേൾക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഓതാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ കേൾക്കുന്നവരത്രയുണ്ട്. അവിടെയാണ് നമുക്ക് പീസ് ഖുർആൻ റേഡിയോ പരിചയപ്പെടുത്താനുള്ളത്. റഹ്മക്കല്ലാ. അപ്പോൾ ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കേൾക്കാൻ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ പീസ് ഖുർആൻ റേഡിയോ അതിനുള്ള വലിയ ഒരു അനുഗ്രഹമാണ് മാഷാല്ലാ. അപ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
0: ഏതൊരു വിഷയത്തിലും പുതുമ കണ്ടെത്തുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിരസത ഒഴിവാക്കാൻ പറ്റിയ നല്ല കാര്യം.
1: അതെ,
0: എനിക്ക് തോന്നുന്നു ഇന്നത്തെ പുലരുവട്ടത്തിൽ ജീവിതത്തെ നിലനിർത്തുന്ന ദാമ്പത്യത്തിലെ പുതുമകളെക്കുറിച്ച്
1: കേൾക്കാം. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലരിവട്ടത്തിൽ ദാമ്പത്യത്തിലും പുതുമകൾ വേണം ഈ വിഷയത്തിലാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹർസിമൻ സലി നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാബാദ്. നമ്മുടെ ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളത് വളരെ കാലം നീണ്ടുപോകുന്നൊരു കാര്യമാണ്. ചില ആളുകളൊക്കെ പറയും എൻ്റെ 30-ാം വിവാഹ വാർഷികമാണ്, 40-ാം വിവാഹ വാർഷികമാണ്. ഇപ്പം ഈ 40 കൊല്ലം 50 കൊല്ലമൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. നമ്മളെപ്പോഴും എന്താണ് ഇതിലൊക്കെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു സാധാരണഗതിയിലൊരു വഴിപാടായി പോവാതിരിക്കാൻ നമ്മളിതിനൊക്കെ എപ്പോഴും ഇങ്ങനെ റിന്യൂ ചെയ്തിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പുതുക്കാതെ തന്നെ വേറെ വിവാഹം കഴിക്കുക എന്നല്ല അതിനർത്ഥം. നിലവിലുള്ള നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളുടെ ആ സഹവാസങ്ങൾ പെരുമാറ്റങ്ങളിലൊക്കെ നമ്മൾ അതിനെ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വേണം. അത് ജീവിതത്തിലെ ഏതൊരു സംഗതിയാണെങ്കിലും നമുക്കൊരു മുഷിപ്പില്ലാതിരിക്കാൻ എന്നല്ല. വീടുകളൊക്കെ നമ്മൾ റിന്യൂ ചെയ്യും, ഇടക്കിടക്കൊന്ന് നേരാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാകാനും കൂടുതൽ ശക്തമാകാനുമുള്ള കാര്യങ്ങൾ നമ്മളിന്നുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യത്തിൽ എപ്പോഴും വേണ്ടൊരു കാര്യം എന്നാൽ എന്നെ മനസ്സിലാക്കി എനിക്ക് ചില പരിഗണനകൾ നൽകുന്നു എന്നതാണ് നമ്മുടെ പരസ്പരമുള്ള സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾ കടയിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് പ്രത്യേകമായി വാങ്ങിക്കൊണ്ടുപോയി കൊടുത്താൽ സ്വാഭാവികമായും എന്തു ചെയ്യും, അവൾക്കത് പ്രതിന്നെ ഓർമ്മിച്ച് എൻ്റെ ഒരു കാര്യം ചിന്തിച്ച് എനിക്ക് കൊടുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഭർത്താവിന് ഇഷ്ടമുള്ളൊരു സംഗതി, ഒരു ഭക്ഷണം, അത് സാധാരണ കിട്ടാത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മളത് പ്രത്യേകമായി പ്രിപ്പയർ ചെയ്ത് കൊണ്ടേ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു ഇഷ്ടത്തെ നമ്മൾ പരിഗണിക്കലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കിഷ്ടമുള്ളത് തന്നെ അവർക്കും ഇഷ്ടം ഉണ്ടാവുക, അവർക്കിഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മുടെ ഒരു മെനുവായിട്ട് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അതെപ്പോഴും അവർക്ക് നമുക്ക് നൽകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നറിയുവാനുള്ള ശ്രമങ്ങൾ വേണം. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഈ ഒരു ബന്ധങ്ങളെ എപ്പോഴും പുതുക്കാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൻ്റെ സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും നമ്മളെങ്ങോട്ടാണ് പോണത്, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എന്ന് നമുക്ക് പരസ്പരം അറിയിക്കാൻ പറ്റും. അപ്പോൾ അതറിയുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ അതേപോലുള്ള ഭയങ്കരമായ ഒരു സ്നേഹവും ബന്ധവും ഉണ്ടായിത്തീരാൻ പറ്റും. അതേപോലെ നമ്മൾ യാത്രകൾ ചെയ്യുക. പലപ്പോഴും നമുക്ക് നമ്മൾ സ്ഥിരമായി നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് എല്ലാം യാന്ത്രികമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അങ്ങനെ പോകുന്നു. ഇന്ന് നമ്മൾ ഒരു 1-2 ദിവസത്തേക്കൊന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാത്ത പല വിഷയങ്ങളും സാധാരണ നമ്മുടെ ചർച്ചയിൽ വരാത്ത പല കാര്യങ്ങളും സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കൊക്കെ അത് അവസരം ഉണ്ടാക്കിത്തരാൻ എന്ത് ചെയ്യും, അത് സഹായകമായി തീരുമെന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ നമ്മളെന്താണെന്ന് ചോദിച്ചാൽ രണ്ടു പേർക്കും ഒഴിഞ്ഞിരിക്കാനുള്ള പ്രത്യേകമായ ചില സമയങ്ങൾ, അത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു പ്രത്യേക സമയം നമ്മൾ ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വീക്കിലി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ അങ്ങനെ, അതിനൊക്കെയുള്ള നമ്മൾ പ്രത്യേകമായ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ദാമ്പത്യ ജീവിതം ഒരു പഴഞ്ചനായി, ഒരു യാന്ത്രികമായി, ഒരു സാധാരണ നമ്മൾ ആവർത്തന വിരസതയോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം പുതുമകൾ സൃഷ്ടിച്ച ആ ബന്ധത്തെ ഊഷ്മളമാക്കാനുള്ള നിരന്തര പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മടുപ്പില്ലാത്തതും വളർച്ചയുള്ളതുമായ ഒരു ദാമ്പത്യം നമുക്ക് സാധ്യമായിത്തീരുന്നത്.

0: അൽഹംദുലില്ല. നമ്മളിപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടു മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സന്തോഷങ്ങൾക്കിടയിലൂടെ ചില സന്താപങ്ങൾ ഇങ്ങനെ കടന്നു പോകും. മനുഷ്യന് ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഓരോ കാര്യങ്ങൾ, അപ്പം നമ്മളൊരു ചെറിയൊരു വാർത്തേൻ്റെ അടുക്ക് നമ്മൾ വായിക്കേണ്ടായി. ശ്രോതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന കാര്യം സാറേ,
1: ഇന്നല്ലേ റാജോൻ, പാലക്കാട് കരീം നഗറിലുള്ള നമ്മുടെ ആദർശ സഹോദരൻ ഖാജ ഇന്നലെ കോഴിക്കോട് വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി പി ആർ കുടുംബത്തിലെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് പറയാനുള്ളത്.
0: നമ്മളൊരു ഹൃദയവേദനയോടുകൂടി നമ്മൾ വായിക്കുന്ന അല്ലേ?
1: അതെ.
0: അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക്. ഇനി അത് മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾക്ക് പിന്നീട് അറിയുമായിരിക്കും. റുക്സാന ബാലുശ്ശേരി അയച്ചൊരു മെസ്സേജ്, പച്ചമരത്തിൽ നിന്നും തീ ഉണ്ടാക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചത് അതപ്പോൾ ഉണ്ടാകാൻ കഴിയും. അങ്ങനെയുള്ള സൃഷ്ടിപ്പിനെ പറ്റിയുള്ള കാര്യമാണ് അൽഹംദുലില്ല എന്ന് അയച്ചൊരു മെസ്സേജ് കണ്ടു.
1: നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ വിരലടയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതൊരു അവരുടെ ചിന്ത പോയ വിഷയമാണ്. തമ്പ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും റബ്ബിൻ്റെ ആ ഒരു സൃഷ്ടിപ്പ് സുബ്ഹാനല്ലാഹ്, ആദി നബി അലൈഹിസ്സലാം മുതൽ ഈ ഒരു നിമിഷം വരെ എത്ര മനുഷ്യർ ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ട്, അതിലൊന്നു പോലും ഒന്നിന് തുല്യമല്ലല്ലോ. എത്ര ശരിക്കും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അത്ഭുതം തന്നെയാണ്. ശരിക്കും സുബ്ഹാനല്ലാഹ് നമ്മൾ പറയും, എത്ര കോടിക്കണക്കിന് ആളുകളുടേതും ഇത് അതുപോലെ തന്നെയാണ്. കണ്ണും, കണ്ണ് വെച്ചിട്ടും പല രാജ്യങ്ങളിലും ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നുണ്ട്, ഫേസ് ഐ ഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര കോടിക്കണക്കിന് ആൾ, ഒരാളുടേത് പോലും തുല്യമല്ല, മറ്റൊരാളുടേതിന് തുല്യമല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് അത്രയും നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ അതിനപ്പുറഞ്ഞു വേറെ തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല.
0: അള്ളാഹു അദ്ദേഹത്തിന് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് സമാധാനം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. സഫിയ കീർത്തിരങ്ങാടി അയച്ച, ഓക്കെ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, ചുരുക്കത്തിൽ ഞങ്ങളെ എന്താണ് ഈ കണ്ണ്, വയറൽ, പിന്നെ ഹൃദയം, ഇതിൻ്റെ ജസ്റ്റ് ഒക്കെ ചിന്തിച്ചാൽ എന്തെല്ലാം വിഷയമാണ് ഉള്ളത്? അൽഹംദുലില്ല കേട്ടുകൊണ്ട്
1: കോടാനുകോടി
0: കോടാനുകോടി.
1: ആ, അപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം മനുഷ്യരുടെ വിരൽ,
0: ആ വിരൽ ഡിഫറൻറ്റ്,
1: കണ്ണിന്റെ കൃഷ്ണമണി ഡിഫറൻറ്റ്, അതുപോലെ ഉമ്മാന്റെ ഗർഭത്തിൽ മിടിക്കാൻ തുടങ്ങിയ ആ മിടിപ്പ് മരിക്കുന്നത് വരെ മിടിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വലിയ ട്രസ്റ്റ് ഇല്ല, എളുപ്പമുണ്ട്,
0: എളുപ്പമുണ്ടല്ലേ, ഞാനത് വേഗം നിങ്ങൾക്ക് വിട്ടെന്ന്. നമ്മള് ഹാരിസ്മലയുടെ വാക്കുകൾ എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. അൽഹംദുലില്ല, ഞങ്ങളുടെ ജീവിതം 45 വർഷമായി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ല. ജമീല വി കെ പുനൂർ, അതുപോലെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ സന്ദേശമായിരുന്നു എന്ന് മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്. പിന്നെ
1: ഹജ സലഫി പെരുമ്പിലാവാണ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
0: യെസ്, പുലരുവട്ടം കേട്ടു അൽഹംദുലില്ല, എന്നും നല്ല ഉപദേശം തന്നെയാണ് ഉസ്താദ് തരാറുള്ളത്, അതുപോലെ ഇന്നും ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള സന്ദേശം. ചെറുനാവ് സൃഷ്ടിപ്പിലൊരു അത്യത്ഭുതമായ പ്രതിഭാസമാണ്. സജ്ജന അടുത്ത നാട്ടുകാർ അയച്ച മെസ്സേജാണ്. നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഒരു സെക്കൻഡിൽ താഴെ മാത്രം സമയമെടുത്താണ് ചെറുനാവ് ഉയർന്ന് മൂക്കിലേക്കുള്ള വഴി കൃത്യമായി അടയ്ക്കുകയും ഭക്ഷണം താഴേക്ക് പോയ ഉടനെ തന്നെ സ്വാഭാവിക സ്ഥാനത്തേക്ക് തുറക്കുകയും ചെയ്യുന്നത്. ഇത്രയും കൃത്യമായി ഇത് ചെയ്യാൻ ഒരു സൂക്ഷ്മമായ യന്ത്രത്തിന് പോലും സാധിക്കുമോ എന്ന സംശയമാണ്. ഈ ദ്രുതഗതിയിലുള്ള കൃത്യമായ സമയക്രമത്തിലൂടെ ഭക്ഷണം മൂക്കിലേക്ക് കയറുന്നത് തടയാനും നിരന്തരം ഉമിനീർ ഉൽപ്പാദിപ്പിച്ച് വായയും തൊണ്ടയും ഈർപ്പമുള്ളതാക്കി നിലനിർത്താനും ഉച്ചാരണത്തെ സഹായിക്കാനും അനാവശ്യ വസ്തുക്കൾ തൊണ്ടയിലേക്ക് പോകാതെ സംരക്ഷിക്കാനും ചെറുനാവിന് സാധിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത് അത്ഭുതവും അപാരവും തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ വളരെ ഒരു ഒരു വലിയ ചിന്ത അല്ലേ. നമ്മൾ ഒരു പലപ്പോഴും അതേ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഓരോ ഭാഗത്തെ കുറിച്ച് അവർ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ലൈവിലൂടെ എന്തൊക്കെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ളത് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഒരു ചെറുനാവിന്റെ കാര്യം തന്നെ,
1: ഖാജ സലഫി പെരുമ്പിലാവാണ് സ്ഥലം പാലക്കാടല്ല എന്ന് പറഞ്ഞത്. വേറെ ഖാജ എന്ന് പറഞ്ഞ സഹോദരനാണ് മരിച്ചിട്ടുള്ളത്. ഖാജ സലഫി അല്ല,
0: സലഫി അല്ല.
1: ഏതായാലും
0: സഹോദരൻ നമ്മുടെ പ്രവർത്തകൻ ആദർശ
1: സുഹൃത്താണ്.
0: ഓക്കെ, മഷാല്ലാ. ജുനൈസ് അന്നശ്ശേരി അയച്ചൊരു മെസ്സേജ് ഉണ്ട്, കൂടെ കൂടി എന്നുള്ളതാണ്. വൈവിധ്യമുള്ള മുഖങ്ങൾ കോടിക്കണക്കിന് ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ മറ്റൊരു ശില്പിക്കും സാധിക്കില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അപാരമാണ്, മഷാല്ലാ. ഇതാണ് ഒരു മറ്റൊരു ശ്രോതാവ് അയച്ച മെസ്സേജ്. ഇനി നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോണ്ടേ?
1: അതെ,
0: ലൈവ് ക്യൂസിൻ്റെ സമയമായിട്ടുണ്ട്. ക്യൂസിലേക്ക് നമ്മൾ പോകുന്നു. ക്യൂസിൻ്റെ സമയമായി എന്ന അറിയിപ്പ് മിക്കവാറും പലതും വന്നിട്ടുണ്ടാവും അല്ലേ?
1: എന്താ ക്യൂസ് തുടങ്ങാത്തത്? മെസ്സേജ്
0: ശരി, ക്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: ഓക്കെ, നമ്മുടെ ക്യൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ഉത്തരമായിട്ട് അയക്കേണ്ടത്. ഉത്തരം അയക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഫീഡ്ബാക്കിൽ നിങ്ങൾ പ്രോഗ്രാം ലൈവ് ക്യൂസ് എന്ന് തന്നെ സെലക്ട് ചെയ്യണം. പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ ഉത്തരം അയച്ചാൽ ഉത്തരവെടുത്തും, പക്ഷേ സിസ്റ്റം ഉത്തരം അയച്ചവരെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തുകയില്ല. പിന്നെ മുകളിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നെയിം ആൻഡ് അഡ്രസ്സ് കാണാം. അവിടെ നിങ്ങൾ നെയിമിൻ്റെ കൂടെ തന്നെ സ്ഥലവും കൂടി നിങ്ങൾ കൊടുക്കണം. പ്രത്യേകമായി ശ്രദ്ധിക്കുക, വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇന്നത്തേത്. എല്ലാവരും ശരിയാക്കും, ശരിയാക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ചോദ്യത്തിന്. ചോദ്യത്തിലേക്ക് കടക്കാം.
0: അപ്പം സ്ട്രെസ് ഒന്നുമില്ലാതെ
1: അതറിയല്ലേ? യെസ്.
0: പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം ഇപ്പോൾ ഏത് പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മസ്ജിദുൽ ഹറാം, ഓപ്ഷൻ ബി

0: ക്വിസ് തുടങ്ങിയത് മുതൽ തെറ്റാത്ത ഉത്തരവ് ചിലപ്പോ ഇതാവണം.
1: യെസ്,
0: ആ ഇതിനും തെറ്റിയച്ച ആളുകളുണ്ട്.
1: ഇവര് ചോദ്യം കേൾക്കാതെ കറക്കി കൂട്ടുണ്ടോ?
0: ഇത്ര സിമ്പിൾ അല്ലേ? ഇനി ചെലപ്പോ
1: ഇതിലും സിമ്പിൾ, ഇനി സ്വപ്നങ്ങളിൽ മാത്രം.
0: അതെ
1: എന്ന് പറയല്ലേ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അവരുടെ വീട്ടുകാർക്ക് ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
0: ഓക്കെ, നമ്മുടെ ക്വിസിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള എളുപ്പമുള്ളത് വരുമോ എന്നുള്ളത് അറിയില്ല. ഇത്രമേൽ എളുപ്പമുള്ളത്, യെസ്, ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ക്വിസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കാജ സൽഫി തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, അത് വേറെ ഹാജയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: നമ്മൾ ഏതായിരുന്നാലും നമ്മളൊരു സഹോദരൻ, നമുക്ക് അല്ലേ പ്രാർത്ഥന. നമ്മൾ
0: ആരാണെങ്കിലും ദുനിയാവ് വേർപെട്ട് പോവാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കഴിയുന്ന ആളുകൾ ജനാസ വരുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്, പാലക്കാടേക്ക് എത്തണമുള്ളൂ. അത് കഴിയുന്ന ആളുകൾ, പാലക്കാട് ഭാഗത്തുള്ള ആളുകൾ ജനാസയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മൈമൂന പാറപ്പുറം അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ദാമ്പത്യ ജീവിതം പളുങ്കുപാത്രം പോലെയാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അൽഹംദുലില്ലാ. അതുപോലെ ആ സഹോദരൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് കണ്ടു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ലഭിക്കാവുന്ന അല്ലേ, അവസാന സമയത്ത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന കിട്ടുക. ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ പ്രഭാതത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഹാരിസ് മോലിക്, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പരലോക ജീവിതവും ഒക്കെ, ഹാരിസ് മോലിക്ക് അള്ളാഹു നല്ലൊരു ഉപദേശമാണ് തന്നത്, അതിന് അദ്ദേഹം അർഹമായ പ്രതിഫലം നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നും, പിന്നെ ആ മരണപ്പെട്ട സഹോദരൻ്റെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, യാത്രയിലാണ് കൂടെയുണ്ടുമെന്നാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ അയച്ച മെസ്സേജ്.
0: ഓക്കെ, കുറേ ആളുകളെ ഫുള്ള് ക്വിസ് വളരെ വളരെ എളുപ്പം ലളിതമാണ് എന്ന് പറയുന്നത്, ഉത്തരം അറിഞ്ഞിട്ട് ഓപ്ഷൻ തെറ്റിച്ചു എന്ന് വളരെ സങ്കടം അറിയിച്ച ആളുകളുണ്ട്. അതെങ്ങനെയാണ് തെറ്റിപ്പോണെന്ന് അറിയില്ല. ഈ നമ്മളീ ക്വിസ് ഈ ക്വിസ് എന്ന് പറയുന്നത് സാധാരണ മറ്റേ വലിയ മത്സര പരീക്ഷ പോലെ, ക്വിസ് പി എസ് സി പോലെയുള്ള ചോദ്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ചോദ്യങ്ങളുമാണ്. ഓപ്ഷൻസും വളരെ ക്ലിയറാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഹറം എന്ന് പറയുമ്പോൾ മസ്ജിദുൽ ഹറം ഉദ്ദേശിച്ചത് മക്കയിലെ, അതായിട്ടാണ് ഉണ്ടാവുക. ഏതായാലും ഇൻഷാല്ലാ
1: ഈ വൺ മിനിറ്റ് ടോക്ക് എന്ന് കേട്ടു വന്നാലോ, ഏറ്റവും നല്ല വർത്തമാനം ഇതാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക്. ബഹുമാന്യനായ മൂസ സലാഹിക്കാരെ സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈന. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ നമുക്ക് വഴികാട്ടിയായി തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു ഏറ്റവും ഉത്തമ വർത്തമാനത്തെ ഇറക്കിയിരിക്കുന്നു എന്നാണ്. നമ്മുടെ സ്വഭാവ കർമ്മ വിശ്വാസ രംഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട സംസ്കാരത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നവരും അതിൽ വ്യാപൃതരാകുന്നവരുമാണ്. മ്യൂസിക് അടക്കമുള്ള മറ്റു പല ദൂഷ്യങ്ങളും ഇതിന്റെ ഉള്ളിൽ വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദ വർത്തമാനങ്ങളിൽ വ്യാപൃതരാകാതെ ഏറ്റവും നല്ല സംസാരമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതിനോട് അടുക്കാനും അതിൻ്റെ വക്താക്കളായി മാറാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ.

മാഷാല്ലാ, ഒരു മിനിറ്റ് ഇത്രമേൽ ദൈർഘ്യം ഉള്ള ആശയങ്ങൾ. സാധാരണ വൺ മിനിറ്റ് ടോക്ക് ഇപ്പോൾ മാഷാല്ലാ 2000-ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വൺ മിനിറ്റ് ടോക്കിൻ്റെ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള വൺ മിനിറ്റ് ടോക്ക് 2000 എന്ന് പറയുമ്പോൾ എത്ര വർഷം ഉണ്ടാവും ശരിക്കും?

0: രണ്ടായിരം ദിവസം എന്ന് പറയുമ്പോ അത് ഒരു വർഷം 364 ദിവസങ്ങളല്ലേ. അപ്പൊ ഒരു
1: അത്രയും വർഷമായി തുടങ്ങിയിട്ട്, 1998 ദിവസങ്ങളായി. ചില രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ 2000 ആവാൻ പോവാണ് വൺ മിനിറ്റ് ടോക്ക്. അപ്പം നമ്മൾ ഇത്ര 2000 മിനിറ്റായി അല്ലേ, വൺ മിനിറ്റ് ടോക്ക് വരുമ്പോൾ 2000 മിനിറ്റുകളായി, മാഷാല്ലാ. അപ്പോൾ ഏറ്റവും നല്ല വർത്തമാനത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് വൺ മിനിറ്റ് ടോക്ക് വരാറുള്ളത്. അത് ഒന്ന് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്.
0: ഇന്നത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു സഹോദരി അയച്ചിട്ടുള്ളത്, എല്ലാവർക്കും അറിയുമായിരിക്കും അത്രയും എളുപ്പമായിരുന്നു ചോദ്യം എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. വായിക്കാത്തതിൻ്റെ പരിവം കൊണ്ടായിരിക്കാം ചിലപ്പം, അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചത്.
1: അതിനിടയിൽ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ മനുഷ്യ ശരീരത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തി എന്താണെന്നുള്ളത്. അതിലൊരു സഹോദരി അയച്ചിട്ടുള്ളത്, മനുഷ്യ ശരീരത്തിലെ വളരെ നല്ലൊരു ചിന്തയാണത്. അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ, പകരം എന്തെങ്കിലും വെച്ചാൽ അത് ഭാഗികമായിട്ടേ എന്തേ ഉള്ളൂ ശരിയാവുള്ളൂ, പൂർണ്ണമായിട്ട് അതിന് ശരിയാവില്ല. ഭയങ്കര എത്രമാത്രം ഈസി ആയിരുന്നു അത്, അള്ളാഹു എത്ര സിമ്പിളായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുകയും, എത്ര മെഷീൻ വെച്ചാലും അത് ഭാഗികമായി മാത്രമേ ശരിയാവുകയുള്ളൂ എന്നാണ് ഷക്കീല അതിരമ്പുഴ അറിയിച്ചിട്ടുള്ളത്, അയച്ചത്. മാഷാല്ലാ, അത് ശരിക്കൊരു വലിയൊരു പോയിന്റാണത്. അള്ളാഹു വച്ചിട്ടുള്ള സംവിധാനം എത്രമേൽ കൃത്യമാണ് എന്നുള്ളതാണ് ആ സൂറത്തു തീനിലെ ആയത്ത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ ചോദ്യം ലളിതം എന്നുള്ള എന്താണ് ഫീഡ്ബാക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ലീവ് ചെയ്യാണ്. ഒരുപാട് ആളുകളയച്ചു,
0: കുറേ ആളുകളയച്ചിട്ടുണ്ട്, അത്ര ചെറുതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയണ്ട്.
1: ഈ ചോദ്യം എല്ലാവർക്കും അറിയുമായിരിക്കും, അത്ര എളുപ്പമാണെന്നാണ് ആയിഷ നാദാപുരം പറഞ്ഞത്.
0: കുടുംബജീവിതത്തെ കുറിച്ചുള്ള ആരിസ് ഉസ്താദിന്റെ ക്ലാസ്സുകൾ എപ്പോഴും ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എല്ലാം വളരെ ഹൃദയസ്പർശിയാണെന്നാണ് ജംഷീൻ പി മേപ്പാടി.
1: സൗമ്യത്വ സാറ്റിങ്ങിൽ ചെറിയൊരു റിക്വസ്റ്റ്, മോന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: ഓക്കെ
1: ഓക്കെ,
0: നമ്മൾ ഷെഡ്യൂളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോരണ്ടേ. അതായത് ഇപ്പം നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ഇങ്ങനെ ഒന്ന്, അതായത് സമയങ്ങളിലൂടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കേട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞ് തന്നെ ഒരു
1: 5 വർഷം 5 മാസം, അതാണ് 2000 ദിവസം. ഓക്കെ,
0: ഒരു ദിവസം ഈ എസ് എസ് എൽ സി കഴിഞ്ഞ് നമ്മൾ കുറേ കാലത്തിന് ശേഷം, പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ആ കൂട്ടുകാരെ പിന്നെ നമ്മൾ കാണുമല്ലോ കുറേ കാലത്തിന് ശേഷം. ഇപ്പോൾ പിന്നെ ആ അന്ന് ബന്ധങ്ങളില്ലാത്തൊരു കാലം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയുന്നതേ, ഒരു 10, 25, 20, 22, 23 വർഷങ്ങൾക്ക് ശേഷം, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനിൽ ഒരു ദിവസം വീട്ടിൽ പിന്നെ വന്നിങ്ങനെ ഒരാൾ വെല്ലടിച്ചു. അപ്പോൾ അങ്ങനെ വന്ന് പുറത്തേക്ക് ഇങ്ങനെ നോമ്പിൻ്റെ സമയമാണ്, നോമ്പ് തുറക്കാനായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ, കൂടുതൽ മുഖത്തേക്ക് സൂക്ഷിച്ചിങ്ങ് നോക്കുമ്പോൾ, അപ്പോൾ പെട്ടെന്ന് അവനെ ഇങ്ങനെ പതിയെ ആദ്യം മനസ്സിലായില്ല, പിന്നെ ഇങ്ങനെ എടാ സലാമല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്.
1: നിങ്ങളോട്
0: ആ എൻ്റെ അടുത്ത് ആണ്, എനിക്കെന്നെ മനസ്സിലായോ? അപ്പോൾ 10ാം ക്ലാസ്സിലൊപ്പം പഠിച്ച കൂട്ടുകാരനാണ്, പിന്നെ 10-20 വർഷങ്ങൾക്ക് ശേഷമാണ്, 10-25 വർഷങ്ങൾക്ക് ശേഷം കാണാമല്ലോ. അപ്പോൾ അവന് പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട്, ഞാനേ ഒരുപാട് കാലമായി നമ്മൾ ഒപ്പം പഠിച്ചിരുന്ന, പിന്നെ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ഒരു ഒന്നിച്ച് കൂടാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നിന്നെ കുറിച്ചൊരു വിവരമില്ല.
1: അപ്പം
0: അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ പോകുന്ന വഴിയിൽ ഇവിടെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു പലരോടും, ഇങ്ങനെ ഒരാളുണ്ട് അവിടെ. അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പലരോടും ചോദിച്ചു ചോദിച്ചു കൃത്യമായിട്ട് എന്നെ ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം സ്ഥലം ഇന്ന ആണെങ്കിൽ ഇന്ന സ്ഥലത്താണ് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് പറഞ്ഞു. അപ്പോൾ അലഹമ്മദില്ല, കന്ന നോമ്പ് പറഞ്ഞു, ഭയങ്കര സന്തോഷമായി. കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് ഈ ക്രിക്കറ്റ് കളിയുടെ ഒരു ഭ്രാന്തുള്ള സമയം, ഏതെങ്കിലും ചെറിയൊരു അന്നൊക്കെ അവൻ ഓർമ്മയിൽ അങ്ങനെയാണ് വരിക, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ തൊട്ടടുത്ത് സ്കൂളിൻ്റെ അടുത്തുള്ള പിന്നെ പറമ്പിൽ പോയിട്ട് തെങ്ങിന് വര വരച്ചിട്ട് അത് സ്റ്റെമ്പാക്കിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ക്രിക്കറ്റ് കളിക്കാമല്ലോ. അതിങ്ങനെ ഹരായി നടക്കുന്ന കാലമാണ്. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ പാടെ ഓർമ്മയിൽ വന്നു, ഇന്ന് നോമ്പ് തുറക്കാൻ നിൽക്കുന്നില്ല, ഇന്ന ദിവസം വരികയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ദിവസം ഇതുപോലെ അവന് വേറെ കുറച്ച് കൂട്ടുകാരെയൊക്കെ പിന്നെ സ്വന്തം ബാച്ചിൽ അല്ലെങ്കിൽ സ്വന്തം ക്ലാസ്സിൽ അല്ലെങ്കിൽ ബാച്ചിലുള്ളവരൊക്കെ കൂടുന്നുണ്ട്. കൂടിയിട്ട് ഇപ്പോൾ ഒരു പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടി വളരെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് ഭയങ്കര കഷ്ടപ്പാടിലായി. അപ്പം ആ ബാച്ചിൽ നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും നല്ല നല്ല പൈസക്കാരായ കുറേ ആളുകളുണ്ട്. ക്ലാസ്സിൽ കുറച്ചേ ഉള്ളൂ, ബാച്ചിൽ കുറേ ആളുകളുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവരൊരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കാന്നാണ് ഒരു കൊറോണൻ്റെ ഒരു സംശയം. അങ്ങനെ എത്രയോ പത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മിറ്റി രൂപപ്പെടുന്നു. പെട്ടെന്നൊരു പിന്നെ നല്ല അടിപൊളിയൊരു വീടിൻ്റെ പണി. അപ്പോൾ വീടിൽ അതിൻ്റെ പണി പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിനീയേഴ്സൊക്കെ നമ്മളെ ബാച്ചിൽ തന്നെയുണ്ട്, അവരെ ചെയ്യണത്. പെയിൻറ്റിങ് പണിക്കാർ ബാച്ചിലുണ്ട്, അവർ പെയിൻറ്റിങ്
1: ഫുൾ ടീമുണ്ട്.
0: അതുപോലെ ഫുൾ ടീം, ഓരോരുത്തരും ടീമുണ്ട്. പുറത്ത് പണം, എന്നിട്ടും വീടിൻ്റെ എല്ലാ എസ്റ്റിമേറ്റും പ്ലാനും പൂർത്തിയായതിനു ശേഷം പണം ബാക്കിയിരുന്നു. അത് അതൊരു ഭാഗം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവനെ കാണുന്നില്ല,
1: വീട്ടിലേക്ക് വന്ന
0: സുഹൃത്തിനെ കാണുന്നു. അപ്പം ഞാൻ അവനോട് കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പം ഇവന് നമ്മളൊരു ഇങ്ങനെ ഒരു ഇസ്ലാമികമായ കാര്യങ്ങളോ ഇതിലൊന്നും എനിക്ക് പിന്നെ അങ്ങനെ തോന്നി, അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല, താല്പര്യമില്ലാത്ത രൂപത്തിലാണ് പോകുന്നത്. ഉണ്ട്, പക്ഷെ ആദർശപരമായിട്ട് ഇതിലില്ല. ഒരു വേറെ സുന്നി എന്നാലോ അങ്ങനെയൊക്കെയുള്ള ഇതിലാണെന്നുള്ളതാണ് ഞാൻ ഞാൻ കുറച്ച് അന്വേഷിച്ചു ചോദിച്ചു അവനോട്. അപ്പം ആക്കെ അങ്ങനെ അതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ. പക്ഷെ പിന്നെ അവനെ തീനെ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചു ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് പിന്നെ ഞാനതിലില്ല നീ ഏയിൽ. അപ്പം അതെന്താടാ? അപ്പോൾ അവൻ ഈഗോ അടിച്ചതാണ്. ഞാനിതൊക്കെ നിന്നെ വരെ അന്വേഷിച്ച് കൂട്ടി കണ്ടെത്തി അതിൽ നമ്മളൊന്നുമില്ല. അപ്പം അങ്ങനെ കൂട്ടത്തിലാക്കിയിട്ട് നമ്മൾ വേച്ചെന്ന്. പിന്നെ അവർ പലതിന് എന്നെ അറിയിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഞയിലില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചൊരു മനുഷ്യന് ഈഗോ വന്നു കഴിഞ്ഞാൽ എത്ര ധൈര്യം അവനുണ്ടാവും, എത്ര പിന്നെ വിളിക്കുന്നാലും എന്താണ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഇങ്ങനെ ആ പരിപാടിക്ക് തന്നെ വിളിക്കണ്ട, ഞാൻ ഒരു പരിപാടിക്കില്ല. പക്ഷെ പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ്. പക്ഷെ പിന്നീട് ഇവനെ പലപ്പോഴും ഞാനിങ്ങനെ പോണ വഴിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വഴിയിലാണ് എനിക്ക് കൂടെ വാർത്താ. അപ്പോൾ ഇവനെങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴൊന്നും കിട്ടൂല. അവനെ ചിലപ്പോൾ കട്ടാക്കും. പാണ്ടിക്കാട് ഭാഗത്ത് ഇവിടെ സൈറ്റ് വർക്കാണ്, കല്യാണം കുറേ ലേറ്റായിട്ടാണ് കഴിച്ചത്. കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഇരട്ട കുട്ടികളുണ്ട്. അപ്പം അതൊക്കെ ആ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ അറിയുമ്പോൾ ചിലപ്പോൾ എന്നിങ്ങനെ അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയില്ല. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ജീവിതത്തിൽ കടന്നു വന്ന എന്തിൻ്റെയൊക്കെയോ പ്രശ്നങ്ങളാണ് അവൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ പാടെ വന്നിട്ട് ഇങ്ങനെ ചേർത്ത് കുറേ കുറേ പറയും. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ലേറ്റായിട്ട് പോകുന്ന സമയത്ത് എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ എൻ്റെ നാട്ടിലുണ്ട്, നീ എപ്പോഴും ഇവിടെ എത്തിച്ച്? ഏകദേശം ഒരു 10 മണിയുണ്ടാവും
1: രാത്രി.
0: രാത്രി അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു 10 ആകുമ്പോഴേക്കും എത്തുമെന്ന്, കുറച്ച് ലേറ്റ് ആയി, ഇവിടുന്ന് പോകാൻ ലേറ്റ് ആയി. അപ്പോൾ എൻ്റെ നാട്ടിൽ എന്നെ അവിടെയുള്ള ഒരു ഒരു രാത്രി വർക്ക് ചെയ്യുന്ന തട്ടുകട ഉണ്ടാവുമല്ലോ, തട്ടുകടയല്ല ചെറിയ ഹോട്ടൽ. അപ്പോൾ അതിനകത്താണ് ഉള്ളത്. ഞാൻ കയറി ചെല്ലുമ്പോൾ അപ്പോൾ അവനുണ്ടിങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ മടക്കുത്തിയിട്ട് ട്രൗസറിൻ്റെ ഭാഗം പുറത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അവിടെ സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ കണ്ടു, ഇരിക്കുന്നു പറഞ്ഞു. ഒരു അസ്വാഭാവികമായ രീതി ഇങ്ങനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടേ പറ, എന്താ വേണ്ടേ പറഞ്ഞു, എന്താ ഇവിടെ റെഡിയാണ്? അല്ല എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ അവിടെ നിന്ന് കഴിച്ചാൽ മതി. അല്ല ഈ കഴിക്കണം, ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇനി കഴിച്ചുകൂടാ? അപ്പം പറഞ്ഞു വേണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. അവസാനം സംസാരിച്ച് പറഞ്ഞു, നീ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കാണാനുണ്ട്. നിൻ്റെ കുറേ പിന്നെ നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ ഇതിങ്ങനെ അയക്കലുണ്ടല്ലോ ചെറിയ ചെറിയ തോട്ട്സുകളൊക്കെ, അതിനൊന്ന് തിരിച്ച് അതിനേക്കാൾ വലിയ തോട്ട്സുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. വാക്കുകൾ കൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന് അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. നീ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ ലഹരി
1: ബാധിച്ചിട്ടുണ്ട്.
0: അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിഞ്ഞ സംഗതി കത്തി. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉപ്പാനെ കുറിച്ച് വാപ്പ വാപ്പ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, വാപ്പ മരണപ്പെട്ടു എന്ന് തോന്നുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് കണ്ടൊക്കെ ഇങ്ങനെ നിറയുന്നു കരയുന്നു. അതിൽ ഞാനെന്നാ ഞാൻ പോട്ടെ, എന്തപ്പോ എന്നോട് ആ സമയത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ അവൻ പോകാനയക്കണില്ല, പിടിച്ചിട്ട് ഇന്ന് ഞാൻ എൻ്റെ കൂടെയാണ് അല്ലെ പറഞ്ഞു. അതല്ല എങ്ങനെ ഇനി പോകണമെന്ന്, അപ്പം നാട്ടിലേക്കല്ല, ഞാൻ പണ്ടിക്കാട് സൈറ്റിലേക്കാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ ബൈക്ക് കൂട്ടിയിട്ട് എങ്ങനെ ഇനി പോകണം ഞാസേ, എന്താണെന്ന് ഞാൻ പിന്നെ വിചാരിച്ചു. അവനോടൊന്ന് പറഞ്ഞെന്ന് നമുക്ക് എങ്ങനെ ഇത്രയും അവതാളത്തിലാണെന്നുള്ളത് മനസ്സിലായില്ലല്ലോ. അപ്പം എല്ലാം നമുക്ക് പറയാം, വിശദമായിട്ട് പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോയി. ആ ബൈക്ക് ഇങ്ങനെ പോകണം, ഞാൻ ദൂരത്ത് ഇങ്ങനെ കാണുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറച്ചവനെ എവിടെയെങ്കിലും പോയതായി പോവും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ ഓരോ തിരക്കിലോട്ട് മറന്നു. ഒരു ദിവസം ഫോണിലേക്ക് മെസ്സേജ് വന്നു, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചപ്പുറത്ത് പോയി ചെങ്ങരത്തിന് വളവിൽ നിന്ന് രാത്രി 10 മണിക്ക് ഇവൻ്റെ ബൈക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇടിച്ചു. അവൻ അന്ന് രാത്രി മരണപ്പെട്ടു.
1: അന്നത്താണോ?
0: അന്നല്ല, പിറ്റത്തെ ഒരു ദിവസം. അന്നത്തല്ല, പിന്നെ വേറൊരു ദിവസം നാട്ടിലേക്ക് പോണ വഴിയിൽ മരണപ്പെട്ടു. ഞാൻ സ്കൂളിലേക്ക് പോരുമ്പോൾ ആ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ ഉണ്ടവൻ്റെ ചെരുപ്പ്, കുറെ ചോരത്തുള്ളിയും കിടക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം നോക്കി ഇങ്ങനെ എന്തോന്നില്ലാതെ കുറേ നിന്നു. നമുക്ക് എവിടേക്കോ ചിലരോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷേ പറയാൻ നമ്മൾ ബാക്കി വെച്ച ചില സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയല്ലോ എന്നുള്ള ആ ഒരു പരിഭവം. അപ്പം അതിങ്ങനെ ചിലപ്പോൾ ആ സ്ഥലം ഇങ്ങനെ എത്തുമ്പോൾ, ഇന്ന് നമ്മൾ കടന്നു പോണ സ്ഥലത്തുമ്പോൾ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ അവിടെ എല്ലാം അഴിച്ച് ബാക്കി വെച്ച് പോയ ഇതിലെവിടേക്കോ ഇന്നിപ്പോൾ നമ്മളെ മരണ വാർത്ത കേട്ടല്ലോ, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് അവസാനിപ്പിച്ച് പോവുകയാണ്. പക്ഷെ ആ പോകുന്ന യാത്ര തിരിച്ചുള്ളൊരു ആ ഒരു ലോകത്തേക്ക് പറ്റിയതല്ലെങ്കിൽ എന്തായിരിക്കും? അതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആ സമയത്തേ
1: ആ സ്ഥലം പാസ് ചെയ്യുമ്പോൾ
0: അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും.
1: ശരിക്ക് ആ ചിന്ത എന്ന് പറയണത് അവസാനം പറഞ്ഞ വാചകം, തിരിച്ചു പോണ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലല്ലെങ്കിൽ പിന്നെ എന്തെന്നുള്ളത് നമ്മളത് ചെറുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു പറഞ്ഞ ഇതിനനുസരിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പേടിക്കാനില്ല.
0: ഇല്ല,
1: നേരെ തിരിച്ചാണെങ്കിലോ അള്ളാഹ് പറഞ്ഞൊന്നും കേൾക്കണില്ല, പിന്നെ അവിടെ പോയാൽ ഒരു സമാധാനവും ഇല്ലാത്ത ലോകമാണ് ശരിക്ക് കിട്ടാനുള്ളത്.
0: മറ്റൊന്ന്, പിന്നൊരു പോയിന്റ് എനിക്ക് തോന്നിച്ചാൽ സാഹചര്യങ്ങളാണ്. നമ്മളൊക്കെ ഒരേപോലെ 10-ാം ക്ലാസ് വളർന്നു വന്നതാണെങ്കിലും നമ്മളെ സാഹചര്യങ്ങൾ നന്നായതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാകും. അവരുടെ സാഹചര്യങ്ങൾ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോണത്, നാട് ചുറ്റുപാട് പാരൻസ് കുടുംബം ഇതൊക്കെ ആദർശം, ഒന്ന് ആദർശമില്ല മറ്റൊന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കളെ കാര്യമൊക്കെ അൽഹംദുലില്ല എന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞല്ലോ കുറച്ചോനെ. അപ്പം ആ സാഹചര്യത്തെയും ഈ ഒരു ഹിതായത്തിനെയൊക്കെ കുറച്ചോനെ നിലനിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
1: അതിൻ്റെ കൂടെ പിന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പിന്നെ ഈ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന സന്തോഷവും സംഗതികളൊക്കെ പറഞ്ഞു, അതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സംഗതിയാണ്. ആ സന്തോഷത്തെക്കാളേറെ ഇതിൽ കൂടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് ഒരാളെ നമുക്ക് ചേർത്താൻ കഴിഞ്ഞാൽ അതിലപ്പുറം വലിയൊരു കാരുണ്യപ്രവർത്തനം വേറെ ഇല്ല. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാണ്. ശരിക്ക് പീസ് റേഡിയോ എന്നുള്ള സംവിധാനത്തെ ഇതുപോലെ അകപ്പെട്ടു പോയിട്ടുള്ള പല ആളുകൾക്കും നമ്മൾക്ക് ചെറിയൊരു ഒരു മരുന്ന് എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്.
0: അത് വലിയൊരു പോയിന്റാണ് അല്ലേ. നമുക്ക് ഏതായാലും ഷെരീഫ പെരിങ്ങോട്ട് കുറിച്ച് അയച്ചൊരു മെസ്സേജ്, ഷക്കീല ആതിരമ്പുഴയുടെ കമന്റ് അതിനൊരു ഉദാഹരണമാണ്. എൻ്റെ കാലൊടിഞ്ഞ് കമ്പിട്ട അവസ്ഥയിൽ ഞാൻ ഓർത്തുപോയി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അൽഹംദുല്ല, ഓരോ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് അതും ഒരു അത്ഭുതം തന്നെയല്ലേ.
1: യെസ്, മുനീർക്ക കൂടണ്ട് എന്ന് പറഞ്ഞുള്ളൊരു വിവരം പറഞ്ഞിട്ടുണ്ട്. ചെമ്മനാട് തിരക്കിലാണ് തോന്നുന്നത്.
0: ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണോ കട്ടായി പോവുകയാണ് എന്നുള്ളതാണ് ഫസീല.
1: അതുപോലെ തന്നെ മുംതാസ് കൊട്ടാരം അവരും പറഞ്ഞ് സൗണ്ട് കൂട്ടണം എന്ന് പറയുന്നുണ്ട്. പ്രശ്നമില്ല എന്നാണ് ടെക്നിക്കൽ ടീം പറയുന്നത്.
0: അത് അവരുടെ പ്രശ്നമായിരിക്കും. യെസ്, അധികാറിലൂടെ തുടങ്ങി ഖുർആനിലൂടെ മധുരവും മൂർന്ന വചനങ്ങളും മാരിസ് മൊലയുടെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള വിഷയവും മുസസലയുടെ 1 മിനിറ്റ് ടോക്കും സലാം സാറിൻ്റെ അനുഭവങ്ങളും എളുപ്പമായ ലൈവ് ക്വിസും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു ഈ സംരംഭം എന്ന് നിലനിർത്തി തരട്ടെ. ആമീൻ.
1: ഓക്കെ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. നിങ്ങളുടെ കൂടെ ഉണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. മോളുടെ PG കോൺവക്കേഷൻ പരിപാടി ഹൈദരാബാദ് വെച്ച് നടക്കുന്നു. പ്രാർത്ഥന ഉൾപ്പെടുത്തണേ. അതിനിടയിൽ ക്വിസ് അറ്റൻഡ് ചെയ്തു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, സിസ്റ്റം പരിഗണിക്കുമോ എന്തോ. വലിയൊരു ഒരു മെസ്സേജ്, ഒരു മെസ്സേജിലൂടെ എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഹാരിഫ MP വട്ടത്തൂരാണ്. അപ്പോൾ പരിപാടികളൊക്കെ ഉഷാറായിട്ട് വരട്ടെ. ക്വിസിൻ്റെ ഉത്തരം അയച്ചാൽ പെടുമോ നോക്കാം നമുക്ക്.
0: അല്ലാഹു ആ സുഹൃത്തിനെ പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്നത് അതാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ.
1: യെസ്,
0: ഓക്കെ. കൂടെ
1: അതിലേ ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പറയണമെന്ന് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ഒരു വിങ്ങലുള്ളിലുണ്ടാവും, ഒരു നഷ്ടബോധം
0: ഉണ്ടാവും.
1: കഴിയില്ലല്ലോ അതെ. അപ്പൊ പറയാൻ ബാക്കി വെച്ചെന്തെങ്കിൽ ഇപ്പൊ പറയാം, പറഞ്ഞു
0: കൊടുക്കുക.
1: ആദർശവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും
0: എന്ത് കാര്യമാണെങ്കിലും
1: യെസ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അയൽവാസികളോട് തന്നെ ഇത് തുറന്നു പറയാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവില്ല. പക്ഷെ പറയാവുന്ന വഴികളുണ്ടാകും. അപ്പൊ ഇന്ന് തുടക്കത്തിൽ പുലരിവട്ടത്തിൽ പുതുമകൾ തേടണം എന്നാണ്. അപ്പൊ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും, എങ്ങനെ ചെയ്യുമെന്നുള്ളത് എന്തെങ്കിലും ഒന്ന്. പിന്നെ
0: ശരിക്കും നമ്മളിത് ഒരിതുണ്ടല്ലോ, നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു.
1: അതെ അതെ,
0: ശരിക്കും നമുക്കൊരു നമുക്ക് എന്നോട് തോന്നുന്ന ഒരു കുറ്റബോധം ഉണ്ട് ഉള്ളിൽ പഠിച്ചോനെ. നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും
1: യെസ്
0: എന്നുള്ളത്.
1: കഴിയുന്ന മാത്രയിൽ അല്ലേ, കഴിയുന്ന പോലെ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സംസാരങ്ങളിലും കൂടുമ്പോഴൊക്കെ ദീനിൻ്റെ റബ്ബിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ. ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയാത്തവരാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പീസ് റേഡിയോയും ജമീലും പോലുള്ള സംഗതികൾ പരിചയപ്പെടുത്തുക
0: യെസ്
1: എന്നുള്ളതാണ്.
0: അതൊരു വല്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞ പോലെടാ. അത് പറയാം, നമ്മൾ ആ ഓർമ്മയിൽ വരിക എന്നുള്ളത് ഒരാൾക്ക്. ഈ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് കേൾക്ക്. നമ്മൾ പല വേറെ മെസ്സേജുകളൊക്കെ പലപ്പോഴും പല നമ്മൾ അയക്കാറ്, ഇങ്ങനെ കോമൺ ആയിട്ടുള്ളതൊക്കെ വിടും. പക്ഷെ അതല്ലാതെ സ്പെഷ്യലായിട്ട് പോയിട്ട് നമ്മൾ പറയാം, ഇതൊന്ന് കേൾക്ക്, നമ്മളൊരു ബാധ്യത അല്ലേ. അതിനാ റേഡിയോ നമുക്ക് വലിയൊരു ഒരു ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ അത്തരം സന്ദർഭത്തിലൊക്കെ അല്ലേ.
1: അതിലേ പിന്നെ ഞാൻ കഴിഞ്ഞ അടുത്ത് കഴിഞ്ഞ ആഴ്ച കൂടെ ഉള്ള ഒരു ടീച്ചറെ കൂടെ ഒരു മാസമുണ്ട് കൂടെ. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ പേരൻറ്റിങ് കോഴ്സ് ഉണ്ടല്ലോ, അതിലെ ക്ലാസ് ഇങ്ങനെ ചെവി വെച്ചിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ഇതെന്താ കേൾക്കണമെന്ന് വെച്ചു. അവൻ നല്ല വോളിയം കൂട്ടി. അപ്പം ഇങ്ങനെ പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കണം, കുട്ടിയെ ശ്രദ്ധിക്കണം, കുട്ടിയെ കേൾക്കണം. നമ്മുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ ക്ലാസ്സുകളാണ്. അതിൽ ഇതെങ്ങനെ കിട്ടുക
0: ചോദിച്ചു.
1: ആ ചോദിച്ചു. അപ്പോൾ ആരും അറിയൊന്നുമില്ല, നമുക്കിങ്ങനെ കേൾക്കാം, നമ്മളിതിൻ്റെ ഭാഗമാണെന്നൊന്നും ആരും അറിയില്ല, കേട്ടാലും കണ്ടാലൊന്നും പ്രശ്നമില്ല. അപ്പം നിങ്ങളെ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേട്ടാൽ മതി. അപ്പം തന്നെ എടുത്തിട്ട്
0: ചെയ്തു,
1: ഇൻസ്റ്റാൾ ചെയ്തു, കോഴ്സിൻ്റെ ഭാഗത്ത് പോയി എൻറോൾ ചെയ്തു, ഫുള്ള് ചെയ്തു തന്നു. അങ്ങനെ അതൊരു വലിയൊരു ചെറിയൊരു ഒരു പാലം പോലെ തോന്നുന്നുണ്ട്.
0: ശരി,
1: ഈ പണി നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യും, നമ്മൾ കേൾക്കാം. കേൾക്കണം കേൾക്കണം പറഞ്ഞതിന് പകരം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഒരു ചോദ്യം എന്തായാലും വരും, എന്താ കേൾക്കണമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു കൂടി കേൾക്കണ്ടല്ലോ, ഒരു പാസീവ് ലിസണിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു പ്രത്യേകിച്ച് ലൈവ് ലൈവിൽ വീട്ടുകാർക്കല്ല, പുറത്ത് പോണ ആളുകൾക്കാണ് ലൈവിൻ്റെ സംഗതി. അതിങ്ങനെ ഒരു അത്യാവശ്യം ഇപ്പോൾ കാറിലൊക്കെ പോണ ആളുകൾ ഈ ലൈവ് ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഗസ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ലിഫ്റ്റ് ചോദിക്കുന്നു കാറിൽ, ആ കയറുമ്പോൾ അത് കേൾക്കുന്നു. അപ്പോൾ ഇതെന്താ ചോദിക്കുമ്പോൾ ഇതിങ്ങനെ സംവിധാനമാണ്, എല്ലാ ദിവസവും രാവിലെ ലൈവ് ഉണ്ടാവും, അതുപോലെ 24 hours ദിനിയ കാര്യം.
0: പിന്നെ അതുപോലെ നമ്മളൊരു പിന്നെ ഒരു സാധാരണ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടോക്ക് ആവില്ലല്ലോ.
1: അതെ അതെ അതെ, ജെന്യുവൻ സാധനമാണ്,
0: ജെന്യുവൻ
1: അയാളുടെ ക്വസ്റ്റ്യനും ജെന്യുവൻ സാധനമാണ്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അല്ലാതെ നമ്മളിങ്ങനെ ലഘുലേഖ ഉണ്ട് ഇതിൻ്റെ വിഷയത്തിൽ, കുറെ നമ്മുടെ സ്ക്വാഡ് വർക്കും ആരൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ വേണം, അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായി നമ്മൾക്ക് ഇത് കൊടുക്കാവുന്ന വിഷയമാണ് ഇങ്ങനെയുള്ള സംഗതികൾ.
0: യെസ് മഷാല്ലാ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സൂറത്ത് അന്നാസിയാത്തിലെ 27 മുതൽ 33 വരെയുള്ള വചനം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ കേൾക്കാം.

0: ഫോറൻ സ്റ്റാറ്റസ് വീഡിയോ 2500 കഴിഞ്ഞു, 516 ദിവസങ്ങളായി. അപ്പോൾ മൺമിട്ടോക്ക് പറഞ്ഞ പോലെ തന്നെ നേർവഴി മുമ്പിലുണ്ട്, നേർവഴി ഞാൻ മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ ഇതിലൊരു ചെറിയൊരു ഒരു മെസ്സേജ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ആരുടെയും തലയിൽ വന്നൊരു ഒരു ചിന്തയാവും. റേഡിയോ അങ്ങനെ തന്നെയാണ്, റേഡിയോ സംവിധാനം വേണം നമുക്ക് ദീനെ കേൾക്കാനുള്ള വിഷയം. അപ്പോൾ ഞാൻ പിന്നെ ദൈവത്തുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പലപ്പോഴും ചെയ്യാവുന്നൊരു സംഗതി എന്താ വെച്ചാൽ, ഈ ബസ്സിൻ്റെ മുകളിലൊക്കെയാണ് ഈ ബസ്സിൻ്റെ സ്ഥലം കഴുതിയ വെൽക്കം ടു ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ LED ഇങ്ങനെ മിനി പോലും, ചെറിയൊരു സ്ഥലം നമ്മളെ പൊതുവെ നമ്മുടെ നാടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്തോ ചെറിയൊരു LED പോലെയുള്ള സംവിധാനം, സിമ്പിൾ ഇതുപോലെ സാധനം, ചെറിയ സംവിധാനം വെച്ചിട്ട് ആയത്ത് സംഗതികൾ, ദീനിൻ്റെ ഈ മഹാസിനികളായിട്ടുള്ള സംഗതികളുണ്ട്, നല്ല നല്ല സന്ദേശങ്ങൾ ഒരുപാട് ആളുകൾക്ക് ദീനെത്താൻ ഇപ്പോൾ ഒരുപാട് വഴിയുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ഒരു നമ്മളെ ഒരു ചെറിയൊരു ഓപ്ഷൻ മാത്രം പറയുന്നത്, ഇതുപോലെ ദീന് ഇപ്പം നമ്മൾ ഫോ വണ്ടിൻ്റെ ബാക്കിൽ ചെറിയ ആയത്തുകൾ എഴുതി വെക്കും, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എഴുതി വെക്കും. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ, അതിന് ഇംഗ്ലീഷ് പറയാറുണ്ട് ആൾക്കാർ, ക്രിയേറ്ററേ അല്ല ക്രിയേറ്റ് എന്നാൽ ക്രിയേറ്റേഴ്സ് അല്ലേ, ക്രിയേറ്റേഴ്സ് എന്നാ പറയുക, ക്രിയേറ്റേഴ്സിനല്ല ക്രിയേറ്ററെയാണ് പിന്നെ വർഷിപ്പ് ചെയ്യേണ്ടതെന്നുള്ള സാധനം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ മെസ്സേജുകളാണ്, പക്ഷേ വലിയ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ള സംഗതിയാണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ഇപ്പോൾ പീസ് റേഡിയോ ഡൗൺലോഡ് പീസ് റേഡിയോ എന്നുള്ള സാധനം മാത്രം സ്റ്റാറ്റസ് വയ്ക്കുകയോ അല്ലെങ്കിൽ റേഡിയോൻ്റെ സംവിധാനങ്ങളൊക്കെ വെക്കുക, നമ്മൾ ഈ വീട് വീണ്ടും പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് ഈ നന്മയുടെ ശബ്ദം എത്താൻ കാരണമാകുന്നാണ് പറയുന്നത്. യെസ്,
1: സൂറത്ത് നാസിയാത്ത് റിഫിലാക്കിയ സൂറത്തായതിനാൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചോദാൻ പറ്റി എന്നാണ് സ്റ്റാറ്റസ് വീഡിയോയുമായി ബന്ധപ്പെട്ട്. എൻ്റെ ഫോണിൽ പാരൻറ്റിംഗ് കോഴ്സ് കാണുന്നില്ലല്ലോ എന്നാണ് ഷാഹിദ വെള്ളാങ്കല്ലൂർ. അത് ടെക്നിക്കലുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം, അവരുടെ പ്രശ്നമാണോ?
0: ലൈവ് ഓൾ ഓൾ ഇതിലല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അതിൽ കാണാം. മുകളിൽ ഓരോന്നും ഇങ്ങനെ നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അബ്ബാസ് ചേലക്കോട് പറഞ്ഞതേ, സന്തോഷത്തോടെ ലൈവ് തുടങ്ങും, അവസാനം യാമൻ യറ എന്ന് കേൾക്കുമ്പോൾ സങ്കടം. നമ്മൾ ലൈവ് കഴിയുമ്പോഴാണ് ആ ഒരു എന്തിനു പറയലേ,
1: അതെ അതെ,
0: ആ ഒരു സോങ് ഉണ്ടല്ലോ
1: ഔട്ടർ അവസാനിക്കും,
0: അപ്പൊ കേൾക്കുമ്പോ അല്ലാത്ത സങ്കടമാണ്.
1: പിന്നെ അതേ അവസാനം കൂട്ടിച്ചേർത്ത സംഗതി കൂടെ ഉണ്ട്, ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ കണ്ടത് വെച്ചാല് സന്തോഷത്തോടുകൂടി ഉമ്മയുടെ കൂടെ തുടങ്ങി, അവസാനം ഉമ്മ ആണ് പിരിഞ്ഞു പോയ സങ്കടം അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുകയാണ്. നഷ്ടത്തിന്റെ വേദന അല്ലേ, വേർപാടിന്റെ വേദന എന്ന ആ വേദന തന്നെയാണത്. അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പിന്നെ
0: ഏറ്റുമുട്ടില്ല, അനുഭവം അത് തന്നെയാണ് ഏറ്റവും വലിയ പാഠം. അതിൽ നിന്നും സ്വീകരിക്കേണ്ട നന്മകൾ സ്വീകരിക്കുകയും നിരാകരിക്കേണ്ട തിന്മകൾ നിരാകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ അനുഭവത്തിന്റെ ബാക്കി പത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നത്.
1: യെസ്,
0: ഇത്തരം നല്ല ഓർമ്മകൾ ഓർമ്മപ്പെടുത്തൽ നടത്തുന്ന പീസ് റേഡിയോ ഇന്നിൻ്റെ കാലത്ത് അടയാളമായി നിലനിൽക്കട്ടെ.
1: ഫസ്റ്റ് മറ്റൊരു ശ്രോതാവ് അയച്ചിട്ടുള്ളത്, എൻ്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുമോ, ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. നോക്ക്, നമ്മുടെ മക്കളൊക്കെ നല്ല രൂപത്തിലാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അള്ളാഹ്ക്ക് എപ്പോഴും നിയമത്ത് എപ്പോഴും ആ ഒരു ഹംദ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര ആളുകൾ മക്കളും നന്നാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നാവും ഉദ്ദേശിക്കുന്ന ആദർശപരമായിട്ട് അവർ ഇതായിരിക്കും, ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരാദർശത്തിലും ചിന്തയിലും മക്കളാവണേ എന്ന് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ അള്ളാഹു മക്കൾക്ക് നല്ല ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ കുറേ ചിന്തിച്ചു പോയി, അനുഭവവുമായി ബന്ധപ്പെട്ടപ്പം പറഞ്ഞതാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ, ഓരോ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ വളരുന്നത്. അതിൽ നല്ലതും ചീത്തതും എല്ലാം ഉണ്ടാകുന്നു, എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് തന്നെയാണ്. അനുഭവം കേട്ടപ്പോൾ എന്തോ മനസ്സിന് വിഷമമുണ്ടായത്. അന്ന് ആ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറവി എന്നൊരൊറ്റ അനുഗ്രഹം കൊണ്ട് നമ്മൾ എത്ര അതിലൂടെ പിന്നീട് കടന്നു പോയിട്ടും പിന്നെ അത് ഓർമ്മ വരുള്ളില്ല. ഞാൻ ആ ചെരുപ്പിൻ്റെ മുന്നിൽ കുറേ സമയം നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട്, ഒരു 4-5 ഒരു 10 മിനിറ്റോളം അവിടെ ഇങ്ങനെ നോക്കി നിന്ന്. ഇനി കാരണം പിന്നെ ആ വ്യക്തി ഇല്ല അവിടെ, അവിടെ ചെരുപ്പ് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലോ. പക്ഷെ ആ ചെരുപ്പ് അവസാനം നമ്മൾ ചില ചെരുപ്പുകളൊക്കെ നമ്മൾ വിട്ടുപോകും, പക്ഷെ നമ്മൾ പോയതിൻ്റെ ശേഷം മാത്രം പോകുന്ന ചെരുപ്പുണ്ടാവില്ല അവസാനം നമ്മളിപ്പോൾ. ജക്കറിയ സലാഹിയുടെ മരണ വാർത്ത അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അന്ന് ഫോട്ടോയിൽ വന്നിരുന്നു, ഓർമ്മയുണ്ടോ?
0: ഫോട്ടോ കണ്ട് ഓർമ്മയുണ്ട്.
1: ആ അതിൽ ആ തുന്നി പിടിപ്പിച്ച ആ ചെരുപ്പ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യത്തെക്കുറിച്ചും അതൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ മനസ്സിലിങ്ങനെ ചിലപ്പോൾ നമ്മൾ
0: അനുഭവങ്ങളും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം മാറിയവരെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അതൊരു ശരിക്കുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ജീവിതം മാറിയ ആളുകളെ മാറ്റിയെടുക്കാൻ സമയമെടുക്കുമെന്നാണ് ജമീല വി പി കളിയോ പറഞ്ഞിട്ടുള്ളത്.
1: ഈ സ്റ്റാറ്റസ് ഫീഡ് എവിടെ നിന്ന് കിട്ടും? ജംഷിന പി മേപ്പാടിയും ചോദിക്കുന്നത്. അത് കിട്ടേണ്ട സ്രോതസ് പറയേണ്ട ആൾ തന്നെ ഇവിടെ ഉണ്ട് തുടങ്ങി വെച്ച.
0: കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. വാട്സപ്പിൽ ചാനലുണ്ട്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അടിച്ചാൽ തന്നെ കിട്ടും. അതല്ലാതെ നമ്മുടെ ലൈറ്റ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും വരാറുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ഇൻഷാല്ലാ, മുമ്പ് ഇതേപോലെ സ്റ്റാറ്റസ് വീഡിയോ ഇട്ട സമയത്തും കുറച്ച് ശ്രോതാക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, ശരി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ 100-ലധികം പ്രോഗ്രാമുകളും 100-ലധികം അവതാരകരും നിറഞ്ഞു നിൽക്കുന്ന പീസ് റേഡിയോ എന്ന ഈ ഒരു സംരംഭത്തെ ആത്മാർത്ഥമായി അതിൻ്റെ കേൾവിക്ക് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിൽ ചില പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് ഈ ഒരു പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. റേഡിയോ വൈബ്സ് കേൾക്കുന്ന ആളുകൾക്കൊക്കെ നല്ല പരിചിതമായിട്ടുള്ളത് ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. തിങ്കളാഴ്ച രാത്രി 9:30 ശനി രാത്രി 9 ലൈവായിട്ട് അല്ലാത്ത സമയങ്ങളിലും ഒക്കെ റിവൈൻഡിൽ ലഭ്യമായിട്ടുള്ള പ്രോഗ്രാമാണ്. അബ്ദുറഊഫ് അൽ ഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ സെഷനുകളാണ് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഏതാണ് കേൾക്കുന്നത്?
0: ഇന്ന് നമ്മൾ കേൾക്കുന്ന അസ്മാഉൽ ഹുസ്ന, അപ്പം എന്താണ് എന്നുള്ളത് ഇനി പ്രത്യേകം പറയേണ്ടതില്ല. നേരത്തെ അതിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞു. ഈ പിന്നെ വൈബ്സ് കേൾക്കുന്ന ആളുകൾക്ക് അത്രമേൽ പരിചയം ഉണ്ടാകും. പക്ഷേ വൈബ്സ് ലൈവ് കഴിഞ്ഞ് റേഡിയോ ഓഫാക്കി അല്ലെങ്കിൽ റേഡിയോ അത്ര മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സഹായിക്കുന്നവൻ എന്നുള്ള നാമത്തിലുള്ള അന്നസീർ എന്നുള്ള പേരാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റബ്ബിൻ്റെ അതേപോലെ തന്നെ വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലും അത് അബ്ദുറഊഫ് അലിക്കമിയുടെ ആ ഒരു എപ്പിസോഡാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനിരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അന്നസീർ എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അന്നസീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ പലയാവർത്തി നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു നാമമാണ്. പലയാവർത്തി അത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അന്നസീർ എന്ന നാമം അതർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ സഹായിക്കുകയും പ്രതിസന്ധികളിൽ കാവലായി സഹായമായി നിലനിൽക്കുന്നവൻ എന്നും അർത്ഥമുള്ള നാമമാണ് അന്നസീർ എന്ന അള്ളാഹുവിൻ്റെ നാമം. വിശുദ്ധ ഖുർആനിൽ ഫനിഅമൽ മൗല വനിഅമൽ നസീർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം കാണാൻ സാധിക്കും. എത്ര നല്ല രക്ഷാധികാരിയാണ് അള്ളാഹു, എത്ര നല്ല സഹായിയാണ് അള്ളാഹു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വകഫ ബില്ലാഹി വലിയൻ വകഫ ബില്ലാഹി നസീറ, രക്ഷാധികാരിയായിക്കൊണ്ട് അള്ളാഹു മതി, സഹായിയായിക്കൊണ്ട് അള്ളാഹു മതി എന്നർത്ഥമുള്ള ആയത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വകഫ ബി റബ്ബിക ഹാദിയം വ നസീറ, സന്മാർഗം നൽകാൻ വഴി കാണിച്ചു നൽകാൻ, അതുപോലെ തന്നെ സഹായിയായിക്കൊണ്ട് അല്ലാഹു മതിയാകുന്നവനാണ് എന്നർത്ഥം വരുന്നത് കാണാൻ സാധിക്കും. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വല നസീർ, അല്ലാഹു അല്ലാതെ വേറെ ആരാണ് നിങ്ങൾക്ക് രക്ഷാധികാരിയും സഹായിയുമായിട്ടുള്ളവൻ എന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിങ്ങനെ ധാരാളം വചനങ്ങളിൽ അല്ലാഹു സഹായിയാണ്, അല്ലാഹു രക്ഷാധികാരിയാണ്, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തിപ്പെടുത്തുന്നവനാണ്, വിശ്വാസികളെ സഹായിക്കുന്നവനാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു അൻ നസീർ എന്ന് പറയുമ്പോൾ അള്ളാഹു അടിമകളെ സഹായിക്കുന്നവനാണ്. അടിമകളുടെ പ്രയാസങ്ങളിൽ, അടിമകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുന്നതാണ് എന്ന അർത്ഥമാണ് അൻ നസീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായം മൊത്തത്തിൽ എല്ലാ അടിമകൾക്കുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക്, വിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു അവൻ്റെ സഹായം നൽകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ഇയൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ചാൽ, ആ സഹായത്തിനെ അതിജയിക്കാൻ, അതിനെ അതിജയിച്ചുകൊണ്ടൊരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ശത്രുക്കളെ എത്ര കണ്ട് ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, അവർ എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശ്വാസികൾക്ക് പ്രത്യേകമായി ചില സഹായങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു നൽകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ലോകത്ത് പ്രചരിപ്പിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വരുന്ന വാക്കുകൾക്ക് പ്രതിരോധം തീർക്കലാണ്, ദീനിൽ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊടുക്കലാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിനെ സഹായിക്കലാണ്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങളെ അള്ളാഹു സഹായിക്കും. അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന സഹായമാണ്. അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു പ്രത്യേകമായ ചില സഹായങ്ങൾ നിങ്ങൾക്ക് നൽകും. വയുസബ്ബിത് അഖ്ദാമക്കും, അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ഏറ്റെടുത്ത ദൗത്യമാണല്ലോ, അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ സുൽസിലു മത്താ നസറുല്ലാഹ്, അവരുടെ കാൽപാദങ്ങൾ വിറക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ഇനി എപ്പോഴാണ് വന്നെത്തുക എന്ന് അവർ ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അവരുടെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, അതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ നേരിടേണ്ടി വരുന്ന സമയത്ത് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് എങ്കിൽ, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സഹായിക്കും. എൻ ആർ സി പോലെയുള്ള വാദങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ്. വിശ്വാസികളായ ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഉണ്ടാകും, വിശ്വാസികൾക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അൻ നസീർ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു അള്ളാഹുവിൻ്റെ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ അള്ളാഹു നൽകും എന്നത് തന്നെയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത്, ദുനിയാവിലും പരലോകത്തും വിശ്വാസികൾക്ക് മാത്രമായി പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നവനാണ് അൻ നസീർ ആയ അള്ളാഹു. ഇന്ന ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുന്യ വയൗമ യഖൂമുൽ അഷ്ഹാദ്. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കും ഈ ദുനിയാവിലും, ഫി ഹയാത്തി ദുന്യ, ഈ ദുനിയാവിലും അള്ളാഹു സഹായിക്കും. വയോമയ കൂമുൽ അഷ്ഹാദ്, സാക്ഷിയാകുന്ന ദിവസം, അതായത് അന്തിമ ദിവസത്തിൽ, വിചാരണയുടെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ സഹായിക്കും എന്ന് പറയുമ്പോൾ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു വിജയം, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു സഹായം ലഭിക്കുന്നത് വിശ്വാസികൾക്കും അല്ലാഹുവിൻ്റെ ദൂതന്മാർക്കുമാണ് എന്നത് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ബാധ്യതയായിക്കൊണ്ട് അല്ലാഹു ഏറ്റെടുത്തതാണ്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക്, അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ളത് അല്ലാഹു പറയാണ്. വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയായി അല്ലാഹു ഏറ്റെടുത്തതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം, അവർ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആ ഒരു വലിയ ചരിത്രമുണ്ട്. ഫിർഔൻ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കാൻ മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു. അവർ ഭയന്നു, കാരണം അന റബ്ബുക്കുമുൽ അഅല എന്ന് സ്വയം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫിർഔൻ. ആ ഫിർഔനിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല ഫിർഔനെ, നിങ്ങളല്ല റബ്ബ്, അല്ലാഹുവാണ് റബ്ബ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് ആ ഫിർഔനിൻ്റെ മുമ്പിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ ചെറിയൊരു ഭയം മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അല്ലാഹു അവർക്ക് ആശ്വാസമായിക്കൊണ്ട് അല്ലാഹു അൻ നസീറാണ് എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയാണ്, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമ അസ്മഉ വ അറ, തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാനുണ്ട്, കേൾക്കുന്നവനായിക്കൊണ്ട്, കാണുന്നവനായിക്കൊണ്ട്, നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധികളിൽ സഹായിക്കാനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അവിടെ സഹായിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം. ബദറിൻ്റെ രംഗം, മൂന്ന് ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെയാണ് ആയുധങ്ങളില്ലാതെ നേരിടേണ്ടി വരുന്നത്. എന്നാൽ എതിർപക്ഷത്ത് ശത്രുക്കൾ സർവായുധ സജ്ജരായിക്കൊണ്ട് എല്ലാവിധ യുദ്ധ സാമഗ്രികളുമായിക്കൊണ്ടാണ് തയ്യാറായി നിൽക്കുന്നത്. മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവിടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങളുമുയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുമുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭം അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ആ ഉത്തരം നൽകിയതിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിം വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സഹായം, ബദറിൽ നൽകിയ സഹായം, അവിടെ വലഖദ് നസറക്കുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹു സഹായിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു അൻ നസീറൻ, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം. അവിശ്വാസികൾ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായ സൈന്യത്തിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം നൽകിയെന്നുള്ളതാണ്. ആകാശത്തു നിന്ന് മഴ പെയ്തു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി, വിശ്വാസികൾക്ക് ശുദ്ധിയാകാൻ വെള്ളം നൽകി, അവരുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള തരിശു ഭൂമിയാക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നിലയ്ക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ വന്നാലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അൻ നസീറായ അല്ലാഹു നമ്മുടെ റബ്ബാണ്. ആ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ തിരിഞ്ഞാലും ശരി, വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ അല്ലാഹു നമ്മെ സഹായിക്കും. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് വന്നെത്തും. അത് യാതൊരു സംശയവുമില്ല എന്നത് പ്രത്യേകമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അന്നസീറായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ തവക്കുലേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മാറാനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്നസീറായ അല്ലാഹുവിനെ നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: നസീർ എന്ന നാമം, അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ വൈബ് കേട്ട് വൈബാക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ടും എപ്പോഴാണ് വരിക എന്നൊക്കെ അറിയുമായിരിക്കും. മാഷാല്ല. അപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞാൽ ഉടൻ വരുന്ന റേഡിയോ വൈബ്സിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിനെ അടുത്തറിയാൻ നമ്മൾക്ക് അത്തരം നാമങ്ങൾ പഠിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. അതിൻ്റെ കേൾവിക്കാരായി കേൾവി തുടർത്തണമെന്നാണ് അറിയിക്കാനുള്ളത്. വലിയൊരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് സഫിയക്ക തിരുവങ്ങാടി. ഈ കഴിഞ്ഞ എല്ലാ പരിപാടിയും കേട്ടു. ഇന്നലെ റേഡിയോ കാണാൻ പോയിരുന്നു. അവിടെയുള്ളവർ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്നു. ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിന് അപാരമായ അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ ഈ സംരംഭം ഇത് കേൾക്കാത്തവർക്ക് വലിയ നഷ്ടമാണ് എന്ന് കൂടി അതിൻ്റെ കൂടെ ഉണർത്തിയിട്ടുണ്ട്. യെസ്.
1: അതുപോലെ മെസ്സേജുകൾ പലതും വന്ന് കാണും. ഒരു മാജിക്കൽ ബ്രെയിൻ നാദിറ ഷാഫി വെന്യൂർ അയച്ചതാണ്. എന്റെ ജീവിതത്തിൽ ഇന്നും അത്ഭുതത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവയവം ബ്രെയിനാണ്. റൈറ്റ് ലെഫ്റ്റ് ബ്രെയിൻ, പിന്നെ അതിന്റെ ലാറ്ററാലിറ്റി എന്നത് എഫക്റ്റീവ് ലേണിംഗ് സാധ്യമാക്കുന്നു. അത് 16 വയസ്സുള്ള ഓട്ടിസ്റ്റിക് മോളിലൂടെയാണ് ഈ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂറോൺസിന്റെ കോപ്പസ് എന്നാണ്, കോപ്പസ് കാലോസം സ്ട്രെങ്തൻ ആയാൽ മെസ്സേജുകൾ പെട്ടെന്ന് പാസ് ചെയ്യാനും അവ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാനും കഴിയും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എത്രമാത്രം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ AI കാലഘട്ടത്തിൽ വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ മോളുടെ ബ്രെയിനിൻ്റെ അപാരത നോക്കിക്കാണുന്നത്. എന്നാൽ ഈ മക്കളെ ഇന്നും സമൂഹം അംഗീകരിക്കുന്നില്ല. ഷസയുടെ മൂത്ത 2 സഹോദരിമാരും ഡോക്ടേഴ്സാണ്. അവരും ഈ മോളുടെ ബ്രെയിൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു എല്ലാ മക്കളെയും ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ആമീൻ. വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് വായിച്ചിട്ടുള്ളത്. ഇത് എവിടുന്നോ കേട്ട് അല്ലെങ്കിൽ എവിടുന്നോ കേട്ടൊരു കോപ്പി പേസ്റ്റ് എടുക്കുന്ന സാധനമല്ല, അനുഭവം കൊണ്ട് പഠിച്ചിട്ടുള്ള നാദിറ ഷാഫി വെന്യൂർ. വെൽ ഡൺ. മഷാല്ല. നമ്മൾ മുമ്പ് അത് അവരുടെ ഇതുപോലത്തെ മെസ്സേജുകൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുടെ മാതാവിന് മദറിന് എത്ര കണ്ട് അത് പടച്ചോനിലേക്ക് അത് പടച്ചോൻ കൊടുത്തൊരു എന്താ പറയാ, നമ്മൾക്കൊന്നും പറയല്ല കേൾക്കുമ്പോ അല്ലേ.
0: ഇപ്പൊ അറിയില്ലേ ഇതുപോലുള്ള വിഷയങ്ങളുള്ള വീട്ടുകാർക്ക് അള്ളാഹു അവർക്ക് സ്വർഗത്തിലെത്താനുള്ള
1: വഴി,
0: എളുപ്പത്തെത്താനുള്ള ഒരു വഴി കൊടുത്തതാണെന്ന് പറയാറുണ്ട്. അതിലടി മുക്കില് സലാം സാറിന്റെ ഉപ്പൊക്കെ സുഖമായോ, എന്താണ് ഇപ്പോഴത്തെ വിവരം എന്നൊക്കെ ചോദിച്ചു.
1: പറയാത്താണ്, കുഴപ്പമൊന്നുമില്ല, വീട്ടിലെത്തി അലഹമ്മദില്ല.
0: പിന്നെ നേരത്തെ നമ്മൾ മരണപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത് പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് കരീം നഗറിൽ കനാലിനോട് എതിർവശമാണ് താമസം. നോർത്ത് പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് അമാന സ്റ്റോറിൽ ക്യാഷറായിരുന്നു എന്നാണ് പറഞ്ഞത്. യെസ്.
1: ഓക്കെ. സഹോദരൻ, നമ്മൾ വീണ്ടും പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ അല്ലേ, അതാണ് നമുക്കുള്ളത്.
0: സാലിം ബിൻ സാദിഖാണ് അതായിട്ടുള്ളത്.
1: നസീഹ തിരുവമ്പാടി അയച്ചത് ഉപ്പയുമായി ഹോസ്പിറ്റലാണ്, 4 ദിവസമായി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നതാണ്. നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും അറിഞ്ഞു കൊള്ളുന്നത്. അത് കിട്ടുന്ന ആളുകളുണ്ടല്ലോ ആ സമയത്ത്, അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവർക്ക് ലഭിക്കുന്ന ആശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ചെറുതൊന്നുമല്ല.
0: മറവി ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നത് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കണം. അതാർക്കാണ് മറവി ഒരു രോഗമായി കാണുന്ന പലർക്കും എന്നാണ് ജമീല വിപ്പി കളിയോ വെച്ചത്. ശരിക്കും മറവി രോഗമായിട്ടാണ് പല ആളുകൾ പറയാറുള്ളത്. അത് പലപ്പോഴും നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മൾക്ക് ലൈഫിൽ വരുന്ന ഇത്തരം പിന്നെ പ്രയാസഘട്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ അതിങ്ങനെ മറന്നു പോകാതെ നിന്നാൽ പിന്നെ എവിടെയാണ് നമുക്ക് സന്തോഷത്തിന് വകുപ്പുണ്ടാവുക. അള്ളാഹു അവിടെയും അള്ളാഹു വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത്രമേൽ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, വളരെ ആശ്വാസകരമായ സ്പീച്ചാണ്. റബ്ബിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് പോരെ വിശ്വസിക്കുന്നതാണ്. അസ്മാഉൽ ഹുസ്നയിലെ അന്നസീർ എന്ന നാമത്തിൻ്റെ ക്ലാസിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ക്വിസിൻ്റെ ഉത്തരം പ്രത്യേകം പറയേണ്ട ഒരു
1: ഓപ്ഷൻ പറയാം, ഉത്തരം പറയേണ്ട ആവശ്യമില്ല,
0: ഓപ്ഷൻ ബി ആയിരുന്നു എന്ന് ജസ്റ്റ് പറയാം അല്ലേ. അപ്പോൾ വിജയികൾ ആരെന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് പറയാം.
1: അപ്പോൾ ഇൻഷാല്ലാ
0: നമ്മൾ പിന്നെ ക്വിസിൽ വിജയിച്ച ആളുകൾ ആദ്യത്തെ 3 പേരിപ്പോൾ പറയാം, ബാക്കി ഇൻഷാല്ലാ അടുത്തൊരു സ്ലോട്ടിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും വരാം. ആ യെസ്. അപ്പോൾ ഇന്നത്തെ വിജയികളിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഷർജി കോതമംഗലം. ആദ്യമായിട്ടാണ് പേര് കേൾക്കണം
1: തോന്നുന്നുണ്ട്.
0: നിഷാദ് ഇടുക്കി. മാഷാല്ല, വളരെ പുരുഷന്മാർ മുമ്പിലെത്തി. ഇന്ന് ആദ്യം 3 ഒരാൾ പെട്ടു എന്ന സന്തോഷമുണ്ട്. ഷർജി ആരെന്നറിയില്ല, ഷർജി കോതമംഗലം, നിഷിയ പെരുമണ്ണ, നിഷാദ് ഇടുക്കി, ബാക്കിയുള്ള 10 പേരെ ഇൻഷാല്ലാ നമ്മള് സ്ലോട്ടിൽ പോയിട്ടിന് ശേഷം തിരിച്ചു വരാം. അപ്പോ യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ തുടരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റായി. നമ്മൾ അസ്മാഉൽ ഹുസ്നയാണ് ലാസ്റ്റ് കേട്ടത്. നമ്മൾക്ക് തിരുമൊഴികൾ കുറച്ച് അല്പം വൈകിയിട്ടുണ്ട്, തിരുമൊഴികളിലേക്കാണ് ഇൻഷാല്ലാ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ എന്നത്തെയും പോലെ നമ്മുടെ കൂടെ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ചേരുന്നത്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, പ്രാർത്ഥനയിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇൻഷാല്ലാ തിരുമൊഴികളിൽ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ان الحمد لله حمدا كثيرا طيبا مباركا فيه والصلاه والسلام على من لا نبي بعده وعلى اله وصحبه اجمعين اما بعد ان ابي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم ما من مسلم يدعو بدعوه ليس فيها اثم ولا قطيعه رحم الا اعطاه بها احدى ثلاث اما يعجل له دعوته وإما أن يدخرها له في الآخرة وإما أن يسرف عنه من السوء مثلها قالوا إذن نكثر قال الله أكثر بسرد يشودك لصحيح الترغيب أدب ولتنع أدب المفرد لك نمكواي كناغونا وري حديثانا يوليك البيتشد مهنا صحابي أبو سعيد الخدري رضي الله عنه حديثان لأني بيدك أدب تكورش نمبلا دمنا كيتي تولدان أبو سعيد സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഹിജ്റക്ക് മുമ്പ് 10 ജനനം, ഹിജ്റ 74 മരണം. മദീനയിലാണ് ജനിച്ചത്, മദീനയിൽ തന്നെയാണ് മരണപ്പെട്ടതും. 1170 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. പിതാവ് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു വഹദിൽ രക്തസാക്ഷിയായ സ്വഹാബിയാണ്. ബൈഅത്തുൽ റിദ്വാനിലും മറ്റ് പല യുദ്ധങ്ങളിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വീടെടുക്കലെത്തിയെങ്കിലും പ്രായക്കുറവ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചതായിട്ടൊക്കെ നമുക്ക് വായിക്കാം. ഇവിടെ അബു സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമാവട്ടെ, മുസ്ലിങ്ങളിൽ ആരാവട്ടെ, ഏതൊരു മുസ്ലിമും, യദുഉ ബിദഅവത്തിൻ, അവനൊരു പ്രാർത്ഥന നിർവഹിക്കുന്നു, അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ലൈസഫിഹ ഇസ്മുൻ, ആ പ്രാർത്ഥനയിൽ ഇസ്മില്ല, കുറ്റകരമായതൊന്നുമില്ല, പാപം വരാത്ത പ്രാർത്ഥന, വലാ ഖത്തിഅത്തു റഹ്മിൻ, കുടുംബബന്ധം മുറിക്കലുമില്ല. കുടുംബബന്ധം മുറിക്കലും പാപങ്ങളിൽപ്പെട്ട് തന്നെയാണെങ്കിലും അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഒരു പാതകം എന്ന നിലക്ക്, അപ്പോൾ കുറ്റകരമായതോ പാപങ്ങൾ നിറഞ്ഞതോ പാപത്തിനു വേണ്ടിയോ കുടുംബബന്ധം മുറിക്കുന്നതിന് വേണ്ടിയോ അല്ലാത്ത ഒരു പ്രാർത്ഥന ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ഇല്ല അഅത്തഹുല്ലാഹ് ഇല്ല അഅത്തഹു ബിഹ, ആ പ്രാർത്ഥന മൂലം അള്ളാഹുവിന് നൽകാതിരിക്കയില്ല, ഇഹ്ദ സലാസ്, മൂന്നിലൊന്നെങ്കിലും കിട്ടും അവന്, അതായത് ആ പ്രാർത്ഥന പ്രതികരണമില്ലാത്തതോ പ്രതിഫലമില്ലാത്തതോ അല്ല എന്നർത്ഥം. ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും. പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുമെന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിച്ച സമയത്ത് ദുനിയാവിൽ വെച്ച് ഏത് സമയമാണത്താണോ അവൻ ആവശ്യം നൽകും, അതായത് ദുനിയാവിൽ തന്നെ അവൻ അതിൻ്റെ ഉത്തരം കിട്ടും. ചിലപ്പോൾ ഉടനെ ആകാം, അല്ലെങ്കിൽ അല്പം വൈകിയാവാം. ആ സമയം എപ്പോഴാണ് അതിൻ്റെ അവനത് ലഭിക്കേണ്ടത് എന്ന് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ആ സമയത്ത് റബ്ബത് നൽകും എന്ന്. അപ്പോൾ ഒന്നുകിൽ അത് അവന് ആഗ്രഹിച്ച അനുഗ്രഹം ലഭിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ട പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ടൊക്കെ അല്ലാഹു ഉടനെ തന്നെ ഉത്തരം നൽകാം. ഇനിയോ അമ്മ അയ്യദ്ദഹറഹാലുഹു ഫിൽ ആഖിറത്തി, ഇനി അതല്ലെങ്കിൽ അവൻ ആ പ്രാർത്ഥനയുടെ ഫലം പരലോകത്തേക്ക് അല്ലാഹു ഒരുക്കൂട്ടിവെക്കും, നാളെ പ്രതിഫലമായി നൽകും. ഒന്നുകിൽ അവൻ്റെ പരലോകത്തെ ദരജ ഉയർത്തിക്കൊടുക്കും, അല്ലെങ്കിൽ അവന് മഗ്ഫിറത്ത് നൽകും. ഇനി ഒരുപക്ഷെ അവൻ പ്രാർത്ഥിച്ചത് നാളത്തെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് അവിടേക്ക് വേണ്ടി അല്ലാഹു മാറ്റിവെക്കും, അവിടെ നൽകും. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സു ഇമിസ്ലഹ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് അതുപോലെയുള്ള ഒരു തിന്മ, ഒരു പ്രയാസത്തെ, ഒരു കഷ്ടപ്പാടിനെ, ഒരു പരീക്ഷണത്തെ അവനിൽ നിന്ന് അല്ലാഹു തിരിച്ചുവിടും, അവനിൽ നിന്ന് മാറ്റിക്കളയും. ചില റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഇമാ യദ്ഫഅൻഹു മിനസ്സൂ എന്നാണ്. അവനിൽ വരാനിരിക്കുന്ന ഒരു വലിയ തിന്മയെ, ഒരു അപകടത്തെ അല്ലാഹു പ്രതിരോധിക്കും അവൻ്റെ ഈ പ്രാർത്ഥന മൂലം. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന മൂലം അവനിലേക്ക് വരുന്ന അതുപോലെയുള്ള, ഒരുപക്ഷെ അവൻ ശ്രദ്ധിക്കാതെ പോയ വലിയൊരു അപകടം, വലിയൊരു പരീക്ഷണം, ഒരു ദുരന്തം അവൻ്റെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു തിരിച്ചുവിട്ടേക്കാം. ഇങ്ങനെ മൂന്നിലൊന്നെങ്കിലും അല്ലാഹു നൽകാതിരിക്കയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖാലു, ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു, ഇതൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കട്ടെ റസൂലെ, കാരണം നഷ്ടമില്ലാത്തതാണല്ലോ. ഈ മൂന്നിൽ ഏത് കിട്ടിയാലും ലാഭമാണ്, പ്രതീക്ഷയാണ്, സന്തോഷമാണ്, കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ പരിഗണനയാണ്, അതുകൊണ്ട് ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെയോ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സർ, എങ്കിൽ അല്ലാഹു കൂടുതൽ നൽകുന്നവനാണ്. അല്ലാഹുവിന് പരിധിയില്ലാതെ നൽകാൻ കഴിയും, അല്ലാഹു അങ്ങനെ അതിന് സാധ്യമാകുന്നവനാണ് എന്നതാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ അവൻ അല്ലാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, ബിഖദരി മാതാ, അവൻ പ്രാർത്ഥിച്ച തോതനുസരിച്ച്, എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു അക്സർ, ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെയോ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അക്സർ, അല്ലാഹു കൂടുതൽ നൽകുന്നവനാണ് അവൻ്റെ നൽകൽ. ഓരോ പ്രാർത്ഥനക്കും അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ നൽകും, അതൊരിക്കലും അവസാനിക്കാത്തതാണ്, അവൻ്റെ കയ്യിലുള്ളത് പരിധിയില്ലാത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വിശ്വാസിയാണെങ്കിൽ, അവന് നിരാശ വേണ്ട, അത് ഒരിക്കലും നഷ്ടമല്ല, വർദ്ധിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥന, അത് മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഈ വലിയ സൗഭാഗ്യങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥന നിർവഹിക്കാനും വിശ്വാസികൾക്കാകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറ്റകരമായതാകരുത്, കുടുംബബന്ധം മുറിക്കുന്നതാകരുത്. അപ്രകാരം ചില റിപ്പോർട്ടുകളിൽ, ഹദീസുകളിൽ വന്നതുപോലെ ധൃതി കൂട്ടിക്കൊണ്ടാകരുത്, ക്ഷമയോടുകൂടി, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും അതുമൂലം ഉണ്ടാവുക. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അത് ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടേയിരിക്കുക, കഴിയുന്നത്ര അധികരിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷല്ല. അപ്പോ തിരുമൊഴികൾ എന്ന് പറയുമ്പോൾ തിരുമൊഴികൾ മാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ് ശ്രോതാക്കൾ പറയണത്. എന്നും തിരുമൊഴിയിലൂടെ നല്ല ഹദീസുകളും സഹാബിമാരെ പറ്റിയും, അവിടെയാണ് പോയിന്റ്. റാവിയെക്കുറിച്ച് കൃത്യമായിട്ട് കൃത്യമായി വിശദീകരിച്ചു തരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. അള്ളാഹു ഇനിയും ഏറെ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് ഒരു ശ്രോതാവ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥനയോട് കൂടി അറിയിച്ചിട്ട് ശുഹൈബ എംബാളപ്പെട്ടു. ഇംതിയാസ് തിരുമ്പാടി ഒരു അനുഭവം പങ്കുവച്ചത്, പേഴ്സ് കളഞ്ഞു കിട്ടി, നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, ആളെ കിട്ടിയിട്ടില്ല, പക്ഷേ അറിയുന്ന ആളെ തന്നെയാണ്, കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞു, കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട്. ഷർജി കോതമംഗലം അവർ പിന്നെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം മണ്ഡലം പ്രസിഡൻ്റ്. മാഷാല്ല, ബറക്കല്ലാഹു ഫീക്കും. യെസ്, സാറിൻ്റെ ഈ ഗുഡ് ഐഡിയ ആദ്യത്തെ മൂന്ന് വിജയികൾ സന്തോഷിക്കാൻ വകയാവട്ടെ. ബാക്കിയുള്ള 10 പേര് എവിടെയും വരും അല്ലേ? ബാക്കിയുള്ള 10 പേരിൽ 5 പേര് നമ്മളിപ്പോൾ വായിക്കാണ്. ഇൻഷാല്ല, 4-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബുഷറയാണ്. ബുഷറ പേര് മാത്രമേ ഉള്ളൂ, സ്ഥലപ്പേര് കൊടുത്തിട്ടില്ല. എല്ലാ ബുഷറമാർക്കും സന്തോഷിക്കാം.
1: അങ്ങനെ സൗകര്യം.
0: അതെ, സുഹറ പാലക്കുറ്റി.

0: അപ്പൊ എല്ലാവരും ജയിച്ചിട്ടുണ്ട്.
1: സെഫിയക്കെ തിരങ്ങാടി പറഞ്ഞ കാര്യം, നമ്മളെ കെ വിയുടെ മകനെ ഇന്നലെ റേഡിയോയിൽ വെച്ച് കണ്ടതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ആമീൻ
0: ആമീൻ.
1: കൂടെയുണ്ട് തിരക്കിലാണ് മനാഫ് പാലക്കാഴി. മനാഫ്ക്കാ ഇങ്ങനെ കൂടെ നിന്ന് തിരക്കരുത് കേട്ടങ്ങള്. അപ്പൊ നിങ്ങള് എന്നാണ് നിസ്രുക്ക് പറഞ്ഞിരുന്നു മനാഫ്ക്കാനോടൊന്ന് വരാൻ വേണ്ടിട്ട്, കാണാൻ പ്രത്യേകം പറഞ്ഞാണ്, എന്നാ വരണമെന്ന് അറിയിച്ചിട്ടില്ല. ഇൻഷാല്ലാ.
0: ജാസ്മിൻ പറളി പറഞ്ഞ വൈബിന് പ്രത്യേക വൈബ് ഉണ്ട്. നമ്മൾ നേരത്തെ അസ്മാനുസ്ന പറഞ്ഞപ്പോഴേ വൈബിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈബ് കേൾക്കുന്നവർക്ക് അറിയും അതിന് പ്രത്യേക വൈബ് ഉണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, അപ്പോ അസ്മാനുസ്ന കേൾക്കാറുണ്ടെന്നാണ് റുക്സാന ബാലുശ്ശേരി.
1: ജമീല വി പി കളിക്കാവ് പറഞ്ഞത് സാറിന്റെ ഈ ഒരു ഗുഡ് ഐഡിയാണിത്, ആദ്യത്തെ മൂന്ന് വിജയികൾക്ക് സന്തോഷിക്കാൻ വകയാവട്ടെ. ഈ ഒട്ടിപ്പിടിച്ചു പോണതിനെ പകരം ഒന്ന് മാറ്റി ആദ്യത്തെ മൂന്ന് വിജയികൾ എന്നുള്ളത് അല്ലാ നല്ലൊരു സന്തോഷം എന്നാണ് ജമീല വി പി കളിക്കാവ് പറഞ്ഞത്.
0: അടുത്ത അഞ്ചാക്കുള്ള സന്തോഷിക്കുള്ള ഉപ്പ് നമ്മൾ കൊടുത്തത്.
1: പിന്നെ ഒരു ലൈവ് ലൈറ്റ് ആയിട്ടാണ് ഓടുന്നത്
0: വണ്ടി,
1: സ്വരത്തിന്റെ സമയം സ്വരം ജംഗ്ഷനിൽ എത്തിയിട്ട് നിർത്താതെ പോയി എന്നുള്ളതാണ്.
0: അപ്പൊ ഒന്ന് ഒന്ന് സ്വരിപ്പിച്ചു തരാം. ആ ഇൻഷാ അല്ലാ.

0: മാഷാല്ലാ, ഒരുപാട് കേട്ട് പരിചയമുള്ള പാട്ടാണ്. നമ്മൾ വീണ്ടും ആ ഒരു വരികൾ അല്ലേ, ആ ഫസ്റ്റത്തെ വരി കേൾക്കുമ്പോൾ തന്നെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് കുറേ
1: ഫീലാണ്
0: ആളുകൾക്ക് വന്നിട്ടുണ്ടാകും. തകർത്താളിയിടണം.
1: നമ്മളെ നമ്മളെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒന്ന് തൊട്ടാൽ വിതുമ്പി റബ്ബിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സിലേക്ക് എത്താൻ സമ്മതിക്കാതെ പിശാച് നമ്മളിങ്ങനെ വേറെ എവിടേക്കോ കൊണ്ടുപോയിരിക്കണം. ചില വരികൾ, ചില വാക്കുകൾ, അതൊക്കെ നമ്മുടെ ഇമോഷണലായിട്ട് നമ്മളിങ്ങനെ യാ അല്ലാ.

0: അല്ലെ, അങ്ങനെ ഇങ്ങനെ കണ്ണിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് നിറഞ്ഞു പോകാൻ മാത്രം പാകത്തിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നൊരു ഹൃദയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ഹൃദയത്തിലേക്ക് എത്താൻ സമ്മതിക്കാതെ ഞാൻ വിടുമ്പോൾ പറഞ്ഞു അതെങ്ങനെ പോകണം. അപ്പം ഒരു പ്രാർത്ഥന നിർഭരമായിട്ടുള്ളൊരു വാക്കൊരു പാട്ട് കേൾക്കുമ്പോഴേക്കും നെഞ്ചു പെടയുണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ടത് പഠിച്ചോനെ, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന അവിടെ വരണമല്ലോ അല്ലേ. നമ്മളൊരു ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ആസ്വാദനം എന്നതിൻ്റെ അപ്പുറത്തേക്ക്, സാർ ഞാനിപ്പോൾ എനിക്ക് തോന്നിയൊരു പോയിന്റ് ഞാൻ പറയണേ, നമ്മളിപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് കേൾക്കാം. ഒന്ന് ആ എന്താ ഫീലില്ലേ അങ്ങനെയൊക്കാം, മറ്റൊന്ന് ആ ഫീല് എന്നുള്ളതോടൊപ്പം തന്നെ പഠിച്ചോനെ എൻ്റെ പാവം കൂടി എനിക്ക് പുറത്ത്. അപ്പോൾ ഇത്ര ആ പാട്ട് കേൾവിയും അതൊരു രമല് കൂടി നമ്മുടെ ഉള്ളിലാവാണ്. റസൂലിനെ കുറിച്ചുള്ള മദഹ് ഇങ്ങനെ കേൾക്കുന്ന പാട്ട് കേട്ടിട്ട് ആനന്ദം കൊള്ളുന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നാണ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, അതൊരു കാരണമായി മാറി. അപ്പോൾ അത് ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാൻ പറ്റും അല്ലേ, അതിന് കഴിയണം.
1: അപ്പോഴാണ് ശരിക്കത് അറിഞ്ഞ് ഓരോ വരികളും കൃത്യമായിട്ട് പറഞ്ഞിരുന്ന സംഗതികൾ.
0: അപ്പം നമ്മളെ തിങ്കിങ് പാറ്റേണിന് ഒരു ഒരു കൃത്യമായൊരു രൂപം ഉണ്ടാവും.
1: അതെ അതെ,
0: അതാണ് ശരിക്കും നമ്മൾ നമ്മളെങ്ങനെ ഒരു വലയത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കാൻ പറ്റും.
1: ഹാജര കോതമംഗലം നിങ്ങൾക്ക് ചെറിയ ടാസ്ക് തന്നെയാണ്, ഒരു ദിവസത്തെ സ്വരം അവതാരകർക്കും പാടാന്ന് പറഞ്ഞു.
0: യെസ്, വലതുഭാഗത്ത് നിന്ന് തുടങ്ങാം. കുട്ടിക്ക് താരാട്ട് പാട്ട് പാടി ഉറക്കിയ ആള് അന്ന് പാട്ട് പാടി പോയതാണ്, അന്നുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ലേ, അതാ ഞാൻ ആലോചിക്കണേ. സ്വരം നന്നായി ആസ്വദിച്ചു, ഗൗരവമുള്ള കാര്യങ്ങൾക്കിടയിൽ മനസ്സിന് ആനന്ദത്തിന്റെ തീരത്തേക്ക് നയിക്കുന്ന സ്വരം ശ്രോതാക്കൾക്കൊരു കുളിർ തന്നെയാണ്. ശബ്ദത്തിന്റെ ഉടമക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്നാണ്. മാഷാല്ലാ,
1: ഓക്കെ മാഷാല്ലാ. ഒരുപാട് ആളുകൾ സ്വരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റബ്ബിനെ പറ്റിയുള്ള അർത്ഥവത്തായ വരികൾ, വരികൾ ശബ്ദം ഈണം മാഷാല്ലാ, നൊസ്റ്റാൾജിക് ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ ഫീൽ തന്നെയായിരുന്നു, ഇബ്ലീസിന് അവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞത്.
0: ഇന്നൊരുപാട് ആളുകളുടെ പ്രാർത്ഥന വസിയത്തുണ്ടായി, തീർച്ചയായും പ്രാർത്ഥനയിലുണ്ടാവും. മനസ്സ് തട്ടിച്ചത് ഓർമ്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഉമ്മമാർക്ക് മനസ്സ് തട്ടിച്ചത് ഉമ്മമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതുപോലെ ആ ഉമ്മാൻ്റെ മക്കളെ സ്വാലിഹായ മക്കളാക്കി മാറ്റാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാരിയുടെയും ആയിക്കൊണ്ട് ഹോസ്പിറ്റലിലാണെന്നുള്ളത് ഷിഫ ചെയ്യട്ടെ, ഇന്ന് മരണപ്പെട്ട സഹോദരൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെയാണ്.
1: അപ്പോൾ നമ്മളേ വിജയികൾ ഫുള്ളാക്കിയിട്ടില്ല, നമുക്ക് ആ ബാക്കിയുള്ള അഞ്ചു പേരും കൂടി ആരാന്നുള്ളത് റിവീൽ ചെയ്യാം അല്ലേ
0: വേഗം.
1: ഒമ്പതാമതായി വരുന്നത് റമ്മുല അടത്തനാട്ടുകര, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, ഖദീജ മിന്നത്ത് പേരാമ്പ്ര,
0: ഷഹന റഷീദ് മേലാറ്റൂർ,
1: സഫിയ മാംഗ്ലൂർ.
0: യെസ്
1: മാഷാല്ലാ. അപ്പോൾ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഫുള്ള് വനിതാ വിഭാഗം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഐ മീൻ 9 മുതൽ 13 വരെയുള്ള ആളുകൾ റമ്മുല അടത്തനാട്ടുകര,
0: ഫാത്തിമ സ്വാലിഹ ചുങ്കത്ര, സ്വാലിഹ ചുങ്കത്ര,
1: ഖദീജ മിന്നത്ത് പേരാമ്പ്ര,
0: ഷഹന റഷീദ് മേലാറ്റൂർ,
1: സഫിയ മാംഗ്ലൂർ. അപ്പോൾ ഇന്നത്തെ വിജയികളെ ഒന്ന് മുഴുവനായിട്ട് പറയാം.
0: യെസ്,
1: ഒന്നാമത് വന്നത് ഷർജി കോതമംഗലം,
0: നിശിയ പെരുമണ്ണ,
1: നിഷാദ് ഇടുക്കി,
0: ബുഷറ
1: സുഹറ പാലക്കുറ്റി,
0: ജസീന കടന്നമണ്ണ,
1: ജുമൈലത്ത് തുറക്കൽ,
0: ബഷീർ എം കെ പോത്തോങ്കണ്ടം,
1: റംല അടത്തനാട്ടുകര,
0: ഫാത്തിമ സ്വാലിഹ ചുങ്കത്ര,
1: ഖദീജ മിന്നത്ത് പേരാമ്പ്ര,
0: ഷഹന റഷീദ് മേലാറ്റൂർ,
1: സഫിയ മാംഗ്ലൂർ. മാഷാല്ലാ, വിജയികൾക്ക് എല്ലാവിധ എന്താണ് അഭിവാദ്യങ്ങൾ നേരെയാണ്. പങ്കെടുത്ത എല്ലാവരും, പിസറടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിജയികൾ തന്നെയാണ് എന്ന് വീണ്ടും നമ്മൾ ഇവിടെ ആവർത്തിക്കുകയാണ്.
0: ക്വിസിന്റെ

0: എന്റെ ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് ലൈവ് ക്വിസിൽ പങ്കെടുത്ത് വിജയി, അതിൽ സന്തോഷം. അൽഹംദുലില്ലാഹ് ഹാജിറ
1: കോതം.
0: ചെലവിന്റെ വിഷയത്തിൽ ഒരു ചെറിയ സംസാരം പറയണ്ടേ?
1: എന്താണ്,
0: പല ആളുകളും നന്നായി പഠിച്ച് വലിയ റാങ്ക് വാങ്ങും, അല്ലെങ്കിൽ ജോലി വാങ്ങും, അവരെടുക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാർ എന്ത് ചെയ്യാണ്, ആ ചെലവിട്ടില്ലട്ടോ, കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചെലവഴിക്കും. ഇവരെടുത്ത ഈ അധ്വാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ റിസൾട്ട് ശരിക്കും, അങ്ങനെ പാസ്സായോ, ജോലി കിട്ടിയോ, ആ മാഷാല്ലാ എനിക്ക് എൻ്റെ വക ചെലവുണ്ട്,
1: എന്നാലും
0: പറയല്ല, അതാണ് ശരിക്കും വേണ്ടത്. അവരെടുത്ത അധ്വാനത്തെയും അവരെടുത്ത ടാസ്കിനെയും ശരിക്കും എന്ത് ചെയ്യണോ, അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണോ, അവരൊരു ആദരിക്കല്, അവർക്കൊരു ചെറിയ പിന്നെ സാധാരണ ചെലവ്.
1: ഇതിലാ ഈ വിഷയത്തിലെ വേണ്ട, ഇതിൽ വലിയ ടാസ്ക് ഒന്നുമില്ല,
0: ഇതല്ല ഇത് ഞാൻ പറഞ്ഞ
1: സാധാരണ
0: സാധാരണഗതിയിലുള്ള സംഗതിയാ പറഞ്ഞത്. ശരിക്ക് ആളുകള് ഇയാളെ എത്ര ആൾക്ക് ചെലവ് കൊടുക്കണം, നേരെ മറിച്ച് എല്ലാരും കൂടെ കൂടി ഒരാൾക്ക് കൊടുത്താ പോരെ,
1: കൊടുത്താ മതി.
0: അത് ജസ്റ്റ്
1: നിങ്ങൾ എവിടെയും ഇത്ര കാലം.
0: യെസ്, രണ്ടാം പ്രാവശ്യം വിജയി ആയിട്ടുള്ള ഷഹന റഷീദ് മേലാറ്റി ഒരു സന്തോഷം അറിയിച്ചിട്ടുണ്ട്. വിജയികളെ പറഞ്ഞു എന്ന് താഹിറ മാഹി പറഞ്ഞു. വിജയികളെ നമ്മൾ കുറെ വട്ടം പറഞ്ഞു. യെസ്, ഓക്കെ.
1: അന്നത്തെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, ഒന്നുകൂടി പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. സഫി അടപ്പാൾ.
0: യെസ്, മൂന്ന് ലെയർ ആയിട്ടാണ് വിജയികൾ പ്രഖ്യാപിച്ചത്.
1: എന്നത്തെ
0: അന്ന് താരാട്ടുപാടി,
1: താരാട്ടുപാടി
0: മുഹമ്മദ് തോണിയിൽ, ബാക്കിയെന്താ
1: പിന്നെ ഞാൻ കണ്ടില്ല. പുല്ലശ്ശേരി.
0: ആ പുല്ലശ്ശേരി ആയിരിക്കും അല്ലേ?
1: പുല്ലശ്ശേരി.
0: ഓക്കെ, ഇന്ന് മൂന്ന് ലെയർ ആയിട്ടാണ് വിജയികൾ പ്രഖ്യാപിച്ചത്. അപ്പൊ ആ ലെയർ ഇൻഷാല്ലാ തുടരാം അല്ലേ? തുടരാം
1: നല്ലൊരു ഒരു രൂപത്തിലൂടെ നമ്മളതിന്റെ പാറ്റേൺ ഒന്ന് മാറ്റി. അതിന്റെ ആദ്യ തുടക്കക്കാരൻ ജസീൽ സാറാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു എഫേർട്ട് എടുത്തതിന് എല്ലാവരും ചെലവ് കൊടുക്കും.
0: യെസ്, ഓക്കെ. എല്ലാ പ്രയാസത്തിനും മനസ്സിന് കിട്ടുന്ന മരുന്നാണ് അൽഹംദുലില്ലാഹ്. പ്രീശ് റേഡിയോ എന്ന് പറഞ്ഞത് സന്തോഷമാണ്, കുളിർമയാണ്, കുടുംബത്തിൽ സമാധാനമാണ് എന്ന്. മാഷാല്ലാ. മുഹമ്മദ് സി പി കോളിക്കൽ, കോളിക്കൽ വയനാട്
1: ആയിരിക്കും.
0: ഓസലായിന്റെ
1: പരിചയക്കാരായിരിക്കും ചിലപ്പം അല്ലേ?
0: നമ്മളൊരു സുഹൃത്തുണ്ട് കോളിക്കൽ. മൂപ്പര്
1: കോളിക്കൽ ഒന്നുവിടെ പൂനൂർ ഭാഗത്തുണ്ട്.
0: നിഷ്യ പെരുമണ്ണ അൽഹംദുലില്ലാഹ് അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ.
1: എത്ര കാലത്തിന് ശേഷമാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കട്ടെ അല്ലേ?
0: അതെ അതെ.
1: പിന്നെ അതുപോലെ
0: നമ്മള് വഴിവിളക്കിലേക്ക് പോകാം.
1: യെസ്,
0: ശരിക്ക് വഴിവിളക്ക് പറഞ്ഞ നമ്മളെ നേർവഴി പോലുള്ള സംഗതികള്, വലിയ സന്ദേശങ്ങള് അല്ലേ ഒരുപാട് ആളുകളിലേക്ക് കൈമാറുന്ന വിഷയമാണ് വഴിവിളക്ക്. സാധാരണ രാവിലെ 6 മണിക്കാണ് വരാറുള്ളത്. ഇന്നത്തെ വഴിവിളക്കിൽ ആരംഭിച്ചവന് ആവർത്തിക്കുക എന്നത് ആയാസരഹിതമാണ്. ഇന്ന് നമ്മള്
1: ആരംഭിച്ചവന്
0: ആവർത്തിക്കുക എന്നത് ആയാസരഹിതമാണ്. എന്താ
1: മനസ്സിലായോ? തുടങ്ങാനാണ് പ്രയാസം പറയുന്നത്, തുടങ്ങിയവന് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണോ?
0: ശരിക്ക് ഖുർആനിലെ 30:27 സൂറത്തു റൂമിലെ 27-ാമത്തെ ആയത്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നുമില്ലാത്ത ബദീ സമാവാദ്യ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ആകാശഭൂമിയിൽ അള്ള സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവന് പിന്നെ ആവർത്തിക്കാൻ ഒരു പണിയില്ല. നമ്മളിന്ന് സൂറത്തു യാസീന്റെ ഇത് പറഞ്ഞതുപോലെയുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ വഴിവിളക്ക്
1: വന്നിട്ടുള്ളത്.
0: അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ളതാകും. അപ്പോ സാധാരണ ഈയൊരു മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ചെറിയൊരു കുളത്താണത്, ഒരു ഹുക്ക്. ഓൾറെഡി ജീവിപ്പിച്ച ഒരാൾക്ക് പിന്നീട് മരിച്ച ഒരാളെ ജീവിപ്പിക്കണേ ഇപ്പം എന്താ തടസ്സം എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഒന്നുമില്ലാത്തതിൽ നിന്നും ഉണ്ടാക്കിയവന് ഓൾറെഡി ഉള്ളവരെ പിന്നെണ്ടാക്കാൻ പിന്നെന്താണ് പ്രയാസം? അപ്പോൾ അതാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഇന്നത്തെ ചിന്തയായിട്ട്, വഴിവിളക്കിലെ ചിന്ത അതാണുള്ളത്. ഇൻഷാല്ലാ നമുക്ക്
1: വേറൊരു ചിന്ത ഇടാൻ പറ്റുമോ?
0: ആ വേറൊരു ചിന്ത
1: റെഡിയാണെങ്കിൽ ഇടാം.
0: റെഡിയാണോ?
1: കുറച്ച് സമയമുണ്ട്.
0: ആ
2: അയ്യോ, എനിക്ക് 10 മിസ്ഡ് കോള്.
3: ആരുടെയാ?
2: അറിയില്ല,
3: ഫോൺ സൈലന്റിലായിരുന്നു.
2: ബാബു, ജീവിതത്തിൽ അവസരങ്ങളും ഇങ്ങനെയാ, വന്നിട്ട് നിശബ്ദമായി പോവും.
4: ഷാജി, മനുഷ്യന് വാങ്ങാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാവോ? സമയവും ഉറക്കവും. ഒന്ന് കഴിഞ്ഞുപോയ സമയം, രണ്ടാമത്തേത് ആത്മാർത്ഥമായ വിശ്വാസം.
2: ബാബു, നീ വ്യായാമം ചെയ്യാറുണ്ടോ?
4: ഉണ്ട്.
2: എന്താ ചെയ്യുന്നത്?
4: രാവിലെ അലാറം ഓഫ് ചെയ്യാൻ കൈനീട്ടും, അതാണ് എന്റെ ഡെയിലി എക്സസൈസ്.
2: റഹീംക, ആ പൂച്ചാണ്ടിയെ കണ്ടോ?
4: കണ്ടു.
2: അവൻ സ്വന്തം വഴി നനഞ്ഞാണ് നടന്നത്, പക്ഷേ മറ്റൊരാളുടെ യാത്ര എളുപ്പമാക്കി. അതാണല്ലോ യഥാർത്ഥ വലിയ മനസ്സ്. റഹീംക, ഇന്നത്തെ അവസാന പാഠം
4: നല്ല വാക്കുകൾ പറയാൻ പണം വേണ്ട, ചിരിക്കാൻ കാരണം തേടൂ, സഹായിക്കാൻ അവസരം നഷ്ടപ്പെടുത്തരുത്. ഓർക്കൂ, നമ്മൾ പോയതിന് ശേഷവും ആളുകൾ ഓർക്കുന്നത് നമ്മുടെ സമ്പത്തിനെയല്ല. ഇന്നത്തെ അവസാന പാഠം: നല്ല മനുഷ്യനാകാൻ ഒരു കാരണവും വേണ്ട, ഒരു നല്ല മനസ്സ് മാത്രം മതി. ഒരു നല്ല മനസ്സ് മാത്രം മതി.
1: ഇത് നമ്മള് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു ഒരു സന്ദേശത്തെ നമ്മളിപ്പോ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ട്
0: ലാസ്റ്റ് മ്യൂസിക് വന്ന ചെറിയൊരു പ്രശ്നമുള്ളൂ.
1: പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്. ചിലതിനെ നമ്മള് എനിക്കിങ്ങനെ കേട്ടപ്പോൾ തോന്നി, ഇത് ഒരു പക്ഷെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ഇത്ര ചിന്തിക്കാൻ പറ്റില്ല.
0: അതെ അതെ.
1: ചിലതിന് ചില സ്പേസിലിട്ട് കേൾക്കുമ്പോൾ മാത്രമേ അതിനൊരു അർത്ഥം കിട്ടുമെന്ന് തോന്നും. ഒരുപാട് അലമ്പുകൾക്കിടയിലൂടെ മാറി മറിയുന്ന ഇതുപോലത്തെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ എവിടെയും തട്ടാതെ പോകുന്നു. പക്ഷെ ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഈ സ്പേസ് മാറിയപ്പോൾ അതിന് വലിയൊരു പോയിന്റ് തോന്നിയിട്ടുണ്ടാവും അല്ലേ? സത്യല്ലേ?
0: അതെ. ഒരുപാട് റീലുകൾക്കിടയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഒരു ശ്രദ്ധിക്കാതെ പോണ സംഗതിയായിരിക്കും. പക്ഷെ ഇപ്പോൾ ലൈവിലുള്ള ഈ ചിന്തയുടെ ഭാഗത്ത് കേൾക്കുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ ചിന്തിക്കും.
1: അപ്പോ അതിൽ വേറെ ചിന്ത എന്താന്നോ, നമ്മള് ചിലത് അത് ഉണ്ടാവേണ്ട ചില സ്പേസ് ഇട്ട് കൊടുക്കും. ചിലതിനൊരു സ്പേസ് ഉണ്ട്, അവിടെ നിന്നാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നുള്ളൊരു വേറെ ഒരു ചിന്ത അതിന്റെ കൂടത്തിൽ നമുക്ക് ചിന്തിക്കാണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മനസ്സാണ് വേണ്ടത് അല്ലേ? അവസാനം പറഞ്ഞ കാര്യമല്ലേ നല്ല, എന്താ അവസാനം പറഞ്ഞത്? ഏറ്റവും നല്ല
0: സന്തോഷിക്കാൻ കാരണം നല്ല മനസ്സുണ്ടായാൽ
1: മതി. ഹാപ്പിനെസ് ഓരോ കാരണം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും.
0: പിന്നെ ഈ യാത്ര പോവുക, ട്രിപ്പ് പോവുക എന്നുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഈ ഫേമസ് ആയ സ്പോട്ടിൽ പോയാലേ യാത്രയാവുള്ളൂ. ശരിക്കും നമ്മൾ ഇന്ന് യാത്ര പോകണ്ട്, നമ്മളെ സ്ഥാപനത്തിൽ പോകുന്നുണ്ടാകും, അങ്ങാടിക്ക് പോകുന്നുണ്ടാകും. പണ്ട് ഈ കോവിഡിന്റെ സമയത്ത് ഒരു ചങ്ങായി വ്ലോഗ്, ഇന്ന് നമുക്കൊരു യാത്ര വ്ലോഗാണ്. ചെറിയ അഞ്ചാറ് വയസ്സുള്ള ചെറുപ്പക്കാരാണ്, ചെറിയ കുട്ടിയാണ്. ഓൻ പറഞ്ഞ അന്നത്തെ വ്ലോഗ് എന്താ അറിയോ, പീഡിയ പോയിട്ട് സാധനം വാങ്ങണത് ഓൻ വ്ലോഗാക്കി. അതിൽ വേറൊരു മെസ്സേജ് ഉണ്ട്, അതായത് നമ്മൾ എങ്ങനെ ഒരു സംഗതിയെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഒരേ റൂട്ടിലൂടെ പോകുന്ന യാത്രക്കാരാണെങ്കിലും കാഴ്ചപ്പാടും ഈ സംഗതികളൊക്കെ വേറെ വേറെ ആയിരിക്കും. നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതികളൊക്കെ വേറെ വേറെ സംഗതികളാണ്. ഒരേ റൂട്ടിലാണെങ്കിലും ആളുകൾ മാറും, ചിലപ്പോൾ നമ്മൾക്ക് പിന്നെ അനുഭവങ്ങൾ മാറും. ആ അത്തരം സന്ദർഭം മടുപ്പിന് പകരം ഇതുപോലുള്ള ഒരു ഒരു ഒരു കണ്ണാടി മാറ്റുക എന്നുള്ളതാണ് നമ്മൾക്ക് ശരിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ആ ചിന്തയിലുണ്ട്. നല്ല മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏത് വിഷയത്തിലും സന്തോഷിക്കാനുള്ള സംഗതി.
1: സത്യമാണ്. ഉമ്മു ഹംന അത്തോളിയിൽ നിന്നും.
0: ഓക്കെ.
1: പിന്നെ അൻവർ എൻ ടി മുട്ടിൽ അയച്ച മെസ്സേജ്: ശുദ്ധമായ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ച അള്ളാഹുവിന് ശേഷിപ്പിൽ നിന്ന് സൃഷ്ടിക്കാൻ എന്ത് ബുദ്ധിമുട്ട്? ബുദ്ധിജീവികളെന്ന് പറയുന്നവർക്ക് പോലും വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്.
0: യെസ്.
1: ജാസ്മിൻ പറളി അയച്ച മെസ്സേജ്: 5 മിനിറ്റിനുള്ളിൽ തീരുന്ന ഒരു നല്ല ഗാനത്തിന് ഒരു പക്ഷെ ഒരു വലിയ ആശയം കൈമാറാൻ സാധിക്കും.
0: യെസ്. ഷുഹൈബായ മലപട്ടണം പറഞ്ഞതേ, അയൽവാസിയായ മോന് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോൾ അപ്പോൾ ചിലവ് അങ്ങോട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. യെസ്, ആണ്.
1: അത് ശരിയാണ്, ഞാനും അങ്ങനെ വിചാരിക്കാറുണ്ട്. വിജയികൾക്ക് അങ്ങോട്ടാണ് ചിലവ് കൊടുക്കേണ്ടത്. പറഞ്ഞോളൂ.
0: നല്ല പോയിന്റാണല്ലോ.
1: ഏതാണ്?
0: കഴിവ് പലർക്കും പലവിധമാണ്. നല്ല എഴുത്തുണ്ട്, എഴുതാൻ പറ്റിയ ആളാണത്. പാട്ടുകാർക്ക് കഥ പറയാൻ അത്ര ഇൻട്രസ്റ്റ് കിട്ടൂല, എന്നാൽ കഥ പറയുന്നവർക്ക് പാട്ട് ആസ്വദിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും.
1: ജമീല വി പി കളിക്കാവും അല്ലേ? ഓക്കെ. നിഷിയ പെരുമണ്ണ, അൽഹംദുലില്ലാ. പിന്നെ മുഹമ്മദ് സി പി കോളിക്കൽ: അതെ, പീസ് റേഡിയോ കേൾക്കുന്ന സന്തോഷമാണ്, കുളിർമയാണ്, കുടുംബത്തിൽ സമാധാനമാണ്, എല്ലാ പ്രയാസത്തിനും മനസ്സ് കിട്ടുന്ന മരുന്നാണ് അൽഹംദുലില്ലാ. നിങ്ങൾ കോളിക്കൽ പൂനൂർ കോളിക്കൽ തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചെലവ് അങ്ങോട്ട് കൊടുക്കണ്ട, ഒരു ചെലവ് ഇങ്ങോട്ട് തരണം. ആയിരുന്നോ ഷഹന റഷീദ് മേലാറ്റൂർ, രണ്ടാം പ്രാവശ്യമാണ് വിജയം.
0: യെസ്, ഇരട്ട സന്തോഷം. ഇവര് മുഹമ്മദ് കോളിക്കല് ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞു, യു എയിൽ ജോലി അന്വേഷിച്ച് പോവാണ്. സാധാരണ പ്രവാസികൾക്കൊക്കെ അല്ലേ പൊതുവെ വീട് കടം അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, അത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതെല്ലാം എളുപ്പമാക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അള്ളാഹുവാണ് കഴിവുള്ളവൻ. ഓക്കെ, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. റാഹത്തായി തിരിച്ചു വരാൻ. യെസ്
1: ഓക്കെ.
0: സഫീന സഹിൻ അവർ ചെറിയൊരു പ്രയാസം അറിയിച്ചിട്ടുള്ളത്, മോർണിംഗ് ലൈവ് തുടക്കം മുതൽ ലൈവായി കേൾക്കാൻ പറ്റുന്നില്ല, അതിൽ ചെറിയൊരു വിഷമമുണ്ട്. സുബഹി ടൈം കഴിഞ്ഞ് വരുമ്പോഴേക്കും ലൈവ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, അത് ഫുള്ളായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമാണ്. എങ്കിലും പിന്നീട് കേൾക്കാറുണ്ട്. റിവൈൻഡ് ഓപ്ഷൻ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് വളരെ ഉപകാരമാണ് എന്നാണ് പറഞ്ഞത്.
1: യെസ് നമ്മൾ, നിങ്ങൾ ജസീർ സാർ നേരത്തെ വായിച്ച മുഹമ്മദ്, അത്
0: വെറും വേറെ ആളാണോ?
1: അത് വേറെ ആളാണ്.
0: ഓ ഓ ഓ ഓ
1: ആളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുളിക്കലല്ല,
0: വെറും മുഹമ്മദ് മാത്രമേ.
1: അവര് പിന്നെ പീസ് റേഡിയോ സ്വയം സ്ഥിരമായിട്ടുള്ള ശ്രോതാവാണ്. ഇപ്പൊ ഗൾഫിലേക്ക് പോവുകയാണ്, കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട്.
0: യെസ്
1: അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പം പ്രദാനം ചെയ്യട്ടെ. യാത്രയിലും ജോലിയിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ബറക്കത്ത് അല്ലേ.
0: അതിൽ ചിന്തേ ട്യൂണ് മാറിയപ്പോളേ മോള് ഓടി വന്ന് ചോദിച്ചത് പീസ് റേഡിയോ തന്നെ അല്ലേ ചോദിച്ചതാണ്. ചിന്തയുടെ ഭാഗം വന്നപ്പോൾ എന്റെ ചെറിയ മോള് ഓടി വന്ന് ഫോൺ എടുത്ത് നോക്കി ചോദിക്കുന്നത് പീസ് റേഡിയോ അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ചിന്തയാണ് മോളെ എന്ന്. ചിന്ത വേറിട്ട അനുഭവമാണ് നൽകിയത്. അപ്പൊ വേറെ അനുഭവം ഉണ്ടായി. മാഷാല്ല. ശരിക്കാ ചിന്ത സഫീന മുഹമ്മദ് പണക്കാട്.
1: സഫീന സഹിൻ പറഞ്ഞ മോർണിംഗ് ലൈവ് തുടക്കം മുതൽ
0: വായിച്ചു. അതെ. അപ്പൊ നമ്മൾക്ക് നമ്മളെ സ്ലോട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേ നമുക്കൊരു പിന്നെ ഒരു ചോദ്യം ഒരു ഉത്തരം ബാക്കിയുണ്ട്. അതും കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.
3: മൂത്രവാർച്ച അസുഖമുള്ള രോഗികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഭാഗത്ത് തുണി വെക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
5: മൂത്രവാർച്ചയുള്ള ആളുകൾ എന്തായാലും ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല കുളിച്ച് ശുദ്ധി വരുത്തി അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ശുദ്ധിയാക്കിയതിന് ശേഷം നമ്മുടെ അടിവസ്ത്രത്തിലും അതേപോലെ തന്നെ നമ്മൾ ഉടുത്ത വസ്ത്രത്തിലുമൊക്കെ മൂത്രമാകാതിരിക്കാൻ വേണ്ടി പാടോ അല്ലെങ്കിൽ ശീലയോ മറ്റും വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ വസ്ത്രത്തിൽ ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. അവർ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അത് ചെയ്യണം. അപ്പോഴേ ഏത് സമയത്തും നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എങ്കിൽ ആ ശീല മാറ്റി അല്ലെങ്കിൽ ആ പേട് മാറ്റി നമസ്കരിക്കാൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
0: ഇതുവരെ കേട്ടത് ഒരു ചോദ്യം ഒരു ഉത്തരമാണ്. സാധാരണ ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഫഖീഹ് ആയിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ അഖീദ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പല ആളുകൾക്കും സംശയങ്ങളുണ്ടാകും. അതിനാൽ ഇജാബ എന്ന പ്രോഗ്രാം ഒരുപാട് ആളുകൾക്ക് ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരമേകിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 ലൈവായി അലിജാബ ലൈവ് നിങ്ങൾക്ക് നേരിട്ട് സംശയം ചോദിക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ശ്രോതാക്കൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് അൽഹംദുലില്ലാ അത് ക്ലാസ്സുകൾ തുടരുകയാണ്. 1 സെപ്റ്റംബർ കോഴ്സ് ആരംഭിച്ചത്. ഇന്നൊക്കെ 1 മാസം ആവാറായി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ വരാറുള്ളത്. 10-ാമത്തെ ക്ലാസ് നാളെ ഇൻഷാല്ലാ 10 മണിക്ക് വരുന്നതാണ്. ഈ എൻറോൾമെൻറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ മോർണിംഗ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ടേബിളിലുള്ള പീസ് റേഡിയോൻ്റെ വിൻഡോയിൽ കാണുന്ന 2-ാമത്തെ ഓപ്ഷൻ കോഴ്സസ് എന്നുള്ള ഭാഗത്ത് പോയി നിങ്ങൾ ഓൾറെഡി മറ്റു കോഴ്സുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് പാരന്റിംഗ് കോഴ്സ് നിങ്ങൾ എൻറോൾ ചെയ്താൽ മതി. അതിലുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ കേൾക്കാം. അതിലെ പിന്നെ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ. സലാം സാറേ.
1: മുഖഭംഗിയോ ശരീരഭംഗിയോ ഒന്നും അല്ല കേട്ടോ ഒരാളെ അഴകുള്ളതാക്കി മാറ്റുന്നത്, പകരം നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നല്ല മനസ്സിൻ്റെ ഉടമയെ സ്വഭാവത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. നല്ല മനുഷ്യനാവുക, നല്ല മനസ്സിൻ്റെ ഉടമയാവുക. അൻവർ എൻ ടി മുട്ടിലെ അയച്ച മെസ്സേജാണ് പോയത്.
0: മാഷാല്ലാ, നല്ല മനസ്സ് തന്നെയാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്.
1: നമ്മളെപ്പോഴും മറ്റുള്ളവർ, ഇതിലെന്താ പ്രശ്നം എന്താണോ, നമ്മളെപ്പോഴും മറ്റുള്ള നല്ല മനുഷ്യന്മാരോടെയും നല്ല മനുഷ്യന്മാരോടെയും നോക്കി നടക്കും. നല്ല മനുഷ്യന്മാരെ ഇവിടെ നോക്കി നടന്ന് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ നല്ല മനുഷ്യനായാൽ നമുക്ക് നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റും.
0: അതെ,
1: നമ്മൾ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് കൂട്ടി നമ്മൾ നമ്മളെ മനസ്സിനെ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല മനുഷ്യന്മാർ തന്നെ നമ്മളെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നോ, ആരും ശരിയില്ല, ഒക്കെ പ്രശ്നമാണ് എന്നുള്ളൊരു മൈൻഡ്.
0: പ്രശ്നം തീരൂല. അപ്പൊ കോളിക്കൽ അത് തന്നെയാണ് സ്ഥലം എന്നാണ് പറഞ്ഞത്. 300 നാട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്.
1: അപ്പോ ഒന്നുകൂടി വിജയികളെ പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാന സമയത്തായിരിക്കും വിജയികൾ എന്നുള്ളത് പ്രതീക്ഷിച്ച് ചിലരും
0: ചോദിച്ചിട്ടുണ്ട്. വായിക്കാം, പ്രശ്നമല്ലോ.
1: ഷർജി കോതമംഗലം, നിഷിയ പെരുമണ്ണ, നിഷാദ് ഇടുക്കി, ബുഷറ സുഹറ പാലക്കുറ്റി, ജസീന കടന്നമണ്ണ, ജുമൈലത്ത് തുറക്കൽ, ബഷീർ എം കെ പോത്തങ്കണ്ടം, റംല അടത്തനാട്ടുകാര, ഫാത്തിമ സ്വാലി ചുങ്കത്ര, ഫാത്തിമ സ്വാലിഹ ചുങ്കത്ര, ഖദീജ മിന്നത്ത് പേരാമ്പ്ര, അതുപോലെ ഷഹന റഷീദ് മേലാറ്റൂർ, ഷാഫിയ സഫിയ മാംഗ്ലൂർ. സഫിയ മാംഗ്ലൂർ
0: എടത്തനാട്ടുകാരെ ഇന്നും ഒരാളുണ്ട് പ്രതിനിധി.
1: എടത്തനാട്ടുകാരെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല അല്ലേ, എന്നും അതിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
0: ഓക്കെ, മാഷാല്ലാ. അപ്പോ യെസ്,
1: നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. മറ്റുള്ളവരുടെ നന്മയും സ്നേഹവും കരുണയും കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകുന്നു. എൻ്റെ പള്ളിയിലെ ഇമാമിൻ്റെ 7 വയസ്സുള്ള മോന് ഹാർട്ടിൻ്റെ ഹോളുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻ നാളെയാണ്. എല്ലാവരും ആ പൊന്നു മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു അല്ലേവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് നിജമോൻ ഇക്ബാൽ മെട്ടുപാളയത്തുന്നു. ആമീൻ. അവർക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖം ഭേദമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: എന്നെയും കുടുംബത്തിനെയും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്നാണ് നസീമ പി അഴീക്കൽ. എല്ലാവർക്കും പി ആർ ഫാമിലിയിലുള്ള എല്ലാവർക്കും എല്ലാ നല്ല മുറാദുകളൊക്കെ.
1: ഇന്ന് ജസീൽ സാർ എടുത്ത തീരുമാനം നന്നായി എന്നാണ് മറ്റൊരു ശ്രോതാവ് പറയുന്നത്, സഫീറ കലാച്ചിയിൽ നിന്നും. വിജയുടെ പേര് 3 പ്രാവശ്യമായിട്ട് പറയുന്നത് നല്ല കാര്യമാണ്. ചില ആൾക്കാർ കിസു അതിന്റെ ഉത്തരവും കേൾക്കാൻ മാത്രം റേഡിയോ കേൾക്കും. അൽഹംദുലില്ലാ, വിജയിച്ച എല്ലാവർക്കും എന്റെ ആശംസകൾ. എന്നെ എന്റെ കുടുംബത്തിനെയൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തണേ എന്ന വസിയത്തോടു കൂടിയാണ് മറ്റൊരു ശ്രോതാവ് നസീമ പി അഴീക്കൽ. തീർച്ചയായും. അപ്പോ വിജയികളുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്.
0: യെസ്,
1: കുഴപ്പമില്ല.
0: അപ്പൊ നിങ്ങള് പോവാനായില്ലേ? പോവാനായിട്ടുണ്ട്. പക്ഷെ വൈബ് വരുന്നുണ്ട്. വൈബിലൂടെ
1: ഈ വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരുന്നുണ്ട്.
0: അതെ, 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം വളരെ നല്ല രസമാണ് കേട്ടിരിക്കാൻ. ഒരുപാട് നല്ല ചിന്തകൾ, നല്ല അറിവുകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, വായിച്ചു. യെസ്.
1: അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു ദിവസം
0: വിജയികളുടെ വിഷയത്തിലെ സങ്കടമുള്ള ആൾക്കാർക്ക് ആശ്വാസമേകുന്ന ഒരു കമൻ്റ് കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
1: അതെന്താണ്?
0: ഷഹന റഷീദ് മേലാറ്റൂർ കുറേ കാലമായിട്ട് ലൈവിൻ്റെ കൂടെയുണ്ട്, പക്ഷേ സിസ്റ്റം കണിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യമായി അടുത്തടുത്ത് കഴിഞ്ഞു. അപ്പോൾ ക്ഷമിച്ചാൽ കിട്ടും
1: എന്നും കഴിയുന്നു.
0: ക്ഷമിച്ചാൽ കിട്ടുന്നുള്ള അർത്ഥത്തിലാണ്. യെസ്. ഹുസൈൻകൊക്കെ എന്ത് പറ്റിയെന്നാണ് മനാ ഫാലക്കായി
1: ചോദിച്ചിട്ടുള്ളത്.
0: ഹുസൈൻക്ക് അന്ന് മെസ്സേജിട്ടുണ്ടല്ലോ അല്ലേ?
1: ഒരു സഹോദരന് വേണ്ടി ഞങ്ങളൊന്ന് അവസരം കൊടുത്തതാണെന്നാണ് വിജയികളിൽ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ ലൈവ്, അത് വളരെ ലൈവായി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. മാഷാല്ലാ, ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ പലപ്പോഴും വായിക്കാതെ പോയതുണ്ടാകും. അതിൽ പരിഭവപ്പെടേണ്ടതില്ല. ഒരുപാട് മെസ്സേജ് വരുമ്പോൾ താഴെ പോകുന്നതാണ് ഇൻഷാല്ലാ. നാം ഓരോ ആളുകളും തന്നെയാണ് ആദ്യം അവസാനം നന്നാവേണ്ടത്, പിന്നെയാണ് മറ്റുള്ളവർക്ക് നോക്കേണ്ടതെന്ന സലാം സാറ് പറഞ്ഞൊരു വിഷയം, അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അൻവർക്ക മെസ്സേജ് അയച്ചത്. മാഷാല്ലാ, നമ്മുടെ ഇന്നത്തെ ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. റേഡിയോ അവസാനിക്കുന്നില്ല, തുടരുന്നു. ഇൻഷാല്ലാ വൈബിലേക്കാണ് ഇനി പ്രവേശിക്കാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ടെക്നിക്കൽ ഡെസ്കിൽ മിസബും ഇർഫാനും, കൂടെ ഇവിടെ ആങ്കേഴ്സായിട്ട് സലാം സാറിൻ്റെ കൂടെ ഞാൻ ജസീൽ കൂടിയത്തൂർ. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിച്ചതിന് ശേഷം നമ്മളിതാ മോർണിംഗ് വൈബ്സിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്.
1: റേഡിയോ വൈബ്സിലെ ഇന്നത്തെ ആദ്യ പ്രോഗ്രാം നമുക്കറിയാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ അടുത്തറിയാം ഈ പ്രവാചകനെ, ശത്രുവിനോടും സ്നേഹം കാണിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള മനോഹരമായ സന്ദേശവുമായിട്ടാണ് ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി ഇൻസൈറ്റിൽ ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം സമൂഹത്തിൽ ആളുകളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ഈ ദീനിനെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ലോകവ്യാപകമായി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയാൻ സാധ്യമാകും. എന്നാൽ ഈ സംഗതികളൊക്കെ നടക്കുന്നത് രണ്ടാമതൊരു കാര്യത്തിലായിരിക്കും. ഒന്ന്, ഇസ്ലാമിനെ മനഃപൂർവ്വം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ സ്നേഹ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ ഏറ്റവും സമൂഹത്തിൽ ഇഷ്ടമുണ്ടാക്കുന്ന അതിൻ്റെ അധ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഭാഗത്തുള്ളത്. രണ്ടാമത്തേത്, ഇതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ശരി കൃത്യമായി അന്വേഷിക്കാൻ കഴിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉറക്കുന്ന ആളുകളും രണ്ടാമതായി കൂടെ നമുക്ക് ഭാഗത്ത് കാണുവാൻ സാധ്യമാകും. എന്നാൽ ഇസ്ലാമിനെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഏതൊരാൾക്കും ഈ ധാരണകളെല്ലാം തിരുത്താൻ കഴിയും. മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ചില ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളൊന്നും പഠിക്കാതെ, അതു മനസ്സിലാക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും ജീവിക്കുകയും, ഇത്തരം ആളുകളുടെ പ്രവർത്തനം കണ്ട് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ, ഇങ്ങനെയാണ് ഇസ്ലാം എന്ന സമൂഹം തെറ്റിദ്ധരിക്കുകയും ചെയ്ത അവസ്ഥകൾ വരെ സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാൻ സന്നദ്ധമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ദീനിൻ്റെ സ്നേഹാധ്യാപനങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയ വ്യക്തിയായിരുന്നു, അതേ രൂപത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കവേ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചില ആളുകൾ വന്ന്, ആളുകളെന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളായ അമുസ്ലിങ്ങളായ ചില ആളുകൾ, ജൂതന്മാരിലും ക്രിസ്ത്യാനികളും ഒക്കെ പെട്ടിരുന്ന ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങനെ ജൂതനിൽപ്പെട്ട ചില ആളുകൾ പ്രവാചകനിലേക്ക് വന്നുകൊണ്ട് അവർ പ്രവാചകനോട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ല, ഇസ്ലാമിൻ്റെ പരസ്പരം കാണുമ്പോഴുള്ള അഭിവാദ്യ വചനമാണ് അസ്സലാമു അലൈക്കും. അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. അസ്സലാമു അലൈക്കും, താങ്കൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ആളുകൾ പരസ്പരം കാണുമ്പോൾ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ വചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. തിരിച്ച് അവരോട് വഅലൈക്കും അസ്സലാം, താങ്കൾക്കും അതേപോലെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും താങ്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങൾ. അതല്ലാതെ കേവലം കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന ഒരു അഭിവാദ്യ വാചകം മാത്രമല്ല, മറിച്ച് തൻ്റെ സഹോദരന് വേണ്ടിയുള്ള, താൻ കാണുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങളിലുണ്ട്. ഈ അഭിവാദ്യത്തെ കളിയാക്കുകയും അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നതാണ് അസ്സാമു അലൈക്കും എന്ന് പറയുന്നത് കൊണ്ട് ജോതനമാർ ഉദ്ദേശിച്ചത്. സാം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. അസ്സാമു അലൈക്കും എന്ന് പറയുമ്പോൾ റസൂലേ താങ്കൾ മരിച്ചു പോകട്ടെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദെ നീ മരിച്ചു പോകട്ടെ എന്നാണ് അവർ പ്രവാചകനടുക്കിൽ വന്നുകൊണ്ട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിച്ചു പോകട്ടെ, പ്രവാചകന് മരിച്ചു പോകട്ടെ എന്ന് റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കിക്കൊണ്ട് ജൂതരിൽ ചില ആളുകൾ പറഞ്ഞു. ഇവരിത് പറയുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, വളരെ ചെറിയ പ്രായമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പത്നിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചങ്ങോട്ട് അതിനേക്കാളേറെ ഇഷ്ടമുള്ള വ്യക്തിത്വമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യുവത്വത്തിൻ്റെ ചെറുപ്രായത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പ്രതികരിച്ചത്, വഅലൈക്കുമുസ്സലാം വല്ലഅന, നിങ്ങൾക്കാണ് എല്ലാവിധ മരണവും ശാപവും നിങ്ങൾക്കാണ് എന്ന രൂപത്തിൽ ആയിഷ ബീവി പ്രതികരിച്ചു. ഹദീസിൽ കാണാം, ഫഹിംതുഹ, അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് മനസ്സിലായെന്ന രൂപത്തിൽ തന്നെ പിന്നെ നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമാകും. ഇവർ ഉദ്ദേശിച്ചത്, ഇവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾക്കാകുന്നു എല്ലാവിധ ശാപങ്ങളും എന്ന് തിരിച്ചങ്ങോട്ടേക്ക് പ്രതികരിക്കുകയുണ്ടായി. ഇത് നമ്മൾ നോക്കേണ്ടത് ഒരു സ്വാഭാവികമായ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകടനമാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് നീ നശിച്ചു പോട്ടെ എന്നൊക്കെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ, എന്നാൽ പിന്നെ നിനക്ക് അതിനപ്പുറത്തുണ്ടായിക്കോട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഈ ജൂതന്മാർ ശാപപ്രാർത്ഥന നടത്തിയത്. പ്രവാചകനെ മരിച്ചു പോകട്ടെ എന്ന് പ്രവാചകനോടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചിട്ടില്ല, പ്രവാചകൻ അവരോട് ഈ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചത്, പ്രവാചകനെ ആക്ഷേപിച്ചത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരുന്നു ആയിഷ ബീവിയുടെ പ്രതികരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മഹലനിയ ആയിഷ, എന്താണ് ആയിഷ ഇങ്ങനെ പ്രഷർ കയറിയിട്ട് പ്രതികരിക്കണത്, അങ്ങനെ പ്രതികരിക്കല്ലേ, മഹലൻ സാവകാശം കാണിക്ക്, ആർദ്രത കാണിക്ക്, ഒരു ലോലത കാണിക്ക്, അവരോട് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല, അവർ നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങനെയാണ് എങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ പെരുമാറേണ്ട ആവശ്യം ഒരിക്കലും നമുക്കില്ല ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബി പഠിപ്പിക്കുന്നതിന് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ദിഫ്ഖ ഫിൽ അംരി കുല്ലി, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷയത്തിലും റിഫ്ഖ് ലോലതയാണ് ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ കടുപ്പിക്കണം, ആളുകളെ പ്രയാസപ്പെടുത്തണം, ആളുകളെ ചീത്ത വിളിക്കണം എന്ന് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ കാണുവാനേ സാധ്യമാവുകയില്ല. എല്ലാവരോടും ലോലതയും എളുപ്പവും ഉണ്ടാകുന്ന പ്രവർത്തനവും പെരുമാറ്റവുമാണ് കാണിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹുക്ക് അതാണ് ഇഷ്ടമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാ അവലം തസ്മഅ മാ ഖാലു, റസൂലേ അവരെന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ റസൂലേ, നിങ്ങളെ ചീത്ത വിളിക്കാണ് അവർ ചെയ്തത്, എന്നിട്ട് അവരോട് ഞാൻ എന്ത് ലോലതയാണ് കാണിക്കേണ്ടത്, അവരോട് ഞാൻ എന്ത് സ്നേഹപ്രകടനമാണ് കാണിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഖുൽതു വഅലൈക്കും, ഞാൻ അവരോട് വഅലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വഅലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങോട്ടേക്ക് അവരെങ്ങനെയാണോ പറഞ്ഞത്, അവർ ഉദ്ദേശിച്ച് അസ്സലാമു അലൈക്കും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വഅലൈക്കും, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ, അവർ ശാപമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വഅലൈക്കും എന്ന രൂപത്തിൽ പ്രവാചകനെ പ്രതികരിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവരിങ്ങോട്ടേക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ അവർക്കെതിരെ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മഹനീയമായ മാതൃകകളാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. തൻ്റെ നേരെ നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുന്ന ആളെ പോലും അവരോട് പോലും സ്നേഹം കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണി സാധ്യമാകുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇതാണ് വിശ്വാസികളുടെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ്റെ ജീവിതം അടുത്ത് മനസ്സിലാക്കിയ ഒരാളും ആ പ്രവാചകനെ വെറുത്തതായ, പ്രവാചകനോട് വിദ്വേഷം ഉണ്ടാക്കിയതായ ചരിത്രം നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 ആളുകളുടെ കൂട്ടത്തിൽ മൈക്കിൾ എച്ച് ആർട്ട് 1-ാമതായിക്കൊണ്ട് എണ്ണിയത്. ഈ പ്രവാചകൻ്റെ അധ്യാപനം മനസ്സിലാക്കിയതായിരുന്നു മഹാനായ മഹാത്മാഗാന്ധിജി. ഇന്ത്യയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ ഉമറിൻ്റെയും ഭരണം ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗാന്ധിജി പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കറിയാം, ഗാന്ധിജി ഒരു ഭാഗത്ത് മുഖത്തിൻ്റെ ഒരു ഭാഗം തടിച്ചവർക്ക് മറുഭാഗം കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അഹിംസ പഠിപ്പിച്ച വ്യക്തിയായിരുന്നുവെന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട്. ഈ അധ്യാപനങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാധീനം ചെലുത്തിയത് പ്രവാചകാധ്യാപനങ്ങളായിരുന്നുവെന്ന് നമുക്ക് ഗാന്ധിജിയുടെ തന്നെ സംസാരങ്ങളിൽ, ചരിത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് മനസ്സിലാക്കുവാൻ, ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോട് പോലും ഏറ്റവും സ്നേഹമസൃണമായി കൊണ്ട് ഇടപെടാൻ, ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ അതിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ പത്തരട്ടി രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ഒരു നന്മയല്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനത് ഇഷ്ടമല്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടം സ്നേഹത്തോടുകൂടി പെരുമാറുന്നതാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവാചകനെയും ഈ മതത്തെയും കൂടുതൽ അടുത്തറിയുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ബാരക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. ബഹുമാനനായ സഫീർ അൽ ഹക്കമിയുടെ ഒരു സംസാരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുക്കാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിയാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു ക്വാളിറ്റി ശത്രുവിനോട് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മളോട് പകർന്നു തരികയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ സഫീർ അൽ ഹക്കമി. ഇൻഷാല്ലാ ഒരു പ്രോഗ്രാമിന് ശേഷം നമ്മൾ പാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്വരം
1: എത്തീം എന്നെ പലരും വിളിച്ചു എന്ന് പറയുന്ന ഒരു നല്ലൊരു ഒരു ശോക ഗാനം, ശരിക്കും മനോഹരമായൊരു ഗാനമാണ് സ്വരത്തിൽ അൻഷിയാണ് ആലപിക്കുന്നത്. കേൾക്കാം.

0: മാഷാല്ലാ, അപ്പോൾ സ്വരം കേട്ടു എത്തിയുമെന്ന് തന്നെ പലരും വിളിച്ചു എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നത് അൻഷി ആയിരുന്നു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി ആരോഗ്യ വിചാരമാണ്.
1: കൃത്യമായ ആരോഗ്യ സംരക്ഷണം, അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ക്യാൻസറിനെതിരെ വരൂ, നമുക്കൊന്നായി ചെറുക്കാം, ഈ ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ നാരായണൻകുട്ടി വാര്യറും കൂടെ ഡോക്ടർ അജ്മൽ കെയുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്.
2: എല്ലാവർക്കും ആരോഗ്യ വിചാരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അർബുദം അഥവാ ക്യാൻസറാണ്. 4 ഫെബ്രുവരി ലോക അർബുദ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ അവബോധം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാൻ എൻ്റെ കൂടെയുള്ളത് പ്രശസ്ത ഡോക്ടർ നാരായണൻകുട്ടി വാര്യറാണ്. അദ്ദേഹം MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലെ ക്യാൻസർ രോഗ വിദഗ്ധൻ അഥവാ ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടറെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ക്യാൻസർ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗം തന്നെയാണ്. എന്താണ് ക്യാൻസർ എന്ന് ചുരുക്കി പറയാം.
3: ഈ മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവവും ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മളിപ്പം ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ വീടിൻ്റെ ഭിത്തികളൊക്കെ ഒരു ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഓരോ ഇഷ്ടികയും നമുക്ക് ഓരോ കോശങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ഇഷ്ടികൾ കൊണ്ട് ഒരു വീടുണ്ടാവുന്നു. അതേമാതിരി ഓരോ അവയവവും ഓരോ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്, ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഭിത്തിയിലുള്ള ഇഷ്ടികളൊക്കെ തനിയന്നെ വലിപ്പം വെക്കുകയും അല്ലെങ്കിൽ വിഘടിച്ച് 2, 3, 4 ഇഷ്ടികളായി മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന് അതിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല, വീടിൻ്റെ പ്രവർത്തനം തകരാറിലാവും, വീടിൻ്റെ ഭംഗി ഉണ്ടാവില്ല. അതേപോലെ അവയവങ്ങളിലെ കോശങ്ങൾ വിഘടിക്കുകയും വിഘടിച്ചവ തന്നെ വീണ്ടും വീണ്ടും വിഭജിക്കുകയും അതിൻ്റെ ഈ വിഘടനവും വിഭജനവും ഒക്കെ ഒരു കൺട്രോളില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ അർബുദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ ആ അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും ഈ കോശങ്ങളിങ്ങനെ വിഭജിച്ച് പിന്നീട് അത് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്ക് പോയി അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ തുടർന്നുണ്ടാകുന്ന അവസ്ഥ, അതായത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ മറ്റൊരു വിഭാഗം.
2: ഡോക്ടർ, നമ്മുടെ കേരളത്തിൽ വർഷത്തിൽ ശരാശരി എത്ര രോഗികളിൽ ക്യാൻസർ നിർണയിക്കപ്പെടുന്നു?
3: നമ്മളൊരു വർഷം പുതുതായിട്ടുണ്ടാകുന്ന ക്യാൻസർ രോഗികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 100,000 ഏകദേശം 135 പേർക്ക് രോഗമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അത് ചില പ്രായത്തിലുള്ളവരുടെ ഇത് നോക്കുകയാണെങ്കിൽ 185 വരെ പോകാം. അപ്പോൾ അത് അത്രയധികം രോഗികൾ നമുക്ക് ഉണ്ട്. ശരിക്കും അതൊരു കേൾക്കുമ്പോൾ വളരെ ലഘുവായിട്ട് തോന്നാമെങ്കിലും 1990s അത് 1,70,000 എന്ന കണക്കായിരുന്നു. അത് മാറിയിട്ട് അത് 90 പിന്നീട് അത് 110 പിന്നീട് അത് 135. അപ്പോൾ 1990 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 30 കാലയളവ് നോക്കുകയാണെങ്കിൽ അത് നേരെ ഇരട്ടിയായി. ഇപ്പോഴത്തെ പിന്നെ അതിൽ തന്നെ ഒടുവിലത്തെ 10 നോക്കുകയാണെങ്കിൽ ആ ക്യാൻസർ കൂടി വരുന്നത് വളരെ ഫാസ്റ്റായി. അപ്പം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
2: ഡോക്ടർ, ക്യാൻസർ ഒരു രോഗിയിൽ നിർണയിക്കപ്പെടുമ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന് കരുതുന്നവരാണ് മിക്കവരും. സത്യത്തിൽ ഇതൊരു മാറാരോഗമാണോ, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണോ?
3: ഒരു നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരുടെ മനസ്സിലും അല്ലെങ്കിൽ ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലക്ക് എല്ലാ ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ക്യാൻസറിൻ്റെ നമുക്ക് ഇന്ന് നിലവിലുള്ള ക്യാൻസറുകളിൽ 60% പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാം, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണമെന്ന് മാത്രം. അപ്പം അത്രയധികം ചികിത്സ ഫലപ്രാപ്തിയുള്ള ഒരു അസുഖമാണ് ക്യാൻസർ. പക്ഷേ ഈ വിവരം നമ്മുടെ ആളുകൾക്ക് അധികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ പഴയ ചിന്താഗതി തന്നെ പുലർത്തുന്നു, ക്യാൻസർ ഇപ്പോഴും ക്യാൻസറിന് ചികിത്സയില്ല എന്നും ക്യാൻസർ വന്നാൽ മരണപ്പെട്ടു പോവുകയാണ് മിക്കവരും എന്നുള്ള ഒരു, അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്.
2: ഡോക്ടർ, അതേപോലെ പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, അതുപോലെ കുട്ടികളിൽ എന്നിവരിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെ?
3: പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വാസകോശത്തിൻ്റെ അർബുദമാണ്. കേരളത്തിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വായിലത്തെ ക്യാൻസർ ആയിരിക്കും കൂടുതലായിട്ട് കാണുക. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വാസകോശത്തിൻ്റെ അർബുദമാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന മൂത്രസഞ്ചിക്ക് അടുത്തുള്ള പുരുഷഗ്രന്ഥി എന്നറിയപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കാണ് കൂടുതലായിട്ട് ഈ രണ്ട് ക്യാൻസറുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളിലാണെങ്കിൽ കേരളത്തിൽ സ്തനാർബുദമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗർഭപാത്രത്തിൻ്റെ മുഖത്തിനുണ്ടാകുന്ന സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരും. പക്ഷേ ഇന്ത്യ ഒട്ടാകെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ, ഇന്ത്യയിലത്തെ സ്ത്രീകളെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ അതിപ്പോഴും ഗർഭാശയ മുഖ ക്യാൻസർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രക്താർബുദമാണ്. രക്താർബുദവും അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ട്യൂമറുകളും മുന്നിട്ട് നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.
2: ഡോക്ടർ, ക്യാൻസറിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്?
3: ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ക്യാൻസറിൻ്റെ കാരണങ്ങളെ ഇങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ ഒരു 30% കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു 1/3 ഭാഗം കാരണങ്ങൾ എന്ന് പറയുന്നത് പുകയുടെ ഉപയോഗവും മദ്യപാനവും ഒക്കെ ആവാം. മറ്റൊരു 1/3 ഭാഗം അല്ലെങ്കിൽ മറ്റൊരു 30% ഭക്ഷണത്തിലെ കൂടെ വരുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകും. മറ്റൊരു 30%, അതായത് 1/3 എന്ന് പറയുന്ന ആ ഭാഗം മിക്കപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങൾ, അന്തരീക്ഷത്തിലുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ചുരുങ്ങിയ പാരമ്പര്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും പിന്നെ നമുക്കുണ്ടാകുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസും, ഇത് എല്ലാം കൂടി കൂട്ടിയതാണ് ഈ 30% എന്ന് പറയുന്നത് അല്ലെങ്കിൽ 30% എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 30% പുകയിലകൾ കൊണ്ടുള്ള, പുകയിലയും മദ്യപാനം കൊണ്ടുള്ള ക്യാൻസറുകളും മറ്റൊരു 30% ഭക്ഷണം കൊണ്ടുള്ള ക്യാൻസറുകളും. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം 60%-ത്തിലധികം ക്യാൻസറുകൾ നമ്മുടെ ജീവിത രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് തടയാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന ഒരു പക്ഷേ ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശവും അതാണ്.
2: പിന്നെ ഡോക്ടർ, സാധാരണയായി ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ക്യാൻസർ ഒരു പകർച്ചവ്യാധിയാണോ എന്ന്.
3: അതെ, നല്ലൊരു ചോദ്യമാണ്. മറ്റൊരു നല്ലൊരു ചോദ്യമാണ് അത്. ക്യാൻസർ ഇന്നേ വരെ, ഞാനെപ്പോഴും പറയുന്നത് ഈ ദിവസം വരെ ക്യാൻസർ പകരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ക്യാൻസർ ഒരു പകരുന്ന രോഗമല്ല, ജീവിതശൈലി രോഗം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ക്യാൻസർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ക്യാൻസർ പല ഘടകങ്ങൾ ഒരു രോഗിയിൽ പല സമയങ്ങളിലായി പല ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിച്ച് ദീർഘകാലം പ്രവർത്തിക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതൊരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടില്ല. പല ക്യാൻസറുകൾ ഇന്ന് ഇൻഫെക്ഷൻസിൻ്റെ ഒരു പാർട്ടായിട്ട്, ശരീരത്തിലുണ്ടാക്കുന്ന ചേഞ്ചസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ ഇൻഫെക്ഷൻസ് പകർന്നാൽ പോലും ക്യാൻസർ പകരാൻ സാധ്യതയില്ല.
2: പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞു പാരമ്പര്യം ഒരു ഘടകമാണ്. എത്രത്തോളം?
3: ഒരു ചെറിയ ശതമാനം, ഒരു 3% അല്ലെങ്കിൽ 5% ചോടെ ക്യാൻസർ രോഗം പാരമ്പര്യമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു ബൈ ആൻഡ് ലാർജ് ഒരു ക്യാൻസർ ഒരു ഇത് പാരമ്പര്യ രോഗമല്ല.
2: ഡോക്ടർ, അതേപോലെ വൈറസ് അണുബാധ മൂലം ക്യാൻസറിന് കാരണമാണ്?
3: അതെ, നേരത്തെ സൂചിപ്പിച്ച ഞാൻ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കൊരു 2-3 തരത്തിലുള്ള വൈറസ് രോഗബാധ ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളെ ലിവറിനുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന ഒരു ടൈപ്പ് അസുഖം. രണ്ടാമത്തേത് ഗർഭപാത്രത്തിനുണ്ടാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് വൈറസ് ഇത്. ഇനി ഇതല്ലാതെ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നൊക്കെ പറയുന്ന നമുക്ക് അപൂർവമായിട്ടുണ്ടാകുന്ന വൈറസ് രോഗങ്ങളും ക്യാൻസറിന് കാരണമാകാറുണ്ട്.
2: ഡോക്ടർ, അതേപോലെ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ക്യാൻസറിന് കാരണമാകുന്നു?
3: മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ഇതുവരെ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുകയില, മദ്യപാനം, ഭക്ഷണം ഇതൊക്കെ 10-50 റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പീരീഡ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമായിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തന ഇതിൻ്റെ പഠനങ്ങളൊന്നും തന്നെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ദൂരീകരിച്ചിട്ടുമില്ല, സംശയം ദൂരീകരിച്ചിട്ടുമില്ല. ഇപ്പോഴും അത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. പക്ഷേ നമുക്ക് അനുവർത്തിക്കാവുന്നത് നമ്മൾ കുട്ടികളുടെ അല്ലെങ്കിൽ തലയോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമാവാത്ത ആളുകൾ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറക്കുക, അതേമാതിരി ഗർഭിണികൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക, ഇങ്ങനെയൊക്കെ നമ്മളൊരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും എന്ന് തെറ്റിദ്ധാരണ പടർത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യം, ഒരു സംശയം കൂടി ഞാൻ പറയാം. മൊബൈൽ ടവറുകളും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഒരു മൊബൈൽ ടവറിൻ്റെ താഴെ വരുന്ന വികിരണത്തിൻ്റെ തോത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അനുപാതത്തിലാണെങ്കിൽ ഒരിക്കലും ക്യാൻസർ വരാനുള്ള സാധ്യതയില്ല.
2: അതേപോലെ ഡോക്ടർ, ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: ക്യാൻസർ ഒരു ഒരു രോഗമല്ല, 100 രോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു 100-ൽ അധികം രോഗങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്തിന് വേണമെങ്കിലും ക്യാൻസർ വരാം. തലയുടെ വരുന്ന ക്യാൻസറിൻ്റെ സ്വഭാവമല്ല കാലിന് വരുന്ന ക്യാൻസറിൻ്റെ സ്വഭാവം. അപ്പം 100 വിവിധ തരം അസുഖങ്ങളുടെ കൂട്ടായ്മയാണ്, 100 വിവിധ തരം സ്വഭാവമാണ് ക്യാൻസറിനുള്ളത്. അപ്പം ഓരോ ഏത് ഭാഗത്തിന് അസുഖം വരുന്നു എന്നുള്ള, ക്യാൻസർ വരുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ സിംറ്റംസും അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ മാറാം. ഇപ്പോൾ ഉദാഹരണത്തിന് തലയിലത്തെ ക്യാൻസറിന് തലവേദനയുടെ ലക്ഷണമാകാം, ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിന് ചുമ, ശ്വാസം മുട്ടി ഇതുമാവാം, പിന്നെ വയറിൻ്റെ ക്യാൻസറിന് മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം ഇതുപോലെയുള്ളതാവാം, പനി കൂടെ വരുന്ന ഒരു അസുഖമായി ആയിരിക്കാം, രക്ത ശരീരത്തിൽ നിന്ന് എവിടെയെങ്കിലുള്ള രക്തസ്രാവം, ശരീരത്തിലെവിടെയെങ്കിലുള്ള മുഴകൾ, ശരീരത്തിലുള്ള മറുകൾ, ഇതൊക്കെ ക്യാൻസറിൻ്റെ കാരണമായി കാണിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ എല്ലാ വേദികളിലും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ഈ കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. എന്നു വെച്ചാൽ ഇതില്ലാത്ത അവരാരും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിൻ്റെ അത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക അസുഖം അതിനെ അത് മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു പീരീഡിനുള്ളിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചികിത്സ എടുത്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചുമ, ഒരു 3 ആഴ്ച വരെയൊക്കെ ചിലപ്പോൾ ഒരു സാധാരണ പനിയുടെ ചുമ നീണ്ടു നിന്നേക്കാം, ആ 3 ആഴ്ച കൊണ്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ പരിശോധന ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഏത് സിംറ്റം ആയാൽ പോലും അത് ഒരു അത് മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ക്യാൻസറിൻ്റെ പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കാം.
2: അതേപോലെ ഡോക്ടർ ഇപ്പം പറഞ്ഞു ശരീരത്തിൽ കാണുന്ന മുഴകൾ അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാവാം. എല്ലാ മുഴകളും
3: അപകടകാരികളല്ല. ധാരാളം മുഴ ഒരു ഒരു 20% മുഴകളെ നമുക്കൊരു പക്ഷേ ക്യാൻസറിൻ്റെ കാരണമാവുന്നുണ്ടാവുള്ളൂ. ആ മുഴകൾ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് വലിയ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് മുഴ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാലും ഒരു സൂചി കൊണ്ടുള്ള ഒരു FNA എന്ന് പറയുന്ന പരിശോധന വഴി അതിലെ കോശങ്ങൾ വലിച്ചെടുത്ത് അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് അതിനകത്തുള്ള മാറ്റങ്ങൾ പഠിച്ച് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം.
2: ഡോക്ടർ, ഒരു എന്താണ് മെറ്റാസ്റ്റാസിസ് എന്നുള്ള ഉദ്ദേശം?
3: ഈ കോശ ഈ ക്യാൻസർ ഉത്ഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, സെല്ലുകൾ വിഭജിച്ച് അതിൻ്റെ ക്യാൻസറിന് ഈ തുടക്കത്തിൽ സെല്ലുകൾ വിഭജിക്കുമ്പോൾ അതിന് നിയന്ത്രണമില്ലാതെ അനിയന്ത്രിതമായ കോശങ്ങളുടെ വളർച്ചയും വിഭജനവുമാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന വിഭജിച്ച് വരുന്ന കോശങ്ങൾ വിഭജിച്ച് ക്യാൻസർ ട്യൂമറായിട്ട് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ വളരെ ചെറിയ സൈസേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ ട്യൂമറിന് ഒരു രക്തത്തിൻ്റെ അല്ലെങ്കിൽ രക്ത ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല, അതിനകത്തേക്ക് രക്തയോട്ടം ഉണ്ടാവില്ല. അപ്പോൾ രക്തയോട്ടം ഇല്ലാതെ വരുമ്പോൾ തന്നെ അതിൻ്റെ പല കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലുകൾ ഈ കോശങ്ങൾ രക്തക്കുഴലുകളുടെ വളർച്ചയെ സഹായിക്കുന്ന തരത്തിലുള്ള സൈറ്റോകൈൻസ് പോലെയുള്ള വസ്തുക്കൾ അത് റിലീസ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാവുന്നത്, ഈ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നമ്മളൊരു കമ്പി ഇട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇതായിട്ട് തെറ്റായ മാർഗത്തിലൂടെ കറണ്ട് എടുക്കുന്ന പോലെയുള്ളൊരു അവസ്ഥ സങ്കല്പിക്കുക. അതുപോലെ അടുക്കെ കൂടെ പോകുന്ന രക്തക്കുഴലിൽ നിന്ന് അത് രക്തക്കുഴലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് പുറപ്പെടുവിക്കും. അപ്പം അടുത്തുള്ള രക്തക്കുഴലുകൾ പതുക്കെ പതുക്കെ അതിൻ്റെ നിർദ്ദിശയിലേക്ക് വളർന്നു വരികയും ഈ ട്യൂമറിലേക്ക് രക്തക്കുഴലുകൾ കയറി രക്തോട്ടം തുടങ്ങുകയും ചെയ്യും. അങ്ങനെ രക്തോട്ടം വന്നു കഴിഞ്ഞാൽ ഈ ട്യൂമറിൻ്റെ അകത്തുള്ള സെല്ലുകൾ കോശങ്ങളെ ഇളകി രക്തത്തിലേക്ക് കയറുകയും ആ രക്തചംക്രമണത്തിലൂടെ അത് മറ്റു അവയവങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ള അവയവങ്ങളിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ പറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് വിഭജിച്ച് വളർന്ന് അവിടെ പുതിയ ട്യൂമറായിട്ട് രൂപാന്തരപ്പെട്ട് വരും. ഉദാഹരണത്തിന് വയറ്റിലുള്ള ഒരു വൻകുടലിൻ്റെ ക്യാൻസർ, അത് ഇതേമാതിരി ഇളകിപ്പോയി ലിവറിലെത്തിക്കഴിഞ്ഞാൽ ലിവറിൽ പുതിയ ക്യാൻസറായിട്ട് രൂപാന്തരപ്പെട്ട് വരും. ആ അവസ്ഥയാണ് മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്.
2: ഡോക്ടർ, ക്യാൻസർ നിർണയത്തിനായി സാധാരണയായി ചെയ്യുന്ന പരിശോധനകൾ എന്തൊക്കെയാണ്?
3: ക്യാൻസർ നിർണയത്തിനായിട്ട് നമ്മൾ ഒരു പക്ഷേ സ്ക്രീനിങ് എന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു നേരത്തെ കണ്ടുപിടിച്ചാൽ 60% ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഞാൻ നേരത്തെ അഭിപ്രായപ്പെട്ടുള്ളൂ. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ടെസ്റ്റുകൾ നടത്തുകയും ആ ടെസ്റ്റുകൾ വഴി ക്യാൻസർ കണ്ടുപിടിക്കുകയും ചെയ്താൽ ആ ക്യാൻസറുകൾ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാം, വളരെ ലഘുവായ ചികിത്സ മതി. അപ്പോൾ അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതായത് രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മളത് കണ്ടുപിടിക്കണം അത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പുരുഷന്മാരിൽ 4 ക്യാൻസറും സ്ത്രീകളിൽ 4 ക്യാൻസറും, ഈ പറഞ്ഞ 100 വിവിധ തരം ക്യാൻസറുകളിൽ 4 ക്യാൻസറുകളെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പുരുഷന്മാരിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ എന്ന് പറയുന്നത് വായിലത്തെ ക്യാൻസറുകൾ, ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, അതേമാതിരി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ, അങ്ങനെ 4

0: നാല് തരം ക്യാൻസറുകൾ മാത്രമേ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ നാല് തരം ക്യാൻസറുകൾ മനുഷ്യരാശിക്ക് വരുന്ന 80% ക്യാൻസറുകളെയും പ്രതിനിധീകരിക്കുന്നു. അപ്പം നമുക്ക് മനുഷ്യന് വരുന്ന 80% ക്യാൻസറുകളും ഈ പറയുന്ന നാലിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതായത് ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ വൻകുടലിനോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയോ വായിലത്തെ ക്യാൻസറോ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, വളരെ ലഘുവായ ടെസ്റ്റുകൾ നമുക്ക് നിലവിലുണ്ട്. ഈ 100 ക്യാൻസറുകളും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ടെസ്റ്റുകളാണ് പലതും. അതിൽ നമ്മുടെ ശരീരത്തിന് ദുഷ്കരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ക്യാൻസർ പരിശോധനകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ാണ് നമ്മൾ ഓർക്കണം, ഇത് യാതൊരു രോഗലക്ഷണവും ഇല്ലാത്തവരിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് അല്ലെങ്കിൽ അതിനെക്കൊണ്ടുള്ള ദോഷം അനുഭവിക്കാൻ ഇടയാവരുത്. അപ്പോൾ അത് വരാം. അതുകൊണ്ടാണ് ഈ നാല് ലഘുവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നാല് ക്യാൻസറുകൾ മാത്രം, അതും വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ടുള്ള ക്യാൻസറുകൾ മാത്രം ഈ സ്ക്രീനിങ്ങിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ 100 വിവിധ തരം അസുഖമായതുകൊണ്ട് തന്നെ അതിൻ്റെ ടെസ്റ്റുകളും 100 വിവിധ തരമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഒറ്റ സിംഗിൾ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസർച്ച് ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് ക്ലിനിക്കൽ ഫലപ്രാപ്തിയിലേക്ക് വന്നിട്ടില്ല.
1: ഡോക്ടർ, ക്യാൻസറിലെ ഒരു പ്രധാനപ്പെട്ട പരിശോധനയാണ് കുത്തി പരിശോധന അല്ലെങ്കിൽ ബയോപ്സി. ഈ ബയോപ്സി ചെയ്യുമ്പോൾ അത് ക്യാൻസർ വ്യാപിക്കുന്നതിന് കാരണമാകുന്നു?
0: ഒരിക്കലുമില്ല. നമ്മൾക്ക് പല ഇപ്പം ഏറ്റവും ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ അബദ്ധധാരണയാണ് ക്യാൻസറിനെ പറ്റിയിട്ട്. ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് അസുഖം പടരുമെന്നും ബയോപ്സി ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻസർ പടരില്ല എന്നുള്ളതും തെറ്റായ ധാരണയാണ്. ഒരു കുത്തി പരിശോധിക്കുന്നതുകൊണ്ട്, രോഗനിർണയം നടത്തുന്നതുകൊണ്ട് ഒരിക്കലും അത് പടരാനുള്ള സാധ്യതയില്ല. പക്ഷേ അത് ഏത് രീതിയിൽ കുത്തി പരിശോധിക്കണം എന്നുള്ളത് ഒരു വിദഗ്ധനെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു വിദഗ്ധ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത്.
1: ഡോക്ടർ, ക്യാൻസറിനായുള്ള വിവിധ ചികിത്സാ രീതികളെന്ന്?
0: ക്യാൻസറിന് ഏറ്റവും ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് സർജറി ആയിരുന്നു. ശരീരത്തിൽ അസുഖം വന്ന ഭാഗം മുഴുവനായിട്ട് മുറിച്ച് നീക്കി മാക്സിമം വലിപ്പത്തിൽ നമ്മുടെ അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനെ തടയാം എന്നുള്ളൊരു ധാരണയായിരുന്നു 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മനസ്സിലായി, നമ്മൾ എത്ര ശരീരത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ക്യാൻസർ വരുന്നതായിട്ട്. അപ്പോൾ സർജറി ആദ്യത്തെ ചികിത്സാ രീതിയായിട്ട് രൂപാന്തരപ്പെട്ടു. വളരെ നല്ല രീതിയിൽ എല്ലാ മിക്ക അസുഖങ്ങൾക്കും സർജറി ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷേ രണ്ടാമത് ക്യാൻസർ വരുന്നതിനെ തടയാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ സെല്ലുകൾ അപ്പോൾ നേരത്തെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കീമോതെറാപ്പി ചികിത്സ വന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പേ തന്നെ സർജറി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റേഡിയേഷൻ എന്ന് പറയുന്ന ചികിത്സയും കണ്ടുപിടിക്കപ്പെട്ടു. അപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് നമ്മൾ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയായിട്ട് റേഡിയേഷൻ ചികിത്സാ രീതി വന്നു. അപ്പോൾ ഏറ്റവും ആദ്യം സർജറി വന്നു, പിന്നെ റേഡിയേഷൻ ചികിത്സ വന്നു. ആ റേഡിയേഷൻ ചികിത്സ വളരെ നല്ല രീതിയിൽ ഫലപ്രാപ്തി കിട്ടുകയും ചെയ്തു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്ക് വന്നതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ആ കീമോതെറാപ്പി വന്നതോടുകൂടി ക്യാൻസർ ചികിത്സയുടെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അതായത് സർജറി ചെയ്യുക, അതിനുശേഷം റേഡിയേഷൻ ചെയ്യുക, അതും കഴിഞ്ഞ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കീമോതെറാപ്പിയും കൂടി ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസറിന് ഒരു നല്ല ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ മൂന്ന് ചികിത്സാ രീതിയും വളരെ നിലവിൽ വന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് മനുഷ്യന് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നതിൽ അധികമായപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ തുടക്കത്തിലുണ്ടായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ട് സൈഡ് എഫക്ട്സ് കുറഞ്ഞ ചികിത്സാ രീതികൾ വരികയും സർജറി തന്നെ വളരെ ലഘുവായിട്ട് മാറുകയും റേഡിയേഷൻ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റേഡിയേഷനായി മാറുകയും കീമോതെറാപ്പി സൈഡ് എഫക്ട്സ് ഇല്ലാത്ത, പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്ത അതായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതോടുകൂടി അതിൻ്റെ തന്നെ വിഭാഗങ്ങളായിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പിയും ടാർഗറ്റ് തെറാപ്പിയും ഒക്കെ വന്നതോടുകൂടി ക്യാൻസർ ചികിത്സ വളരെ എക്സ്പാൻഡ് ചെയ്തു. അതിൻ്റെ ഉപവിഭാഗങ്ങൾ വളരെയധികം പുരോഗമിച്ചു. അപ്പോൾ ആ ഉപവിഭാഗങ്ങളിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഒന്ന്, ക്യാൻസറിന് ഓപ്പറേഷൻ

0: ഉണ്ട്, വളരെ ലഘുവായിട്ടുള്ള ഓപ്പറേഷനാണ് പലപ്പോഴും ചെയ്യുന്നത്. രണ്ടാമത്തത് റേഡിയേഷൻ ഉണ്ട്. മൂന്നാമത്തത് മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്. നമ്മളിപ്പോൾ കീമോതെറാപ്പി എന്നല്ല പറയണം, മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്. ഈ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്കകത്ത് കീമോതെറാപ്പി ഉണ്ടാവാം, സൈഡ് എഫക്ട്സ് കുറഞ്ഞിട്ടുള്ള കീമോതെറാപ്പി ഉണ്ടാവാം. ഈ ടാർജറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഗുളികകളുടെ രൂപത്തിലും മറ്റ് കീമോതെറാപ്പി പോലെ പാർശ്വഫലമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗമുണ്ട്, ആൻറ്റിബോഡികളുടെ ഉപയോഗമുണ്ട്. പിന്നെ ഇമ്യൂണോതെറാപ്പി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തന്നെ പ്രതിരോധ ശക്തിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസർ സെല്ലുകളുടെ വ്യാപനം തടയുന്ന തരത്തിലുള്ള ചികിത്സാ രീതി ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ചികിത്സാ രീതി.
1: അതേപോലെ ഡോക്ടർ, കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ആവശ്യമാണോ?
0: കീമോതെറാപ്പി ചെയ്യുന്ന രോഗികളിൽ ഭക്ഷണം വളരെയധികം പ്രധാനമാണ്. കാരണം കീമോതെറാപ്പി ചികിത്സയിൽ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതലുള്ള ഒരു റിസ്ക്. ഇൻഫെക്ഷൻ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഉള്ള സാധ്യത എന്ന് പറയുന്ന ഒന്ന് ഭക്ഷണം, രണ്ടാമത്തത് നമ്മുടെ അന്തരീക്ഷത്തു നിന്നുള്ളത് ഇൻഫെക്ഷൻസ്, മൂന്നാമത് നമ്മുടെ തൊലിപ്പുറത്തു നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ്. ഇതൊക്കെ ഈ മൂന്നാണ് പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ മാർഗങ്ങൾ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പം ഭക്ഷണത്തിൻ്റെ പ്രത്യേക പഥ്യക്രമം അവർ പാലിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേവിച്ച ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, അപ്പപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷായിട്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. മറ്റ് പല വർഗ്ഗങ്ങളടക്കം നമ്മൾ വേവിച്ച് അതിൻ്റെ അകത്ത് അണുക്കൾ തീരെയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവിച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഫ്രൂട്ട്സ് അടക്കം വേവിച്ച് കഴിക്കുന്നതാണ് ഇൻഫെക്ഷൻ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം.
1: ഈ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ രോഗികളെ ഭയങ്കര ആശങ്ക ഉളവാക്കുന്നതാണ്, അതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ?
0: അതാ പറഞ്ഞ കീമോതെറാപ്പിക്ക് ഇപ്പം കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കുറഞ്ഞിട്ടുള്ള, അതായത് ഏറ്റവും ആളുകൾക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, മുടി കൊഴിച്ചിലാണ്. അപ്പോൾ ആ മുടി കൊഴിയുന്നത് മുടി കൊഴിച്ചിലില്ലാത്ത കീമോതെറാപ്പികൾ വന്നിട്ടുണ്ട്. അതേപോലെ ഛർദി ഒഴിവാക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. രക്തത്തിലെ കൗണ്ട് പറഞ്ഞാലും നമുക്ക് അതിനെ കൂട്ടിയെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പാർശ്വഫലങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട്.
1: ഡോക്ടർ, ക്യാൻസർ നിർണയിക്കപ്പെട്ട രോഗികൾക്ക് നൽകേണ്ട മാനസിക പിന്തുണ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു?
0: അത് നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകമാണ് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്ത് എങ്ങനെ രോഗികൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ചിലവർക്ക് അത് നേരിടാനുള്ള മാനസികമായിട്ട് നേരിടാനുള്ള കഴിവുണ്ടാവാം. രണ്ടാമത്തത് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ, അതായത് ഭർത്താവിനാണ് അസുഖമെങ്കിൽ ഭാര്യയുടെ സപ്പോർട്ട്, ഭാര്യക്കാണ് അസുഖമെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സമൂഹത്തിൻ്റെ, അത് കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൻ്റെ സപ്പോർട്ട്. അപ്പം ഈ മനക്കരുത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഉൾക്കരുത്ത് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് ഒന്ന്, ഈ ക്യാൻസറിൻ്റെ ചികിത്സയിൽ വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാക്കും, അത് സംശയമേ ഇല്ല. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: പിന്നെ ഡോക്ടർ, ഏതൊരു രോഗവും വരുന്നതിന് മുമ്പ് തടയുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ക്യാൻസർ തടയാൻ വല്ല മാർഗങ്ങളുണ്ടോ?
0: ക്യാൻസർ തടയാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ നമ്മൾ ക്യാൻസർ വരുന്നതിന് കാരണം 30% പുകയിലയും മദ്യപാനമാണെന്ന് പറഞ്ഞു, 30% ഭക്ഷണമാണെന്ന് പറഞ്ഞു. ഈ 60% കാരണങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുകയില ഉപയോഗിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഭക്ഷണത്തിൽ വരുന്ന ഇപ്പം മിക്കവരും പുകയിലയും മദ്യപാനവും ഇല്ലാത്തവരാണ്. പക്ഷേ പിന്നെയും ക്യാൻസർ വരുന്നതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഭക്ഷണത്തിലുള്ള അപാകതകളും അന്തരീക്ഷത്തിൽ നിന്നുള്ളതാവും, പാരമ്പര്യമാവാം, ഇങ്ങനെയൊക്കെ ആവാം. അപ്പം ഈ ഭക്ഷണത്തിലുള്ള അപാകതകൾ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഭക്ഷണം സസ്യാഹാരം കൂടുതൽ കഴിക്കുക, മാംസാഹാരം കുറക്കുക. മാംസാഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചുവന്ന മാംസം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ ചുവന്ന മാംസം പ്രധാനമായിട്ട് ബീഫ്, മട്ടൺ ഇതൊക്കെയാണ് നമ്മുടെ ശരീരം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സസ്യാഹാരം കഴിക്കുകയും പഴങ്ങൾ കൂടുതൽ കഴിക്കുകയും മാംസാഹാരം വല്ലപ്പോഴൊക്കെ ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിലൂടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ എളുപ്പമാർഗം. പിന്നെ രണ്ടാമത് നമ്മുടെ വ്യായാമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് വ്യായാമം ചെയ്യുകയും ചെയ്താൽ ഭക്ഷണം സദ്യക്ക് പുകവലിയും മദ്യപാനം ഒഴിവാക്കുകയും ഭക്ഷണം ഞാൻ ഈ പറഞ്ഞ മാതിരി മാറ്റം വരുത്തുകയും നമുക്കൊരു വ്യായാമം ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറിനെ പരിപൂർണമായിട്ട് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും.
1: ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്യാൻസറിനെ കുറിച്ചൊരു പൊതുവായ ധാരണ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ തീർക്കാൻ സാധിച്ചുവെന്നും വിശ്വസിക്കുന്നു. ഈ ചർച്ചയിൽ തൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളോടും നന്ദി പറയുന്നു. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി തിരിച്ചെത്തും വരെ വിടവാകും.
2: മാഷാല്ല, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ നാരായൺകുട്ടി വാര്യറും ഡോക്ടർ അജ്മൽ കെയുമായിരുന്നു. വരൂ, നമുക്കൊന്നായി ചെറുക്കാം ക്യാൻസറിനെ. ഈ ചർച്ചയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്. പാപങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള പ്രാർത്ഥനയാണ് പതിവ് പോലെ അബ്ദുള്ള മഹസിൻ വണ്ടൂർ നമുക്കായി പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പാപങ്ങൾ അത് കഴുകിക്കളയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ തഹ്ഹിർനി മിനൽ ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖിനി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനൽ ദനസ്, അല്ലാഹുമ്മ തഹ്ഹിർനി ബിസൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി. കുറച്ചധികമുണ്ട്, എന്നാലും നമുക്ക് സുഖമായി എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ തഹ്ഹിർനി മിനൽ ദുനൂബി വൽ ഖതായ, അള്ളാഹുവെ, നീ എന്നെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ നഖിനി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ എൻ്റെ പാപങ്ങളെ നീ ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി, അല്ലാഹുവെ, മഞ്ഞുകൊണ്ടും ഹിമവെള്ളം കൊണ്ടും എന്നെ നീ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്-ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖിനി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി, അല്ലാഹുമ്മ തഹ്ഹിർനി, അല്ലാഹുമ്മ തഹ്ഹിർനി, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്-ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്-ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്-ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖിനി മിൻഹ, അല്ലാഹുമ്മ നഖിനി മിൻഹ, അല്ലാഹുമ്മ നഖിനി മിൻഹ കമാ യുനഖ സൗബുൽ, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്-ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖിനി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്-ദനസി, അല്ലാഹുമ്മ തഹ്ഹിർനി, അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബറദി, ബിസ്സൽജി വൽ ബറദി വൽ ബറദി, ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി, വൽ മാഇൽ ബാരിദി, വൽ മാഇൽ ബാരിദി, اللهم طهرني من الذنوب والخطايا، اللهم نقني منها كما ينقى الثوب الأبيض من الدنس، اللهم طهرني بالثلج والبرد والماء البارد. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പാപങ്ങളിൽ നിന്നും മുക്തനായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ബറകല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹി പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചു. അൽഹംദുലില്ലാഹി. ഇന്ന് നമ്മൾ പഠിച്ചത് പാപങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള പ്രാർത്ഥനയായിരുന്നു. അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാർക്കായി ഒരുക്കിയ ഒരു പ്രത്യേക വിഭവമാണ്, വളരെ വൈവിധ്യമായ വിഭവമാണ്. അതിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ പൂമരത്തണലിൽ.
2: മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. ഈ ഒരു വിഷയത്തിലാണല്ലോ തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിസർജന മര്യാദകൾ എന്ന വിഷയത്തിലാണ്. തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെയുള്ള കുട്ടികൾ ആരെന്ന് അറിയണ്ടേ? ഹാദി മുഹമ്മദും പി പി അമൻ സ്വാലിഹിക്കയുമാണ്. അപ്പോൾ പൂമരത്തണിൽ കേട്ടാലോ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ സാറല്ലേ? പുതിയ വിഷയം, അതിന് മുമ്പ് എന്തിട്ടുണ്ട്? ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇസ്ലാമികമായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ അത് ഇന്ന് നമ്മളതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വിഷയം പഠിക്കുകയാണ്. അത് മലമൂത്ര വിസർജന മര്യാദകൾ അല്ലേ. മനസ്സിലായല്ലോ മലമൂത്രം പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? യെസ്, എന്താണ്? ഇടത് കാൽ വെച്ചുകൊണ്ട് അല്ലേ കയറുന്ന സമയത്ത്. പിന്നെന്താ ഉള്ളത്? ആ വെരി ഗുഡ്. എന്താണ് പ്രാർത്ഥന? ചൊല്ലണം അല്ലേ. എന്താ പ്രാർത്ഥന? അല്ലേ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ് അല്ലേ. ഈ പ്രാർത്ഥന കൂടുതലൊക്കെ അറിയാം അല്ലേ. അപ്പൊ നമ്മൾ ചെറിയ കൂടെ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇടത് കാൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്, ബാത്റൂമിലേക്ക്
6: പ്രവേശിക്കേണ്ടത്.
5: മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞൊക്കെ ഉള്ളത്? അതായത് മലമൂത്ര വിസർജന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? ആ എന്താണ്? ആ വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മലമൂത്ര വിസർജനം പാടില്ല. അതായത് മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ. ആ എന്താണ്? മരത്തിന്റെ ചുവട്ടിൽ. എന്തുകൊണ്ടാണ് മരത്തിന്റെ ചുവട്ടിൽ പാടില്ലാരാൻ കാരണം?
6: ആളുകള്
5: കാണുന്നു മാത്രല്ല, വേറെന്താ പിന്നെ? മരച്ചുവട് എന്ന് പറഞ്ഞ എന്താണ്? തണലുള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത്
6: ആളുകൾ
5: ആളുകൾ ഒന്ന് അവിടെ ഇരിക്കും അല്ലെ. ആള് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇരിക്കും. മാത്രല്ല നല്ല മരം, ഇപ്പൊ ഫലങ്ങള്, മാവ് അല്ലെ, മാവ്, ചക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആവുമ്പോ എന്ത് ചെയ്യും? തായ വീഴുമ്പോ എന്ത് ചെയ്യും? അതിലേക്ക് വീഴും അല്ലെ. അതിൽ മാലിന്യങ്ങള് ചെറു വൃത്തികേടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല മരത്തിന് ചുവട്ടിലൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനൊന്നും പാടില്ല അല്ലെ. ആ മരം നമ്മൾ പഠിക്കേണ്ട വിഷയാണ്. പിന്നെ എവിടെയാ പാടില്ലാത്തത്? കെട്ടി നിൽക്കുന്ന
6: വെള്ളത്തിൽ.
5: പിന്നെ ആദ്യം പറയൂ വേറെന്തുള്ളത്? കിണറിന്റെ
6: അടുത്തിൽ.
5: അതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്
6: കെട്ടി
5: വെള്ളത്തിൽ, പിന്നെ വഴിയിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നമ്മള് വൃത്തികേടാക്കാൻ പറ്റൂല. പിന്നെ
6: മരത്തിന്റെ
5: ചുവട്ടില്. കാരണം എന്താ പറഞ്ഞ? നമ്മള് ആളുകൾ കാണുമെന്ന് അത് ശരിയാണ്. വേറൊന്ന്, വിശ്രമിക്കുന്ന സ്ഥലമാണത് അല്ലെ. അതുകൊണ്ട് അവിടെയും മാത്രല്ല ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? അതിലേക്ക് വീണ് മാലിന്യ കയ്യില് ആകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, മലമൂത്ര വിസർജനം
6: പാടില്ല.
5: മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേറെന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ വിഷയത്തില്? പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ഈ സമയത്ത് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം?
6: മൂത്രമൊഴിക്കണം.
5: ഇരുന്നു കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. എന്താ കാരണം? നിന്നുകൊണ്ട് വെച്ച് സംഭവിക്കാം എന്താ? നമ്മുടെ ശരീരത്തിലേക്കും ആ പാന്റിലേക്കും എന്ത് ചെയ്യും ഈ മാലിന്യങ്ങള് ആകും. ഉണ്ടായ നമസ്കാരം ശരിയാകുമോ? നജസാണ് അല്ലേ, നജസാണ്. നമ്മൾ അറിയാതെ നിന്ന് മൂത്രമൊഴിച്ച് അത് തെറിച്ച് നമ്മളെ വസ്ത്രത്തിലേക്ക് ആയി കഴിഞ്ഞ എന്ത് ചെയ്യും? നമുക്ക് നമസ്കരിക്കാൻ
6: പാടില്ല,
5: നമസ്കാരം ശരിയാവൂല. കാരണം വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പറ്റുമോ നമസ്കരിക്കുമ്പോ? പറ്റുമോ? പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇരുന്ന് കൊണ്ടാണ് നമ്മള് ഇനി ഒരാൾക്ക് ഇരിക്കാൻ കഴിയണില്ല. ഒരാൾക്ക് എന്തെങ്കിലും കാലിന് പ്രയാസമുണ്ട്, ഊരക്ക് പ്രയാസമുണ്ട്, ഇരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? നിന്നുകൊണ്ട് ഒഴിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആ നമ്മുടെ
6: ശരീരത്തിലേക്കും
5: വസ്ത്രത്തിലേക്കും ആവരുത്, ആകാതെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളെ മനസ്സിലാക്കേണ്ട വിഷയം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട വിഷയമാണ് ഈ ഒരു സമയത്ത് മറ സ്വീകരിക്കണം, ആളുകൾ കാണാതെ ചെയ്യണം. മനസ്സിലായല്ലോ? ആളുകൾ കാണുന്ന സമയത്ത് നമ്മൾ അവർക്ക് കാണും ഇല്ലേ, നമ്മൾ അവർക്ക് അവർ കാണും. അതുകൊണ്ട് മറ സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം. സാധാരണഗതി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവും, അതിനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുറത്തുനിന്നൊക്കെ മൂത്രമൊഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണാതെ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം എന്നാണ്. മനസ്സിലായല്ലോ? ഇത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോവുകയാണ്, കൂടെ സ്വഹാബത്തൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേപോലെ ഒന്ന് മലമൂത്ര വിസർജ്ജന സമയമായപ്പോൾ എന്ത് ചെയ്ത്, കൂടെയുള്ള ഒരാളോട് മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയോട് എന്ത് ചെയ്ത്, നബി പറഞ്ഞു വെള്ളം കൊണ്ടുവരാണി പറഞ്ഞു, വെള്ളം
6: കൊണ്ടുവരാൻ
5: വേണ്ടി പറഞ്ഞു. അപ്പോൾ നബി എന്ത് ചെയ്ത്, വെള്ളം കൊണ്ടുവന്നു. നബി എന്ത് ചെയ്ത്, പിന്നെ ഈ മുഗീറ എന്ന് പറയാണ്, ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്ത് നബി എന്ത് ചെയ്ത് പോയി എന്നാണ്. എന്തിന്? ഈ മലമൂത്ര വിസർജ്ജന വേണ്ടിയിട്ട് എന്നിൽ നിന്നും മറയുവോളം ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് നബി പോയിട്ട് എന്ത് ചെയ്ത് അത് നിർവഹിച്ചു എന്നാണ്. കാരണം എന്താണ്? മറ്റുള്ളവര്
6: കാണാൻ പാടില്ല,
5: മറ സ്വീകരിക്കണം എന്നർത്ഥം. മറ
6: സ്വീകരിക്കണം
5: എപ്പത്തി സ്കൂളിന്നോ അതല്ലെങ്കിൽ നമ്മള് പിന്നെ വീടിന്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ എന്ത് ചെയ്യാണ്, ആ സംഭവിച്ച ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, ഒരു മറ സ്വീകരിച്ച് ചെയ്യണം. മാത്രല്ല ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാടില്ല, മൂത്രമൊഴിക്കാനും പാടില്ല, രണ്ടും ചെയ്യാൻ
6: പാടില്ല.
5: അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഇപ്പം ഉദാഹരണം നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ സമയത്തോ രാവിലെ എഴുന്നേറ്റ് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഉമ്മ ചിലപ്പോടെ ആയിരിക്കും, ഇപ്പം ടോയ്ലറ്റിലോ ബാത്റൂം പോലെ ഉമ്മയോ ഉപ്പയോ നമ്മുടെ ഇക്കാക്കന്മാരൊക്കെ ഇപ്പം ആ സമയത്ത് ടോയ്ലറ്റിലായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പം എന്ത് പറയും അറിയാതെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയല്, അസ്സലാമു അലൈക്കും. അപ്പം ടോയ്ലറ്റിലുള്ള വ്യക്തിയോട് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മറന്ന് പറയും ചിലപ്പോ അല്ലേ. ഇറങ്ങിയ പിന്നെ പറയാൻ സംശയമല്ലല്ലോ അല്ലേ. എന്നാൽ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാള് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് സലാം അയാളോട് പറയാനും പറ്റൂല, ആരെങ്കിലും അയാള് പറഞ്ഞാല് വീട്ടാനും പാടില്ല, മടക്കാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയും ചെയ്യരുത്, ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, മടക്കാനും
6: പാടില്ല.
5: അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു, കുറെ വിഷയങ്ങൾ പറഞ്ഞു അല്ലേ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. നമ്മള് ഓരോന്ന് പറഞ്ഞു കൂടി ഒന്ന് ആവർത്തിച്ച് പറയും. എന്തൊക്കെയാണ്?
6: പ്രാർത്ഥന,
5: ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇടത് കാല് വെച്ചുകൊണ്ട് പറയണം. പിന്നെ പിന്നെന്തൊക്കെയാ പറഞ്ഞത്?
6: മരത്തിന്റെ ചുവട്ടിൽ,
5: ആ അതായത് ഇത് പാടില്ലാത്ത സ്ഥലങ്ങൾ അല്ലേ, പാടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെ ചെയ്യാൻ പാടില്ല പറഞ്ഞു. വഴിയില് പിന്നെ കുളിമുറിയിൽ ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. ഇരുന്നു കൊണ്ട് നിർവഹിക്കണം, മറ സ്വീകരിക്കണം. ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, മറ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ശുദ്ധിയാക്കുക എന്നുള്ളത്. മലമൂത്ര വിസർജന ശേഷം എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം?
6: ശുദ്ധിയായി
5: ശുദ്ധിയാക്കണം കേട്ടോ. സൂദ പറഞ്ഞാലോ, പിന്നെ രണ്ടാളുകള് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാൾ ഒരു വ്യക്തിയെ പറ്റി അയാൾ ചെയ്ത കുറ്റം എന്താ അറിയോ? അയാൾ ചെയ്തത് മലമൂത്ര വിസർജന ശേഷം ശുദ്ധിയാക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഖബറിൽ ശിക്ഷിക്കാന് കാരണമാകും, ഖബറിൽ ശിക്ഷ കിട്ടാൻ കാരണമാകും എന്ത്? നമ്മൾ മലമൂത്ര വിസർജന ശേഷം ശരിയാക്കി ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലേ. അപ്പൊ നമ്മൾ വളരെ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മള് ചെറുപ്പത്തിലെ നമ്മള് ശീലിക്കേണ്ടതാണ് എന്ത്? ശുദ്ധിയാക്കുന്നുള്ളത് അല്ലേ. ഇപ്പം ഉദാഹരണം നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സ്കൂൾ സമയത്ത് നേടണം, വെള്ളം നമ്മളെ കയ്യിൽ വേണം. സ്കൂളിൽ വെള്ളം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്കൂളിൽ വെള്ളം ഉണ്ടാവും പോലെ, പൈപ്പൊക്കെ അല്ലേ, പൈപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടെ കൂടി നമ്മുടെ ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ തെറിക്കാതെ നമ്മളത് നിർവഹിക്കണം. ശേഷം എന്ത് ചെയ്യണം? കഴുകുകയും വേണം, വൃത്തിയാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് ഒരു യാത്രയിലോ മറ്റോ വെള്ളം കിട്ടിയില്ല, നിങ്ങളുടെ കയ്യിൽ കുപ്പിയിൽ ബോട്ടിൽ വെള്ളമില്ല, ആ പരിസ്ഥിതി എവിടെ വെള്ളം കാണില്ല, നിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കണം. ആ സമയത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴുകാൻ എന്താ ചെയ്യാം? നമ്മള് വെള്ളം കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം.
6: പിന്നെ
5: ഇല പിന്നെ
6: കല്ല്.
5: കല്ല് അതായത് മൂത്രം പറ്റിപ്പിടിക്കുന്ന അല്ലേ, ആ നനവതിലേക്ക് ചേരുന്ന രൂപത്തിലെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ പറ്റുമോ? പ്ലാസ്റ്റിക്കിന്റെ കവർ പറ്റുമോ? പറ്റുമോ? കാരണം എന്താണ്? വെള്ളം പറ്റി പിടിക്കൂല. പ്ലാസ്റ്റിക് കവർ വെള്ളം പറ്റി പിടിക്കുവോ? വെള്ളം എങ്ങനെ ആവുള്ളൂ, ഉണങ്ങി അത് വെള്ളം പറ്റി പിടിക്കാത്ത പ്രശ്നം ഉണ്ടാവൂലേ. കല്ല് പറ്റും, ടിഷ്യൂ പേപ്പർ പറ്റും, എല്ലും കഷ്ണം പറ്റുമോ? എല്ലും കഷ്ണം പറ്റുമോ? എന്താ കാരണം? വെള്ളം പറ്റി പിടിക്കൂല, മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മള് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലായില്ല. ഇതൊക്കെ എന്താണ്? ഈ മലമൂത്ര വിസർജന മര്യാദയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം ഏത് കൈയാ ഉപയോഗിക്കേണ്ടത്? ഇടത് കൈ. നിങ്ങളെക്കാർക്ക് കൈകളിൽ നമ്മളില്ലേ, ആ ഇടത് കൈയാണ് നമ്മൾ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. വെള്ളം കിട്ടിയ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ, അതായത് അപ്പോൾ എന്താ, ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ട് എന്ത് ചെയ്യണം?
6: പുറത്തിറങ്ങണം.
5: എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഓഫ്രാനക്ക. എന്താണ് അറിയില്ലേ? ഓഫ്രാനക്ക. അല്ല ആ സമയത്ത് ഓർമ്മ ഉണ്ടോ? ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. ചിലരല്ലേ നമ്മള് ഇല്ലേ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഖുബ്സി വൽ ഖബായിസ് എന്നുള്ളത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഓഫ്രാനക്ക. അതാണ് നിശ്ചിത മദ്രസയിൽ പഠിക്കുമ്പോളല്ലോ, മദ്രസയിൽ പഠിച്ചു വരുന്ന വിഷയമാണ് നോക്കുന്നത്. ഓഫ്രാനക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറത്തിറങ്ങേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്കിലും ചെയ്യുള്ളൂ ഓരോ കാര്യങ്ങളും നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് വിഷയങ്ങൾ, ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്, ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകള് അല്ലേ, വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകള് അല്ലേ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്, പരസ്പരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട
6: മര്യാദകള്,
5: നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാല് അവരോട് നമ്മൾ പാലിക്കേണ്ട
6: മര്യാദകളുണ്ട്.
5: അതേപോലെ നമ്മൾ വേറെ വീട്ടിലേക്ക് പോകുമ്പോഴും
6: മര്യാദകളുണ്ട്.
5: അവിടെ നമ്മൾ അതായത് ആകെ പ്രശ്നമാക്കി പോരരുത് അല്ലേ. അവിടെ നമ്മൾ വളരെ അച്ചടക്കത്തിൽ എന്ത് ചെയ്യണം? മര്യാദ പാലിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടണം. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ഇനി ബാത്റൂമിലേക്ക് പോയിട്ട് നിർവഹിക്കുകയാണെങ്കിലും, അതല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി നിർവഹിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കൃത്യമായിട്ടിത് പാലിക്കണം. മനസ്സിലായല്ലോ. ഇൻഷാല്ലാ റേഡിയോ എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ കുറേ പ്രോഗ്രാമുകളുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അല്ലേ. ടെലീക്സ് പോലെയുള്ള പ്രോഗ്രാമുകൾ, ഇ മദ്രസ, മനസ്സിലായല്ലോ. ഇതൊക്കെ എന്ത് നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല കുട്ടികളായി എന്ത് ചെയ്യണം? വളരണം. മനസ്സിലായി? നല്ല സ്വഭാവം അല്ലെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെടുമോ? ഇല്ല, ആരും ഇഷ്ടപ്പെടില്ല. നല്ല പഠിക്കണ കുട്ടിയാണ് അല്ലേ, നമ്മളെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. പക്ഷേ നമ്മൾ നല്ല സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ്
6: മര്യാദകൾ
5: അല്ലേ. അല്ലേ, ഇപ്പൊ നമസ്കാരം, ഉദാഹരണം പറയാം. നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ നമസ്കാരം പഠിക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? നമസ്കരിക്കുന്ന മുമ്പ് അയാൾക്ക് എന്തറിയണം? നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട
6: മര്യാദകൾ.
5: ഒറ്റ ഉദാഹരണം പറഞ്ഞതാ, ഒരാൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് മുകളിലേക്ക് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുകയാണ്, നിസ്കാരം ശരിയാകുമോ? ഇല്ല. അപ്പൊ നമസ്കാരം പഠിക്കേണ്ട മുമ്പ് അയാള് എന്ത് പഠിക്കണം? നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ
6: പഠിക്കണം.
5: ഒരാൾ ഡ്രൈവിംഗ് പഠിക്കണം. ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരാൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പം റോഡിൽ പാലിക്കേണ്ട മര്യാദ ഒന്നും അറിയാതെ ഓട്ടി എങ്ങനെ
6: ഉണ്ടാവും?
5: ആക്സിഡന്റ് ആവും, ഇടിച്ച് ആകെ പൊളിയും കാറൊക്കെ. അപ്പം കാർ ഓടിക്കുമ്പോൾ ആ എന്ത് പഠിക്കണം?
6: മര്യാദ
5: പഠിക്കണം. കാർ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, റോഡിൽ ഏത് സൈഡിൽ പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ പാലിക്കണ്ടേ? ആ മര്യാദ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ നമ്മളെന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ പാലിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരുള്ളൂ. ഇൻഷാല്ലാ. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇൻഷാല്ലാ. അപ്പം നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലെ? ഇതറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാകും, അവർക്കൊക്കെ നമ്മളത് അറിയിച്ചു കൊടുക്കണം. ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യും? റേഡിയോയിൽ ഇതിൻ്റെ എപ്പിസോഡൊക്കെ വരും. ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അയച്ചു കൊടുത്ത് അവർക്കും ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായല്ലോ? സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, ക്ലാസ് റൂമിൽ തീരെ മര്യാദ പറയുന്നത് അല്ലേ? ക്ലാസ് റൂമിൽ എപ്പോഴും അടിപിടിയും കച്ചറ, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പം അല്ലേ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തൽക്കാലം എന്ത് ചെയ്യുക? നമുക്കിത് പിന്നെ അവസാനിപ്പിച്ചാലോ അല്ലേ? ഇൻഷാല്ലാ ഇനി നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യണം. റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓക്കെ, ഇൻഷാല്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു പൂമ്പരത്തുള്ള എപ്പിസോഡിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, വ്യത്യസ്തമായ കൂട്ടുകാരും കൂട്ടുകാരികളും നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ഇതെല്ലാം എല്ലാ കുട്ടികളും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയായി നമുക്ക് വളരാൻ പറ്റും. നമ്മുടെ ഉമ്മമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഉപ്പമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്കൂളിൽ നമ്മുടെ അധ്യാപകർ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി നമുക്ക് വളരാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓരോ എപ്പിസോഡുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: മാഷാല്ലാ, വളരെ രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. തോഫീക്ക് അസ്ലമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: കുട്ടികളുടെ കൂടെ അല്ലേ? ആദി മുഹമ്മദും പി പി അമൻ സ്വാലി എന്നിവരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. വിസർജന മര്യാദയുമായി ബന്ധപ്പെട്ട ഓരോ മര്യാദകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു എപ്പിസോഡിലൂടെയാണ് പൂമരത്താണിൽ പോകുന്നത്, കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, ഞാൻ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പം അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം, അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ കറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളൂ. ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയ ഒരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണവും എനിക്ക് അതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്. എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം, പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
3: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
2: അതെ,
3: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
2: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണേന്.
3: പിന്നീട് അത് പല പേരുകളിലും പല
2: രൂപത്തിലൊക്കെ
3: ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
2: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അടുത്ത പ്രോഗ്രാം നുറുങ്ങുകളാണ്. വിശ്വാസികൾ വിശ്വാസികളാവുക എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേൾക്കുന്നത്.
2: ഇസ്ലാം സമർപ്പണത്തിന്റെ മതമാണ്. ശരീരവും സമ്പത്തും ആരാധനയും എന്നുമാത്രമല്ല ജീവിതവും മരണവും സ്രഷ്ടാവിന് സമർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നവനാണ് മുസ്ലിം. പറയുക, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ 6:162. സ്രഷ്ടാവിലുള്ള വിശ്വാസം അതിന്റെ ശരിയായ രൂപത്തിലല്ലെങ്കിൽ നിഷ്ഫലമായ ഒരു സങ്കല്പം മാത്രമായിരിക്കും അത്. വിശ്വാസം ശരിയാകാത്തിടത്ത് കർമ്മങ്ങളും നിഷ്ഫലമായിരിക്കുക സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ, ആർ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 4:124. സ്രഷ്ടാവിൽ വിശ്വസിക്കുമ്പോൾ ആ സ്രഷ്ടാവിന്റെ മാർഗദർശനം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. സ്രഷ്ടാവിന്റെ താൽപര്യപ്രകാരമുള്ള ജീവിതം നയിക്കുകയെന്നതാണ് വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിന്റെ അടിത്തറ. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. ഖുർആൻ 7:3. ജീവിതം അതിന്റെ ദിശയിലും വിശ്വാസം അതിന്റെ ദിശയിലും നീങ്ങുകയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകമായി വിശ്വാസം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായി സ്വാധീനം ചെലുത്തുകയും വാക്കുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഘടകമായി വിശ്വാസം മാറേണ്ടതുണ്ട്. കർമ്മങ്ങളിലേക്കുള്ള പ്രേരണകൾ വിശ്വാസത്തിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ വിശ്വാസം കേവലം മാനസികമായ പ്രവൃത്തി മാത്രമായിത്തീരും. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാവുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഏറെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിലും അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. വിശുദ്ധ ഖുർആൻ 4:136. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശ്വാസികളാകുവിൻ എന്ന് കൽപ്പിക്കുമ്പോൾ വിശ്വാസം ദൃഢീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം ബോധ്യമാകുന്നു. അതോടൊപ്പം പ്രവർത്തനങ്ങളിലൂടെയുള്ള വിശ്വാസ പ്രതിഫലനത്തിന്റെ ആവശ്യകതയും അത് മനസ്സിലാക്കി തരുന്നുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് വിനാശകരമായ പാപമാണെന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ പാരായണം ചെയ്ത് നമസ്കരിച്ച ശേഷം സ്വന്തം കച്ചവട സ്ഥാപനത്തിൽ ചെന്ന് അളന്നും തൂക്കിയും കൊടുക്കുമ്പോൾ കുറവ് വരുത്തി കൊടുക്കുന്ന കച്ചവടക്കാരൻ എങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിമാകുക? വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും ഒരുപോലെ ഇസ്ലാമികമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് ചുരുക്കം.
3: പ്രിയമുള്ളവരെ, നുറുങ്ങുകൾ കേട്ട് കഴിഞ്ഞു. വിശ്വാസികൾ വിശ്വാസികളാവുക. റേഡിയോ വൈബ്സിൽ ഇനി അസ്മാഉൽ ഹുസ്നയുടെ സമയമാണ്. അള്ളാഹുവിന്റെ നാമമായ അൽ മുഹൈമിൻ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഈ നാമത്തെയാണ് പഠിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ മുഹൈമിൻ എന്ന നാമം വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനെയും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം അതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഏറ്റെടുത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അല്ലാഹു ഏറ്റെടുത്തതൊന്നും പാഴാവുകയില്ല, നശിക്കുകയില്ല എന്നതും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാവരെയും ഏറ്റെടുത്തവനാണ്. എല്ലാവരെയും സംരക്ഷിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പാഴാക്കിക്കളയാതെ സംരക്ഷിച്ച് നിലനിർത്തുന്നവനാണ്, അല്ലാഹു അതിനെല്ലാം സാക്ഷിയാണ് എന്ന അർത്ഥം അൽ മുഹൈമിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമത്തെ അർത്ഥമാക്കുന്ന ചില വസ്തുതകൾ വന്നതായി കാണാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തി, യാത്ര അയക്കുന്ന വ്യക്തിക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അസ്തഅദിയുക്കുമുല്ലാഹല്ലദി ലാ തദീഉ വദാഇഹു എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അല്ലാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുകയാണ്. അല്ലാഹു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതുപോലെ തന്നെ പടപ്പുകളെ, മനുഷ്യരെ, എല്ലാവരെയും സംരക്ഷിക്കുന്ന, അതിലേറ്റെടുത്ത ഉത്തരവാദിത്തമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി അത് നിർവഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാളെ പരലോകത്തെത്തുന്ന ഒരവസ്ഥയിൽ ഒരു ചരിത്ര സംഭവം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദുനിയാവിൽ വച്ച് കാരക്ക കൊടുത്തവനാണ്, സ്വതക്കയായിക്കൊണ്ട് ഒരു കാരക്ക കൊടുത്തു. അങ്ങനെ ആ കാരക്കയെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ വലതുകയിൽ ഏറ്റെടുത്തു. അതിനുശേഷം ഈ മനുഷ്യൻ മരിച്ച് നാളെ പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുഞ്ഞിനെ ഓമനിച്ച് പോറ്റി വളർത്തുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വതക്കയെ, ആ കാരക്കയെ ഓമനിച്ച് പോറ്റി വളർത്തി വലുതാക്കി ലാസ്റ്റ് ആ സ്വതക്ക ചെയ്ത വ്യക്തി നാളെ പരലോകത്തെത്തുമ്പോൾ അവൻ കാണുന്നത് ഒരു പർവ്വതത്തിന് സമമായ ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് അവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം സംരക്ഷിക്കുന്നവനാണ്, അവൻ ഏറ്റെടുത്തതിനെ ഒന്നിനെയും പാഴാക്കാത്തവനാണ്, ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനുമാണ് എന്ന അർത്ഥങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനുമാണ്. ആ പരിപൂർണ സംരക്ഷണം നൽകുന്നവനാണ് അൽ മുഹൈമിൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉഈദു ബികുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആ മുഹൈമിനായ അല്ലാഹുവിലേക്കാണ്. ആ റബ്ബിലേക്ക് എല്ലാവിധ ഷർറിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് സംരക്ഷണം ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് അഭയം തേടിയിട്ടുണ്ട്. ഇതേ പ്രാർത്ഥന മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ അവർ പ്രാർത്ഥിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ രണ്ടു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇതുതന്നെയാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഉഈദുക്കുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറഞ്ഞ പ്രാർത്ഥന നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ സർവ്വതിനെയും നിരീക്ഷിക്കുന്നവൻ, ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുഹൈമിനായ അല്ലാഹു എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹുവാണ് സംരക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അത് അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പരിപൂർണാർത്ഥത്തിൽ സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്, അവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സംരക്ഷണം മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾ പോലും സംരക്ഷിക്കുന്നവൻ അവൻ തന്നെയാണ്. കാരണം നമ്മുടെ നിസ്കാരങ്ങൾ അവൻ പാഴാക്കിക്കളയുകയില്ല. നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സദഖകൾ അത് ഇഖ്ലാസുള്ളതാണ് എങ്കിൽ അത് റബ്ബിനു വേണ്ടി മാത്രം സമർപ്പിച്ചതാണ് എങ്കിൽ ഒരിക്കലും അവൻ പാഴാക്കി കളയുകയില്ല. അതിനെ സംരക്ഷിക്കുകയും അതിനെ പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കി നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിനായ അള്ളാഹു. ഒന്നിനെ പത്താക്കി ഇരട്ടിയാക്കി നൽകുന്നവൻ, ഒന്നിനെ നൂറാക്കി എഴുന്നൂറാക്കി അത് വലിയ പ്രതിഫലങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നവനാണ് റഹ്മാനായ റബ്ബ്, അൽ മുഹൈമിനായ റബ്ബ് എന്നത് നമ്മൾ പ്രത്യേകം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ചില ദിക്റുകൾ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ പറയാൻ പറഞ്ഞപ്പോഴും അതിലെല്ലാം റസൂലുള്ള പറഞ്ഞത് സ്വർഗത്തിൽ കൃഷി നടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ചില ദിക്റുകൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് അവന് നൽകുമെന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും അതിനുള്ള കൃത്യമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു അർത്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അവിടുന്ന് മക്കയിൽ നിന്ന് ഹിജറ പോവുകയാണ് മദീനയിലേക്ക്. ആ ഹിജറയിൽ മക്കയിലെ മുശ്രിക്കുകൾ ഇനാം പ്രഖ്യാപിക്കുകയാണ്, 100 ഇനാം പ്രഖ്യാപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അരിഞ്ഞുകൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നബിയുടെ ജീവനെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് 100 ഇനാം ഒട്ടകം പ്രവാചകന്റെ തലക്ക് ജീവന് അവിടെയുള്ള മുശ്രിക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സുറാഖ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകന്റെ വരവറിയുകയും പോയ വഴിയറിയുകയും പ്രവാചകന്റെ പിന്നാലെ കൂടുകയും അവിടെ നിന്ന് തലയെറുക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി പ്രവാചകന് വധഭീഷണി ഉണ്ടായ സമയത്ത്, അവിടെ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മഖ്ഫിന ബിമാ ശിത്ത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അൽ മുഹൈമിനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? സുറാഖ എന്ന് പറയുന്ന ആ വ്യക്തി പ്രവാചകനെ വധിക്കാൻ വേണ്ടി വന്നു, പക്ഷേ ഒട്ടകം ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്, ഒട്ടകത്തിൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നു. ഇത് കണ്ട സുറാഖ ഭയപ്പെട്ടു, പ്രവാചകനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയ്ക്ക് വേണ്ടി അവിടെയുള്ള ആ ഒരു പ്രയാസ പ്രതിസന്ധിയെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ചരിത്ര സംഭവം ഇവിടെ കൊണ്ടുവരാൻ കാരണം, പ്രവാചകന്റെ തല കൊയ്യാൻ വേണ്ടി പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായി വന്ന സുറാഖ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷണമേകി. ആ സംരക്ഷണം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റം വന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാനും പ്രവാചകനെ കൊല്ലുവാനും വന്ന ഇസ്ലാമിൻ്റെ ശത്രു, പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായവൻ ആ ഒരു സന്ദർഭത്തോടുകൂടി അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ ഇസ്ലാമിൻ്റെ കാവലാളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടെത്തിച്ചു എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഈ നാമത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുഴുവൻ പ്രത്യേകിച്ച് വിശ്വാസികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് എന്നതാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറുൻ ഹാഫിള എന്ന് പറയുന്ന ആ ആയത്തിനെ ശരിയായ രൂപത്തിൽ സത്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഏറ്റവും ഖൈറാണ്, നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളവനാണ് അള്ളാഹു എന്നതാണ്. ഇനി മറ്റൊരു ആശയം ഈ നാമത്തിൽ, അൽ മുഹൈമിൻ എന്ന് പറയുന്ന നാമത്തിൽ മറ്റൊരു ആശയം എന്നത് അള്ളാഹു ഷഹീദാണ്, അള്ളാഹു എല്ലാ വിഷയത്തിലും ഷഹാദത്തുള്ളവനാണ് എന്നതാണ്. ഷഹീദ് എന്ന അർത്ഥവും അൽ മുഹൈമിൻ എന്ന നാമത്തിൽ ഉണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് ആ ആശയം കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് ഏറ്റവും വലിയ ഷഹാദത്ത്, അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് എല്ലാ നിലക്കും സത്യസന്ധമായതും പൂർണ്ണമായതും ഏറ്റവും വലുതായതും അള്ളാഹുവിൻ്റെ ഷഹാദത്താണ്. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നബിയെ ചോദിക്കുക, അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ആരുടേതാണ് ഏറ്റവും വലിയ ഷഹാദത്ത് സാക്ഷ്യത്വം എന്ന് ചോദിക്കുക. അപ്പോൾ പ്രവാചകനോട് തിരിച്ച് പറയാണ് കുൽ കുലില്ല, പ്രവാചകരെ തിരിച്ച് പറഞ്ഞു കൊടുക്കുക അത് അല്ലാഹുവിൻ്റെ സാക്ഷ്യത്വമാണ്. കുലില്ലാ ഷഹീദും ബൈനി വബൈനക്കും, എനിക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാം നിരീക്ഷിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തോടൊപ്പം അല്ലാഹു സാക്ഷിയാണ് എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്ക് അവൻ സാക്ഷിയാണ്, നമ്മുടെ അമലുകൾക്ക് അവൻ സാക്ഷിയാണ്, നമ്മുടെ നീയത്തുകൾക്കും അവൻ സാക്ഷിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 150,000 വരുന്ന സഹാബത്തിനെ മുൻനിർത്തി ഹജ്ജത്തുൽ വദാഇൽ ദീന് പൂർത്തീകരിച്ചിട്ട് റബ്ബിലേക്ക് വിരലുകൾ ചൂട്ടി, ആകാശത്തിലേക്ക് വിരലുകൾ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുമ്മഷ്ഹദ് അല്ലാഹുമ്മഷ്ഹദ് അല്ലാഹുമ്മഷ്ഹദ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ, അത് അല്ലാഹു അൽ മുഹൈമിൻ ആയതുകൊണ്ടാണ്. അല്ലാഹു നമ്മുടെ എല്ലാ വിഷയത്തിലും സാക്ഷിയുള്ളവനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ ഷഹാദത്താരുടേതാണ്? അത് കുലില്ലാ, അല്ലാഹുവിനുള്ളതാണ് എന്നതാണ്. വകഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു മതി, സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു മതി. ഫുമല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഷഹീദാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്, നമ്മൾ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും, നമ്മൾ രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ് എന്നതാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുമല്ലോ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല

0: നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. പരലോകത്തെ ഒരു സംഭവം റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ച് നൽകുകയാണ്. യാ ഇബാദി ഇന്നഹ ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സീഹാ ലക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് പ്രവർത്തനങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയും അത്രേ, ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, ഇത് ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ അമലുകളെയും ക്ലിപ്തപ്പെടുത്തി സാക്ഷിയാകി അള്ളാഹു എല്ലാത്തിനെയും സംരക്ഷിച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. നാളെ പരലോകത്ത് ആ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കും. ഓരോ വ്യക്തികൾക്കും കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറയറ. ഒരു അണുമണിത്തൂക്കമാണോ നന്മ ചെയ്തത്, ഒരു അണുമണിത്തൂക്കമാണോ തിന്മ ചെയ്തത്, അത് മുഴുവൻ അവിടെ കാണാൻ സാധിക്കും. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ഓതുന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതിൽ ചെറുതോ വലുതായ ഒന്നും വിട്ടേച്ചു പോകാതെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഗ്രന്ഥമാണല്ലോ എന്ന് പറയുമ്പോൾ, നാളെ പരലോകത്തുള്ളൊരവസ്ഥ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയിച്ചു നൽകുന്നത് അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാണ്, എല്ലാത്തിനും ഷഹീദാണ്. അതുകൊണ്ടാണ് അല്ലാഹു അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ മുഹൈമിൻ എന്ന നാമത്തെ വിശദീകരിക്കുമ്പോഴും അവർ അദ്ദേഹം പറഞ്ഞത് അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അഷ്ഷഹീദ് എന്നാണ് എന്ന അർത്ഥവും ഉണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവം, നമ്മുടെ വിഷയത്തിൽ അള്ളാഹു എന്തെല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ സംരക്ഷിക്കണം. അള്ളാഹു എന്തെല്ലാം കാത്തു സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ കാത്തു സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത് ഇതിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാക്ഷ്യത്വം, അത് സത്യസന്ധമായിരിക്കണം എന്നതും ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ്. സത്യത്തിനു മാത്രം സാക്ഷി നിൽക്കുന്നവരായിരിക്കണം, അസത്യത്തിനും അനീതിക്കും കൂട്ടുനിൽക്കുന്നവരായി മാറാൻ പാടില്ല എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റു സൃഷ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടായിക്കൂടാ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ ഈ ഒരു പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുകൂടി ഇവിടെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ അബ്ദുറൌഫ് അൽ ഹക്കമി തിരുവനന്തപുരം ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ് കഥ പറയാം. അബ്ദുസലാം വീട്ടിയാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഉമ്മ ഞാൻ ജയിച്ചു, ഇ കെ എം പന്നൂരിൻ്റെ രചനയിലുള്ള ഈ ഒരു പുസ്തകത്തിൽ നിന്നും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ ബാലസാഹിത്യം ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം 5, പ്രാർത്ഥന അള്ളാഹുവോടു മാത്രം. മനുഷ്യർ ആരോടാണ് പ്രാർത്ഥിക്കാറ്? അനീസ് മൗലവിയുടെ ചോദ്യം കേട്ട് കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. ഞങ്ങൾ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. നല്ല കാര്യം, അങ്ങനെ ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വ അന്നൽ മസാജിദ ലില്ല ഫല തദുഉ മഅ അല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാവരും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവരുടെ മാർഗം

0: മനുഷ്യരി. പക്ഷേ ജനങ്ങളിൽ ചിലർ അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാറുണ്ട്. അത് അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. നബിമാരോടും മലക്കുകളോടും ജിന്നുകളോടും രക്തസാക്ഷികളോടും വിഗ്രഹങ്ങളോടും മരിച്ചവരോടും ഒന്നും പ്രാർത്ഥിക്കരുത്. അവർക്ക് പ്രാർത്ഥനകൾ കേൾക്കാനും ഉത്തരം നൽകാനും കഴിയില്ല. അല്ലാഹുവിന് മാത്രമേ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും കഴിയുകയുള്ളൂ. ഗുരുനാഥന്റെ വിശദീകരണം കേട്ടപ്പോ സെൽമ ഓർത്തത് ഇന്നലെ പത്രത്തിൽ കണ്ട ഒരു ഉറൂസിന്റെ പരസ്യമാണ്. ഒരു മഹാന്റെ ഖബറിന്റെ അടുത്തേക്കുള്ള ക്ഷണമാണ് അതിലുള്ളത്. മാറാ രോഗങ്ങൾ സുഖപ്പെടാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും മരിച്ചുപോയ ആ മഹാന് കഴിയുമത്രേ. അയൽപ്പക്കത്തുള്ള രണ്ട് കുടുംബങ്ങൾ ആ ജാറത്തിലേക്ക് പോയിട്ടുണ്ട്. അവൾ മൗലവിയോട് ചോദിച്ചു, അല്ല, ജാറത്തിൽ പോയി അതിലെ മഹാന്മാരോട് രോഗം മാറ്റിത്തരം പറഞ്ഞാൽ അവർക്കതിന് സാധിക്കോ? ഒരുപാട് ആളുകൾ അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് മൗലവി പറഞ്ഞു, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളും മരിച്ചവർക്ക് അറിയില്ല. അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാം കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്. ഞാനൊരു സംഭവകഥ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സഹാബിമാരെ ദൂരെയുള്ളൊരു നാട്ടിലേക്ക് ഒരു പ്രധാന കാര്യത്തിനയച്ചു. അവിടെ എത്തിയപ്പോൾ അവരെ ചിലർ കൊല്ലാനൊരുങ്ങി. എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദൂരെയാണ്, വിളിച്ചാൽ പോലും കേൾക്കില്ല. അപ്പോ ആ 10 സംഘത്തിന്റെ നേതാവ് ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഖ്ബർ അന്ന നബിയക്, അല്ലാഹുവേ, ഞങ്ങളെ സംബന്ധിച്ച് നിന്റെ നബിയെ നീ ഈ വിവരം അറിയിക്കണമേ. ഇത്തരം സംഭവങ്ങൾ പ്രവാചകന്മാർ അറിയുന്നത് അവരുടെ കണ്ണിന്റെയും കാതിന്റെയും ശക്തി കൊണ്ടല്ല, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അവരതറിയുന്നത്. നോക്കൂ, ആസിം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടുകാരെയും ശത്രുക്കൾ കൊല്ലാനൊരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കാണാനോ അവരുടെ വിളി കേൾക്കാനോ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം നബിയോടത് വിളിച്ചു പറയുമായിരുന്നില്ലേ? പറയാതിരുന്നത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചക്കും കേൾവിക്കും പരിധിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവേ, ഞങ്ങളെപ്പറ്റി നീ നബിയെ വിവരമറിയിക്കണമേ എന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മളും അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അവരെല്ലാവരും സമ്മതിച്ചു.
1: അപ്പോ സുഹൃത്തുക്കൾ, ആ കഥയൊക്കെ കേട്ടു. നമ്മൾ ഇനി അടുത്തതൊന്ന് ദൃശ്യം കാണാൻ പോവാണ്.
2: ദൃശ്യം കാണേ?
1: ആ ദൃശ്യം കേട്ട് കാണുന്ന പ്രോഗ്രാമാണ് റേഡിയോ. ഇനി
2: നയന മനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവം ഒരുക്കുകയാണ് ദൃശ്യത്തിലൂടെ.
1: അപ്പോ കേൾവി ദൃശ്യാനുഭവത്തെ നമ്മൾ കേൾവി അനുഭവം എല്ലാം ഒന്നിച്ചാക്കി പോവാണ് അല്ലേ? ഇമാജിനിലൂടെ നമ്മളത് കണ്ടു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യ പ്രോഗ്രാമിലേക്ക് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ആകാശച്ചാട്ടം, ആദർശ് വിശ്വനാഥ് എഴുതിയിട്ടുള്ള യാത്രാവിവരണത്തിൻ്റെ മനോഹരമായ ആഖ്യാനമാണ് അബ്ദുസ്സമദ് കല്ലടിക്കൂടൻ്റെ ശബ്ദത്തിലൂടെ ദൃശ്യത്തിൽ ഇനി കേൾക്കുന്നത്.
3: 2023 നവംബർ 16 മുതൽ 21 വരെ ഞാൻ ഒരു തായ്ലാൻഡ് യാത്രയിലായിരുന്നു. 30 പേരടങ്ങുന്ന ട്രൂപ്പ് ആയിരുന്നു. പട്ടായയും ബാങ്കോക്കുമൊക്കെ കണ്ട് നല്ല തായ് ഫുഡൊക്കെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് 4 ദിവസം പോയതറിഞ്ഞില്ല. തായ്ലൻഡ് സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ടൊരു സ്ഥലമാണ്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, സർഫിംഗ് തുടങ്ങിയവയ്ക്കൊപ്പം വിമാനത്തിൽ നടത്തുന്ന സ്കൈ ഡൈവിങ്ങും ഇവിടെയുണ്ട്. യാത്രക്കിടെ പരിചയപ്പെട്ട സഹയാത്രികരുമായി സ്കൈ ഡൈവിങ്ങിനെപ്പറ്റി സംസാരിച്ചു. അപ്പോഴാണ് ഇതേ ആഗ്രഹമുള്ള പലരും ഗ്രൂപ്പിൽ ഉണ്ട് എന്നറിഞ്ഞത്. ഒന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോഴേ 2 യുവദമ്പതികളും മറ്റൊരാളും റെഡിയായി. യാത്രയുടെ ഷെഡ്യൂളിൽ ഇതുണ്ടായിരുന്നില്ലെങ്കിലും യാത്രയുടെ ഷെഡ്യൂളിനെ ബാധിക്കാതെ വ്യക്തിപരമായി പോകുന്നതിൽ ഗ്രൂപ്പിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ സമയമായിരുന്നു പ്രശ്നം. അപ്പോഴാണ് കടൽക്ഷോഭം മൂലം കോറൽ ഐലൻഡ് യാത്ര മാറ്റിവെക്കേണ്ടി വന്നത്. അങ്ങനെ അര ദിവസം അപ്രതീക്ഷിതമായി അത് ഒത്തുകിട്ടി. ആ സമയം ബാക്കിയുള്ളവർ ഷോപ്പിങ്ങിന് പോയപ്പോൾ ടൂർ മാനേജറോട് സ്കൈ ഡൈവിങ്ങിന് പോകാൻ താൽപ്പര്യമുണ്ടെന്നും ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞു. അരമണിക്കൂറിൽ സംഭവം സെറ്റായി. തുക അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് പാസ്പോർട്ട് കോപ്പിയും അയച്ചു കൊടുത്തു. അല്പസമയത്തിനകം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്കൈ ഡൈവിംഗ് കേന്ദ്രങ്ങളൊന്നായ ഡ്രോപ്പ് സോൺ തായ്ലൻഡിൽ ഞങ്ങളുടെ ആകാശച്ചാട്ടം കൺഫേമായി. ഈ പരിപാടി നടക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന പട്ടായയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി റയോങ് എന്ന സ്ഥലത്താണ്. ആകാശത്ത് നിന്ന് മനോഹരമായ തായ്പച്ചപ്പിൻ്റെയും നീലക്കടലിൻ്റെയും അതിസുന്ദരമായ 360 ഡിഗ്രി പനോറമിക് വ്യൂ കിട്ടുമെന്നതാണ് റയോങ്ങിൻ്റെ പ്രത്യേകത. ഡ്രോപ്പ് സോൺ തായ്ലാൻഡ് ഒരു ബ്രിട്ടീഷ് ഏജൻസിയാണ്. സ്കൈ ഡൈവിങ്ങിൽ സുരക്ഷയാണ് പരമപ്രധാനം. ഈ മേഖലയിൽ അവസാന വാക്കായ USPA യുണൈറ്റഡ് സ്റ്റേറ്റ് പാരച്യൂട്ട് അസോസിയേഷൻ്റെ അംഗീകാരമുള്ള സ്ഥാപനമാണിത്. കമ്പനി തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് തരും. ഗ്രൂപ്പിൽ 30 പേരുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ 6 പേരാണ് സ്കൈ ഡൈവിങ്ങിന് ഉണ്ടായിരുന്നത്. ടയോട്ട ലാൻഡ് ക്രൂസറാണ് വിളിക്കാനെത്തിയത്. 120 മുതൽ 150 കിലോമീറ്റർ വേഗതയിലാണ്. അടിപൊളി ഹൈവേയിലൂടെയുള്ള ഒരു യാത്ര. അതും വേറിട്ട ഒരു മനോഹര യാത്രയായിരുന്നു. മനോഹരമായ തായ് ഗ്രാമങ്ങളും പാടങ്ങളും പിന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തി. ചെറിയൊരു എയർ സ്ട്രിപ്പാണിത്. 2 ചെറു വിമാനമാണുള്ളത്. ആദ്യം പാസ്പോർട്ട് കാണിക്കണം. പേയ്മെൻറ്റിന് ശേഷം ഫിറ്റ്നസ് പരിശോധന, വെയ്റ്റ്, BP, ഓക്സിജൻ ലെവൽ എല്ലാം. കഴിഞ്ഞ 24 മണിക്കൂറിൽ മദ്യം ഉപയോഗിച്ചിരിക്കാൻ പാടില്ല. സ്കൂബ ഡൈവിംഗ് ചെയ്തിരിക്കാനും പാടില്ല. അതെല്ലാം പാസ്സായി. തുടർന്ന് കുറേ നെടുനീളൻ ഡിക്ലറേഷൻസ് ഒപ്പിട്ടു കൊടുക്കണം. എന്തെങ്കിലും അപകടം പറ്റിയാൽ അറിയിക്കാനുള്ളവരുടെ വിവരങ്ങൾ കൊടുക്കണം. പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വക ചെറിയൊരു ബ്രീഫിംഗ് ലഭിക്കും. തുടക്കക്കാരനായതിനാൽ ടാൻഡം ഡൈവിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ക്വാളിഫൈഡ് ഡൈവിംഗ് എക്സ്പേർട്ടിനൊപ്പമാണ് നമ്മൾ ചാടേണ്ടത്. ബ്രിട്ടീഷുകാരനായ മിസ്റ്റർ മിക്കി ആയിരുന്നു എൻ്റെ ലീഡർ. ചാട്ടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. ടൈറ്റ് ഡ്രസ് ആയിരിക്കണം. ഒപ്പം അവർ തരുന്ന ഷൂവും കണ്ണാടിയും ധരിക്കണം. മൊബൈൽ, പേഴ്സ്, മാല, മോതിരം, വാച്ച് തുടങ്ങി ഒന്നും കയ്യിൽ കാണരുത്. 13,000 അടി 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ചാടുന്നത്. ആദ്യം 60 സെക്കൻഡ് മാത്രമേ ഫ്രീ ഫാൾ ഉണ്ടാവൂ. അപ്പോൾ നമ്മുടെ വേഗത 120 മൈൽ വേഗത്തിലായിരിക്കും. അപ്പോൾ അതിഭയങ്കരമായ കാറ്റും പ്രഷറുമായിരിക്കും ശരീരത്തിലടിക്കുക. അതിനെ മറികടക്കാൻ ശരീരം ബനാന ഷേപ്പിൽ വളയ്ക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ പാരച്യൂട്ട് വിരിയും. അതോടെ വേഗം കുറയും. കാറ്റിനനുസരിച്ച് 10-15 മിനിറ്റിൽ താഴെയെത്തും. നമ്മുടെ ലീഡറുടെ കയ്യിൽ ഫിറ്റ് ചെയ്ത ആക്ഷൻ ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അധിക പണം നൽകിയാൽ നമ്മോടൊപ്പം ഒരു ക്യാമറമാനെയും കൂടെ ചാടും. അതിലാണ് അടിപൊളി വീഡിയോകളും ഫോട്ടോകളും കിട്ടുക. ഞങ്ങളെല്ലാവരും ആകാശച്ചാട്ടത്തിനായി മാനസികമായും ശാരീരികമായും തയ്യാറായി കഴിഞ്ഞു. പരസ്പരം ധൈര്യം പകർന്ന് ഡ്രസ്സും ബൂട്ടും ധരിക്കാനൊക്കെ സഹായിച്ചു. ഒരു നീല ചെറുവിമാനം തയ്യാറായി വന്നു. എൻ്റെ ലീഡർ മിസ്റ്റർ മിക്കി പാരച്യൂട്ട് പുറത്ത് കെട്ടി റെഡിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആളുണ്ട്. പരമാവധി 4 പേർക്കാണ് ഒരു ട്രിപ്പ്. ചെറിയൊരു വീഡിയോ ഷൂട്ടിന് ശേഷം ഞങ്ങൾ പ്ലെയിനിലേക്ക് കയറി. സാധാരണ വിമാനങ്ങളിലെ സൗകര്യങ്ങളൊന്നുമില്ല ഇതിൽ. വാതിലിനു പകരം ഷട്ടറാണുള്ളത്. ഒരു ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം കാലിട്ട് വരിയായിയാണ് ഇരിക്കേണ്ടത്. അവിടുന്ന് മിക്കി എന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ടൈറ്റായി സ്ട്രാപ്പ് ഓൺ ചെയ്തു. ഞങ്ങൾ 3 പേരാണ് ആദ്യ ബാച്ചിൽ ഡ്രൈവിങ്ങിനുണ്ടായിരുന്നത്. കൂടെ 3 വീതം ഡ്രൈവർമാരും ക്യാമറാമാൻമാരും. പിന്നെ ഡ്രോപ്പ് സോണിലെ ക്രൂ മെമ്പേഴ്സും പൈലറ്റും. കൂടെയുള്ളത് കണ്ണൂരുകാരായ യുവദമ്പതികളായിരുന്നു. ഒരു മലയാളി പെൺകുട്ടി ഭർത്താവിനൊപ്പം ധൈര്യമായി സ്കൈ ഡൈവിംഗ് ഇറങ്ങിയത് കണ്ട് സത്യത്തിൽ അഭിമാനവും ബഹുമാനവും തോന്നി. ചെറിയ റൺവേയിൽ കുലുക്കത്തോടെ വേഗത്തിൽ ഓടി വിമാനം പറന്നുപൊങ്ങി. ഉയരത്തിലേക്ക് കയറും തോറും താഴെ തായ്ലൻഡിൻ്റെ പച്ചപ്പും പാടങ്ങളും നദികളും മനോഹരമായി കാണാൻ കഴിഞ്ഞു. തുടർന്ന് വിമാനം കടലിന് മുകളിലേക്ക് പറന്നു. ചെറിയ ദ്വീപുകൾ, താഴെ കപ്പലുകളും കാണാം. ഇനി കടലിലേക്കാണോ ചാട്ടമെന്ന് അല്പം അമ്പരന്നു. 1/2 മണിക്കൂറിനുള്ളിൽ വിമാനം 13,000 അടി മുകളിലെത്തിയതായി അറിയിപ്പ് വന്നു. മിക്കി കയ്യിലെ ഉപകരണത്തിൽ ആറ്റിറ്റ്യൂഡ് നോക്കുന്നുണ്ട്. അദ്ദേഹം റെഡി സിമ്പൽ കാണിച്ചതോടെ വിമാനത്തിൻ്റെ വശത്തെ ഷട്ടർ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ത്രില്ലും കുളിരുമായി ശരീരമാകെ രോമാഞ്ചം. മിക്കി സ്ട്രാപ്പുകൾ ഒന്നുകൂടി മുറുക്കി. എൻ്റെ കണ്ണിൽ ഗോഗിൾസ് സ്ഥാപിച്ചു. ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പഠിപ്പിച്ചു. ചാടുമ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിനാൽ കൈകൊണ്ടുള്ള സിഗ്നലുകളാണ് അടയാളം. ഫ്രീ ഫാളിൽ കഴുത്തും കൈകളും നട്ടെല്ലും കാലുകളും പരമാവധി പിഞ്ചിലേക്ക് വളച്ചു വയ്ക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. എൻ്റെ ചാട്ടത്തിൻ്റെ സമയമായി. എനിക്കെന്തോ ഒട്ടും പേടി തോന്നിയില്ല. പക്ഷേ ആവേശത്താൽ നെഞ്ചിടിക്കുന്നതും സിരകളിൽ രക്തം തിളയ്ക്കുന്നതും അറിയാം. എന്നെ മുന്നിലേക്ക് നിരക്കി നീക്കി ഷട്ടറിനടുത്തെത്തി. 13,000 അടി ഉയരപ്പറക്കുന്ന വിമാനത്തിൽ ഒരു കൈവരി പോലുമില്ലാതെ ബസിൻ്റെ ഫുട്ബോർഡിൽ നിൽക്കുന്നതുപോലെ ഞാൻ നിൽക്കുകയാണ്. കുട്ടിക്കാലത്ത് ആകാശത്ത് വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കാണാൻ മുറ്റത്തേക്ക് ഓടിയിറങ്ങിയിരുന്നത് മനസ്സിലേക്ക് വന്നു. അന്ന് അകലെ പൊട്ടുപോലെ കണ്ടിരുന്ന വിമാനത്തിൻ്റെ വാതിലിലാണ് ഒരു പിടിപോലുമില്ലാതെ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിശ്വസനീയം. മിക്കിയുടെ കൈ മുന്നിലേക്ക് നീണ്ടുവന്ന് തംസ് അപ്പ് കാണിച്ചതേ ഉള്ളൂ. അതുമാത്രമേ ഓർമ്മയുള്ളൂ. പിന്നിൽ നിന്ന് ഒറ്റ തള്ള്. ഞാൻ മിക്കിയോടൊപ്പം തലകുത്തനെ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു. ഓ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത കുറച്ച് നിമിഷങ്ങൾ. ആദ്യ കാഴ്ച മുകളിലേക്കായിരുന്നു. ഞാനിരുന്ന വിമാനം എങ്ങോട്ടോ പറന്നു പോകുന്നത് ഒരു മിന്നായം പോലെ കണ്ടു. പിന്നെ കണ്ടത് അകലെ അലതല്ലുന്ന നീലക്കടൽ. പിന്നെയാണ് താഴേക്ക് വരുന്നത്. താഴെ വട്ടത്തിൽ പച്ച പുതച്ച ഭൂമിയെന്ന സൗരയൂഥത്തിലെ മൂന്നാമത്തെ ഗ്രഹം. പറയുമ്പോൾ എക്സാഗ്രേഷൻ ആയി തോന്നുമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. കാരണം മറയില്ലാതെ 360 ഡിഗ്രിയിലാണല്ലോ കാഴ്ച. വിമാനത്തിലൊക്കെ നേരെ ഇരുന്ന് ഒരു വശമല്ലേ കാണുന്നത്. അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത നീണ്ട 60 സെക്കൻഡുകൾ. തായ്ലൻഡ് കടൽ തീരത്തെ പനോറമിക് വ്യൂ കൺമുന്നിൽ. ബ്രീത്ത് ടേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ചാട്ടത്തിനു ശേഷം പ്രധാന പാരാച്യൂട്ടിന് മുന്നേ ഒരു ചെറുത് റിലീസ് ചെയ്യും, നമ്മുടെ ലെവൽ നേരെയാക്കാൻ വേണ്ടി. ലെവലാകുന്നതോടെ നമ്മൾ ആ സാഹചര്യവുമായി സെറ്റാവും. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ണിറയെ കാണും. നമുക്കൊപ്പം ഒരു ക്യാമറമാനും ചാടിയിട്ടുണ്ടാവും. അവർ ഒരു ഗോപ്രോയുമായി പൂവിന് ചുറ്റും വണ്ടു കറങ്ങും പോലെ നമുക്ക് ചുറ്റും കറങ്ങി നമ്മുടെ ആക്ഷൻ ഷൂട്ട് ചെയ്യും. ക്യാമറയ്ക്ക് നേരെ കൈകൾ വീശാൻ മിക്കി നിർദ്ദേശം തന്നു. അതോടെ ഞാനും ആവേശത്തിലായി. സന്തോഷം കൊണ്ട് എന്തൊക്കെയോ ആക്ഷനുകൾ കാണിച്ചു കൂട്ടി. ഇപ്പോഴൊക്കെ ഞങ്ങൾ താഴേക്ക് വീഴുകയാണ്. കൊടുങ്കാറ്റുപോലെ വായു മുഖത്തേക്കടിക്കുന്നുണ്ട്. താഴെ ഭൂമിയിലെ കാഴ്ചകളൊക്കെ അടുത്തടുത്തു വരുന്നുണ്ട്. അകലെ വരപോലെ എയർപോർട്ടിലെ റൺവേ കാണാം. മിക്കി അടുത്ത സിഗ്നൽ തന്നു. ഒരു നിമിഷം പാരച്യൂട്ട് വിടർന്നു. സ്പീഡിൽ പോയ വണ്ടി സഡൻ ബ്രേക്കിട്ടതുപോലെ ചാട്ടം നിന്ന് ഞങ്ങൾ അന്തരീക്ഷത്തിൽ നിൽപ്പായി. ശ്വാസം നേരെ വീണു. കടലും കരയും അകലെ അസ്തമയ സൂര്യനുമൊക്കെ നന്നായി കണ്ടു. തുടർന്നങ്ങോട്ട് പാരച്യൂട്ടിൽ മിക്കിയുടെ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. കാറ്റിനനുസരിച്ച് ഇരുവശത്തോട്ടും പറപ്പിച്ചും സ്പിൻ ചെയ്ത് താഴേക്കിറക്കിയും ചുറ്റിക്കറങ്ങിയുമൊക്കെ നമ്മളെ രസിപ്പിച്ചു. ഒപ്പം കയ്യിൽ പിടിച്ച ക്യാമറയിൽ കക്ഷി റെക്കോർഡിങ്ങും തുടങ്ങി. എന്നോട് ഡൈവ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഒട്ടും പതറാതെ ചാടിയതിനും ഫ്രീ ഫാളിൽ ആകാശത്ത് ഡാൻസ് ചെയ്തതിനുമൊക്കെ അഭിനന്ദിച്ചു. ഈ കാറ്റിൽ ഇടത്തും വലത്തും കയറുകൾ വലിച്ച് ഇതെങ്ങനെ കൃത്യമായി നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു എനിക്ക് അത്ഭുതം. ഇടയ്ക്ക് എനിക്ക് അല്പസമയം പാരച്യൂട്ട് നിയന്ത്രിക്കാൻ അവസരവും തന്നു മിക്കി. താഴെ റൺവേ വ്യക്തമായി കാണാൻ തുടങ്ങി. ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം. ക്യാമറമാൻ മുന്നേ അവിടെ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അടുത്തത് ലാൻഡിംഗ് ആണ്. കാൽ കുത്തി നിൽക്കാൻ ശ്രമിക്കരുതെന്നും കാലുയർത്തി ഗ്ലൈഡ് ചെയ്തു വേണം ഇറങ്ങാനെന്നും നിർദ്ദേശിച്ചു. താഴെ പച്ചപ്പുല്ലിലേക്ക് പാരച്യൂട്ട് താഴ്ന്നു. കൃത്യമായി കാലുകൾ ഉയർത്തി സ്മൂത്ത് ലാൻഡിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നാലെ ഒരു കൂറ്റൻ പുതപ്പ് പോലെ പാരച്യൂട്ടും വീണു. കൂടി നിൽക്കുന്നവരുടെ കൈയ്യടികൾക്കിടയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് ചെന്നു. മിക്കിക്കും ക്യാമറമാനും കൈകൊടുത്തു. 1-2 നിമിഷത്തേക്ക് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവ് തോന്നിയതൊഴിച്ചാൽ വേറൊരു കുഴപ്പവും ഉണ്ടായില്ല. അല്പം വെള്ളം കുടിച്ച് വിശ്രമിച്ചപ്പോഴേക്ക് എൻ്റെ കൂടെയിരുന്നവർ ഓരോരുത്തരായി ലാൻഡ് ചെയ്യാൻ തുടങ്ങി. പെൺകുട്ടിയടക്കം എല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെയായി. അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ ആകാശച്ചാട്ടം അവസാനിച്ചു. സത്യത്തിൽ ആ സമയം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നിപ്പോകും. 1-20 മിനിറ്റ് വിശ്രമം. ലോക്കറിൽ നിന്ന് സ്വന്തം സാധനങ്ങളുമെടുത്ത് ഒരു കാപ്പി കുടിച്ചു വന്നപ്പോഴേക്ക് ഞങ്ങളുടെ പറക്കലിൻ്റെ വീഡിയോയും ഫോട്ടോകളും റെഡിയായി. അവ ഫോണിലേക്ക് കോപ്പി ചെയ്തു തന്നു. ഒപ്പം വിജയകരമായി സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി. സ്കൈ ഡൈവർ മിക്കിക്ക് നന്ദി പറഞ്ഞ് ഒപ്പം ഒരു സെൽഫിയുമെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തിരികെ ഹോട്ടലിലേക്കെത്താൻ വാഹനം തയ്യാറായി. മനസ്സു നിറയെ ആകാശത്തിൽ നിന്നുള്ള മയക്കാഴ്ചകളുമായി. സഹയാത്രികർക്കൊപ്പം മടക്കം. അല്പസമയത്തിനകം ഞങ്ങൾ ടീമിൽ ജോയിൻ ചെയ്തു. ജീവിതത്തിൽ 50 വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനായുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വലിയ സ്വപ്നം കൂടി യാഥാർത്ഥ്യമായി.
2: താങ്ക് യു അബ്ദുസ്സമദ് കല്ലടിക്കോൾ. എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ആകാശച്ചാട്ടം എന്ന ആദർശ് വിശ്വനാഥിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകുകയായിരുന്നു.
4: يا من يرى مد البعوض جناحها
3: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരകരോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
5: Peace Radio. Tune to reality.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: നമ്മൾ ഇനി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുപാട് ആളുകളിലേക്ക് വലിയ സ്വാധീനങ്ങളും ആശ്വാസവും വരാറുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്.
3: സ്നേഹക്കൂട്,
2: യെസ്,
3: സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നലാവുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ബഹുമാന്യനായ തജുദ്ദീൻ സ്വലാഹിയും പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസമിൻ സലീമും കൂടി ചേർന്നൊരുക്കുന്ന വിഭവത്തെയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ആത്മീയ ചൂഷണത്തിന്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകൾ സ്നേഹക്കൂടിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ ആദരണീയനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്, ഒന്നുചേരുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത്, ഒരു ഡോളിന് ഒരു പാവയ്ക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്തൊരോഫറിൻ്റെ പേരിൽ അയാൾക്കെടുത്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശികൊണ്ട് ഔലിയെന്നെഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂട് ചർച്ചക്കെടുക്കുകയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. ആരിസ്മലി, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
5: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പം ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും മൃഗീയവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. തുമ്മർ അതതിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞു. ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താന്ന് വിചാരിച്ചാൽ, നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏതു വഴിയിലൂടെ ആയാലും
4: ചെയ്യണം,
5: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ, സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രം എന്ന് വെച്ചാൽ, ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പം എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത്, മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിനു വേണ്ടിയാണെന്ന്, അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ, അപ്പം മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പം പണം ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ ബലി നൽകി രണ്ടാമത്തത് അവൻ കൂടി ആകുമ്പോൾ ആ ഐശ്വര്യം എന്തെയും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ ഇതിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്. സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ, അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത്, ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ. ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ, ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്നാണ് ഒരു വിശ്വാസ്യത. ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത.
4: കണ്ണും കാതും ഇല്ലാത്തൊരു വിശ്വാസം.
5: അതുകൊണ്ടാണ് മക്കളിട്ടിട്ട് ഈ ഉമ്മാരിറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണത്, ഇത്തരം ആളുകളുടെ കൂടെ ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കും ഒക്കെ വണ്ടി കയറുന്നത്. എന്താണ് വിശ്വാസം വരിക,
4: മാനസികാവസ്ഥ.
5: അതെന്ന് വെച്ചാൽ, പ്രേമിക്കുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ആ ഇഷ്ടം അവർ തമ്മിൽ അടുപ്പിക്കും. അടുപ്പിച്ച് കഴിയുമ്പോൾ അവർ സ്വന്തമാവുകയാണ്. സ്വന്തമാകുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ, ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സുരക്ഷിതല്ലേ എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടി ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ നേരെ ഇരുട്ടിയിട്ട് എത്തുന്നില്ലെങ്കിൽ അവൾ പേടിക്കുന്നുണ്ടോ, അവൾക്ക് നടന്നു തരാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയാണ് നട്ടപ്പാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണം. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിനു പറ്റും, അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ അതിലൊന്നും പോകില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി, ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും, സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്, അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയം നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായൊരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്തു ചെയ്യുന്നു, ആളുകളുടെ വിശ്വാസ്യത നേടുന്നു, ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്തുക, മൃഗീയമായി കൊലപ്പെടുത്തണം. അപ്പോൾ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല.
6: ഇവിടെ
5: നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം,
6: ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് പണം,
5: അതെ,
6: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
5: അതെ,
6: അതൊരു മാനസിക
5: സമ്പാദിക്കാനുള്ള ത്വര മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തെ എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിനപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്നത് എപ്പോഴും എന്താണ്, ബാങ്ക് ലോൺ 4 ലക്ഷം കൂടെ കൊടുക്കാണ്ട് മനസ്സിലായി, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ല എന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്, അത്തരം ഒരു ക്രൈസിസിലെത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനല് പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവണം.
6: അവിഹിതം ഇതിൽപ്പെടും,
5: അവിഹിതം.
6: ലഹരിയില്ലേ,
5: ലഹരിയുണ്ട്, ലഹരി പ്രശ്നം. ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പോൾ പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം, അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ എന്തുണ്ട്, ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോണത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ഉണ്ടാവും, സ്വാഭാവികമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ടെന്നാണ് മനസ്സിലാക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
6: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം അല്ലേ,
5: അന്ധവിശ്വാസം,
6: അത്ഭുത പ്രവർത്തികളിലുള്ള വിശ്വാസം, ഇങ്ങനത്തെ ഒരു മേഖല,
5: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ എന്താ വെച്ചാൽ, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റേതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സിക്കണം, 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്, ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, അത് സംശയക്കാരത്തിൽ.
6: അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായനക്കാർ മാത്രമായ ആളുകൾ, അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ.
5: അതെ അതെ, തീർച്ചയായിട്ടും.
6: അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക് വരാം.
5: അതെ, നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ, നമ്മൾ ഈ ലോണാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരം ഉണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്തു ചെയ്യും, ക്യാഷ് ഉടനടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരൂ എന്നാ പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പം ഇവിടെയൊക്കെ എന്നാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 450,000 രൂപ ഇനി അടക്കണം. മനസ്സിലേ, അയാൾ ആ വായ്പ എടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്. പിന്നെ എങ്ങനെയാണെങ്കിൽ 450,000 ഉണ്ടാക്കാം. അപ്പം ആ 450,000 എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്തുപോലെ ജോസിമാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളെ ഏതൊരാളും ഇപ്പം നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല
6: മുക്തരല്ല.
5: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും അയാളുടെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
6: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
5: അതെ,
6: അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായൊരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡോറാണ് ഈ പറയണ ലോണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം നമ്മളെ ശ്രോതാക്കൾ തയ്യാറാകും നമുക്ക് പ്രതീക്ഷിക്കാം.
5: തീർച്ചയായും അവരുടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഈ പുതിയ സംരംഭങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ ഹറാമുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടണ്ടേ. യംഹക്കുല്ലാഹു റിബ വയുർബി സദഖ, അള്ളാഹു എന്ത് ചെയ്യും, പലിശ കൊണ്ട് ഒരാൾക്ക് എന്തുണ്ടാവില്ല,
6: വികാസം ഉണ്ടാവില്ല,
5: അത് ഉറപ്പല്ലേ. അല്ലല്ലേ ബർക്കത്ത് തരണ്ടേ,
6: അള്ളാഹുക്ക്
5: ഇഷ്ടമില്ലാത്തൊരു വഴിയില്ല. അതും ചിന്തിച്ചാൽ ആരും എന്ത് ചെയ്യില്ല, ഇതിന് തയ്യാറാവില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങാം, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അയാൾക്ക് ഒരു വാഹനം വേണം. അപ്പം അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തു ഇവിടെ
6: എടുത്തുകൂടെ.
5: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭം, ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനിയൊരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോയെന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും,
6: ഈ
5: അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പലിശയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പോവില്ല. അത് വളരെ ശ്രദ്ധിക്കണം.
6: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യണത്, ഇപ്പൊ വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം.
5: അപ്പൊ
6: പലിശ വേണ്ടി വരില്ല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ്സൊക്കെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: ഇപ്പൊ
6: ഇതിലൊരു ഒരു ഡോറിപ്പ് നമ്മൾ പറഞ്ഞു, ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്, ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ, ഇത് ഒരു ബർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
5: തീർച്ചയായും അതിന്റെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്.
6: വിൽപ്പന,
5: അതെ അതെ അതെ അതെ അല്ല, നമ്മൾ എന്തായിരുന്നാലും താവന ഒഴുകുവാന്നല്ലേ, എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങള് നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ഷിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിനെ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ? അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
6: ഞാനേ ഇതിപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ, എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
5: തീർച്ചയായിട്ടും.
6: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനമില്ലായ്മ ഒരു കാരണമാണ്.
5: തീർച്ചയായും തീർച്ചയായും അതുതന്നെയാണ്. മനസ്സമാധാനമില്ലായ്മ സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനമില്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമുക്കൊരു പ്രതിസന്ധിയുടെ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരാള് അയക്കൊരു മനസ്സമാധാനമില്ലായ്മല്ലേ? നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്, അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ് ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എൻ്റെ പ്രശ്നത്തിന് ആത്മീയമായൊരു പരിഹാരമുണ്ടാകും എന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളൊരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം വെച്ചാൽ ഈ പ്രതിസന്ധി വരുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായിത്തീരുമല്ലോ. അപ്പം അത് എങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട്, അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
6: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായി അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്, ഞാൻ വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും തരണോര് തരട്ടേന്നാണ്. അപ്പം ഈ ഇങ്ങനെ ഇത്തരം ആത്മീയതയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടല്, കളങ്ങൾ വരക്കൽ, സാധനങ്ങൾ കെട്ടിത്തൂക്കൽ, യാസീൻ 3000 വട്ടം മന്ത്രി ചോദി വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവരെ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസാണ്.
5: അതെ അതെ അതെ.
6: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
5: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇത് വ്യക്തമായി ഇപ്പോൾ മന അല്ലക്കത്തമിയത്തൻ ഫക്കത് അഷ്റക്ക, വ്യക്തമായ ഹദീസുകളതാണെന്ത് ഏലസൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹും റസൂൽ സ്വലാസ്മി നമ്മളെ പഠിപ്പിച്ച സഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാ രീതികളൊന്നും തന്നെ
6: ഇല്ല.
5: പിന്നെ മാത്രമല്ല അവിടെയൊക്കെ നമ്മൾ തവക്കുലിയുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല ലക്ഷ്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറെ ക്ഷണിക്കുന്നത്,
6: ഒരുപാട് ആൾ എത്തുന്നത്
5: അങ്ങനെയാണ്. അപ്പം ആ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ തോന്നൽ. അപ്പോൾ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ, നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി, അതിനായാലും പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും, അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത് അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
6: വിചാരിക്കും.
5: ഇപ്പോൾ ഒരാൾ കുട്ടിയില്ലാത്തൊരാൾ അയാള് പല ചികിത്സക്ക് പോയി,
6: ഹോമിയോ
5: കഴിച്ചിട്ടുണ്ടാവും, ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
6: കൂട്ടത്തിൽ.
5: അപ്പൊ ഇതിൽ അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഇവര് പറയെന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മുടെ ഒന്ന് പറയണത്, ഞാൻ അവിടെ പോയി പെൺകുട്ടിയുണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പൊ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിനെന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പം ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളതുപോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും അവരതെന്ത് ചെയ്യും, ഒരനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്.
6: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോൾ മൂന്ന് മക്കളാണല്ലേ, മൂന്നാമതൊരു സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരെ, ഇതൊക്കെയാണ്. ഇത് കുറെ കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകളാകാം ഒക്കെ ആകാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, അത് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും, അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലെ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മള്
5: അല്ല അതെന്തറിയോ, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രവാചകന്മാർക്ക് മോജിസത്ത് അമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമുക്ക്, പക്ഷെ അവരെ കുറിച്ചൊന്നുമുള്ള കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ധാരാളം കണക്കിന് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അതിൻ്റെ ഒരു തത്വം എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു വല്ലതും ആദരവായി കൊടുത്താൽ തന്നെ അവരെന്ത് ചെയ്യും, അത് വളരെ സ്വകാര്യമാക്കി വെക്കും. കാരണം ഞങ്ങളതൊക്കെ ഉള്ള ആളുകളാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് ഒരു റിയാവും ഒരു ബഹുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവരല്ലോ നിസ്വാർത്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ. എന്നാൽ ഇന്നിതൊരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് പല കഥകളും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ മക്ബറകളെയും ചില മഹത്തുക്കളെയും എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. മറ്റേ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ കറാമത്താണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിലൊക്കെ അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന ആൾ അസുഖം മാറി, ഇന്നാക്കിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പക്ഷെ അങ്ങനെ കെറാമത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ശിർക്കാണല്ലോ. ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
6: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ
5: ബാധ്യതയാണ്.
6: ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത്, ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്, വടിയിട്ടാ വടിയാകുക എന്നുള്ളത് ആണ് തത്വം, പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത്, മീൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്ക് പബ്ലിക് ആക്കണ ഒരാൾ തന്നെ അയോഗ്യനാണ്
5: അല്ലെ.
6: ഹയലുള്ള ഒരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നതാണല്ലോ. റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ട് വ്യക്തികൾ, അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു, അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തൊരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ലാ പറയേണ്ടതാണ് മനസ്സിലാവുകയാണെങ്കിൽ
5: അല്ലെ.
6: അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്റർ ആക്കിക്കൂടാന്നുള്ള
5: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്തോ ഒരാള് കടലിനെ പോലെ നടക്കുന്ന കണ്ടാലും വായുവിലൂടെ പറക്കുന്ന കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായോ അല്ലെങ്കിൽ ഒരു വിചാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കെറാമത്തും കാര്യവും വളർന്ന് അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
6: പിന്നെ ശരിക്കും വളരെ ലൈവായിട്ടുള്ളൊരു വിഷയമാണ് എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ, അവർ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവർ കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്
5: അല്ലേ. അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ് ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഖുറാൻ പറയണതാണ് ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുശ്രിക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
6: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോ
5: അപ്പൊ അത് സത്യം എന്താ വെച്ചാല് ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ള് സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ, പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്നുള്ളതാണ് എന്ന് മനസ്സിലായി.
6: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാരം വഴികളിലേക്ക് വരാം.
5: അതെ അതെ.
6: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
5: അതെ.
6: അപ്പൊ മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
5: നമ്മളെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണം ഉണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പോൾ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അതിൽ നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ,
6: ദുരിതത്തിന്.
5: ആ അത് മാത്രമേ, അതൊരു വിധിയല്ല, മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ, ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു പി എസ് എഴുതി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്, ഏ നമ്മൾ മുറ്റത്ത് വീണ കാലൊടിഞ്ഞൊരു കാരണമുണ്ട്, മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണെന്നുള്ളതാണ് വരുന്നത്.
6: അപ്പൊ
5: ഈ ആളുകൾ അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും, മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടല് ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി. അപ്പൊ ഇനി ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് പറഞ്ഞു,
6: ഒന്നുകൂടി നിർത്താം.
5: അപ്പോൾ അതെ, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
6: കിടക്കണം. നിർത്തി.
5: അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കണം, അപ്പം ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ല.
6: അടിപൊളി.
5: മാത്രമല്ല അതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഒരു 75

0: പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിന് പരാജയം ഉണ്ടാക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അയാൾ 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്, ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലായി. ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും, തീരും. പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനു പരിഹാരം തരുന്നുള്ളതാണ്.
1: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
0: പറയണം.
1: അപ്പോ സ്വാഭാവികമായ പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സംഭവം,
0: അതെ,
1: അതിനിപ്പോ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ. അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്
0: അല്ല. നമ്മളിപ്പോ എന്താ വെച്ചാല്, ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ തന്നെയാണ്. അത് അഫലഹമൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിക്കണം. അതിലൊന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ ഒരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സ് എന്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്, കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യേണ്ട, അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങൾ ഉണ്ടാവും ഖുർആനായുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകും, മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
1: തീർച്ചയായും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ, ഒരുപക്ഷെ സ്നേഹക്കൂട് പലവരും നമ്മളെ ഓർമ്മിപ്പിച്ചതും, നമുക്കൊരു ഒരു ഒരു കോഴ്സ് പോലെ, ആരിസ് മൗലയുടെ സംസാരത്തിൽ ഒരു കോഴ്സ് പോലെ നിർദ്ദേശിക്കുന്നതാണ്. ഒരു 21 ദിവസമോ അല്ലെങ്കിൽ 42 ദിവസമോ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രഭാത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, അതിൻ്റെ ശേഷം അദ്കാർ സഭ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നിശ്ചിത ഭാഗം ഖുർആൻ ഓതുന്നു, നമ്മുടെ പകൽ സമയത്ത് ഖുർആൻ കേൾക്കാൻ പീസ് ഖുർആൻ റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ അവലംബിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്നു, സദഖകൾ പറ്റുന്ന പോലെ സദഖകൾ ചെയ്യുന്നു, പൊതുവായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളടക്കം പള്ളിയുടെ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു, മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള പദ്ധതികൾ ഏറെയുണ്ട്, അതിൻ്റെ ഭാഗമാകുന്നു, രാത്രിയിൽ സാധിക്കും വിധം സാധിക്കുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ പരിഹാരങ്ങളാവുകയാണ്. ഒരിക്കലും പരിഹാരം കിട്ടാത്ത കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മെ നയിക്കുന്ന ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെ ബലിക്കല്ലുകളിൽ തലവെക്കുന്നവരാകരുത് നമ്മൾ എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സ്നേഹക്കൂട് വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. സ്നേഹക്കോടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ ചില കാഴ്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കുകയായിരുന്നു ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി എന്നിവർ.
1: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിന്റെ അവസാന ഇനം ഏറ്റവും കനപ്പെട്ട ഒരു പ്രോഗ്രാം തന്നിട്ടാണ് നമ്മൾ പിരിയാറുള്ളത്. അല്ലുസൂലാണ് ഇനി ആദാബുൽ മുഹദ്ദിസ്. ഇവിടെ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേൾക്കാം.
0: ബാറക്കല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, നമ്മൾ പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾക്കിടയിൽ ഏറെ വൈജ്ഞാനികമായ തലത്തിൽ ഉള്ള പ്രോഗ്രാമുകൾ കേട്ടതിൻ്റെ കൂട്ടത്തിലുള്ള ആദാബുൽ മുഹദ്ദിസ് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അൽ ഉസൂലിലൂടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി. കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൈഫ്ലുൽ ഖുർആൻ. ഇന്ന് സൂറ ഇബ്രാഹിമിലെ 35-36 വചനങ്ങളാണ് നമ്മളിനി മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഫവാസ് ഫൈറൂസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 34 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 35-36 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനൊന്ന് പാരായണം ചെയ്യാം.

وإذ قال إبراهيم وإذ قال إبراهيم وإذ قال إبراهيم رب اجعل وإذ

وإذ قال إبراهيم رب اجْعَلْ هذا البلد

0: അൽഹംദുലില്ല. ഇന്ന് 35 36 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇത് മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറ ഇബ്രാഹിമിലെ 35 36 വചനങ്ങളാണ്. അവതരിപ്പിച്ചത് ഫവാസ് ഫൈറൂസ്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ ഐ ഡിയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ബി ഡെസ് എം ഡെസ് പ്രോഗ്രാമുകളിൽ 2027-28 വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഡാറ്റ് 30 വരെ അപേക്ഷിക്കാം. 20 December ഡാറ്റ് പ്രിംലിസ്. ഇതിനുശേഷം ഡാറ്റ് മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ എൻ ഐ ഡികളിൽ ബി എഡ് പ്രോഗ്രാമുകളുണ്ട്. എൻ ഐ ഡിയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu.
2: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ൽ കണക്കിന് ശ്രോതാക്കൾ, 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50,000-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ. അഡ്വക്കറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ. എഴുത്ത് അഡ്വക്കറ്റ് പി കെ എ റഹീം. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വ്യക്തിസ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും പരമപ്രാധാന്യം നൽകുന്നു. മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലെ സമത്വം, നീതിയിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളാണ്. എന്നാൽ ഇത്തരം അവകാശങ്ങൾ പൂർണ്ണമായും നിയന്ത്രണരഹിതമല്ല. വ്യക്തികൾ, മാധ്യമങ്ങൾ, മതസ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, നിയമനിർവഹണ ഏജൻസികൾ എന്നിവയെല്ലാം ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം വഹിക്കുന്നു. മതപരമായ ചർച്ചകൾ, മാധ്യമ സംവാദങ്ങൾ, പോലീസ് നടപടികൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിഷയങ്ങൾ വിലയിരുത്തുമ്പോൾ വികാരങ്ങളെക്കാളും രാഷ്ട്രീയ പ്രവണതകളെക്കാളും ഭരണഘടനാ മൂല്യങ്ങൾക്കും നിയമപരമായ മാനദണ്ഡങ്ങൾക്കും മുൻഗണന നൽകേണ്ടതാണ്. മതസ്വാതന്ത്ര്യവും മതനേതാക്കളുടെ പങ്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ വ്യക്തിക്കും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യവും മതത്തെ അവകാശപ്പെടാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശവും ഉറപ്പു നൽകുന്നു. ഈ അവകാശം പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമാണ്. മതം പ്രചരിപ്പിക്കുക എന്നത് ഒരു വിശ്വാസത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും മറ്റുള്ളവർക്ക് വിശദീകരിക്കുക എന്ന അർത്ഥത്തിലാണ് നിയമപരമായി മനസ്സിലാക്കപ്പെടുന്നത്. മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം നടത്തുക, ധാർമ്മിക സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, വിശ്വാസികൾക്ക് മതപഠനം നൽകുക, മതപരമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നിവ ഇതിന്റെ പരിധിയിൽ വരുന്നു. അതിനാൽ പുരോഹിതന്മാർ, പാസ്റ്റർമാർ, ഇമാമുമാർ, സന്യാസിമാർ, പണ്ഡിതന്മാർ തുടങ്ങി എല്ലാ മതനേതാക്കൾക്കും അവരുടെ വിശ്വാസത്തിന്റെ അധ്യാപനങ്ങൾ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഭരണഘടനാ അവകാശമുണ്ട്. മതപരമായ പ്രസംഗങ്ങൾ, മതഗ്രന്ഥങ്ങളുടെ പഠനം, പൊതുചർച്ചകൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയും പൊതുവെ ഈ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നാൽ മതസ്വാതന്ത്ര്യമെന്നത് ബലപ്രയോഗം, വഞ്ചന, ഭീഷണി എന്നിവ വഴിയോ നിയമവിരുദ്ധമായ പ്രേരണകൾ വഴിയോ മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല. അതുകൊണ്ടുതന്നെ മതപ്രചാരണം എന്നത് വിശ്വാസം വിശദീകരിക്കുന്നതും പങ്കുവയ്ക്കുന്നതുമാണ്. മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ച. ആശയ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാന അടിത്തറകളിലൊന്നാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ഓരോ പൗരനും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നൽകുന്നു. ഈ പശ്ചാത്തലത്തിൽ മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളും മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനവും പൊതുചർച്ചയ്ക്ക് വിഷയമാകുന്നത് സ്വാഭാവികമാണ്. മതചിന്തകൾ പഠിക്കുക, വിമർശിക്കുക, പിന്തുണയ്ക്കുക, താരതമ്യം ചെയ്യുക, അക്കാദമിക് വിലയിരുത്തലുകൾ നടത്തുക എന്നിവ ഒരു ജനാധിപത്യ സംവാദത്തിന്റെ ഭാഗമാണ്. ഒരു മതത്തിന്റെ ഉപദേശങ്ങളെയും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെയും കുറിച്ചുള്ള സദ്വിശ്വാസപരമായ സംവാദത്തെ ഇന്ത്യൻ നിയമം വിലക്കുന്നില്ല. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ വിദ്വേഷം പരത്തുകയോ സമൂഹങ്ങൾ തമ്മിൽ ശത്രുത സൃഷ്ടിക്കുകയോ അക്രമത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകും. അതിനാൽ മതപരമായ വിഷയങ്ങളിലെ സംവാദം പരസ്പര ബഹുമാനത്തോടെ മാത്രം നടത്തപ്പെടേണ്ടതാണ്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. ജനങ്ങളെ വിവരമറിയിക്കുക, അധികാര സംവിധാനങ്ങളെ ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തുക, പൊതുചർച്ചകൾക്ക് വേദിയൊരുക്കുക തുടങ്ങിയ ബാധ്യതകൾ മാധ്യമങ്ങൾ നിർവഹിക്കുന്നു. പത്രസ്വാതന്ത്ര്യം ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള വിമുക്തിയല്ല. കൃത്യത, നിഷ്പക്ഷത, വിശ്വാസ്യത, വസ്തുതാപരത, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. പ്രത്യേകിച്ച് മതം, ജാതി, ഭാഷ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കൽ, പ്രത്യേക സമൂഹങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിടൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾ ഉപയോഗിക്കൽ അല്ലെങ്കിൽ മാധ്യമ വിചാരണകൾ നടത്തൽ എന്നിവ പൊതുജന വിശ്വാസത്തെയും സാമൂഹിക ഐക്യത്തെയും ബാധിക്കാം. അതിനാൽ വാർത്തകളും ചർച്ചകളും പ്രകോപനത്തിനും സംവേദനാത്മകതയ്ക്കും പകരം വസ്തുതകളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം.
5: നുറുങ്ങുകൾ ഇതോടെ സമാപിക്കുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചുള്ള അഡ്വക്കേറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഐ ടി ജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി സാലിഹ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ഡേ ആയിട്ട് ഏകദേശം നമുക്കൊരു ഒരു ഒരു വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു വേർഡ്. ചെറിയ മക്കൾ മുതൽ വലിയവരെ ഒരു യൂത്ത് അഥവാ യുവജനങ്ങളടക്കം, എന്നാൽ മുകളിൽ നിൽക്കുന്ന പിന്നെ ഉപ്പമാരടക്കം, അത് ജ്യേഷ്ഠന്മാരടക്കം, ജ്യേഷ്ഠ സുഹൃത്തുക്കളടക്കം, ഈവൻ 50 കഴിഞ്ഞ് 55 കഴിഞ്ഞ് റിട്ടയേർഡ് ലൈഫൊക്കെ ആയി നിൽക്കുന്ന ആളുകളടക്കം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI. ഈ AI സിമ്പിളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈവൻ അത് ഏത് പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ഈസി ആയിട്ട് മെറ്റ അഥവാ നമ്മുടെ വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിനം കാര്യങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾക്കും ഓഫീസ് പർപ്പസിനും അതേപോലെ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളാവട്ടെ എല്ലാത്തിനും ഇപ്പോൾ വാട്സപ്പ് ഒരു പ്രധാന ടൂള് തന്നെയാണ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിൻ്റെ അകത്തും നമുക്ക് AI കൊണ്ടുവന്നിട്ടുണ്ട്, പലരും ഉപയോഗിക്കുന്നവരായിരിക്കും. മെറ്റ AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ബട്ടൺ അഥവാ പുതിയൊരു മെസ്സേജ് ടാപ്പ് പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണാം. ആ ഐക്കണിൻ്റെ തൊട്ട് മുകളിലായി മെറ്റ AI ഒരു പിന്നെ ഐക്കൺ നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഈയിടെയായിട്ട് അതിൻ്റെ ലോഗോ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചേഞ്ചസ് മെറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്കൊരു കുറച്ച് ടിപ്സുകൾ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡായി പ്രീ ബിൽഡാക്കി വെച്ച് കുറച്ച് കമൻസുകൾ കുറച്ച് പ്രോംപ്റ്റുകൾ അവിടെ കാണാം. അത് ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാവും. വേറെയുള്ള ChatGPT ജെമിനി പോലെയുള്ള AI ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമുക്ക് കുറേ സമയങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അതല്ലെങ്കിൽ കുറേ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട കുറേ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് ഇതേപോലെയുള്ള ഒരു ഒരു ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഡാറ്റാസ് സമ്മറൈസ് ചെയ്യാനും അതിൻ്റെ സെർച്ചിങ് ഈസി ആവാനും അതിൻ്റെ ഒരു കൺസോളിഡേഷൻസ് ചെയ്യാൻ അതേപോലെ കമ്പാരിസൺസ് ചെയ്യാൻ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു വിവരത്തെക്കുറിച്ചോ ഒരു ഒരു പേരിനെ കുറിച്ചോ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലും നിന്നിട്ടും ആൻസർ ചെയ്യാൻ നമുക്ക് ഈ AI വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്ത് ഇമേജിന് കുറിച്ച് ചോദിക്കാൻ പറ്റും. ഗാലറിയിലൊരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് PDF പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡാറ്റനെക്കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും അതനുസരിച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസേഴ്സുകൾ കിട്ടാനും പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പഠനത്തിൽ ബിസിനസ്സിൽ കച്ചവടത്തിൽ അപ്പോൾ ഏതൊക്കെ രംഗത്ത് നമുക്ക് പേർപ്പസ്ഫുള്ളി യൂസ്ഫുൾ ആവാം, അതേപോലെ ലേണിംഗ് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ ഒരു ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പഠിച്ച് പഠനം നിർത്താതെ തന്നെ കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് എന്തേ പറ്റും, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റ AI എന്ന് പറയുന്നത്. ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക ഇൻഷാ അള്ളാ. രണ്ടാമത്തൊരു കാര്യം, വാട്സപ്പിൽ നിന്നിറങ്ങിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂം എത്ത് എന്ന് പറയുന്നൊരു അപ്ലിക്കേഷനുണ്ട്. സൂം എത്ത് ഒരു ക്ലൈമറ്റ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാനും അതേപോലെ അതിനെക്കുറിച്ച് മീൻസ് ഒരു നമ്മൾ പറയാമല്ലോ വെതർ ഫോർകാസ്റ്റിംഗ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് സൂം എർത്ത്, ZOOMEARTH. ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റിയാണ് സ്വാഭാവികമായിട്ട് പറയാം. നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട് ഒരു പത്രത്തിലും അല്ലെങ്കിൽ റേഡിയോ ചാനലിൽ അല്ലെങ്കിൽ ടി വി ചാനലിലൊക്കെ മഴ പെയ്യും പെയ്യാതിരിക്കാനും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡാറ്റ ഒരു ഒരു ഈ വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. ഇതിൽ നമുക്ക് ഏത് ലൊക്കേഷനും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ആപ്പിൽ വൺസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആദ്യം ഇനീഷ്യലി നമുക്ക് ഹോം സ്ക്രീനിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻസ് അതേപോലെ ഇന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ അതേപോലെ പിന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഉള്ള റെയിൻ ഒരു ഒരു റെയിനിങ് ആണെങ്കിൽ അത് കാണിക്കും. ലൈറ്റ് മോഡറേറ്റ് ഹെവി സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അതിൻ്റെ ഇത് കാണിക്കാൻ പറ്റും. അതേപോലെ ഒരു സമയം ബാക്കിലോട്ട് മുന്നോട്ട് എടുക്കാൻ അതിനൊക്കെ എന്തുണ്ട് അതിൻ്റെ താഴെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ഉള്ള വെതറിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയിലി ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ചിലപ്പോൾ ആയിക്കോളുന്നില്ല, എന്നാലും പിന്നെ ഏകദേശം ഒരു ഡാറ്റ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു ഒരു ഡാറ്റ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് സൂം എർത്ത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഐ ടി ജാലകത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്, വൈഡ് അപ്പ് ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത് സാലിഹ് ഇബ്രാഹിം.
8: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
9: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളിയുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
10: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീടിൽ

0: ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്, ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം, എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്, എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള, അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും, ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും, കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം, താടി ഉണ്ടല്ലോ, താടിയെല്ലിൽ ഇങ്ങനെ കൂർത്ത താടിയെല്ലിനാണ് പറയാം, ജോലിൽ എന്നാണ് തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം, അതില്ലാത്ത ഒരാള്
1: ശരിയല്ല,
0: അതുണ്ടാകുമ്പോളേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല, ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ, ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും, ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അങ്ങനെ ഉണ്ടല്ലോ.
1: ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
0: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പരക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മൂപ്പരതൊക്കെ പോകും, മൂപ്പരാകെ അയിമ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരു അവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും, ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബറ് കുറയും, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
1: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത് ആത്മഹത്യ ചെയ്തിട്ടാണ്.
0: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്.

0: വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെ അത് ആകണില്ല. ഞാൻ അങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
1: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവതരണം അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായ കർമ്മങ്ങളിൽ നിരതരാകുമ്പോൾ, നമസ്കാര, നോമ്പ്, സക്കാത്ത്, മറ്റ് ഐച്ഛിക കർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങളിലും അവൻ ഏർപ്പെടുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും ആത്മീയമായ ആഗ്രഹം സ്വർഗപ്രവേശനം എന്നുള്ളതാണ്. കാരണം ആ സ്വർഗത്തെപ്പറ്റിയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി ഒരു ഖുദുസിയായ ഹദീസിലൂടെ അവിടുന്ന് വിശദീകരിച്ചു തരികയാണ്. ഉഇദ്ദത് ലിഇബാദി അസ്സാലിഹീൻ മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ ഫഖറഉ ഇൻ ശിഉതും فلا تعلم نفس ما اخفي لهم من قرة اعين جزاء بما كانوا يعملون. الله سبحانه وتعالى പരലോകത്തു സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അതിനെ വർണ്ണിക്കാൻ കഴിയില്ല, അതിനപ്പുറത്താണ്. എന്നിരുന്നാലും മല ഐനുൻ റഅത്, അതിൻ്റെ വർണ്ണനയുടെ പാരമ്യത ഇന്നുവരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, വലഊദുനുൻ സമിഅത്, ഒരാളും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും ചിന്തിക്കാൻ കഴിയാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത അത്ര വലിയ സുഖാഡംബരങ്ങൾ, അനുഭൂതികൾ, ആസ്വാദനങ്ങൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ നിറഞ്ഞതാണ് സ്വർഗീയ ലോകം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കർമ്മങ്ങളുടെ പുറകിലും ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് പടച്ചോനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. പക്ഷെ ആ സ്വർഗീയ പ്രവേശനത്തിനപ്പുറത്തേക്ക്, സ്വർഗീയ പ്രവേശനം എന്നുള്ളതൊരു വിശ്വാസിയുടെ ആഗ്രഹമാണ്, ആ ആഗ്രഹത്തിനപ്പുറത്തേക്ക് വലിയ ഒരാഗ്രഹം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏതാണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൻ്റെ 50-ാം അധ്യായം സൂറത്തു ഖാഫിൻ്റെ 34-35 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഉദ്ഖുലൂഹ ബിസലാം, ആ സ്വർഗത്തിൽ വിശ്വാസികളെ നിങ്ങൾ സമാധാനത്തോടുകൂടി പ്രവേശിക്കുക. ذلك يوم الخلود അത് ശാശ്വതമായ നശിക്കാത്ത അനശ്വരമായ ദിവസമാണ്. ലഹുമ്മാ യശാഊന ഫീഹ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്കുണ്ട്. വലദൈന മസീദ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുണ്ട്, അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകളും നിങ്ങൾക്കുണ്ട്. സ്വർഗീയ ലോകം ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ്. ആ സ്വർഗം കിട്ടുക എന്ന് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു എന്നല്ല, അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകൾ വിശ്വാസിക്ക് കിട്ടാനുണ്ട്. വലദൈന മസീദ് ഏതാണ് ആ വർദ്ധനവ് എന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹ് പറയാണ്, ഉജൂഹി യൗമ ഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. സ്വർഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം റബ്ബിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു നോക്കുന്ന നോട്ടത്തിന്റെ നിമിഷമുണ്ടല്ലോ, അതാണ് ആ വർദ്ധനവ്. ഞാൻ ഇത്രയും കാലം എന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ റബ്ബിനെ. പക്ഷേ ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി, ഞാൻ എന്റെ റബ്ബിനെ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ഞാൻ പാലിച്ചു. എന്റെ റബ്ബിനെ ഞാനൊരു നോക്ക് കണ്ടിട്ടില്ല. ആ റബ്ബനോട് നോമ്പെടുക്കാൻ പറഞ്ഞു, ഞാൻ നോമ്പെടുത്തു. പകൽ സമയങ്ങളിൽ ഞാൻ എന്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു. ഞാൻ എന്റെ റബ്ബിനെ ഒരു നോക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ റബ്ബനോട് ആവശ്യപ്പെട്ടു. എനിക്കവൻ നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാനത് ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും ഇതൊക്കെ ചെയ്ത ഓരോ വിശ്വാസിക്കുമുള്ള ആഗ്രഹമാണ്. ഞാൻ ആരുടെ മുന്നിലാണോ എന്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തിയത്, ആ റബ്ബിനെ എനിക്കൊന്ന് കാണണം, ആ റബ്ബിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടുക എന്നതിനേക്കാളൊരു വിശ്വാസിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗം ലഭിക്കുക എന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു വിശ്വാസിക്ക് അതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, തൻദുർ ഇലാ റബ്ബിഹ ഇയാനൻ ബിലാ ഹിജാബ്, വിശ്വാസികൾ അവരുടെ റബ്ബിനെ കാണും, റബ്ബിന്റെ മുഖത്തേക്ക് നോക്കും, കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണും, യാഥാർത്ഥ്യത്തോടെ കാണും. ബില ഹിജാബ് ഒരു തടസ്സമോ ഒരു മറയോ കൂടാതെ അവർ കാണും എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച് റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന, തലവൻ എന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതോടൊപ്പം ഷാഫിഈ റളിയല്ലാഹു അൻഹു റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഫലമ്മാ ഹജബഹും അല സഖത് കാന ഹാദാ ദലീലുൻ അല അന്നഹും യറൂന ഫിർ റിദാ. ഫിദ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ മഹജൂബൂൻ, സൂറത്തുൽ മുത്തഫിഫീനിന്റെ 15-ാമത്തെ ആയത്തിൽ. നിശ്ചയമായും അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. മുജ്രിമീങ്ങളായ ആളുകളെപ്പറ്റി, കുറ്റം ചെയ്ത ആളുകളെപ്പറ്റി ഖുർആൻ പറയാണ്, അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. ഈ ആയത്തിന് വിശദീകരിച്ച് ഷാഫിഈ ഇമാം റഹിമഹുല്ല പറയാണ്, ഫലമ്മാ ഹജബഹും അല സഖത്, കുറ്റം ചെയ്തത് കാരണത്താൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് മറയുണ്ടാകുമെങ്കിൽ, കാന ഹാദാ ദലീലുൻ അന്നഹും യറൂന ഫിർ റിളാ, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ കാണാൻ കഴിയും, അവനും അവർക്കും ഇടയിലുള്ള മറ മാറ്റപ്പെടും. റബ്ബ് കോപിച്ചാൽ മറയുണ്ടാകും, റബ്ബ് തൃപ്തിപ്പെട്ടാൽ ആ മറ മാറ്റപ്പെടും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആയത്ത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്നനാസൻ ഖാലൂലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഹൽ നറാ റബ്ബന യൗമുൽ ഖിയാമ, പരലോകത്ത് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ, കാണാൻ കഴിയുമോ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹൽ തുലാമൂന ഫീ റുഇയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രൻ നിലാവുള്ള ഒരു ദിവസം ആ ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? കാലൂലായ റസൂലല്ലാ, ഇല്ല റസൂല്, ഞങ്ങൾ വ്യക്തമായി കാണാറുണ്ട് പൂർണ്ണ ചന്ദ്രനെ, നിലാവിനെ. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും, കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ. ഒരു പ്രയാസവും ഒരു തടസ്സവും ഒരു മറയും കൂടാതെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം. സ്വർഗീയ പ്രവേശനം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന വലദൈന മസീദ്, ആ സ്വർഗത്തിൽ എന്താഗ്രഹിക്കുന്നതുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് പടച്ചവൻ വലദൈന മസീദ്. അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകളുണ്ട്. ആ വർദ്ധനവായ റബ്ബിനെ കാണാൻ കഴിയുക എന്നുള്ളതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ആത്യന്തികമായ കൊതി, ആഗ്രഹം സ്വർഗത്തെപ്പറ്റി. പക്ഷെ അത് നേടിയെടുക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ നാം ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തതാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫിൽ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തന്റെ റബ്ബിൽ അവൻ ഒരാളെയും പങ്കുചേർക്കാതിരിക്കട്ടെ. അപ്പൊ തൗഹീദിൽ മായം കലർത്താത്ത ഒരു ജീവിതം ജീവിച്ച മനുഷ്യനുള്ളതാണ് ലിഖാഉ റബ്ബ്, റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ വർദ്ധനവ്, ആ സന്തോഷം. തൗഹീദിൽ മായം കലർത്താൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലു ചെയ്യേണ്ടതിന് പകരം, എൻ്റെ റബ്ബിനോട് തേടേണ്ടതിന് പകരം ഞാൻ മറ്റു പലതിലേക്കും ഭരമേൽപ്പിക്കുമ്പോൾ, ഒരു കഷ്ണം ചരടിലേക്ക് എൻ്റെ കഴുത്തിലോ എൻ്റെ കൈത്തണ്ടയിലോ എൻ്റെ അരയിലോ കെട്ടിയിട്ടുള്ള ഒരു കഷ്ണം ചരടിലേക്ക്, അത് കളറ് ഏതുമാകാം, ചില സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ചരടിൻ്റെ കളറ് മഞ്ഞയാകാം, മറ്റു ചിലയിടത്ത് നിന്ന് ചുവപ്പാകാം, കറുപ്പാകാം, അത് കെട്ടിയാൽ തൻ്റെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല, കുട്ടിയുടെ രോഗം മാറും എന്ന് വിശ്വസിച്ച് കെട്ടുന്ന പല മുസ്ലിമീങ്ങളും, അതുണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ രോഗത്തെ ശിഫയാക്കുന്നവൻ എൻ്റെ റബ്ബാണ്. എനിക്ക് പ്രയാസത്തെ ദൂരീകരിച്ചു തരുന്നവൻ എൻ്റെ റബ്ബാണ്. അവനിൽ മാത്രമേ ഞാൻ ബലമേൽപ്പിക്കാവൂ എന്ന ആ ഒരു വിശ്വാസം ജീവിതത്തിൽ രൂഢമൂലമാക്കിയവൻ, അതിനെ ഉറപ്പാക്കിയവൻ, അതിനെ യാഥാർത്ഥ്യമാക്കിയവൻ, ഒരാണു നിമിഷ നേരത്തേക്ക് പോലും റബ്ബിനു നൽകേണ്ട തവക്കുൽ, ആ ഭരമേൽപ്പിക്കൽ മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ ഒന്നിനും ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവനാണ്. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അവനാണ് നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ അർഹൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ യോഗ്യത അതാണ്, തൗഹീദുള്ളവനായിരിക്കുക, തൗഹീദിൽ കണിശക്കാരനാവുക, റബ്ബിനോട് മാത്രം തേടുന്നൊരു സാഹചര്യമുണ്ടാവുക. രണ്ടാമത്തെ വിഷയം സുഹൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, തുരീദൂന ഷൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾ എന്തെങ്കിലും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു, ഇനി എന്തെങ്കിലും നിങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, പടച്ചോനെ നീ ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചു, അലം തുദ്ഖിൽനൽ ജന്ന, റബ്ബേ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, വതുനജ്ജിന മിനന്നാർ, കദ്ദിജ്വലിക്കുന്ന തീകുണ്ഠാരമുള്ള നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിച്ചു. ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അവരത് പറയുമ്പോൾ മറങ്ങട്ട് നീക്കപ്പെടും, മറ മാറ്റപ്പെടും, തടസ്സം നീക്കപ്പെടും. فما اعطوا شيئا احب اليهم من النظر الى ربهم عز وجل, അവർക്ക് ഇന്നുവരെ അത്രത്തോളം വലിയ ഒരു അനുഗ്രഹം നൽകപ്പെട്ടിട്ടില്ല, തൻ്റെ റബ്ബിനെ കൺകുളിർക്കെ കാണാൻ, കണ്ടാസ്വദിക്കുക എന്നുള്ള ആ അനുഗ്രഹം അവർക്ക് അങ്ങോട്ട് നൽകുകയാണ്. അത്രയും വലിയ അനുഗ്രഹം ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അവിടുന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്ത് ഓതി, അത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ആർക്കുള്ളതാണിത്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്തവനുള്ളതാണ്. നന്മ ചെയ്യാന്ന് മാത്രമല്ല, വസിയാദ, ആ നന്മ ചെയ്യുമ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് നന്മ ചെയ്യണം. നോക്കൂ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരം മാത്രം പോരാ, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം. നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ നോമ്പ് നിർബന്ധമായത് പോരാ, സുന്നത്ത് നോമ്പുകൾ വേണം. അതാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ സിയാദ, ആ നന്മയിൽ വീണ്ടും വീണ്ടും വർദ്ധനവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വർഗമെന്ന അനുഗ്രഹമുണ്ട്, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ കാണുക എന്ന വർദ്ധനവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ധാരാളക്കണക്കിന് നന്മകളിൽ വർദ്ധനവുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ യോഗ്യത. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലാ തുളാമൂന ഫീ റുയ്യതിഹി, നിലാവുള്ള ഒരു ദിവസം ഒരു രാത്രി പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ അല്ലാഹനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫഇനിസ്തത്വഅ്തും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു, അതിനെന്ത് വേണം? പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹനെ കണ്ടുമുട്ടുക, റബ്ബിനെ കാണുക എന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പതിവാക്കണം. അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരു നിസ്കാരം. ഖബ്ല ഗുറൂബിഹാ, സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പുള്ള മറ്റൊരു നമസ്കാരം. സുബഹിയും അസറും, സുബഹിയും അസറും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി, സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് അസറും, ഇത് രണ്ടും നിങ്ങൾ മുടങ്ങാതെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കണിശതയോടെ നിർവഹിക്കാൻ, അതിൻ്റേതായ അദബുകൾ സഹിതം മര്യാദകൾ സഹിതം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭ്യമാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കട്ടെ, റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു തൗഫീഖ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കൂ മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ നമ്മെ ഉണർത്തിയത്. അവതരണം അബ്ദുള്ള സലഫി.
4: هي الحبيبة والمختار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
6: പീസ് റേഡിയോ.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: പീസ് റേഡിയോയിൽ ഇനി വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. നാസ്തിക ധാർമ്മികത പുരോഗമനത്തിന്റെ വർത്തമാനം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് താജുദ്ദീൻ സലാഹി.
2: ധാർമ്മികത സംബന്ധിച്ച് രണ്ടു മൂന്ന് സമീപനങ്ങൾ നമ്മുടെ പരിസരത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസമൂഹങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതേറ്റവും ശരിയായ ദിശയിൽ മനസ്സിലാക്കുകയും അത് വളരെ കൃത്യമായൊരു സ്രോതസ്സിൻ്റെ ഒരു കൃത്യമായൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവികമായ നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടു പോകണം എന്നത് തന്നെയാണ്. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അരുതികളെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല എന്നും ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് നിലപാടും സമീപനങ്ങളും സ്വീകരിക്കാമെന്നും അത്തരം നിലപാടുകളും സമീപനങ്ങളും ഓരോരുത്തരും സ്വീകരിച്ചു പോകുമ്പോൾ അതാണ് അയാളുടെ ശരിതെറ്റുകളുടെ മാനദണ്ഡമെന്നും അവർ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ നമുക്കും വേണമെങ്കിൽ ഒരു വേള ചിന്തിക്കാം, മനുഷ്യരിൽ കുറച്ചൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിലും പൊതുവായി എന്തിനാണിങ്ങനെ ഓരോ പോയിന്റിലും ശരിതെറ്റുകൾ നിർവചിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളും ഇവിടെ ഉണ്ട്. അവർക്കാരും വേദഗ്രന്ഥമോ പ്രവാചകത്വമോ പ്രബോധനമോ ലഘുലേഖകളോ ക്ലാസുകളോ പദ്ധതികളോ സംരംഭങ്ങളോ ഒന്നുമില്ലല്ലോ എന്ന ഒരു ചെറിയ ചോദ്യം നമ്മുടെ ഉള്ളിലും വേണമെങ്കിൽ അവശേഷിക്കാനിടയുണ്ട്. മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസമെന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ജീവികൾക്ക് അവർക്ക് നൽകിയ പ്രകൃതിയിൽ നിന്നും പ്രകൃതത്തിൽ നിന്നും മാറി സഞ്ചരിക്കാൻ കഴിയാതെ അവർക്ക് നിശ്ചയിച്ച അവർക്ക് നേരത്തെ കോഡ് ചെയ്യപ്പെട്ട ആ ഒരു സംവിധാനത്തിലൂടെ മാത്രം പോകാനുള്ള ശേഷി മാത്രമാണ് അവർക്കുള്ളത്. എന്നാൽ ശുദ്ധപ്രകൃതിയും നന്മയുടെ വഴിയിൽ എത്ര ഉയരവും പോകാൻ കഴിയുന്ന അതേ മനുഷ്യനു തന്നെ അതിലേറെ വേഗതയിൽ തിന്മ വഴികൾ സ്വീകരിക്കാനും താൻ ജീവിക്കുന്ന സാമൂഹിക സംവിധാനത്തിനും തൻ്റെ കുടുംബത്തിനും തൻ്റെ പരിസരത്തുള്ളവർക്കും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നൊരു വ്യക്തിയായി മാറാനും വളരെ എളുപ്പമാണ്. ലോകത്തിന്നേ വരെ ഏതെങ്കിലും ഒരു ജീവി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ജീവി അണുബോംബുണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. നിരപരാധികളായ ജനസമൂഹത്തെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് ചുട്ടുകൊന്ന ഭരണാധികാരികൾ കാട്ടിലെ സിംഹങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാൽ പെയിൻലെസ് ഡെത്തിനു വേണ്ടി, വേദനയില്ലാത്ത മരണത്തിനു വേണ്ടി മെഷീൻ ഉണ്ടാക്കിയതും അറ്റോമിക് ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും ലോകത്തെ മഹാപട്ടണങ്ങൾക്ക് മുകളിൽ വർഷിച്ചതും മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഉണ്ടാക്കിയവർ തന്നെ ഭൂമിയിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ ഞാൻ പശ്ചാത്തപിക്കുന്ന തെറ്റ് ഇത്തരം ചില കാര്യങ്ങളാണെന്ന് അവരുടെ വിയോഗത്തിൻ്റെ മുൻപ് ലോകത്തോട് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളും ചില വ്യവസ്ഥിതികളും ആവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു പോയിന്റിൽ ഒരുപക്ഷെ ലിബറലിസത്തിൻ്റെ ആശയധാരകളുമായി കടന്നു വരുന്നവർ മനുഷ്യന് നിയമങ്ങളുടെ ചട്ടക്കൂടൊരുക്കുകയാണ് മതം, അത് ശരിയല്ലെന്ന് പറയുന്നവരും ഈ ഒരു പോയിന്റിൽ യോജിക്കുന്നുണ്ട്. ഏതാണ് ആ പോയിന്റ് നിയമസംഹിതകൾ വേണം. കേരളത്തിലെ തന്നെ ഈ രംഗത്ത് ഏറെ കാലമായി പ്രവർത്തിക്കുന്നു എന്ന് സ്വയം പറയുകയും ഞാൻ വലിയ സംവാദകനാണ് എന്ന് സ്വയം വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം, ഒരു ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കായിരുന്നു, പിന്നീട് ആ ദ്വീപിലേക്ക് ഒരാൾ കൂടി വന്നു. അങ്ങനെ വന്ന എന്താ വേണ്ടത് എന്ന് അദ്ദേഹം പറയട്ടെ.
3: പക്ഷേ ആ ദ്വീപിൽ വേറൊരാൾ വന്നു ഇയാളുടെ കൂടെ കൂടുകയും അയാളോടൊപ്പം ജീവിക്കുകയും അയാളുമായി സഹകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു സാമൂഹികത എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നു. അത് വരുമ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു 50% നിയന്ത്രണം ആവശ്യം വരികയാണ്. കാരണം രണ്ടുപേർക്കും ജീവിക്കേണ്ടതുണ്ട്, രണ്ടുപേർക്കും സഹകരിക്കേണ്ടതുണ്ട്, രണ്ടുപേർക്കും പരസ്പരം വ്യവഹാരങ്ങളിൽ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടതുള്ളപ്പോൾ രണ്ടുപേർക്കും ചില ചട്ടങ്ങളും വട്ടങ്ങളും ഒക്കെ ആവശ്യമായി വരുന്നു. അവിടെ നിന്നാണ് നമ്മളുടെ ഈ നന്മതിന്മ സങ്കല്പങ്ങൾ ഒക്കെ പ്രായോഗിക രൂപം എടുത്തു
2: വരുന്നത്. ഇവിടുത്തെ ഒരു വിഷയം എത്രയേ ഉള്ളൂ, ഈ ചട്ടങ്ങളും വട്ടങ്ങളും വെക്കേണ്ടത് ആരാണ്? മനുഷ്യനെ മുഴുവൻ അറിയുന്ന, മനുഷ്യനെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ അന്തസംഘർഷങ്ങളെയും അവന്റെ സർവ്വതിനെയും അറിയുന്ന ഒരു സൃഷ്ടികർത്താവ് ആ ചട്ടവട്ടങ്ങൾ വെക്കണോ? അതല്ല, മനുഷ്യർ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കും തോന്നലുകൾക്കും അനുസരിച്ച് വെക്കണോ എന്നതാണ് ഇവിടുത്തെ തർക്കം. ഇവിടെ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആളുകൾ പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ തോന്നലനുസരിച്ചും അവരുടെ ചിന്തയനുസരിച്ചും അവരുടെ വിചാരമനുസരിച്ചും മുന്നോട്ട് പോകാമെന്നാണ്. മനുഷ്യർക്ക് വേണ്ട ചട്ടവട്ടങ്ങൾ എഴുതി തുടങ്ങണമെന്ന് മാഷ് പറഞ്ഞല്ലോ. ഇനി മാഷ തന്നെ കൂടെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പോലെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വേറെ ഒരു വ്യക്തിയെ ഞങ്ങൾ തിരൂരിൽ നടന്ന ഞങ്ങളുടെ ഡയലോഗ് 1.0 കൊണ്ടുവന്നിരുന്നു. തിരൂരിൽ നടന്ന 1.0 ഡയലോഗ് മുതൽക്ക് ഏറ്റവും അവസാനം നടന്ന 4 വരെയുള്ള വ്യത്യസ്തമായ ഡയലോഗുകളിൽ ഉയർത്തിയ നിരവധി കാര്യങ്ങൾ, അതിന് ഈ ദിവസം വരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നല്ല, മറുപടി പറയാൻ സാധ്യമല്ല. വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. അന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ അവിടെ ഉയർത്തിയ ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം.
4: മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. വസ്തുനിഷ്ഠമായി ഒന്നും തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് പറ്റൂല. അപ്പൊ ശ്രദ്ധിച്ചോ, കൂടെ യുക്തിവാദം ഉണ്ടെങ്കിൽ പോക്കറ്റിലുള്ള പൈസക്കൊന്ന് നോക്കിക്കോ. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ, ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ. അത് പരമാവധി അടിച്ചു പൊളിക്കണം, അത് തോന്യാസത്തോടുകൂടി ജീവിക്കണം എന്ന് കരുതുന്ന യുക്തിവാദിയോട് അത് ചെയ്യരുത്, ഇത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞൊരാളും വരേണ്ടതില്ല. ഞങ്ങൾ തോന്യാസത്തോടുകൂടി ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന
2: അഭിമാനം ഒരാൾക്ക് തോന്നുകയാണ്. എനിക്ക് മോഷ്ടിക്കണം, കാരണം എനിക്ക് അടുത്ത മാസം കുറച്ച് പൈസ കാര്യമായിട്ട് എൻ്റെ മോളെ ഫീസ് അടക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന ആളെ എടുത്തു പോയിട്ട് അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഇന്ന ATM കുത്തി തുറന്നിട്ട് കുറച്ച് പൈസ എടുക്കട്ടെ എന്ന് വിചാരിച്ചാലും അതിനെയും ഒരു തെറ്റായി കാണാൻ കഴിയാത്ത വിധമുള്ള വ്യാഖ്യാന കസർത്തുകളാണ്. അപ്പോൾ മാഷും മാഷിൻ്റെ ആൾക്കാരും നിലകൊള്ളുന്ന ഒരു ലോകത്ത് ഓരോരുത്തർക്കും അവർ തോന്നിയതനുസരിച്ച്, അവർ ചിന്തിക്കുന്നതനുസരിച്ച്, അത് അവർ വിചാരിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മത്തിൻ്റെ വഴിയിലോ മനുഷ്യനല്ല അത് തീരുമാനിക്കേണ്ടത്, മറിച്ച് അത് തീരുമാനിക്കേണ്ടത് ആരാ? 100% അത് തീരുമാനിക്കേണ്ടത് സൃഷ്ടികർത്താവായ റബ്ബാണ് എന്ന വലിയ തത്വമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ മാഷും മാഷിൻ്റെ ആളുകളും മുന്നോട്ട് പോകുന്ന ആ വഴിയാണ് ലോകത്ത് പുരോഗതി കൊണ്ടുവരുന്ന വഴി എന്നാണ്. അതും കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ കൊണ്ടുവന്ന പുരോഗതികൾ എന്താണ് എന്നത് നമുക്കൊന്ന് നമ്പറിട്ട് പരിശോധിക്കാം.
3: മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് കൂടി സ്വാതന്ത്ര്യചിന്തകർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. മതവിശ്വാസികൾ പോയ കാലത്തിൻ്റെ ഗോത്രകാലത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ സ്വാതന്ത്ര്യചിന്തകർ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരുപാട് മികച്ച മറ്റൊരു ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മൂല്യസങ്കല്പങ്ങളും ഇന്നത്തെ നന്മതിന്മാ സങ്കല്പനങ്ങളെക്കാൾ വളരെ വളരെ മുന്നോട്ട് സഞ്ചരിച്ച പുതിയ മൂല്യസങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും.
2: വലിയ മഹത്വങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്, നിങ്ങളൊന്ന് ശരിക്ക് കേട്ടോളി. മാഷും മാഷിന്റെ ആൾക്കാരും ഭാവിക്ക് വേണ്ടി സ്വപ്നം കാണുന്ന വലിയ കാര്യങ്ങളാ അതിലൊന്ന് വളരെ ക്ലിയറായി പറയാം. ഇവരുടെ സെക്യുലർ എത്തിക്സിന്റെ ഏറ്റവും വലിയ ഗുരുവായി വിശേഷിപ്പിക്കപ്പെടുന്ന പീറ്റർ സിംഗർ, അദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ വാദം, ഒരു കുട്ടി വൈകല്യത്തോടുകൂടെ ജനിച്ചു വീണാൽ ആ കുട്ടിയുടെ പാരൻസിന് ആ കുട്ടിയുമായി മുന്നോട്ട് പോകൽ ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയാം. മാഷും മാഷിൻ്റെ ആൾക്കാരും ഒറ്റക്കാലോചിച്ചുണ്ടാക്കിയ വലിയ തത്വങ്ങളും ചിന്തകളുമൊക്കെ സമൂഹത്തിന് ഭാവിയിൽ വലിയ പുരോഗതി അല്ലേ, വലിയ പുരോഗതി കൊടുക്കുന്ന ചിന്തയാണ്. ഇഴഞ്ഞിഴഞ്ഞ് ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ നെക്കിക്കൊല്ലുന്നത്, വീട്ടിൻ്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി നെക്കിക്കൊന്ന് അവിടെ കുഴിയിട്ട് കുഴിച്ചു മൂടുന്നതിനെയാണ് ഇവരുടെ ഏറ്റവും വലിയ ലിബറലിസമായും ചിന്താ സ്വാതന്ത്ര്യമായും നന്മയായും ധാർമ്മികതയുടെ വരമ്പായും പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. നിങ്ങൾ നിഷേധിക്ക്, പീറ്റർ സിംഗർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്ക് അല്ലേ. യുജനിക്സ് ഇവിടെ ഒരു ശാസ്ത്രമായി, സ്യൂഡോ സയൻസായി അവതരിപ്പിക്കപ്പെട്ടതാണ്. എന്താ, ലോകത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യം ഇന്റലിജൻസ് ഉള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, ശേഷിയുള്ള ആളുകളെ നമുക്ക് മതി. അതുകൊണ്ട് ബ്ലാക്സിനെ, കറുത്ത വർഗക്കാരെ വന്ദീകരിച്ചു. പഞ്ചായത്തിന്റെ ഓർഡർ വരുമ്പോ പട്ടിക്കൂട്ടങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്ത് തിരിച്ചയക്കുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്തതെന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്തത് ബ്ലാക്കുകളെ തെരഞ്ഞുപിടിച്ച് അവരെ വന്ദീകരിച്ചു, 10,000 വന്ദീകരിച്ചു. മാഷും മാഷിന്റെ കൂട്ടരും പുരോഗതിയുടെ ലോകത്തേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. അവർ സ്വപ്നം കാണുന്ന ലോകാണിത് അല്ലേ. യുജനിക്സ് നിഷേധിക്കാൻ പറ്റുമോ? തൊടാൻ കഴിയില്ല, നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. മദ്രസ പൊട്ടന്മാരെ, അല്ലെങ്കിൽ എന്താ പറയാ, ഏതാൾ എന്തു പറഞ്ഞാലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടനന്റെ പേരിട്ടിട്ട് വിളിക്കല്ലാതെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല, നിങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല. ഈ ഒരു പിന്നെ ഡയലോഗ് 5.0 വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ ചോദിക്കുകയാണ്. യുജനിക്സിനെ നിങ്ങൾ ഏത് അളവുകോൽ ഉപയോഗിച്ച് ന്യായീകരിക്കും? ഇനി ഇതൊക്കെ യൂറോപ്പിലെ കുറച്ച് കാര്യങ്ങളല്ലേ, അതൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്നാണ്. ഓരോ വാപ്പിയുമ്മിയും ചിന്തിച്ചോളി. സ്വന്തം മക്കൾ, അവർ പിന്നെ മരുമോള് പ്രഗ്നന്റ് ആണ് എന്നുള്ള ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരിക്കും പിന്നെ അതിൻ്റെ ഒച്ചയും വിളി അനക്കൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ കേരളത്തെയും ഇത് ശക്തമായി സ്വാധീനിച്ചിരിക്കുന്നു. കേരളത്തിലൊരു പുതിയ ഫിലിം വന്നു, ആ ഫിലിമിൽ അതിൻ്റെ ആളുകൾ ഉന്നയിച്ചു വിട്ട ആശയം എന്താ? അബോർഷൻ, ജനിക്കണിൻ്റെ മുമ്പ് ഒരു കുട്ടിയെ കൊന്നു തള്ളുന്ന, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിക്കുന്ന കുഞ്ഞ്, കളിമുറ്റങ്ങളിൽ ഓടിപ്പാഞ്ഞ് കളിക്കാനുള്ള, തുമ്പിയെ പിടിക്കാനുള്ള, പൂമ്പാറ്റയെ പിടിക്കാനുള്ള, 1000 നിറവുള്ള സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാനുള്ള മോഹങ്ങൾക്ക് അത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കണ്ടം തുണ്ടമായി എടുത്തെറിഞ്ഞ് അതിന് അബോർഷൻ എന്ന് പേര് കൊടുക്കുന്ന ആ തിന്മയെ നിങ്ങൾ ന്യായീകരിക്കുന്നു? അതാണ് സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മികതയുടെ അളവ്? ഏയ്, അവർക്കത് വലിയ കാര്യമാണ്, അതവർക്ക് നന്മയാണ്. ആ ഫിലിം വന്നപ്പോൾ ആ ഫിലിമിൻ്റെ ഡയറക്ടർ കൊടുത്ത ഒരു അഭിമുഖമുണ്ട്, മലയാള മനോരമ നേരെ ചൊവ്വേ പ്രോഗ്രാമിൽ അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിലെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.
5: നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിനെ പൂർണ്ണമായും എല്ലാ രീതിയിലും സ്നേഹിക്കാനും വളർത്താനും ഉള്ള യോഗ്യത നമുക്കില്ലെങ്കിൽ ആ
2: കുഞ്ഞിനെ, സ്കാനിങ്ങിൽ മനസ്സിലായി ആ കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്, കുറച്ച് പ്രയാസമുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ പണി കഴിക്കണം. നോക്കാം, നിങ്ങൾ ഇവിടെ കോടികൾ കൊടുത്ത് ചില ജീവനുകൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ വലിയ ത്യാഗ പരിശ്രമങ്ങൾ നടത്തി. ഇതിനെയൊക്കെ കുറിച്ച് ഇവരുടെ വീക്ഷണം എന്താ ശരിക്ക്? അങ്ങനത്തെ കുട്ടികളൊന്നും വലിയ ഡോസ് മരുന്നൊക്കെ കൊടുത്ത് രക്ഷിക്കേണ്ട കുട്ടികളൊന്നും ഇവിടെ വരേണ്ടതില്ല. പീറ്റർ സിംഗർ ഇവരുടെ വലിയ വലിയ ആളാ. മൂപ്പരെടുത്ത് വിളിച്ച്, ഫോണിൽ വിളിച്ച് മൂപ്പരുള്ള കാലോ ഇല്ലാത്ത കാലോ എപ്പോഴാന്ന് വെച്ചാൽ ചോദിക്കട്ടെ അല്ലേ. അപ്പൊ ചോദിക്കുമ്പോ ചിലപ്പോ, അല്ല ഈ പറയുന്ന മാഷോട് ചോദിക്കുമ്പോ ചിലപ്പോ അത് നിങ്ങൾ മെല്ലെ നിങ്ങളെ വീടിന്റെ ബാക്കില് വരകുവരന്റെ അപ്പുറത്ത് മെല്ലെ ഉണ്ട് കൗത്തു നോക്കിയിട്ടാണ് തീരുമാനമാക്കി കളിന്നാ പറയാം. കാരണം എന്താ, വന്നാൽ ശരിക്ക് നടന്ന് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ജീവനുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെ ആക്കേണ്ടതില്ല എന്നാണ്. ഇപ്പൊ ഫിലിം വന്നപ്പോ ഫിലിമിന്റെ ഒരുപാട് ഡിസ്കഷനുകൾ ഉണ്ടായി. റിവ്യൂ നമുക്കൊക്കെ വായിക്കാൻ കിട്ടും, ഫിലിം കാണേണ്ട ഒരു കാര്യമല്ല, അല്ലാതെ തന്നെ റിവ്യൂകൾ നമുക്ക് വായിക്കാൻ കിട്ടും. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ, ഇതേ വ്യക്തിയോട് വേറെ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൊടുത്ത വേറൊരു മറുപടി ഉണ്ട്. ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് കണ്ടം തുണ്ടമാക്കി പുറത്തേക്കെറിയാം എന്ന് പറയുന്ന ആ പ്രവൃത്തി, അത് ഏതിനോടാണ് അദ്ദേഹം ഉപമിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ.
5: എന്റെ അടുത്ത് വേറൊരു ഭയങ്കര തമാശയിൽ ഒരാളെങ്കിലും പറഞ്ഞു, എന്ത് പറഞ്ഞാലും അത് ഇതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ കോഴിമുട്ട പുഴുങ്ങി തിന്നറല്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ചേട്ടന്റെ മനസ്സിൽ ഒരു കോഴിമുട്ടയിൽ അങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടാവണല്ലോ. ചേട്ടൻ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. കോഴിമുട്ട ചേട്ടൻ പുഴുങ്ങി തിന്നറല്ലേ, അല്ലെങ്കിൽ പുൾസ
2: അടിക്കാറില്ല. നല്ല പുരോഗതിയുടെ ഭയങ്കര സംഭവബഹുലമായ ധാർമ്മിക തത്വശാസ്ത്രങ്ങളാണ് മാഷും മാഷിന്റെ ആളുകളും, അല്ലെങ്കിൽ ഇവിടെ ലിബറൽ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം ചിന്താധാരകൾ ഇതിനൊക്കെ അഡ്രസ് ചെയ്യുങ്ങൾ, ഇതിനൊക്കെ അഡ്രസ് ചെയ്യും. ഞങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ വിഷയത്തിനും കൃത്യമായി മറുപടി പറയുന്നുണ്ട് അല്ലേ. ഡയലോഗ് 1.0 മുതൽക്ക് വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ ഈ കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഓർഗനൈസേഷനുകളൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ മറുപടി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇത്തരം വിഷയങ്ങളെ പരാമർശിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. ഇനി മാഷും മാഷിൻ്റെ ആൾക്കാരും ലൈംഗിക രംഗത്ത് കുറച്ച് പുരോഗതിയുടെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം, ഇത്തരം ചില വിഷയങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുക. എന്താ ലൈംഗിക രംഗത്തെ തത്വം? പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും എവിടുന്നും ആകാമെന്നാണ് അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക കാര്യങ്ങളെ സംബന്ധിച്ച ഒരു ഒരു ഡിസ്കഷൻ ഹംസ സോർട്ടസും അതുപോലെ തന്നെ ലോറൻസ് ക്രോസും, ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഹംസയും ലോറൻസ് ക്രോസ് ഈ ഒരു ലിബറൽ ചിന്താഗതിക്കാരുടെ ഏറ്റവും വലിയ ലോക ലീഡറാണ്. അവർ തമ്മിലുള്ള ഡിസ്കഷനിലൊരു ഭാഗം ഞങ്ങൾ തിരൂരിൽ പ്രദർശിപ്പിച്ചിരുന്നു, പല ഘട്ടങ്ങളിൽ പല സമയത്ത് കൊണ്ടുവന്നിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ വരുന്നത്, നിങ്ങളൊന്ന് കാണുക.
6: And the point is, I'm sorry, that's why I asked questions. I asked you questions so I could learn. I asked what you thought.
7: Yes.
6: As someone whose opinions I'm supposed to respect, and I wanted to know.
7: Yes.
6: Did you think it was wrong, and I wanted to know why? There's no sense why homosexuality is wrong. I wanted to know what common sense tells you that homosexuality is wrong, except some self-proclaimed prophet telling you
7: no.
6: With no evidence.
7: There's a different point. Okay.
8: Then jodikkunnathu ethiya ullathu endu common sense ullathu ഹോമോസെക്സ്വാലിറ്റി സ്വവർഗരതി തെറ്റാണ് എന്നുള്ളതിന് എന്ത് യുക്തിയാ നിങ്ങൾക്ക്? അപ്പൊ യുക്തിയിൽ തെളിയിക്കണം, നമുക്ക് തോന്നണം, നമ്മുടെ യുക്തിയിൽ തോന്നണം. എന്തല്ലാതെ ഒരു സെൽഫ് പ്രൊക്ലെയിം സ്വയം പ്രഖ്യാപിത പ്രവാചകൻ പറഞ്ഞു എന്നല്ലാതെ എന്ത് യുക്തിയാ നിങ്ങൾ?
2: ഈ ചോദ്യമാണ്, ഈ ചോദ്യത്തിന്മേ ഇവർ പറയുന്ന സ്വപ്ന ലോകത്തേക്ക് എന്തൊക്കെ കടന്നു വരുന്നത് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റിനെ ജസ്റ്റ് ഒന്ന് എതിർത്താൽ അതിൻ്റെ പേരിൽ അവരുടെ അവകാശമല്ലേ, അവരുടെ റൈറ്റ് അല്ലേ, അല്ലേ, അവരുടെ പ്രശ്നമല്ലേ, സ്യൂഡോ സയൻസുകൾ വഴി ലോകത്ത് വ്യത്യസ്ത പ്രബന്ധങ്ങൾ വഴി ഒരിക്കലും പ്രാമാണികമായി തെളിയിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ശരി, നമുക്ക് നോക്കാം ഈ പറയുന്ന ഈ ഹോമോസെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നുവിട്ട ഭൂതം ഏതുവരെ ഇവരെ കൊണ്ടെത്തിച്ചു, ഏതുവരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എനിക്ക് മനസ്സിലാണില്ല, ഒരാണും ഒരാണും ഒരു പെണ്ണും ഒരു പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട എന്താ പ്രശ്നം, പറയൂ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഹംസ തിരിച്ചു ചോദിച്ചു, ഇൻസെസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോന്ന്? സ്വന്തം പെങ്ങളുടെ റൂമിലേക്ക് വികാര നിർവഹണത്തിന് വേണ്ടി, സ്വന്തം അമ്മയുടെ അരികിലേക്ക് വികാര നിർവഹണത്തിന് വേണ്ടി ചെല്ലുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞോട്ടെ, നേരത്തെയും ഞങ്ങൾ ഇത് കേൾപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നുകൂടി കേൾക്കുക.
8: ഞങ്ങൾ പറഞ്ഞ കാര്യം അതിൻ്റെ സോളിഡ് പ്രൂഫ് ഇവിടെ അവതരിപ്പിക്കുക തന്നെ ചെയ്യും.
7: Okay, let me ask Professor Krauss a question. Why is incest wrong?
6: It's not clear to me that it's wrong.
7: Okay.
6: It's clear to me there's never
2: Okay, adeyathine adu bodhyapettittilla. Ennittu pinne adhe urittunnundu. Endha urittunnathu? Adeyam parayane adile endengalum janithaka rogangalokku varan sadhyathayundengil adu oru prashnam undengil ningale paranju poyittu pinne ennal condom upayogichittad manage cheyan pattuengil koyappalla. അല്ലേ, സ്വന്തം പെങ്ങളെടുത്തേക്ക് ചെല്ലാം. ഞങ്ങൾ തിരൂരിലെ പിന്നെ ഡയലോഗിൻ്റെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പുറത്തു വിട്ടു. പോസ്റ്റർ പുറത്തു വിട്ടപ്പോൾ ഇവരുടെ മാത്രം ഗ്രൂപ്പുകളിൽ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, നിങ്ങൾ അന്ന് എന്താണ് ടെക്സ്റ്റ് ചെയ്തത്, എവിടെ കാണിച്ചു തരൂ എന്നൊക്കെ ചോദിച്ചത്. അല്ലേ, ഇവർക്ക് പിന്നെ ലൈംഗികമായ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു തീർക്കുകയാണ്. തെളിവ് തരൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അങ്ങോട്ട് കൊടുത്തത്. ഈ തെളിവ് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ചോദിച്ചു, അത് ഇവിടെ കേരളത്തിലല്ലോ, അല്ലേ, ഇവിടെ കേരളത്തിലല്ലോ ഞങ്ങൾ വരാം, പിന്നെ എന്താ ഉണ്ടായത് എന്ന്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയോ, ഇൻസെസ്റ്റിലേക്ക് പോകാം, സ്വന്തം അമ്മൻ്റെ അടുത്തേക്കും ലൈംഗിക ആവശ്യത്തിന് വേണ്ടി പോകാം എന്ന തത്വം വന്നപ്പോൾ ആ തോന്നൽ അവിടെ നിന്നില്ല, അത് ശവരതിയിലേക്ക് പോയി. നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഡയലോഗ് ഉയർത്തിയ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പതിനായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം സീരീസ്, കേരളത്തിലെ മുസ്ലിം സമൂഹം ഒന്നിച്ചൊരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ അണിനിരന്ന് നടക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി, അതിലൂടെ ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപൂർവ്വം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ തത്വമനുസരിച്ച് ശവരതി, നിങ്ങളിപ്പോ എന്താണോ യൂറോപ്പ് പാസാക്കിയത്, യൂറോപ്പ് പാസാക്കി അവര് വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നത് നുള്ളിപ്പൊറുക്കിയെടുത്ത് കേരളത്തിൽ നടപ്പിൽ വരുത്തുകയെന്ന രീതിശാസ്ത്രമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഈ പറയുന്ന വാചകം ഉത്തരവാദിത്വത്തോടുകൂടെ പറഞ്ഞതാണ്, തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, നിഷേധിക്കുക നിങ്ങൾ. അപ്പോൾ അതിൻ്റെ തുടർ തെളിവുകൾ നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കും. അല്ലേ, ഇവിടെ നിങ്ങൾ നോക്ക്, ശവരതി ഇത് കൃത്യമായി യൂറോപ്പിലെ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. യൂറോപ്പിലെ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇതും നേരത്തെ ഉന്നയിച്ചതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ പരാമർശിക്കുക. നിങ്ങൾ ആ ഭാഗം ഒന്ന് കണ്ടുനോക്കൂ.
8: നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നവരോട് മാത്രമാക്കുന്നത്? മരിച്ചവരോടും ആയിക്കൂടെ, മരിച്ചവരോടും ആയിക്കൂടെ അല്ലേ? അതിനും ഞാൻ വെറുതെ പറയുന്നതല്ല, മലയാളത്തിൽ തന്നെയുള്ള വാർത്ത നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധവും മൃതദേഹരതിയും നിയമവിധേയമാക്കണം. സ്വീഡിഷ് ലിബറേഷൻ പീപ്പിൾസ് പാർട്ടി യുവജന വിഭാഗത്തിന്റെ ആവശ്യം. ഇത് മലയാളത്തിൽ ഒരു പത്രത്തിൽ മാത്രം വന്നല്ല, ലോകത്തിലെ എല്ലാ പത്രത്തിലും വന്നിട്ടുള്ള വാർത്തയാണ്. ഇൻഡിപെൻഡന്റിലുള്ള വാർത്ത കാണാം, ഡെയിലി മെയിലുള്ള വാർത്ത കാണാം. ഓക്കെ, എന്താ പറയുന്നത്? മൃതദേഹം
2: ഓരോരുത്തർക്കും തോന്നുന്നത് അവർക്ക് അവരുടെ ധാർമ്മികതയായി പരിഗണിച്ചപ്പോ ഒരാൾക്ക് തോന്നി മൃഗവുമായിട്ട് ബന്ധപ്പെടുന്നത് കുറച്ചും കൂടി ഉഷാറാണ്. അയാൾ അത് ചെയ്തപ്പോൾ അയാൾക്ക് അത് നിയമവിധേയമാകണം. എവിടുന്ന് എപ്പോഴും എങ്ങനെയും ചെയ്യാനുള്ള റൈറ്റ് കിട്ടണം അല്ലേ? ഇനി അവിടെ തീർന്നോ? അവിടെ തീർന്നോ? ശവരഥിയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ മൃഗരഥിയുടെ കാര്യം എന്താ? മൃഗരഥിയെയും നിയമവിധേയമാക്കണം, അല്ലെങ്കിൽ അതിന് തെറ്റില്ല എന്ന് ഇവരുടെ ടോപ്പ് ലീഡേഴ്സ് പറയണത്. ഇവരുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ ഇസ്ലാമിക പ്രബോധകരുമായുള്ള സംവാദത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെയും കാരണം അതാണ്. വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നാൽ ഇതാ നിങ്ങൾക്ക് പലതും തുറന്നു പറയേണ്ടി വരും. നിങ്ങളുടെ തനി നിറം ജനങ്ങളറിയും. നിങ്ങൾക്കിടയിൽ ഉപചർച്ചകളുണ്ടാകും. നിങ്ങൾക്കിടയിൽ പിരിഞ്ഞു പോക്കുകൾ ഉണ്ടാകും. കാണിക്കാൻ ഞാൻ ബാക്കി വരുമ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് വരാം. ഏതായാലും പട്ടിയെയും പൂച്ചയെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ട്.
8: അതോടെ ചോദിച്ചത് ഈ പട്ടിയുമായും പൂച്ചയുമായും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് വല്ല പുരോഗമനമുണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോ പുരോഗമനം തന്നെയാണ്, അതും കുഴപ്പമില്ല എന്നാണ് കേട്ടത്. നിങ്ങൾ കേട്ടോ?
9: They change because we recognize greater and greater freedom for the individual as long as the activities of the individual does not harm physically or psychologically other people.
10: You say the same about animals? Was that the same answer for two?
9: Well, I mean, as long as you're not hurting the animal. I'm also in favor of animal rights.
2: അത് അവർക്ക് വേദന ആകാതെ സംഗതി നടപ്പിലാക്കിയാൽ പറ്റുന്നതാണ്. മാഷ നേരത്തെ പറഞ്ഞ പുരോഗതിയുടെ ലോകത്തേക്കുള്ള കൊണ്ടോകലാണ്. അപ്പൊ പട്ടിക്കും പൂച്ചക്കും റോട്ട് കൂടെ നടക്കണ സൈഡിൽ കെട്ടിയ പശുവിനും പോത്തിനും അടക്കം സുരക്ഷിതത്തല്ലാത്തൊരു പുതിയ രീതിയാണ്. ഇതിനൊക്കെ ഞങ്ങൾ ട്രോൾ ഉണ്ടാക്കാൻ തുടങ്ങിയുണ്ടല്ലോ. ഞങ്ങൾക്ക് ട്രോൾ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ ഏതെങ്കിലും രണ്ടാളെ പിന്നെ ഏതെങ്കിലും രണ്ടാളൊരു പോത്തിൻ്റെ അടുത്ത് കൂടെ പോണേ ചിത്രം ഇട്ടിട്ട് അപ്പുറത്ത് പോത്ത് സംസാരിക്കുന്നത് ബ്രാക്കറ്റിലിട്ട് കൊടുക്കാൻ അറിയിട്ടൊന്നുമല്ല. നിങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് ട്രോളിൻ്റെ ആവശ്യമല്ല. മാന്യമായ ഭാഷയും ആത്മാർത്ഥമായ ഹൃദയവും വ്യക്തമായ പ്രമാണവും ഞങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ? ഇതിൻ്റെ താഴെ ഒന്നിങ്ങനെ ടെക്സ്റ്റ് ചെയ്യും, എന്താ ഇതൊക്കെ നിങ്ങളുടെ ലൈംഗികമായ ഫ്രസ്ട്രേഷനാണ്, നിങ്ങൾക്ക് എന്തും ലൈംഗികതയിൽ മാത്രമാണ്, നിങ്ങൾ മദ്രസ പൊട്ടന്മാരാണ് അല്ലേ? എന്നിട്ട് പറയും ഇതൊക്കെ കേരളത്തിൽ എവിടെയെന്ന്. ഞങ്ങൾ കാണിച്ചെന്നാണ്, കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടാകും. നിങ്ങളുടെ വേദിയിൽ നിന്ന് നിങ്ങളുടെ ടോപ്പ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണ് പറഞ്ഞത്. എന്ത് ഇൻസെസ്റ്റ്, അതിൻ്റെ വിധി എന്താണ്, അതേ ഒന്നും കൂടി പറഞ്ഞോട്ടെ.
11: പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ് ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ,
2: അമ്മയും മോനും പെങ്ങളും അതുപോലെ തന്നെ ആങ്ങളെയും ഒക്കെ പരസ്പരം അംഗീകരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ല. അപ്പൊ ഇത് ഇവർക്കിടയിൽ വിവാദമായി. നിങ്ങൾ ഒന്നിച്ചു നിന്നൊരു വേദിയിൽ വെച്ച് പറഞ്ഞ് ഈ വേദിയിൽ വെച്ച് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അതേ വേദിയിലുണ്ടോ? ഡയലോഗ് ഇവിടെ തീർത്ത, ഡയലോഗ് ഇവിടെ തീർത്ത പിന്നെ പരിവർത്തനം എന്താണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ പരിക്കെന്താണ്? ഞങ്ങൾക്കറിയാം നിങ്ങളുടെ എന്ത് ഭൂമിയുടെ എന്ത് വക്കത്ത് എന്ത് വിഷയം വന്നാലും അത് നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് ചർച്ച ചെയ്ത് സംഘടിതമായി അതിനെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളിപ്പോ ഡയലോഗിനെ തൊടാത്തതിന്റെ കാരണം ഞങ്ങൾക്കറിയാം, 100% അറിയാം. ഒരു ഡയലോഗിൽ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്തപ്പോ കൂടെ നിന്ന ആളുകൾക്ക് പിരിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഇതേപ്പോ നിങ്ങളെ കൂടെ ഉണ്ടോ? ഒരേ സ്ട്രീമിൽ ഒന്നിച്ചു പോയ ആളുകൾ ഇപ്പോൾ വ്യത്യസ്ത സ്ട്രീമിൽ വന്നതിൻ്റെ കാരണം എന്താ? കാരണം എന്താ? ആ കാരണം നിങ്ങൾ വ്യക്താക്കി. അപ്പൊ ഇത് വിവാദമായപ്പോ മൂപ്പര് ഇതിനൊരു പുതിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഏയ്, പുരോഗതിയുടെ ലോകത്തേക്കുള്ള നടന്നുകയറ്റത്തിനിടയിൽ വിവാദത്തിൽ വീണുപോയ ആള് പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇൻസെസ്റ്റിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് പറ്റിപ്പോയതാണ്. നമ്മൾ മലയാളികളായി നമുക്കത് അങ്ങനത്തെ ഒരു നമ്മൾ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കണേ. എന്നാ കേട്ടോളി,
12: ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇൻസെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു റീപ്രൊഡക്റ്റീവ് ബയോളജിയെ പറ്റി പറയുകയാണ്, അങ്ങനെ ഒരു സംഭവമേ അതിൻ്റെ അകത്തില്ല. അത് അവിടെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. നിങ്ങളുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കാനുള്ളത്. പക്ഷേ എങ്കിലും ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില
2: ഒരുപാടുണ്ട്. ഞങ്ങൾ പറയാം, ബാക്കി ഞങ്ങൾ പറയാം. അപ്പൊ ഈ രണ്ട് വാക്ക് റീപ്രൊഡക്റ്റീവ് സെക്സ് അല്ലെ റിക്രിയേറ്റീവ് സെക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ നമുക്ക് ഇതിന്റെ പരിക്ക് മനസ്സിലാവില്ല? ഈ ആളുകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പിന്നെ എന്തിനാ? ആസ്വാദനത്തിന് തന്നെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. സ്വാഭാവികമായി അതിന്റെ അനുബന്ധമാണ് അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അപ്പൊ വിനോദത്തിന് വേണ്ടി, സുഖം കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ പറയിപ്പിക്കണതാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവണം. ഞങ്ങളെ പെങ്ങന്മാരും ഞങ്ങളെ കുട്ടികളും നിങ്ങളുടെ സ്വാധീന വലയത്തിൻ്റെ പരിസരത്തെത്തി മതം പഠിക്കാൻ അവസരം കിട്ടാത്തവർ പെട്ടുപോകാതിരിക്കാൻ അത് പറയണത്. എന്തിനാ ഒരാണും ഒരു പെണ്ണും ശാരീരിക കാര്യത്തിൽ ഏർപ്പെടുന്നത്? അപ്പോൾ സ്വന്തം പെങ്ങളുമായി ആസ്വാദനത്തിനു വേണ്ടി ഇത്തരം ഇടപെടലുകൾ നടത്താമെന്ന് വളരെ പബ്ലിക്കായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മൃഗരതിയും പീഡോഫീലിയയും ശവരതിയൊന്നും ഉറക്കെ പറയാത്തത്? അപ്പം നിങ്ങൾക്ക് തോന്നും മൃഗരതിയെക്കുറിച്ച് ഇന്നേവരെ ഏതെങ്കിലും ഒരു പിന്നെ സ്വതന്ത്ര ചിന്തകൻ പറഞ്ഞിട്ടുണ്ടോ പീഡോഫീലിയ അത് പറ്റുമെന്ന്? കുട്ടികളെ പിടിച്ചിട്ട് ഈ ജാതി പരിപാടിക്ക് വിധേയാക്കണം, അതൊക്കെ നിയമവിധേയാക്കണം എന്ന് ലോകത്ത് ആവശ്യമുണ്ട്. ഇതേ ടീം ഇവർ പല പല വിഭാഗങ്ങളായി നിന്ന് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നോക്ക സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് തൊള്ള തുറന്ന് സംസാരിക്കാത്തത് എന്നതിൻ്റെ കാരണം നിങ്ങളെ വേദിയിൽ നിന്ന് ഞങ്ങൾ പറയിപ്പിച്ചോളാം. നിങ്ങൾക്ക് പേടിയാണ്, കാരണം ജനിച്ചത് മുതൽക്ക് സാമൂഹികമായി മതവിശ്വാസികൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഫിത്രത്ത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതത്തിൽ നമ്മൾ അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടും. ആ സ്വാധീന വലയത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് പറയാൻ പേടിയാണെന്നാണ്. 100 സ്വതന്ത്ര ചിന്തകരുണ്ടെങ്കിൽ 1000 സ്വതന്ത്ര ചിന്ത ഉണ്ടെന്നാണ് പറയട്ടെ അദ്ദേഹം.
11: സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട് ഇല്ലേ, 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനം
2: കിട്ടുമ്പോൾ പതുക്കെ റെഡിയാക്കിയെടുത്തതിന്റെ ശേഷം അതൊക്കെ കൊണ്ടുവരാന്നാണ് പറഞ്ഞിട്ട് ചുരുക്കം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ടെന്നാണ്. ഞാൻ എൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വാചകം പറയുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പ് വേസ്റ്റ് ബോക്സിലേക്കിട്ടത് എടുത്തുകൊണ്ടുവരുന്ന ജനവിഭാഗമാണ് ഇവിടുത്തതെന്ന് വളരെ ക്ലിയർ ആണ്. പോപ്പുലേഷൻ കൺട്രോൾ, ലോകത്തെ ജനസംഖ്യാ നിയന്ത്രണം, അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജന്മാവകാശം നിഷേധിച്ച ചൈനയടക്കം ഇന്നെന്താ ചെയ്യണേ? ചൈനയുൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവന്ന, ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്ന ഇടങ്ങളിൽ നിരബാധിച്ച സമൂഹം എന്നാണ് അവരെ വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ കിട്ടാനില്ല, നല്ല ഗവേഷണ പ്രാപ്തിയുള്ള ഇൻ്റലിജൻസ് ഉള്ള ആളുകളെ കിട്ടാനില്ല. അവർ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ പാക്കേജ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയോ ഇവിടെ ജനസംഖ്യാ നിയന്ത്രണമാണ് പലപ്പോഴും.

0: കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാളും നാഴികയും നമ്മുടെ ജീവിതവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പിക്കുക. കേരളം ആ വഴിയിലാണ്. കപ്പിൾ സ്വാപ്പ് നമ്മൾ കണ്ടു, ഇണകളെ പങ്കാളികളെ പരസ്പരം കൈമാറുന്നത് നമ്മൾ കണ്ടു. ആ വിഷയത്തിൽ പരസ്പര സമ്മതത്തോടെയാണെങ്കിൽ ഇടപെടാൻ കഴിയില്ലെന്ന് പോലീസും പറഞ്ഞു. ഇത് മോഷണമടക്കം ന്യായീകരിക്കുന്ന, ഇത്തരം തിന്മകൾ ന്യായീകരിക്കുന്നവർ സാമൂഹിക ദ്രോഹത്തിന്റെ നിയമസംഹിതകളും തത്വങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപൂർവ്വം ഇവരെ കൈകാര്യം ചെയ്യണമെന്ന് തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരം, നാസ്തിക ധാർമ്മികത, പുരോഗമനത്തിന്റെ വർത്തമാനം എന്ന വിഷയം അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഭിന്നശേഷിക്കാർ കൂടുതൽ അർഹതയ്ക്കും ആനുകൂല്യങ്ങൾക്കുമായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഭിന്നശേഷിക്കാർ UDID കാർഡ് എടുക്കുന്നതിന് solambancard.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ

0: പറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദ് ഭാഗം രണ്ട്, ജാഫർ സലഫി പാരായണം നിർവഹിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി കാതോർക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 16 ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിവെച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.

0: പതിനാറാം വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ പാരായണം ചെയ്യൽ നമ്മുടെ മനഃപ്പാഠത്തിൻ്റെ നല്ല നിലക്കുള്ള നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇൻഷാല്ലാ പതിനേഴാമത്തെ ആയത്ത് നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൃത്യമായി ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, സൂറ മുഹമ്മദ് ഭാഗം 2, ജാഫർ സൽഫി അവതരിപ്പിച്ചത്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. സ്വഫ് ശരിയാക്കുന്നതിൻ്റെ പ്രാധാന്യം. പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള അധ്യാപനങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് റസീൻ വേങ്ങര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയ ഞങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദിനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നദന അത്തരക്കാരിൽ നിന്നും ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, പരലോകത്ത് ഏറ്റവും ആദ്യം ചോദിച്ചുപെടുന്ന നമസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത തന്നെയാണല്ലോ. നമസ്കാരത്തിൻ്റെ ഓരോ പടികളും, വുദു ചെയ്യുന്നത് മുതൽ നമസ്കാരം അവസാനിക്കുന്നതുവരെ അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയും നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും നമസ്കാരത്തിൽ സ്വഫ് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വന്നതായി കാണുവാൻ സാധിക്കും അല്ലേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സ്വഫി മിൻ തമാമി സ്വല. നിങ്ങളുടെ സ്വഫുകൾ നിങ്ങൾ ശരിയാക്കുക, കാരണം സ്വഫ് ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് സവ്വു സുഫുഫക്കും, നിങ്ങൾ സ്വഫ് ശരിയാക്കുക, കൽപ്പനയാണ് എന്ന്. പലപ്പോഴും പള്ളികളിൽ കാണുന്നത് ആളുകൾ പരസ്പരം കാലുകളെ ചേർക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്! ആളുകൾ സ്വഫ് ചേർക്കാൻ, കാലുകൾ ചേർക്കാൻ പരസ്പരം മടി കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനി കാല് ചേർത്താലോ? പല ആളുകളും കാലുകൾ പരസ്പരം അടുപ്പിച്ച് നിൽക്കുന്നത് അതെന്തോ പാപം ചെയ്ത പോലെയാണ്. കാലുകളെ നീക്കി നീക്കി മറ്റൊരു ഭാഗത്തേക്ക് അവർ നടന്നകലുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൃത്യമായി പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പുലർന്ന് പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അദ്ദേഹം ഒരു ബാബ് തന്നെ നൽകി. ബാബുൻ ഇസ്മു മല്ലാ യതിമു സുഫൂഫ് എന്നൊരു ശീർഷകത്തിൽ അത് പ്രശ്നമാണ് എന്ന രൂപത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. ഫതഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു സുഫൂഫക്കും എന്ന ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചത് അത് വാജിബാണ് എന്ന രീതിയിലാണ്. ഒമിൻ ഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി സല്ലി, പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുകയും. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകൻ്റെ നമസ്കാരം അവലംബിക്കാൻ കൊതിക്കുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. പള്ളിയിൽ ഇമാമു നിൽക്കുന്ന ആളാണെങ്കിൽ പ്രവാചകൻ ഇമാമു നിൽക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന വാചകങ്ങൾ നമ്മൾ പറയുവാൻ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പലപ്പോഴും പല ഇമാമുമാരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് അവർ പ്രവാചകൻ പറയാറുണ്ടായിരുന്ന ഇസ്തവു അതുപോലെയുള്ള സൊഫ് ശരിയാക്കുക എന്നുള്ള വാചകങ്ങളും പറയാതെ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം നൽകാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ്. നമ്മൾ അറിവ് പഠിക്കുന്ന, അറിവിനെ നുകരുന്ന, അറിവിൻ്റെ വക്താക്കളായി അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ്റെ വാക്കുകളെ കൃത്യമായി പുലർത്തുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമാണ്. നോക്കൂ, പ്രവാചകൻ്റെ അനുയായികൾ അത് കൃത്യമായി പുലർത്തുന്നവരായിരുന്നു. ആ പ്രവാചകൻ്റെ അനുയായികൾ പെട്ട ആളുകൾ തന്നെയാണല്ലോ നമ്മൾ. പ്രവാചകൻ സ്വഹാബാക്കൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കും അത് നിർവഹിക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത്? എല്ലാ വിധത്തിലും സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ കാലുകൾ പരസ്പരം ചേർക്കുന്നതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന പരസ്പര ബന്ധങ്ങളും പരസ്പര സൗഹൃദങ്ങളും അതിലൂടെ ആ ചേർച്ചയിലൂടെ മറ്റു കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. സ്ഥിരമായി നമ്മുടെ കൂടെ സൊഫിൽ നിന്നിരുന്ന ഒരാളെ നമ്മൾ അദ്ദേഹം പിന്നീട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കും, അദ്ദേഹം എവിടെ, അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് നമ്മൾ അന്വേഷിക്കും. അതൊക്കെ സൊഫിലൂടെ വരുന്ന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആത്മബന്ധമാണ് ജീവിതത്തിൽ. അത്തരത്തിൽ പ്രവാചകൻ്റെ കൽപ്പനകൾ അതേപടി പുലർത്തുമ്പോൾ ആ കൽപ്പനകളോട് താല്പര്യവും ആ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു ലഭിക്കാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഉണ്ട്, അഖീമു അസ്സുഫൂഫ, നിങ്ങൾ സൊഫുകളെ ശരിയാക്കുക, വഹാദു ബൈനൽ മനാക്കിബ്, ചുമലുകൾ നേരെയാക്കുക, വസദ്ദു അൽ ഖലൽ, നിങ്ങൾ വിടവുകളെ നികത്തുക, വലീനു ബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളെ കൈകൾക്ക് വഴങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് സൊഫ് നിൽക്കുവാൻ സഹകരിച്ച് നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, വലാ തദറു ഫുറുജാത്തിൽ ശയാത്തീൻ, നിങ്ങൾ പിശാചിന് നിൽക്കാൻ വഴി നൽകരുത്, വിടവുകളുണ്ടാക്കരുത്. ഇനി വമൻ വസല സൊഫൻ വസലഹുല്ലാ, ആരെങ്കിലും സൊഫ് ചേർത്താൽ, വിടവ് നികത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നോട് ബന്ധിപ്പിക്കും. വമൻ ഖതഅ സൊഫൻ, ആരെങ്കിലും സൊഫ് മുറിച്ചാൽ, ഖതഅഹുല്ലാഹു, അല്ലാഹു അവനെ തന്നിൽ നിന്നും മുറിച്ചു മാറ്റുമെന്ന് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച പിശാചിനെ അകറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയാവുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാദാ മാ ഇൻദി വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം നമസ്കാരത്തിൽ സൊഫ് ശരിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിലുള്ള പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ ഗൗരവം നമ്മളുമായി പങ്കുവച്ചത് റസീൻ വേങ്ങര.
4: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യൻ്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
5: പീസ് റേഡിയോ നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ ചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിക്കുന്നത് മുനീർ ഷർഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ തന്നെ അവിടുത്തെ 40 വയസ്സുവരെയുള്ള ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമാണ് ഈ സംസാരത്തിൽ ഏതാനും ചില കാര്യങ്ങളിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഐക്യമുള്ള വിഷയം എന്നുള്ളത് അവിടുന്ന് ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ്. ദാക്ക യൗമുൻ വുലിത്തുഫി, ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്രാമത്തെ മാസമാണ്, ദിവസമാണ്, വർഷമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആനക്കലഹ സംഭവം നടന്ന വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമാണല്ലോ. യമനിലെ ഭരണാധികാരിയായിരുന്ന അസ്ഹുമ അബ്രഹത്സ് എന്ന് പറയുന്ന വ്യക്തി കഅബം പൊളിക്കാൻ വേണ്ടി വന്ന സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. അതിൽ അവൻ്റെ ആനപ്പടയെയും ആൾക്കൂട്ടത്തെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായം സൂറത്തുൽ ഫീൽ ആ വിഷയമാണല്ലോ നമ്മോട് ഉണർത്തുന്നത്. ഈ സംഭവം ജാഹിലിയത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. ഹിജറയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 പേർ അടങ്ങുന്ന സ്വഹാബത്തിനെയും കൂട്ടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് മക്കയുടെ തൊട്ടടുത്തുള്ള ഹുദൈബിയയിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി അതിന് മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. കൂടെയുള്ള അനുചരന്മാർ ഒട്ടകത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ തൻ്റെ ഒട്ടകത്തിന് വേണ്ടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞതിങ്ങനെയാണ്, ആനപ്പടയെ കഅബയെ തൊട്ട് തടഞ്ഞ അള്ളാഹുവാണ് എൻ്റെ ഈ അസ്വ എന്ന് പറയുന്ന ഒട്ടകത്തെ കഅബയെ തൊട്ട് തടഞ്ഞിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് ആനക്കലഹ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം അതിനെ അനുസ്മരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവം നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും റബീഉൽ അവ്വൽ 12-9 എന്നൊക്കെ അഭിപ്രായമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. അവിടുത്തെ ജനനത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത് ഇന്നത്തെ പോലെ ആഘോഷങ്ങളും ആചാരങ്ങളും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇന്നത്തെ പോലെയുള്ള ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അന്നുണ്ടായിരുന്നെങ്കിൽ അത് വലിയ പുണ്യമായ ഒരു ഇബാദത്തായിരുന്നുവെങ്കിൽ കൃത്യമായി അവിടുത്തെ ജനന തീയതിയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമില്ല. യത്തീമായി വളർന്നു. അങ്ങനെ വളർന്ന നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവിടുത്തെ വല്യുപ്പയായിരുന്ന പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പേരായ മുഹമ്മദ് എന്നുള്ള പേര് നൽകുന്നത്. ചില റിവായത്തുകളിൽ നബിയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് നിർദ്ദേശിച്ച പ്രകാരം അഹ്മദ് എന്നുള്ള പേരും നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മക്ക ചരിത്രം വായിക്കുമ്പോൾ ഒരാൾക്കും അഹ്മദ് എന്ന പേര് നൽകിയിട്ടില്ല. എന്നാൽ മുഹമ്മദ് എന്ന പേര് മക്കയിൽ ചിലർക്കുണ്ടായിരുന്നു. ആ പേര് മക്കാർ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. വേദക്കാരായ അഹ്ലു കിതാബിന്റെ ആളുകൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകന് മുഹമ്മദ് എന്ന പേരുണ്ടാകണമെന്നും പ്രചരിപ്പിച്ചത് കാരണത്താൽ ചിലർ മക്കയിൽ ഈ പേര് സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയപ്പോൾ ആകാശത്തിൽ അള്ളാഹുവും ഭൂമിയിൽ ഉള്ളവരെല്ലാം ഇയാളെ പ്രശംസിക്കണമെന്നായിരുന്നു അബ്ദുൽ മുത്തലിബ് അന്ന് ആ പേരിടാനുണ്ടായിരുന്ന കാരണം. മുഹമ്മദ്, അഹമ്മദ് എന്നീ പേരുകൾ, അതിൽ അഹമ്മദ് എന്നത് ഇഞ്ചീലിലും മുഹമ്മദ് എന്ന് തൗറാത്തിലും പറയപ്പെട്ട പേരാണ്. ഈ രണ്ട് പേരുകളും വാഴ്ത്തപ്പെട്ട പുകഴ്ത്തപ്പെട്ട രണ്ട് പേരുകളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അന മുഹമ്മദ് വ അന അഹമ്മദ് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്നുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിച്ചത് മുനീർ ഷറഫി.
7: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
8: Tune to reality.
5: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
0: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, അറിവിനെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുൽ ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഖുർആനിന്റെ ചോദ്യമാണ്. യർഫഇല്ലാഹു ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ വിശ്വാസമുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും അല്ലാഹു പല പദവികൾ ഉയർത്തുന്നതാണ്. ഇങ്ങനെ അറിവിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുന്ന ഖുർആനിക വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏതാണ് ഈ അറിവ്? നാം പല നിലക്കുമുള്ള അറിവുകൾ കാണുന്നുണ്ട് നമ്മുടെ നാടുകളിൽ. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അഗാധമായ അറിവുള്ള ആളുകളുണ്ട്. ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ബയോളജിയിൽ, മാത്തമാറ്റിക്സിൽ, എൻജിനീയറിങ്ങിൽ, അതേപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ തുടങ്ങി ഓരോ മേഖലകളിലും നല്ല അറിവുള്ള ആളുകളുണ്ട്. ഈ അറിവാണോ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ള അറിവ്? അതല്ല അതിനപ്പുറത്തുള്ള വല്ല അറിവുമാണോ? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ രണ്ട് തരം അറിവുകളെ സംബന്ധിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് തരം അറിവുകളെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അബദ്ധം സംഭവിക്കും എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. പലരും പരിശുദ്ധ ഖുർആനിലെ മേൽപ്പറഞ്ഞ വചനങ്ങളെ ഭൗതികമായ വിജ്ഞാനത്തിന് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ തീർച്ചയായും വിഷയം ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികമായ വിഷയങ്ങളിൽ അറിവ് നേടിയിട്ടുള്ള ആളുകൾ പലപ്പോഴും മതപരമായ വിഷയങ്ങളെ ഒന്നുകിൽ പാടെ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള ചില വിഷയങ്ങളെ തങ്ങൾ നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് കാണാം. ഭൗതിക ശാസ്ത്രത്തിലുള്ള അറിവിൻ്റെ പേര് പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെയും അതേപോലെയുള്ള വിജ്ഞാനീയങ്ങളുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തെയും മതത്തെയും നിഷേധിക്കുന്ന ആളുകൾ എമ്പാടും വാഴുന്ന ഒരു നാട്ടിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഭൗതികമായ ചില അറിവുകൾ ലഭിക്കുമ്പോഴേക്ക് ഖുർആനിലെ ചില വചനങ്ങളെയും പ്രവാചകന്റെ ഹദീസുകളെയും തള്ളിക്കളയാനും ചില ആളുകൾ മുതിരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 83-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലമ്മാ ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ റസൂലുകൾ വ്യക്തമായ ദൃഷ്ടാന്തവും കൊണ്ട് അവരെ സമീപിച്ചപ്പോൾ, ഫരിഹു ബിമാ ഇന്ദഹും മിനൽ ഇൽം, അവരുടെ കൈകളിലുള്ള അറിവിൻ്റെ പേരിൽ അവർ ആഹ്ലാദിക്കുകയാണ് ചെയ്തത്. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ, അവർ എന്തൊന്നിനെയായിരുന്നോ പരിഹസിച്ചിരുന്നത് അത് അവരെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പ്രവാചകന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളുമായി അവരുടെ അടുക്കൽ ചെന്നപ്പോൾ, ഫരിഹു ബിമാ ഇന്ദഹും മിനൽ ഇൽം, അവരുടെ അടുക്കലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആഹ്ലാദിച്ചു എന്നാണ്. അങ്ങനെ പ്രവാചക വചനങ്ങളെ അവർ പരിഹസിക്കുകയും ചെയ്തു. ഭൗതികമായ അറിവ് മാത്രം നേടുകയും ഉപരിപ്ലവമായ അറിവ് മാത്രം നേടുകയും എന്നാൽ ശരിയായ വിജ്ഞാനം നേടാതിരിക്കുകയും ചെയ്ത അല്പജ്ഞാനികളായ ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും ഗവേഷണങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന അറിവുകൾക്കപ്പുറത്ത് മറ്റൊരു അറിവുമില്ല എന്നു വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ നാം മനസ്സിലാക്കിയ രഹസ്യങ്ങൾ എത്രയോ കുറവാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും എനിക്ക് മനസ്സിലായതിനപ്പുറത്ത് അറിവില്ല എന്ന് ചിന്തിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢിയാരാണുള്ളത്? അങ്ങനെ ചിന്തിക്കുന്നവരാണ് പ്രമാണങ്ങളെയും വേദവാക്യങ്ങളെയും പ്രവാചക വചനങ്ങളെയും നിഷേധിക്കുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാകുന്നു. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ, അവർ ഈ ഐഹിക ജീവിതത്തിൻ്റെ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ളാഹിറായി പ്രത്യക്ഷത്തിൽ കാണുന്നതെന്താണോ അതാണ് അവർ അറിയുന്നത്. എന്നാൽ അവരുടെ കണ്ണുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മറ്റൊരു ലോകമുണ്ട്. ബഹും അനിൽ ആഖിറതി ഹും ഗാഫിലുൻ, അവർ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അശ്രദ്ധയിലുമാണ്. അതവർ കാണുന്നില്ല എന്നതുകൊണ്ട്, അള്ളാഹുവിനെ കാണുന്നില്ല എന്നതുകൊണ്ട് അവർ അത്തരം യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയാണ്. ഭൗതികമായ അറിവ് മാത്രമാണ്, ആ അറിവ് തന്നെ കേവലം പരോക്ഷവുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തു നജ്മിലെ 29-30 വചനങ്ങളിൽ നമുക്ക് കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഫഅഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മുടെ ദിക്റിനെ അവഗണിച്ച ആളുകളെ, പ്രവാചകരെ താങ്കളും അവഗണിക്കുക. വലം യുരിദ് ഇല്ലൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത്. ذَلِكَ مَبْلَغُهُمْ مِنَ الْعِلْمِ, അറിവിൽ നിന്ന് അവരുടെ ആകത്തുക അതുമാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അറിവ് ചെന്നെത്തിപ്പെട്ടിട്ടുള്ളത് എവിടെ മാത്രമാണ്? ഈ ദുനിയാവിനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ളൊരറിവ്, മതപരമായ അറിവ്, ആത്മീയമായ അറിവ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള അറിവ് അവർ നേടിയെടുത്തില്ല. ആ അറിവ് അവർക്ക് നൽകാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രഥമ ബുദ്ധി പരോക്ഷമായ വിഷയത്തിൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്ത് മറ്റൊരു ഇൽമില്ല എന്ന് അവർ വിശ്വസിക്കുകയും വേദവാക്യങ്ങളെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിയുക, അറിവ് രണ്ടു വിധമുണ്ട്. ഒന്ന് കേവല ഭൗതികമായ ഉപരിപ്ലവമായ ജ്ഞാനം, മറ്റൊന്ന് അതിനപ്പുറത്ത് വേദഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലുമുള്ള ശരിയായ അറിവ്. ഈ അറിവാണ് യഥാർത്ഥ അറിവ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അറിവും അതാണ്. അതിലൂടെ മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയമുള്ളൂ എന്ന് മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലഹ്ദി വൽ കഫനീം. എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബു ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹ്ദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ്. യഥാർത്ഥ ആ വിദേശം അനുഭവിക്കുന്നവൻ അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയ സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ.

0: ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد حديث جبريل ലെ അവസാന ചോദ്യമായി വന്നിട്ടുള്ളത് സാഅത്തിനെക്കുറിച്ചാണ്. നാല് കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഹദീസിലൂടെ ചോദിക്കുന്നത്. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് എഹ്സാൻ. മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം, അഖ്ബിർനി അനി സാഅ, അസ്സാഅ, അന്ത്യനാൾ, അന്ത്യനാളിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന്. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞു തരിക എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചോദ്യം. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, മൽ മസ്ഊലു അൻഹ, അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ അല്ല. ഇവിടെ ചോദിക്കപ്പെട്ട ആളെന്നാണ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആൾ അല്ല, അഥവാ ഞാനല്ല, മുഹമ്മദ് നബിയാകുന്ന ഞാനല്ല. ബിഅഇലമ മിനസ്സായിൽ, ചോദ്യകർത്താവാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കുറിച്ച് അസ്സാഅത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത്. അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനില്ല. അക്മലുർ റുസുലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെയാണ്. മറ്റു മുഴു സൃഷ്ടികളും ഇവർക്ക് താഴെയാണല്ലോ. മലക്കുകളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അത് സംബന്ധമായി അറിയില്ല. പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത് അറിയില്ല. സത്യനിഷേധികൾ പലതവണ പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ത്യനാളിനെക്കുറിച്ച് ചോദിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും കാണാം. സൂറാ അൽആറാഫിൽ കാണാം, യസ്അലൂനക അനിസ്സാഅ എന്ന് ചോദിച്ചത്. അന്ത്യനാളിനെ സംബന്ധിച്ചവർ താങ്കളോട് ചോദിക്കും. അപ്പം അതിന് മറുപടി നൽകാനായി അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്, ഖുൽ ഇന്നമാ ഇൽമുഗാ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് അത് അല്ലാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. അല്ലാഹുവിനെ മാത്രമേ അതിനെക്കുറിച്ചറിയൂ. സൂറ അഹ്സാബിൽ 63-ാമത്തെ വചനത്തിലും കാണാം, യസ്അലുക അന്നാസു അനിസ്സാഅ, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ജനങ്ങൾ അന്ത്യനാളിനെ സംബന്ധിച്ച് താങ്കളോട് ചോദിക്കും. അവരോട് അവർക്ക് നൽകേണ്ടെന്ന മറുപടി ഇങ്ങനെയാണ്, ഖുൽ, പറഞ്ഞേക്കുക നബിയെ, പ്രഖ്യാപിക്കുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അന്ത്യനാളിനെക്കുറിച്ചുള്ള ഇൽമ്, അറിവ് അത് അല്ലാഹുവിൻ്റെ പക്കൽ മാത്രമാണ് എന്നിങ്ങനെ മറുപടി പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹു സ്വന്തമാക്കി വച്ചിരിക്കുകയാണ്. സൂറത്തുൽ ഖുമാനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദാ വ ഒമാ തദ്രീ നഫ്സുൻ ബിയ്യ അർളിൻ തമൂത്ത് എന്നിങ്ങനെ അല്ലാഹു തആല പറഞ്ഞതായും കാണാം. അവിടെയും പറയുന്നത് അല്ലാഹുവിൻ്റെ പക്കലാണ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് ഇൽമുസ്സാഅ, അന്ത്യനാളിനെക്കുറിച്ചുള്ള ഇൽമുള്ളത് എന്നവിടെയും പറഞ്ഞതായി കാണാം. വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു എന്ന് പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മഫാതിഹുൽ ഗൈബി ഖംസ, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അത് അഞ്ചെണ്ണമാണ് എന്ന് പറഞ്ഞ ശേഷം ثم قرأ ان الله عنده علم الساعه, തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് അന്ത്യനാളിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് എന്ന് ഈ ആയത്ത് പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്, പരിമിത അല്ലാഹു തആലക്ക് മാത്രമേ അതറിയൂ എന്ന ആശയം നൽകുന്ന, പ്രദാനം ചെയ്യുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാം. അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രതികരിക്കാറുള്ളത്, നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന, ഏറെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടുന്ന മറ്റു കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഉദാഹരണമായി, അന്ത്യനാളെപ്പോഴാണ് എന്ന് ചോദിച്ച ഒരു അനുചരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്, അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്, നീ സജ്ജമാക്കി വച്ചിട്ടുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് പ്രവാചകൻ. ആ നാളെപ്പോഴാണ് എന്നറിയുന്നതിലല്ല കാര്യം, അന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ എന്ത് വിഭവങ്ങളാണ് താൻ ശേഖരിച്ചു വച്ചിട്ടുള്ളത്, സജ്ജമാക്കി വച്ചിട്ടുള്ളത് എന്നതാണ് നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. ആ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അന്ത്യനാളിനെക്കുറിച്ചറിയില്ലായെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നു. ഫഅഖ്ബിർനി അന്ന മാറാത്തിഹ, ആ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു തരിക. അന്ത്യനാളിന് അടയാളങ്ങളുണ്ട്, അത് വിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്. ഫഹൽ യൻദുറൂന ഇല്ല സാഅ അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ, അവർ അന്ത്യനാളിനെയാണോ കാത്തിരിക്കുന്നത്, വളരെ പെട്ടെന്നായിരിക്കും അതവർക്ക് വന്നെത്തുക. ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങളിതാ വന്നെത്തിക്കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറ മുഹമ്മദിലെ 18-ാമത്തെ വചനത്തിൽ അത് കാണാം. അശ്റാത്തുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. എന്നിട്ട് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെയാണതിൻ്റെ അടയാളങ്ങൾ? മുഴുവനായാലും അതിലെ ചില കാര്യങ്ങൾ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്ന്, അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അൻ തലിദൽ അമത്തു, അടിമസ്ത്രീ പ്രസവിക്കലാണ്. റബ്ബത്തഹ, അവളുടെ റബ്ബത്തിനെ, റബ്ബത്തെന്ന് പറഞ്ഞാൽ യജമാനൻ, റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ, അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് റബ്ബത്ത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കാണാം. അതിലൊന്ന്, അവസാന കാലമാകുമ്പോൾ ധാരാളം യുദ്ധങ്ങളും യുദ്ധത്തിൽ അടിമകളെ പിടിക്കപ്പെടുകയും അടിമകളായി പിടിക്കപ്പെടുകയും പിടിക്കപ്പെടുന്നവർ അടിമകളായി മാറുമല്ലോ, ആ ഒരു സ്ഥിതിവിശേഷമുണ്ടാകുകയും എന്നിട്ട് യജമാനന് ഈ അടിമസ്ത്രീയിൽ കുഞ്ഞുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ഈ അടിമയുടെ സയ്യിദാണല്ലോ. അതുകൊണ്ടാ അവളുടെ മകനാണെങ്കിലും ഒരു സയ്യിദിൻ്റെ സ്ഥാനത്തായി മകൻ മാറുന്നു. ഈ രീതിയിലുള്ള അവസ്ഥയുണ്ടാകും, ധാരാളം വിജയങ്ങളുണ്ടാകും, അടിമകൾ വർദ്ധിക്കും എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നതാണ് റസൂലുള്ള വിശദീകരിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്, മാതാപിതാക്കളോട് മക്കൾ യജമാനൻ അടിമയെ കാണുന്നതുപോലെയുള്ള പെരുമാറ്റങ്ങളുണ്ടാകും. മാതാപിതാക്കൾ അടക്കി ഭരിക്കുക, അവരടിമകളെപ്പോലെ കാണുക, ആ സ്ഥിതിവിശേഷം ഉണ്ടാകും. അതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു വിശദീകരണമായി പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അഭിവിധത്തിലുള്ള അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. വേറെയും ചില അടയാളങ്ങൾ ഈ ഹദീസിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: നമുക്ക് മധുരം ഖുർആനാണുള്ളത്. മധുരം ഖുർആൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

الله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പറ്റുന്നത് അവിടെ. ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫഅന്ന തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ, വെർട്ടിഗോ, തലകറക്കത്തിന്റെ കാരണങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ റഫീഖ് അലി.
3: രണ്ട് കാലില് നടക്കാൻ പറ്റുന്ന ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് കാലില് നടക്കാൻ പറ്റുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് നമ്മൾ. ഈ രണ്ട് കാലിൽ നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല, വലിയ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് മൂന്ന് അവയവങ്ങളാണ്: ഒന്ന് കണ്ണ്, രണ്ട് ചെവി, മൂന്ന് സന്ധികൾ. ഈ മൂന്ന് അവയവങ്ങളിൽ നിന്നും, അതായത് കണ്ണിൽ നിന്നും നമ്മളെ ചെവിയിലുള്ള ബാലൻസ് അവയവത്തിൽ നിന്നും മുട്ടുകളിലുള്ള ജോയിൻറ്റുകളിൽ നിന്നും സന്ധികളിൽ നിന്നും ഈ മൂന്ന് അവയവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ തലച്ചോറിലെത്തി, തലച്ചോറ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ തലച്ചോറിന്ന് തിരിച്ചും നമ്മളെ സന്ധികളിലേക്കും മസിലുകളിലേക്കും സിഗ്നലുകൾ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും അവയവങ്ങളിൽ, നമ്മൾ കണ്ണിലോ ചെവിയിലോ സന്ധികളിലോ ഇനി തലച്ചോറിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം വരാം. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ചെവിയിലെ പഴുപ്പ് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ, തലയിൽ തലച്ചോറിൽ മുഴകളോ തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ ഇഞ്ചുറികൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തലകറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തല കറങ്ങി വീണു, രക്തം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തല ഇറങ്ങി വീണു, ഇങ്ങനെ വിവിധ തരത്തിൽ തല ഇറങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും വെർട്ടിഗോ രീതിയിലുള്ള, വെർട്ടിഗോ എന്ന് ഗണത്തിൽപ്പെടുന്ന തലകറക്കമല്ല. അതേപോലെ രക്തക്കുറവ് മൂലം പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ തല ഇറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വേറെ തന്നെ വിഭാഗങ്ങളാണ്. ചില പ്രത്യേക തരത്തിലുള്ള അപസ്മാരങ്ങൾ വന്നാൽ ആബ്സെൻസ് സീഷേഴ്സ് എന്നൊക്കെ പറയും, തല ഇറങ്ങി വീഴാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കണ്ണിരിട്ടാവുന്നതും പെട്ടെന്ന് വീഴുന്നതും ഒന്നും ഒരുപക്ഷെ വെർട്ടിഗോ ആയിക്കൊള്ളണമില്ല. വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നതോ ആയിട്ടുള്ള അവസ്ഥയാണ് വെർട്ടിഗോ എന്ന് പറയുന്ന അവസ്ഥ. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ, പെട്ടെന്ന് കടന്നുകൊടുത്ത് എണീക്കുമ്പോൾ, പെട്ടെന്ന് കടന്നുകൊടുത്ത് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. ബിനൈൻ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്നാണ് പറയുന്നത്. നമ്മൾ ചെവിക്കകത്തുള്ള ബാലൻസ് അവയവമുണ്ട്, അതിനകത്ത് ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൻ്റെ സ്ഥാനം തെറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ, ബുക്ക് ഷെൽഫ് സിൻഡ്രോം എന്നാണ് പറയുക, നമ്മൾ മുകളിലുള്ള ഷെൽഫിൽ ബുക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ തല ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക, ഛർദ്ദിക്കാൻ വരിക, വിയർക്കുക, കക്കൂസ് പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അതാണ് പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്ന് പറയുന്നത്. അത് ചെറിയ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചെവി കുട്ടിയടയുന്നതും അതിനുശേഷം ചെവി മൂളുന്നതും അതിനുശേഷം തല ഇറങ്ങി വിയർക്കുന്നതും ഛർദ്ദിക്കുന്നതുമായിട്ട് അവസ്ഥയുണ്ട്. അതായത് ചെവി അടഞ്ഞ് ചെവിയിൽ നിന്ന് മൂളി പിന്നീട് തല കറക്കം വരുന്ന അവസ്ഥ, അതിന് മെനിയസ് ഡിസീസ് എന്നാണ് പറയുക. അത് പ്രത്യേക രീതിയിലുള്ള മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെവിക്കകത്തുള്ള നാഡിയിലെ ചെറിയ മുഴകൾ കൊണ്ട് തലകറക്കം വരാം. അതോടൊപ്പം തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടും തലകറക്കം വരാം. അപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ തലകറങ്ങിയത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക. വെറും തലകറക്കം എന്ന് പറയുക, തലകറങ്ങി വീണു എന്ന് പറയുന്നതിന് പകരം വളരെ വിശദമായിട്ട് ഡോക്ടർക്ക് രോഗവിവരം നൽകുകയാണ് നമ്മൾ വേണ്ടത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ റഫീഖ് അലി.
4: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: നമ്മുടെ പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പീസ് ടൈം എന്നത് പീസ് റേഡിയോ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ നിന്ന് സെലക്ട് ചെയ്തത് എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ആ ഒരു സ്ലോട്ടിൽ ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം ഫീഡ്ബാക്ക് ഇപ്രകാരമാണ്. ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം, അറിവ് നൽകുന്ന മാധ്യമങ്ങൾ അനേകം, എന്നാൽ അറിവിനൊപ്പം ആത്മബോധവും നൽകുന്ന മാധ്യമങ്ങൾ വിരളം. അതിൽ വേറിട്ടൊരു പേരാണ് പീസ് റേഡിയോ. മാഷാല്ലാ, ഒരുപാട് ശ്രോതാക്കൾ ഇത്തരത്തിൽ വളരെ മനോഹരമായി അവരെഴുതാറുണ്ട്. ശരിക്കും അവരുടെയൊക്കെ മനസ്സിൽ തട്ടിയ വാക്കുകൾ, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വാക്കുകൾ, പീസ് റേഡിയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവർക്ക് മറക്കാനാവാത്ത, വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് നമ്മൾ പീസ് ടൈമിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
6: നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തായാലും അവർക്കൊക്കെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർ പീസ് റേഡിയോ കണ്ടെത്തിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു മാറ്റം, അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, പങ്കുവെക്കാം. നമ്മൾ അവരുടെ പേര് വെച്ച് തന്നെ നമ്മളത് ഇൻഷാല്ലാ എല്ലാ ദിവസവും വായിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
7: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നു, ഇതിൽ പകുതി മകനു കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യക്ക് കൊടുക്കണം. പക്ഷെ 17 അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 3/1 പറഞ്ഞാൽ 5.66 9/1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്തു വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിയേക്ക് ചേർത്തിട്ട് 18 കൂട്ടിയിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18/3, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 9+6+2=17 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ, ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
8: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്നൊരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
2: അന്യസ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുമോ എന്ന്.
3: ഹജ്ജിനും ഉമറക്കും ഒക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, മിക്കവാറും സന്ദർഭങ്ങളിൽ നല്ല തിരക്കുണ്ടാവും ഹജ്ജിന്റെ സീസണിൽ പ്രത്യേകിച്ചു. അപ്പോ അന്യ സ്ത്രീ പുരുഷന്മാർ അറിയാതെ ഒന്ന് കൈ തട്ടിപ്പോയി, അല്ലെങ്കിൽ ശരീരം തമ്മിലൊന്ന് സ്പർശിച്ചു എങ്കിൽ വുളു മുറിയില്ലേ? വാസ്തവത്തിൽ അങ്ങനെ വുളു മുറിയും എന്ന് പറയാൻ തെളിവില്ല. ഷാഫിഈ മദ്ഹബിലെ ഒരു കൗലു മാത്രമാണ്, ഒരു അഭിപ്രായം മാത്രമാണ് അത്. എന്നാൽ മറ്റു മദ്ഹബുകളിലൊന്നും അങ്ങനെ ആ അഭിപ്രായം നമുക്ക് കാണുന്നുമില്ല. പ്രമാണങ്ങളുടെ പിൻബലം നോക്കിയാൽ ഈ അഭിപ്രായത്തിനൊട്ട് അങ്ങനെ ഒരു പിൻബലവും കാണുകയില്ല. ഔ ലാമസ്തുമുൻ നിസാ എന്ന് ഖുർആൻ പറഞ്ഞ ആ പ്രയോഗത്തിൽ നിന്നാണ് ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ ഈ ഒരു അവരുടെ വീക്ഷണത്തിന് തെളിവ് പറഞ്ഞത്. വാസ്തവത്തിൽ മറ്റു പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ലാമസ എന്ന് പറയുന്നത് ലമസ എന്ന് പറയുന്ന രണ്ടർത്ഥത്തിലാണ്. ലമസ എന്ന് പറഞ്ഞാൽ തൊടുക, സ്പർശിക്കുക. ലാമസ എന്ന് പറയുമ്പോൾ ആ വാക്കർത്ഥം തന്നെ സൂചിപ്പിക്കുന്നത് പരസ്പരം തൊടുക എന്ന് പറഞ്ഞാൽ അവർ ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രയോഗമാണ് അവിടെ എന്നാണ്. അതല്ലാത്ത അറിയാതെ ഒന്ന് തൊട്ടുപോയി എന്നുള്ളത് കൊണ്ട് ഒന്നും മുറിയുകയില്ല. അപ്പോൾ വേറെ ചില ആളുകൾ ഈ മസാല ഷാഫിഈ മദ്ഹബിൽ നിന്ന് മനസ്സിലാക്കി അതിൽ നിന്നിട്ട് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് നമുക്ക് തൽക്കാലം മദ്ഹബ് മാറാന്ന് പറയും. അത് ശരിയായൊരു സൊല്യൂഷൻ അല്ല. കാരണം അങ്ങനെ മദ്ഹബ് മാറാൻ നിന്നാൽ കുറേ വിഷയത്തിൽ മാറേണ്ടി വരും. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും അവരവർക്ക് തോന്നുന്ന ഒരു തുറവിക്ക് വേണ്ടി, രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടി അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മദ്ഹബോ മാറുന്ന രീതിയല്ല അതിന് പരിഹാരം. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങളുടെ പിൻബലമുള്ള ആ തെളിവിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള രീതി നമ്മൾ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അങ്ങനെ അറിയാതെ ഒരാണും പെണ്ണും തമ്മിൽ ഒന്ന് തൊട്ടുപോയി എന്നുള്ളത് കൊണ്ട് ഒന്നും മുറിയുകയില്ല. മാത്രമല്ല അങ്ങനെ ഒന്നും മുറിയും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ തൊടുക എന്നതിനേക്കാൾ അപ്പുറത്ത് വേറെ പലതും നിബന്ധനയായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ നമ്മളാരും പ്രത്യേകിച്ച് ഹറമിൻ്റെ ആ പവിത്ര സ്ഥലത്ത് ഒരു വിശുദ്ധമായ കർമ്മം ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാണ് പെണ്ണിനെയോ പെണ്ണാണിനെയോ ഒരു സെക്ഷൽ മൈൻഡോടുകൂടി അങ്ങനത്തെ ഒരു വികാരത്തോടുകൂടിയുള്ള സ്പർശനവും തുടലും പിടിക്കലൊന്നും സാധാരണ ഉണ്ടാകലില്ലല്ലോ. അപ്പോൾ അറിയാതെ ഒന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ തൊട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നും മുറിയുകയില്ല. അതുകൊണ്ട് അവർ വേറെ ഒന്നും ചെയ്യാനോ ഒരു ബേജാറോ എപ്രാളോ പ്രയാസോ അതിൻ്റെ പേരിൽ വേണ്ടതില്ല എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്.
2: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് എപ്പോഴും കീഴ്വായു ശല്യമുണ്ട്, നമസ്കാരത്തിൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ്. പരമാവധി ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കും, ചിലപ്പോൾ കീഴ്വായു പോയി എന്ന് നല്ലപോലെ തോന്നാറുമുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക്. എന്നാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാവാറില്ല, കൂടുതലും ദിവസങ്ങളിൽ ഉണ്ട് താനും. കീഴ്വായു പോകും എന്ന തോന്നലുണ്ടായാൽ തന്നെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ മാറുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വീണ്ടും ഉളു എടുത്തു വരും. ജാഹിലിയത്തിലായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിട്ടും ശ്രദ്ധിക്കാത്തതാണോ എന്നും അറിയില്ല. എന്റെ നമസ്കാരം ശരിയാകുമോ ഇല്ലേ എന്നാണ്.
4: നിത്യ അശുദ്ധിയിലുള്ള ആളുകൾ അവർ എപ്രകാരമാണ് നിസ്കരിക്കേണ്ടത് എന്ന് കൃത്യമായി ഫിഖിഹി പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മൂത്രവാർച്ച, രക്തസ്രാവം പോലെയുള്ള രോഗം, ആ രോഗങ്ങളിലേക്കാണ് ചോദ്യകർത്താവ് ഉന്നയിച്ച ഇത്തരം രോഗങ്ങളെയും കൂട്ടി വായിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളയാളുകൾ അതാത് നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഒലു എടുക്കുകയാണ് വേണ്ടത്. പിന്നീട് കഴിവിൻ്റെ പരമാവധി, മൂത്രവാർച്ചക്കാരനാണെങ്കിൽ മൂത്രം പുറത്തേക്ക് പോരാതിരിക്കാവുന്ന, രക്തസ്രാവമുള്ള സ്ത്രീകളാണെങ്കിൽ രക്തം പുറത്തേക്ക് വരാതിരിക്കാവുന്ന ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ കീഴ്വായുവിൻ്റെ അസുഖമുള്ളയാളുകളാണ് എങ്കിൽ കീഴ്വായു പുറത്തേക്ക് വരാതിരിക്കാവുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അഥവാ അതിനാവശ്യമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പിന്നീട് നിസ്കരിക്കുന്നതിനിടയിൽ ഇനി അഥവാ മൂത്രം പുറത്തു വരികയോ രക്തം പുറത്തു വരികയോ കീഴ്വായു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ പരിഗണിക്കാതെ തന്നെ നിസ്കാരം തുടരുകയും നിസ്കാരം പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത്. അടുത്ത നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നേരത്തെ പറഞ്ഞ അസുഖങ്ങളുള്ള പ്രത്യേകിച്ചും മൂത്രവാർച്ചയും രക്തസ്രാവവുമുള്ള ആളുകളാണെങ്കിൽ അവർ ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. എന്നാൽ കീഴ്വായുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്തരം കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടതില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിവസ്ത്രത്തിലും മറ്റുമെല്ലാം നജസ്സുകളാകുന്ന ഘട്ടത്തിൽ പുതിയ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നജസ്സായ വസ്ത്രങ്ങളും മറ്റും ഒഴിവാക്കി വേണം പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ. നജസ്സില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം അടുത്ത വുളു ചെയ്യുവാനും നിസ്കരിക്കുവാനും എന്ന കാര്യമാണ് ഈ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഭാഗം. അള്ളാഹു അഅലം.
2: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഉമ്മ കഞ്ചുൽ അർഷ് നേർച്ച ആക്കിയിരുന്നു. ഉമ്മ തൗഹീദ് മനസ്സിലാക്കി വന്നപ്പോൾ ഒരു സംശയം, കഞ്ചുൽ അർഷ് ഓതാമോ, ആ നേർച്ച വീട്ടണോ എന്നാണ്.
5: നേർച്ചകൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. കാരണം നേർച്ച അന്നദർ, അത് ഇബാദത്താണ്. വയൂഫൂ നബിൻ നദർ, സത്യവിശ്വാസികളുടെ ലക്ഷണമായി ഖുർആൻ പറഞ്ഞത് നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ് എന്നാണ്. ആ നേർച്ചകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്ന നേർച്ചകളാണ്. എന്നാൽ നിഷിദ്ധമായ നേർച്ചകൾ, ഹറാമായ നേർച്ചകൾ, മാസിയത്തിൻ്റെ തിന്മയുടെ നേർച്ചകൾ, ആ നേർച്ചകൾ ഒരിക്കലും പൂർത്തിയാക്കുവാൻ പാടില്ല. ഒരാളുടെ കുരുത്തം കിട്ടുവാൻ വേണ്ടി, പൊരുത്തം കിട്ടുവാൻ വേണ്ടി, ബർക്കത്തെടുക്കുവാൻ വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി, ഒരു കബറാളിക്ക് വേണ്ടി നടത്തുന്ന നേർച്ച, അത് വലിയ തിന്മയാണ്. ഒരിക്കലും ആ നേർച്ച പൂർത്തിയാക്കുവാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു നദറാനി, രണ്ടു തരം നേർച്ചകളാണുള്ളത്. ഫമാ കാന ലില്ലാഹി ഫക്കഫാറത്തു വൽ വഫ, അള്ളാഹുവിനുള്ള നേർച്ചയാണ് എങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ആ നേർച്ച പൂർത്തിയാക്കലാണ്. വമാ കാന ലിശ്ശൈത്വാനി ഫല വഫാ ഫീ വഅലൈഹി കഫാറത്തു യമീനിൻ, ഷെയ്ത്വാന് വേണ്ടിയാണ്, അതോ നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലാണ് ഒരാൾ നേർച്ച ചെയ്തതെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതില്ല. അതിന് സത്യലംഘനത്തിൻ്റെ കഫാറത്ത്, പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട് എന്നാണ്. അൽബാനി സഹീഹാക്കിയ ഒരു ഹദീസാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദർ അൻ യുത്തിയ അല്ലാഹ ഫല്യുത്തിയ, അല്ലാഹുവിനെ അനുസരിക്കുവാനാണ് ഒരാൾ നേർച്ചയാക്കിയത് എങ്കിൽ അവൻ അത് അനുസരിക്കട്ടെ, നേർച്ച പൂർത്തിയാക്കട്ടെ. ഓമൻ നദർ അൻ യഅസി അല്ലാഹ ഫലാ യഅസി, അല്ലാഹുവിനെ ധിക്കരിക്കുവാനാണ് ഒരാൾ നേർച്ച ചെയ്ത് എങ്കിൽ ഒരിക്കലും ആ നേർച്ച പൂർത്തിയാക്കരുത് എന്നാണ്. ഇങ്ങനെ തെറ്റായ നേർച്ച ഒരാൾ ഉപേക്ഷിച്ചാൽ, ഒഴിവാക്കിയാൽ, അതിന് കഫാറത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷൗക്കാനി, അതേപോലെ സൻആനി, ഷെയ്ഖ് ബിൻബാസ്, ഷെയ്ഖ് ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സത്യലംഘനത്തിൻ്റെ പ്രായശ്ചിത്തമുണ്ട് എന്നാണ്. 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, ഒരു അടിമയെ മോചിപ്പിക്കുക, അതിനൊന്നും സാധ്യമല്ല എങ്കിൽ 3 ദിവസം നോമ്പ് തുടർച്ചയായി നോൽക്കുക എന്നതാണ്. അതുകൊണ്ട് സഹോദരൻ മനസ്സിലാക്കേണ്ടത് ആ നേർച്ച പൂർത്തിയാക്കേണ്ടതില്ല, മറിച്ച് അതിന് കഫാറത്ത് നൽകുകയാണ് ചെയ്യേണ്ടത്.
2: ഇഖാമത്ത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ദുആ, ദിക്ർ, സ്വലാത്ത്, സുന്നത്ത് ഉണ്ടോ എന്നാണ്.
6: ബാങ്ക്, ഇഖാമത്ത്, ഇവക്ക് രണ്ടിനും ഒരുമിച്ച് അറബിയിൽ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗങ്ങളിലൊക്കെ പറയുന്ന, ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ് അദാൻ എന്നത്. രണ്ടിനും കൂടി ഒരുമിച്ച് അദാനൈനി എന്ന് പറയും. അദാന്, അദാനൈൻ, രണ്ട് ബാങ്കുകൾ. അപ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമ എന്ന ആ ദിക്ർ ഇഖാമത്തിന് ശേഷവും ചൊല്ലി എന്നതുകൊണ്ട് പ്രശ്നമില്ല, ചൊല്ലാവുന്നതാണ്, അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം.
2: മുടികളയൽ ദിവസത്തെ കുട്ടിയുടെ കളഞ്ഞ മുടിയുടെ തൂക്കം നോക്കി അതിൻ്റെ പണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നതിൻ്റെ വിധി എന്താണ്?
7: ആൺകുട്ടികൾ അതുപോലെ തന്നെ മുടി കളച്ചിലിൻ്റെ സമയത്ത് അവരുടെ മുടി കളഞ്ഞാൽ ആ മുടിയുടെ തൂക്കത്തിന് വെള്ളി ദാനം ചെയ്യുക എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്, സുന്നത്താണ്. ചില ആളുകൾ സ്വർണം നൽകണമെന്ന് പറയാറുണ്ട്. അതിന് പ്രമാണങ്ങളിൽ തെളിവുകൾ കാണുന്നില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളി നാണയത്തിൻ്റെ തൂക്കം, അന്ന് തൂക്കം നാണയം തൂക്കിയാണല്ലോ കൊടുക്കാറുള്ളത്. അപ്പോൾ കുട്ടിയുടെ മുടി എടുത്ത് ആ മുടിയുടെ തൂക്കത്തിന് വെള്ളി കണക്കാക്കി ആ വെള്ളിയുടെ മൂല്യമുള്ള പൈസയോ അല്ലെങ്കിൽ വെള്ളിയോ അങ്ങനെ തന്നെ ദാനം ചെയ്യാവുന്നതാണ്. അതിൽ ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സുന്നത്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലിനി മറ്റു അഭിപ്രായ ഭിന്നതകൾക്ക് യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതോടുകൂടി അവിടെ അഭിപ്രായ ഭിന്നത അവസാനിക്കുകയും ചെയ്യുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: ജുമാ നിസ്കാരത്തിന് ശേഷം 7 ഫാത്തിഹ, 7 ഇഖ്ലാസ്, 7 ഫലഖ്, 7 നാസ് എന്നിവ ഓതൽ സുന്നത്തുണ്ടോ എന്നാണ്.
8: ജുമാ നമസ്കാര ശേഷം സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ സൂറത്തുകളും 7 തവണ ഓതുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്ഥിരപ്പെട്ടു വന്നത് അത് ജുമാക്ക് ശേഷം മാത്രമല്ല, മറ്റ് എല്ലാ നമസ്കാരശേഷവും ആയത്തുൽ കുർസി, അതേപോലെ തന്നെ സൂറത്തു അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ് ഇത് ഓരോ തവണ ചൊല്ലുക എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. എന്നാൽ അവിടെയൊന്നും ഫാത്തിഹ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, 7 തവണ ജുമാ നമസ്കാരശേഷം ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ഓതുക എന്നതിന് യാതൊരു ബേസും അഥവാ പ്രാമാണികമായ അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുക.
2: മകന് വേണ്ടി ചെറുപ്പത്തിൽ അഖീഖ അറുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ 17 വയസ്സായി, ഇനി അറുക്കാൻ പറ്റുമോ? ഇസ്ലാമിക വിദ്യ എന്താണ് എന്ന്.
7: കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുപ്രധാനമായ കർമ്മമാണ് അഖീഖ. ജനിച്ച് 7-ാമത്തെ ദിവസം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിർവഹിക്കുകയാണ് വേണ്ടത്. ഇനി 7-ാമത്തെ ദിവസം നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൗകര്യമുള്ള ഏത് ദിവസവും നമുക്കത് നിർവഹിക്കാവുന്നതാണ്. അത് മുതിർന്നു കഴിഞ്ഞാലും നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി സ്വന്തമായി അഖീഖ അറുത്തിരുന്നു എന്ന് ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു ആട് എന്നും ഒരാൺകുട്ടിയാണെങ്കിൽ 2 ആട് എന്നതുമാണ് അഖീഖയുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വലുഹിയത്തിനെ പോലെ അഖീഖത്തിൽ മുഷാറക്കത്ത് അഥവാ പങ്കാളികളായിക്കൊണ്ട് അഖീഖ നിർവഹിക്കുക എന്നതിന് പ്രത്യേകമായി തെളിവുകളൊന്നും വന്നിട്ടില്ല. ചില മദ്ഹബുകളിലെ ചർച്ചകളിൽ അത്തരം ചർച്ചകൾ കാണാം. വലുഹിയത്തിനെ പോലെ ഒരു വലിയ ഉരുവാണെങ്കിൽ 7 പേർക്ക് വരെ അഖീഖയിലും ഒരുമിച്ചുകൂടാം എന്നൊക്കെയുള്ള ചർച്ചകൾ കാണാം. പക്ഷേ അതിന് പ്രാമാണികമായി പിൻബലം നൽകുന്ന യാതൊരു തെളിവുകളുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾക്ക് ഒരു ഉരു എന്ന നിലക്ക് അഥവാ ഒരു പെൺകുട്ടിക്ക് ഒരു ആട് എന്ന നിലക്ക് കഴിയുമെങ്കിൽ 4 ആടിനെ അറുക്കുകയാണ് വേണ്ടത്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അഖീഖയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആടിൻ്റെ വയസ്സ് അത് ഉലൂഹിയത്തിൻ്റെ അതേ പ്രായം തന്നെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിൻ്റെ വയസ്സ് നിർണിതമാണ് എന്ന ചർച്ചയ്ക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായി തെളിവുകളില്ലാത്തതിനാൽ പ്രായമായ അഥവാ മാന്യമായ രൂപത്തിൽ മാംസമുള്ള ഒരു ആടായാൽ മതി. അതിന് ഇത്ര പ്രായമാകണമെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ രൂപം ഇങ്ങനെയാകണമെന്നോ ഒന്നും പ്രത്യേകം നിർദ്ദേശങ്ങളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ രോഗങ്ങളോ അതുപോലെ തന്നെ മുടന്ത് വൈകല്യം പോലെയുള്ള കാര്യങ്ങളോ ഒക്കെയുള്ള ആടുകളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. നല്ല മാംസമുള്ള രൂപത്തിലുള്ള ആടുകളെ തന്നെയാണ്, അയിബുകളൊന്നുമില്ലാത്ത ന്യൂനതകളൊന്നുമില്ലാത്ത ആടുകളെ തന്നെയാണ് അഖീഖക്കും എടുക്കേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: മഹറമില്ലാതെ 4 സ്ത്രീകൾ ചേർന്ന് സ്ത്രീകൾ മാത്രമായി ഹജ്ജിന് പോകുന്നതിൻ്റെ വിധി എന്താണെന്ന് പറഞ്ഞു തരാമോ?
5: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമായ ആളുകളോടുകൂടിയോ അല്ലെങ്കിൽ ഭർത്താവിനോട് കൂടിയോ ആണ് ഹജ്ജ്, ഉംറ അതല്ലെങ്കിൽ മറ്റ് യാത്രകൾ നടത്തേണ്ടത്. എന്നാൽ ഗവൺമെൻറ് തലത്തിൽ നീക്കുപോക്കുകൾ, ഇപ്പോൾ 4-5 സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെ മഹറമില്ലാത്തതിനെ പോകാമെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിലുള്ള ചില നീക്കുപോക്കുകളാണ്. പ്രൈവറ്റ് തലത്തിൽ അതുണ്ടോ എന്നറിയില്ല. നമ്മളവിടെ ഏറ്റവും നല്ലത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും നിർബന്ധമാവുന്ന നിബന്ധനകൾപ്പെട്ടതാണ്. ശാരീരികമായ സുഖമുണ്ടായിരിക്കണം, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം, അതോടൊപ്പം മഹറമോ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. അവരില്ലാത്ത കാലത്തോളം അവർ ഹജ്ജോ ഉംറയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാകുകയില്ല.
2: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവർ കസേര സൊഫിൽ എവിടെ വെക്കണം? ഒരു വ്യക്തി പള്ളിയിൽ സ്ഥിരമായി സൊഫിൻ്റെ പിറകിൽ കസേര വെക്കുകയും സൊഫിൽ നിൽക്കുകയും റുക്കു, സുജൂദ് എന്നിവ ചെയറിൽ ഇരുന്നു ചെയ്യുകയും ചെയ്യുന്നു. ഇത് ശരിയായ നിലപാടാണോ എന്നാണ്.
7: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസാരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്നു നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ, ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ, അഥവാ താഴെ ഇരിക്കുവാനുള്ള, കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറി രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പറുണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ടു തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട്, ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം. ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക് അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ളയാളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ചു വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: സർക്കാർ നടത്തുന്ന നാഷണൽ പെൻഷൻ സ്കീമിൽ NPS ഒരു വിശ്വാസിക്ക് ചേരാൻ പറ്റുമോ എന്നാണ്?
5: ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് നൽകുന്ന പെൻഷൻ സ്കീമാണ് NPS. ഒരു നിശ്ചിത വിഹിതം ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഗവൺമെൻറ് എടുക്കുകയും പിന്നീട് അത് അഭിവൃദ്ധിപ്പെടുത്തി നിശ്ചിത ശതമാനം സർവീസിൽ നിന്നും പിരിയുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് NPSനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനു മുമ്പുണ്ടായിരുന്ന പെൻഷൻ സ്കീം, ജോലിയിൽ നിന്നും റിട്ടയർമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക സഹായം അത് അനുവദനീയമാണ് എന്ന് മിക്ക പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അതിന് സമാനമാണ് എങ്കിൽ, അഥവാ ഹറാമിൻ്റെ വശങ്ങൾ കലർന്നു വരുന്നില്ല, ഓരോരുത്തരും അവരവരുടെ ശമ്പളത്തിന് ഒരു നിശ്ചിത വിഹിതം മാസത്തിൽ കൊടുക്കുകയും പിന്നീട് അത് അനുവദിക്കപ്പെട്ട മേഖലകളിൽ കച്ചവടം ചെയ്ത് ഷെയറിൽ കൂടി അതിൽ നിന്ന് വരുന്ന വരുമാനമാണ് റിട്ടയർമെൻ്റ് ജീവിതത്തിൽ ലഭിക്കുന്നത് എങ്കിൽ അനുവദിയുള്ള അനുവാദമുള്ള ഹലാലായ കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മേൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഇത് ഒഴിവാക്കി ജോലി ചെയ്യുക അസാധ്യമാണ്. സ്വകാര്യ മേഖലയിൽ ഇതെടുക്കാതെ ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാതായിരിക്കും നല്ലത്. ഹലാല് വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, അതിനിടയിൽ അവ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്, അധികം ആളുകൾക്കും അത് അറിയുകയില്ല. അത്തരം ബൗണ്ടറികളിൽ നിന്നും ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ചേരണോ ചേരണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമുണ്ട് എങ്കിൽ ചേരാതിരിക്കലായിരിക്കും നല്ലത്.
1: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എന്നിവർ.
9: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
10: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവ

0: കുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അവിടെ തിരൂര് നമ്മുടെ ദാറുൽ ഖുർആൻ ആലത്തൂർ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്, അവിടെ കുട്ടികൾ ഉദോഗം എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത് മാഷാല്ലാ. ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു രീതി കണ്ടിട്ട്, നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവെ കാണലില്ല, പലയിടങ്ങളിലും ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് ഉണ്ടാവല്.
3: ഓടിക്കേറുന്ന
2: സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത് മറ്റത് വേറൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുട്ടികൾ മാഷാല്ലാ വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു മൂന്നാല് വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കണ്ടു. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
3: മെസ്സേജ്.
2: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
3: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്, ശിക്ഷണം ലഭിച്ചതാണ്.
2: അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു
3: മാർഗം സ്വീകരിച്ചേക്കാം.
2: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സ്വയം നന്നാവാന്ന്, എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഒന്ന്, ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ് എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
3: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
2: ഇസ്ലാം എന്ന് പറഞ്ഞാല് അതാണ്, അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്,
3: മതാണല്ലോ.
2: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കം ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
3: ഉണ്ടാവും.
2: പിന്നെ ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ
3: ഞാൻ എന്തെങ്കിലും
2: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ലാ ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
3: കൃത്യമായ ഒരു ചട്ടക്കൂട് ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളിലും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.
0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേസ് റേഡിയോ ശ്രോതാക്കൾ, സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ഇനി പോകുന്നത്. സ്റ്റാർ ക്വസ്റ്റ് മറ്റൊരു വിഷയവുമായിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക് എത്തുന്നത്. സൗഹൃദം സുഹൃതമാവട്ടെ. ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകൾ, സ്കൂൾ മുറ്റം, ക്ലാസ് റൂമുകൾ, നമ്മുടെ പഴയ ചങ്ങാതിമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ മുറ്റത്ത് നാം പരിചയിച്ച് ഒന്നര വർഷം മുമ്പേ നമ്മൾ കണ്ട മരങ്ങൾ, ചെടികൾ, അവയുടെയൊക്കെ അവസ്ഥകളൊക്കെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ വലിയ താല്പര്യത്തിലിരിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു പുതു ചങ്ങാതിമാരെ, അതോടൊപ്പം തന്നെ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടാനും അവരെയൊക്കെ പരിചയപ്പെടാനും ഉള്ള സന്ദർഭം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വിഷയം തീർച്ചയായും സാന്ദർഭികമാണ്, സന്ദർഭോചിതമാണ് എന്ന് മനസ്സിലാക്കുന്നു. സൗഹൃദം സുഹൃതമാവട്ടെ. ഉത്തമ ചങ്ങാതിമാരെ കുറിച്ചറിയാനും കൂടുതൽ അടുത്ത് ഇടപഴകാനുമൊക്കെ, എന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ അവയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ച് കളിക്കാനുമൊക്കെയുള്ള ഈ അവസരം മുന്നോട്ട് പോകുമ്പോൾ പീസ് റേഡിയോ നിങ്ങളോടൊപ്പം ചേരുകയാണ്. വിവിധ കൂട്ടുകാരുടെ വ്യത്യസ്ത പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ നിങ്ങളോടൊപ്പം വരുന്നു. ഒട്ടുമിക്ക പ്രോഗ്രാമുകളിലേക്കും വിവിധ വിഷയങ്ങളിൽ ഒരുപാട് കുട്ടികൾ നമ്മളിലേക്ക് പ്രോഗ്രാം അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ആദ്യമായി നമ്മളിലേക്ക് വരുന്ന കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം. ഫാത്തിമ റൈഹാൻ. ഫാത്തിമ റൈഹാൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മന്നം ഇസ്ലാമിക് യു പി സ്കൂൾ, നോർത്ത് പറവൂർ, അവിടുത്തെ രണ്ടാം തരത്തിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ റൈഹാൻ. എന്തായാലും അവരുടെ പ്രോഗ്രാമാണ് ഇൻഷാല്ലാ ആദ്യമായി നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈ

0: അസ്സലാം.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. കൊച്ചുകൂട്ടുകാരി ഫാത്തിമ റൈഹാൻ നല്ല ഉപദേശങ്ങളാണ് തൻ്റെ ഗാനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. സുന്ദരമായി അവൾ പാടിയിട്ടുണ്ട്. രണ്ടാം തരം വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഫാത്തിമ റൈഹാൻ. വളരെ മനോഹരമായി, എന്തു തന്നെയാണെങ്കിലും ഇതിനെയൊക്കെ തയ്യാറാക്കുന്ന, അതിനുവേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, അവിടെ ചെല്ലുമ്പോൾ സ്കൂൾ മുറ്റത്തൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു ചെറിയ ഉപദേശമാണ് നമ്മുടെ ഫാത്തിമ റൈഹാൻ തൻ്റെ പാട്ടിലൂടെ നമുക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും ഫാത്തിമ റൈഹാൻ വളരെ നന്നായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത പരിപാടികളിലും പീസ് റേഡിയോ, സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം. ഇൻഷാല്ലാ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ മറ്റൊരു അതിഥി നമ്മിലേക്ക് എത്തുന്നു. മറിയം ബിൻത് യാസിർ, ചുങ്കത്തറ, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ MPM HSS ആറാം തരം വിദ്യാർത്ഥിനിയാണ് മറിയം ബിൻത് യാസിർ. മറിയം ബിൻത് യാസിറിന്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൗഹൃദം സുഹൃദമാക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇൻഷാല്ലാ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, ഈ പഴഞ്ചൊല്ല് നമുക്കൊക്കെ സുപരിചിതമാണല്ലോ കൂട്ടുകാരെ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, ഒരു നല്ല സുഹൃത്ത് നമുക്കുണ്ടാകുന്ന തെറ്റുകളും കുറവുകളും നമുക്ക് കാണിച്ചു തന്നു നമ്മെ നന്മയിലൂടെ നടത്തുന്നവർ, അവരായിരിക്കണം നല്ല കൂട്ടുകാർ. നല്ല കൂട്ടുകാർ ജീവിതത്തിന് താങ്ങും തണലുമാണ്. നന്മ പകർന്നു നൽകുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും പാരത്രിക ബോധം നൽകുന്നവനാണ് നല്ല കൂട്ടുകാരൻ. നല്ല കൂട്ടുകാരനെ കസ്തൂരി വിൽക്കുന്നവനുമായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തത്. അവൻ്റെ കൂടെ കൂടിയാൽ സുഗന്ധമാണ് ലഭിക്കുക. സൂറ ഹുജറാത്തിൽ 10-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,

0: തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. മാത്രമല്ല, നാളെ പരലോകത്തേക്കുള്ള നേട്ടമായിരിക്കണം. ഓരോ ഐക്യവും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ലക്ഷ്യം വെച്ചുള്ളതാവണം. ഇതാണ് ഇസ്ലാം പറയുന്ന സൗഹൃദം. അതിൽ നേട്ടങ്ങളും പ്രതിഫലവും ആഗ്രഹിച്ചല്ല നാം സൗഹൃദ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത്. പരലോകത്തിൽ അന്തിമവും ശാശ്വതവുമായ ആനന്ദമുണ്ടെന്ന ബോധത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ നാം മുൻകൈയെടുക്കേണ്ടതാണ്. ആ സൗഹൃദങ്ങൾ സുഹൃദങ്ങളാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. മറിയം ബിൻതി യാസിർ വളരെ നന്നായിരിക്കുന്നു. നല്ല ഗാംഭീര്യതയോടുകൂടെയുള്ള ഒരു സംസാരമാണ് മറിയം ബിൻതി യാസിർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്, നടത്തിയിരിക്കുന്നത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു വിവിധ പ്രോഗ്രാമുകളിൽ മറിയത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ നന്നായി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് മറിയം ബിൻ തിയാസിർ. ഇവിടെയും നല്ല ഉപദേശങ്ങളാണ് നമുക്ക് നൽകിയത്, അല്ലേ കൂട്ടുകാരെ? വളരെ നല്ല ഉപദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, അത് വല്ലാത്തൊരു ആപ്തവാക്യമാണ്, അല്ലെങ്കിൽ അതൊരു പഴഞ്ചൊല്ലാണ്. അവിടെ വെച്ചാണ് മറിയം ബിൻ യാസിർ തുടങ്ങിയത്. എന്ത് തന്നെയാണെങ്കിലും നല്ല ഉഷാറായിട്ടുള്ള പ്രോഗ്രാമായി. അൽഹംദുലില്ലാഹ്, ഇനി മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ മറിയം ബിൻ യാസിറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല വിദ്യാർത്ഥികളായി, അല്ലെങ്കിൽ നല്ല മക്കളായി വളരാനുള്ള കഴിവ് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ. ഈ ഒരു വിഷയത്തിലെ എപ്പിസോഡ് തുടരുകയാണ്. അടുത്ത ആളിനെ നമുക്ക് വിളിക്കാം. ഐഷ ഇഫ ഫാത്തിമ, ഐഷ ഇഫ ഫാത്തിമ, എൻ ഇ എം എസ് നരിക്കുനി, കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി എൻ ഇ എം എസിലെ ഒന്നാം തരം വിദ്യാർത്ഥിനിയാണ്, ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് 6 വയസ്സുകാരി ഐഷ ഇഫ ഫാത്തിമ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സുദൃഢമായ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നത്. ഇൻഷാല്ലാ, നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നാട്ടുകാരോടും സൗഹൃദം ഉണ്ടാക്കുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലോകരക്ഷിതാവായ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കണം. അല്ലാതെ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും നേട്ടത്തിനു വേണ്ടി ദുനിയാവിൻ്റെ ഭൗതിക താല്പര്യത്തിനു വേണ്ടിയും ആവരുത് നാം ഏവരെയും സ്നേഹിക്കുന്നത്. അതിന് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെയും ആദർശ ബന്ധുക്കളെയും ഇഷ്ടപ്പെടണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗത്തിൽ നിലകൊള്ളണം. മാഷാ അല്ലാഹ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെ സ്വന്തം ശരീരത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇൻഷാ അല്ലാഹ് ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സാരസമ്പൂർണമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരെയും തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് പീസ് റേഡിയോയിൽ അവസരം തന്ന അങ്കിൾസിന് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. വആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ എന്താ പറയാ, നല്ല സന്തോഷത്തിലാണ് ഐഷ തൻ്റെ പ്രോഗ്രാം പൂർണ്ണമായും അവതരിപ്പിച്ചത്. തുടക്കം മുതൽ അവസാനം വരെ വളരെ എനർജറ്റിക്കായിരുന്നു. നല്ല ഒരു 6 വയസ്സുകാരിയുടെ ഒരു ചുറുചുറുക്കൊന്നുമല്ല പ്രോഗ്രാമിനുള്ളത്. എന്തിനാണെങ്കിലും കൂട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം ഇപ്രകാരമുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർ എനിക്കും അടുത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നൊരു വാശിയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അത്തരം നല്ല ഒരു ഊർജം നൽകുന്ന സംസാരമാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഐഷ നമുക്ക് മുമ്പിൽ കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഐഷയുടെ കൂട്ടുകാർക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ ഇത് ഒരു പ്രചോദനമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. നല്ല പ്രോഗ്രാമായിട്ടുണ്ട് അൽഹംദുലില്ല. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രദ്ധ കാണിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തുതന്നെയാണെങ്കിലും പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈയൊരു വിഷയത്തിലുള്ള എപ്പിസോഡ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്ത പ്രോഗ്രാമുമായിട്ട് നമ്മളിലേക്ക് വരുന്നത് അംന ബഷീർ, ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മുൽ ഹുവൈൻ, യു എയിൽ നിന്നാണ് അടുത്ത വിദ്യാർത്ഥി നമ്മളിലേക്ക് എത്തുന്നത്. അംന ബഷീർ,
3: അസ്സലാമു അലൈക്കും. സൗഹൃദ സുഹൃദമാക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സൗഹൃദം നമ്മെ ഉയരങ്ങളിൽ എത്തിക്കും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ല് സൗഹൃദത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്നു. ഒരു റൂം മുഴുവൻ പ്രകാശം പരത്താൻ ഒരു മെഴുകുതിരി മതി. നമ്മളുടെ ജീവിതം മുഴുവൻ പ്രകാശിപ്പിക്കാൻ ഒരു സുഹൃത്തിന് കഴിയും. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ഞാൻ ചിലത് പറയാം. ഒന്ന്, നമ്മളുടെ കൂട്ടുകാരൻ സത്യസന്ധനായിരിക്കണം, കള്ളം പറയുന്നവൻ ആവരുത്. രണ്ട്, വിശ്വസ്തനായിരിക്കണം. നമ്മളുടെ ഉഴിച്ചയിലും താഴ്ചയിലും രോഗം സുഖം എല്ലാ അവസ്ഥയിലും നമ്മോടൊപ്പം ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തേത്, നമ്മളുടെ സുഹൃത്ത് നമ്മെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല. നാലാമത്തേത്, സുഹൃത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാവണം. അഞ്ചാമത്തേത്, നിസ്വാർത്ഥത. ഒന്നും നോക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവൻ, ഉപാധി ഇല്ലാത്ത സ്നേഹം, അതാണ് ആറാമത്തേത്. ജോലിയോ പ്രശസ്തിയോ നോക്കാതെ സ്നേഹിക്കുന്നവനാവണം. അടുത്തത്, സഹായിക്കാനുള്ള മനസ്സ്. വിഷമഘട്ടങ്ങളിലും ശരീരത്തിന് അസുഖമോ പണത്തിന് കുറവോ ഉണ്ടായാൽ സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. ക്ഷമിക്കാനുള്ള മനസ്സ്. തെറ്റുപറ്റിയാൽ അത് തിരുത്തിത്തരാനുള്ള മനസ്സ് വേണം. പത്താമത്തേത്, നമ്മെ അംഗീകരിക്കുന്നവൻ. നല്ലത് ചെയ്യുമ്പോൾ അഭിജനിക്കുന്നവനാവണം. നർമ്മബോധം ഉണ്ടാവുന്നതുമാവണം. എപ്പോഴും ഗൗരവമായിരുന്നാൽ ബോറടിക്കും. ഇത്രയും കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. എന്നാൽ നമ്മളും നമ്മുടെ കൂട്ടുകാരും നന്നാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അംന ബഷീർ, ഒരു കൊച്ചു കൂട്ടുകാരിയുടെ വളരെ നർമ്മം കലർന്ന അല്ലെങ്കിൽ ആ കുട്ടിത്തം വിട്ടുമാറാത്ത സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകണം എന്ന ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പല വിഷയങ്ങളാണ് അല്ലെങ്കിൽ പല പോയിൻ്റുകളാണ് എണ്ണി എണ്ണി എണ്ണി നമ്മുടെ അംന നമ്മുടെ മുമ്പിലേക്ക്, കൂട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ടു തന്നത്. എന്തായാലും അംനയുടെ ഈ ഒരു പോയിൻ്റുകൾ തൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും അത് ശീലമാക്കും, അത് ജീവിതത്തിൽ പകർത്തുമെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഇടപെടലാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായും അത് തൻ്റെ കുട്ടി ഉണ്ടാകണമെന്ന ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു താല്പര്യം തന്നെയായിരിക്കും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ മക്കളെ പങ്കെടുപ്പിക്കുന്നത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള വിവിധ ഇനം പരിപാടികൾ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ നടത്തുന്നുണ്ട്. ഈ മദ്രസ പോലുള്ള കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കാത്ത പ്രത്യേക സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരമെന്നുള്ള നിലക്ക് പീസ് റേഡിയോ ഈ മദ്രസ ലോകത്തെ മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ എവിടെയൊക്കെയുണ്ടോ അവർക്കൊക്കെ തന്നെ സുഖ സൗകര്യത്തോടുകൂടെ ഇസ്ലാമിക കാര്യങ്ങളെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി മനസ്സിലാക്കാൻ ഉതകുന്ന ക്ലാസ്സുകളാണ് ഈ മദ്രസയിലെ ഓരോ ക്ലാസ്സുകളും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ പൂമരത്തണൽ പോലുള്ള പ്രോഗ്രാമുകൾ, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള വിവിധ പ്രോഗ്രാമുകൾ, അതൊക്കെയും നമ്മുടെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും അവിടെയൊക്കെ നമ്മുടെ മക്കളുടെ സാന്നിധ്യമുണ്ടാകും എന്ന് നമ്മൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകണം എന്ന ഈ ഒരു എപ്പിസോഡിൻ്റെ അടുത്ത പ്രോഗ്രാമുമായി നമ്മളിലേക്ക് എത്തുന്നത് ആരാണെന്ന് നോക്കാം. മുജാഹിദ് ബിൻ യാസിർ, അതെ, ചുങ്കത്തറ, നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്ന് MPMHS സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുജാഹിദ് ബിൻ യാസർ. മുജാഹിദ് ബിൻ യാസറിന്റെ പ്രോഗ്രാമാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സൗഹൃദം സുഹൃതമാണെന്ന വിഷയത്തെ കുറിച്ചാണ്. കൂട്ടുകാരെ, ഏറ്റവും നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് തുല്യം. ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് തുല്യം. അങ്ങനെയാണ് നല്ല സുഹൃത്ത് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിൽ ഒരു തെറ്റ് വന്നാൽ അത് തിരുത്തി തരുന്നവനാകണം നല്ല സുഹൃത്ത്. സന്തോഷത്തിലും ദുഃഖത്തിലും ചേർന്നിരുന്നു കൊണ്ട് ആശ്വസിപ്പിക്കാനും തണലാകുവാനും കഴിയണം ആ ബന്ധത്തിന്. അതിലുപരി നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ ഒരു മുതൽ കൂട്ടാകണം നല്ല കൂട്ടുകാർ. നീ ഇല്ലാത്ത സമയത്ത് നിന്നെ ഓർത്ത് നിനക്കു വേണ്ടി ആര് ദുആ ചെയ്യുന്നവോ അവനാണ് നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അതുകൊണ്ടാണ് സൗഹൃദങ്ങൾ സുഹൃദമാണെന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മുജാഹിദ് ബിൻ യാസിർ, നന്നായിട്ടുണ്ട്, നല്ല സംസാരം. എന്തായാലും അടുത്ത പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുമ്പോൾ നന്നായി കാണാതെ പഠിച്ച് അടിപൊളിയായിട്ട് നല്ല സൗണ്ടിലൊരു വേരിയേഷനൊന്നുമില്ലാതെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല പിന്നെ പ്രോഗ്രാമായിട്ട് അടുത്ത പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കുമെന്ന വാശിയൊക്കെ ഉണ്ടാകണം. ഇൻഷാല്ലാ വളരെ ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പീസ് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ, അതോടൊപ്പം തന്നെ വിജയാശംസകൾ നേരുകയാണ്. എന്തു തന്നെയാണെങ്കിലും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് തങ്ങളുടെ സൗഹൃദം ഏത് രൂപത്തിൽ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡുകളേക്കാൾ കൂടുതൽ ഗൗരവത്തിലുള്ള, അതോടൊപ്പം നർമ്മത്തോടൊപ്പം നമുക്ക് കൂടുതൽ ഗൗരവപരമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നല്ല ഉപദേശങ്ങൾ കൂടിയാണ് കുട്ടികളുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ഉപദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോഴും ചങ്ങാതിമാരോടുള്ള കൂട്ടുകൂടലിൻ്റെയും അവരോടുള്ള പെരുമാറ്റത്തിൻ്റെയും ഒക്കെ മര്യാദകൾ ഏത് രൂപത്തിലൂടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള അവബോധം മക്കൾക്ക് കുട്ടികൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സംസാരം മക്കളുള്ള തന്നെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമല്ലാത്തതാണ്. എന്തു തന്നെയായാലും ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാക്കുക എന്ന ഈ എപ്പിസോഡ് അതിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള ആളെ ക്ഷണിക്കുകയാണ്. ഇനി നമ്മളിലേക്ക് വരുന്നത് കോഴിക്കോട് കൊളത്തറ ഓർഫനേജ് ALP സ്കൂളിൽ നിന്നും ഐഷ ഫിനു ആണ് നമ്മളിലേക്ക് വരുന്നത്. ഇൻഷാല്ലാ ഐഷ ഫിനുവിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ, റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ, റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നത്തെ വിഷയം സൗഹൃദം സുഹൃദമാകട്ടെ. നല്ല സുഹൃത്ത് ജീവിതത്തിലെ ഭാഗ്യങ്ങളിലൊന്നാണ്.
5: നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നും നമ്മുടെ താല്പര്യം എന്തെല്ലാമാണെന്നും അറിയുന്ന ഒരാൾ, ഏത് ആൾക്കൂട്ടത്തിലും നമ്മെ തിരിച്ചറിയുന്ന ഒരാൾ, ഏത് തിരക്കിനിടയിലും നമ്മെ ഓർക്കുന്ന ഒരാൾ, എത്ര ദൂരത്തിലാകുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, കനത്ത വിഷാദങ്ങൾക്കിടയിലും നമുക്ക് സ്വന്തനമായി എത്തുന്ന ഒരാൾ, ഒരു ചെറിയ വചനം കൊണ്ട് നമ്മുടെ മനസ്സിൽ പുതുമയാകുന്ന ഒരാൾ, തഖ്‌വയുടെ സൂക്ഷ്മ അതിർത്തികളിലൂടെ നമ്മെ നടത്തുന്ന ഒരാൾ, നമ്മുടെ ഈമാൻ നിലനിർത്താനും ഭക്തി വർദ്ധിപ്പിക്കാനും പ്രേരണയും പിന്തുണയും നൽകുന്ന ഒരാൾ. സൗഹൃദങ്ങൾക്ക് തനിമ നഷ്ടപ്പെട്ട കാലമാണിത്. ഹൃദയാകർഷകമായ ആത്മബന്ധങ്ങൾ ഇന്ന് കാണുന്നില്ല. മനസ്സും ഒന്നായി നെങ്ങിയ നല്ല ചങ്ങാത്തങ്ങൾക്ക് വംശനാശം സംഭവിച്ചുവോ? മത്സരങ്ങളുടെയും തിരക്കുകളുടെയും വ്യർപ്പുകൾക്കിടയിലും ആർക്കാണ് സ്നേഹിക്കാനും ചങ്ങാത്തം കൂടാനും ഒക്കെ സമയം? വീടുകൾ അടുത്തടുത്ത് വരികയും മനസ്സുകൾ അകന്നു പോവുകയും ചെയ്യുന്ന കാലമാണിത്. എൻ്റെ വേദനകൾ എൻ്റേത് മാത്രമാണ്, നിന്റെ ആനന്ദം നിനക്ക് മാത്രമാണ് സ്വന്തം. ഇതാണ് ഇക്കാലത്തെ സൂത്രവാക്യം. ഏതൊരു ബന്ധത്തിൻ്റെയും അനിവാര്യമായ പര്യവസാനമാണ് വേർപാട്. വേർപാടിൻ്റെ വിണ്ടു കീറുന്ന വേദനയിൽ വിഷമിക്കുമ്പോഴും ഒരു കാര്യം മാത്രമേ നമുക്ക് ആശ്വാസമായി അനുഭവിക്കാനാവൂ, അതാണ് പ്രാർത്ഥന. കോടികൾ വിലമതിക്കുന്ന സമ്മാനങ്ങളെക്കാളും പുളകം കൊള്ളിക്കുന്ന സംസാരങ്ങളെക്കാളും നൽകാനാവുന്ന ഏറ്റവും വലിയ ദാനമാണ് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരു നബിവചനം ഇങ്ങനെ പറയുന്നു: സത്യവിശ്വാസിയോടല്ലാതെ നീ ചങ്ങാത്തം കെട്ടരുത്, ഭയഭക്തനല്ലാതെ നിന്റെ ഭക്ഷണം തിന്നുകയും അരുത്, നിന്റെ അടുത്ത കൂട്ടുകെട്ടും ബന്ധവും സത്യവിശ്വാസികളോടും സജ്ജനങ്ങളോടുമായിരിക്കണം. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എൻ്റെ പീസ് റേഡിയോക്ക് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗഹൃദം സുഹൃദമാകട്ടെ എന്ന ഈ പീസ് റേഡിയോയുടെ അർത്ഥഗാംഭീര്യം നിറഞ്ഞ ഈ ഒരു എപ്പിസോഡിനെ വളരെ ഉപദേശങ്ങൾ കൊണ്ട് ഉപദേശങ്ങളുടെ ഒരു പെരുമഴ പെയ്യിപ്പിച്ചാണ് ഐഷാഫിനു തൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. കേട്ടിരുന്നു പോകുന്ന അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും വളരെ ഘനപ്പെട്ട വേർഡുകൾ, വളരെ ഘനപ്പെട്ട ഉപദേശങ്ങൾ, പ്രവാചക വചനങ്ങൾ, ആപ്തവാക്യങ്ങൾ കൈമാറിക്കൊണ്ടാണ് ഇഷാഫിനു തൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. വളരെ സത്യസന്ധമായ ചില കാര്യങ്ങൾ അവിടെ കൂട്ടുകാർ കേട്ടുകഴിഞ്ഞു. നിന്റെ കൂട്ടുകാരൻ ആരായിരിക്കണമെന്ന് തീർച്ചയായിട്ടും തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. അത് തിരഞ്ഞെടുക്കുമ്പോൾ ഘനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ ഇഷാഫിനു നമ്മിലേക്ക് കൈമാറിയിട്ടുണ്ട്. വീടുകൾ അടുത്തിരിക്കുന്നു, പക്ഷേ ബന്ധങ്ങൾ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ പ്രയാസങ്ങളും തൻ്റെ ദുഃഖങ്ങളും തൻ്റെ സന്തോഷങ്ങളും ഒക്കെ തൻ്റേതായി മാത്രം ചുരുക്കുന്ന കാലഘട്ടത്തിൽ അത് പോരാ. തൻ്റെ സുഹൃദം മറ്റുള്ളവരിലേക്ക് തൻ്റെ സന്ദേഹങ്ങളും തൻ്റെ പ്രയാസങ്ങളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് തനിക്ക് വേണ്ടി താനില്ലാത്ത സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരനെ നേടിയെടുക്കണം എന്ന ഉപദേശം തന്നെയാണ് ഐഷാഫിനു വരെയുള്ള ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഓരോ കുട്ടികളും കൂട്ടുകാർക്ക് പകർന്നു നൽകിയത്. അങ്ങനെ തന്നെയാവട്ടെ. ഏറ്റവും നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്ന, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തൻ്റെ വേദനയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ വേദനയിൽ പങ്കുചേരുന്ന, തൻ്റെ സന്തോഷത്തോടൊപ്പം തുള്ളിച്ചാടുന്ന ഒരു നല്ല കൂട്ടുകാരനെ തന്നെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൽ പങ്കെടുത്ത ഓരോ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ രക്ഷിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാണിക്ക് മുകളിൽ ഒരുപാട് ഉയർന്നു കിടക്കുന്നു? അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ, അവൻ്റെ അനിയൻ്റെ ഫാൻ ഇട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് പ്രതികരിക്കും? ഒന്ന് അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻ ഇട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സുലാസമ്മ കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. ഒരു മുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ വശം എന്ന് അറിയാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോകും. പക്ഷെ അത് പാടില്ല, കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇതെൻ്റെ അനിയൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ എരിയാണിക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫലം മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു, എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ? അപ്പോഴും അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു മുട്ടിന് താഴെ നെരിയാണിക്ക് പിന്നെ നെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ നെരിയാണി, അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ, ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം, അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
7: തീർച്ചയായും പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റു ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല, പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ മുസ്ലിം ആയാൽ പിന്നെന്ത് ചെയ്യണം, ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിൽ അഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
6: അപ്പം ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നും ഇല്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിന്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
7: തീർച്ചയായും
6: പരലോകരക്ഷയാണ് നമ്മുടെ മാർഗം, അതുപോലെ പ്രവാചകൻ്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.
8: പീസ് റേഡിയോയിൽ ഇനി അൽമിമ്പർ, സുഹാബത്തിൻ്റെ നബി സ്നേഹം. ഈ വിഷയത്തിൽ ഫൈസൽ മൗലവി നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
9: ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما بارك

0: الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
1: സത്യ വിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലകളും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരി സഹോദരങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള അവന്റെ നിഅമത്തും ഫളലുമെല്ലാം വർഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, മറ്റു വിശ്വാസി വിശ്വാസികൾക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്‌വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിലെ 10-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഖുതുബയിൽ നാം പരാമർശിക്കുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. ആ സ്നേഹം എങ്ങനെയാകണമെന്നും അതിന്റെ പ്രകടഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. പ്രവാചകരെയും പ്രവാചകരുമായി ബന്ധപ്പെട്ടതെയും ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾക്കുള്ള ദുരന്തങ്ങളും അതിനെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് എത്ര ഗൗരവത്തിലാണ് നോക്കിക്കണ്ടത് എന്നും കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ ശരിയായ പ്രവാചക സ്നേഹം പരിപൂർണമായ അർത്ഥത്തിൽ ജീവിതത്തിൽ പാലിച്ച് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നവരാണ് സ്വഹാബിമാർ എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സ്വഹാബത്തിനെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അവരുടെ മേന്മകളെ എടുത്തു പറഞ്ഞ, പ്രശംസിച്ച വചനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പരാമർശിച്ചപ്പോഴും മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയും സല്ലല്ലാഹു വസല്ലം വല്ലദീന മഅഹു നബിയുടെ കൂടെയുള്ളവരും, ആ കൂടെയുള്ളവർ എന്നാൽ ഒന്നാമതായി സ്വഹാബിമാരാണല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത്. വിശ്വാസികളെ എന്ന അഭിസംബോധന ഖുർആനിലുണ്ടെങ്കിൽ എന്ന വിളി ഒന്നാമതായി ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ വിശ്വാസികളുടെ സ്വഹാബത്തിനെയാണ്. ബാക്കിയെല്ലാം പിന്നീട് അനുബന്ധമായി വന്നവരാണ്. ഓതി വെച്ച സൂറത്ത് ഹശ്റിലെ വചനങ്ങളിലും കാണാം അൻസാരികളെയും മുഹാജിറുകളെയും പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് വിശ്വാസത്തെയും തങ്ങളുടെ കൈവശമുള്ള സൗകര്യങ്ങളെയും വീടുകളെയും എല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ച് ഹിജറ വരുന്ന ആളുകൾ സ്വീകരിക്കാനായി കാത്തിരുന്ന അൻസാറുകളെ പറ്റിയാണ് ആ വചനമുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പിന്നീട് വന്ന വിശ്വാസികളുടെ മഹത്തിൽ ആവശ്യപ്പെട്ടത്. അതാണ് ഞാൻ ഓതി വെച്ച വചനം. ആ അൻസ്വാരികൾക്കും മുഹാജിർക്കും ശേഷം വന്നവർ, അഥവാ താബിഴീങ്ങൾ മുതൽ ഖിയാമത്ത് വരെയുള്ള വിശ്വാസികൾ, അവരുടെ അടയാളം അവരുടെ പ്രത്യേകതയാണ്. അവർ പ്രാർത്ഥിക്കുന്ന അബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ മനസ്സിന് അവരോട് ഒരു ഉദ്ദേശം ഉണ്ടാക്കുന്ന അബ്ബേ എന്ന് സ്വഹാബത്തിന് ശേഷം വന്നവരുടെ പ്രാർത്ഥനയായി അല്ലാഹു തആല പരിചയപ്പെട്ടിരുന്നെങ്കിൽ താബിഈങ്ങ മുതൽ ഇതുവരെയുള്ള മുഴുവൻ വിശ്വാസികളും ദുആ ലഭിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹു റസൂലുള്ള സ്നേഹത്തെ പരിപൂർണമായ അർത്ഥത്തിൽ ജീവിതം കൊണ്ട് അത് തെളിയിച്ച് ബോധ്യപ്പെടുത്തി ചൈത്യം രേഖപ്പെടുത്തി പോയതാണ് സ്വഹാബാക്കിറാമൻ. അല്ലാഹു റസൂൽ സ്വഹാബ സമാധാനങ്ങളിൽ ഒന്നാമതായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ് ആ സ്നേഹത്തിലും ഒന്നാമതായി നിലകൊള്ളുന്നത്. അല്ലാഹു റസൂൽ സ്വഹാബ സമാധാനങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള പടച്ച റബ്ബിന് അനുവാദം ലഭിച്ചു. ആ വിവരം അറിയിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗം ഹദീസ് കാണാം. വന്നുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ ഖദ് അദ്നനി ഫിൽ ഖുറൂജി വൽ ഹിജ്റ, എനിക്ക് മക്ക വിട്ടു പോകാൻ ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ അനുവാദം തന്നിരിക്കുന്നു എന്ന് ഏറ്റവും കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് അറിയിക്കുമ്പോൾ സിദ്ദീഖ് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, അസ്സുഹബത്തു യാ റസൂലല്ലാ, റസൂൽ താങ്കളെ കൂടെ എനിക്ക് പോയാൽ അനുവാദമുണ്ടോ, നിങ്ങളെ കൂടെ പോയാൽ അനുവാദമുണ്ടോ? നബി നിങ്ങളെ പറഞ്ഞു, അതെ അസ്സുഹബ, അതെ കൂടെ പോരാൻ താങ്കൾക്കും അനുവാദമുണ്ട് എന്ന് നബി ഞങ്ങൾ പ്രതികരിക്കുന്നു. ഈ സംഭവം പിന്നീട് റിപ്പോർട്ട് ചെയ്യുക ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പറയുകയാണ്, ഫവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക ഖബ്ല ദാലിക യൗം, ആ ദിവസത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് അറിഞ്ഞിട്ടില്ല, അൻ അഹവൻ യബ്കി അനിൽ ഫറഹി ഹത്താ റഅയ്തു അബാബക യൗമൈദിൻ യബ്കി, സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ കരയുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അന്ന് എന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് സന്തോഷം കൊണ്ട് കരയുന്നു ഞാൻ കണ്ടുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര പോകാൻ, ആ ഹിജ്റയിൽ കൂടെ പോകാൻ വലിയ ത്യാഗമാണ്, വലിയ പ്രയാസമാണ്, ഒരു ഏതെങ്കിലും ടൂർ പോകുന്ന യാത്രയല്ല, സന്തോഷമുള്ള യാത്രയല്ല, തിരിച്ച നാടും വീടും ഒഴിവാക്കി പോവുകയാണ്, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു യാത്രയാണത്, നാടൊഴിവാക്കി പോവുകയാണ്. എന്നിട്ട് പോലും എന്റെ ഹബീബിന്റെ കൂടെ പോകാൻ എനിക്ക് അവസരം കിട്ടി, അനുവാദമുണ്ട്, പഠിച്ച റബ്ബിന്റെ പെർമിഷൻ ഉണ്ട് എന്നറിയുമ്പോൾ ആ സന്തോഷം കാരണം കരയില്ല നമുക്ക് സുദീഖിയാണ് പ്രവാചകർ സമാധാനങ്ങൾ അവിടെ ഈ ഐഷബിബി അവിടെ ഈ സമയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സമാനമായ ധാരാളം സംഭവങ്ങൾ നമുക്ക് സുദീഖിൽ നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ച ഹിജ്റയുടെ വേളയിലാണെങ്കിലും അല്ലാത്ത ഘട്ടത്തിലാണെങ്കിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഹുദൈബിയ സന്ധിയിൽ നബിയും മുസ്ലിഖുമായി ഉണ്ടാക്കുന്ന സന്ധികളിൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമുകൾക്ക് നേരെ ഒരുപാട് അന്യായമായ കരാറുകളാണ് ആ സന്ധിയെല്ലാം രേഖപ്പെടുത്തിയത്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയപ്പോ ഇത് പറഞ്ഞു, ഇല്ല അത് സംഭവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് വെട്ടണം, ബിസ്മില്ലാഹുമായി എഴുതാം, നബി ഞങ്ങൾ സമ്മതം നൽകി, ആയിക്കോട്ടെ കുഴപ്പമില്ല, സന്ധി കടക്കട്ടെ, കരാർ ഉണ്ടാവട്ടെ. മുഹമ്മദ് റസൂലാണ് എഴുതിയപ്പോ ഇല്ല സമ്മതിക്കൂല, മുഹമ്മദ് റസൂലാണ് എഴുതി ഞങ്ങൾ ഒപ്പിട്ടാ പിന്നെ ഈ അല്ലാഹു റസൂലാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചില്ലേ, അത് പറ്റില്ല, അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാം, ആ കരാറെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. നബി ഞങ്ങൾ അതും സമ്മതിച്ചു, അതും പറ്റി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എഴുതാൻ തയ്യാറായി. അവിടെ പിന്നീട് പറഞ്ഞു, അവിടുന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് വരികയാണെങ്കിൽ മടക്കി അയക്കണം, ഇതല്ല ഇവിടുന്ന് ഒരാൾ തിരിച്ചവിലേക്ക് പോവുകയാണെങ്കിൽ മടക്കി അയക്കേണ്ടതുമില്ല, അവൻ അവിടെ തന്നെ സ്വീകരിക്കണം, ഇതാണ് കരാർ. നബി ഞങ്ങൾ തയ്യാറായി. ഉമർ ഖത്താബ് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമർ ഖത്താബ് ചോദിച്ചു, എന്താ നബിയെ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലേ, നിങ്ങൾ അല്ലാഹു റസൂലല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ നബി ഞങ്ങളെ പ്രതികരിച്ചില്ല. ആ സമയത്ത് ഉമർ ഖത്താബ് സുദീഖിനെ കാണാൻ വരുന്നുണ്ട്, ഇത് ചോദിക്കുന്നു, അബൂബക്കർ എന്താണ് ഈ കരാറ്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്. അബൂബക്കർ സുദീഖ് എടുത്ത ചോദ്യമാണ്, അതശ്ഹദു അന്നഹു റസൂലുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അതെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നാ പിന്നെ സംസാരിക്കണം, പിന്നെ മിണ്ടാൻ പോണ്ട, ഇത് അല്ലാഹു റസൂലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെന്താ ചോദിക്കാൻ? ആ നബി തങ്ങൾ വഹ്യു പ്രകാരമല്ലാതെ പറയുകയില്ല ചെയ്യുകയില്ല. അതുകൊണ്ട് ആ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അതംഗീകരിക്കില്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന പ്രവൃത്തിപഥത്തിൽ തെളിയിച്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ മതയുദ്ധവേളയിൽ സ്വഹാബത്ത് ഒന്നുമെങ്കിൽ നബിയോട് പറഞ്ഞു, നബിയെ താങ്കൾ ഞങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അതെല്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് നബിയെ. എത്രത്തോളം എന്ന് വെച്ചാൽ താങ്കളെ സമുദ്രം കാണിച്ചു തന്നിട്ട് എന്നോട് പറയുകയാണ്, ആ സമുദ്രത്തിലേക്ക് നിങ്ങൾ ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങാൻ നബിയെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അവിടെ മടിച്ചു നിൽക്കുകയില്ല, താങ്കൾക്കെതിരായി ഞങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് അവര് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അനുസൃതാനും പറയുന്നു, ഇത് ഞങ്ങളുടെ മുമ്പ് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ എപ്പോഴാണ് ഖിയാമത്ത്? എപ്പോഴാണ് ഖിയാമത്ത് എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, തിരിച്ചു ചോദിച്ചു, ആ ഖിയാമത്തിന് വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചത്? എപ്പോഴാ ഖിയാമത്ത് ചോദിക്കുമ്പോ എല്ലാം ഒരുക്കി വെച്ച പോലെയുണ്ടല്ലോ, എന്താ നീ ഒരുക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി, ആ ഖിയാമത്തിന് വേണ്ടി ധാരാളം നിസ്കാരങ്ങളോ ധാരാളം നോമ്പുകളോ ധാരാളം ദാനകർമ്മങ്ങളോ ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറെ ഇഷ്ടമാണ് നബിയെ, അതല്ലാതെ ധാരാളം അമലുകളൊന്നും ചെയ്ത് അതിന് മാത്രമുള്ള ഒരുക്കമെന്ന് നബിയെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നബിയുടെ പ്രതികരണം, അൻത മഅമൻ അഹബബ്ത, ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയാകുന്നു നീ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട അനസ് ബിൻ മാലിക് പറയുന്നു, പടച്ച റബ്ബാണ് സത്യം, ആ രംഗം നബി ഞങ്ങൾ ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനേക്കാളേറെ ഞങ്ങൾക്ക് പിന്നെ സന്തോഷമുണ്ടായിട്ടില്ല എന്നാണ്. അതിലേറെ സന്തോഷിച്ച മറ്റൊന്നുമില്ല. പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ ആരെയാണ് ഒറ്റപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞ വാക്ക്, അതിനേക്കാളേറെ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സന്തോഷമുണ്ടായ മറ്റൊരു കാര്യവും ഉണ്ടായിട്ടില്ല. ശേഷം അദ്ദേഹം പറയാം, എനിക്ക് അല്ലാഹു ഇഷ്ടമാണ്, എനിക്ക് അവന്റെ റസൂലിനെ ഇഷ്ടമാണ്, അബൂബക്കറിനെ ഇഷ്ടമാണ്, ഉമറിനെ ഇഷ്ടമാണ്, റളിയല്ലാഹു അൻഹും, ഫർജു അനകൂന മഅഹും വഇല്ലം അഴമൽ ബി അഴമാരിഹിം, അതുകൊണ്ട് അവരുടെ കൂടെ എനിക്ക് ചേരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അവരെപ്പോലെ അമൽ എനിക്കില്ലെങ്കിലും എന്നാണ്. അത്രയേറെ സ്വഹാബത്ത് നബി ഞങ്ങളെ സ്നേഹിച്ചു എന്നർത്ഥം, ആ നബിയുമായി ബന്ധം സ്ഥാപിച്ചവരെ അവർ സ്നേഹിച്ചു എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ഖത്താബിനെ സ്നേഹിക്കാനുള്ളത് ഇതിന്റെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമാണ്, സ്വഹാബത്തെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. അതല്ലാതെ സ്വഹാബത്തിനെ കുറിച്ച് മോശമായി പറയലും സ്വഹാബത്തെ കുറിച്ച് ആക്ഷേപിക്കലും ആരോ കത്തിലുണ്ടാക്കിയ കഥകൾ വായിച്ച് ഇവിടെയോ പ്രചരിപ്പിച്ച ചർച്ചകൾ കണ്ട് സ്വഹാബത്തിനെ പ്രവാചകം ഒക്കെ മോശമായി ചിത്രീകരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഈമാന്റെ അടയാളമല്ല, അത് അവന്റെ വിശ്വാസ ഗ്രാഹിത്യമാണ് കാണിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. സ്വഹാബി സ്ത്രീകൾ പോലും ഉഹുദിന്റെ വേളയിൽ ബദറിന്റെ വേളയിൽ വ്യത്യസ്തമായ യുദ്ധരംഗങ്ങളിൽ എല്ലാം സഹിക്കുമ്പോഴും എന്ത് പ്രവാചകം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ഒന്നിലധികം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം മകനും പിതാവും നഷ്ടപ്പെട്ടവരൊക്കെ ഷഹീദായി എന്ന് കേൾക്കുമ്പോഴും അതിനപ്പുറത്ത് എന്റെ പ്രവാചകന്റെ അവസ്ഥ എന്താണ്, പ്രവാചകം സംഭവിച്ചു ഇല്ല, പ്രവാചകൻ സുരക്ഷിതാണെന്ന് പറയുമ്പോഴും ഇല്ല അത് കേട്ടാൽ പോരാ, എനിക്കെന്ന റസൂലിനെ കാണണം, ആ നബിലങ്ങൾ സുരക്ഷിതരായി ഉണ്ട് എന്ന് അറിയണം, എന്നാലേ സമാധാനപ്പെടാൻ കഴിയൂ എന്ന് പറയുന്ന സുഹാബി സ്ത്രീകളെപ്പോൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ എന്നുള്ള വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ആവർത്തിച്ചു പറഞ്ഞ വചനമാണ്, സ്വന്തത്തെക്കാളേറെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനാണ്. ആ റസൂലിനെ സ്നേഹിക്കുക, ആ റസൂലിന്റെ സുന്നത്തിനെ സ്നേഹിക്കുക, ആ റസൂലുമായി മനസ്സറിഞ്ഞ ആത്മാർത്ഥമായ ഇഖ്ലാസുള്ള ഒരു ആത്മബന്ധം, ഒരു സ്നേഹബന്ധം ഉണ്ടാവുക. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും എന്റെ പ്രവാചകന്റെ മാതൃക എന്താണ് എന്ന് അന്വേഷിക്കുക, ആ നബി ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസവും നബി ഞങ്ങളെ പഠിപ്പിച്ച കർമ്മങ്ങളും തന്നെയാണോ ഞാൻ വിശ്വാസമായി സ്വീകരിച്ചത് കർമ്മമായി സ്വീകരിച്ചത് എന്ന് അന്വേഷണം അതിലൂടെ ഒരു പഠനം നാം നിർവഹിക്കുകയും ആ നബിയുടെ പാതയെ പിൻപറ്റിക്കൊണ്ട് തന്നെ നാളെ പരലോകത്തും പ്രവാചകന്റെ കൂടെ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ കൂടെ കൂട്ടുകാരനായി കൂടുന്ന സിദ്ദീഖീങ്ങളുടെ കൂടെ ശുഹദാഇന്റെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ കൂട്ടുകാരായി ആണ് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചു കൂടുന്നവരായി മാറണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
2: അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
1: സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വഹാബത്തിനെ സ്നേഹിക്കലും ആ സ്വഹാബത്തിനെ മാർഗം പിൻപറ്റലും തന്നെയാണ് ഈമാനിന്റെ ലക്ഷണമായി പഠിപ്പിക്കപ്പെടുന്നത് എന്നാണ്. അഹ്ലു സുന്നയുടെ മദ്ഹബാണ്, നിലപാടാണ് ഹുബ്ബു സഹാബത്തി കുല്ലിഹിം, എല്ലാ സഹാബിമാരും സ്നേഹിക്കുക. ഒരൊറ്റ സ്വഹാബിയെ കുറിച്ച് മോശമായൊരു വാക്ക്, ഒരു സ്വഹാബിയെ കുറിച്ച് മോശമായ ചിന്ത, അത് അഹ്ലു സുന്നയുടെ നിലപാടല്ല. ചരിത്രത്തിൽ ഒരുപാട് വ്യാജമായ കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല സ്വഹാബത്തിനും പേരിട്ട് ആക്ഷേപിക്കുന്ന ഒട്ടനവധി കള്ളക്കഥകൾ വിശിഷ്യ ഷിയാക്കളുടെ ഭാഗത്തു നിന്നും ഖവാരിജികളുടെ ഭാഗത്തു നിന്നും വ്യാജമായി നിർമ്മിച്ച് ഉണ്ടാക്കപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ ലോകത്തും അംഗീകൃതമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും അവർ പിന്നീട് നടത്തിയ ചില കൈകൃത്തുകൾ പോലും പ്രസിദ്ധമാണ്. അഹ്ലു സുന്നത്ത് സ്വീകരിക്കുന്ന അംഗീകൃതമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും അറിഞ്ഞു അറിയാതെയും ഇത്തരം ചരിത്രങ്ങൾ സ്ഥാനം പിടിച്ചു പോയത് പോലും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പ്രചരിപ്പിക്കുന്ന കഥകൾ കേട്ടുകൊണ്ടല്ല സ്വഹാബത്തിനെ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ എടുത്തു പറഞ്ഞ് പ്രശംസിച്ചവരാണ് സ്വഹാബിമാർ എന്നത്. അവരെ വിശ്വാസം സ്വീകരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും എന്നുള്ള പറഞ്ഞു. സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ വിശ്വാസം സ്വീകരിച്ചാൽ അവൻ ഹിദായത്തിലായി, അവൻ നിർമാർഗത്തിലായി എന്നുള്ള പഠിപ്പിക്കുന്ന സുത്തുമക്കഥയിൽ. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയാണ് എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു. السابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه. തൗബയിലെ നൂറാമത്തെ വചനമാണ്. മുഹാജിറുകളും അൻസാറുകളും പരാമർശിച്ച ശേഷം അള്ളാഹു തആല പറഞ്ഞത് والذين اتبعوهم باحسان, നന്മയിൽ അവരെ പിൻപറ്റിയവർ. മുഹാജിറുകളായ അൻസാറുകളായ സ്വഹാബിമാരെ പിൻപറ്റിയവർ رضي الله عنهم, പഠിച്ചവർ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സ്വഹാബത്തിനെയും വിശ്വസിക്കുക, എല്ലാ സ്വഹാബത്തിനെയും സ്നേഹിക്കുക, എല്ലാ സ്വഹാബത്തിനെയും മഹത്വം അംഗീകരിക്കുക. ആ സ്വഹാബത്തിനിടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അവയിൽ പോലും മൗനം പാലിക്കാനും പക്ഷം ചേരാതിരിക്കാനുമാണ് സ്വഹാബ്.

പകരപ്പെടുത്തി എന്നർത്ഥം. നബി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നബി തങ്ങൾക്ക് പകരക്കാരനായി ഇമാമത്തെ ഏൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖിനെയായി. രോഗിയായി കിടക്കുമ്പോൾ നബി തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ട അവസാന ദിവസങ്ങളിൽ നബി തങ്ങളെ കാത്ത ആളുകൾ പള്ളി കാത്തിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി. നബി തങ്ങൾ വരട്ടെ, നബിയാണല്ലോ ഇമാമ്, ആ നബി തങ്ങൾ വരുമെന്ന പ്രതീക്ഷ എല്ലാവരും പള്ളി കാത്തിരിക്കുന്നു. നബി തങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം നബി തങ്ങൾ ശ്രമമുണ്ടായി പള്ളിയിലേക്ക് വരാൻ, പക്ഷെ സാധിച്ചില്ല. അവസാന നബി തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയെ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നാൽ വാപ്പാക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല. നബി നിൽക്കുന്ന സ്ഥാനത്ത് കയറി നിന്നാൽ ആ വേദന കൊണ്ട് സങ്കടം കൊണ്ട് വാപ്പാക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാപ്പ അല്ലാത്ത ഒരാളെ നിങ്ങൾ നിർദ്ദേശിക്കൂ നബിയെ. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറോട് കൽപ്പിക്കൂ അദ്ദേഹം ഇമാമ നിൽക്കട്ടെ. ആയിഷ ബീവി പറയാ, ഞാൻ അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ എന്റെ കൂടെയുള്ള നബിയുടെ മറ്റൊരു ഭാര്യ ഹംസയോട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് പറയൂ, അബൂബക്കർ അല്ലാത്ത ഒരാളെ നിർദ്ദേശിക്കാൻ പറഞ്ഞു. അപ്പൊ അവരെ പറഞ്ഞു, നബിയെ അബൂബക്കർ സിദ്ദീഖ് അല്ലാത്ത ഒരാളെ നിൽക്കുന്നത് നല്ലത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നകുന്ന ലസവാഹിബ യൂസുഫ്, നിങ്ങളൊക്കെ തന്നെയാണല്ലോ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസീകരിച്ചത്. അതുകൊണ്ട് ആ ശ്രമം വേണ്ട. മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖ് തന്നെ ഇമാമ നിൽക്കുന്നത് അദ്ദേഹം അംഗീകാരമായിരുന്നു. നബി തങ്ങളുടെ സ്ഥാനത്ത് പിന്നീട് അവിടെ വരാൻ യോഗ്യതയുള്ള ഈ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖാണ് എന്ന ആ ഒരു ബോധ്യം, ആ ഒരു യാഥാർത്ഥ്യം മുഴുവൻ അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് നബിക്ക് ശേഷം ഖലീഫയായി വരാൻ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ സഹാബത്ത് തെളിവായി അവർ സ്വീകരിച്ചത്. അപ്പൊ ആ ഒരു തർത്തീബിൽ തന്നെ ആ ക്രമം തെറ്റൽ പോലും മഹർസിനോട് നിലപാടല്ല. നബിയെ അബൂബക്കർ സിദ്ദീഖിനേക്കാളേറെ അടിയെ മുണ്ടിക്കുന്ന ആളുകൾ, ഉമർ ഖത്താബിനേക്കാളേറെ അടിയെ മുണ്ടിക്കുന്ന ആളുകൾ, അതൊക്കെ ഷിയാക്കളെ പഴയകാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്വഹാബിമാർക്കും കർശനമായി അതിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അലിയും അബീ ത്വാലിബ് പോലും അത്തരം സംസാരം കേട്ടപ്പോൾ പോലും ഗൗരവമായി രൂക്ഷമായ ഭാഷയെ അതിനെ എതിർക്കുകയും ആ രീതി സമ്മതിക്കില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് സ്വഹാബത്തിലെ മുഴുവനും സ്നേഹിക്കുക എന്നത് റബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബു, സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് എന്റെ മദ്ഹബാണ്, അത് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. എന്നാലോ സിദ്ദീഖ് ആകട്ടെ, വലാക്കിന്ന സിദ്ദീഖ മിൻഹും അഫ്ദലു, ഏറ്റവും അഫ്ദലായത് അബൂബക്കർ സിദ്ദീഖാണ് എന്നാണ് പിന്നീട് ഈ തർത്തീബാണ്. പിന്നെ സ്വയം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി ആറു പേരാണ്, അതേപോലെ ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ, അതിലെല്ലാം പ്രത്യേകമായ സ്ഥാനങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. മുഹാജിറു അൻസ്വാരികൾ, മക്കാഫത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, ഇതൊക്കെ പ്രത്യേകമായ സവിശേഷത കൽപ്പിക്കപ്പെട്ട സ്വഹാബിമാരാണ്. അതിൽ തന്നെ നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വഹാബിമാരുണ്ട്, അബൂ ഹുറൈറയെ പോലെയുള്ള സ്വഹാബിമാർ. നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അവരെ ആക്ഷേപിക്കൽ ഈമാന്റെ പോരായ്മകൾക്കുള്ള അടയാളമായി അഹ്ലുസുന്ന എല്ലാക്കാർക്കും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഈമാൻ തെറ്റിപ്പോയാൽ, നേരായ നിലപാടിൽ നിന്ന് മാറിപ്പോയാൽ അവർ അബൂ ഹുറൈറയെ മുആവിയയെ സമാനമായ സ്വഹാബത്തിനെ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന ശൈലി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നബി തങ്ങളുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണ് സ്വഹാബിമാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നു, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസ്ഹബത്തി നബിയിഹി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് സ്വഹാബിമാർ. നബി തങ്ങളുടെ കൂടെ ആരുണ്ടാവണം, അത് പഠിച്ചവനാണ് സെലക്ട് ചെയ്തത്, അല്ലയാണ് തിരഞ്ഞെടുത്തത്, അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ചതാണ് ആ സ്വഹാബിമാർ. അതുകൊണ്ട് ആ മുഹമ്മദ് നബിയുടെ സ്വഹാബിയാണ് നിങ്ങൾ മാതൃകയോഗ്യരായി നിങ്ങൾ കാണേണ്ടത്, ആ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു നിലപാട് വിശ്വാസ നിലപാടാണ്. സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി തങ്ങയത്ത് റളിയല്ലാഹു അൻഹും പഠിച്ച തൃപ്തിപ്പെട്ട അവർക്ക് വേണ്ടി ദുആ, അത് ഈമാന്റെ ഭാഗമാണ്. എല്ലാ സ്വഹാബത്തെയും കുറിച്ച് നല്ലതും വിചാരിക്കലും അവരെ കുറിച്ചെല്ലാം നന്മ പറയലും അത് ഈമാന്റെ ഭാഗമാണ്. സ്വഹാബത്തിന് ആക്ഷേപിക്കൽ മുനാഫിഖിന്റെ, അതേപോലെ വഴിമാറിപ്പോയ ആളുകളെ ലക്ഷണമായിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്ന മനസ്സിലാക്കി പോകുന്നത്. ആ നിലക്ക് നബിയോടുള്ള നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ നിലപാടുകൾ ശരിയായ നിലപാടുകളാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുക പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان

0: مقاما انها ساءت مستقرا ومقاما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه اجمعين والحمد لله
1: അൽമിംബർ ഇതോടെ സമാപിക്കുന്നു. സുഹാബത്തിൻ്റെ നബിസ്നേഹം ഈ വിഷയത്തിൽ ഫൈസൽ മൗലവി നടത്തിയ ജുമഅഹുത്തുബയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
3: തീർച്ചയായും
2: നമ്മൾ ഒരു പക്ഷേ ഹറമിലോ മറ്റൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലൈമറ്റിന്റെ ചേഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് ഒട്ടുമിക്ക ആളുകളും രോഗികളാവാൻ സാധ്യതയുണ്ട്, അവശത അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ചിലര് കലശലായ രോഗം വരും,
3: പ്രയാസം വരും,
2: പെട്ടെന്ന് പ്രയാസം മാറ്റാൻ കഴിയാതെ ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു തവണയിൽ അധികം നമുക്കൊരു പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കാന്നുള്ളത് വേറെ ഒരു ചെലവുള്ള കാര്യമാണ്,
3: ഭയങ്കര എക്സ്പെൻസീവാണ്.
2: അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ ഹറമിന്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം 4-ാം നമ്പർ ഹമാമിന്റെ താഴെയായിട്ട് ടോയ്ലറ്റിന്റെ താഴെയായിട്ട് ഈ ഹോട്ടൽ സഫ്വ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മക്ക ഉണ്ട്.
3: മുസ്തഷ്ഫ അജിയാദ് മക്ക,
2: അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത്, മക്ക എമർജൻസി ഹോസ്പിറ്റൽ. അത് ഹാജിമാർക്ക് ഫ്രീ ആണ്, അവര് അവരുടെ പ്രയാസം അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാല്ലാ അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയുമൊക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ്. അപ്പൊ അവരുടെ ഉംറയുമായി ബന്ധപ്പെട്ട വിസ അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിലോ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി. എന്നാൽ നമുക്കവിടെ ഫ്രീ ആയി മരുന്ന്, അവിടെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ ഒരുപാട് അടുത്തടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ, നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്ക് ഒരു പനി ഉണ്ടായാലും ഒരു ഡോളോ 550 അല്ലെങ്കിൽ 600 പാരസെറ്റമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയാൽ നമുക്കൊരു 2-3 രൂപ ചിലവുള്ളൂ,
3: അത്രയേ ഉള്ളൂ.
2: പക്ഷെ അവിടെ അങ്ങനെയല്ല, വളരെയധികം വലിയ പൈസയാണ് വരിക. അതുമല്ല അങ്ങനെ ചില്ലറായിട്ട് അങ്ങനെ കിട്ടൂല, ഏകദേശം അവര് ഒരു നിശ്ചിത എണ്ണത്തിനേ കൊടുക്കുള്ളൂ. അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഷ്ഫ അജിയാദ് മക്ക ക്ലോക്ക് ടവറിന്റെ താഴെ ഏകദേശം സഫ്വ ഹോട്ടലിന്റെ അടുത്താണ്. അവിടെ 4 ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള ഓരോ ടോയ്ലറ്റുകൾക്ക് ഓരോ നമ്പർ ഉണ്ട്, 3-ാം നമ്പർ അല്ലെങ്കിൽ 4-ാം നമ്പർ. ഈ 2 ടോയ്ലറ്റിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ്ഫ അജിയാദ് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്.
3: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ, ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രായത്തിൻ്റെ അവശതകളുണ്ടാകും, അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ. NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ BDES MDES പ്രോഗ്രാമുകളിൽ 2027-28 പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് DAT 30 വരെ അപേക്ഷിക്കാം. December 20 DAT പ്രിംലിസ്, ഇതിനുശേഷം DAT മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ എൻ ഐ ഡികളിൽ ബി എഡ് പ്രോഗ്രാമുകളുണ്ട്. എൻ ഐ ഡിയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu.
4: ഒരു കണക്കുമാഷിൻ്റെ പീരീഡാണ്. അപ്പോൾ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവനിങ്ങനെ എണ്ണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കാണ് അവിടെ.
5: ഈ കണക്കുമാഷ്,
4: കണക്കുമാഷ് അപ്പം 3-ാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് 3 മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്കാം. എന്നിട്ട് 3 മിഠായി നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് 3 മിഠായി നിൻ്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പം എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മൊത്തം 6 മിഠായി. 3 മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം 6 മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് 7 മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് 3 ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. 3 ഓറഞ്ച് തന്നു, ആ 3 ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ 3 ഓറഞ്ച് കൂടി തന്നു, അപ്പം എത്രയോ? അപ്പം പറഞ്ഞു 6 എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ എന്തിനാണ് നീ 7 പറഞ്ഞത്? അപ്പം പറഞ്ഞു, ആ അത് 7 ആണ്. അതെങ്ങനെ 7 ആവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച 3 മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ 1 മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു. അത് കൂട്ടിയിട്ടാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ് ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. അവൻ 3 മിഠായി എന്ന് പറഞ്ഞപ്പോൾ 3 മിഠായും കഴിച്ചു. പക്ഷെ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് 4 മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങളും. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപ്പട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
5: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരും അല്ലേ, പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാം. ഞാന് ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലേക്കായിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടരുന്നത്. ഇപ്പം നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
4: തീർച്ചയായും.
6: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എൻ്റെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചില ഉപദേശങ്ങൾ കൊണ്ട് ആകുമെന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിൽ നാം പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് ഈ ഒരു പ്രോഗ്രാമിനെ നാം കാണുമ്പോൾ നമ്മോടൊപ്പം ഇത്തരം പ്രോഗ്രാമുകളിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഹാരിസ് മൗലവി തന്നെയാണ് നമ്മോടൊപ്പം ഇന്നും ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമായി നമുക്ക് ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, അവരുടെ സംസാരത്തിലേക്ക് പോകാം. ഹലോ.
8: ഹലോ, അസ്സലാമു അലൈക്കും.
7: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ കേൾക്കാം, കേൾക്കാം, പറഞ്ഞു.
8: ഞാനേ 8 വർഷമായി ഇതിന്റെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു സംഗതി പറയാനാണ് വിളിച്ചത്.
7: എന്റെ
8: ഭാര്യ ഭയങ്കര ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഹലോ.
7: ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം. ഹാരിസ് മൗലവി കേൾക്കുന്നില്ല, നിങ്ങൾക്ക് പറയാം.
8: അതെ, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ചെറിയ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞാലും അത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒരിക്കലും അത് ശരിയാവാത്തൊരു പ്രശ്നം. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
9: ശരി, നിങ്ങളത് കേട്ടു. സാധാരണ ഭാര്യയ്ക്ക് ഒരു അനുസരണക്കേടുണ്ട്, അതേപോലെ തന്നെ പലപ്പോഴും ദേഷ്യം പിടിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ദാമ്പത്യപരമായ മുന്നോട്ട് പോക്കിന് വിഷമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി കിട്ടുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക. പക്ഷെ അതിപ്പോൾ പറയാനുള്ള സമയ പരിമിതികളുണ്ട്. ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പൊതുവായ പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹത്തിലെപ്പോഴും നായകത്വം എന്നുള്ളത്, അതിൻ്റെ നേതൃത്വം എന്നത് ഭർത്താവാണ്. അപ്പോൾ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ തകരാറുകളും എല്ലാം നമ്മളതിനോട് ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, നമ്മളത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ, ഒരു മോനുണ്ടെങ്കിൽ, അവൻ്റെയൊക്കെ സ്വഭാവ പ്രശ്നങ്ങളെയും അവൻ്റെയൊക്കെ അവനുണ്ട ബുദ്ധിമുട്ടുകളെയും നമ്മൾ എങ്ങനെയാണോ പരിഹരിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവ പ്രശ്നങ്ങളെയും പരിഹരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയ ഒരു കേസിൽ അവസാനം ഭർത്താവ് പറഞ്ഞു, 100% അവൾ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെ വരുന്നുവെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാമെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല? അതാണ് ശരി. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 18 എന്താണ് അവളുടെ ഭാഗത്തുനിന്ന് അനുഭവിച്ച അനുസരണക്കേടുകളും സ്വഭാവ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 100% ഇല്ലാതാക്കി ഒരു പുതിയ പെണ്ണായി അവൾ വരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ചില ക്യാരക്ടർ, ഒരു വ്യക്തിത്വപരമായ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളുടെയൊക്കെ അതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങൾ, നീ ഒരു കാര്യം വെറുക്കുമ്പോൾ അതിനേക്കാളും വലിയ ഗുണങ്ങൾ അവളിലുണ്ടാവും. അത് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകും. എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഭാര്യനെ മാറ്റി വേറൊരു കല്യാണമൊക്കെ കഴിച്ച് ഇനി ഉഷാറാകാമെന്ന് വിചാരിക്കുമ്പോഴാണ് എത്രയോ മെച്ചമായിരുന്നു ഇതിൻ്റെ മുമ്പുള്ള ഭാര്യ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അവരിൽ നിന്ന് ഒരു കാര്യം നീ വെറുക്കുമ്പോൾ നിനക്ക് ഇതിനെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വേറെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങളിലൊക്കെയാണെങ്കിൽ, ഒരു ദേഷ്യം പിടിക്കലോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ ഒരു അനുസരണക്കേടൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് കണ്ടില്ലാന്ന് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക, നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് വാരിയല്ലിൽ നിന്നാണ്, ഏറ്റവും മുകളിലുള്ള വാരിയല്ല, ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അതുകൊണ്ട് നീ അതിനെ നിവർത്താൻ പോയാൽ പൊട്ടിപ്പോവും, പക്ഷേ നീ എന്തിനാ വളവിനെ നീ ആസ്വദിക്കുക എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ആസ്വദിക്കേണ്ടത് അനുസരണത്തെയും വിധേയത്തെയും സ്നേഹത്തെയും മാത്രമല്ല ആസ്വദിക്കേണ്ടത്, ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന സ്വഭാവപരമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ആസ്വദിക്കണം. അതെങ്ങനെ ആസ്വദിക്കുക? നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വരുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയും. അപ്പം എന്തെയും, ഞാൻ വിചാരിച്ച സെയിം പ്രതികരണം വരുമ്പോൾ ഞാൻ വിചാരിച്ചതന്നെ അല്ലേ സംഭവിച്ചത് എന്നുള്ള സന്തോഷം, അതിനോട് പ്രതികരിച്ച് വെറുതെ എൻ്റെ ജീവിതം പ്രശ്നമാക്കണ്ട എന്ന നിലക്കുള്ള സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മാറ്റി റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിന്ന് സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചില നല്ല സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല നിലക്കൊക്കെ ആ തകരാറുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കുമെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ, അള്ളാഹു നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം യോജിപ്പിക്കട്ടെ.
8: എന്നോട് അനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ?
7: ചോദിച്ചോളൂ.
8: അതായത് എനിക്ക് പിന്നെ മനസ്സിലായത്, അവൾക്ക് ഈ വീട് തീരെ ഇഷ്ടമല്ല, ഇവിടെ ഒരു കുറച്ചൊരു പഴയ ഒരു സിസ്റ്റമാണല്ലോ, പണിക്കാരും അങ്ങനത്തെയുള്ള ഒരു ഒരു വീടാണല്ലോ. അപ്പൊ ഈ വീട് ഒരിക്കലും അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവിടെ എപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം പരിഹരിക്കാം, അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾക്ക് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഇങ്ങനെ രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പരമാവധി മുന്നോട്ട് എങ്ങനെ പോകാന്നുള്ളതാണ് പറയുന്നത്.
9: തീർച്ചയായും നിങ്ങൾ അത് ചോദിച്ചു നന്നായി. എന്താ ഇതിനൊരു കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോടെ മറുപടി തന്നെ എങ്ങനെ ആവൂല. അതായത് ഈ ഒരു പിന്നെ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഏതൊരു പെൺകുട്ടിക്കും വിവാഹം കഴിയുമ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ആ സ്വപ്നങ്ങൾ പലപ്പോഴും രൂപപ്പെട്ട് വരുന്നത് അവരുടെ കൂട്ടുകാരികളോ അവളുടെ ജ്യേഷ്ഠാനുജത്തിമാരൊക്കെ അവരൊക്കെ നയിക്കുന്ന ഒരു കുടുംബ വിവാഹ ജീവിതത്തെ കാണുമ്പോൾ എനിക്കും അങ്ങനെയെല്ലാം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവളുടെ കൂട്ടുകാരികളും അവൾക്ക് പരിചയമുള്ളവരൊക്കെ നല്ല വീടുണ്ടാക്കി അതിലൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി അതൊക്കെ നല്ല ടൈൽസ് ഒട്ടിച്ച് മനോഹരമായി കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ വീട് അങ്ങനെ അല്ലാതിരിക്കുന്നു എന്നത് അവരുടെ മനസ്സിലുണ്ടാവുകയും ഭർത്താവിൻ്റെ വിഷമങ്ങളും ദാരിദ്ര്യവും ഒക്കെ അറിയുമെങ്കിലും ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു നല്ല വീടുണ്ടാവാനുള്ള ഒരു സ്വപ്നം, അത് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം ആ വീടിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്നതൊക്കെ പൊളിച്ചൊരു വീടുണ്ടാക്കാൻ പറ്റുമോ, നമുക്കത് വിഷമല്ലേ, നമുക്കതിനുള്ള പണം എവിടെ എന്ന നമ്മളുടെ പരാധീനതകളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് അബദ്ധം പിണയുന്നത്. അവിടെ നമ്മൾ പറയണത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് പോസിബിളാണ്, അത് എൻ്റെയും കൂടെ ഒരു സ്വപ്നമാണ്, അത് സാധ്യമാണ് എന്നതിലേക്കുള്ള സ്റ്റെപ്പുകൾ അവരോട് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അത് സാധിച്ചാലും ഇല്ലെങ്കിലും അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ, നമ്മൾ പരിശ്രമിക്കണ്ടേ. അപ്പോൾ നമ്മൾ അവളോട് പറയും എന്താണ്, ഇതിപ്പോൾ 10 സെൻറ്റ്, ഞാനൊരു വെറുതെ എക്സാമ്പിളാണ്, നിങ്ങളുടെ പ്രായോഗിക രംഗത്തുള്ള എക്സാമ്പിൾ വേറെ ആയിരിക്കും. ഇതിപ്പോൾ 10 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യുക, ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു നല്ല സമയം വരുമ്പോഴാണ് കൊടുക്കുക. 5 സെൻറ്റ് സ്ഥലം വിറ്റാൽ ഒരു സെൻറ്റിന് 1.5 ലക്ഷം കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടാവും, നമുക്കൊരു നല്ല വീടുണ്ടാക്കാൻ അതുപോലെ. ഇനി അതല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അടുത്ത വർഷം തന്നെ ഒരു തറ ഇടാൻ പറ്റും, നമുക്ക് തറയിടുക, ഒരു ചെറിയ രൂപ ഉണ്ടാക്കി മുന്നോട്ട് പോകുക. ഇൻഷാല്ലാ വളരെ വൈകാതെ നമ്മുടെ ഈ മോളും മകനൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴേക്കിന് നമുക്കൊരു നല്ല, എന്തായാലും ഇനി പുതിയ കുട്ടികൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ വീടൊന്നും പറ്റില്ല, ഒരു പുതിയ വീട് വേണം എന്നത് വളരെ റീസണബിളായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നും അതിനുള്ള പരിശ്രമങ്ങളും ആഗ്രഹവും നിന്നെപ്പോലെ എനിക്കുണ്ടെന്നും അത് സാധ്യമാകും വഴിയേ എന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതോടുകൂടെ വീടുണ്ടായ പോലെയായി. ഞാൻ പറഞ്ഞു പിന്നെ വീടുണ്ടായ പോലെയായി. നേരെ മറിച്ച് നമ്മളെപ്പോഴും അതിനെന്ത് ചെയ്യാണ്, നമ്മുടെ വിഷമങ്ങളും പരാധീനതകളും ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് ആഗ്രഹമില്ലെന്നും അത് നടക്കില്ലെന്നും ആ സ്വപ്നം ഈ ജീവിതത്തിൽ പൂവണിയാത്തതാണെന്നും വരുമ്പോൾ ആ ടെൻഷൻ അവരെ എന്ത് ചെയ്യും, മൊത്തം കാര്യങ്ങളെ ബാധിക്കും. ആ ടെൻഷൻ കുട്ടികളെ നോക്കുന്നതിനെ ബാധിക്കും, നിങ്ങളെ ദാമ്പത്യത്തെ ബാധിക്കും, വീടിൻ്റെ സ്വസ്ഥതയെ ബാധിക്കും, എല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല ആഗ്രഹമാണ്, ആർക്കും ആഗ്രഹിക്കാൻ പറ്റിയ ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾക്കൊരു പ്രശ്നമല്ല, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, അതിന് പ്രതീക്ഷ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക.
7: തീർച്ചയായും ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എന്നതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹോദരൻ്റെ സംശയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നാം മറ്റൊരു ശ്രോതാവ് കൂടി നമ്മെ ലൈനിൽ കാത്തു നിൽക്കുന്നു. ആ ശ്രോതാവിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹലോ,
10: ഹലോ,
7: ആ കേൾക്കാം, പറഞ്ഞോളൂ. ഹാരിസ് മൗലവി, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം.
10: അങ്ങനെ ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണം, ഇതിനടുത്ത് തന്നെ ഭർത്താവ് ഒരു ഒപ്പം പണിയെടുത്ത് ജോലി ചെയ്തിരുന്ന ആളെ കൊണ്ട് പോയി. അപ്പൊ കുഞ്ഞിന് ചെറിയ മക്കളാണ്, അപ്പൊ മക്കളെ കൊണ്ട് ജീവിക്കാനൊക്കെ ഞാനിവിടെ ഓർഫനേജിൽ നിൽക്കുകയാണ് ചെറിയ മക്കളായിട്ട്. അപ്പൊ അവരെ കൊണ്ടിപ്പോ അവര് ഭർത്താവിന്റെ ഇതില്ല, മക്കളെ കുറിച്ച് ഇതില്ല. പക്ഷെ ഞാന് വേണ്ട, ഞാൻ മക്കളെ കുറിച്ച് അവരെ ഒരുക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെയുണ്ട്. പക്ഷേ മക്കളെ കൊണ്ട് എന്താ ചെയ്യാ, അങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഇതിലാണ്. കൊറേ തവക്കൽ ചെലവാണ് എനിക്ക് ജീവിച്ചു നോക്കുന്നത്. പക്ഷെ അതിന് കയ്യിലുള്ള മനസ്സിന് എന്തോ പോലെ, വലിയ കുട്ടിക്ക് 10 വയസ്സാണ്, ഒരു രണ്ടാമത്തെ 6 വയസ്സായ കുട്ടിയാണ്, മൂന്നാമത്തത് 3 വയസ്സായ കുട്ടിയാണ്. അപ്പൊ അവരെ കൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു വിഷമവും ഒക്കെ മനസ്സ് തകരോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ എനിക്ക് നോക്കിയ അവസരം.
9: ഓക്കെ, ഡൈവേഴ്സ് ആയിട്ടുണ്ടോ, ലീഗലി നിയമപരമായി നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ടോ?
10: ഇല്ല, ഡൈവേഴ്സ് ആയിട്ടില്ല.
9: ഇപ്പൊ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, നിങ്ങളും അവരും തമ്മിൽ ഫോൺ വിളിക്കലോ സംസാരിക്കലോ ഒന്നും ഇല്ല?
10: ഫോൺ വിളിച്ചാൽ ആദ്യമൊക്കെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നൊക്കെ ആയിരുന്നു, അപ്പൊ ഞാൻ ഫോൺ എടുക്കാനും പോയിരുന്നു, ഇപ്പൊ ഇങ്ങനെ വിളിക്കൊന്നും ഇല്ല.
9: ഓക്കെ, ഇപ്പൊ അയാളുടെ കൂടെ ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ നിയമപരമായി വിവാഹം കഴിഞ്ഞവരാണോ?
10: അല്ലല്ല, അവര് ഒരു രാത്രി പോയതാണ്, അവര് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല.
9: അപ്പൊ അവരിപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നത് അല്ലേ?
10: ആ, അപ്പോഴും ഒന്നിച്ചാ. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, പിന്നെ ലാസ്റ്റ് ആണ് അറിഞ്ഞത്. പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവര് അതൊക്കെ പോയി.
9: ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച സമയത്തും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള സംരക്ഷണവും സാമ്പത്തികമായ ചെലവുകളും കുട്ടികളോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ നിലനിന്നിരുന്നോ? കൂടെയുള്ള സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ?
10: പിന്നെ ഈ പ്രശ്നം നോക്കുന്നു ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഭാര്യയാണെങ്കിലും അതുപോലെ മക്കളാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു അവളേച്ച് കൂടിയിട്ട് രണ്ടര വർഷമായിരുന്നു അപ്പോഴൊന്നും. പക്ഷെ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത്. ഒരു ബന്ധം അങ്ങനൊന്നും ഇല്ല. മക്കള് ഇങ്ങനെ വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഫോണ് വീട്ടിൽ വന്നാൽ ഫോണ് സ്വിച്ച് ഓഫാണ്, പുറത്തിറങ്ങിയാൽ ഫോണുണ്ട്. പിന്നെ എനിക്ക് ആരോടും മിണ്ടാനും ഇതിനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ദേഷ്യം കൂടുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ദേഷ്യം കൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലത് അറിഞ്ഞത്.
9: നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീയുമായിട്ട് അവിഹിതമായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ജീവിക്കാന്നുള്ള ഒരു ദീനിയായി നിങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും മാനസികമായി സാധിക്കുന്ന ഒന്നല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൂടെ ജീവിക്കാനോ അയാളെ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം, അയാൾ പശ്ചാത്തപിക്കാം, അയാൾ തിരിച്ചു വരാം എന്ന ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. അയാൾ എത്ര മോശമായാലും എത്ര തന്നെ വഴിതെറ്റിപ്പോയാലും കുട്ടികളുടെ പിതാവ് എന്നുള്ളവർക്ക് അയാൾ പിതാവാണല്ലോ. അതുകൊണ്ട് നാളെ അഭിമാനത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ വാപ്പ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മാന്യനായിരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നന്നാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഇത്തരം പിഴച്ച വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, പലപ്പോഴും ഫസൻ യസ്റുഹുലിൽ ഒഴ്സ്ര എന്നാണ്. അത്തരം ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ വന്നു ചേരുക. ആ പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ ഒരു മനസ്താപം കൊണ്ട് തിരിച്ചു വരുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി അയാളെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു ദീനിയായ ഒരു മാറ്റത്തോടുകൂടെ, ഇപ്പോൾ നിങ്ങൾ ഈ പീസ് റേഡിയോ ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ദീനിയായി ചിന്തിക്കുന്ന ഒരാളായി, നിങ്ങൾക്കൊരു ദീനിയായ ഭർത്താവും നിങ്ങളുടെ കുട്ടികൾക്കൊരു ദീനിയായ പിതാവുമായി തിരിച്ചു വരലാണ് നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്ല സുഹൃത്തുക്കളോ ദീനിയായ ആളുകളുണ്ടെങ്കിൽ അവർ അദ്ദേഹവുമായിട്ടൊരു ദാവത്ത് ദീനിയായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അയാൾക്ക് ഒരു നല്ല വഴിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അയാളുടെ സുഹൃത്തുക്കൾ വഴി നടത്താൻ പറ്റുന്ന വല്ല മാർഗ്ഗങ്ങളും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ബന്ധുക്കളെയോ ആളുകളെയോ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പറ്റില്ലെങ്കിൽ പറ്റാവുന്ന വഴികളുണ്ടെന്ന് അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ രണ്ട് കുട്ടികളുമായി ജീവിച്ചു പോകുന്നതിൻ്റെ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതം എന്തായിരുന്നാലും ചില തീവ്രമായ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മരണത്തിന് മുമ്പ് വളരെ വലിയ പരീക്ഷകൾ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ ആത്മാർത്ഥതയും ഒക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു പരീക്ഷണമാണ്, വലിയൊരു പരീക്ഷണമാണ്. ഒരു വൈധവ്യം എന്നത്, വിധവയാവുക എന്നത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൻ്റെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികൾ എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 10 വയസ്സായ ഒരു കുട്ടി, ഒരു ആൺകുട്ടി, 10 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ അറിയാനും നിങ്ങളുടെ മനോവേദനകൾ മനസ്സിലാക്കാനും അത് ഉമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനും ഒക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണവും സഹായവും സ്നേഹമൊക്കെ ലഭിക്കാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ വെറുതെ എൻ്റെ ജീവിത ഭാവി പോകും എന്ന് വേണ്ടതില്ല. പ്രതീക്ഷകൾ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളുമായി നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിന് സന്തോഷങ്ങളോ സുഖങ്ങളോ ഇല്ലാതാവുന്നില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമുക്ക് വിവാഹം ചെയ്യാനും ഒരു കുടുംബജീവിതം സ്വീകരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നമുക്ക് എത്തിച്ചേരുന്നത്, അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ അള്ളാഹു നമുക്ക് കൂടുതൽ സഹായങ്ങൾ തരും. നമ്മുടെ ക്ഷമ കൈവിട്ടു പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈവിടും. ഇന്ന അല്ലാഹു മഅ സ്വാബിരീന, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്ഷമിക്കാൻ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ക്ഷമ തന്നെയാണ്. അള്ളാഹു നാം കാണാത്ത വഴിയിലൂടെ നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. തിന്മകൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ വഴിതെറ്റിക്കാനൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം, കെയർഫുൾ ആവണം. ഈ പരീക്ഷണ ഘട്ടത്തിൽ ഒരു അധാർമികതയിലേക്ക് നമ്മൾ പോയാൽ, അദ്ദേഹത്തെ പോലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ തീർച്ചയായും അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയായിരിക്കും കുട്ടികൾക്ക് സൃഷ്ടിക്കുക. അതുകൊണ്ട് പിന്നെ കുട്ടികളും അതൊരു മാതൃകയാക്കി വഴിപഴച്ച് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളൊരു ദീനിയായ വഴിയിലാണെന്നുള്ളതാണ് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് വിളിക്കുന്ന ഒരു ശ്രോതാവ് എന്നിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുക, കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുരടുക്കുന്നുള്ള വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുതിയ ചില സന്ദർഭങ്ങൾ, നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചില കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ആ നിലക്ക് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഭാഗ്യകരമായൊരവസ്ഥയും നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു കൺകുളിർമയും നല്ലൊരു കുടുംബജീവിതവും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
7: ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ശ്രോതാവിലേക്ക് നാം പോവുകയാണ്. ഹലോ, ഓക്കെ ഓക്കെ. ഹാരിസ് മാലുവി, നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത് പറയാവുന്നതാണ്. ആരെ കുറിച്ചാണ്? പറഞ്ഞോളൂ പറഞ്ഞോളൂ.
8: പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ചെറിയ കാര്യങ്ങൾ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനാവുന്നേ ഇല്ല.
7: ഒരു പരിഹാരമാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലേ?
8: അതെ.
9: പ്രായം പറയോ, നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട് പറയോ?
8: 17 വയസ്സ്.
9: 17 വയസ്സ് അല്ലേ? ആൺകുട്ടിയാണല്ലോ അല്ലേ? അതെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ എന്തിനെങ്കിലും എന്തിനും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ആ, ഇരിക്കുകയാണ് ചെയ്യുന്നത്. പഠനമൊക്കെ, പഠനത്തിലൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ? മാർക്കുകളൊക്കെ ഉണ്ടോ? അതില് ശ്രദ്ധ കിട്ടുന്നുണ്ടോ?
8: മാർക്കുകളൊക്കെ ഉണ്ട്, 10ാം ക്ലാസ്സിൽ.
9: ഓക്കെ ഓക്കെ. പിന്നെ വീട്ടില് വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, ഉമ്മണ്ട്. ഈ ദേഷ്യം ഏറ്റവും അധികം, ദേഷ്യം ഏറ്റവും അധികം നിങ്ങൾക്ക് തോന്നുന്നത് ഉമ്മനോടാണോ? അപ്പൊ നിങ്ങളുടെ ഈ ദേഷ്യം, നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നിന്റെ ഈ ദേഷ്യം ഭയങ്കര പ്രശ്നമാണ് എന്ന് നിങ്ങളോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? അതികളും പറയാറുണ്ട്. അതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങടെ ഇമോഷനിൽ, പെട്ടെന്ന് അങ്ങടെ ദേഷ്യം വരലാണോ, അതോ എന്ത് കാര്യം എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കോ? നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം, എങ്ങനെയാണ്? ഇതിപ്പോ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് അടുത്ത കാലത്താണോ അതോ ചെറുപ്പം മുതൽ നിങ്ങൾ ഇങ്ങനെയാണോ?
8: ചെറുപ്പം മുതലൊന്നുമില്ല, ഇപ്പോ 15-16 വർഷം. 3 വർഷങ്ങളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു. ഇപ്പൊ അത് കൊറേ പറയൂ, ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നത് വീട്ടിലെ പിള്ളേർക്കോ വേണ്ടി കുറച്ച് വീട്ടുകാരിയാ മതി, നാലൊന്നും നടക്കുന്നില്ല.
9: ഓക്കെ. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? സ്കൂളില് ടീച്ചേഴ്സിനോടൊക്കെ ബന്ധപ്പെടുമ്പോ ഇതേ പ്രശ്നങ്ങളുണ്ടോ? ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന പ്രശ്നങ്ങളും അധ്യാപകന്മാർ അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞോ? അധ്യാപകന്മാര്
8: അതില്ല.
9: സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപകന്മാരോ ടീച്ചേഴ്സിനോടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല?
8: ഫ്രണ്ട്സിനോടോ? ഫ്രണ്ട്സിനോടോ? ഇല്ല, ഒന്നുമില്ല. നാട്ടിനൊന്നും സ്കൂളിനൊന്നുമില്ല. വീട്ടിൽ മാത്രം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കും, ഉമ്മാനോട് ദേഷ്യം പിടിക്കും.
9: നമുക്കിതിന്റെ ശരിക്കുള്ള ഒരു സൊല്യൂഷൻ പറയണമെങ്കിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്നുള്ള ഉമ്മനോട് നമ്മൾ, ഉമ്മനോടോ ഉപ്പനോടോ നമ്മൾ സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ചില ഡീറ്റെയിൽസ് കിട്ടുമ്പോഴാണ് നമുക്കിതിന് പൂർണ്ണമായ ഒരു മറുപടി പറയാൻ കഴിയുക. നമ്മൾ ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു പ്രായം അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ചില ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ചില ഒന്ന് കളിക്കാൻ പോകണം, പുറത്ത് പോകണം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണം, നിങ്ങളുടേതായ ചില താല്പര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലാകുമ്പോൾ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ, വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, നമ്മളോട് വളരെ സ്നേഹവും ഗുണകാംക്ഷയുള്ള ആളുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ സമയം വെറുതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മളെ വല്ലാതെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക്, നമ്മളൊരു നല്ലൊരു വ്യക്തിയല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ, എനിക്ക് ശരിയും തെറ്റുമൊക്കെ അറിയില്ലേ, അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് അനാവശ്യമായി ഇടപെടുകയാണോ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ദേഷ്യം വന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും ഉമ്മയോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മ ഉപ്പ ഇത് നമ്മൾ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം എന്താണ് കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കേണ്ട ആളുകളാണ് അവർ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവർ നമ്മളോട് സ്നേഹത്തിലും വളരെ സോഷ്യലായിട്ടും പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലാ തക്കുല്ലഹുമ ഉഫിൻ എന്നാണ്. അതായത് നമ്മളുടെ അവർ പറയുന്നൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ മുഖത്ത് പോലും തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത്രമാത്രം അച്ചടക്കത്തിലും അനുസരണത്തിലും നിൽക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ വെച്ചാൽ ഇത് ഞാൻ ചെയ്യുന്നൊരു മഹാപാപമാണല്ലോ, വലിയ തെറ്റാണല്ലോ മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സ്വാഭാവികമായി എന്താണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉമ്മയെ ഉമ്മ പറയുകയാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ആ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അതിനോട് ഒരിക്കലും പ്രതികരിക്കരുത്. നമ്മൾ തൽക്കാലം അത് കേൾക്കുക, ആ കേട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ പിന്നെ അതൊരു ബഹളമാകും, അതിന് മറുപടി ഉമ്മ പറയും, അതൊരു പ്രശ്നത്തിലേക്ക് എത്തും. പക്ഷേ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളൊന്ന് പ്രതികരിക്കാതെ ഇരുന്നാൽ അത് അവിടെ ഉണ്ട് അവസാനിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ, നമ്മൾ പ്രതികരിക്കാതിരിക്കലാണ്. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞാലും അത് നമ്മൾ മൗനമായി കേൾക്കുക, എന്തെങ്കിലും പറയുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുക, ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മൗനം ദീക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഉമ്മനോടോ വാപ്പനോടോ ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾ എന്തായിരുന്നാലും ഒരു 17-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഈ ദേഷ്യം പരിഹരിക്കണമെന്ന നിലക്ക് സ്വയം നിങ്ങളൊരു ചോദ്യകർത്താവായി പീസ് റേഡിയിൽ വന്നു എന്നുള്ളത് വളരെ നിങ്ങളെ നമ്മൾ ആദരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗും ഇല്ലാതെ മാറാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഉമ്മയോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൊരു മാർഗനിർദ്ദേശം പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാവുന്നത്.
7: തീർച്ചയായും. ഇനി മറ്റൊരു സഹോദരിയുടെ വാക്കുകളിലേക്കാണ്, ടെക്സ്റ്റ് ആയി നൽകിയ അയച്ച ഒരു മെസ്സേജിലേക്കാണ് നാം പോകുന്നത്. വളരെ സംക്ഷിപ്തമായി എഴുതിയ വരികൾ നമുക്കിങ്ങനെ വായിക്കാം. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20-ഓടടുത്തു. 3 വർഷം മുമ്പ് സ്വന്തം വാപ്പാൻ്റെ അവിഹിതം നേരിട്ട് കാണേണ്ടി വന്ന മോൾ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്തു പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം? ഹാരിസ് മലുവിയുടെ സംസാരത്തിലേക്ക്.
9: ഇത് നമുക്ക് വ്യക്തമായ കാരണമുള്ളൊരു വിഷയമാണിത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏറ്റവും അധികം ആദരിക്കുന്ന പിതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടി മകളെന്ന നിലക്ക് അവൾക്ക് വലിയൊരു ഷോക്ക് മാനസികമായി ഉണ്ടാവും. അതൊരു തലം വരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനും അതേപോലെ തന്നെ സെക്സിനോട് തന്നെ മടുപ്പുണ്ടാവാനും പിതാവിനോട് മാനസികമായ അകലമുണ്ടാവാനും ജീവിതത്തോട് തന്നെ വലിയ നിരാശ തോന്നാനൊക്കെ കാരണമാകാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് എന്താണ് ഇതിലൂടെ ഫീൽ ചെയ്തത്, എന്തൊക്കെയാണ് അവൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്, എങ്ങനെയൊക്കെയാണ് അവളുടെ മനസ്സിനത് പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവളുടെ മനസ്സിൽ നിന്നേ അത് കിട്ടുള്ളൂ നമുക്ക്. അതായത് ഇത്തരമൊരു സംഭവം കാണുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല അവരത് സ്വാധീനിക്കുകയും അവരിലത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച അവളെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൾക്ക് പിന്നെ പൊതുവേ ഇതിനെ ഒരു ഭീകര അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു ഭയങ്കര ഒരു ക്രൂരതയായി അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവൾക്ക് ഫീൽ ചെയ്തോ അതല്ലെങ്കിൽ എന്താണത് തോന്നിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ ഒരു വിവാഹത്തിലേക്ക് അവൾ എത്തണമെങ്കിൽ ഒരു നല്ലൊരു ലൈഫിലേക്ക് അവൾ പോകണമെങ്കിൽ മനസ്സിൽ നിന്ന് ഈ ഒരു ഇതിൻ്റെ ഇതുമൂലമുണ്ടാകുന്ന എല്ലാ ആഘാതങ്ങളും വിട്ടു നിൽക്കണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾ തേടണം നിർബന്ധമായും. ഒരു ലേഡീസൊക്കെ ആയിട്ടുള്ളൊരു ഒരു ലേഡി ആയിട്ടുള്ളൊരു കൗൺസിലറെ കണ്ട് അവളൊരു പേഴ്സണൽ കൗൺസിലിങ്ങിന് നിങ്ങൾ നിർബന്ധമായും വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെങ്കിലും ആ സംഭവം ഈ വ്യക്തിയെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റൂ. അതറിയാതെ നമുക്കിതിന് മറുപടി പറയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരവസരം ഉണ്ടാക്കുകയായിരിക്കും നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.
7: തീർച്ചയായും. മറ്റൊരു ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, നമുക്ക് അവരുടെ ശബ്ദത്തിലേക്ക് പോകാം. ഹലോ, അലൈഹി സ്സലാം വറഹ്മത്തുള്ള. കേൾക്കാം ഹാരിസ് മൗലവിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാം, പറഞ്ഞോളൂ.
11: ഞാൻ എന്റെ മോനെ വിളിച്ചിട്ട് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കുട്ടി ഇപ്പൊ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതേ.
7: ഓക്കെ.
11: അവന് വന്നിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ മറ്റുള്ളതായിട്ടുള്ള നമ്മുടെ ഈ കലാപരമായ ആഴ്ചപരമായിട്ടുള്ള ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പുതിയായിട്ട് വന്നൊരു ആളാണ്, പിന്നെ ഇസ്ലാമിക്ക് വന്നൊരാളാണ് ഞാൻ.
7: ഓക്കെ.
11: എനിക്ക് അതിന്റെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ അതിനൊന്നും എന്റെ മോനെ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പൊ അതിനൊന്നും ചേർത്തിട്ടില്ല, ഒരു പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിപാടികൾക്കൊന്നും ഞാൻ ചേർത്തില്ല.
7: അപ്പൊ
11: അവന് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഇതൊക്കെ നല്ല ഹൈ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇപ്പൊ അറിയാലോ. പിന്നെ പാട്ടായാലും ഡാൻസ് ആയാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 10-14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉപേക്ഷിച്ച ആളാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതൊക്കെ രക്ഷയെ ഉപേക്ഷിച്ച ആളാണ്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ലാണ്ട് ഇതിനെ ഒഴിവാക്കിയ ആളാണ്. പക്ഷെ എനിക്ക് എന്റെ മോന്റെ കാര്യങ്ങൾ വരുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവന് ഏത് രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. വീട്ടിലൂടെ അന്തരീക്ഷം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്, ഇവിടെ തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ വേറെയും കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ടിവി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഹലോ. അപ്പൊ ഞാൻ വന്നിട്ട് വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടി മറ്റുള്ളവരത് വേണ്ടാന്ന് വെക്കുന്നില്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണല്ലോ.
7: അപ്പൊ
11: വന്നിട്ട് എല്ലാ കുട്ടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാണെങ്കിൽ കുറച്ച് ഫോർവേഡാണ്. പിന്നെ നമുക്ക് വേറെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 10 വർഷത്തോളമായി ഞാൻ എന്റെ ഈ വീട്ടിൽ നിന്ന് പിന്നെ ഓൾറെഡി ഒന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ പിന്നെ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻവോൾവ്ഡ് അല്ല. പിന്നെ ഞാനൊരു ഡിഗ്രി വരെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒപ്പിച്ച് പഠിച്ച ആളാണ്. വളരെ ബുദ്ധിമുട്ടില് നഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ലൊരു കുടുംബത്തിലേക്ക് ഉള്ള ഒരാളെ വിവാഹിച്ച് കൊണ്ടുവന്നതാണ്.
7: അപ്പൊ
11: വന്നിട്ട് എനിക്ക് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീടും അങ്ങനെയൊന്നും പോകാനൊന്നും സ്ഥലമില്ല. അവര് 3 വർഷത്തോളമായി ഗൾഫിലാണുള്ളത്, നാട്ടിലേക്ക് വന്നിട്ട് തന്നെയില്ല. പിന്നെ ഇതന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 പേര് കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തി, അവര് 3 പേരും കൂടെ കൂടിയിട്ട് എനിക്കും ഫിനാൻസ് എന്റെ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തകർച്ചയായപ്പോ മൂപ്പരാണ് ഒരുപാട് ബാധിച്ചത്. അപ്പൊ അത് കാരണം സമ്മർദ്ദത്തിലായിട്ട് 1.5 വർഷത്തോളം വീട്ടിലിരുന്ന് പിന്നിപ്പോ ഗൾഫിൽ പോയിട്ട് 3 വർഷത്തോളം ആവുന്നു. ഈ അസുഖം കാരണം മാത്രല്ല, അല്ലെങ്കിലും വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ജോലി ജോലിയും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നൊക്കെ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മൂപ്പര് പഠിച്ചുകൊണ്ടിരുന്നത്.
7: അപ്പൊ
11: അവന് മെന്റലൊരു ഓട്ടിസത്തിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് എഴുതാൻ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ കണ്ട പ്രശ്നമൊന്നുമില്ല, എഴുതും വായിക്കൊക്കെ ചെയ്യും, പക്ഷെ അതിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുക്കുമൊന്നുമില്ല, ഒരു ആക്ടിവിറ്റി കൂടുതലുള്ള പോലെ ഒരു സ്വഭാവം ഒക്കെയാണ്. അപ്പൊ ഞാന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള പരിപാടികളോ ആർട്സിലോ ഒന്നിലും ഞാൻ അവനെ പങ്കെടുപ്പിക്കാറുമില്ല ഒന്നുമില്ല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ ടീച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 5-6 മാസമായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ അസുഖം വന്നതിന് ശേഷം, ഈ കൊറോണ പിന്നെ വന്നതിന് ശേഷം വീട്ടിൽ തന്നെയാണല്ലോ.
7: ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ ഏത് നിലക്ക് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതാണ് താങ്കൾ ചോദിക്കുന്നത്.
9: പിന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞതിലുണ്ട്. 1, നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ചില ക്രൈസിസുകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. അത് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു വലിയ കുടുംബത്തിൽ നമ്മൾ മറ്റു കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടിയെ ദീനിയായി വളർത്തുന്നതിൻ്റെ പ്രായോഗികത, ഈ 2 വശങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിയിടത്തു നിന്ന് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം. 1 പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഒരു മുതിർന്ന ആളുകളെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പം തന്നെ നമ്മളെന്ത് ചെയ്യേണ്ട, ഇസ്ലാം വെക്കാത്തൊരു നിയന്ത്രണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്ക് എന്താ വെച്ചാൽ, ഈ പഠനത്തിനപ്പുറത്ത് മറ്റു പ്രവർത്തനങ്ങളിലും പഠനേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു എൻ്റർടൈൻമെൻ്റാണ്, ഒരു മാനസിക ഉല്ലാസം അവർക്ക് ലഭിക്കുന്നു. ഒരാൾ പന്ത് കളിക്കുക, എഴുതി വായിക്കുക, വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എപ്പോഴും നമ്മളൊരു മുതിർന്ന ആളെ പോലെ എപ്പോഴും ഒരു ഇപ്പോൾ നമ്മൾ ചില ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ കളിക്കാനൊരു ഗ്രൗണ്ടോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടി നിന്ന് പോവില്ല. അവർ എത്ര നല്ല ഫുഡ് കൊടുത്താലും എത്ര നല്ല AC ഫിറ്റ് ചെയ്താലും അവരവിടെ നിൽക്കില്ല. അവരുടെ എൻ്റർടൈൻമെൻറ്റുകൾ, അവരുടെ വിനോദങ്ങൾ, അനുവദനീയമായ തലത്തിലെ വിനോദങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും വേണം. എങ്കിലേ അവർ ഉന്മേഷത്തോടുകൂടെയും സന്തോഷത്തോടുകൂടിയും വളരുകയുള്ളൂ എന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്കില്ലുകൾ വളരണം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും. ആ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവുകൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കഴിവുകളാകാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. ഇതില്ലാതെ പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ വായിച്ചതാണ് ഒരു അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവന് നൽകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യത്തിന് നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ അവന് മതത്തിനോട് തന്നെ എന്ത് ചെയ്യും, വിരോധമുണ്ടാകും. ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന മതമാണെങ്കിൽ എനിക്കത് വേണ്ടാന്നുള്ള ഒരു മതവിരോധം അവൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ വിലക്കുമ്പോൾ എന്താണ്, അവർക്കൊക്കെ പറ്റും എനിക്ക് പറ്റില്ല, അതെൻ്റെ ഉമ്മൻ്റെ പ്രശ്നമാണ് എന്ന നിലക്ക് നിങ്ങളോടുള്ള ഒരു വിരോധത്തിനും അതിന് കാരണമായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് വരക്കാം. വരക്കുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല. വരയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജീവനുള്ള വസ്തുക്കൾ വരക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. അതല്ലാതെ ഒരു വെള്ളച്ചാട്ടമോ ഒരു സീനറിയോ അല്ലെങ്കിൽ ഒരു മരമോ ഒരു പുഷ്പമോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ എന്തും വരക്കാം. നിരുപാധികമായ അനുവാദമാണ് അതൊക്കെ വരക്കാൻ. അതുകൊണ്ട് നല്ല കളറും നല്ല പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് അവന് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവൻ്റെ വരയെ പ്രോത്സാഹിപ്പിക്കണം. അവന് വരക്കുന്നതിന് മാർക്കിട്ട് കൊടുക്കണം. വരക്കാൻ അറിയുന്ന ആരെയെങ്കിലും കൊണ്ട് എന്ത് ചെയ്യണം, അവന് ഇത്തരം വരയുടെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. മുറ്റത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കസേരട്ട് കൊടുത്തിട്ട് ഒരു നല്ല മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തെ അതേപോലെ വരക്കാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവനെ പരമാവധി ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കണം. എന്താണോ അവൻ്റെ സ്കില്ല്, പാടാനാണെങ്കിൽ പാടാൻ, നിങ്ങൾ നമുക്ക് പാടാൻ വരുമല്ലോ, മ്യൂസിക് പാടില്ല എന്നുള്ളതുകൊണ്ട് പാട്ട് പ്രശ്നമില്ലല്ലോ, പാടാം. അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്വിസ് മത്സരങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്പോർട്സ് ഇനങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവന് കഴിയുന്ന പോലെ, പ്രത്യേകിച്ച് നീ അവന് ചെറിയൊരു പിന്നെ ബുദ്ധിപരമായ ചെറിയൊരു പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികൾക്ക് കൂടുതലായി ഇതിന് അവസരം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശരി എന്താണ് തെറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആർട്സ് പരിപാടികളും അല്ല പരിപാടികളെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അവർ, നമ്മുടെ ഒരു ഇസ്ലാമികമായ നിലക്കുള്ള വസ്ത്രമര്യാദകൾ, അതേപോലുള്ള മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില നിഷിദ്ധങ്ങളായ വശങ്ങളുണ്ട്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് പറ്റാത്തതാണ്. അത് മാറി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അവൻ്റെ ഒരു 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, അതിനെപ്പറ്റിയൊന്നും അല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ കൂടെ നിന്ന് കൊടുത്താൽ അവൻ എല്ലാ രംഗത്തും വളർന്നു വരും ഇൻഷാല്ലാ. പിന്നെ നിങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഞാനതിൽ പറയണതെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഭർത്താവിനുണ്ടാവും, ഭാര്യ നിനക്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ, പരീക്ഷയ്ക്ക് എടുത്തിട്ട് ഒരാൾ ബിസിനസ്സൊക്കെ ഇറങ്ങിയാൽ അയാൾ പരാജയപ്പെട്ടിരിക്കും. ഇനി വിജയിച്ചാൽ തന്നെ അത് ആത്യന്തികമായ വിജയമല്ല. അത് കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ടോ അല്ലേ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അത് എത്രയും പെട്ടെന്ന് അതിന് തിരിച്ചു വരാൻ ഭർത്താവിന് ഉപദേശിക്കണം. കാരണം ആ വഴിയിലൂടെ വിജയം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. കടം ഉള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാമല്ലോ, അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ പരിഹരിച്ചോളും. നിങ്ങൾ അതിലൊന്നും വല്ലാതെ വ്യാകുലപ്പെടേണ്ട. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണെങ്കിൽ വന്നു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളൊരു പിന്തുണ കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആകെ ടെൻഷനായതുകൊണ്ട് അതിനൊരു പരിഹാരം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കാറില്ല. ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് എന്താണൊരു ഗുണകരമായ പരിഹാരമെന്ന് നിങ്ങൾ ബന്ധുക്കളോടൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക. എല്ലാവരും കൂടെ കൂടി പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രായോഗികമായി പറയാനുള്ളത്.
7: ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ അടുത്തു എന്ന് റെക്കോർഡിംഗ് ഡെസ്കിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിനാൽ തൽക്കാലം ഇവിടെ വിടവാങ്ങുകയാണ്. സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പല നിലക്കും പീസ് റേഡിയോ ഇടപെടാറുള്ളതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന ഈ ഒരു സംരംഭം അത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്കേവർക്കും സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാവാറുള്ള ഹാരിസ് മൗലവി വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടികൾ നൽകുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. മനസ്സിലെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ കൗൺസിലിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ വി പി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ മുഖമൊഴി, സാംസ്കാരിക വിപത്തിനായി മാറുന്ന സീരിയലുകൾ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: സാംസ്കാരിക വിപത്തായി മാറുന്ന സീരിയലുകൾ. വൈകുന്നേരമായാൽ കേരളത്തിലെ കുടുംബിനികളിൽ നല്ലൊരു ശതമാനവും ആകാംക്ഷയോടെ സീരിയലുകൾ കാണാനിരിക്കുന്നു. അതിനായി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെക്കുന്നു. കണ്ണീർ സീരിയലുകളെക്കാൾ ഇന്ന് രംഗം കൈയാളുന്നത് അവിഹിത ബന്ധങ്ങളുടെ സസ്പെൻസ് ത്രില്ലറുകളാണ്. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള വാസന മലയാളികളിൽ അല്പം കൂടുതലാണ് എന്നത് കേവലം ആരോപണമല്ല. സീരിയൽ കച്ചവടക്കാർ ഇത് സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് ദീർഘകാലമായി അരങ്ങേറുന്ന ഈ സാംസ്കാരിക വിപത്തിനെ പ്രതിരോധിക്കാൻ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളി സമൂഹം ഇനിയും വൈകിയാൽ അതിനു വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് മാപ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട പൈങ്കിളി നോവലുകളായിരുന്നു അലോസരമുണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനമേറ്റെടുത്തിട്ടുള്ളത് സ്വകാര്യ ടെലിവിഷൻ ചാനലുകളിലെ പൈങ്കിളി സീരിയലുകളാണ്. മലയാളിക്ക് പ്രബുദ്ധതയുണ്ട്, പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ വേണ്ട അവസരങ്ങളിൽ അത് കാണിക്കാറില്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് പിറകെ പോകാനാണ് പലർക്കും താൽപ്പര്യം. അതേസമയം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നേരെ ബോധപൂർവം മുഖം തിരിക്കുന്നു. പ്രബുദ്ധതയിലും സാക്ഷരതയിലും പുരോഗമന ആശയങ്ങളിലും മാധ്യമ അവബോധത്തിലും മറ്റും ഇന്ത്യയിൽ മുൻനിരക്കാരെന്ന് അഭിമാനിക്കുന്നവരാണ് നാം. അത്തരമൊരു നാട്ടിലാണ് ഇവ്വിധമൊരു ഗതികേട് വന്നുപെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനപ്രിയ TV സീരിയലുകളിൽ നിന്ന് അവകാശപ്പെടുന്നവ ഓരോ ദിവസവും നമ്മുടെ സാംസ്കാരിക ബോധത്തെ കശാപ്പ് ചെയ്യുകയും മനസ്സിനെ, പ്രത്യേകിച്ച് സ്ത്രീ മനസ്സിനെ, തടവിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് പരമാർത്ഥം. ഓരോ സീരിയലും ദീർഘകാലത്തേക്കാണ് ഇപ്രകാരം പ്രേക്ഷക മനസ്സുകളെ തടവിലാക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രാകൃതമായ വികാരങ്ങളിലേക്കാണ് ഭൂരിപക്ഷം സീരിയൽ നിർമ്മാതാക്കളുടെയും നോട്ടം. അഹങ്കാരം, അസൂയ, കുശുമ്പ്, വിദ്വേഷം, വൈരാഗ്യബുദ്ധി, ഹിംസാത്മകത തുടങ്ങിയവയെ കത്തിജ്വലിപ്പിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൃത്രിമ കഥാസന്ദർഭങ്ങൾ നിറഞ്ഞവയാണ് ചാനൽ സീരിയലുകളിൽ സംപ്രേഷണം ചെയ്തു വരുന്നവയിൽ ഏറിയ പങ്കും. കഴുതയുടെ മസ്തിഷ്കമുള്ള പുരുഷന്മാരും ചെന്നായുടെ ഹൃദയമുള്ള സ്ത്രീകളുമാണ് ഒട്ടുമിക്ക സീരിയലുകളിലെയും പ്രധാന കഥാപാത്രങ്ങൾ. അവരോടൊപ്പം ശുദ്ധാത്മാവായൊരു പെണ്ണും ഉണ്ടാവും, അല്ലെങ്കിൽ നിഷ്കളങ്കനും വ്യക്തിത്വമില്ലാത്തവനുമായ ഒരു പുരുഷനും. കശാപ്പുകാരന്റെ പിന്നാലെ നടന്നു ചെല്ലുന്ന പാവം ആട്ടിൻകുട്ടിയുടെ മനസ്സും ചലനക്രമവുമാണ് അത്തരം കഥാപാത്രങ്ങൾക്കുണ്ടാവുക. കണ്ണീരും മൂക്കുപിഴിച്ചിലും വഴക്കും വക്കാണവും കൊണ്ട് ശബ്ദമുഖരിതമാവുന്ന യാമങ്ങൾ. വെറും പൊള്ളയായ ഈ കൃത്രിമലോകം ശബ്ദഭേരിയും വർണ്ണപ്പകിട്ടും പശ്ചാത്തല സംഗീതവും സംഭാഷണ ചടുലതയും കൊണ്ട് ഒരു യഥാർത്ഥ ലോകമാണെന്ന പ്രതീതിയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. സീരിയലുകളുടെ അടിമകളായിത്തീരുന്ന പ്രേക്ഷക സമൂഹം സ്വയമറിയാതെ ഒപ്പം പരസ്യങ്ങളുടെയും അടിമയായി മാറുന്നു. സീരിയലുകളും പരസ്യങ്ങളും ഇരട്ടകളെപ്പോലെ മെയ്യോട് മെയ് ചേർന്നാണ് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് അരങ്ങേറുന്നത്. ഏതൊക്കെ ഉപഭോഗ വസ്തുക്കളാണ് നാം വാങ്ങേണ്ടതെന്ന് കമ്പനികൾ നിശ്ചയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, നിരന്തരം മോഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. പ്രേക്ഷകരുടെ ബൗദ്ധികമായ ജാഗ്രതയെയും സദാചാരബോധത്തെയും സീരിയലുകൾ വിലക്കെടുക്കുന്നതുപോലെ നമ്മുടെ വിവേകത്തെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയും പരസ്യക്കമ്പനികൾ വിലക്കെടുക്കുന്നു. വിശ്വാസി സമൂഹത്തിന് ഈ ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കേണ്ടതുണ്ട്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, സാംസ്കാരിക വിപത്തിനായി മാറുന്ന സീരിയലുകൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി. നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്കായി ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى

ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ 52-53 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രവാചകന്മാർ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ പിശാജ് അവിടെ വസ്വാസുണ്ടാക്കുകയും അത് ഹൃദയത്തിൽ ദുർബലതയുള്ള വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായി തീരുകയും എന്നാൽ വിശ്വാസ ദൃഢതയുള്ള ആളുകളുടെ ഹൃദയത്തിൽ അതൊന്നും ഏശാതിരിക്കുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. വമാ അർസൽനാ മിൻ ഖബ്ലിക, പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. മിൻ ഖബ്ലിക മിർ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരു ദൂതനെയോ വലാ നബിയിൻ, ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല. ഇല്ല ഇദാ തമന്ന, അവർ ഓതി കേൾപ്പിച്ചാൽ. തമന്ന, ഓതി കേൾപ്പിച്ചാൽ. ഇദാ തമന്ന അൽ കശൈത്വാനു, പിശാചിട്ടുകൊടുത്തിട്ടല്ലാതെ. ഫി ഉംനീയതിഹി, അദ്ദേഹത്തിൻ്റെ പാരായണത്തിൽ, ആ ഓതി കേൾപ്പിക്കുന്നതിൽ പിശാജ് വസ്വാസിട്ടുകൊടുത്തിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ നബിയെയോ നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർ ഓതി കേൾപ്പിച്ചാൽ ആ ഓതി കേൾപ്പിക്കുന്നതിൽ പിശാജ് ഇട്ടുകൊടുത്തിട്ടല്ലാതെ, അഥവാ അവിടെ വസ്വാസുണ്ടാക്കിയിട്ടല്ലാതെ ഒരു പ്രവാചകനും ഓതിക്കൊടുത്തിട്ടില്ല എന്നർത്ഥം. എന്നാൽ അല്ലാഹു മായിച്ചു കളയും, അപ്പോൾ അല്ലാഹു മായിച്ചു കളയും മാ യുൽക്കി ശൈത്വാൻ, പിശാചിട്ട് കൊടുക്കുന്ന ആ കാര്യത്തെ. സുമ്മയുഹിക്കുമുല്ലാഹു ആയാതിഹി, പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. വല്ലാഹു അല്ലാഹു അലീമുൻ, എല്ലാം അറിയുന്നവനും ഹക്കീം, യുക്തിമാനുമാകുന്നു. ഇതാണ് ആദ്യ ആയത്തിൻ്റെ അർത്ഥം. അഥവാ പ്രവാചകനോട് പറയുകയാണ് അള്ളാഹു, നിനക്ക് മുമ്പ് ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ ആ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത് പിശാജ് തൻ്റെ ദുർബോധനം അവിടെ ചെലുത്തും. അങ്ങനെയല്ലാതെ ഒരു പ്രവാചകനും ആയത്തുകൾ കേൾപ്പിച്ചിട്ടില്ല, ഓതിക്കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു പിശാജ് നടത്തുന്ന ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ വചനത്തെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ആദ്യ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തിൽ എന്നാൽ പിശാജ് ഇട്ടു കൊടുക്കുന്ന ആ ദുർബോധനം, ലിയ ജാലമായുൽ കിശ്ശൈത്വാൻ, പിശാജ് ഇട്ടു കൊടുക്കുന്നതായ ആ വസ്വാസ്, ആ ദുർബോധനം ആയിത്തീരാൻ വേണ്ടി, ഫിത്തിന, ഒരു പരീക്ഷണമായിത്തീരാൻ വേണ്ടി. ആർക്ക്? ലില്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്ക്, ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക്. അതേപോലെ തന്നെ വൽഖാസിയത്തി ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പരുഷമായ, കടുത്തുപോയ ഹൃദയങ്ങൾ, കടുത്തുപോയ ആളുകൾക്കും, ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്കും ആ പിശാജ് ചെലുത്തുന്ന ആ ദുർബോധനം ഒരു പരീക്ഷണമായി തീരാനും വേണ്ടിയാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്നല്ല അത് മായ്ച്ചു കളയുകയും ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ളവരും ഹൃദയം കടുത്തുപോയതുമായ ആളുകളെ സംബന്ധിച്ച് അത് അവർക്കൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും. വഇന്നല്ലാലിമീന, തീർച്ചയായും അക്രമകാരികളായ ആളുകൾ, ലഫീ ശിഖാഖിം ബഈദ്, വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് മുമ്പ് നാം ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല. അവരൊക്കെ അവരുടെ ജനതയിൽ വന്ന് ഓതിക്കൊടുക്കുമ്പോൾ അവിടെ പിശാജ് ആ ഓതിക്കൊടുക്കുന്ന

അതിൽ ദുർബോധനം നടത്തും, വസ്വാസുണ്ടാക്കും എന്നർത്ഥം. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ ആയത്തിനെ ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ, നിഫാക്കുള്ള കാപട്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ ഹൃദയം കടുത്തു പോയതായ ആളുകൾ എന്തു പറഞ്ഞാലും അത് ഹൃദയത്തിലേക്ക് കയറാതെ അവിശ്വാസികളായിട്ടുള്ള ആ ആളുകൾ, അത്തരം ആളുകൾക്ക് അതൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും അതിനു വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുക. ഇതിൻ്റെ ഒരു സാഹചര്യം കൂടെ തഫ്സീറുകളിലെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ഫലം ബല ഹാദൽ മൗദ് ഈ സ്ഥാനത്തെത്തിയപ്പോൾ ഏത് അഫറായിത്തും ലാത്ത വൽ ഉസ്സ വമനാത സാലിസത അൽഖുറ. അങ്ങനെ ആ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എത്തിയ സമയത്ത് പിശാജ് അതിനിടയിൽ പറയുകയാണ്, ഓതി കേൾപ്പിക്കുക, അഥവാ പിശാജ് പിശാജിൻ്റെ നാവിലൂടെ പറയുകയാണ്, എന്ത് തിൽകൽ ഖറാനീഖൽ ഗുലാം വഇന്ന ശഫാഅതുഹുന്ന തുർതജാം എന്ന് പറഞ്ഞ് അതേ പ്രാസത്തിൽ പ്രവാചകൻ ഓതി വന്ന ആ ആയത്തിന് അഫറായിത്തുമുല്ലാത്ത വല്ലോസ എന്ന് പറഞ്ഞ ആ അതേ പ്രാസത്തിൽ തന്നെ അതിനെ തുടർന്ന് പിശാചും എന്തു ചെയ്യുകയാണ്, പിശാചിൻ്റെതായ ചില വാക്കുകളായിട്ട് അതിൻ്റെ ഓതുകയാണെന്ന് അർത്ഥം. അങ്ങനെ അഥവാ അത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക, പ്രവാചകൻ അവിടെ ലാത്തയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അത് കേൾക്കുന്നത്. അങ്ങനെ പ്രവാചകൻ അത് ഓതുന്നത് അങ്ങനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതി അതിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സുജൂദ് ചെയ്യുകയാണ്. ഫസജദ, പ്രവാചകൻ സുജൂദ് ചെയ്തു. വസജദു, അങ്ങനെ അവരെല്ലാ ആളുകളും എന്ത് ചെയ്തു, എല്ലാവരും അവിടെ, അഥവാ തഫ്സീറുകളിൽ കാണാം അവിടെ മുസ്ലിം മുശ്രിക്കുമായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു, സുജൂദ് ചെയ്തു എന്നാണ്. അഥവാ മുശ്രിക്കുകളായ ആളുകൾ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ഓതുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ഇവിടെ ആ പുതിയ വാക്കുകൾ തിൽക്കൽ അറാനീകൽ ഓല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങൾ പറയുന്നത് പിശാജാണ്. പക്ഷെ അവരിത് പ്രവാചകനാണ് പറയുന്നത് തെറ്റിദ്ധരിക്കുകയും പ്രവാചകൻ്റെ കൂടെ സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ പറയുകയാണ് പ്രവാചകൻ നമ്മുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ പ്രവാചകൻ തൻ്റെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ മുശ്രിക്കുകൾ എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. എന്ന് മാത്രമല്ല ഈ വാർത്ത പരക്കുകയും ആ സമയത്ത് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നതായ ആളുകളുണ്ടായിരുന്നു, അവിടെ വരെ ഈ വാർത്ത എത്തി. അഥവാ മക്കയിലെ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു, ഇനി മക്കയിൽ നിർഭയത്വത്തോടു കൂടി കഴിയാം, അതുകൊണ്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രവാചകൻ ആ ആയത്ത് ഓതിയപ്പോൾ അവിടെ പിശാജ് ശരിക്ക് അവൻ്റെ നാവിലൂടെ ചില വാക്കുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് മുശ്രിക്കുകളായ ആളുകളുടെ ചെവിയിൽ കേൾക്കുകയും അവരിത് പ്രവാചകനാണ് പറയുന്നത് എന്ന ധാരണയാൽ പ്രവാചകൻ്റെ കൂടെ സുജൂദ് ചെയ്യുകയും പ്രവാചകൻ തൻ്റെ പഴയ ദീനിലേക്ക് മടങ്ങുകയും പ്രവാചകൻ ലാത്തയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയുമൊക്കെയാണ് എന്നാണ് അവർ എന്ത് ചെയ്തത്, ധരിച്ചത്. അങ്ങനെ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇതേ സമയം മുസ്ലിങ്ങളും അത്ഭുതപ്പെട്ടു പോവുകയാണ്, ഇവരൊക്കെ സുജൂദ് ചെയ്തു. അപ്പോൾ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് അബ്സീനിയയിൽ ആ വാർത്ത എത്തുന്നു, അവിടെയുള്ളവർ മക്കയിലെല്ലാവരും മുസ്ലിമായി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, പ്രവാചകരെ, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല. ഇല്ല ഇദ തമന്ന അൽക ശൈത്വാനു ഫി ഉംനിയതിഹി. ആ പ്രവാചകൻ ഒരു ആയത്തോതിക്കൊടുക്കുമ്പോൾ ആ ഓതുന്നതിൽ പിശാജ് ഇട്ടുകൊടുക്കും, അഥവാ പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കും, അതാണ് പറയുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ വസ്വാസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഫയൻ സഹുല്ലാഹു മാ യുൽക്കി ശൈത്വാൻ, പിശാജ് ഓതിക്കൊടുക്കുന്ന ആ വസ്വാസ് അല്ലെങ്കിൽ പിശാജ് ഇട്ടുകൊടുക്കുന്നതായ ആ കാര്യങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും.
ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ അതിനൊരു സ്വാധീനമുണ്ടാവുകയില്ല, വിശ്വാസികൾ അത് കേൾക്കുന്നില്ല. മാത്രമല്ല സുമ്മ യുഹിക്കുമുല്ലാഹു ആയാതിഹി, അള്ളാഹു അവൻ്റെ ആയത്തുകളെ അവിടെ ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്നല്ലാഹു സുബ്ഹാനഹു തആല അവിടെ എന്ത് ചെയ്യാണ് പറയുകയാണ്. എന്നാൽ അവിടെ ഹൃദയത്തിൽ രോഗമുള്ള ആ ആള്, ആ ഓതിക്കൊടുക്കുമ്പോൾ പിശാചിട്ട് കൊടുക്കുന്ന ആ ദുർബോധനം, ആ വസ്വാസ്, അത് ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ അഥവാ കാപഡ്യമുള്ള മുനാഫിക്കുകളായ ഒക്കെ ആളുകൾക്ക്, അതുപോലെ ഹൃദയത്തിലേക്ക് ഒന്നും കയറി ചെല്ലാത്ത ഹൃദയം കഠിനമായി തീർന്ന ആളുകൾക്ക് അതൊരു പരീക്ഷണവുമായി തീർന്നു. അഥവാ അവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി, അവർ പ്രവാചകനൊക്കെ തങ്ങളുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്, ആ തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യും അവരുടെയൊക്കെ എന്ത് ചെയ്യും ഉണ്ടായി. വഇന്നല്ലാലിമീന, അങ്ങനെ അക്രമികളായ ആളുകൾ ലഫീ ഷിഖാഖിം ബഈദ്, അവർ വിദൂരമായ കക്ഷി മത്സരത്തിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്ത് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏത് പ്രവാചകന്മാർ ഒരായത്ത് കേൾപ്പിക്കുമ്പോഴും പിശാജ് അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായ ആളുകളെ അത് ബാധിക്കുകയില്ല. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ഏശുകയില്ല, അവരെ അത് ബാധിക്കുകയില്ല. എന്നാൽ കാപഠ്യമുള്ള ആളുകൾ, ഹൃദയകാഠിന്യമുള്ള ആളുകൾ, ആ ആളുകൾക്ക് ഇതൊരു പരീക്ഷണമായി തീരുകയും അവർ പിശാചിൻ്റെ വസ്വാസിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ ഒരിക്കലും അകപ്പെടാതെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം.

0: ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. കൃത്യമായി പഠിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. പ്രവാചകന്മാർ ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് ദുർബോധനം നടത്തും, എന്നാൽ അത് വിശ്വാസ ദുർബലതയുള്ളവർക്ക് പരീക്ഷണമായി തീരും. ഈ കാര്യമാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കായി ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സുലാഹി.
2: പാപങ്ങളെല്ലാം പൊറുക്കുന്ന റബ്ബിൻ്റെ കരുണാകടാക്ഷം കാത്ത് തൗബയ്ക്കായി കൈകൾ ഉയർത്തി തേടുന്നു. കനിവിനായി പുതിയ ഗാനവുമായി പീസ് റേഡിയോ സ്വരം. ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം ലൈബ മഞ്ചേരി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ജ്യൂസ് വേണ്ടട്ടോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബിഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ഒരു പ്രദോഷ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചാലും മതി വരാത്ത ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകൾ കൃത്യമായി ചൊല്ലാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും അതിന് അള്ളാഹു നൽകുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: നമ്മളൊപ്പം ഇന്ന് രണ്ട് കൊച്ചു അതിഥികളുണ്ട്. ഇൻഷാ അല്ലാ അവരവരെ പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ആതിഫ് ഷജാൻ.
0: എത്ര മാസത്തിലാണ് പഠിക്കണേ?
2: അഞ്ചാം ക്ലാസ്സിൽ.
0: വീട് എവിടെ?
2: കാസർഗോഡ്.
1: കാസർഗോഡ് എവിടെ?
2: പടന്ന.
1: ഓക്കെ. എന്തേന് പേര്? ആതിഫ്.
0: ആതിഫ്.
1: ഓക്കെ.
0: ഇവിടെ ഹോസ്റ്റലായിരിക്കും അല്ലേ? അടുത്താള്
2: ആതിഫ് അബ്ദുള്ള.
0: രണ്ടോ ആതിഫ്?
1: ആതിഫാനി.
0: ആതിഫാനി
1: ഒറ്റ വിളിയിൽ രണ്ടോളം കേൾക്കും. എവിടെ എന്റെ സ്ഥലം? എവിടെ?
2: ആലപ്പുഴ.
1: ആലപ്പുഴ.
0: ആലപ്പുഴ. ഓക്കെ
1: ഓക്കെ. അപ്പൊ രണ്ട് ആതിഫുകളാണെന്ന് നമ്മളൊപ്പല്ലേ. മഷാ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ആതിഫ്? രണ്ട് ആതിഫിന്റെ വീട്ടിലൊക്കെ, വീട്ടിലുള്ള ആളുകളൊക്കെ പറയും.
2: ഉപ്പ, ഉമ്മ, താത്ത, വലിയ കാക്ക, ചെറിയ കാക്ക.
1: രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അപ്പൊ. ഓക്കെ. ഇയാളെ?
2: ഉമ്മ, ഉപ്പ, ഉമ്മമ്മ, ഉപ്പുപ്പ, അനിയൻ, അനിയത്തി.
1: ഓക്കെ. അപ്പൊ ഉഷാറാണ്. ഇപ്പൊ എന്നാ ലാസ്റ്റ് നാട്ടിൽ പോയത്? ഇപ്പൊ നിങ്ങള് ലീവ് ഉണ്ടായിരുന്നോ? പഠിത്തപ്പോ ലീവ് ഉണ്ടോ? പൊതു അവധി ഉണ്ടോ? ഇനി വരാൻ പോകുന്ന ദിവസം ലീവാണ്. അപ്പൊ പോവും, നാട്ടിൽ പോവും. ആലപ്പുഴ ഒക്കെ പോയാൽ മുതലാവോ? രണ്ടു ദിവസം ലീവ് ഒന്നും ശരിക്കും ഒരു ദിവസം യാത്രക്ക് തന്നെ
2: എടുക്കൂല. പതിനേഴാം തീയതി തുടങ്ങിയിട്ട് 21.
1: ഓക്കെ. അപ്പൊ പറ്റും.
0: അല്ലെങ്കിൽ യാത്ര ചെയ്താല് ഒരു ദിവസം ഇങ്ങോട്ട് പോകുമ്പോൾ മുതലാവില്ലല്ലോ.
1: അല്ല, നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും തരുമോ? സാധാരണയൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ വരെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇടക്ക് എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് വെറുതെ നിൽക്കരുത്, ഫോണുമ്പോൾ കളി കൂടും വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് എന്തെങ്കിലും വർക്ക് തരുമോ? യെസ്. അതെ. എന്നാ ഒരു വാട്സപ്പിൽ ഇട്ടരുല്ലേ എന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, വരുന്ന സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞു അല്ലേ?
0: ഓക്കെ. നമ്മൾ എ പി സ്റ്റഡിയോ യുവൺ ലെവലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു കയറാറുണ്ട്. അഷ്റഫ് സി പി, റഷീദ്, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, മെഹനാസ് ഗഫൂർ, പാലത്തിങ്ങൽ, നഫീസ പി, താമരശ്ശേരി, സാജിദ കാലിക്കറ്റ്, സുബൈദ പുളിക്കൽ, ആയിഷ കരുമ്പിൽ, സഫിയ ടി, സഫിയ കെ തിരുരങ്ങാടി, നജ്മുദ്ദീൻ, കരുണ കപ്പള്ളി, അതുപോലെ തന്നെ ഷെഫിയ എടപ്പാൾ, ഇത്തരത്തിലുള്ള ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നത് പോലെ അമീറുട്ടിയുടെ അടുത്ത നാട്ടുകാരുടെ ഒരു എഴുത്തുണ്ട്. ഇൻഷാല്ലാഹ് ഒരുപാട് സലാം പറഞ്ഞു വന്ന പിന്നെ ആളുകളെ കാണാൻ സാധിക്കും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ് ഒരു ശാശ്വത താവളമല്ല, മറിച്ച് പരലോകമെന്ന അനശ്വര ജീവിതത്തിലേക്ക് വിത്തുപാകേണ്ട ഒരു കൃഷിയിടം മാത്രമാണ്. ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ചും കച്ചവടത്തിലെ പരാജയങ്ങളെക്കുറിച്ചും നിരന്തരം ആശങ്കപ്പെടുന്ന നാം യഥാർത്ഥ നഷ്ടം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് പലപ്പോഴും മറന്നുപോകുന്നു. ഐഹിക ലോകത്തെ ബിസിനസ്സിലോ കൃഷിയിലോ ഉണ്ടാകുന്ന തകർച്ചകൾ താൽക്കാലികവും പരിഹരിക്കാവുന്നതുമാണ്. എന്നാൽ പരലോകത്തെ കൃഷിയിലെ വീഴ്ച സംഭവിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വലിയ നഷ്ടമായി മാറുന്നു. ദുനിയാവിൽ നാം ചെയ്യുന്ന ഓരോ നന്മയും പരലോകത്ത് നാം കൊയ്യാനിരിക്കുന്ന വിളവുകളാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരു പരീക്ഷണക്കളവും യാത്രക്കാരുടെ വിശ്രമ കേന്ദ്രവുമാണ്. ഇവിടെ ലഭിക്കുന്ന സമ്പത്തോ സ്ഥാനമാനങ്ങളോ അല്ല പരലോകത്തേക്ക് കൂട്ടിനു കൊണ്ടുപോകുന്ന സൽക്കർമ്മങ്ങളാണ് അവൻ്റെ യഥാർത്ഥ സമ്പാദ്യം. ദുനിയാവ് പരലോകത്തിൻ്റെ കൃഷിയിടമാണ് എന്ന ഓർമ്മയോടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പരലോക വിജയം ലക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തായാലും നമ്മളെ ദുനിയാവിൻ്റെ നിസാരതയെക്കുറിച്ചിട്ടുള്ള അല്ലേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കേട്ടോ. ഈ ദുനിയാവ് മതാഉൽ ഉറൂർ അല്ലേ, ഒരു കബളിപ്പിക്കുന്ന വിഭവമാണെന്ത് നമ്മൾ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ആ ദുനിയാവിൻ നമ്മൾക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരലോകമാണ്, പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ ആയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എഴുത്താണ് അമീർ സാഹിബിൻ്റെത്. നമുക്ക്
0: ഒരുപാട് ആയത്തിൽ ചിന്തിക്കാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ യാനി അൽ മൗത്ത്, മരണത്തിന്റെ ചിന്ത നിങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നാ അല്ലേ.
1: അതെ.
0: അപ്പോൾ ആ ചിന്തയോട് കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാ ജീവിതത്തിലൊരു
1: പലപ്പോഴും ഈ ദുനിയാവിനോടുള്ള സ്നേഹം ഉള്ള ആളുകളെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. അവൻ്റെ സാമ്പത്തിക മേഖല, അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ പെരുമാറ്റം, ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഇയാൾ എത്രത്തോളം, ഇയാൾ ഏത് വേലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു ചിത്രം നമുക്ക്
0: മനസ്സിലാവും.
1: നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ പലപ്പോഴും പല ആളുകളും അല്ലേ, ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, മസ്ഊലിയത്ത് വഹിക്കുന്ന ഓരോ ആളുകൾ, അപ്പോൾ അവരൊക്കെ ശരിക്കും ഒന്നും കൂടി ശ്രദ്ധാലുവാണ് ഈ വിഷയത്തിൽ. അതിപ്പോൾ ഒരു പള്ളിയുടെ കാരണവരോ അല്ലെങ്കിൽ വേണ്ട ഒരു നാട്ടിലെ ഒരു വാർഡ് മെമ്പറോ അല്ലേ, വല്ലാത്തൊരു ഉത്തരവാദിത്തങ്ങളാണൊക്കെ. യഥാർത്ഥത്തിൽ അതൊക്കെ റബ്ബ് നാളെ ചോദ്യം ചോദിക്കും. ദുനിയാവിന് വേണ്ടി മത്സരിക്കണ ഒരാൾക്ക് അല്ലേ, ദീനില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾ അതിൽ ഭയങ്കര വഞ്ചന നടത്തും, ആൾക്കാരെ പറ്റിക്കും അല്ലേ. ഈ അപ്പോൾ ദുനിയാവ് ഒരിക്കലും നമ്മൾ എന്താക്കരുത്, അത് അതിനെ പ്രതീക്ഷ വെക്കരുത്. ഓക്കെ, ഇപ്പം ഇന്നോ അല്ലെ നാളെ അല്ലേ,
0: അത് സമ്പത്തിന്റെ വിഷയത്തിലായിട്ട് എന്തും നഷ്ടപ്പെടാം.
1: അതെ, നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് നമ്മളെ ഫാമിലി പോലും നാളെ നമുക്ക് അന്യമായി തീരുന്ന ഒരവസ്ഥയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാല്. നമ്മളെ ഏറ്റവും സ്നേഹിച്ച ആൾക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ.
0: പലരും നമുക്കിതിൽ സംസാരിക്കുന്ന അല്ലേ.
1: അതെ അതെ അതെ,
0: നമ്മുടെ ശരീരം പോലും നമുക്കിതിൽ സംസാരിക്കുന്ന അവസ്ഥ,
1: അത് വല്ലാത്തൊരവസ്ഥ ആണ്. അപ്പോൾ ദുനിയാവിലെ നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കരുത് അല്ലേ, ആരടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട അല്ലേ. അവനവന് വേണ്ടത് അവനവൻ എന്താക്കി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഫാത്തിമ ബീവിനോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റസൂലിന്റെ ഫാത്തിമത്ത് കിത്വായത്ത് കബീദ് എന്ന് പറഞ്ഞു അല്ലേ, റസൂലിന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു. ആ ഫാത്തിമ ബീവിയുടെ റസൂൽ പറയുന്നുണ്ട്, ഈ എന്താക്കണം, അനക്ക് വേണ്ടത് ഈ ഉണ്ടാക്കണം, കാരണം നാളെ എനിക്കൊന്നും അനക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂല എന്ന് റസൂൽ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂല് വരെ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അപ്പൊ ദുനിയാവ് നമ്മൾ നല്ലോണം എന്താക്കണം, നമുക്കത് അവോയ്ഡ് ചെയ്തിട്ട്, ദുനിയാവ് പറ്റ വേണ്ടെന്നല്ല, നിലവിൽ ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ റസൂലിൻ്റെ അടുത്തൊരു മൂന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ ഈ വിവാഹം തന്നെ കഴിക്കണില്ല, വെറും വെറും നോമ്പ്, ഞാൻ ഭയങ്കര നിസ്കാരം അല്ലേ, വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട.
0: അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, ഞാനതുപോലെ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്.
1: അതെ, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പം അതൊന്നും ദുനിയാവും വേണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പ്രാധാന്യം നൽകേണ്ടത് പരലോകമാണെന്നുള്ളത്.
0: അതല്ലേ, നമുക്കേ സാരോപദേശത്തിലേക്ക് കടക്കാം, അത് കഴിഞ്ഞ് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരാൾ നല്ലവനാണ്, ഒരാൾ ചീത്തയാളാണ് എന്ന സർട്ടിഫിക്കറ്റ് ആരാണ് തരേണ്ടത്? അതായത് ആര് തരുന്ന സർട്ടിഫിക്കറ്റാണ് ഏറ്റവും അധികം വാലിഡായിട്ടുള്ളത്, വിലപിടിപ്പുള്ളത്? നമ്മുടെ ഫ്രണ്ട്സാണോ, നമ്മളുമായി സഹകരിക്കുന്ന മറ്റുള്ള ആളുകളാണോ? അള്ളാഹു ഒരാൾ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ സർട്ടിഫിക്കേഷനായിരിക്കും അല്ലേ, എത്ര വലിയ അംഗീകാരമായിരിക്കും. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിച്ച് സംവിധാനിച്ചു കൊണ്ടുപോകുന്ന പടച്ചോൻ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകൾ അവർ നല്ലവരാണ്, അവരാണ് ഉത്തമർ എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ക്വസ്റ്റ്യൻ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ, ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണോ? ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഒരേ സമയം പഠിപ്പിക്കുന്നുണ്ടാവും, അതേസമയം പഠിക്കുന്നുണ്ടാവും അല്ലേ. എന്നാൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇത് രണ്ടും നേടാൻ ഭാഗ്യം ലഭിച്ച എത്ര പേരുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യൂ. പഠിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ ഖുർആൻ പഠിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരാണ്. ഖുർആൻ എന്താ പഠിക്കുക? ഖുർആൻ നന്നായി തജ്വീദ് അനുസരിച്ച് പാരായണം പഠിക്കുക, ഖുർആൻ്റെ ആയത്തുകൾ ഹിഫ്ല് ചെയ്യുക, ഖുർആനിൻ്റെ പരിഭാഷ അതിൻ്റെ വിശദീകരണ ക്ലാസ്സുകളിൽ പോയിരിക്കുക, അത് പഠിക്കുക അല്ലേ. അങ്ങനെ ഖുർആനിൻ്റെ വ്യത്യസ്തമായ പഠനം, അതാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അപ്പോൾ ഒന്നാമത്തെ സംഭവം അതാണ്. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ ടിക്കിടുക കേട്ടോ. രണ്ടാമത്തേത് ഖിയാറുക്കും അഹാസിനുക്കും മഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മുടെ സ്വഭാവം എന്താണ് അതിൻ്റെ അവസ്ഥ? നമ്മുടെ സ്വഭാവത്തിന് നമ്മൾ മാർക്കിടുകയാണെങ്കിൽ, നമ്മുടെ നമ്മോടുള്ള സ്വഭാവം അല്ലേ, നമ്മൾ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? നമ്മുടെ ഉറക്കം, ഉണർച്ച, മറ്റു കാര്യങ്ങൾ, പഠനം, ചിന്ത, മറ്റ് സംഗതികളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളോട് നമ്മളെങ്ങനെയാണ് സമീപിക്കുന്നത്? നമ്മുടെ പാരൻസിനുള്ള സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ ടീച്ചേഴ്സിനുള്ള സ്വഭാവം എങ്ങനെയാണ്? ഫ്രണ്ട്സിനുള്ള സ്വഭാവം എങ്ങനെയാണ്? ഫാമിലി മെമ്പേഴ്സിനുള്ള സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ സിബ്ലിങ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനുള്ള സ്വഭാവം എങ്ങനെയാണ്? നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ നല്ല സ്വഭാവമുള്ള ആളാണോ? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാകുന്നു. അപ്പം അത് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ടിക്ക് നമുക്കിടാം. മൂന്നാമത്തേത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും അഹ്സനുക്കും ഖലാഅ, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരാൾ കടം വാങ്ങി, നമ്മൾ ഒരാളെടുത്തു നിന്ന് കടം വാങ്ങി, അത് ഏറ്റവും നന്നായി തിരിച്ചു കൊടുക്കുന്ന വ്യക്തി, മനസ്സിലായില്ലേ? ഏതൊരു സംഗതിയും ഏറ്റവും നന്നായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ, പ്രത്യേകിച്ച് കടം, ആ കടം വാങ്ങിച്ചിട്ട് അത് കൃത്യമായി അതിൻ്റെ ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അവൻ ഏറ്റവും നല്ലവനാണ്. ഇനി നാലാമത്തേത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, അവരിൽ നിന്ന് ആളുകൾ നല്ലതു മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ, അവനെക്കൊണ്ടുള്ള എല്ലാ ഷെറിൽ നിന്നും ആളുകൾ നിർഭയരായിരിക്കും. അതായത് ഓനെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല, ഓനങ്ങനെ ചെയ്യില്ല, ഓനങ്ങനെ കഷ്ടപ്പാടുണ്ടാക്കില്ല, ഓനങ്ങനെ ബുദ്ധിമുട്ടിക്കൂല, ഓൻ നമുക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കൂല എന്ന് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ഓനിൽ നിന്ന് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല സംസാരം, നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ, നല്ല പ്രവൃത്തികൾ അങ്ങനെ ഉണ്ടാകുള്ളൂ എന്ന് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഉത്തമരാണ്. അവസാനത്തത് അഞ്ചാമത്തേത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിലേറ്റവും നല്ലവൻ കുടുംബത്തിലേറ്റവും നല്ലവനാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ആണോ നമ്മൾ നല്ല കുട്ടി, അല്ല സ്കൂളിലാണോ, അധ്യാപകരോടാണോ നല്ല കുട്ടി, അതല്ല ഫ്രണ്ട്സിനോടാണോ, എവിടെയാണ് നമ്മൾ നല്ല കുട്ടി? നമ്മുടെ നന്മയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ ക്ഷമയും നമ്മുടെ വിനയവും നമ്മുടെ താഴ്മയും നമ്മുടെ സ്നേഹവും നമ്മുടെ കാരുണ്യവും നമ്മുടെ വാത്സല്യവും നമ്മുടെ എല്ലാ സൽഗുണങ്ങളും നാം ഏറ്റവും നല്ല നിലക്ക് പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ്? അത് നമ്മുടെ വീട്ടിലാണ്, വീട്ടുകാരോടാണ്. അപ്പോൾ വീട്ടിൽ നല്ല സ്വഭാവം കാഴ്ചവെക്കുന്നവരാരാണോ അവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമർ. അപ്പോൾ അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കേഷനാണ് ഏറ്റവും ഉത്തമരാകാനുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ല സാരോപദേശമാണ് നമ്മളിന്ന് കേട്ടത്.
1: നമ്മൾ പാലിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് ബഹുമാനപ്പെട്ട മുനവർഷരായി നമ്മളോട് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് തോന്നുന്നില്ല. ഏതായാലും ഇന്ന് ഒരുപാട് ആളുകളെ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു തിങ്കളാഴ്ച ഞാൻ ഈവൻ ലൈവിലിരുന്ന സമയത്ത് ഒരു അഞ്ച് അഞ്ചായിട്ടും ഒരു നാലാളെ കയറിയിട്ടുള്ളൂ. ഞാനൊന്ന് പേടിച്ചു, റബ്ബേ നീ അതെ എന്നാ ഇവൻ ലീവ് ഇല്ലേ എന്ന്. ഒരു അഞ്ച് പത്ത് വരെ ഒരു ആറ് ആളുകളൊക്കെയുള്ള ഫീഡ്ബാക്കിൽ കാണുന്നു. ഇന്ന് മാഷാല്ലാ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ കേട്ടോ, നേരത്തെ തന്നെ നമ്മളെ സഫിയ കെ തിരൂരങ്ങാടി അവരുടെ ഒരു ഫീഡ്ബാക്ക്. അസ്സലാമു അലൈക്കും, നല്ലൊരു സാരോപദേശം. അള്ളാഹു നിത്യജീവിതത്തിൽ നല്ല നിലയിൽ കൊണ്ട് നടക്കുവാനുള്ള കഴിവ് തരട്ടെ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. ആമീൻ. ജമീല കുമരനെല്ലൂർ, നല്ലൊരു ഉപദേശമാണ് കേട്ടത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇതിലേ ഞാൻ ഈ സാരോപദേശത്തിലേ എനിക്കൊരു വലിയൊരു പോയിൻ്റായിട്ട് തോന്നി, എല്ലാം അടിപൊളിയാണ്, ഒരു അവസാനത്തെ ഒരു പോയിൻ്റ്, അത് നമ്മൾ കുടുംബത്തിൽ അല്ലേ നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത്. ചില ആൾക്കാർ പുറത്തെന്താവും അല്ലേ, പുറത്ത് ഭയങ്കര സംഭവം, പക്ഷെ ഉള്ളിൽ ആ മോശം, ഭയങ്കര ഒരു ഭയങ്കര പ്രശ്നമാണ്. നാട്ടിലിങ്ങനെ ഭയങ്കരമായിട്ടില്ലേ ആൾക്കാരിങ്ങനെ എന്താണ് ഇപ്പൊ മുസഹഫിന്റെ നടുക്കണ്ടെന്നൊക്കെ പറയും ആ നാട്ടുകാരെ മുന്നിൽ.
0: പക്ഷെ
1: വീടിന്റെ ഉള്ളിലെത്തിയ മക്കളോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ഭാര്യയോടുള്ള പെരുമാറ്റം, സഹോദരന്മാരോടുള്ള പെരുമാറ്റം, ഉമ്മാനോട് ഉപ്പാനുള്ള പെരുമാറ്റം, ഇതൊക്കെ കണ്ട് മാറും വേറെ ലെവലേ കാരണം. അത് ഭയങ്കര ഒരു ഗൗരവമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ ഒരു എന്താ ഇപ്പോൾ നമുക്കൊക്കെ ഒരു കുടുംബം ഉണ്ടാവും അല്ലേ, വലിയ കുടുംബമുള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ ചെറിയ കുടുംബം ഉണ്ടാവും. പക്ഷെ നമ്മളെ കാണുന്ന തന്നെ നമ്മളെ കുടുംബക്കാർക്ക് വെറുപ്പാണെങ്കിൽ, നമ്മളെ സ്വന്തക്കാർക്ക് ഒരു പ്രയാസമാണെങ്കിൽ, അപ്പം നമ്മൾ നമ്മളെ നിലം വലിയ ആലോചിച്ച് നോക്കുക. പുറത്ത് ആൾക്കാർക്ക് നന്നാവാൻ ഒരു പണിയുമില്ല. കാരണം അതാണ് യുദ്ധിമുഖൻ എന്നുള്ളൊരു പദപ്രയോഗം തന്നെ കാണാൻ പറ്റും. രണ്ട് മുഖമുള്ള ആൾക്കാർ, കുടുംബത്തിലൊന്ന്, പുറത്തിറങ്ങിയ വേറൊരു മുഖം. ജസ്റ്റ് ഒരു ആക്ടിങ് ആണ് അല്ലെ, ഒരു അഭിനയമാണ് അങ്ങനത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. സഫ്ന മുഹമ്മദ് പാണക്കാട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, ഞങ്ങളും കൂടെയുണ്ട്. അസ്സലാമു റഹ്മത്തുള്ളാ, അതെ വളരെ സന്തോഷം.
0: പിന്നെ
1: അതിഥികളുണ്ടല്ലേ, അതിഥികള് എന്തൊക്കെയെന്ന്, കഥയുണ്ട് പിന്നെ പാട്ടുമുണ്ട്. ഓരോ എന്താ ഇപ്പോ പരിപാടിയുള്ളോ, ഒറ്റപാട്ടുള്ളൂ എനിക്ക്, ഒറ്റ കഥയുള്ളൂ. നാല് കഥ ഉണ്ടോ? മാഷാല്ലാ, നാല് കഥ ഉണ്ട്. അപ്പൊ കഥ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ ആളുകളെ കോരിത്തെറിപ്പിക്കാനാണ്. ഇൻഷാല്ലാ എന്നാ ഒന്നാമത്തെ കഥ ആവട്ടെ അല്ലേ, എന്നെ കഥ തുടങ്ങിക്കോ.
2: ക്ഷമക്ക് പ്രതിഫലം സ്വർഗമോ? അന്ന് സ്കൂളിൽ ബെല്ലടിച്ചു. മദ്രസയിലേക്ക് വന്ന എല്ലാ കുട്ടികളും അവനവനെ നിശ്ചയിച്ച സീറ്റിൽ ഇരുന്നു. ഉസ്താദ് ക്ലാസ്സിലെത്തി. തലേ ദിവസം ചെയ്തു വരാൻ പറഞ്ഞ ഹോംവർക്കുകൾ കുട്ടികൾ എല്ലാവരും മേശപ്പുറത്ത് എടുത്തു വെച്ചു. പക്ഷേ ഹാമിദ് മോൻ മാത്രം അവൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റില്ല. ബാഗിൻ മുകളിൽ തലവെച്ച് കമിഴ്ന്ന് കിടക്കുകയാണ്. ക്ലാസ്സിൽ മിടുക്കനായ കുട്ടിയാണ് ഹാമിദ് മോൻ. നന്നായി പഠിക്കും. കൂട്ടുകാർ പലതവണ അവനെ വിളിച്ചിട്ടും അവൻ എഴുന്നേറ്റില്ല. വീണ്ടും അവൻ്റെ ബാഗിലേക്ക് അമർന്നു കിടക്കുന്നു. ഉസ്താദിനും ഏറെ ഇഷ്ടമുള്ള കുട്ടിയാണ് ഹാമിദ്. നന്നായി പഠിക്കും. അവൻ്റെ സംശയങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്നു ചോദിക്കുന്നവൻ. കൂട്ടുകാർക്കിടയിലും അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഹാമിദ് മോന് എന്ത് പറ്റിയെന്ന് നോക്കാൻ ഉസ്താദ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. പതിയെ തട്ടി വിളിച്ചു, ഹാമിദ് മോനെ എന്ത് പറ്റി? ഉസ്താദിൻ്റെ ചോദ്യം കേട്ടതും അവൻ വിതുമ്പൽ തുടങ്ങി. ഉസ്താദ് അവനെ ചേർത്ത് പിടിച്ച് കാര്യം തിരക്കി. എൻ്റെ ഉപ്പച്ചിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവൻ വീങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. പള്ളിയിലേക്ക് എല്ലാ വക്കത്തിനും ഉപ്പയുടെ കൂടെ ഹാമിദിനെയും ഉസ്താദ് കാണാറുണ്ട്. ആ കാഴ്ച ഏറെ കൺകുളിർമയുള്ളതാണ്. ഹാമിദിൻ്റെ സങ്കടം കേട്ടപ്പോൾ കൂട്ടുകാർക്കും സങ്കടമായി. ഉസ്താദ് അവനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്ലാസ്സിലെ മുഖാവസ്ഥ മാറാൻ ഉസ്താദ് ഒരു കഥ പറയാൻ തുടങ്ങി. കുട്ടികൾ ശ്രദ്ധയോടെയിരുന്നു. ഹാമിദ് മോനു, ഒത്താബ് റഹിമഹുല്ല എന്നൊരു തോബ ഈ പണ്ഡിതനുണ്ടായിരുന്നു. ഉസ്താദെ, സഹാബത്തിനെ കണ്ട് അവരിൽ നിന്നും ദീൻ പഠിച്ച ആളുകളല്ലേ തോബ ഈ എന്ന് പറയുന്നത്? ഹാമിദ് മോൻ ചോദിച്ചു. അതേ മിടുക്കൻ, ഉസ്താദ് അവനെ തോളിൽ തട്ടി. ഉപ്പ വാങ്ങിത്തന്ന റമദാൻ ചങ്ങാതി എന്ന പുസ്തകത്തിൽ സഹാബത്തിനെയും താബിഈകളെയും പറ്റി പറയുന്നത് അവൻ ഓർത്തെടുത്തു. ഉസ്താദ് കഥ തുടർന്നു. ഒരിക്കൽ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗാവകാശികളിൽ പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതെ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റഹിമത്തുള്ളാഹി പറഞ്ഞു, ഒരു സ്ത്രീ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അവസ്മാര രോഗമുണ്ട്. അത് കാരണം ഞാൻ ഇടയ്ക്കിടെ ബോധം കെടുന്നു. അപ്പോൾ എൻ്റെ നഗ്ത വെളിവാക്കുന്ന താങ്കൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം.
0: കഴിഞ്ഞോ? മാഷാ, അപ്പോ നല്ലൊരു കഥയാണ് അല്ലേ?
1: അതെ, ഇതേ സാധാരണ നമ്മള് പ്രസംഗത്തിന് മറ്റൊക്കെ പറയുന്ന ഒരു കഥ ആണ്. ഒരു അതായത് ഷമന്റെ ഒരു പ്രാധാന്യം റസൂലിന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീ, അവർ റസൂലിനോട് പരാതിയാണ്. കാരണം റസൂല് പ്രാർത്ഥിച്ചാൽ ആ സ്ത്രീയുടെ രോഗം എന്താവും?
0: ഷിഫയാവും.
1: റസൂല് ചോദിക്കുന്നുണ്ട്, ക്ഷമിക്കാൻ തയ്യാറാണോ ചോദിച്ചു. അപ്പോൾ റസൂലേ, ഞാൻ റെഡിയാണ്, അപ്പോൾ എനിക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മറ്റൊരു ഹത്താഇബ്നു അബി റബാഹ തോന്നുന്നുണ്ട്, സ്വഹാബിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട് നിനക്ക് സ്വർഗ്ഗകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണിച്ചു തന്നോ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സംഭവം, മാഷാല്ലാ, ബാർക്കല്ലാ ഫീക്കും.
0: അതല്ല, നമുക്കേ ഒരു പാട്ട് കേട്ടാലോ?
1: ഇനി പാട്ടാവാം,
0: പാട്ട്
1: ഒരു കഥ കേട്ടു അല്ലേ, ഇനി റിലാക്സ് ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട്.
2: അസ്സലാമു അലൈക്കും.
1: അസ്സലാമു അലൈക്കും.

0: കഥ ചൊല്ലാൻ.
1: മാഷല്ലാ, നല്ല ഉഷാറ് പാട്ടായിരുന്നു അല്ലേ മോന്. കഴിയുന്ന വിധത്തിൽ മോന് എന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. നമ്മുടെ ഫുൾ ബാക്ക് നോക്കുമ്പോൾ നമ്മുടെ
2: ഒരുപാട് ആളുകളെ ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അസ്സലാമു അലൈക്കും. അസ്സലാമു വബർകാത്തു. കൂടെയുണ്ട്, യാത്രയിലാണ്. യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ചോദ്യം, സഫി അടപ്പാൾ ചോദിച്ച ചോദ്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം. വലൈക്കും അസ്സലാം വബർകാത്തു. മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ആയിഷ തോട്ടശ്ശേരിറ, സഫി അടപ്പാൾ പറയുന്നു, മാഷാല്ലാ മോൻ്റെ കഥയിൽ നല്ല ഗുണപാഠമുണ്ട്, ബാരക്കല്ലാ ഫിക്കും. സലീന തോട്ടശ്ശേരിയറ, കുറെ തോട്ടശ്ശേരിയറക്കാർ കുറെ ആൾക്കാരുണ്ടല്ലേ.
2: തോട്ടശ്ശേരിയറ
1: അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലായി പോയി. പാരക്കണ്ണ തോട്ടശ്ശേരിയറ എന്നാണ് തുള്ളിന്ന് വരിക. അപ്പോൾ കുറെ തോട്ടശ്ശേരിക്കാർ ഉണ്ട്, ബാരക്കല്ലാ ഫിക്കും. ഖൈർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ സാരോപദേശത്തിൽ മുനവർ സലാഹി അവസാനം പറഞ്ഞൊരു കാര്യം അല്ലെ, കുടുംബത്തിൻ്റെ വിഷയം. നമ്മൾ കുടുംബം എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ റബ്ബിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല കുടുംബം എന്ന് ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയേറെ പവിത്രതകൾ നൽകുന്ന നിസ്കാരത്തിനും നോമ്പിനും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങൾക്കും എന്ത് പ്രതിഫലമാണോ പവിത്രതയാണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, അതേ പവിത്രതയാണ് കുടുംബബന്ധം ചേർക്കുന്നതിന് ഇസ്ലാം നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലൂൻ അൽജന്ന, നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. സ്വാഭാവികമാണ്, നമ്മൾ ഈ ഭൂമി ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. എന്താണ്, നല്ല വീട് ലഭിക്കണം, നല്ല ജോലി ലഭിക്കണം, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം, സാമ്പത്തികം അത് വളർത്തണം, മക്കളുടെ വിവാഹം ഉഷാറായിട്ട് കഴിക്കണം, സമൂഹത്തിൽ നല്ല സ്ഥാനം വേണം, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവും. അതൊക്കെ ആവശ്യമാണ്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നയിക്കുമ്പോൾ അതൊക്കെ ആവശ്യമാണ്. എന്നാൽ പക്ഷെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഇത്രയേറെ ലക്ഷ്യങ്ങളൊക്കെ വെച്ച്, ഭൂമിയിൽ ഭൗതികപരമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നേടിയതിന് ശേഷം നമ്മുടെ കുടുംബം എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം അല്ലേ. എവിടെയാണ് എത്തേണ്ടത്? നമുക്ക് വീടൊക്കെ നഷ്ടപ്പെടാം, സമ്പത്ത് തകരാം, മക്കൾ നമ്മളിൽ നിന്ന് അകലാം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളിലുണ്ടായിരിക്കേണ്ട ചിന്ത, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീൻ ആമനു അൻഫുസക്കും, യാ അയ്യുഹല്ലദീൻ ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലികും നാറ. വിശ്വസിച്ച ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നരകാഗ്നിയിൽ നിന്ന് കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു കുടുംബത്തെ അല്ലേ. അപ്പം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
2: പ്രത്യേകിച്ച് നമ്മൾ ഒരു മത പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള മീറ്റിങ്ങും ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പോയി ദൈവത്തിന് അല്ലേ, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ആളാണ്. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്, പലപ്പോഴും പരിതാപകരമാണ് ഈ ദാഇമാരായിട്ടുള്ള ആളുകൾ. ദാഇമാരെന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനാ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട, അവനാൻ്റെ വീടിൻ്റെ ഉള്ളിൽ നന്നാക്കണം എന്നുള്ള അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട,
1: എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കണം.
2: നമ്മള് ഇപ്പോൾ നാട്ടുകാരെ നന്നാക്കുന്ന ഇടയിൽ നമ്മൾ സ്വയം നമ്മളെ സ്വന്തം നന്നാവാനും സ്വന്തം കുടുംബത്തെ നന്നാക്കാനും മറക്കരുത്.
1: കുടുംബത്തെ നോക്കണം നമ്മൾ.
2: അതെ, ഭയങ്കര ഈ ദഅ്‌വത്ത് എന്ന് പറയുന്നത് തുടങ്ങേണ്ടത് നമ്മൾ കുടുംബത്തിൽ നിന്നാണ്.
1: കുടുംബത്തിൽ നിന്നാണ്.
2: ഇപ്പം പലപ്പോഴും ചില ആൾക്കാരൊക്കെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര പ്രതിസന്ധി. ഇപ്പോൾ ഒരു സഹോദരനെ പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അയാളെ കുറിച്ച് സംസാരിച്ചു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്, ആളൊരു കർഷകനാണ്, കർഷകനാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം പോസിബിലിറ്റീസ് അല്ലേ, എത്ര പൈസ കിട്ടും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വലിയൊരു കുടുംബം ഉണ്ട് അയാൾക്ക്, മക്കളില്ല, പത്ത് പതിനഞ്ച് വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം ആളെ ഒരു പ്രയാസം മുപ്പര് പറഞ്ഞ മുപ്പര് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. പക്ഷെ വീട്ടിലുള്ള ഒരു മനുഷ്യനും നിസ്കരിക്കൂല. അതായത് വീട്ടിലുള്ള ഉമ്മ ആവട്ടെ, വാപ്പ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് വാപ്പ നിസ്കരിക്കാനുള്ള പൂതിയുണ്ട്, അതുവരെ നിസ്കരിക്കൂ വാപ്പ. ഒക്കെ ഭയങ്കര ഒരു നമുക്കൊരു നമ്മുടെ മനസ്സിക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. മരിക്കാൻ നേരത്ത് വാപ്പ മകനോട് പറയാണ്, എനിക്ക് ഇബ്രാഹിം സ്വലാത്ത് പഠിപ്പിച്ചായിരുന്നു.
1: മരിക്കുന്ന സമയത്ത്
2: സ്വലാത്ത് അറിയില്ല, മകനോട് പറയാണ് എനിക്ക് സ്വലാത്ത് പഠിപ്പിച്ചു. അപ്പോഴാണ് ഒരു ചിന്ത വന്നത്, അതൊരേ നിസ്കാരമല്ല. പക്ഷെ ആരോടും വിദ്വേഷമോ ഒരു മോശം സ്വഭാവങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ പടച്ച റബ്ബിനു കൊടുക്കേണ്ട ചില സംഗതികളുണ്ടല്ലോ, അതില്ല. മാനസികപരമായിട്ടുള്ള പരിഗണന, ബാക്കിയുള്ള ആളുകളുടെ പെരുമാറ്റമൊക്കെ ഓക്കെ. അപ്പോൾ അദ്ദേഹം പറയാണ് വീട്ടിലുള്ള വൈഫാവട്ടെ, വൈഫ് നിസ്കരിക്കൂല, സുബൈക്ക് കിടന്നുറങ്ങും. മുപ്പര് പള്ളി വരുമ്പോൾ കിടന്നുറങ്ങും, കുറേ പറഞ്ഞു നോക്കി, കുറേ ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കി, ഒരു മാറ്റവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തന്നെ ആലോചിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ അവരെ ഫാമിലിയിൽ വിഷയം പറയുമ്പോഴേ ഭയങ്കര ഒരു പേടി തോന്നും. അൽഹംദുലില്ലാ അങ്ങനെ നമ്മളൊന്നും കുഴപ്പമില്ല, പക്ഷേ പല ആളുകൾക്കും വീട്ടിൽ ബുദ്ധിമുട്ടാണ്. അതായത് വീട്ടിൽ അതേപോലെ നല്ല എൻജോയ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പടച്ചോനം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചൊരു കല്യാണം വരുന്ന സമയത്തേക്ക് പലപ്പോഴും നമ്മളെ ആൾക്കാരെന്നെ പറയും, ഞാൻ മാറി നിൽക്കലാണെന്ന്. ഒന്ന് പോയിങ്ങാണ്ട് മുഖം കാണിച്ച് അടുത്ത ഫാമിലിയാവും, ഭയങ്കര ആത്മബന്ധമാവും. പക്ഷെ അവിടെ പോകാൻ നമുക്കൊരു കയ്യൂലാന്ന്. അപ്പോൾ നമ്മൾ നമ്മളെ കുടുംബത്തെ ആദ്യം ദഅ്‌വത്ത് ചെയ്യിപ്പിച്ചു കൊണ്ട് നന്നായോ മാറിയോ എന്നല്ല, പക്ഷേ നമ്മളൊരു ഉത്തരവാദിത്തം തുടങ്ങേണ്ടത്
1: നമ്മുടെ കുടുംബം,
2: ആ കുടുംബത്തിൽ നിന്ന്. അത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലേ നമ്മുടെ ഫീഡ്ബാക്കിൽ നമുക്കൊരുപാട് ആളുകൾ ഒരുപാട് പാട്ടിനെ കുറിച്ചിട്ടൊക്കെ കഥകളെ കുറിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, മാഷാല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ക്ലാസ്സിലായതുകൊണ്ടാണ് വൈകിയത്, അവർക്കെന്തോ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് വൈകിയതെന്ന് പറയുന്നുണ്ട്. ഷംനാദ് ഖാൻ പറയുന്നുണ്ട് മാഷാല്ലാഹ് ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകളും സൂപ്പറാണ്, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഫിയ കെ തിരുവരങ്ങാടി പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും, ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിൽ പോയപ്പോൾ റേഡിയോ സ്റ്റേഷൻ കാണാൻ പോയി അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ് തോന്നിയത്, കുറേ പേരെ കണ്ടു, അതിലും സന്തോഷം തോന്നി, അൽഹംദുലില്ലാ, അള്ളാഹു ഇത് എന്നും നിലനിർത്തി തരട്ടെ. അതെ, ചില ആൾക്കാരൊക്കെ ആഗ്രഹിക്കണുണ്ടാവും,
1: ഞങ്ങൾ ഇങ്ങനെ കേൾക്കണുള്ളൂ.
2: ആ അതെ,
1: ഇത് കാണില്ലല്ലോ, ആദ്യമായിട്ട് കാണുമ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടാവും.
2: അതെ,
1: ഇപ്പൊ നമ്മളെന്താ ചെലപ്പോ നമ്മള് ഇപ്പൊ ഒരു ഇത് ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മള് അജ്ജും പറഞ്ഞൊക്കെ ഇങ്ങനെ കേൾക്കും.
2: അതെ,
1: പക്ഷെ നമ്മൾ അതിന്റെ മുന്നൊക്കെ എത്തുമ്പോ
2: ഫോട്ടോയിൽ ഇങ്ങനെ കാണുമ്പോ അല്ലെങ്കിൽ അജ്ജന്റെ സീസണിൽ ആ വീഡിയോ ഒക്കെ കാണുമ്പോ നമ്മളിങ്ങനെ ആഗ്രഹിക്കും,
1: പക്ഷെ അത് അവിടെ എത്തുമ്പോ
2: അതൊരു വേറൊരു ഫീലാണ്. പക്ഷെ അത് കുറച്ച് ദർജ കൂടിയതാണ്, കുറച്ച് ദർജ കുറഞ്ഞതാണ്. എന്തായാലും അത് ഓരോരുത്തരുടെ ഇതാട്ടോ, ആളുകൾക്ക് സന്തോഷം സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ ഡെയിലി ഇപ്പം ഇതിലുള്ള ഒരുപാട് ആൾക്കാരെ, ഇപ്പം ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഇല്ലായിട്ടേ, ഇതിലുള്ള ഒരുപാട് ആൾക്കാരും ഇടയ്ക്ക് മനസ്സിക്ക് വരും, പറയുമ്പോൾ കാണുന്നില്ല, വോയിസ് കേൾക്കുന്നില്ല, വെറും ഫീഡ്ബാക്ക് പരമായിട്ടുള്ളൊരു ബന്ധം ചില ആൾക്കാരെ
1: അല്ലേ, പേരുകൾ നമുക്ക് കാണാതെ പറഞ്ഞു.
2: അതെ, തീർച്ചയായും, കാരണം അവരില്ലെങ്കിൽ നമ്മൾ തപ്പും, ഫീഡ്ബാക്കിൽ അവരെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എന്താക്കും, അതിൽ നോക്കും നമ്മൾ. ഇപ്പം നമ്മൾ അമീർ സാഹിബ് ഞാനില്ലാത്ത സമയത്ത് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾ ജോലി തിരക്കായിട്ട് പോയി എന്നൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് വളരെ സന്തോഷം. എന്താ അമീർ സാഹിബിനെ ഒരിട്ടം കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ ബന്ധം നമ്മൾ ഈ ഫീഡ്ബാക്ക് ത്രൂ ആണ്.
1: അതെ,
2: അപ്പോ ഇത് അല്ല നിലനിർത്തി തെറ്റെ മഷാല്ല, അത് അത്രയും നല്ലൊരു സംഭവമാണ്.
1: എന്നാലും നമ്മള് ഓർക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ ലൈവില് കാണില്ല.
2: അതെ അതെ അതെ അതെ, ചെറിയ ചില ആൾക്കാരെ മിസ്സിങ് തോന്നുന്നുണ്ട്. അതുപോലെ ജമീല വി പി കാളിക പറയുന്നുണ്ട് ഗുഡ് ലൈവ് ബാറക്കല്ലാഫിക്കും അമീൻ വയ്യാക്കും. നഫീസ പി എ താമരശ്ശേരിക്ക് ഒരു പരാതി ഉണ്ട്, സൗണ്ട് കുറവാണ്, തീരെ കേൾക്കണില്ല. അത് ഇവിടെ ഇഷ്യൂ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അവരെ ഫോണിന്റെ ഇഷ്യൂ ആവും, വേറെ ആരും
1: ചെക്ക് ചെയ്യും.
2: അതെ, വേറെ ആരും അങ്ങനെ എന്തില്ല പറഞ്ഞതായിട്ട് കേൾക്കണില്ല. ഏതായാലും
1: പാഠക്കുറിപ്പിന് സമയത്ത് അതിന് മുന്നേ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു,
2: അതായത് ഈസാ നബിയുടെ പേര് വിശുദ്ധ ഖുർആനില് എത്ര തവണ വന്നിട്ടുണ്ട്, അത് ആരും പറയാനായിട്ട് ഒരാൾ ഒറ്റ ആളെ. അതെ, അതിന്റെ ചോദ്യം ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈസാ നബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ഉണ്ട് അറിയുന്ന ആളുകൾ പെട്ടെന്ന് എന്താക്ക ഉത്തരയക്ക, എല്ലാവർക്കും അറിയും.
1: നമുക്ക് പാഠക്കുറിപ്പ് തിരിച്ചു വരുമ്പോഴേക്കും അയക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർള. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളൊക്കെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ്, എല്ലാ കാര്യത്തിലും നല്ലതുണ്ടായിരിക്കണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ നന്മ ആഗ്രഹിക്കേണ്ട, നല്ലതാഗ്രഹിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ സംസാരം, നമ്മുടെ വർത്തമാനം, നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ പറയുന്ന വാക്കുകൾ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മനസ്സിലാക്കേണ്ടത്, നല്ലത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്നൊരു ഉറപ്പ് വരുത്തൽ. നമ്മുടെ കൂട്ടുകാരോടൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ അവരതിനെ കേട്ടുകൊണ്ട് എത്ര സമാധാനത്തോടെയാണ് അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടാവുക. നമ്മെപ്പറ്റി മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ നമ്മെപ്പറ്റിയുള്ള അവരുടെ അഭിപ്രായം എത്ര നല്ലതായിരിക്കും. നമ്മുടെ സംസാര ഭാഷ നല്ലതാകുമ്പോൾ, നമ്മുടെ സംസാരത്തിൽ വരുന്ന വാക്കുകൾ നല്ലതാകുമ്പോഴൊക്കെ. പക്ഷേ ഒരുപാട് കുട്ടികളൊക്കെ ചെറിയൊരു ശ്രദ്ധ ഇല്ലാത്തതിൻ്റെ പേരിൽ വാക്കിൽ ധാരാളം പിഴവുകളും വേണ്ടാത്ത വേർഡുകളും മോശപ്പെട്ട വാക്കുകളും ഉപയോഗിച്ച് അതാണ് വലിയ പവർ എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയുള്ള തെറിവാക്കുകളും കുത്തുവാക്കുകളും പരിഹസിക്കുന്ന വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചുറ്റും ധാരാളം കുട്ടികളുണ്ടാവും. നമ്മളൊക്കെ അവരെ കണ്ടുകാണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കി നമ്മളും അത് ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴെങ്കിലും. എന്നാൽ കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസാരമാണ് നമ്മൾ എന്നത്. പലപ്പോഴും പഴഞ്ചൊല്ലുകളിലും അതുപോലുള്ള സമാനമായ കഥകളിലൊക്കെ പറയാറുണ്ട്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ നാവാണ്, അവൻ്റെ

സൂചിപ്പിച്ചു പറഞ്ഞു. മഹദിയുടെ ശരീരപ്രകൃതം കണ്ടങ്ങനെ വിളിച്ചു പോയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്ന മറുപടി, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. ആയിഷ, നീ ഈ പറഞ്ഞ വാക്ക് ഒരു സമുദ്രത്തിലെ വെള്ളത്തിൽ കലർന്നാൽ ആ സമുദ്രം മലിനപ്പെട്ടു പോകുമെന്നാണ്. കുറിയവൾ എന്ന നമ്മളൊക്കെ പറയും, സാധാരണ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നിസാരമാണെന്ന് തോന്നുന്ന ഒരു വാക്ക് പ്രയോഗിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ഗൗരവമുണ്ട് നമ്മൾ പറയുന്ന മോശപ്പെട്ട വാക്കുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് പ്രവാചകൻ്റെ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, വൽയൗമിൽ ആഖിർ, പരലോകമുണ്ട്, ഈ ജീവിതം അവസാനിച്ച് ഇവിടെ നിന്ന് മരണപ്പെട്ട് നമ്മൾ പരലോകത്തേക്ക് എത്തും, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യകുൽ ഖൈറൻ, അവർ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്ത്, നല്ലത് പറയാൻ സാധിക്കൂലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകാറുണ്ട്, ഞാൻ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ മൗനം അവലംബിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാധാനം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ വാക്ക് അത് പ്രയോഗിക്കാനുള്ളതാണ്, അത് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, ആവശ്യമുള്ള സമയത്ത് സംസാരിക്കാനുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്നുണ്ടോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, മറ്റുള്ളവരെ പരിഹസിക്കുന്നുണ്ടോ, ഒരു വിഭാഗത്തെ മാത്രം പരിശുദ്ധിപ്പെടുത്തി, ഒരു വിഭാഗത്തെ മാത്രം അവർ നല്ലവരാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം ആളുകളെ നമ്മൾ കളിയാക്കി തമാശയാക്കി പറയുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. വ്യത്യസ്ത മേഖലകളിൽ ഇത് സംഭവിച്ചേക്കാം. നമ്മളൊക്കെ പഠിക്കുന്ന ക്ലാസ് റൂമുകളിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ മദ്രസകളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുള്ള അയൽവാസികളായ കുട്ടികളിലുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയോട് മാത്രം നല്ല വാക്ക് പറയുക, നമുക്കിഷ്ടമല്ലാത്തൊരു കുട്ടിനോട് മോശപ്പെട്ട വാക്ക് പറയുക എന്ന രീതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും ولا نساء من نساء عسى ان يكن خيرا منهن ولا تلمزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان ومن لم يتوب فاولئك هم الظالمون. സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് എന്നതാണ് അല്ലാഹു പറയുന്നത്. അസ അൻ യകൂനു ഖൈറൻ മിൻഹും, നമ്മൾ പരിഹസിക്കുന്ന വിഭാഗം പരിഹസിക്കുന്ന ആൾക്കാർ ഇത്ര മുന്തിയ ആളുകൾ ആയതുകൊണ്ടാണോ? അല്ല, ചിലപ്പോൾ പരിഹസിക്കപ്പെടുന്ന വിഭാഗത്തേക്കാൾ മോശപ്പെട്ടവരായിരിക്കും പരിഹസിക്കുന്ന ആളുകൾ. പരിഹസിക്കപ്പെടുന്ന വിഭാഗമോ ഈ പരിഹസിക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായ നല്ല മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ആർക്കും അർഹതയില്ല. എല്ലാവരും സ്വീകരിക്കേണ്ട നിലപാട് ഒന്ന് മാത്രം, വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്, നിങ്ങൾ അന്യോന്യം പരിഹാസ പേരുകളിട്ട് വിളിക്കരുത് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ബിഇസലിസ്മുൽ ഫുസുഖു ബഅദൽ ഈമാൻ. നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് സമ്മതിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു നമ്മൾ സമ്മതിക്കുന്നു, പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു സമ്മതിക്കുന്നു, നമ്മളതൊക്കെ പാഠപുസ്തകങ്ങളിലും മദ്രസകളിലുമൊക്കെ പഠിക്കുന്നു, എന്നിട്ടും നമ്മൾ അങ്ങനെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര തമ്മാടിത്തരമാണ്, അധാർമികപരമായ കാര്യമാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവ് അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചു തന്നൊരു ടൂളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാപങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന അവയവം അത് നാവാണ്. ആദമിൻ്റെ മക്കൾ നമ്മളെല്ലാവരും, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. ആദമിൻ്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ തിന്മ കടന്നു വരുന്നത് അവരുടെ നാവുകളിൽ നിന്നാണ് എന്നതാണ്. ഒരു ശ്രദ്ധയുമില്ലാതെ സംസാരിക്കുന്നവരല്ല നാം എന്ന് നമ്മൾ തിരിച്ചറിയുക. വളരെ ശ്രദ്ധയോടുകൂടെ വാക്കുകൾ പറയുക. ഞാനിപ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും നമ്മൾ പറയുക. അഭിപ്രായം പറയുമ്പോഴും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ നല്ലത് മാത്രമാണോ പറയുന്നത്, മറ്റുള്ളവരെ ഇകഴ്ത്തുന്നുണ്ടോ എന്ന പരിശോധന നടത്തുക. കൂടുതൽ കൂടുതൽ നല്ല വാക്കുകളിലേക്ക് നമ്മൾ വരാൻ ശ്രദ്ധിക്കുക. നല്ല വാക്ക് എന്ന് പറയുമ്പോൾ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നല്ല വാക്കാണ്. ഖുർആൻ
നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിലെ ഓരോ വരികളും ഓരോ ആയത്തുകളും നല്ല വാക്കാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ഓരോ ദിക്കറുകളും നല്ല വാക്കുകളാണ്. ഇതൊക്കെ കൂടുതൽ പറയുന്നവരാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിനെ

0: ആ കാര്യങ്ങൾ പറയാൻ നമ്മൾ ശീലിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ലത് മാത്രം പറയുന്ന, നല്ലത് പ്രചരിപ്പിക്കുന്ന, നല്ലതിനെ ഇഷ്ടപ്പെടുന്ന നല്ല വിദ്യാർത്ഥികളിൽ, നല്ല മക്കളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടതല്ലേ. നല്ല വാക്ക് സംസാരിക്കുക, നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ള ഒരു തന്നെയാണ് അല്ലേ.
2: നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, പക്ഷെ പലപ്പോഴും നമ്മളൊരു ദുർബലപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണ്,
1: നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയം. അറിയാതെ അല്ലേ, അറിയാതെ
2: മനുഷ്യ സ്പോട്ടിൽ പറഞ്ഞു പോകണം,
1: പറഞ്ഞു പോകണം. ഇപ്പൊ ഒരാൾ പോകുമ്പോ ഓനെങ്ങനെ അല്ലേ, ഓനെങ്ങനെ ചെറുതാക്കാൻ പറ്റണോ ആ രൂപത്തിൽ,
2: അല്ലെങ്കിൽ അവനെന്താ ഇങ്ങനെ ഓന് താത്തി കിട്ടിയ നമുക്കൊരു
1: സമാധാനം.
2: അതെ, അപ്പോ ഭയങ്കര ഗൗരവമായിട്ട് നമ്മള് മനസ്സിലാക്കേണ്ടതാണ്. ഏതല്ലേ നമ്മള് നേരത്തെ ചോദ്യം ചോദിച്ചതിന്റെ
1: ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.
2: ഉത്തരങ്ങള് കുറവാണ് ഞാൻ മനസ്സിലാക്കണത്. ഈസാനബിയുടെ പേരേ വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്
1: അതിലേ. വളരെ ഞാനൊരു ചെറിയൊരു ഫീഡ്ബാക്ക് കണ്ടു, ഞങ്ങൾക്കും നിങ്ങളെ കണ്ടില്ലെങ്കിലും ഫീല് ചെയ്യും, മിസ്സിംഗ് ഫീൽ.
2: മാഷാ
1: പറഞ്ഞത്
2: ജമീല വി കെ പൂനൂർ. പിന്നെ സഫിയ കെ തിരുരങ്ങാടി ആദ്യം അതിന്റെ ഉത്തരം ശരിയാക്കി, അല്ല അതിന്റെ മുന്നേ ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം 25 ആണ്. അപ്പൊ ഷംനാദ് ഖാൻ ആണ് ഒന്നാമതായിട്ട് ശരിയാക്കിയിട്ടുള്ളത്. രണ്ടാമത് സഫിയ കെ തിരുരങ്ങാടിയാണ്. മൂന്നാമത് ഫസീല ഇബ്രാഹിം. പിന്നെ നഫീസ പി എ താമരശ്ശേരി. പിന്നെ അമീർ ടി എടത്തനാട്ടുകര. അവര് ഡ്രൈവിങ്ങിലാണ്, അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ചോദ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജമീല ബി പി കാളികാവ്.
1: നമ്മള് തുടക്കം മുതലുള്ള ആളുകളാണ്, എപ്പോഴാ തുടങ്ങിയത് അപ്പോ മുതലുള്ള ആളുകളൊക്കെ.
2: മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്. ജമീല കുമരനെല്ലൂർ, അവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഇനി കഥല്ലേ. ആ കഥണ്ട്,
1: കഥണ്ട്. പാഠക്കുറിപ്പിനെ കുറിച്ച്
2: ആ വളരെ ചിന്തിക്കേണ്ടതാണ്. അൽഹംദുലില്ല, നമുക്കും ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്.
1: നമുക്കേ നമ്മുടെ അതിഥിയിലേക്ക് പോവാം.
2: ഒരു കഥ ഉണ്ട്,
1: ഇൻഷാല്ലാ
2: കഥ തുടങ്ങട്ടെ.
3: ഖുർആനിന്റെ മാധുര്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലർക്കും സംഗീതം എന്നൊരു ഹരമാണ്. സങ്കടങ്ങളിൽ പലരും ആശ്രയിക്കുന്ന സംഗീതത്തെയാണ്. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് സംഗീതം ഹറാമാണ്. ഏതവസ്ഥയിലും നമുക്ക് ശാന്തി തരുന്ന വചനങ്ങളാണ് പ്രപഞ്ചനാഥന്റെ വാക്കുകൾ, അഥവാ വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അത്ഭുതം നിറഞ്ഞ ഒരു ചരിത്ര കഥ നമുക്ക് വായിക്കാം. ശരീരത്തിൽ ഏറെ പരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു ഇമാം അബ്ദുൽ അലിയ റഹിമഹുല്ല. ഒരിക്കൽ ജിഹാദിനായി പുറപ്പെടുമ്പോൾ കാലിൽ വേദന അനുഭവപ്പെടുകയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന് വേദന വർദ്ധിക്കുകയും ചെയ്തു. പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അപായപ്പെടുത്തുന്ന ഒരു രോഗം ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കണങ്കാൽ മുറിച്ചു മാറ്റാനാണ് പ്രതിവിധി പറഞ്ഞത്. കാൽ മുറിച്ചു മാറ്റാനുള്ള സാധന സാമഗ്രികളും വൈദ്യന്മാർ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബോധം കെടുത്താനും വേദന അറിയാതിരിക്കാനുമുള്ള മരുന്ന് പ്രയോഗിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, അതിനേക്കാൾ വിശിഷ്ടമായ ഒന്നുണ്ട്. ഖുർആൻ കൃത്യമായും മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരിക. അയാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം ചുമക്കുകയും കണ്ണ് വിടരുകയും മാനത്തെ എൻ്റെ ദൃഷ്ടികൾ പതിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യുക. വൈദ്യന്മാർ അപ്രകാരം ചെയ്തു. ഖുർആൻ പാരായണം കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ചുമക്കുകയും കണ്ണുകൾ ആകാശത്തേക്ക് ആവുകയും ചെയ്തപ്പോൾ അവർ കാലുകൾ മുറിച്ചു മാറ്റി. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണങ്കാൽ മുറിച്ചു മാറ്റുന്ന വേദന താങ്കൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോടുള്ള സ്നേഹം തീർത്ത കുളിർമയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായ മാധുര്യവും ഈർച്ചവാളിൻ്റെ ചൂടിനെ മരപ്പിച്ചു. മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിന് ഇഷ്ടമാകാത്ത ഒരു പ്രവൃത്തിയും നിന്നിലൂടെ ഞാൻ ചെയ്തിട്ടില്ല. എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് ശാന്തി നേടിത്തരും, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകളും ഉണ്ടാക്കി തരും. ഈ ലോകത്ത് നമുക്ക് വിജയമായിത്തീരും തീർച്ച.
1: മാഷല്ലാ അല്ലേ, നല്ലൊരു ഖുർആനെ കുറിച്ച്
2: ഒരു ഗുണപാഠ കഥ. ഏതായാലും ഉഷാറായി അല്ലേ,
1: ഉഷാറായി.
2: ഏതായാലും നമ്മളെ ഇന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്
1: അല്ലേ. ഒരു ചെറിയൊരു കുസൂതി ചോദ്യത്തിൽ ഉണ്ടായിരുന്നു,
2: അത് എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ചോദിച്ച നമ്മള്
1: ചോദിക്കാം അല്ലേ. തലയിൽ എന്താ ക്വസ്റ്റ്യൻ, മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണ്?
2: എല്ലാവർക്കും കിട്ടും,
1: എല്ലാവർക്കും കിട്ടും.
2: കാരണം ഇതിന് മുന്നേ എനിക്ക് നമ്മൾ തന്നെ വെക്കുന്ന സമയത്ത്
1: ചോദിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ മോൻ്റെ നിന്ന് ഖുർആൻ അല്ലേ, ഇപ്പോൾ അധിക വീടുകളിലും ഖുർആൻ പാരായണങ്ങൾ കുറഞ്ഞു വരികയാണ് അല്ലേ. ഖുർആൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല, മറിച്ച് ഡി ജെ പാർട്ടികളും മ്യൂസിക്കിൻ്റെ അകത്തളങ്ങളായി വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികളെ വീടിൻ്റെ റഹ്മത്ത് നഷ്ടപ്പെടാൻ അതൊരു കാരണമായേക്കാം അല്ലേ.
2: തീർച്ചയായും, കാരണം റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ബക്കറോദാത്ത വീടിനെ കുറിച്ചിട്ടൊക്കെ. ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റം വീട്ടിലുള്ള ഒരു മുതിർന്ന കാരണം ഒരു തുടങ്ങിയാൽ മതി.
1: മാത്രല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞു. അത് ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടൊരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കുക. മഗ്രിബിന് ഇശാന ഇടയിൽ നമ്മൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രമിക്കുക. റഹ്മത്തിന്റെ മലക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെ ലഭിക്കാൻ ഒരു കാരണമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലേ നമ്മുടെ അതിഥിക്ക് വീണ്ടൊരു കഥ ഉണ്ട്, നമുക്കതിലേക്ക് പോ.
3: കുറിച്ചാണെങ്കിലും ഹറാം തന്നെ. ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ട കുറ്റകൃത്യങ്ങൾ ജീവിതം കളഞ്ഞു കുളിച്ച ഒരുപാട് പേരെ പറ്റി കൂട്ടുകാർ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ലഹരിക്കെതിരെ നാം ശക്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നെഹ്ല മോൾ വീടിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു മിഠായി വാങ്ങിയ സംഭവം ഓർത്തുപോയത്. മിഠായി തുറന്നു വായിലേക്ക് വെച്ചപ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത നിഹ്ല മോൾക്ക് തോന്നി. അവൾ ഉമ്മയോട് കാര്യം പറഞ്ഞു. ആ സംഭവം നാട്ടിൽ ചെറിയൊരു ചർച്ചക്ക് വകയൊരുക്കി. സ്കൂളിലും മദ്രസയിലും നാട്ടിലും എല്ലായിടത്തും ഇപ്പോൾ ലഹരിയെക്കുറിച്ച് ആണല്ലോ ചർച്ച. അവധിക്കാലത്തിന് ആറാഴ്ച വൈകുന്നേരങ്ങളിൽ മദ്രസ സാഹിത്യ സമാജം നടത്താറുണ്ട്. ഓൺലൈൻ വഴിയുള്ള ഈ പരിപാടിയിൽ സിറാജ് ഉസ്താദായിരുന്നു മുഖ്യ ഭാഷണം. അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർത്ത വരികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരാൾ ഖാദി ഇയാസ് റഹിമഹുല്ലയോട് കാരക്കയും മധുരവും വെള്ളവും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തരം മദ്യം നബിദീനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പ്രതികരിച്ചു, അത് ഹറാമാണ്. അയാൾ വീണ്ടും ചോദിച്ചു, വെള്ളത്തെക്കുറിച്ച് പറഞ്ഞാലോ? ഇയാസ് റഹിമഹുല്ല പറഞ്ഞു, ഹലാൽ. അയാൾ ചോദിച്ചു, മധുരങ്ങളോ? ഇയാസ് റഹിമഹുല്ല പറഞ്ഞു, ഹലാൽ. അയാൾ വീണ്ടും ചോദിച്ചു, ഇതെല്ലാം ഒരുമിച്ചാൽ ഹറാമാകുന്നത് എങ്ങനെയാണ്? ഇയാസ് റഹിമഹുല്ല ചോദിച്ചു. ഒരു പിടി മണ്ണ് കൊണ്ട് ഞാൻ എറിഞ്ഞാൽ നിനക്ക് വേദനിക്കുമോ? ഇല്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഒരു പിടി വൈക്കോൽ കൊണ്ട് എറിഞ്ഞാൽ നിനക്ക് വേദനിക്കുമോ? ഇല്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ഒരു കോരൽ വെള്ളം കൊണ്ട് എറിഞ്ഞാൽ നിനക്ക് വേദനിക്കുമോ? അയാൾ പറഞ്ഞു, ഒട്ടും വേദന ഉണ്ടാകില്ല. ഇയാസ് റഹിമഹുല്ല ചോദിച്ചു, വെള്ളവും മണ്ണും വൈക്കോലും കൂട്ടിക്കലർത്തി ചെളിയാക്കി അത് ഉറക്കാൻ വിട്ടേച്ച് പിന്നീട് അത് നിന്നെ എറിഞ്ഞാൽ വേദനിക്കുമോ? അയാൾ പറഞ്ഞു, അള്ളാഹു ആണേ വേദനിക്കും, എൻ്റെ ജീവനെടുത്തേക്കുമായിരിക്കാം. ഇയാസ് റഹിമഹുല്ല പറഞ്ഞു, എങ്കിൽ ഇതുപോലെയാണ് കാരക്കയും മധുരവും വെള്ളവും ചേർത്ത് മദ്യമായ സംഭവിക്കുക. ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ആഴത്തിൽ നിഹ്ലമോൾ ചിന്തിച്ചത്. പല വസ്തുക്കളിലും ലഹരിയുടെ അംശം കൂടി കലർത്തി ഇന്ന് വ്യാപകമായി വിറ്റഴിക്കുന്നുണ്ട്. കുറച്ചല്ലേ എന്ന് കരുതി പലപ്പോഴും നമ്മൾ അത് വാങ്ങിക്കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവന് ഹാനികരമാണെന്നും വസ്തുത പലപ്പോഴും പലരും ഓർക്കാറുമില്ല. ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ അത് വേഗം ഒട്ടുമെന്നത് യാഥാർത്ഥ്യമാണ്. അനുവദനീയമല്ലാത്തത് ഭക്ഷിക്കുവാനും ഹറാമായത് ഒഴിവാക്കാനും നാം ശീലിക്കേണ്ടതാണ്. ലഹരിക്കെതിരെ പടപ്പൊരുത്താൻ കൂട്ടുകാർ തയ്യാറല്ലേ? അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു പറഞ്ഞാണ്
2: ലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലേ, ഇന്ന് സമൂഹത്തിൽ എല്ലാരും ബോധേഡായിരിക്കേണ്ട വിഷയമാണ്, ചെറിയ കുട്ടികൾ മുതൽ.
1: എന്നാലും ഇപ്പോഴത്തെ ഒരു ഇതില് ഒരു വല്ലാത്തൊരു സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് പോകുന്ന ഒരു,
2: അതെ, തൂഫാൻ അല്ലെ, അതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് കേസുകളൊക്കെ അല്ലെ, എനിക്കൊന്ന് കോടിക്കണക്കിന് രൂപയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി. അതെ, ഭയങ്കര സംഭവമാണ്. കാരണം ഇതൊരു മാഫിയ, ഇത് വന്ന് പെട്ടുപോയ ആളുകള്, ഇപ്പൊ നമുക്കറിയുന്ന ഒരു വ്യക്തി MDMA കേസിൽ പെട്ടിട്ട് ആള് അവനതിന്ന് പോവണം എന്ന് അതിന് ഊരണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. ഒരു 6 മാസത്തോളം ആള് ജയിലിൽ കിടന്നു കേസിൽ പെട്ടിട്ട്. ഇത് ചില ആളുകൾ അവനെ പെടുത്തിയതാണ്, അതാണല്ലോ. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് അതിന്റെ അവസാനത്തിൽ പോവാണ്.
1: നേരത്തെ ചോദിച്ച ഉത്തരങ്ങള്
2: ആയിരിക്കാം, അതെ, അങ്ങനെ പറയുന്നുള്ളൂ. അതിന്റെ ഉത്തരം എന്താ, ഷാംപൂ സാധാരണ നമ്മൾ പറയാറുള്ളത്. ഗ്രാമ്പൂ എന്ന് പറഞ്ഞിട്ട് ഷാംപൂ പറഞ്ഞുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമ്മളെ ഒരു 2 ദിവസം മുന്നേ ഒരു നല്ലൊരു സോങ് നല്ലൊരു പാട്ട് കിട്ടി. അപ്പോ അത് പാടാൻ തോന്നണം
1: ഇന്ന് ഇൻഷാല്ലാ. നമ്മുടെ അതിഥികളുടെ കൂടെ തന്നെ നമ്മുടെ അനൂസ് മഞ്ചേരി ഇൻഷാല്ലാ പാടാണ്.
2: അപ്പൊ നല്ലൊരു വരിയാണ് ഇതിന്റെ, ചിലപ്പോ രീതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതിന്റെ വരി ഭയങ്കര സംഭവമായിട്ട് തോന്നി.
1: നമുക്ക് അതൊന്ന് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

0: മാ ഷല്ലാ ബറക്കല്ലാ ഫീക്ക്. അനൂസ് മഞ്ചേരി ഇത്ര വലിയ ഗായകനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മാഷല്ലാ ബറക്കല്ല, അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നല്ല ശബ്ദം, നല്ല ഈണം, അടിപൊളിയായി പാടി. ഇംതിയാസ് തിരുവമ്പാടി ആ സംഭവം പാട്ട് പോരട്ടെ. മൈമൂന പാലത്തിങ്കിൽ മാഷല്ലാ കഥകളും പാട്ടും ഉഷാറായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ റബ്ബിൽ അമീൻ. ജമീല കുമരനെല്ലൂർ അടിപൊളിയായിട്ടുണ്ട് പാട്ട്, ഞാനും ആസ്വദിച്ചു പോയി. ഞാനത് കേൾക്കാൻ ചവിട്ടില്ല, ഹെഡ്സെറ്റ് വെച്ചിരുന്നു. അമീറിന്റെ അടുത്തനാട്ടുകാര, ഇത്രയും മനോഹരമായി പാടാൻ അറിഞ്ഞിട്ടാണോ? മാഷല്ലാ, വളരെ ചിന്താവനമായ വരികൾ, കണ്ണടച്ച് കേട്ടിരുന്നാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന ആശയങ്ങളാണ്. ബാറക്കല്ലാ ഫീക്ക്, അമീൻ റഫീക്ക്. വളരെ ഉഷാറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്. സൽമാൻ ഇടവണ്ണ, പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ പാട്ട് കേട്ട് കയറി വരുന്നുണ്ട്, ഞാൻ ആസ്വദിച്ചു. മാഷല്ലാ, അപ്പോൾ ഇന്നത്തെ ഈവനിംഗ് ലൈവ് എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂസ് മഞ്ചേരി തൂക്കിയെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ പറയാം. സൽമാൻ ഇടവണ്ണ, ഒരു രക്ഷയുമില്ല. മാഷല്ലാ, അപ്പോൾ അപ്പോ അനൂസ് മഞ്ചേരി അടുത്ത ഈവനിംഗ് ലൈവിലും പാടണം, പുതിയ പാട്ടുകൾ പഠിച്ചു വരണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൈമൂന ചീക്കിലോട് മാഷല്ലാ നന്നായി പാടി. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ കേൾക്കുന്ന ഞങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. മീഡിയ വിങ്ങിന് പോലും ഇഷ്ടപ്പെട്ടു, അവരും ആസ്വദിച്ചു. ഷംനാദ് ഖാൻ മാഷല്ലാ, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. അവസാനത്തിൽ വളരെ നല്ല സ്വരത്തോടു കൂടി നമ്മൾ ഇറങ്ങാണ്. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഷംസാദ് തലശ്ശേരി, സൂപ്പർ സോങ്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
0: രണ്ട് അതിഥികൾ
2: ആതിഫ് ഷജാൻ, ആതിഫ് അബ്ദുള്ള.
0: ഇൻഷാല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം. അള്ളാഹുവിനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം കരസ്ഥമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ ഉത്ബോധനമായി ഇതാ ഒരു ഗാനശകലം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഓർമ്മ. ത്യാഗനിർഭരമായ ജീവിതം കൊണ്ട് ഒരു സമൂഹത്തെ ഒന്നാകെ പ്രകാശത്തിലേക്ക് വഴി നടത്തിയ കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവചരിത്രത്തിന്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേൾക്കുന്നത്. മർഹൂം കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന അധ്യായത്തിന് ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: എഴുത്ത് എം കെ കുമരനല്ലൂർ. ലേഖനത്തിന്റെ തുടർച്ച. ചാവടി യന്ത്രത്തിനെ സംബന്ധിച്ച് പൊന്നാനി താലൂക്ക് പൊന്മുണ്ടം വംശം ദേശത്ത് എം കോമുസാഹിബ് ചോദിച്ച ചോദ്യവും അതിനുള്ള പണ്ഡിതോചിതവും കാര്യമാത്ര പ്രസക്തവുമായ മറുപടിയും 1936 മാർച്ച് മാസത്തിലെ അൽ മുർഷിദ് രണ്ടാം പുസ്തകം രണ്ടാം ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1936 മെയ് മാസത്തിലെ രണ്ടാം പുസ്തകത്തിലെ നാലാം ലക്കത്തിൽ, അൽ മുർഷിദ് ഒന്നാം ലക്കം പത്താം പുസ്തകത്തിലും ഖുർആൻ ഭാഷ്യത്തെക്കുറിച്ച് ടി ഉബൈദ് സാഹിബിന്റെ രണ്ടാം ചോദ്യത്തിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിർക്കൽ, മുഹൈക്കിസ് എന്നിവർക്കയച്ച കത്തുകളിൽ എഴുതിയിരുന്ന ഖുർആൻ വാക്യങ്ങളെക്കുറിച്ച് ചില പണ്ഡിതന്മാർക്ക് സംശയമുണ്ടെന്നും ആ കത്തെഴുതിയ കാലത്ത് പ്രസ്തുത ഖുർആൻ ആയത്തുകൾ അവതരിച്ചിട്ടില്ലെന്നും മറ്റും പറയുന്നതിനെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമും സഹീഹുൽ ബുഖാരിയും ഇബ്നു ഹജറിന്റെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് മൗലവി സാഹിബ് നൽകിയ മറുപടി തന്റെ അപാരമായ പാണ്ഡിത്യത്തെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നുണ്ട്. നമസ്കാരശേഷം നമ്മുടെ നാടുകളിൽ നടന്നുവരാറുള്ള കൂട്ടുപ്രാർത്ഥനയെക്കുറിച്ച് 14/5/1936 സി അബ്ദുറസാഖ് സാഹിബ് ഉദുമ ചോദിച്ച ചോദ്യവും മറുപടിയും 1936 ജൂൺ മാസത്തിലെ അൽ മുർഷിദിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മർഹൂം മൗലവി സാഹിബിന് ഹദീസിലും ഉസൂലുൽ ഹദീസിലുമുള്ള അപാരമായ പാണ്ഡിത്യം അവിടെയും പ്രകടമാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ പത്രാധിപത്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും പുറപ്പെടുന്ന അൽ ഇർഷാദ് ഒന്നാം പുസ്തകം പത്താം ലക്കത്തിലും രണ്ടാം പുസ്തകം ഒന്നും രണ്ടും ലക്കങ്ങളിലും കൂടി പൂർണ്ണമായി വിവരിച്ചിട്ടുണ്ടെന്നും അൽ മുർഷിദിലെ പ്രസ്തുത ചോദ്യകർത്താവിനെ മൗലവി സാഹിബ് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. കാസർകോട് താലൂക്ക് മധൂർ അംശം മുട്ടത്തൊടി ദേശത്ത് എൻ മൊയ്തീൻ കുഞ്ഞ് മുക്രി എന്ന മാന്യൻ, അവിടങ്ങളിലെ പള്ളികൾ ഖിബിലയ്ക്ക് നേരെയല്ലാത്തതിനാൽ പൊളിക്കേണ്ടതുണ്ടോ എന്നും പലിശ വാങ്ങുന്ന ആളെ ഇമാമത്ത് നിർത്താമോ എന്നും മറ്റുമുള്ള ചോദ്യങ്ങൾക്കുള്ള വിദഗ്ധമായ മറുപടി 1936 സെപ്റ്റംബർ മാസത്തെ അൽ മുർഷിദിലുണ്ട്. മൗലവി സാഹിബിന് ഇൽമുൽ മീഖാത്തിലുള്ള അഗാധമായ പാണ്ഡിത്യമറിയാൻ ആഗ്രഹമുള്ളവർ അതൊരാവർത്തി വായിക്കേണ്ടത് തന്നെയാണ്. 1936 ഒക്ടോബർ മാസത്തിലെ അൽ മുർഷിദ് രണ്ടാം പുസ്തകം ഒൻപതാം ലക്കത്തിൽ മുഹമ്മദ് കണ്ണ് എന്നൊരാൾ ഉദുമ അബ്ദുറസാഖ് സാഹിബ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് അൽ മുർഷിദ് രണ്ടാം പുസ്തകം രണ്ടാം ലക്കത്തിൽ മൗലവി സാഹിബ് നൽകിയ മറുപടിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് 1936 നവംബർ മാസത്തിലെ അൽ മുർഷിദ് രണ്ടാം പുസ്തകം 10 ലക്കത്തിൽ ഇബ്നുൽ ഖയ്യും ഷാത്തിബി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതലായവരുടെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നൽകിയ മറുപടി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതേ ലക്കത്തിൽ തന്നെ അമുസ്ലിങ്ങൾക്ക് സലാം ചൊല്ലുന്നതിനെപ്പറ്റിയും മറ്റും പാനൂരിൽ നിന്നും സിസി കുഞ്ഞുമൂസ സാഹിബ് 29/6/1936 ചോദിച്ച ചോദ്യവും മറുപടിയും ഉദ്ധരിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൽ കൈകെട്ടുന്നതിനെക്കുറിച്ച് അൽ മുർഷിദ് തുറന്നുള്ള ലേഖനത്തിൽ ടി കെ മുഹമ്മദ് കുഞ്ഞി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയും വിശദീകരിച്ചിട്ടുണ്ട്. കാസർകോടിനടുത്ത തുരുത്തി എന്ന സ്ഥലത്ത് നിന്ന് 1963 തൗബയുടെ അർത്ഥത്തെക്കുറിച്ചും അതിൻ്റെ വിശദീകരണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടും ടി മുഹമ്മദ് കുഞ്ഞി സാഹിബ് ചോദിച്ച ചോദ്യത്തിന് അൽ മുർഷിദ് രണ്ടാം പുസ്തകം 12 ലക്കത്തിൽ വളരെ വിശാലവും വ്യക്തവുമായ രീതിയിൽ മൗലവി സാഹിബ് മറുപടി നൽകിയിട്ടുണ്ട്. മർഹൂം മൗലാന കെ എം മൗലവി സാഹിബിൻ്റെ ഏതാനും ചില ഫത്വകളെ സംരക്ഷിച്ച വിവരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. മൗലവി സാഹിബിൻ്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽ ഇർഷാദിനും അൽ ഇസ്ലാഹിനും ദീർഘായുസ്സുണ്ടായിരുന്നില്ല. ഒരു അഭയാർത്ഥിയായി കൊടുങ്ങല്ലൂരിൽ താമസിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം ചെയ്ത മഹാസേവനങ്ങളായിരുന്നു അൽ ഇർഷാദും അൽ ഇസ്ലാഹും. മർഹൂം സിദി സാഹിബിൻ്റെ പിതാവിനെപ്പോലെയുള്ള ചില സമുദായ സേവകന്മാരുടെ ഉദാരമായ സഹായം കൊണ്ടായിരുന്നു ആ രണ്ടു മാസികകളും കുറച്ചുകാലമെങ്കിലും നടന്നത്. സമുദായത്തിൽ നിന്ന് വേണ്ട പോലെ സഹായ സഹകരണങ്ങൾ ലഭിക്കാത്തതിനാൽ അൽ മുർഷിദും നിർത്തേണ്ടി വന്നു. ഈ പറഞ്ഞ മാസികകൾ തുടർന്ന് വന്നിരുന്നുവെങ്കിൽ പരേതന്റെ വളരെയധികം ഫത്വകൾ പ്രസിദ്ധീകരിക്കപ്പെടുമായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രധാന ഉൽപ്പന്നമായ തേങ്ങയ്ക്ക് സകാത്ത് കൊടുക്കണമെന്ന് പറയുന്നവരോ കൊടുക്കുന്നവരോ ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ കൊടുക്കൽ നിർബന്ധമാണെന്ന് ചിലരും ആ വാദത്തെ എതിർക്കുന്ന മറ്റു ചിലരുമുണ്ട്. തേങ്ങയ്ക്ക് സകാത്ത് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ നിസാബ് തോത് എത്രയെന്നും പ്രസ്തുത വിഷയത്തിൽ വ്യക്തമായ മതവിധി ആവശ്യപ്പെട്ടുകൊണ്ടും വടകരക്കടുത്ത വില്യാപ്പള്ളി പറമ്പിൽ എം കെ അഹമ്മദ് സാഹിബ് ചോദിച്ച ചോദ്യത്തിന് അൽ ഇത്തിഹാദ് 1:7 ചുക്ക് കുരുമുളക് മുതലായവയ്ക്കും തേങ്ങയ്ക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്നും ഖുർആൻ ഹദീസ് എന്നീ ലക്ഷ്യങ്ങളും തുഹുഫ ഷറഅ് മുഅദ്ദബ് ഫതുഹുൽ ബാരി ഫതുഹുൽ റബ്ബാനി എന്നീ മഹൽ ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും മൗലവി സാഹിബ് നൽകിയ മറുപടികൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. തേങ്ങ കവുങ്ങ് മുതലായ ഫലവൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കൊല്ലത്തേക്കോ മറ്റോ പാട്ടത്തിന് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറയപ്പെടുന്നുവെന്നും ഫലങ്ങളുടെ ഗുണം വെളിവാകുന്നതിന് മുമ്പ് വിൽപ്പന നടത്തുന്നതിൻ്റെ വിധി എന്താണെന്നും ലക്ഷ്യസഹിതം ഉത്തരം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് സാഹിബ് 1954 March 23 ചോദിച്ച ചോദ്യത്തിന് 1954 അൽ ഇത്തിഹാദ് 1 മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ മൗലവി സാഹിബിൻ്റെ അഗാധ പാണ്ഡിത്യം എവിടെയും ശ്രദ്ധേയമായിരുന്നു.
2: ഓർമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. കെ എം മൗലവിയുടെ ജീവചരിത്രത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റുകയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
1: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
0: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ് എൻ്റെ കാൽപാദമേ, അള്ളാഹ്ക്കറിയാം മാ മശയ്തു ബിക്കി, ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു, ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, അന ആലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ
1: മുറിച്ചകാലിങ്ങനെ
0: കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ, നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം,
1: അതെ,
0: ഹറാമിലേക്ക് പോകാതെ,
1: അതെ, ഹറാമിലേക്കും പോകാതെ
0: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
1: നമ്മൾ ആളുകൾക്കാണ് അങ്ങനൊന്നും ഒരു വാക്ക്
0: പറയാൻ കഴിയുള്ളൂ.
1: തീർച്ചയായിട്ടും
0: അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്, തുടങ്ങണ തന്നെ ഇന്ന അള്ളാഹ് ആലം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും, ഇതിൽ നിന്നൊരു പാഠം നിലക്ക് നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാ പിശ്രടിയുടെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ, ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
1: ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്ക് നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്കുണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണെന്ത്, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ, അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാന റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ ആ ഒരു പോയിന്റ്, ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ബെഡ്ഷീറ്റ്, ഇവ ശ്രദ്ധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിന്നുണ്ട്. തുമ്മലായിക്കൊണ്ടും മൂക്കൊലിപ്പായിക്കൊണ്ടും അതുപോലെ ശരീര ആകമാനം ചൊറിച്ചിലുകൾ, അങ്ങനെ പല രീതിയിലായിക്കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. നമ്മുടെ വൃത്തിയുമായും അതിന് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിലൊന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം എന്നാണ്. ബെഡ്ഷീറ്റുകളടങ്ങിയ ചെറിയ പൊടികൾ, അത് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ തുമ്മലുകൾ വർദ്ധിപ്പിക്കാൻ, മൂക്കൊലിപ്പ് കൂടുതലാക്കാൻ കാരണമാകും. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നാണ് അതിൽ പറയുക. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു രോഗാണു നമ്മുടെ ഈ പൊടികളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ കഴുകുന്നത് വൈകുന്തോറും ഇവയുടെ അളവ് കൂടുകയും നമ്മുടെ അസുഖം കൂടുകയും ചെയ്യും. അപ്പോൾ തുമ്മൽ പോലെ അലർജിയുള്ള ആളുകൾ, അല്ലാത്ത ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പ്രവണത. അതോടൊപ്പം തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇവ കൂട്ടുന്നതിലും ബെഡ്ഷീറ്റിന് ഒരു പങ്കുണ്ട്. കാരണം തൊലിപ്പുറത്ത് ഉള്ള ചൊറിച്ചിലുകളും കാര്യങ്ങളും, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അംശങ്ങൾ, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ, വിയർപ്പും ഓയിലി സ്കിന്നായതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഓയിലുകൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ബാക്ടീരിയകൾക്ക് അതൊരു വാസസ്ഥലമായി മാറും. അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകളിലൊക്കെ മുഖക്കുരു കൂടുതലായി വരാനും, ബെഡ്ഷീറ്റ് മാറ്റാതെ ഒരുപാട് സമയം ഒരേ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രവണത കൂടുതലാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ നമ്മുടെ ചർമ്മരോഗ വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതിൽ, ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് നന്നായിട്ട് നനച്ച് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് ഒക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ കൂടി നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കാം. അപ്പോൾ അലർജി, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പല ആളുകളും ഇപ്പോൾ രാത്രി ഗുളിക സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ മരുന്ന് സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കർട്ടണുകൾ, അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ, അതിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയം, പണ്ടത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പൊടികളും കാര്യങ്ങളും, പണ്ടത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയോ ഒരു കാലമോ അല്ല ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകളേക്കാൾ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള പ്രവണതയും കൂടെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. എന്നാൽ അന്നത്തെ ആളുകളേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും അസുഖങ്ങളെ നേരത്തെ അറിയാനും അവ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മരുന്ന് കഴിക്കാനൊക്കെയുള്ള അവസരം കൂടി നമുക്ക് ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം നാം മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സ്വാദിഖ് തിരൂർ ഇന്ന് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. കിതാബിലെ സ്ത്രീ ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിക്കുന്നത് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിലെ സ്ത്രീ എന്നുള്ളതൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഇസ്ലാമിലെ സ്ത്രീയും ഇസ്ലാമിലിൻ്റെ അതുപോലെ നിയമങ്ങളും സ്ത്രീയെ ഇസ്ലാം അടിച്ചമർത്തു എന്നുള്ളതും അവരെ ഹിജാമിനുള്ളിൽ തടച്ചിടുന്നു എന്നുള്ളതും എന്നുള്ള രൂപത്തിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഇസ്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളതും ഇസ്ലാമിലെ സ്ത്രീ ആരാണ് എന്നുള്ളതും പലപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കിതാബുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് സ്ത്രീയെക്കുറിച്ച് പറയുന്നത്, ഇസ്ലാം എന്താണ് പുരുഷനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ സ്ത്രീക്ക് മാത്രം പ്രത്യേക നിയമവും സ്ത്രീക്ക് മാത്രം പ്രത്യേക പദവികളും സ്ത്രീക്ക് മാത്രം പ്രത്യേകമായ അവരെ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് സ്ത്രീക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകിയത് എന്നുള്ളതാണ്. ഇസ്ലാം വരുന്ന കാലഘട്ടം ജാഹിലിയ കാലഘട്ടമാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു തലമുറയെ, അത് പെൺകുട്ടികൾ ജലിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന തലമുറയെ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ ആ സമൂഹത്തെ മാറ്റപ്പെടുത്താൻ മാറ്റിയെടുക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഒരു 3 പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികൾ ഏറ്റവും നന്നായി കൊണ്ട് ദീൻ വളർത്തുകയും അവർ വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ പെൺകുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ ആദരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഒരു മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇത്തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാം കുടുംബത്തിലെയും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ ഓരോരുത്തരും ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. അല്ലാതെ കേവലം എന്തുള്ളതല്ല, ഒരു അടിച്ചമർത്താനുള്ളതല്ല. ഇത് പറയുമ്പോൾ പറയും മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ ഇത്ര വലിയ കാര്യമായിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. കാരണം ഒരു 3 പെൺകുട്ടി ഒരു ഇസ്ലാം കടന്നു വരുന്ന ഒരു സാഹചര്യം ഏതാണെന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനും സ്ത്രീയും സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരിക്കലും ഇല്ല, ഒരു വിവേചനം കാണിക്കുന്നില്ല അല്ലേ. ഇസ്ലാം ഒരിക്കലും ആണെന്നുള്ളതോ പെണ്ണെന്നുള്ളതോ ഒരു വിവേചനമായിക്കൊണ്ട് കാരണവശാലം എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അതേതാണ്? യാ അയ്യുഹ നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വ ജഅൽനാകും ശുഉബം വ ഖബായില തഅറഫു ഇൻ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആണിന് പ്രത്യേകമായ പ്രാധാന്യവും പെണ്ണിന് പ്രത്യേകമായ പ്രാധാന്യവും ഉണ്ട് എന്നൊരിക്കലും ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റുകയില്ല. പക്ഷെ ആണ് ആണാണ്, വലൈസ ദക്കർക്കല്ലോ ഉൻസ, ഒരിക്കലും ആണിന് സമമായിട്ട് പെണ്ണുണ്ടാവില്ല, പെണ്ണിന് സമമായിട്ട് ആണും ഉണ്ടാകില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്? ആണിൻ്റെ ശരീരമല്ല പെണ്ണിനുള്ളത്, ആണിൻ്റെ ശാരീരികമായ കഴിവുകളല്ല പെണ്ണിന്, രണ്ടും രണ്ടാണ്. ആ രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലിംഗ നീതിയാണ് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആണിന് കായികമായ ഒരുപാട് ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. അവൻ്റെ മസിലും അവൻ്റെ കായികക്ഷമതയും അവൻ്റെ പൗരുഷവും ഒക്കെ എന്താണ്, ഒരു സ്പോർട്ടായ ഒരു കായികമായ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു സ്പോർട്സ് ഒരു കായികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു ശരീരമാണ് ആരുടേത്, ആണിൻ്റെ എന്നുള്ളതാണ്. എന്നാലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ഒരു മൃദുലമാണെന്നുള്ളതാണ്. അവളുടെ ശരീരത്തിൻ്റെ അളവുകളൊക്കെ അത് ആ രൂപത്തിലേക്കാണ് ഇസ്ലാം, ആ രൂപത്തിലേക്കാണ് അള്ളാഹു അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർക്കുറച്ചുകൂടി സഹനശക്തി കൂടുതലാണെന്ന് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും. കാരണം കുറച്ചും കൂടി സഹനശക്തി കൂടുതലാണെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അവൾക്കൊരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുള്ളൂ, അതൊരു പുരുഷൻ ജന്മത്തിൽ വിചാരിച്ച് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അബ്സല്യൂട്ട് ഈക്വാലിറ്റി, ആണും പെണ്ണും തുല്യരാണെന്നുള്ള രൂപത്തിലേക്ക് അബ്സല്യൂട്ട് ഈക്വാലിറ്റി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ശാരീരികമായ ഘടനയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. അതുകൊണ്ട് അബ്സല്യൂട്ട് ഈക്വാലിറ്റി ഈ വിഷയത്തിൽ പറയാൻ സാധ്യമല്ല. പിന്നെ എന്താ നമുക്ക് സാധിക്കാം? നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ലിംഗനീതിയാണ് പറ്റുക. ലിംഗനീതി എന്ന് പറയുമ്പോൾ ആണ് ആണാണായിക്കൊണ്ടും പെണ്ണ് പെണ്ണായിക്കൊണ്ടും എന്നാൽ അവർ ചെയ്യുന്ന വിഷയങ്ങളിൽ അവർക്ക് തുല്യമായ രൂപത്തിലുള്ള പരിഗണനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ജോലികളിൽ ആണിന് നൽകുന്ന വേതനവും പെണ്ണിന് നൽകുന്ന വേതനവും അവരുടെ ലിംഗം വ്യത്യാസമുള്ളു എന്നതുകൊണ്ട്, അവർ ആണായി എന്നുള്ളത് കൊണ്ട്, അവൾ പെണ്ണായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തേവപാടില്ല. ആ ഒരൊറ്റ വ്യത്യാസത്തിനൊരു കാരണവശാലും അവർക്ക് രണ്ട് വേതനങ്ങൾ നൽകാൻ പാടില്ല. അവർക്ക് രണ്ടു പേർക്കും ഒരേ വേതനമാണ് ഒരേ സമയത്ത് നൽകേണ്ടത് ഈ ഒറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കി ഇസ്ലാമിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഓദിയായുഹന്നാസ് ഇൻ അഖലഖനാകും മിൻ ദക്കരി വംസ, നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളതെന്ന് പറഞ്ഞതിന് ശേഷം ആയത്ത് അവസാനിക്കുന്ന ഇൻ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യമായിട്ടുള്ള ഏറ്റവും നല്ല ഉത്കൃഷ്ടരാരാണെന്ന് ചോദിച്ചാൽ അത് തഖ്വ കൊണ്ട് മുന്നിട്ടെന്ന് പറയും. അവരാണാണോ പെണ്ണാണോ എന്നുള്ളതല്ല, തഖ്വയിൽ ആണാണ് മുന്നിലെങ്കിൽ അവന് കിട്ടും, തഖ്വയിൽ പെണ്ണാണ് മുന്നിലെങ്കിൽ അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ഒരേ ആരാധനാക്രമം രണ്ട് രൂപത്തിൽ അവർക്ക് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇസ്ലാം ഒരേ ആരാധനാക്രമം രണ്ട് കൂലികൾ ഒരിക്കലും എന്ത്

ഐകലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. എന്നുവെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണിന് ആണിൻ്റെതായ പെണ്ണിന് പെണ്ണിൻ്റെതായ ശാരീരികമായ ഘടനകളുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആണ് ചെയ്യുന്ന ശാരീരികമായ കാര്യങ്ങൾ ക്ഷമത ഒരു പക്ഷേ പെണ്ണിനുണ്ടായിരിക്കില്ല, പെണ്ണ് ചെയ്യുന്ന ശാരീരികമായ കാര്യങ്ങൾ ക്ഷമത ആണിനുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് കൊടുത്തു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഒന്നാമത്തെ വിഷയം, സ്ത്രീകൾക്ക് അവരെ ശാരീരികമായി ഉണ്ടാകുന്നു എന്നുള്ളവരുടെ അവരുടെ ആർത്തവം എന്ന് പറയുന്നത്, അവരുടെ മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം, ഈ പീരീഡ്സ് കാലഘട്ടത്തിൽ അവർക്ക് ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടാവും. അതൊരു ആണിനുണ്ടായിക്കൊള്ളണമെന്നില്ല, അവർക്ക് പല മൂഡ് സ്വിങ്സുകൾ ഉണ്ടാകും, പല പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് നമസ്കാരമുള്ള നമസ്കാരം നോമ്പടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ഇളവ് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുക. അത് ചെയ്യുകയെന്ന് പറയുന്നത് അവർ മോശമായതുകൊണ്ടല്ല, അവർ ഓൾറെഡി പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇളവ് നൽകി എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു വിഷയം എന്താണ്, അതുപോലെ തന്നെ എന്നാൽ അവരുടെ കൂടെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ, ഒരു ഭർത്താവ് എന്നുള്ളതിൽ അവരുടെ ഭർത്താവിന് അവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ, അവരെ മാറ്റി അവരുടെ ബെഡ്റൂമിൽ നിന്ന് മാറ്റിക്കെടുത്താനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിനപ്പോൾ അതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. ഏതുവരെ ഈ സമയത്ത് അവർക്ക് ചില മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചില ചില ചില സ്വഭാവത്തിലുള്ള ചില പെരുമാറ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിവാഹമോചനം നടത്തരുതെന്ന് പോലും ഇസ്ലാം പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അത് ആ സമയത്തൊരു മാനസികമായ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ആർത്തവ കാലഘട്ടത്തിലുള്ളൊരു പെണ്ണിനെ നിങ്ങൾ വിവാഹമോചനം പോലും നടത്തരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ് ഈ സമയത്ത് അവർ കുറച്ച് മാനസികമായ പ്രയാസങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും നേരിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇസ്ലാം അവർക്ക് ഇളവാണ് നൽകിയത്, അവരുടെ ഒരിക്കലും കുറവുകളല്ല. അവരൊരിക്കലും കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഈ ഇളവിനെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ അങ്ങ് നിങ്ങളുടെ വളരെ മോശമായിട്ടാണ് കാണുന്നത്, തരം താഴ്ത്തിയാണ് കാണുന്നത് എന്ന് ചില ആളുകൾ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു വിഷയം ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. ഇനി നമ്മൾ പൊതുസമൂഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെയാണല്ലോ വിഷയം. പൊതുസമൂഹത്തിൽ പല ആൾക്കാരും പറയുന്നു സ്ത്രീ എന്ന് പറയുന്നത്, ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടവളാണ് എന്ന് വെച്ചാൽ, ഇസ്ലാമിലെ സ്ത്രീ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടവളാണെന്ന് പഠിപ്പിക്കുമ്പോൾ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പുറത്തിറങ്ങാം, അവൾക്ക് എന്ത് ചെയ്യാം, യാത്ര പോകാം, അവൾക്ക് ബിസിനസ് ചെയ്യാം, അവൾക്ക് കച്ചവട രംഗത്ത് അവൾക്ക് പഠിക്കാം, അവൾക്ക് നയതന്ത്ര മേഖലകളിൽ ജോലി ചെയ്യാം, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിലെ ചരിത്രമുണ്ട്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. പ്രവാചകൻ്റെ മക്കയിൽ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരിയായിരുന്നു ആര്, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ ഭാര്യയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ്, പ്രവാചകൻ ഏറ്റവും നല്ലൊരു പണ്ഡിതയായിരുന്നു അല്ലേ. ആ കാലഘട്ടത്തിലെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആളുകൾ നടത്തിയിരുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവരുമായി കൊണ്ടായിരുന്നു അവർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ എത്രയെത്ര ആളുകൾ അവരടുക്കലേക്ക് വന്നിരുന്നു. അവരെ പണ്ഡിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ദീന് പഠിക്കരുതെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അറിവ് നേടരുതെന്ന് സ്ത്രീക്ക് അറിവ് നേടാൻ പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. ഇനിയോ, ഈ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ പ്രവാചകൻ നിശ്ചയിച്ച ഒരാളാണ്, ഷിഫാ ബിൻത് അബ്ദില്ല. അദ്ദേഹം ആ മഹദി ആരായിരുന്നു? ആ മഹദിയാണ് രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ആ കച്ചവട രംഗത്തെ, കമ്പോള രംഗത്തെ പോളിസികൾ ഉണ്ടാക്കുന്ന അല്ലെ, ബിസിനസ് പോളിസികൾ ഉണ്ടാക്കുന്ന രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയ തീരുമാനിച്ച വ്യക്തിയായിരുന്നു ആര്, ഷിഫാ ബിൻത് അബ്ദില്ല. ആ ഷിഫാ ബിൻത് അബ്ദില്ല എന്ന് റളിയല്ലാഹു അൻഹയായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തത്. നുസൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ നുസൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലേക്ക് ആളുകൾ, മുസ്ലിം സ്ത്രീകൾ കടന്നു ചെന്ന മേഖലകൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ.
നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, അതായത് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതും ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെക്കുറിച്ച് അന്ധമായിക്കൊണ്ട്

0: അപവാദങ്ങൾ പരത്തുമ്പോൾ ഇതാണ് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതല്ല ഇസ്ലാമെന്ന് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പൊതുസമൂഹത്തിലൊരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാനും ഇടപഴകാനും പറ്റും. അത് അതിനുള്ള തെളിവുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിലേക്ക് സ്ത്രീ ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്? ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ചില അതിർവരമ്പുകൾ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെക്കുന്നുണ്ട്. ആ ചില അതിർവരമ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിയാം. നമ്മൾ ടൂറ് പോവാണ്, ടൂറ് പോയിട്ട് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മൾ പോവാണെന്ന് നോക്കുക. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ വാട്ടർഫോൾസ് കാണാൻ, ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതാണ്. ആ വെള്ളച്ചാട്ടം ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, നമുക്ക് സമാധാനത്തിനും ആശ്വാസത്തിനൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ചിലപ്പോൾ നമുക്കൊരു ബോർഡ് കാണാം, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്, അവിടെ വേര് കെട്ടിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന്. ഞാനിവിടെ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത്, ടോക്കൺ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അന്ന് ആസ്വദിക്കാൻ വന്നപ്പോൾ അത് ആസ്വദിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അതിൽ വല്ല അർത്ഥമുണ്ടോ? കാരണം എന്താണ്, അത് ചില അതിർവരമ്പുകളാണ്, അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വഴുതി വീഴാനും അവിടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മുൻകണ്ടുകൊണ്ട് വെച്ച ചില അതിർവരമ്പുകളാണിത്. അതുകൊണ്ട് ഈ ടൂറിസ്റ്റ് പ്ലേസ് മോശമാണെന്ന് നമ്മൾ പറയാറുണ്ടോ? ഒരിക്കലുമില്ല. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് എന്ത് ഇതുമെന്നുള്ളതാണ്. ഇസ്ലാം ചില അതിർവരമ്പുകൾ സ്ത്രീക്ക് വെച്ചിട്ടുണ്ട്, അതെന്താ, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അതേ അതിർവരമ്പുകൾ പുരുഷന് വെച്ചിട്ടുണ്ട്, അതും എന്തിനാണ്, അതും പുരുഷന് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, പുരുഷന് വെച്ചൊരു അതിർവരമ്പ് ഞാൻ പറയാം. പുരുഷനും ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒരിക്കലും ഒറ്റക്കാകരുതെന്ന് രണ്ടുപേരുടെ ഇസ്ലാം പറഞ്ഞു. അതെന്തുകൊണ്ടാണ്, ഇവർക്ക് രണ്ടുപേർക്കുമുള്ള അതിർവരമ്പാണ്, അവിടെ തിന്മകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പിശാച് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ, നമ്മൾ ഇതുവരെ കേട്ടത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: എന്തായാലും പത്രം സമ്മേളനത്തിന് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ ഇതേ പ്രസ് റിലീസ് ഇറക്കി. ആ പ്രസ് റിലീസിലെ ഏറ്റവും അവസാനത്തെ വാചകമാണ് ഏറ്റവും ഫണ്ണി ആയിട്ട് വാചകം. അത് അദ്ദേഹം ഈ ഗണേഷ് കുമാർ പറയുന്നത് വെച്ചാൽ, ഇത് കോൺസെൻസോടെയാണ് എന്ന് വെച്ചാൽ, മറ്റ് പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ കൂടെ സമ്മതത്തോടെയാണ് ഈ പ്രസ് റിലീസ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഇതിൽ യോജിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്, ഇതുവരെ അത് പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എങ്ങനെ ചോദിച്ചു എന്നൊക്കെ പോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം ഈ ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കപ്പെട്ട 10-14 കാര്യങ്ങൾ എന്താണ്, ഇവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും വിദഗ്ധരായിട്ടുള്ള മറ്റാളുകളൊക്കെ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഇദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന, നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇലക്ഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി അടക്കമുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ വാദമുഖങ്ങളിൽ ഏറ്റവും ദുർബലമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാവുന്നതോ ആയ 2-3 കാര്യങ്ങൾ മാത്രം എടുത്ത് അതിനുത്തരം പറയുകയാണ് എപ്പോഴും ചെയ്തിരുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയില്ല. ഇതേ തന്ത്രമാണ് ഇപ്പോഴും ഗണേഷ് കുമാർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഉത്തരം ശ്രദ്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട്. ആരോടാണ്? ജനങ്ങളോടല്ല, ഈ വ്യവസ്ഥയോടല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവരോട്. ഓർക്ക് ചെറിയ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ചില മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, പരിഹരിച്ചു തരാം. അവരുന്നയിച്ച അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളായിരുന്നു അജണ്ട എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറയുന്നില്ല. അജണ്ട ഇനി തരും. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിറ്റ്സ് പിന്നെ കിട്ടുന്നില്ല എന്നുള്ളത്, മിനിറ്റ്സ് ഇനി എന്ത് ചെയ്യാം, തരാം. പിന്നെ ഡിസ്കഷൻ എന്ത് ചെയ്യും ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഈ ഈസിയിലെ അംഗങ്ങളോടല്ലാതെ മറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു നടക്കുന്നതിനർത്ഥം. എന്തായാലും എന്തൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ? അപ്പോൾ നമുക്കറിയാം ഇത് ഭരണഘടനാപരമായ വിഷയങ്ങൾ അതുപോലെ തന്നെ വളരെ ശക്തമായ നിയമ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊന്നും അദ്ദേഹം തൊടുന്നേയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിലൊരു ഒരു ഒരു പ്രധാന ഒരു ഇതായിരുന്നു എന്ത്, ഈ നമ്മുടെ ഗോവയിൽ 97 വോട്ടർമാർ അവർ എലിജിബിളാണ് എന്ന് പിന്നെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറ്റേണ്ടത് ശരിക്കും പറഞ്ഞത് ERO-മാരാണ്. പക്ഷേ ERO-മാർക്ക് ഇതിനുള്ള അക്സസ് നിഷേധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ വരാം. അപ്പോൾ അവിടുത്തെ ഗോവയിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ, അദ്ദേഹം നിരന്തരമായിട്ട് ബന്ധപ്പെടുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെടുന്നു, അതിൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മേധാവികളെ ബന്ധപ്പെടുന്നു, വെച്ചാൽ അതിൻ്റെ IT വിഭാഗത്തെ ബന്ധപ്പെടുന്നു. ഇവർ 8 മാസത്തോളമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ അക്സസ് കൊടുക്കുന്നില്ല, ഈ മാറ്റം സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതേസമയം ഇപ്പോൾ ഇത് വാർത്തയായപ്പോൾ ഉടനെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ നടക്കുക അദ്ദേഹം എന്താണ് 97 ആളുകളുടെയും വീടുകളിൽ പോയി ഡാറ്റ ശേഖരിച്ചിട്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ്. എത്ര ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലുള്ളൊരു ഒരു വർത്തമാനം എന്നല്ല, എന്താ പറയുക, ഇതൊക്കെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവും നമുക്കറിയാം. എന്തായാലും മറ്റൊരു ഇത് നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെയും മുകളിൽ അദ്ദേഹത്തിന് പോലും സ്വാധീനമില്ലാത്ത വിധം ഈ ഇലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ SIR-നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വേറെ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതാണ് സീമാ ഖന്ന എന്ന് പറയുന്ന ഈ IT, അവർ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഡയറക്ടർ ജനറൽ ഓഫ് IT ആണ് ഇലക്ഷൻ കമ്മീഷൻ്റെ. അവർ യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ടും ഈ ഇലക്ഷൻ ഈ പറയുന്ന SIR പ്രോസസ്സിനെ നിയന്ത്രിക്കുകയും അതിലൂടെ ഇലക്ഷനെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുകയാണ് ചെയ്ത്. ഇതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ, എന്തോ ഒരു ഗാർഗ്, മനീഷ് ഗാർഗ് എന്ന് പറയുന്ന കക്ഷി. അപ്പോൾ ഇവരാലോചിച്ചുക്കൂ, ഈ ഇവരെക്കുറിച്ച് ECയിലെ മറ്റും അംഗങ്ങൾ പറഞ്ഞ ആരോപണം എന്താണ്, ഒന്ന്, ഇത് കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലൈസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു പ്രാദേശികമായ ഒരു വ്യക്തി, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വേറെ ബോട്ട്സ് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം എലിജിബിളാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ERO-മാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടത് പിന്നെ ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ ERO-മാർക്ക് അതുകൊണ്ട് തന്നെ എന്തിൽ അക്സസ് ഉണ്ട്, ഈ ഡാറ്റ എൻട്രിക്കുള്ള അക്സസ് ഉണ്ട്. ഇവർ ചെയ്തത് അവർ ശരിക്കും ECയിലെ ഡിവിഷണൽ മജിസ്ട്രേറ്റുകളാണ് ഇവർ ശരിക്കും, അവർക്ക് ആക്സസ് നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ലോക്കലായിട്ട് ഒരാളെയും കയറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവർക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് പോലുമല്ല, ഇപ്പറയുന്ന ITയുടെ സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് എത്ര ഗുരുതരമായിട്ടാണ് ഇതിനെ സെൻട്രലൈസ് ചെയ്ത്, എത്ര ഗുരുതരമായ രീതിയിലുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അതുപോലെ തന്നെ ഈ പിന്നെ വെട്ടിമാറ്റപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പീൽ പോവുകയാണ്. ഈ അപ്പീൽ പോയിക്കഴിഞ്ഞാൽ ഈ അപ്പീൽ എടുത്ത് ആ അപ്പീൽ തീരുമാനമാക്കണമെങ്കിലും ഇതുപോലെ തന്നെ ഇവർക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. അവിടെയൊക്കെ ഈ അക്സസ്സുകൾ എന്താണ് നിഷേധിക്കപ്പെട്ടു. ഇനി അപ്പീൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിലെ മാത്രം കേസിൽ അവിടുത്തെ ഹൈക്കോർട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ 27 ലക്ഷം വോട്ടർമാർ ആദ്യത്തെ ദിനത്ത് തട്ടി, അതിലെ 22 ലക്ഷം വോട്ടർമാരും എന്തു ചെയ്തു, പിന്നെ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടി അപ്പീൽ പോയി. എന്നുവെച്ചാൽ അവരൊക്കെ ഉള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്, മറ്റേ എങ്ങോട്ടും പോയിട്ടുള്ളവരല്ല, മൈഗ്രൻസോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ അവർ വ്യക്തമായ രേഖകളോട് ഇത് നൽകുന്നു. നൽകിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 16 ലക്ഷത്തെ ഒരു ജുഡീഷ്യലി എന്താണ് ഇതിന് ശേഷം കയറിയ ആളുകളെ പോലും വെട്ടിമാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ECതന്നെയും ഇലക്ഷൻ കമ്മീഷൻ തന്നെയും 16 ലക്ഷം പെറ്റീഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ സബോർഡിനേറ്റ് ചോദിച്ച ചോദ്യമുണ്ട്, ഈ പെറ്റീഷൻസ് കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അനുമതി ആരാണ് നൽകിയത്, അതാർക്കറിയില്ല. ഈ കൂടെയുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇന്നത്തെ വേഗതയിൽ ഇത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി എന്നെ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയാൽ 21 വർഷം എടുക്കുന്നതാണ്. അപ്പോൾ അപ്പോഴേക്ക് ഇവരൊക്കെ മരിച്ചു പോകുന്നർത്ഥം. അപ്പോൾ ഇത് ആ പ്രോസസ്സ് അത്രയും സ്ലോ ആണ്. ഇത് വെറും 22 ലക്ഷത്തിൻ്റെ കഥയാണെങ്കിൽ 14 കോടിയാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഈ 14 കോടിയിൽ ഒരു 10 കോടി ജനങ്ങളെങ്കിലും ഈ രീതിയിൽ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള അപ്പീൽ പോവുകയാണെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള സ്വതന്ത്രമായ എളുപ്പത്തിലുള്ള ലളിതമായൊരു മാർഗം ഉണ്ടാക്കി വയ്ക്കുന്നതിനു പകരം വളരെ കോംപ്ലക്സാക്കി ഇതിനെ സെൻട്രലൈസ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ തങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം കയറ്റാൻ പറ്റുന്നൊരു പ്രോസസ്സിലേക്ക് അതിനെ ചുരുക്കുന്നതാണ്. 40 പോർട്ടലുകൾ വ്യത്യസ്തതകൾ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആരോട് ചോദിക്കാതെ, ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ മാറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മനീഷ് ഖാർഗെ, അദ്ദേഹമാണ് അതിൻ്റെ ഇൻചാർജ് ഉള്ളത്, അദ്ദേഹമാണ് ചെയ്തു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷണർ മറുപടി പറഞ്ഞത്? അതൊരു സാധാരണ പ്രോസസ്സാണ്, അല്ലാതെ എന്തല്ല, പ്രത്യേകിച്ച് അതിനകത്ത് ദുരുദ്ദേശങ്ങളോ സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാരറിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്? ഈ ഇലക്ഷൻ കമ്മീഷണർമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ മീറ്റിങ്ങിൽ അജണ്ടയാക്കി വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അതിൽ പല ഉദ്യോഗസ്ഥന്മാരും കേവലം താഴേക്കടയിലുള്ളവർ മാത്രമല്ല, ഇത്തരത്തിൽ അവരുടെ ദുസ്വാധീനങ്ങൾ ഒരുപക്ഷെ അറിയാൻ, ചോദ്യം ചെയ്യപ്പെടാൻ, പുറത്തു പോകാനിടയുള്ള കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആ രീതിയിൽ വെട്ടിമാറ്റുകയോ മറ്റേ അല്ലെങ്കിൽ താഴെ ഇതുകളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവിടെ ECI നെറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തെ കംപ്ലീറ്റായിട്ട് എന്ത് ചെയ്തു, അവർ സെൻട്രലൈസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നൊരു ഇതെന്താച്ചാൽ, നമ്മൾ ഈ ഇപ്പോൾ ഈ വർക്ക് അലക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് അലക്കേഷൻ ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഈ മനീഷ് ഖാർഗെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വൻറ്റേജ് എടുക്കാൻ പറ്റുന്നർത്ഥം. ഇനി മറ്റൊന്നു വെച്ചാൽ, ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തന്നെ കത്ത് കൊടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക്, ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായൊരു ബോഡിയാണ്. ഈവൻ ക്യാബിനറ്റ് സെക്രട്ടറി പോലും അവരുടെ താഴെയാണെന്നേ പറയാൻ പറ്റുള്ളൂ, ചില സ്വതന്ത്ര, പക്ഷേ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇവർ ഈ ക്യാബിനറ്റ് സെക്രട്ടറി അപ്രോച്ച് ചെയ്തു, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന് 8 മാസം മുമ്പാണ്, യുക്തമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മറുപടിയും വരുന്നില്ല. ഇനി ഈ ഫോം 6 ബന്ധപ്പെട്ട് ആണ് ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം അതാണ്. കാരണം ഈ ഫോം 6 നേരത്തെ ഉണ്ടായിരുന്നു, വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 തൊട്ടോ 1982 തൊട്ടോ ഫോളോ ചെയ്യുന്ന ഒരു ഫോമാണുള്ളത്. ആ ഫോമിലാണ് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അത് കടന്നു പോയ ആളുകളാണ്. നമ്മളുടെ ഉമ്മയോ വാപ്പയോ
5: അല്ലെങ്കിൽ
4: മറ്റേ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ എന്ത് ചെയ്യണം,
5: കഴിഞ്ഞ ലിസ്റ്റിൽ
4: കഴിഞ്ഞ 2000 ഫ്രീസ് ചെയ്ത മറ്റേലും വേണം. അപ്പോൾ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഒരാൾക്ക് വോട്ടറാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നബവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കിടപ്പറ വിട്ട് അകലുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കായി വിശദീകരിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുള്ള ഖിയാമുല്ലൈലിൻ്റെ ശ്രേഷ്ഠത, രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നൽകിയ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളിൽ രണ്ടാമത്തേത് സൂറത്തു സജദയിൽ നിന്നുള്ള 16-ാമത്തെ വചനമാണ്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ, അവരുടെ കിടപ്പറ വിട്ട് അവർ എഴുന്നേൽക്കുന്നതാണ്, കിടപ്പറയിൽ നിന്ന് ദൂരെയാവുന്നതാണ്. യദഊന റബ്ബഹും, അവരുടെ റബ്ബിനോടവർ പ്രാർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നവരുമാണ്. ഖൗഫം വത്വമഅ, ഭയത്തിലും ആഗ്രഹത്തിലും ആശയിലും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ റിസ്ഖിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുവാനും അള്ളാഹുവിനു വേണ്ടി ഇബാദത്ത് നിർവഹിക്കുവാനുമുള്ള മനസ്സും ശരീരവും നമുക്കുണ്ടാവണം. രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ അള്ളാഹുവിൻ്റെ ഈയൊരു വചനം നമുക്കെല്ലാം പ്രചോദനമാകേണ്ടതുണ്ട്. തത്തജാഫ ജുനൂബുഹും, ജംബ് ജുനൂബ്, അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. അനിൽ മദാജിഅ, അവരുടെ കിടപ്പറകളിൽ നിന്ന്, അവരെവിടെയാണോ അന്തി ഉറങ്ങുന്നത് ആ ഉറക്കിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നതാണ് എന്നർത്ഥം. ഫജറിന് മുമ്പേ, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള ആ സമയങ്ങളിൽ, അർദ്ധരാത്രി കഴിഞ്ഞുള്ള ആ ഒരു സമയത്തും ഒക്കെയായി തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഭയത്തോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ റിസ്ഖിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഏതൊരു സന്ദർഭത്തിലാണ് ഉണർത്തുന്നത്? ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറു ബിഹ ഖറു സുജ്ജദ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അതാണ് സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ ആയത്ത്. അതിനെ തുടർന്നാണ് ഈയൊരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി അങ്ങനെ വീഴുന്നു അവർ. തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരാണവർ. അങ്ങനെയുള്ളവർ മാത്രമേ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ കിബർ കാണിക്കുന്നവരല്ല, അഹങ്കാരം കാണിക്കുന്നവരല്ല. അവരുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ റബ്ബിനെക്കുറിച്ച്, റബ്ബിൻ്റെ ആയത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ സുജൂദിൽ സാഷ്ടാംഗം നമിക്കുന്ന, പ്രണമിക്കുന്നവരായ, റബ്ബിന് സുജൂദ് ചെയ്യുന്ന, റബ്ബിനെ തസ്ബീഹ് തഹ്മീദ് ചെയ്യുന്നവരായ ആളുകൾ, ഒരിക്കലും അഹങ്കാരം കാണിക്കാത്തവരായ ആളുകൾ, അവരുടെ വിശേഷണമാണ് അവരുടെ ഉറക്കിൽ നിന്നവർ അവരുടെ പാർശ്വങ്ങൾ വിട്ടകലുന്നതാണ് എന്ന് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ വിശേഷണങ്ങൾ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇദാ ദുക്കിറു ബി ആയാത്തില്ലാഹി ഖറു സുജ്ജദ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ അവർ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സുജൂദിൽ വീഴണമെങ്കിൽ, ഖറു സുജ്ജദൻ ഫീമാ യതതല്ലബു അസ്സുജൂദ്, സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ സുജൂദ് ചെയ്യുന്നു. ഫലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നില്ല. അലാ യദഉ ജിബാഹഹും വ ഉനൂഫഹും അലൽ അർദ്, അവരുടെ നെറ്റികളും അവരുടെ മൂക്കുകളുമെല്ലാം ഭൂമിയിൽ വെക്കാൻ അവർക്ക് യാതൊരു അഹങ്കാരവുമില്ല. ബൽ യതസല്ലലൂന ലില്ലാഹി, അള്ളാഹുവിനവർ അങ്ങേയറ്റത്തെ കീഴ്പ്പെടുകയാണ്. ഇദാ അമറ ബിസ്സുജൂദി സജദു, സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നു. വയുഹ്തമലു അയ്യക്കൂന മഅന ഖറു സുജ്ജദൻ എന്നതിന് ഇങ്ങനെയുമാവാം, അന്നൽ മുറാദ ബിദാലിക കമാലു തദല്ലുലില്ലാഹി ബിൽ ഇബാദ, ആരാധന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക, കീഴൊതുങ്ങുക, അതിൻ്റെ പൂർത്തീകരണമാണത് എന്ന്. സവാ അൻകാന സജ്ദതൻ ഔ ഗൈറഹ, എങ്ങനെയാണോ സുജൂദ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ, ആ ഒരു അർത്ഥവും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, മാത്രമല്ല അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. തസ്ബീഹുള്ള എന്താണ് സഹോദരങ്ങളെ? തൻസീഹു അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. അൻ കുല്ലി നഖ്സിം വ ഐബിൻ, എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹുവിനെ പൂർണ്ണതയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധിപ്പെടുത്തുകയാണ്. അതാണ് തസ്ബീഹ്. സബ്ബഹത്തല്ലാഹ നസ്സഹതഹു, നീ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തി. വബറഅതഹു, അള്ളാഹുവിനെ നീ ദൂരയാക്കി. മിൻ കുല്ലി നഖ്സിൻ വ ഐബിൻ, അള്ളാഹുവിനെ എല്ലാ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നുമൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി, അതിൽ നിന്നെല്ലാം വിദൂരമാക്കി വലിയൊരു സ്ഥാനത്താണ് നീ നിർത്തിയിട്ടുള്ളത്. അന്നഹു ജല്ല വഅല, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാമിലു സിഫാത്തി, പൂർണ്ണമായ സിഫത്തുകൾക്ക് ഉടമസ്ഥനാണ്, വിശേഷണങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുൻതഫിൻ അൻഹു ജമീഉ നഖായിസ്, എല്ലാവിധ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്, യാതൊരുവിധ കുറവുകളും പോരായ്മകളും ന്യൂനതകളും ഇല്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ഹംദിനെ, അതെ, സബ്ബഹുല്ലാഹ തസ്ബീഹൻ മഖറൂനം ബിൽ ഹംദി മുസാഹിബൻ ബിഹി, അതിനോടൊന്നിച്ച് തന്നെ സബ്ബിഹു തസ്ബീഹ് പറഞ്ഞിടത്ത് തന്നെ ഹംദിനെ കൂടി അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഹംദ് എന്താണ് സഹോദരങ്ങളെ? ഹുവ വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി മഅൽ മഹബ്ബത്തി വത്തഅലീം, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി, മഹബ്ബത്തോടുകൂടി, ആദരവോടുകൂടി പൂർണ്ണതയുടെ ആ ഒരു സ്തുത്യർഹമായ വിശേഷണമാണ് ഹംദ് എന്നുള്ളത്. സ്തുതിയാണത്. ഇതാണ് ഹംദിൻ്റെ മാന. ഹമദ്തുല്ലാഹ, ഞാൻ അള്ളാഹനെ ഹംദ് ചെയ്തു എന്ന് പറഞ്ഞാൽ, യഅതഖത്തു, ഞാൻ വിശ്വസിച്ചു, അന്നലഹു ഔസാഫൻ കാമില, അള്ളാഹുവിന് പൂർണ്ണമായ വിശേഷണങ്ങളുണ്ട്. വദക്കർത്തു ബിലിസാനി ദാലിക്ക, അത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഓർത്തു. ഫഇൻ കുര്റൽ മദ്ഹു സ്വാറ സനാഅൻ, അത് ആവർത്തിക്കപ്പെടുമ്പോൾ, മദ്ഹ് ആവർത്തിക്കപ്പെടുമ്പോൾ അത് സനാ ആകും. كما يدل على ذلك حديث أبي هريرة رضي الله عنه أبو هريرة رضي الله عنه عند حديث الأريكن دبوله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈനി, നമസ്കാരത്തെ പ്രാർത്ഥനയെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ അടിമക്കുമിടയിൽ ഞാൻ പകുത്തിരിക്കുന്നു എന്ന്. ഐദാ ഖാല അൽഅബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു അടിമ പറയുമ്പോൾ അല്ലാഹു പറയുന്നത്, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനുർ റഹീം എന്നൊരടിമ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, അസ്സന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങൾ, ഇങ്ങനെ അഹങ്കാരമില്ലാത്ത വിധം, അഹങ്കാരം കാണിക്കാത്ത വിധം അള്ളാഹുവിന് കീഴ്പ്പെടുകയും സുജൂദിൽ പ്രണമിക്കുകയും റബ്ബിന് എല്ലാ നിരക്കും കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, വഹും ലായസ്തക്ബിറൂൻ, ലായസ്തക്ബിറൂൻ അൻ ഇബാദത്തില്ല, അവർ അള്ളാഹുവിൽ കിബ്ർ കാണിക്കുകയില്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ അഹങ്കാരം കാണിക്കുകയില്ല. ഇദാ അമറഹുമുല്ലാഹും തസലുൽ അംറ ബിദുല്ലിൻ വഖുദൂഇൻ വശുഊരിൻ ബിൽ ഉബൂദിയ, അവരോട് അള്ളാഹു എന്തെങ്കിലും കൽപ്പിച്ചാൽ ആ കൽപ്പനയെ അവർ അങ്ങേറ്റത്തെ കീഴ്വണക്കത്തോടുകൂടി, താഴ്മയോടുകൂടി, ആരാധനയുടെ എല്ലാ വികാരത്തോടും കൂടി അതിനെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, ശിരസ്സാ വഹിക്കുകയാണ് ചെയ്യുന്നത്. വശുഊരി ബിഖമാലിൽ ഉലൂഹിയത്തി വർ റുബൂബിയത്തി ലില്ലാഹി അസ്സവജൽ, റുബൂബിയത്തും ഉലൂഹിയത്തും രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വവും ആരാധനയിലുള്ള ഏകത്വവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാക്കിക്കൊണ്ട് അവരതിന് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് സഹോദരങ്ങളെ, തത്തജാഫ ജുനൂബുഹും അനിൽ മലാജി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് തത്തജാഫ എന്ന് പറഞ്ഞാൽ തതബാഅദു ജുനൂബുഹും അനിൽ മലാജി, അവരുടെ പാർശ്വങ്ങൾ കിടപ്പറയിൽ നിന്ന് അകലുന്നതാണ്. മദാജിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിൽ മറാഖിദ്, അവർ ഉറങ്ങുന്നിടത്തു നിന്ന്. ഫഹും യുഹ്യൂന അല്ലൈല ബിസ്സലാത്തി വദിക്രില്ലാഹി അസ്സ വജൽ, രാത്രിയെ നമസ്കാരം കൊണ്ടും ദിക്റുകൾ കൊണ്ടും അവർ ജീവിപ്പിക്കുകയാണ്. വഇദാ അതമ്മു സ്വലാത്തുഹും, അവരുടെ നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ഖത്തമു ദാലിക ബിൽ ഇസ്തിഗ്ഫാർ, അവർ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിൻ്റെ ആ ഒരു സമയത്ത്, സുഹൂറിൻ്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്, അള്ളാഹുവിനെ വാഴ്ത്തുന്നവരാണവർ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്. ചില സലഫുകൾ പറഞ്ഞതായി കാണാം, ഹാദാ യദുല്ലു അലാ കമാലി മഅരിഫതിഹിം ബി അൻഫുസിഹിം, തങ്ങളുടെ നഫ്സ് കൊണ്ട് അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ആ ഒരു പൂർണ്ണതയാണ്. അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, രാത്രിയുടെ അവസാനങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നത്, ഖൗഫൻ മിന്ന യകൂനു ഖസ്റു മഅ അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് തങ്ങൾക്ക് വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്നത്. യദുഊന റബ്ബഹും ഖൗഫൻ വ തമഅ, അവർ അള്ളാഹുവിനോട് യദുഊന അല്ലാഹ ദുആ അൽ മസ്അല വ ദുആ അൽ ഇബാദ, ദുആ അൽ മസ്അലയും ദുആ ഇബാദത്തും എല്ലാം റബ്ബിനോട് അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ദുആ അൽ മസ്അല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത്, റബ്ബന യാ റബ്ബന അഗ്ഫിർ ലന, യാ റബ്ബന അഗ്ഫിർ ലന, യാ റബ്ബന റഹംന, യാ റബ്ബന യസ്സിർ ഉമൂറന, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ, യാ റബ്ബന ഇശ്റഹ് സുദൂറന, ഞങ്ങളുടെ മനസ്സുകൾക്ക് വിശാലത നൽകണേ. ഇതാണ് ദുആഉൽ ഇബാദ വ ദുആഉൽ മസ്അല, ഇതാണ് ദുആഉൽ മസ്അല. എന്നാൽ ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ അയ്യുഖീമു സ്വലാത്ത, അവർ നമസ്കാരം നിർവഹിക്കുകയാണ്, വയുത്തു സക്കാത്ത, സക്കാത്ത് നൽകുകയാണ്, റമദാനിൽ നോമ്പെടുക്കുകയാണ്, ഹജ്ജ് ചെയ്യുകയാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുകയാണ്, കുടുംബബന്ധം ചേർക്കുകയാണ്, മറ്റുള്ള ഇബാദത്തുകളെല്ലാം ദുആഉൽ ഇബാദയാണ്, അതിലെല്ലാം പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ദുആഉൽ മസ്അലയും ദുആഉൽ ഇബാദയും അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളതിനാണ് മസ്അല എന്ന് അറിയിക്കപ്പെടുന്നു. കാനത്തിൽ ഇബാദത്ത് ദുആഅൻ, ഇബാദത്ത് ദുആയാകുന്നു. കാരണം ലിഅന്നക ലൗ സഅൽത അൽആബിദ, ആരാധ്യനോട് നീ ചോദിക്കുകയാണ്, ഒരടിമയോട് ചോദിക്കുകയാണ്, ലിഅയ്യ ഷൈഇൻ തഅബുദുല്ലാഹ, എന്തുകൊണ്ട്, എന്ത് കാര്യത്തിനാണ് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എന്നൊരടിമയോട് ചോദിച്ചാൽ, ലക്കാൽ ആടിമ പറയും ലിനൈലി റിദ്‌വാനിഹി വൽ ജന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും നേടാനാണ്. ഫഹുവ ദാഇൻ ബി ലിസാനിൽ ഹാൽ, അവൻ്റെ ആ ഒരു അവസ്ഥയിൽ അവൻ അത് ദുആ ചെയ്യുകയാണ്. വഖദ് യസ്ഹബുഹു ദുആഉൻ ലിബി ലിസാനിൽ മഖാൽ, ആ ഒരു പറയുന്ന സമയത്ത് ആ നാവിൽ ആ ഒരു പ്രാർത്ഥനയുണ്ട്. ഫസ്വലാത്തു മസലൻ ഫിഹ ദുആ, നമസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്. ഇദുഉൽ ഇൻസാനു ഫിഹ ദുആ റുക്നിൻ ഫി സ്വലാ, നമസ്കാരത്തിൻ്റെ റുക്നിൽ പ്രാർത്ഥനയുണ്ട്. ഇദാലം തദുഉ ഫി സ്വലാത്തി ഫി ഹാദ ദുആ ബത്തലത്തു സ്വലാത്തുക, അത് നീ നിർവഹിച്ചിട്ടില്ലായെങ്കിൽ നിൻ്റെ നമസ്കാരം ബാത്തിലാണ്. ഏത് സന്ദർഭത്തിലാണതുള്ളത്? സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നീ ആക്കണേയെന്ന്. ഹാദ ദുആ റുക്നിൻ ഫിൽ ഇബാദ, ആരാധനയിലുള്ള അതിൻ്റെ ആ റുക്നിൻ്റെ ദുആ അതാണ്, റുക്നാവുന്ന ദുആ. ലൗ തറക്തഹു മാ സഹത്ത് സ്വലാത്തുക, അതൊഴിവാക്കിയാൽ നിൻ്റെ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ നമസ്കാരം എന്നുള്ളത് ദുആഉം ബിലിസാനിൽ ഹാൽ, ആ ഒരു അവസ്ഥയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പറയുന്നിടത്തൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് യദുഉന റബ്ബഹും യഅബുദൂനഹു വയസ്അലൂനഹു, അല്ലാഹുവ ഇബാദത്ത് ചെയ്ത് റബ്ബിനോടവർ ചോദിക്കുന്നു. ഖൗഫൻ വതമഅ, ഭയപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, കിടപ്പറ വിട്ട് അകലുമ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യമാണ് അഷ്റഫ് സലഫി വാണിയമ്പലം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മെ തെര്യപ്പെടുത്തിയത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സ്വലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
4: കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്നൊരു വിഭാഗത്തെപ്പറ്റി കേൾക്കാനിടയായി. ഷാഫി മദ്ഹബ് പ്രകാരം ജുമാ ഖുത്ബ മൈക്കിലൂടെ ആവാൻ പാടില്ല എന്ന് കേട്ടു. ഇത് ശരിയാണോ എന്നാണ്?
5: ഇബാദത്തുകളുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ആധുനിക സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് വിരോധിക്കപ്പെടുന്ന കാര്യമല്ല. അതേസമയത്ത് പ്രശ്നങ്ങളും പ്രഹസനങ്ങളും ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി പലപ്പോഴും മൈക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ജമാഅത്ത് നമസ്കാരങ്ങൾ പോലും പുറത്തേക്ക് ഉള്ള സ്പീക്കറുകളിലൂടെ പുറത്തേക്ക് വിട്ട് നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പള്ളിയുടെ ഉള്ളിൽ വരുന്ന ആളുകൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം സെറ്റ് ചെയ്യുകയും ആ രൂപത്തിൽ ആളുകൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം റെഡിയാക്കി വെച്ച് ഖുർആൻ പാരായണം അഥവാ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം കേൾപ്പിക്കുവാനും നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതും സമിയല്ലാ ലിമൻ ഹമിദ എന്ന് പറയുന്നതും തൊട്ടടുത്ത മുറിയിലുള്ള ആളുകൾക്ക് കേൾക്കുവാനുമെല്ലാം പാകത്തിന് മൈക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് അനുവദനീയമാണ്. ചില ഘട്ടങ്ങളിൽ അത് നിർബന്ധവുമാണ്. നിർബന്ധമെന്ന് പറയാനുള്ള കാരണം, ഇമാമിൻ്റെ ശബ്ദം മറ്റു മുറികളിലേക്ക് കേൾക്കാത്ത സാഹചര്യങ്ങളുണ്ട് എങ്കിൽ, അതിൻ്റെ പേരിൽ നിസ്കാരത്തിൽ പാളിച്ചകൾ വരുന്നു എങ്കിൽ, മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ, ഒരു വാജിബ് പൂർത്തിയാക്കുവാൻ ഏതെല്ലാം ഘടകങ്ങൾ അതിൽ ചേരേണ്ടതുണ്ടോ അതൊക്കെ വാജിബാണ് എന്ന കായിദയുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോഴൊക്കെ മൈക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വാജിബായി പോലും വരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫർള് നിസ്കാരങ്ങളിലും ജുമാ ഖുത്തുബുകളിലുമെല്ലാം ആധുനിക സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എത്തിക്കുവാൻ, ശബ്ദം ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത് ഉപയോഗിക്കുന്നത് വിരോധിക്കപ്പെടേണ്ട കാര്യമില്ല. പല ആളുകളും ആ രംഗത്ത് ഗുലുവ് കാണിച്ച് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞതായി, അതല്ലെങ്കിൽ ഇപ്പോഴും അതൊന്നും ഉപയോഗിക്കാത്തതായി കാണാൻ സാധിക്കും. ഇതിനൊന്നും ഇസ്ലാമിൽ ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
4: നാഷണൽ പെൻഷൻ സ്കീമും NPS പോസ്റ്റ് ഓഫീസ് സ്കീമുകളും ഇസ്ലാമിക നിയമപ്രകാരം അനുവദനീയമാണോ? വിശദമായി വിവരിക്കാമോ എന്ന്.
6: 2013 മുതൽ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് നൽകുന്ന പെൻഷൻ സ്കീമാണ് NPS. ഒരു നിശ്ചിത വിഹിതം ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഗവൺമെൻറ് എടുക്കുകയും പിന്നീട് അത് അഭിവൃദ്ധിപ്പെടുത്തി നിശ്ചിത ശതമാനം സർവീസിൽ നിന്നും പിരിയുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് NPSനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനു മുമ്പുണ്ടായിരുന്ന പെൻഷൻ സ്കീം, ജോലിയിൽ നിന്നും റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക സഹായം അത് അനുവദനീയമാണ് എന്ന് മിക്ക പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അതിന് സമാനമാണ് എങ്കിൽ, അഥവാ ഹറാമിൻ്റെ വശങ്ങൾ കലർന്നു വരുന്നില്ല, ഓരോരുത്തരും അവരവരുടെ ശമ്പളത്തിൽ ഒരു നിശ്ചിത വിഹിതം മാസത്തിൽ കൊടുക്കുകയും പിന്നീട് അത് അനുവദിക്കപ്പെട്ട മേഖലകളിൽ കച്ചവടം ചെയ്ത് ഷെയറിൽ കൂടി അതിൽ നിന്ന് വരുന്ന വരുമാനമാണ് റിട്ടയർമെൻ്റ് ജീവിതത്തിൽ ലഭിക്കുന്നത് എങ്കിൽ അനുവദിയുള്ള അനുവാദമുള്ള ഹലാലായ കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മേൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഇത് ഒഴിവാക്കി ജോലി ചെയ്യുക അസാധ്യമാണ്. സ്വകാര്യ മേഖലയിൽ ഇതെടുക്കാതെ ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാതായിരിക്കും നല്ലത്. ഹലാല് വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, അതിനിടയിൽ അവ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. അധികം ആളുകൾക്കും അത് അറിയുകയില്ല. അത്തരം ബൗണ്ടറികളിൽ നിന്നും ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ചേരണോ ചേരണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമുണ്ട് എങ്കിൽ ചേരാതിരിക്കലായിരിക്കും നല്ലത്.
4: മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് ഷെയ്ഖ് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയതായി ഒരു ഖുത്ബയിൽ കേൾക്കാനിടയായി. ശരിയാണോ എന്നാണ്?
7: മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക, അത് അവർക്ക് ഹദിയ ചെയ്യുക, ഈ വക വിഷയങ്ങളിൽ അഹ്ലു സുന്നയിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്നത് ശരിയാണ്. ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ഇമാം അഹമ്മദ്, ഇമാം ഷാഫി, ഇമാം മാലിക് തുടങ്ങിയ പണ്ഡിതന്മാർ മുതൽ തന്നെ ഈ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലായി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരാണ്. ഇതിൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാമോ ഇല്ലേ എന്നത് ഒരു മസല. ഓതി ഹദിയ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടുമോ ഇല്ലേ, അത് മറ്റൊരു മസല. ഇമാം ഷാഫി റഹിമഹുല്ല മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ആ പ്രതിഫലം കിട്ടുമോ ഇല്ലേ, അതിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. കിട്ടുക ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം. എന്നാൽ കിട്ടുമെന്ന് പറഞ്ഞവരും ഉണ്ട്. കിട്ടുകയില്ല എന്ന് പറയാൻ അവർ തെളിവാക്കുന്നത് ഇമാം നബി റഹിമഹുല്ല സഹീഹ് മുസ്ലിമിൽ പറയുന്നു, അപ്പോൾ മഷ്ഹൂർ ഫി മദ്ഹബിനാ അദമു വുസൂലിഹി, നമ്മുടെ മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം അതിന് പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. നമുക്ക് അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞ അദ്ദേഹം നൽകുന്നത് ഒന്ന് സൂത്തുൻ നജമിലെ അല്ലൈസല ഇൻസാന ഇല്ലാ മാസ, ഒരു മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് ഖുർആൻ പറയുന്നു, അതുകൊണ്ട് ഇത് അവൻ ചെയ്തതല്ലോ. രണ്ടാമത് ഇത് അമാത്തൽ ഇൻസാനു ഇൻ ഖതഅമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യം ഒഴികെ ബാക്കി അമലെല്ലാം നിന്നുപോയി മുറിഞ്ഞുപോയി എന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. ഈ ആയത്തും ഹദീസുമാണ് കിട്ടുക ഇല്ല എന്ന് പറയാൻ നമുക്കുള്ള തെളിവ്. എന്നാൽ കിട്ടുമെന്ന് പറയാനുള്ള തെളിവ് ഖിയാസാണ്, അഥവാ സദഖ കിട്ടുമല്ലോ, ഹജ്ജ് കിട്ടുമല്ലോ, എങ്കിൽ ഇതും കിട്ടേണ്ടതല്ലേ എന്ന് അതിലേക്ക് ഖിയാസാക്കി അതിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. എന്നാൽ ഇബാദത്തുകളിൽ താരതമ്യം ചെയ്യൽ അംഗീകരിക്കപ്പെട്ടവയല്ല, അതിൽ പ്രമാണങ്ങളാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് നബി ഇമാം റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിൽ രണ്ടു സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞതായും ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ച വിഷയത്തിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ഷാഫിഇയ്യു, ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഇയ്യും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുമെല്ലാം തെളിവായി പിടിച്ചത്. അന്നൽ ഖിറാഅ ലാ യസ്ഇഹദ സവാബിഹ ഇദൽ മൗത, ഖുർആൻ ഓതി അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല എന്ന് ഇമാം ഷാഫിക്ക് പറയാൻ തെളിവ് ഈ ആയത്താകുന്നു എന്ന് സൂത്ത് നജമിലെ ഇതേ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇമാം ഷാഫി റഹിമഹുള്ള സംസാരിച്ചത് ഹദിയ ചെയ്താൽ എത്തുമോ ഇല്ല എന്ന വിഷയമാണ്. ഖുർആൻ ഓതാൻ പറ്റുമോ ഇല്ല എന്ന വിഷയത്തിൽ ഇമാം ഷാഫിയിൽ അങ്ങനെ പാടില്ല എന്ന തരത്തിലുള്ള അധ്യാപനം വന്നിട്ടില്ല. എന്നാൽ മറമാടുന്നിടത്ത് ചില ഏതെങ്കിലും ഖുർആനൊക്കെ ഓതുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. അതൊരു ഖുർആൻ ഓതി അതിന് കൂലി മരിച്ചവർക്ക് കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് അദ്ദേഹം അവിടെ പറയുന്നത് മയ്യത്ത് മറമാടാൻ പറ്റുന്ന ആളുകൾ അതേപോലെ ആ അത്തരം രംഗത്തൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് ഇമാം ഷാഫി അത് പറഞ്ഞത്. അവിടെ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഖുർആൻ വലുതും ഓതുന്നുവെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു അമൽ ചെയ്തു പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണല്ലോ. ആ നിലയ്ക്ക് ഖുർആൻ വലുതും ഓതി ഒരു അമലായി എന്നിട്ട് ഉടനെ പ്രാർത്ഥിക്കുന്നു എന്ന ഒരു വകുപ്പിലാണ് ഇമാം ഷാഫി റഹിമഹുള്ള ആ വിഷയം പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഇമാം ഷാഫിയുടെ മദ്ഹബിൽ പറഞ്ഞ പലരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇമാം നബി അടക്കം പറഞ്ഞ വാചകങ്ങളിൽ യുസ്തഹബ് യഖ്റഅ ഖുർആനി മാ തയസ്സറ, ഖുർആനിന് സൗകര്യപ്പെടുന്ന വലുതും ഓതുക, വയദ്ഉ ലഹും അഖിബഹ, എന്നിട്ട് അതിനെ പിറകിൽ അവന് പ്രാർത്ഥിക്കുക. ആ തരത്തിലാണ് അവർ പറഞ്ഞത്. അതല്ലാതെ ഖുർആൻ ഓതി ആ കൂലി അവർക്ക് കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല ഇമാം ഷാഫിയോ ഇമാം നബവിയോ അല്ലാത്തവരോ അതിൽ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഖുർആൻ ഓതി ഉടനെ പ്രാർത്ഥിച്ചാൽ ഒരു നന്മ ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന ആ വകുപ്പിൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന തരത്തിലാണ് അവിടെയൊക്കെ പറഞ്ഞത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റ് ഇമാം നബിയുടെ തന്നെ അതുക്കാറിപ്പോൾ കിതാബുകളൊക്കെ പറഞ്ഞപ്പോൾ ഖുർആനോത്ത് മാത്രമല്ല പറഞ്ഞത്. അവിടെ ദുആ പറഞ്ഞു, ഖുർആനോത്ത് പറഞ്ഞു, വഅള് വഹിക്കായത്തെ അഹ്ലിൽ ഖൈരി വഹവാൽ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ അവസ്ഥകൾ ഇതൊക്കെ പറയാനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം ചെയ്യുക, നന്മ പ്രവർത്തിക്കുക എന്ന തരത്തിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഖുർആൻ ഓതണമെന്നും അത് ഖത്തം തീർക്കണമെന്നും അത് കൂലി മരിച്ചു കൊടുക്കണമെന്നും അവരും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെന്നാലും ഒരു കർമ്മശാസ്ത്ര വിഷയമാണ്, അതിൽ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഇതിനുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളെ പരാമർശിച്ച ശേഷം ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ, മജ്മുഉൽ ഫതാവ ഫതാവയിൽ അദ്ദേഹം പിന്നെ ഈ വിഷയം കൈകാര്യം ചെയ്ത 24-ാമത്തെ വോളിയത്തിലാണ്. അത് അദ്ദേഹം ധാരാളം ഫത്വകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നു, ഒന്ന്, ഇത്തരം ചോദ്യങ്ങൾ പലതും വന്നപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ ചില അടിസ്ഥാനങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഫൽ അമ്രുൽ ലദീ കാന മഅറൂഫൻ ബൈനൽ മുസ്ലിമീന ഫിൽ ഖുറൂനിൽ മുഫദ്ദല, ശ്രേഷ്ഠമായ തലമുറകളിൽ മുസ്ലിമീങ്ങൾ ചെയ്തു പോകുന്ന കാര്യം, അന്നഹും കാനു യഅബ്ദുന അല്ലാഹ ബി അൻവാഇൽ ഇബാദാത്ത് അൽ മശ്റൂഅ, അള്ളാഹു പഠിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ച വ്യത്യസ്തമായ ഇബാദത്തുകൾ അവർ ചെയ്യാറുണ്ട്. അത് ഫർളുണ്ട്, സുന്നത്തുണ്ട്, നിസ്കാരം, നോമ്പ്, ഖുർആനത്തെ ദിക്ര എല്ലാമുണ്ട്. വക്കാനു യദ്ഉനനിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കാറുമുണ്ട്. അത് അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല പല മുൻഗാമികളും ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നതുപോലും അവരുടെ പതിവായിരുന്നു. വഖദ് സഹ അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്, അന്നഹു അമറ ബി സദഖത്തി അലിൽ മയ്യത്തി, മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യണമെന്ന്. വ അമറ യുസാമ അൻഹു സൗമ, നോമ്പ് നോൽക്കാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ സദഖത്തു അൽ മൗതമി അഅമാൽ സ്വാലിഹ, സദഖ ചെയ്യൽ സ്വാലിഹായ അമലാണ്. വകദാലിക മാ ജാഅത്ത് ബി സുന്ന ഫി സൗമി അൻഹു, അതേപോലെ സുന്നത്തിൽ വന്നതും നോമ്പിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ്. وبهذا وغيره احتج من قال من العلماء انه يجوز احداث ثواب العبادات الماليه والبدنيه اذا الموت المسلمين ചില പണ്ഡിതന്മാർ ശാരീരികമായി ചെയ്യുന്ന ഇബാദത്തുകളും സാമ്പത്തികമായുള്ള ഇബാദത്തുകളും എല്ലാം അതിന് പ്രതിഫലം ഹദിയ ചെയ്യൽ ജായിസ് ആണ് എന്ന് പറഞ്ഞവർക്ക് തെളിവ് ഇതൊക്കെയാണ്. ഇമാം അഹ്മദ്, അബു ഹനീഫ, വത്വായിഫത്തു മിന സഹബി മാലിക് വശാഫിഈ, മാലിക് ഷാഫി മദ്ഹബിലെ ചില സംഘങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനം പറയുന്നു, വമഅഹാദ, ഇതെല്ലാമാണെങ്കിലും ശരി, ഫലം യക്കുൻ മിൻ ആദത്തി സലഫ്, മുൻഗാമികളെ പതിവിൽ പെട്ടതല്ല. ഇദാ സല്ലൗ തതവ്വുഅൻ വസ്വാമു വഹജ്ജു ഔഖറുൽ ഖുർആൻ, അവരൊക്കെ സുന്നത്ത് നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ഹജ്ജ് ചെയ്യുകയോ ഖുർആൻ ഓതുകയോ ചെയ്താൽ അവർക്കൊന്നും പതിവില്ല. എന്തു പതിവില്ല? യഹ്ദൂന സവാബ ദാലികലി മൗതാഹുമുൽ മുസ്ലിമീൻ, ഇതിനൊന്നും പ്രതിഫലം മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് ഹദിയ ചെയ്യുക എന്നൊരു പതിവ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. ഓലാലി ഹുസൂസഹിം, ഏതെങ്കിലും പ്രത്യേകമായ മയ്യത്തിന് വേണ്ടി ഹദീയ ചെയ്യലും പഠിപ്പിച്ചിട്ടില്ല. ബൽക്കാൻ ആലത്തും കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതായിരുന്നു അവിടേക്ക് അവസ്ഥ. ഫലാ യംബഗി ലിന്നാസ് അൻ യഅദിലു അൻ തരീഖി സലഫ്, അതുകൊണ്ട് മുൻഗാമികളെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് ഭൂഷണമല്ല. ഫഇന്നഹു അഫ്ളു വഅക്മൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പരിപൂർണമായതും. അപ്പോൾ മുൻഗാമികൾ അങ്ങനെ ചെയ്തിട്ടില്ല, അവരാരും പഠിപ്പിച്ചിട്ടില്ല എന്ന തത്വം അതിവിടെ സ്ഥിരപ്പെടുകയാണ്. ഖുർആൻ ഓതി എന്നൊരു പക്ഷേ ഇബ്നു ഉമറിൽ നിന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ചില കിതാബിൽ വന്നിട്ടുണ്ടാകാം. അവിടെയും ആ ഖുർആൻ ഓതി ഹദിയ ചെയ്തുവെന്നോ അതിന് പ്രതിഫലം അവർക്ക് നൽകിയെന്നോ അങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ ഖബറിങ്ങിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ച ചില സന്ദർഭമുണ്ടായിട്ടുണ്ട്, ഉപദേശം കൊടുത്ത സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഗണത്തിലൊക്കെ ആണോ നമുക്കറിയില്ല, അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരു ഖുർആൻ ഓതി അത് മരിച്ചവർക്ക് ഹദിയ ചെയ്യുക എന്ന രീതി നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ മാതൃകയിൽ ഇല്ല. അത് അംഗീകരിച്ച അനുവദിച്ച പണ്ഡിതന്മാരും അതിന് തെളിവൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമില്ല. അതിനാൽ ആ രീതി ശരിയല്ല. എന്നാൽ ഇമാം ഷാഫി റഹിമഹുള്ള അതിനെ ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്, അള്ളാഹു അഅലം.
4: വെള്ളിയാഴ്ച ജുമയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം എത്രയാണ് എന്നാണ്.
8: ജുമാ നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റ് നിസ്കാരം ഫർള് നിസ്കാരങ്ങളുടെ പോലെ റവാത്തിബ് സുന്നത്ത് നിസ്കാരമല്ല എന്നാണ്. എന്നാൽ പള്ളിയിൽ വന്നാലും തഹിയ്യത്ത് നിസ്കരിക്കുക, അതിനുശേഷം ഈ രണ്ട് റക്കാത്തായിട്ട് നഫലുകൾ അത് എത്രയും നിസ്കരിക്കാം. എന്നാൽ ലുഹറിൻ്റെ മുമ്പുള്ളതുപോലെ ജുമാൻ്റെ മുമ്പ് ഒരു റവാത്തിബ് സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ജുമാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ സല്ലൈത്തും ബഅദൽ ജുമാഅത്തി ഫസല്ലു അർബഅൻ, നിങ്ങൾ ജുമാ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാല് റക്കാത്ത് നിസ്കരിക്കൂ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി റക്കാത്തൈൻ ഫീ ബൈത്തി, രണ്ട് റക്കാത്ത് വീട്ടിൽ നിസ്കരിക്കുമായിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ രണ്ട് റക്കാത്ത് പള്ളിയിലും രണ്ട് റക്കാത്ത് വീട്ടിലും ജുമാന്റെ ശേഷം നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണാം. അപ്പോൾ ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്ത് നിസ്കരിക്കും, വീട്ടിലാണെങ്കിൽ രണ്ട് റക്കാത്ത് നിസ്കരിക്കുമായിരുന്നു എന്നും പണ്ഡിതന്മാരതിന് വിശദീകരിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ പള്ളിയിൽ വെച്ച് രണ്ട് റക്കാത്ത് നിസ്കരിച്ചതായി വന്നിട്ടുണ്ട്. ചിലർ പള്ളിയിൽ നാലും വീട്ടിൽ രണ്ടും അങ്ങനെ മൊത്തം ആറ് റക്കാത്തുകൾ റവാത്തിബ് നിസ്കരിച്ചതായിട്ട് പിന്നെ സുന്നത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവയെല്ലാം തന്നെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് കഴിയുകയാണെങ്കിൽ നമുക്ക് ശേഷം നാല് റക്കാത്തോ അല്ലെങ്കിൽ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ആറ് റക്കാത്തോ നിസ്കരിക്കാവുന്നതാണ്.
4: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ 34 വയസ്സുള്ള യുവതിയാണ്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ മഹറമില്ലാതെ യാത്ര പാടില്ല എന്നറിഞ്ഞു. എൻ്റെ ഉമ്മയും ഞാനും ഗ്രൂപ്പിന്റെ കൂടെ പോകൽ അനുവദനീയമാണോ എന്നാണ്.
6: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമായ ആളുകളോടുകൂടിയോ അല്ലെങ്കിൽ ഭർത്താവിനോട് കൂടിയോ ആണ് ഹജ്ജ് ഉംറ അതല്ലെങ്കിൽ മറ്റ് യാത്രകൾ നടത്തേണ്ടത്. എന്നാൽ ഗവൺമെൻറ് തലത്തിൽ നീക്കുപോക്കുകൾ ഇപ്പോൾ ആ നാലോ അഞ്ചോ സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെ മഹറമില്ലാത്തതിനെ പോകാമെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിലുള്ള ചില നീക്കുപോക്കുകളാണ്. പ്രൈവറ്റ് തലത്തിൽ അതുണ്ടോ എന്നറിയില്ല. നമ്മളവിടെ ഏറ്റവും നല്ലത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും നിർബന്ധമാവുന്ന നിബന്ധനകൾ പെട്ടതാണ്. ശാരീരികമായ സുഖമുണ്ടായിരിക്കണം, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം, അതോടൊപ്പം മഹറമോ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. അവരില്ലാത്ത കാലത്തോളം അവർ ഹജ്ജോ ഉംറയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാകുകയില്ല.
4: പൂച്ചയെ വിറ്റ് കാശാക്കാൻ പാടുണ്ടോ? നമ്മുടെ മതത്തിൻ്റെ വിധി എന്താണ് എന്നാണ്.
9: അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ, കിളികൾ എന്നിവയൊക്കെ വളർത്താൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ അടിസ്ഥാനം അനുവദനീയമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും അപ്രകാരം തന്നെയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഉമൈർ എന്ന് പറയുന്ന കുട്ടിയുടെ അടുക്കൽ ഒരു കൊച്ചു കിളിയുണ്ടായിരുന്നു. ആ കിളി ചത്തപ്പോൾ കുട്ടി അങ്ങേയറ്റ വിഷമത്തിലായപ്പോൾ റസൂലുള്ളാഹി ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന വാചകം ഹദീസുകൾ കാണുവാൻ സാധിക്കും. യാ ഉമൈർ ഫ മാ ഫഅല നുഗൈർ, ഉമൈർ നിന്റെ കൊച്ചു കിളി അതിനെന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നു. ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ വളർത്താം എന്നതിന് തെളിവ് ഉണ്ട് എന്ന്. എന്നാൽ ഏതെല്ലാം കിളികളെ, ഏതെല്ലാം വസ്തുക്കളെയാണ് വളർത്തുവാൻ പറ്റുക? ഒന്ന്, ഇസ്ലാം വിൽക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വസ്തുക്കളെ വിൽക്കുവാനും വാങ്ങുവാനും പാടില്ല. അതിലൊന്നാണ് നായ. നായ അനാവശ്യമായ രൂപത്തിൽ, ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരാൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഓരോ ഖീറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വേട്ടയാടുവാനും കാവലിനും മറ്റ് വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി നായയെ ഉപയോഗിക്കാവുന്നതാണ്. അതുതന്നെയും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവയെ കാശു കൊടുത്ത് വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല, അല്ലാത്ത രൂപത്തിൽ ഇവയെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തമനിൽ കൽബി, നായയുടെ വില, അത് കച്ചവടം നടത്തി ലഭിക്കുന്ന, വിൽക്കുന്ന, വാങ്ങുന്ന കാശ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഇസ്സിന്നൂരി വൽ കൽബി, നായ പൂച്ച എന്നിവയെ വിൽക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു പറഞ്ഞു, സജറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ശക്തമായി അതിനെ തടഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പൂച്ചയെ കൂടി പറയുന്നുണ്ട്. എന്നാൽ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, പൂച്ച അതുകൊണ്ട് പലതരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്, നായയെപ്പോലെയല്ല, നായ ഐനു നജസ്, നജസ്സാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതേപോലെ നജസ്സല്ല പൂച്ച, വൈന്നമ തവ്വാഫൂന അലൈക്കും വത്തവ്വാഫ, നിങ്ങളെ ചുറ്റിത്തിരിഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അത് ഒരു പാത്രത്തിൽ തലയിട്ടു എന്നതുകൊണ്ട് ആ വെള്ളം നജസ്സായിത്തീരുന്നില്ല എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു. മാത്രമല്ല പല ഉപകാരങ്ങളും പൂച്ചയെ കൊണ്ടുണ്ട്. ഇങ്ങനെ ഉപകാരമുള്ള പൂച്ചയെ വാങ്ങാം വിൽക്കാം, അതേപോലെ തന്നെ അതിൻ്റെ ഉപകാരം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ കാട്ടുപൂച്ച, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന പൂച്ച, അത്തരം പൂച്ചകൾ വാങ്ങുവാനും വിൽക്കുവാനും പാടില്ല എന്നുള്ളതാണ് ആ ഹദീസിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ ഉണർത്തി. അതേപോലെ തന്നെ പ്രത്യേകതരം കൗതുകരമാവുന്ന ഒരു എലി, എലികൾ ഏകദേശം 70 ഇനങ്ങളുണ്ട്. ജീവശാസ്ത്ര ആളത്തിൻ്റെ ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, എലിയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഖംസും ഫവാസിഖുൻ യുക്തൽന ഫിൽ ഹില്ലി വൽ ഹറം, 5 ജീവികൾ അവ കൊണ്ട് ഉപദ്രവകരമാണ്, ഹറമിലായിരിക്കട്ടെ, ഹറമിന് പുറത്താകട്ടെ, അവിടെ വെച്ച് അവയെ കൊല്ലാം എന്നാണ്. അതിലൊന്ന് പറഞ്ഞാൽ ഫഅറത്തു, എലിയാണ്. അപ്പോൾ കൊല്ലണം എന്ന് പറയുന്ന ഒരു ജീവിയെ, എലിയെ വാങ്ങുകയും വിൽക്കുകയും വളർത്തുകയും ചെയ്യുക പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഓന്ത്, പാമ്പ്, ഇതൊക്കെ മനുഷ്യർക്ക് ഉപകാരം ഇല്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഉപദ്രവകരമാണ്. മാത്രമല്ല പലരും വലിയ സംഖ്യകൾ കൊടുത്ത് ഇത്തരം ജീവികളെ വളർത്തുന്നു, സംരക്ഷിക്കുന്നു. ഒരു മുസ്ലിം അവൻ്റെ സമയം വിലപ്പെട്ടതാണ്, അവൻ്റെ കാശ് അനാവശ്യങ്ങളിലേക്ക് ചെലവഴിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം വിലക്കിയ വസ്തുക്കളെ വാങ്ങുവാനും വിൽക്കുവാനും പാടില്ല. എന്നാൽ കൗതുകകരമാവുന്ന, ഉപകാരപ്രദമായ ജീവികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതിൽ നിന്ന് നായ ഒഴിവാണ് എന്ന കാര്യം നാം നേരത്തെ ഉണർത്തുകയുണ്ടായി. അല്ലാഹു തആല ആലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹിയിലെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനി അസിസ്റ്റൻ്റ് ഓഫീസർ തസ്തികയിലായി 77 ഒഴിവുണ്ട്. സെപ്റ്റംബർ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സമയമുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ CR&O, അക്കൗണ്ട്സ്, കംപ്ലയൻസ് ടെക്നിക്കൽ, പ്രായപരിധി മാനേജ്മെൻറ്റ് ട്രെയിനി 18 മുതൽ 28 വരെ, അസിസ്റ്റൻ്റ് ഓഫീസർ 18 മുതൽ 32 വരെ. കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവ് സംബന്ധിച്ച് അറിയാം www.concorindia.co.in.
4: يا من يرى مد البعوض جناحها.
0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: റസൂലുള്ളാഹ്.
0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ

0: മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. അവതരണം ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മൈൻ. അമ്മാ ബഅദ്. ഒരു ചെറിയ കുട്ടി, സ്കൂൾ പഠിക്കുന്നൊരു കുട്ടി മരണപ്പെട്ടു, ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് വിശാലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഒരു കുട്ടിയുടെ മരണത്തിൽ ഒരിക്കലും ആ കുട്ടിയുടെ മാതാവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ പല കമൻസും കാണുമ്പോഴൊക്കെ അങ്ങനെ പറയും. തീർച്ചയായും അത് വളരെ ഗുരുതരമായ തെറ്റാണ്. കാരണം ആ കുട്ടി ജീവിക്കണമെന്നും സമാധാനത്തോടെ ഇരിക്കണമെന്നും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആൾ ഈ ഭൂമിയിൽ ഉമ്മയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ മരണത്തിന് യാതൊരു നിലക്കും ഒരു ഉമ്മ ഉത്തരവാദിയാവുന്നില്ല എന്നതാണ് വസ്തുത. പലപ്പോഴും വീട്ടിലൊക്കെ ഒരു കുട്ടി വീഴുകയോ മുറിവ് പറ്റുകയോ ഒക്കെ ചെയ്താൽ എല്ലാവരും ഉമ്മനെ ചീത്ത പറയാറുണ്ട്. ചില കമൻസിലൊക്കെ നമ്മൾ വായിക്കാം, നിനക്ക് കുട്ടിയെ ആവശ്യമില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ എന്നൊക്കെ പറയുന്നവരുടെ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് അവിടേക്കൊരു മനസ്സ് എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത പല അപകടങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികൾ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരും അതിൽ വിഷമിക്കേണ്ടതിൻ്റെ, കാരണം മക്കൾ മരണപ്പെട്ടു പോകും. പക്ഷേ തീർച്ചയായും ചെറിയ കുട്ടികൾ മരണപ്പെടുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ധാരാളം പ്രതിഫലങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ക്ഷമിക്കുന്ന ആളുകൾക്ക് ഒബശരി സ്വാബിരീൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്ന മായുഫ സ്വാബിർ അജ്രഹും യുഹൈരി ഹിസാബ്, ക്ഷമക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം എന്നൊക്കെ ധാരാളം. ഇന്ന അമ്രഹു കുല്ലഹുലഹു ഹൈർ, എല്ലാം ഹൈറാണ്, അത് ക്ഷമിക്കുമ്പോൾ അത് പ്രതിഫലമായി മാറും എന്നൊക്കെ ഹദീസുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ വിഷമങ്ങൾക്കും വേദനകൾക്കും ഒക്കെ എത്ര വേദനകൾക്ക് ആഴമുണ്ടോ ഘനമുണ്ടോ അത്ര തന്നെ പ്രതിഫലവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. അവർക്കൊക്കെ അള്ളാഹുഅർഹമായ പ്രതിഫലം നൽകട്ടെ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതായി പറയുന്നൊരു കാര്യം ഫോൺ അഡിക്ഷനാണ്. ഈ കാര്യത്തിലൊരു ശ്രദ്ധ ഒരു പക്ഷേ നമ്മളൊക്കെ പുലർത്തുന്നതായിരിക്കുന്നതാണ്. അതായത് ഒരു 2 വയസ്സ് വരെ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. കാരണം 2 വയസ്സ് പറഞ്ഞാൽ മുലകുടിയുടെ പ്രായമാണല്ലോ. അപ്പം മുലകുടിയുടെ പ്രായം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും ഉമ്മ കൂടെ ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഉമ്മ കൂടെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് വേറൊന്നും ആവശ്യമില്ല. അവൻ്റെ കളിയും അവൻ്റെ തമാശയും അവൻ്റെ ഭക്ഷണമൊക്കെ ഉമ്മൻ്റെ കൂടെ കഴിയും. അപ്പോൾ 2 വർഷം ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, ഫോണ് കൊടുക്കരുത്. ഒന്നും കാണാൻ അവരെ പരമാവധി ഫോണിൽ നിന്ന് അവരെ അകറ്റുക. കാരണം 2 വയസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് വളരെയധികം അപകടകരമായ മാറ്റങ്ങളാണ്. അപ്പോൾ ആ സന്ദർഭം പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു അഡിക്ഷൻ വരാത്ത രൂപത്തിൽ ഫോണ് നൽകുക എന്നുള്ളതാണ്. അതായത് പിന്നെ നമ്മളെപ്പോഴും ഫോണ് കൊടുക്കരുത്. ഏതെങ്കിലും ഒരു സമയത്ത് കൊടുക്കുക, അത് എന്തും ഒരേ സമയം ആവണ്ട. അതായത് ഇന്നും 4 മണി കൊടുത്തു, നാളെ 4 മണിക്ക്, അപ്പോൾ 4 മണി സമയത്ത് ഇങ്ങനെ കാത്തു നിൽക്കും. അതൊരു അഡിക്ഷനായിട്ട് മാറും. ഇപ്പോൾ 1, 2, 3 ചോയ്സ് ടൈം എടുക്കുക, ആ ടൈം അവന് ചോയ്സ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അതൊരു അലാറം വെച്ച് കൊടുക്കുക. അപ്പോൾ അലാറം അടിച്ചാൽ ഉടനെ ഫോൺ കൊടുന്നിട, അങ്ങനെ ഫോൺ കൊടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഫോൺ കൊടുക്കൂല. അതുകൊണ്ട് പരിമിതമായ സമയത്ത്, കൃത്യമായ സമയത്ത് മാത്രം ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ പലരും ചോദിക്കും കൊടുക്കാതിരുന്നുകൊണ്ട്, കൊടുക്കാതിരിക്കുക, പക്ഷേ നമ്മളെല്ലാവരും എല്ലാ സമയത്തും ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടിയോട് മാത്രം ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന അത്ര പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കും, വേറെ ആരെങ്കിലും ഫോണുകൾ വാങ്ങി ഉപയോഗിക്കും. പിന്നെ വീട്ടിൽ തന്നെ ധാരാളം ഫോണുകൾ ഉണ്ടായിരിക്കും, ഒരാളൊരു 10 മിനിറ്റും വേറൊരാൾ 10 മിനിറ്റും, അങ്ങനെ കുട്ടികൾ മിക്കവാറും ഫോണിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കാര്യം. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇനി ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ ഓണാക്കി കൊടുത്തു പോരാൻ പാടില്ല. കാരണം അങ്ങനെ കൊടുത്തു പോരുമ്പോൾ പലപ്പോഴും അവർ ഫോണിൽ കാണുന്നത് അപകടകരമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ പല ഗെയിമുകൾ തന്നെ ഭയങ്കര അപകടകരമായ ഗെയിമുകളുണ്ട്. ഒരു കുട്ടി ആകെ ഡിപ്രഷനായി നശിച്ചു പോകാനും ആത്മഹത്യ ചെയ്യാനൊക്കെ അതന്നെ കാരണമായിത്തീരും. അപ്പോൾ കാണേണ്ടത് എന്ന് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, നേരത്തെ ഒരു ഹോംവർക്ക് ചെയ്ത് നമ്മളൊന്ന് നിർക്കൊണ്ട്, നമ്മൾ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ നമ്മളൊരു ഭാഗത്ത് ശേഖരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് വളരെ കൃത്യമായി ഒരു സിലബസും പാഠവും നൽകുന്നത് പോലെ എന്ത് ചെയ്യാം, അവർക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, നല്ലത് സെലക്ട് ചെയ്യാൻ നമ്മളെ തന്നെ അവരാശ്രയിക്കും. അങ്ങനെ കൊടുക്കുക, ഉപകാരമുള്ളത് മാത്രം കൊടുക്കുക, കറക്റ്റ് ടൈമിൽ നമ്മളത് തിരിച്ച് വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. പിന്നെ സ്വാഭാവികമായും എന്താണ് ഒരു ആൾട്ടർനേറ്റീവ്, അവർ പകരം എന്തെങ്കിലും കാര്യങ്ങൾ, ഈ ഫോണിന് പകരം എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഫോൺ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ അവരെന്തെങ്കിലും കളി കളിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും, ആലോചിക്കും, അവരുടെ സ്കില്ലുകൾ വളരും, ചിത്രം വരക്കും, പല കഴിവുകളും എന്ത് ചെയ്യും, ഫോൺ കിട്ടുമ്പോൾ മറ്റു പല കഴിവുകളും ഇല്ലാതായിത്തീരും. ഇപ്പോൾ നിങ്ങളൊരു ഒരു 100 A4 പേപ്പർ വീട്ടിൽ കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ പേപ്പറും അത് കളർ ചെയ്യാനുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോ മോഡൽ ചിത്രങ്ങളും കൊടുത്താൽ കുട്ടി എങ്ങനെ വരക്കും, വരക്കാൻ അങ്ങനെ കുട്ടികൾ വരക്കും, പാടാതെ പഠിക്കാൻ കൂടി പാടാൻ പഠിക്കും, ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഖുർആൻ പഠിക്കും, എന്താണോ അവർക്ക് ഒരു സൈക്കിളാണെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം, അതിൽ നമുക്ക് വ്യാപൃതരാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഈ ഒരു നിയന്ത്രിതമായ ഫോൺ ഉപയോഗം നമ്മുടെ കുട്ടികളെ ശീലിപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കും, ഗെയിമുകളൊക്കെ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് കുട്ടികൾ ഉണ്ടാക്കുക. കുട്ടികളുടെ കണ്ണുകൾക്ക് തകരാറ് സംഭവിക്കും, കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധയും സൂക്ഷ്മതയുമാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു അത്തരത്തിൽ ബുദ്ധിപരമായും നല്ല നിലക്കും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
2: മാഷാ അല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർരേഖ. ക്ലാസ് എടുത്തത് ഹാരിസ് ബിൻ സലീം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ, മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ. ഇതിലുണ്ട് ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൽകഫനീം. എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആള് എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആള് അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ, റമലുകൾ പതിവാക്കുക. ഈ വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുവാൻ അവൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ആ ഇബാദത്തുകൾ മരണം വരെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. സൂറത്തു ഹിജറിൻ്റെ 99-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, നിന്റെ റബ്ബിനെ നിനക്ക് ഉറപ്പുള്ള ആ മരണം അത് വന്നെത്തുന്നതുവരെ നീ ആരാധിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തു ഹദീദിൻ്റെ 16-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വസിച്ചവർക്ക് അല്ലാഹുവിൻ്റെ സ്മരണയിലേക്കും അവതരിച്ചിട്ടുള്ള യഥാർത്ഥത്തിലേക്കും അവരുടെ ഹൃദയങ്ങൾ വിനയപ്പെട്ടു വരുവാൻ സമയമായില്ലേ? മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെപ്പോലെ അവർ ആകാതിരിക്കുവാനും സമയമായില്ലേ? വലായക്കൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബിൽ. എന്നിട്ട് അല്ലാഹു ആ മുമ്പ് വേദം നൽകപ്പെട്ടവരുടെ അവസ്ഥ പറയുകയാണ്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലമങ്ങ് ദീർഘിച്ചു പോയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വക്കസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികമാളുകളും ദുർനടപ്പുകാരുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു കാലം പ്രവർത്തനങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്ത് പിന്നീടത് ഉപേക്ഷിച്ചു കളയുന്ന ഒരവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്, മരണം വരെ അത് തുടർത്തുന്ന ഒരവസ്ഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വക്കാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവ മസാഹിബുഹു അലൈഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും ഇഷ്ടമുള്ളതെന്താണ്? ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദല്ല ലാ തകുൻ മിസ്ല ഫുലാൻ, ഇന്ന വ്യക്തിയെപ്പോലെ നീയായിത്തീരരുത്. അയാളുടെ പ്രത്യേകത, കാന യഖൂമു ലൈല, അവൻ രാത്രി നമസ്കരിച്ചിരുന്നു, ഫതറക ഖിയാമ ലൈൽ, പിന്നീട് അതുപേക്ഷിക്കുകയും ചെയ്തു. അതുപോലത്തെ ഒരാളായി നീ തീരരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ചെയ്തു പോരുന്ന ആരാധനാ കർമ്മങ്ങൾ അത് മരണം വരെ തുടർത്തണം എന്ന ഒരു ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നഹലിലെ 92-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തകൂനു കല്ലത്തീ, ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളായിത്തീരരുത്. അവളുടെ പ്രത്യേകത, നഖലത് ഗസ്ലഹ മിം ബഅദി ഖുവത്തിൻ അൻകാസ, പിരിമുറുക്കി ഉണ്ടാക്കിയ ശേഷം, പിരിമുറുക്കി ഉറപ്പുണ്ടായ ശേഷം അതിൻ്റെ നൂല് അഥവാ പിരി ഉടഞ്ഞ തുണ്ടങ്ങളായി ഉടച്ചു കളയുന്ന ഒരുവളെപ്പോലെ നിങ്ങളായിത്തീരരുത് എന്നാണ്. അഥവാ ഒരു സ്ത്രീ, അവൾ നല്ല ഉറപ്പുള്ള ശക്തിയുള്ള ഒരു പിരിയുണ്ടാക്കി, അതിനുശേഷം അവൾ തന്നെ അത് ഉടഞ്ഞ തുണ്ടങ്ങളായി ഇഴകളായി മുറിച്ചു കളയുന്ന ഒരവസ്ഥ നിങ്ങളാലോചിച്ചു നോക്കൂ. അതുപോലെ നിങ്ങളായിത്തീരരുതേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അഥവാ കുറച്ചു കാലം പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ച് കളയുന്ന, അല്ലെങ്കിൽ അതെല്ലാം ബാത്തിലായി പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതിലുപരി ചെയ്തു പോരുന്ന ഇബാദത്തുകൾ മരണം വരെ തുടർത്തുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനമുള്ളത്. ചെയ്യുന്ന പ്രവൃത്തി എത്ര ചെറുതാണെങ്കിലും ശരി, അത് മരണം വരെ തുടർത്തുക എന്നുള്ളതിലാണ് പ്രാധാന്യം. ഒരാൾ രാത്രി നമസ്കരിക്കുന്നു, അയാൾ 3 റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. ഒരാൾ ഖുർആൻ ഓതുന്നു, ദിവസവും 1 പേജേ ഓതുന്നുള്ളൂ. ഒരാൾ ഹിഫ്ള് പഠിക്കുന്നു, 1 ആയത്തെ ഒരു ദിവസം പഠിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലും ശരി, അത് നിത്യമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരാൾ ധാരാളമായി രാത്രി കുറച്ചു കാലം നിസ്കരിച്ച് ഒരുപാട് പേജുകൾ ഖുർആൻ കുറച്ചോതി ഹിഫ്ളെല്ലാം ധാരാളം പഠിച്ച് കുറച്ചു കാലം കഴിഞ്ഞതെല്ലാം ഉപേക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്ഥിരമാക്കുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, അമലുകൾ പതിവാക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ പ്രാർത്ഥനാ പഠനം പരിപാടിയുടെ സമയമാണ്. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേട്ടം. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ നമ്മെ പഠിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ അള്ളാഹുവിൽ നിന്നുള്ള കോപങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന്, അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലും ആ ഒരു വിഷയത്തിൽ വന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക. അള്ളാഹുവെ, നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്നും, അതുപോലെ നിന്റെ സൗഖ്യം കൊണ്ട് ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു നിന്നോട്. വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. അള്ളാഹുവെ, ഞാൻ നിന്നെ കൊണ്ട് നിന്നിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണ്. നീ നിന്നെ സ്വയം പുകഴ്ത്തിയ പോലെ കണക്കില്ലാത്തത്രയും ഞാൻ നിന്നെ പുകയ്ത്തുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇമാം നസാഇ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുമ്മ أعوذ برضاك اللهم أعوذ برضاك من سخطك سخطك طاءان كسر ചെയ്യപ്പെട്ട طاءان سخطك اللهم أعوذ برضاك من سخطك اللهم أعوذ برضاك من سخطك وبمعافاتك وبمعافاتك من عقوبتك وبمعافاتك من عقوبتك وبمعافاتك من عقوبتك وأعوذ بك منك وأعوذ بك منك لا احصي ثناء عليك لا احصي صادانه لا احصي ثناء عليك لا احصي ثناء عليك انت كما اثنيت انت كما اثنيت على نفسك أنت كما أثنيت على نفسك أنت كما أثنيت على نفسك اللهم أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك അൻത കമ അസ്നൈത അല നഫ്സിക. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനം ഇതോടെ സമാപിക്കുന്നു. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ BDES MDES പ്രോഗ്രാമുകളിൽ 2027-28 വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് DAT 30 വരെ അപേക്ഷിക്കാം. December 20 DAT പ്രിംലിസ്. ഇതിനുശേഷം DAT മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ NIDകളിൽ BEd പ്രോഗ്രാമുകളുണ്ട്. NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അടുത്തതായി നുറുങ്ങുകൾ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്തമ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സമാധാന ചിത്തത. അബ്ദുൽ ജബ്ബർ മദീനി രചിച്ച ആ ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുൽ സമദ് കല്ലടിക്കോട്.
0: അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും വലിയ അനുഗ്രഹമാണ്. വിശിഷ്യാഭീതിയും ഭയപ്പാടും തീക്ഷ്ണവും തീവ്രവുമാകുമ്പോൾ, മനസ്സും മസ്തിഷ്കവും മറ്റു ശരീരാവയവങ്ങളും സമാധാനപ്പെടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി വിവരണാതീതമാണല്ലോ. സമാധാനം കൈക്കൊള്ളാനുള്ള ആജ്ഞകൾ പ്രമാണവചനങ്ങളിൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: അദ്ദേഹം അറഫാ ദിനം തിരുനബിയോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിന്നിൽ ഒട്ടകങ്ങളെ ശക്തമായി വിരട്ടിത്തെളിക്കുന്നതും അടിക്കുന്നതും ഒച്ച വയ്ക്കുന്നതുമായി കേട്ടു. ഉടൻ തന്റെ ചമ്മട്ടി കൊണ്ട് അവരെ ചൂണ്ടി തിരുമേനി പറഞ്ഞു: ജനങ്ങളെ, നിങ്ങൾ സമാധാനം കൈക്കൊള്ളുക. ബുഖാരി. ഉസാമയെ തന്റെ പിന്നിലിരുത്തി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ തിരുമേനി ജനങ്ങളോട് മൊത്തത്തിൽ ഇപ്രകാരം പറഞ്ഞു: ജനങ്ങളെ, സമാധാനം കൈക്കൊള്ളുക, സമാധാനം കൈക്കൊള്ളുക. മുസ്ലിം. അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ നമസ്കാരത്തിലേക്ക് നടന്നുപോവുക. നിങ്ങളുടെ മേൽ സമാധാനവും അടക്കവും ഉണ്ടാകണം. നിങ്ങൾ വേഗത കൂട്ടരുത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക. ഇഖാമത്ത് വിളിച്ച് നമസ്കാരത്തിന് തിരക്ക് കൂട്ടി എഴുന്നേൽക്കുന്നവരോട് തിരുമേനി ഉപദേശിച്ചു: നിങ്ങൾ എന്നെ കാണുന്നതുവരെ എഴുന്നേൽക്കരുത്, നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാകണം. സമാധാനവും ശാന്തിയും അല്ലാഹുവിൽ നിന്നുള്ള ദാനവായ്പാകുന്നു. പ്രസ്തുത ദാനത്തിന്റെ ഫലങ്ങളും പ്രാധാന്യവും ധർമ്മവുമെല്ലാം അറിയിക്കുന്ന ഏതാനും വിശുദ്ധ വചനങ്ങളുണ്ട്. പിന്നീട് അല്ലാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:26. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട്: ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം, അപ്പോൾ അല്ലാഹു തന്റെ വകയായുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:4. അവനാകുന്നു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി ഇറക്കിക്കൊടുത്തത്, അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസമുണ്ടായിത്തീരുന്നതിന് വേണ്ടി. അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ. അധ്യായം 48:4. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 48:18. സത്യനിഷേധികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുരഭിമാനം, ആ അജ്ഞാനയുഗത്തിന്റെ ദുരഭിമാനം വെച്ചു പുലർത്തിയ സന്ദർഭം, അപ്പോൾ അല്ലാഹു അവന്റെ റസൂലിന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. വിശുദ്ധ ഖുറാൻ അധ്യായം 48 വചനം 26. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം അല്ലാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികളിൽ ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടുകയും അല്ലാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അവരെ തന്യൂന്യം പഠിക്കുകയുമായാൽ അവരുടെ മേൽ സമാധാനം വന്നിറങ്ങുകയും റഹ്മത്ത് അവരെ മൂടുകയും മലക്കുകൾ അവരെ പൊതിയുകയും അല്ലാഹു തൻ്റെ അടുക്കലുള്ളവരിൽ അവരനുസ്മരിക്കുകയും ചെയ്യും. തീർച്ച. അൽ ബറാ ഇബ്നു ആസിബിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തി സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുകയായിരുന്നു. അയാൾക്കരികിൽ രണ്ടു കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടൊരു കുതിരയുണ്ട്. അപ്പോൾ അയാളെ ഒരു കാർമുകിൽ മൂടി. അങ്ങനെ ആ കാർമുകിൽ അയാളോട് അടിക്കാനായി തുടങ്ങി. അയാളുടെ കുതിരയാകട്ടെ വിരണ്ടോടാനും തുടങ്ങി. പ്രഭാതമായപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുകയും തിരുമേനിയോട് അത് ഉണർത്തുകയും ചെയ്തു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഖുറാൻ കാരണത്താൽ വന്നിറങ്ങിയ ശാന്തി എത്രയത്. ബുഖാരി മുസ്ലിം. ശാന്തതയും അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും തിരുനബിയുടെ സ്വഭാവഗുണമായിരുന്നു. തിരുനബിയെക്കുറിച്ച് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നിറുത്തം ഇരുത്തം എന്നിവയിൽ നബിയോടുള്ള അനുദാവനത്തിലും സ്വഭാവത്തിലും ഒതുക്കത്തിലും നബിപുത്രി ഫാത്തിമയോളം തിരുനബിയോട് സാദൃശ്യമുള്ളവയായി ആരെയും ഞാൻ കണ്ടിട്ടില്ല. സുനനു അബൂദാവൂദ്, അൽബാനി സുഹീഹ് എന്ന് വിശേഷിപ്പിച്ചത്.
2: മാഷാ അല്ലാഹ്, ഇന്നത്തെ നുറുങ്ങുകളിൽ സമാധാന ചിത്തതയെക്കുറിച്ചാണ് നമ്മൾ ശ്രവിച്ചത്. രചന അബ്ദുൽ ജബ്ബാർ മദിനി, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ അമ്മാ ബാദ്. എവർക്കും പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, നടുവേദന. ഈയൊരു ടോപ്പിക്കിൽ നമ്മോടുകൂടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോ സർജൻ ഡോക്ടർ ഷഫീഖ് അഹമ്മദാണ്. ഡോക്ടറെ ആദരപൂർവം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. പൊതുവെ പ്രായമായവരിലാണ് നടുവേദന കൂടുതലായി കാണുന്നതെങ്കിലും ഇന്ന് ചെറുപ്പക്കാരിലും നടുവേദന ഒരു രോഗം പോലെ കാണപ്പെടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടുവേദന എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ നടുവേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
5: നടുവേദന എന്ന് പറയുന്നത് ഒരു സിംപ്റ്റം മാത്രമാണ്, ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. നമ്മള് പനി, ജലദോഷം എന്നൊക്കെ
4: പറയുന്ന
5: ലക്ഷണം പോലെ ഒരു ലക്ഷണം മാത്രം, ഒരുപാട് അസുഖങ്ങളിൽ കാണാവുന്ന ഒരു ലക്ഷണത്തിൽ ഒരു ലക്ഷണം മാത്രമാണ്. അതിൽ തന്നെ ഇപ്പോ നടുവേദനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഠനത്തിൽ, ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി സംബന്ധമായ ലീവ് എടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നടുവേദന. കാരണം അത്രയും കോമൺ ആയിട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവരായി ആരുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അതിലുണ്ട്. പിന്നെ എന്തിൻ്റെയൊക്കെ ലക്ഷണമാകാം എന്ന് വെച്ചാൽ, നടുവേദന ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുടെ കാരണമായി വരാറുണ്ട്. നമ്മളടുത്ത് എത്തുന്ന പേഷ്യൻസ് ആണെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ, മോസ്റ്റ് കോമൺ എന്ന് പറയുകയാണെങ്കിൽ മസിൽ സ്പാസം, മസിൽ സ്ട്രെയിൻ ആയിരിക്കാം. അവിടെ ലോവർ ബാക്കിലുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്ത് സ്പാസമായി നിൽക്കുന്ന, അത് ചുരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ബാക്ക് പെയിൻ ഉണ്ടാക്കാം. അത് ഒരു പ്രൊലോങ്ഡ് സിറ്റിങ്ങോ നമ്മുടെ ഇനാക്ടിവിറ്റിയോ അല്ലെങ്കിൽ നല്ല ശരിയായ രീതിയിലുള്ള മൂവ്മെന്റ് സംഭവിക്കാത്തതിന്റെ പേരിലോ നമ്മുടെ വെയിറ്റ് കൂടുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഈ സ്പാസം സംഭവിക്കാം. എന്നാൽ എല്ലാവർക്കും ഇത് തന്നെ ആവണം, മസിൽ സ്ട്രെയിനോ അല്ലെങ്കിൽ മസിൽ സ്പാസോ ആയിരിക്കണം കാരണമെന്നില്ല. മറ്റു കാരണങ്ങളാണ് ഡിസ്ക് ബൾജ്. നമ്മൾ കോമൺലി പറഞ്ഞു കേൾക്കാറുള്ള ഒരു അസുഖമാണല്ലോ ഡിസ്ക് ബൾജ്. ഡിസ്ക് ബൾജ് എന്ന് പറയുന്ന ഒരു MRI ഫൈൻഡിങ് മാത്രമാണ്, എങ്കിലും ആളുകൾ അതിനെ ഒരു രോഗം എന്നുള്ള രീതിയിൽ ഡിസ്ക് ബൾജ് എന്ന് പറയാറുണ്ട്. ഡിസ്ക് ബൾജ്, പിന്നെ മറ്റു കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ്, ചില ഇൻഫെക്ഷൻസ്, ചില അക്യൂട്ടായിട്ട് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലും എന്താ പറയുക, ഇങ്ങനെ ബാക്ക് പെയിൻ, നടുവേദന ഉണ്ടാവാം. അല്ല ക്രോണിക് ആയിട്ടുള്ള കുറേ കാലമായിട്ട് നിൽക്കുന്ന, അതായത് ട്യൂബർക്കുലോസിസ്, TB പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളിലും ഇത് കാണാം. വളരെ അപൂർവമായി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ.
4: ഒരു ശ്രോതാവിന്റെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം.

0: ഹലോ
1: ആ
2: ഹലോ,
0: പറയൂ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് 46 വയസ്സുണ്ട്. പിന്നെ എന്റെ ഇടത്തെ കാലിന് പ്രശ്നം, അതായത് നടുവിന്ന് ഇടത്തെ കാലിലേക്ക് മുട്ടും കാലിന്റെ ഉള്ളിൽ നിന്ന് ഒരു കടക്കള. അത് അതെന്ന് വെച്ചാല് രാവിലെ എനിക്ക് പണിയെടുക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. നമ്മള് കിടക്കുമോ, പിന്നെ രാത്രി കിടക്കുമ്പോ സാധാരണ ഉറക്കിനെ ബാധിക്കൂല. പിന്നെ രാവിലെ ഉറങ്ങി ഒരു സ്വബിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും കാലിന്റെ ഉള്ളുന്ന, ഈ ഇടത്തെ കാലിന്റെ ഉള്ളുന്ന ഒരു കടച്ചല്. അതുപോലെ തന്നെ ഉച്ചക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവൂലേ, ഉറങ്ങാത്തുള്ള ടൈം തന്നെ ഇതിന്റെ ഉള്ളിന്ന് ഒരു കടച്ചല ഉണ്ടാകാം. അതായത് ഇടത്തെ പിന്നെ നടുവ് മുതല് പിന്നെ കാല് കാല് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കടച്ചിലുണ്ടാവും. പക്ഷെ അതെനക്കത് സഹിക്കാൻ പറ്റുന്ന കടച്ചല. അപ്പൊ പിന്നെ ഞാന് അതിങ്ങനെ എനിക്കൊരു ഒരു എന്തുകൊണ്ടാ അങ്ങനെന്നുള്ളതിൽ ഞാൻ അടുത്തുള്ള ഒരു 3 മാസത്തോളമായി അതിങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ എന്നിട്ട് എന്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു, അതാ ഡോക്ടറെ കാണിച്ച്. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള തന്നെയാ, നടുവിന്ന് പിന്നെ കാലിലേക്ക് പോകുന്ന നരമ്പിന് നീരിറങ്ങുന്നയാ. 5 ദിവസത്തേക്ക് ഗുളികയും തന്നെ, അയ ഗുളിക ഒത്തിരി വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ ഇതിങ്ങനെ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. എക്സസൈസ് കണ്ട്, ആ എക്സസൈസ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ഞാന് പിന്നെ കുളിക്കുമ്പോഴെല്ലാം ഈ കല്ലുപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കുറച്ച് കുറവുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടർ ഞാൻ സംസാരിക്കുമ്പോ ആ നടുവിനെ പകർത്തിട്ട് ചെറിയ വേദന ഇപ്പൊ ഉണ്ട്.
1: എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഈ വേദന ഉണ്ട്?
2: ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസമായി. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റുന്നോണ്ട് തന്നെ ഞാൻ അതെങ്ങനെ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി, ഇത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടിയുണ്ട്.
1: വല്ല ഇമേജിങ് അതായത് MRI പോലെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല,
2: അതെല്ലാം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ടില്ല, ഈ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് 5 ദിവസത്തെ ഗുളിക തന്നാ അതിനെ കൊണ്ടൊരു മാറ്റം വേണം. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ ഇത് എല്ലാവർക്കും പലർക്കും പല രീതിയിലാണോ കാണുന്നത്. അപ്പൊ ഞാന് എക്സസൈസും ഈ ഉപ്പ് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോ കുറവുണ്ട് എന്നല്ലാണ്ട് പിന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഇത് ഒരു നല്ല ഡോക്ടറെ കാണിക്കേണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയുള്ള ഡോക്ടർ, അതായത് എല്ലിന്റെ ഡോക്ടറാണോ നരമ്പ് ഡോക്ടറാണോ?
1: തീർച്ചയായും ഇതെന്താ വെച്ചാല് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി സയാറ്റിക്ക എന്നാണ് വിളിക്കാറ്. കാലിലേക്ക് ഊരയുടെ ഭാഗത്ത് നിന്ന് മറ്റേ തൊടയുടെ സൈഡിലൂടെ കാലിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലുള്ള ഒരു വേദനയും കടച്ചിലും ചിലർക്ക് ഒരു മരവിപ്പായിട്ട് അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെയുള്ളത് തീർച്ചയായും ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാലിലേക്ക് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ, ഇപ്പോ നമ്മുടെ തലയിൽ നിന്ന് തലച്ചോറിൽ നിന്ന് സുഷുമ്ന നാഡി സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നട്ടലിന്റെ ഉള്ളിലൂടെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതില് കഴുത്തിന്റെ ഭാഗത്തിൽ നിന്ന് കയ്യിലേക്കുള്ള ഞരമ്പുകൾ ഇറങ്ങി വരികയും നമ്മുടെ ഒരു പുറം ലോവർ ബാക്കിന്റെ അവിടെ നിന്ന് നമ്മുടെ 2 കാലിലേക്കും ഞരമ്പുകൾ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഈ ഇറങ്ങി വരുന്ന ഭാഗത്തെ ഞരമ്പുകളെ അമർത്തുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്ട്, എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ ആ ഞരമ്പ് പോണ വഴിക്കൊക്കെ ഈ പറഞ്ഞ തരിപ്പ് മരവിപ്പ് കടച്ചിലൊക്കെ നമുക്ക് അനുഭവപ്പെടാം. അതിൽ ഏറ്റവും കോമൺലി കാണുന്ന ഇങ്ങനെ കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന അഥവാ സയാറ്റിക്ക് ഏറ്റവും കോമൺലി നമ്മൾ കാണുന്നത് ഈ ഡിസ്ക് ബൾജിലാണ്. 2 കശേരുക്കൾക്കിടയിൽ നിൽക്കുന്ന ഒരു കുഷ്യൻ പോലെയുള്ള

0: മനസ്സിലാവണമെന്നുണ്ട് എങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്കിപ്പോൾ ആ വേദന ഒരു ഏകദേശം 3 മാസത്തോളം ആയി, ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിങ്ങൾക്ക് ആ വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളൊരു MRI പോലെയുള്ള ഒരു ഇമേജിങ് ചെയ്ത് അത് കൺഫേം ചെയ്യുന്നതായിരിക്കും നന്നാവുക, ഇതെന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഡിസ്ക് ബൾജ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് അറിയാം.
1: ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാണണ്ടേ? ഡോക്ടർ അപ്പോ
0: തീർച്ചയായും അത് ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്പൈനില് ട്രെയിൻഡ് ആയിട്ടുള്ള ഓർത്തോപെഡിക് സർജനെ കാണാം, ന്യൂറോ സർജനെ കാണാം, ഈവൻ ന്യൂറോളജിസ്റ്റിനെയും കാണാം. ഈ 3 തരം ഡോക്ടർമാരെയും കാണാം. പിന്നെ PMR പോലെയുള്ള പെയിൻ മാനേജ്മെന്റ് ഡോക്ടേഴ്സിനൊക്കെ ഇതിൽ കാണാവുന്നതാണ്. ഈവൻ ജസ്റ്റ് ഒരു MRI എടുക്കാൻ നിങ്ങളൊരു ജനറൽ ഫിസിഷ്യനെ കാണുന്നതിലും തെറ്റൊന്നുമില്ല. അതിൽ MRI ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതായത് ഡോക്ടേഴ്സ് കൺസേൺഡ് സ്പെഷ്യലിസ്റ്റിലേക്ക് യൂഷ്വലി റെഫർ ചെയ്യാണ് ചെയ്യുന്നത്, ന്യൂറോ സർജനിലേക്കോ അല്ലെങ്കിൽ സ്പൈനിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓർത്തോപെഡീഷ്യൻസിലേക്കോ ആണ്.
1: MRI
0: എടുക്കുക, എസ്പെഷ്യലി വെറും ബാക്ക് പെയിൻ ആണ് എങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി, മസിൽ സ്ട്രെച്ചിങ് എക്സർസൈസുകളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈവൻ ബാക്ക് പെയിനിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ട്.
1: ബാക്ക് പെയിൻ ഞാൻ പറഞ്ഞില്ലേ, കാലിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കടത്തിലാ. അതും എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഓൾറെഡി ഒരു ബാക്ക് പെയിൻ ചെറുങ്ങനെ ഉണ്ട്, അത് എപ്പോ ഉണ്ടാവും. പക്ഷെ ഞാൻ ഉച്ചക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്താണ് ഈ കാലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കടത്തൽ. അതും എനിക്ക് സഹിക്കാൻ പറ്റുന്നുള്ളൂ, ഞാൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞു കയറുന്ന അതങ്ങ് മാറും. അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കിനൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷെ നമ്മള് സ്വഭയോടടുത്ത് ഉറക്കങ്ങ് തെളിയുമ്പോ ഉണ്ടാവും എനിക്ക് ഈ കാല് വേദന വരുന്നത്. അപ്പൊ ഞാൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞു കിടക്കും. പിന്നെ അപ്പൊ എന്റെ പേടി എന്ന് വെച്ചാൽ ഇത് നമ്മള് ഇതിങ്ങനെ ഇപ്പൊ ബയ്യോട്ട് ഇത് എന്റെ കാലിനേറ്റം ബാധിക്കോ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ
0: അതെ അതെ നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഒരു MRI എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ എക്സ്ട്രീം സ്റ്റേജസിൽ നമുക്ക് എന്താ പറയുക, യൂറിനറി റിട്ടൻഷൻ, അതായത് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരിക, മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരിക, കാലിന്റെ വിരലുകൾക്കോ പാദത്തിനോ ബലക്കുറവ് വരിക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊരു അങ്ങനത്തെ കേസുകൾ ചിലപ്പോൾ സർജറി ചെയ്താലും ആ ബലക്കുറവുകളൊക്കെ പെട്ടെന്ന് റിവേഴ്സിബിൾ ആവാത്ത അവസ്ഥകളും ചില പേഷ്യൻസിലൊക്കെ കാണാറുണ്ട്, അവർ തീരെ ഇത്തരത്തിലുള്ള സിംപ്റ്റംസിനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ. അപ്പോ തീർച്ചയായും അത് ഇവാലുവേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് തന്നെയാണ് നന്നാവുക.
1: പറയുന്ന കേസസിൽ നമുക്ക് ഗുളികയെല്ലാം കുടിച്ചാൽ റെഡി ആവോ?
0: അതില് ഒരു കാര്യം MRI എടുത്ത് നോക്കിയിട്ട് അത് എത്രത്തോളം ഉണ്ട്, ഡിസ്ക് ബൾജ് ആണോ, വേറെ ഡീജനറേറ്റീവ് അതായത് എല്ലിന്റെ തേയ്മാനം കാര്യങ്ങൾ എന്തെങ്കിലും ആണോ, അത് മൈൽഡ് ആയിട്ടുള്ളതാണോ അതോ നല്ല സിവിയർ ആയിട്ടുള്ള ബൾജുകളോ കംപ്രഷനോ വരുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. എന്തായാലും അതിന് മരുന്നുകൾ കാര്യങ്ങളുണ്ട്. വേദന സംഹാരികളല്ല, ന്യൂറോപ്പതിക് പെയിൻ മെഡിക്കേഷൻസ് എന്ന് പറയും, അതായത് ഞരമ്പിന്റെ വേദനകൾക്കുള്ള മരുന്നുകൾ. അത് കിഡ്നിയെ ബാധിക്കുന്ന യൂഷ്വലി വേദന സംഹാരികൾ നമ്മൾ കൂടുതൽ ദിവസം കഴിക്കാൻ പറ്റില്ല എന്നാണല്ലോ പറയുക. പക്ഷെ ഇത് വേദന സംഹാരികളല്ല, ന്യൂറോപ്പതിക് പെയിന്റെ മെഡിക്കേഷൻസ് ആണ്. ഇത് കുറച്ചൊരു ലോങ് ടേം ആയിട്ടൊരു കുറച്ച് മന്ത്സ് കുറച്ച് മാസങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്ന മരുന്നുകളാണ്. അപ്പൊ അങ്ങനത്തെ മരുന്നുകൾ അതിന്റെ ഡോസേജ് അനുസരിച്ച്, ചിലർക്ക് കുറഞ്ഞ ഡോസ് മതിയാവും, ചിലർക്ക് കുറച്ച് ഹയർ ഡോസ് വേണ്ടി വരും, ചിലർക്ക് ചെറിയൊരു ഷോർട്ട് കോസ് സ്റ്റിറോയിഡ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ കൊടുക്കുമ്പോൾ മരുന്ന് കൊണ്ട് തന്നെ ആശ്വാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ റെഡ് ഫ്ലാഗ്സ് ഉണ്ടല്ലോ, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരിക, അതേപോലെ ബലക്കുറവ്, കാലിനൊക്കെ ബലക്കുറവ് വരിക എന്നുള്ളത് മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്നത് അത്ര ബുദ്ധിപരമായിരിക്കില്ല. എത്രയും പെട്ടെന്ന് അതിനെ എന്താ പറയുക, ഒരു സർജന്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങളത് സർജറി ചെയ്ത് അത് എന്താ പറയാ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു, എങ്കിലും നിങ്ങൾ അത് ഉറപ്പിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു MRI എടുത്ത് കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും. അതെ,
1: അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ വിളിച്ചു നോക്കി. ഓക്കെ, നല്ല
2: ഡോക്ടർ, താങ്ക് യു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നടുവേദനയെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ഇപ്പോ ഈ ഒരു പിന്നെ സ്ത്രീയുടെ സംശയത്തിൽ നിന്ന് സാധാരണ പൊതുവെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, നടുവേദന വരുമ്പോ ആരെ കാണണം? ഓർത്തോനെ കാണണോ, അതോ ന്യൂറോ കാണണോ, അതോ ജനറൽ മെഡിസിൻ പോയാൽ മതിയോ?
0: സ്ത്രീയും അത് ചോദിക്കുകയുണ്ടായി. അതെ, അതിൽ അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് റൂൾ ആയിട്ട് പറയാനില്ല, പക്ഷെ ഇതിൽ സ്പെസിഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ളത് ആരാണെന്നുള്ളത് പറയാം. സ്പെസിഫിക്കലി ട്രെയിൻ ആയിട്ടുള്ള ന്യൂറോ സർജൻസ് യൂഷ്വലി ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻസ് ആണ്, ബ്രെയിനിലും സ്പൈനിലും ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓർത്തോപെഡിക് സർജൻസും സ്പൈനിൽ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അവരും സ്പൈനിൽ എക്സ്ട്രാ സ്പൈൻ ഫെല്ലോഷിപ്സ് എടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, സ്പൈൻ സ്പെഷ്യലിസ്റ്റ്സ് ഉണ്ട് ഓർത്തോപെഡിക്സ്. അതേപോലെ ന്യൂറോ സർജന്മാരുടെ ഇടയിലും എന്താ പറയുക, ന്യൂറോ സർജറി തന്നെ അവർ സ്പൈൻ പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ന്യൂറോ സർജറി കഴിഞ്ഞിട്ട് സ്പൈൻ സ്പെഷ്യൽ അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫെല്ലോഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ പെയിൻ മാനേജ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്,

0: ഡോക്ടർമാരിലെ ഡോക്ടേഴ്സും ബാക്കി ഡോക്ടേഴ്സും ഇതിനെ ട്രീറ്റ് ചെയ്യാൻ, സർജിക്കലി ട്രീറ്റ് ചെയ്യാൻ യൂഷ്വലി ഓർത്തോപീഡീഷ്യൻസും ന്യൂറോ സർജന്മാരും ഉണ്ടാവും. ന്യൂറോളജിസ്റ്റുമാരും മെഡിക്കലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സർജിക്കലി അതിനൊരു അത്യാവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ എന്താ പറയുക, ഒന്നെങ്കിൽ ഐതർ ന്യൂറോ സർജൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു സ്പൈൻ ട്രെയിൻഡ് ഓർത്തോപീഡീഷ്യൻ്റെ അടുത്തേക്കോ യൂഷ്വലി ഇവർ വിടാറുണ്ട്. ഇനീഷ്യൽ ഒരു അസസ്മെന്റിന് വേണ്ടി ഒരു ജനറൽ പ്രാക്ടീഷണറെയോ ജനറൽ ഫിസിഷ്യനെയോ കാണിക്കുന്നതിൽ തെറ്റില്ല. അവരത് MRI വാറന്റ് ചെയ്യുന്നൊരു കേസാണെങ്കിൽ അവർ തീർച്ചയായും MRI സജസ്റ്റ് ചെയ്യുമായിരിക്കും. അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യഥാക്രമം ഈ ഡോക്ടർമാരിലേക്ക് അവർ റെഫർ ചെയ്യുകയും ചെയ്തോളൂ.
1: MRI മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്, അതോ എക്സ്റേ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ?
0: ഈവൻ എക്സ്റേ CT-യിലൊക്കെ പല ക്ലൂസും നമുക്ക് കിട്ടുന്നുണ്ട്. യൂഷ്വലി എക്സ്റേയിൽ ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കശേരുക്കൾക്ക് ഇടയിൽ ഇരിക്കുന്ന ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് തള്ളുമ്പോഴാണ് നമുക്ക് ഞരമ്പിനെ ഒന്ന് അമർത്തുന്നത്. അപ്പോൾ എക്സ്റേയിൽ ആ ഡിസ്ക് സ്പേസ്, ഡിസ്ക് ഇരിക്കുന്ന ഭാഗം കുറഞ്ഞു പോയിട്ടുണ്ടോ, രണ്ട് കശേരുക്കൾക്ക് ഇടയിലുള്ള ഭാഗം ഇങ്ങനെ അമർന്നിരിക്കുന്നുണ്ടോ, സ്പേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്ക് തള്ളിയിട്ടുണ്ടാവാം എന്നുള്ള ഒരു
1: അനുമാനത്തിലെത്താം.
0: ഡിസ്ക് എക്സ്റേയിൽ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ചില ക്ലൂസ് നമുക്ക് കിട്ടും. പിന്നെ ഭയങ്കരമായ ഒബ്വിയസ് ആയ വളവുകൾ സ്പൈനിലുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. നാച്ചുറലി നമ്മുടെ സ്പൈനിനൊരു വളവുണ്ട്, അതല്ലാത്ത വളവുകൾ എന്തെങ്കിലും സ്പൈനിനുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. രണ്ട് ചില ആളുകളിൽ അട്ടിക്കട്ടിക്ക് ഇരിക്കേണ്ട കശേരുക്കൾ തെന്നി മാറി നിൽക്കുന്നുണ്ടാവാം. ഇപ്പൊ ഇതൊക്കെ എക്സ്റേയിൽ നമുക്ക് കാണാൻ പറ്റും. എക്സ്റേയിൽ ഒരു ഇൻഫർമേഷനും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൂടുതലും എല്ലിനെ പറ്റിയുള്ള കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളിലുള്ള ക്ലൂസ് മാത്രമേ നമുക്ക് എക്സ്റേ വെച്ച് കിട്ടുള്ളൂ. ഡെഫിനറ്റീവ് ആയിട്ട് നാഡീഞ്ഞരമ്പുകളെയൊക്കെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നെർവ്സിന് കംപ്രഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നെർവ്സിനെ കറക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിലൊക്കെ MRI തന്നെ വേണം. ഈവൻ CT വരെ നമുക്ക് ബോണി സ്ട്രക്ചേഴ്സ് എല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എക്സാക്ട്ലി കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഫ്രാക്ചർ, ഒരു ഹൈറ്റിൽ നിന്ന് വീണ ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ അതിൽ ബോണിനെ കുറിച്ച് എല്ലിനെ കുറിച്ച് കറക്റ്റ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ CT വേണ്ടി വരും. പക്ഷെ അതേ വീണ പേഷ്യന് സ്പൈൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ആ സ്പൈൻ നാഡീഞ്ഞരമ്പുകൾ അമർത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് MRI വേണ്ടി വരും. ചില പേഷ്യൻസിൽ നമ്മൾ ബോത്ത് CT പ്ലസ് MRI എടുക്കേണ്ട ആവശ്യം വന്നേക്കാം. പക്ഷെ യൂഷ്വലി സയാറ്റിക്ക, കാലിലേക്ക് ഇറങ്ങി വരുന്ന പേഷ്യൻസിൽ ഡയറക്ട്ലി MRI എടുക്കുന്നത് തന്നെ ആയിരിക്കും കൂടുതൽ ഉചിതം.
1: ഈ സയാറ്റിക്ക കൂടുതൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്,
0: കൂടുതൽ കണ്ടു, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് അത്. ഈ പറഞ്ഞ പോലെ ഒബേസിറ്റിയും, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഓവർ വെയിറ്റ് ആവുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ആഹാരക്രമത്തിലും അങ്ങനെയുള്ള നമ്മുടെ സെഡൻറി വർക്ക് സ്റ്റൈലും ഒക്കെ അതിനെ ബാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ക് ബൾജും വരും. നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ വെയിറ്റിനെ ക്യാരി ചെയ്യുന്ന ആളാണ്. നമ്മൾ നേരെ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല മുതലുള്ള വെയിറ്റിനെ നമ്മുടെ സ്പൈനാണ് നമ്മൾ താഴോട്ടേക്ക് ആ ഗ്രാവിറ്റിയിലൂടെ അത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം വെയിറ്റ് നമ്മൾ കൂടുതൽ ക്യാരി ചെയ്യേണ്ടി വരും, നമ്മുടെ തടി എത്രത്തോളം കൂടുന്നു, അത്രത്തോളം നമ്മുടെ സ്പൈനിൽ ആ ലോഡ് വരുന്നുണ്ട്. അതിനനുസരിച്ച് ഡിസ്ക് ബൾജ് വരാനുള്ള സാധ്യതയും, അത് പോയിട്ട് ഞരമ്പുമ്പോൾ തട്ടിയിട്ട് അമർന്ന് അതിൻ്റെ സയാറ്റിക്ക പോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. പ്രഗ്നൻസി, ഒരാള് പ്രഗ്നൻസി അതും ഇവിടെ സ്ട്രെസ് വരികയാണ്. ടെമ്പററി ഇഷ്യൂ ആയിട്ടാണ് വരാറ്. അത് പെർസിസ്റ്റ് ചെയ്യാറുണ്ട് ചില ആളുകളിൽ. ചില ആളുകൾ ആ സമയത്ത് സയാറ്റിക്ക, പ്രഗ്നൻസി വരുമ്പോൾ സയാറ്റിക്ക പോലെയുള്ള പെയിനുകൾ കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് തന്നെ കാണാറുണ്ട്.
1: ഈ പ്രഗ്നൻസിയിലുള്ളത് കൂടുതൽ ഭയക്കേണ്ട കാര്യമുണ്ടോ അതോ
0: പ്രഗ്നൻസിയിലും ജസ്റ്റ് ബാക്കേക്ക് മാത്രമാണ് എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഫുൾ വാച്ച് മതിയാവും. കുറച്ചുനേരം ഒന്ന് ഒരു ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദനയൊക്കെ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു MRI എടുത്ത് അത് എത്രത്തോളം ഡിസ്ക് ബൾജ് ഉണ്ട്, മൈൽഡ് ഡിസ്ക് ബൾജ് ആണോ, സിവിയർ ഡിസ്ക് ബൾജ് ആണോ, അത് ഭാവിയിൽ മൂത്രം ഒഴിക്കുന്നതിനെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ളത്, ഇതൊക്കെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂസ് ആണ്. കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന എന്ന് പറയുന്ന ഒരു വാർണിംഗ് ആണ്, അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. റെഡ് ഫ്ലാഗ് ആണ്. അപ്പോ MRI എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നമുക്ക് CT പോലെയല്ല, റേഡിയേഷൻ ഉള്ള ഒരു കാര്യമല്ലല്ലോ. MRI നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, അത് ചെയ്തു നോക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഗർഭിണികള് നല്ല സിവിയർ പ്രശ്നമാണെങ്കിൽ
0: അത് MRI എടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. നല്ല സിവിയർ പ്രശ്നമുള്ള പേഷ്യൻസ് വരാറുണ്ട്, അത്യാവശ്യമാണെങ്കിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്.
1: നേരത്തെ പറഞ്ഞതില് ഇപ്പോ ക്രോണിക് അക്യൂട്ട് കാറ്റഗറി പറഞ്ഞാൽ
0: ബാക്ക് പെയിനെ, നടുവേദന അങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അക്യൂട്ട് ബാക്ക് പെയിൻ യൂഷ്വലി പറയുന്നത് 6 ആഴ്ചക്ക് താഴെയുള്ള ബാക്ക് പെയിനും, ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് 3 മന്ത്സിന് മുകളിലുള്ള ബാക്ക് പെയിനും. അതിന്റെ ഇടയിൽ 6 to 12 weeks ആണല്ലോ 3 മാസം, 6 to 12 weeks ഇടയിലുള്ളത് സബ് അക്യൂട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ ഒരു ഡ്യൂറേഷന്റെ ബേസ്, ഈ സിംപ്റ്റം, ഈ നടുവേദന എത്ര കാലമായിട്ട് രോഗി ബാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തിനങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ, അതുമൂലം നമുക്ക് എന്തൊക്കെയാവാം ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളതിന് ക്ലൂസ് കൂടുതലും. അപ്പൊ 6 ആഴ്ച ആയിട്ട് ഇയാൾക്ക് വേദനയുള്ളൂ, അങ്ങനെയാണെങ്കിൽ 2 ആഴ്ചയായിട്ട് ഇയാൾക്ക് വേദനയുള്ളൂ. അപ്പൊ അതിന്റെ കാരണങ്ങൾ കുറച്ച് ലിമിറ്റഡ് കാരണങ്ങളാണ്, മനസ്സിലായില്ലേ? 3 മാസത്തിലേറെയായി ഈ വേദന. അപ്പൊ അതിന്റെ കാരണങ്ങൾ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വേറെ തേയ്മാനം പോലെയുള്ള ഡീജനറേറ്റീവ് എന്തെങ്കിലും കണ്ടീഷൻസോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ കാരണങ്ങളും അതിനനുസരിച്ച് മാറുന്നുള്ളൂ. അതുകൊണ്ട് അത് ഡോക്ടർമാർക്ക് അത് ഡയഗ്നോസ് ചെയ്യാനും എന്തായിരിക്കും ഡയഗ്നോസിസ് ക്ലാസിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതിനെയാണ് ക്രോണിക് എന്ന് ഉപയോഗിക്കുന്നു.
1: ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ പ്രായമായവരിൽ എല്ല് തേയ്മാനം അതല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മേ ബി കോമൺ ആണ്, പക്ഷെ ചെറുപ്പക്കാരിൽ നടുവേദന ഇപ്പോ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അത് അതിനുള്ളൊരു റീസൺ എന്തായിരിക്കും?
0: ഈ പറഞ്ഞ പോലെ നടുവേദന എന്നുള്ളത് ഒരു 1000-ഓളം രോഗങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ്. അപ്പൊ അതില് വരുന്നതാണ് ഈ പറഞ്ഞ ഡിസ്ക് ബൾജ് വരെ ചെറുപ്പക്കാരിലും വരാം. ജിമ്മിൽ പോകുന്ന ആള് പെട്ടെന്നൊരു വലിയൊരു വെയിറ്റ് പൊക്കുന്നു, അല്ലെങ്കിൽ വളരെ എക്സ്പെക്റ്റഡ് അല്ലാത്ത രീതിയിലൊരു വീഴ്ച സംഭവിക്കുന്നു. അതൊക്കെ ചിലപ്പോൾ ഈ നോർമൽ അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്ന് ഡിസ്കിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗങ്ങളെ ഇളക്കുന്നൊരു പ്രതിഭാസം ഉണ്ടായേക്കാം. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ അഗെയിൻ ഒബേസിറ്റി, വെയിറ്റ് കൂടുന്നു എന്നുള്ളത് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ വളരെ റെയർലി, ഇതിപ്പോ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, വളരെ റെയർലി എന്താ പറയുക, മാലിഗ്നൻസിസ്, ക്യാൻസർ പോലെയുള്ള അവസ്ഥ, സ്പൈനിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സ്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ടി ബി, ട്യൂബർക്കുലോസിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരെ എന്താ പറയുക, ചെറുപ്പക്കാരിലും ഈ പറഞ്ഞ ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അത് എനിക്ക് വന്നത് ഇത് ക്യാൻസർ തന്നെ എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ റയർ ആയിട്ടുള്ള ചെറിയൊരു പെർസെന്റേജ്, 1% പോലും ഇല്ല, അത്രയും ചെറിയൊരു പെർസെന്റേജ് ആളുകൾ മാത്രമേ അത്തരത്തിലുള്ള ബാക്ക് പെയിൻ ഒക്കെ കാണാറുള്ളൂ. പക്ഷെ തീർച്ചയായും അത് ആവശ്യമുണ്ട് എങ്കിൽ, നമുക്ക് കുറെ കാലമായിട്ടുള്ള വേദനയാണെങ്കിൽ നമ്മളൊരു ഇമേജിങ് ചെയ്യാൻ, അതായത് ഒരു ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക്, ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇന്നതല്ല എന്നുള്ള നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനൊക്കെ പറ്റും.
1: ഇപ്പോ ചെറുപ്പക്കാരിൽ തന്നെ ഇപ്പോ ഈ ഇരുന്ന് കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ IT ജീവനക്കാര് ഒക്കെ കൂടുതൽ
0: ബാക്ക് പെയിൻ പറയാറുണ്ട്. അതെ, ചില IT പ്രൊഫഷണൽസ് വരാറുണ്ട്. അവര് പറയുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നതിന് 6 to 8 hours അല്ലെങ്കിൽ 10 hours കണ്ടിന്യൂസ്ലി ഒരു ഡെസ്കില് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു പൊസിഷൻ പോലും മാറാതെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പ്രൊലോങ്ഡ് സിറ്റിംഗ്, അതായത് കൂടുതൽ നേരം ഇരിക്കുക എന്ന് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ വയറിന്റെ മസിൽസും നമ്മുടെ തൈയിന്റെ ബാക്കിലുള്ള മസിൽസും റിലാക്സ്ഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതേപോലെ നമ്മുടെ ലോവർ ബാക്കിലുള്ള മസിൽസും തൈയിന്റെ മുന്നിലുള്ള മസിൽസും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിലായിരിക്കുന്നത്. ഒരു 2 മസിൽസ് ലൂസായിട്ടും 2 മസിൽസ് ടൈറ്റ് ആയിട്ടും, അങ്ങനെ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് കുറേ നേരം ആ ഒരു പോസ്റ്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വയറിന്റെ മസിൽസ് കൂടുതൽ വീക്കാവാനും ബാക്കിലെ മസിൽസ് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അതിങ്ങനെ അമർന്നിരിക്കാൻ, അത് കാരണം ഈ നേരത്തെ പറഞ്ഞ മസിൽ സ്ട്രെയിൻ, മസിൽ സ്പാസം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുപോലെ നമ്മൾ മൊബൈലോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥയിൽ കഴുത്തിന്റെ വേദനയും ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ IT പ്രൊഫഷണൽസിനോടൊക്കെ ഒരു നമ്മൾ നോക്കുന്ന സ്ക്രീനിന്റെ നേരെ ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പ്ലേസ് ചെയ്യാന്നുള്ളതും ആ രീതിയിൽ നേരെ നോക്കുക എന്നുള്ളതും. ഇപ്പൊ ബാക്ക് പെയിൻ ആണ് എങ്കിൽ ഒരു ഐഡിയൽ പോസ്റ്റർ എന്താണെന്ന് ചില ആളുകൾ ചോദിക്കും, വിച്ച് ഈസ് ദ ഐഡിയൽ പോസ്റ്റർ ടു സിറ്റ് എന്ന് ചോദിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു ഐഡിയൽ പോസ്റ്റർ പ്രത്യേകിച്ച് പറയുന്നത് ഇവിടുന്ന് നേരെ ഇരിക്കുക എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ യുവർ ഐഡിയൽ പോസ്റ്റർ ഈസ് യുവർ നെക്സ്റ്റ് പോസ്റ്റർ എന്നാ, അതായത് എപ്പോഴും പോസ്റ്റർ മാറ്റിക്കൊണ്ട് ഒരു പോസ്റ്ററിൽ തന്നെ നിങ്ങൾ കുറെ നേരം ഇരിക്കാതിരിക്കുക, കുറെ ഇടയ്ക്ക് ഒന്ന് ഇടവേള എടുത്തിട്ട് ഒന്ന് നടന്നിട്ടൊക്കെ വരിക, ഇരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒന്ന് ഇളകുക, പോസ്റ്റർ ചേഞ്ച് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ ഡെയിലി ഒരു സ്ട്രെച്ചിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഈവൻ ലോവർ ബാക്കിന് സ്പെസിഫിക്കലി സ്ട്രെച്ച് ചെയ്യേണ്ടത് എന്നാ ഇപ്പൊ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായും ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്.
1: അതുപോലെ
0: അതുപോലെ ബാക്കിനും നമ്മൾ ഇടക്ക് റെസ്റ്റ് കൊടുത്ത് ഇത് ചെയ്യാന്നുള്ളതാണ്. അതെ,
1: പ്രായമായവരിൽ നടുവേദനയുടെ ഒരു പ്രധാന കാരണം,
0: പ്രായമായവരിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം മൂലമുള്ള കാരണങ്ങളാണ്. തേയ്മാനം എന്ന ഒരു ബ്രോഡർ ടേം ആണെങ്കിലും ഈ ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ് സംഭവിക്കുന്നുണ്ട്. ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ കുറച്ച് എന്താ പറയുക ചേഞ്ചസ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എല്ലിൻ്റെ ഷേപ്പിൽ, എല്ലിൻ്റെ ബലത്തിൽ, എല്ലിൻ്റെ സൈഡിലൊക്കെ അത് ഓരോ ഭാഗങ്ങൾ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും, എല്ലിൻ്റെ സൈഡുകളൊക്കെ കൂർത്ത് വരുന്ന അവസ്ഥ, എല്ലിൻ്റെ ഷേപ്പ് മാറുക, എല്ലിൻ്റെ ബലം കുറഞ്ഞു വരിക, അത് നട്ടലിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഈവൻ മുട്ടിന് തേയ്മാനം ബാധിക്കും, മറ്റു പല ഭാഗങ്ങളിലും അത് തേയ്മാനം പോലെയുള്ള ഭാഗങ്ങൾ ബാധിക്കും. അപ്പോൾ നട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നട്ടലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന നാഡി, നാഡി ഞരമ്പുകളുടെ ഒരു ആവരണമാണ് നട്ടലെന്ന് പറയുന്ന എല്ല്. അപ്പം ആ എല്ലിനെ ഈ പറഞ്ഞ തേയ്മാനം സംഭവിക്കുമ്പോൾ അതിൻ്റെ അറ്റങ്ങളൊക്കെ കൂർത്ത് അതിൻ്റെ പല വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ നാഡി ഞരമ്പുകൾ പോയിട്ട് അത് അമർത്തുന്നു. അത് കാരണം ഉണ്ടാവുന്ന പെയിനുകളും കഴുത്തിൻ്റെ ആണെങ്കിൽ കയ്യിലേക്ക് ഇറങ്ങി വരുന്ന വേദന, ബാക്ക് പെയിൻ ആണെങ്കിൽ കാലിലേക്ക് ഇറങ്ങുന്ന സാറ്റിങ്, ഇതൊക്കെ ആ രീതിയിലും തേയ്മാനം തന്നെയാണ് ഏറ്റവും കോമൺ. മറ്റു കാരണങ്ങളും ആവാം.
1: സ്ത്രീകൾ പ്രസവ സമയത്തുണ്ടാവുന്ന വേദന പറഞ്ഞു, പക്ഷെ പ്രസവ ശേഷവും വേദന നിലനിൽക്കുക അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദന കൂടുതൽ കാണപ്പെടുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു റീസൺ ആണ്?
0: ഇത് ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. പിന്നെയുള്ള കാര്യം റിലാക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണൊക്കെ ഈ എന്താ പറയുക പ്രസവ സമയത്തും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ലിഗമെൻസ്, നമ്മുടെ പേശികളൊക്കെ ഒന്ന് ലൂസൺ ചെയ്യുന്ന, ഒന്ന് റിലാക്സ് ചെയ്യുന്ന, നമ്മൾ പ്രസവം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടും. അപ്പം അത് മൊത്തം ബോഡിയിലെ ലിഗമെൻസിനെയും പേശികളെയൊക്കെ അത് ബാധിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മറ്റ് ഈ നട്ടലിൻ്റെയും ഇതിൻ്റെയൊക്കെ ബലത്തിനെയും ഇതിനെയൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഒരു ഇൻറ്റഗ്രിറ്റിയെയൊക്കെ ഇത് ബാധിക്കാം. അതുപോലെ പ്രായം മെനോപോസായ, അതായത് ആർത്തവം നിന്ന സ്ത്രീകളിലാണ് എങ്കിൽ ഈ പറഞ്ഞ ഹോർമോണൽ പല ഹോർമോണൽ ചേഞ്ചസ്, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനിൽ, മിനറൽ ഡെപ്പോസിഷനിൽ, ഇതിലൊക്കെ കാര്യമായ വ്യത്യാസങ്ങൾ ഈ ഹോർമോണിൽ വരുന്ന ചേഞ്ചസിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബോണിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എപ്പോഴും കാൽഷ്യം, വിറ്റാമിൻ ഡി ഇതൊക്കെ ആ ഒരു ഏജ് മെനോപോസ് കഴിഞ്ഞാൽ സ്ത്രീകളോട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യാനും അത് കഴിക്കാനും ഒക്കെ പറയാറുണ്ട്. ഈവൻ ഹോർമോണൽ തെറാപ്പി വരെ ചിലവരോട് നല്ല ഓസ്റ്റിയോപൊറോട്ടിക്, അതായത് നല്ല ബലക്കുറവ് വരുന്ന, എല്ലിന് ബലക്ഷയം വരുന്ന ആളുകളിൽ ഇത് ഹോർമോണൽ തെറാപ്പി വരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതെ,
1: അത് പറഞ്ഞപ്പോഴാണ് ഒരു മൂന്ന്. ഇപ്പോൾ ഒരു എന്താ നടുവേദന എന്നല്ല, മറ്റു ഓർത്തോ സംബന്ധമായ വേദനയായിട്ട് പോകുമ്പോഴും കാൽസ്യം ടെസ്റ്റ് അതേപോലെ വൈറ്റമിൻ ടെസ്റ്റൊക്കെ എടുക്കാറുണ്ട്. അത് എത്രത്തോളം?
0: അത് ചില ഡോക്ടർമാർ അത് നമ്മൾ ഓവർ ഡയഗ്നോസ് ചെയ്യുന്നു എന്നും പറയാറുണ്ട്. നമ്മൾ ഓവർ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർ ഡയഗ്നോസ് ചെയ്യുന്നു. നമ്മൾ പാശ്ചാത്യരായിട്ടും ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷുകാരുമായിട്ട് നമ്മുടെ കാൽഷ്യം ലെവലും നമ്മുടെ വൈറ്റമിൻ ഡി ലെവലും കമ്പയർ ചെയ്യുന്നു എന്ന രീതിയിലും പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നല്ലൊരു ശതമാനം ഇന്ത്യക്കാരിലും ഉണ്ട് എന്നാണ് ഒരു പഠനം പറയുന്നത്. അതിന് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പഠനങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ പൊതുവിൽ യൂഷ്വലി നമ്മളുടെ ഡോക്ടർമാർ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് വരാൻ പറയുമ്പോൾ അധികം ആളുകളും ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ടും കാണാറുമുണ്ട്. അതല്ലേ, അപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിനോട് കോറിലേറ്റ് ചെയ്യുന്ന ഫൈൻഡിങ്സ് ഈ പറഞ്ഞ സി ടിയിലോ എം ആർ ഐയിലോ, ഇപ്പോൾ ബോണിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇമേജിങ്ങിൽ അത് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കണം. അല്ലാത്ത ആളുകളുടെ ഒരു വൈറ്റമിൻ ഈ ടെസ്റ്റുകളിൽ ഈ പറഞ്ഞ എമൗണ്ട് കുറവാണെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തീർച്ചയായും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഭാവിയിൽ ഈ പറഞ്ഞ ബലക്കുറവ് വരുന്നതിനും കാര്യങ്ങളിലൊക്കെ. അതെ,
1: ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു നടുവേദന അതൊരു നെർവ് നാഡി സംബന്ധമായിട്ടുള്ളൊരു മേജർ പ്രശ്നമാണെന്ന് നമ്മൾ എപ്പോഴാണത് അനുമാനിക്കുക?
0: ബാക്ക് പെയിൻ ഈ പറഞ്ഞ പോലെ സയാറ്റിക്ക എന്ന് പറഞ്ഞ സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നാഡി ഞരമ്പുകളെ അമർത്താനുള്ള സാധ്യത വളരെ കൂടുതലായി ഒന്ന്. പക്ഷെ അതിലെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത് ഈ ഒരു കോഡ ഇക്വിന സിൻഡ്രോം എന്ന് പറയും. കോഡ ഇക്വിന സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ലക്ഷണങ്ങളാണ്. സാഡിൽ അനസ്തീഷ്യ എന്ന് പറയും. സാഡിൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഭാഗം, മലദ്വാരത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് ഭയങ്കരമായ മരവിപ്പ്, അല്ലെങ്കിൽ മോട്ടോർ വീക്ക്നെസ്, അതായത് നമ്മുടെ കാലിൻ്റെ ബലം കുറയുക, തള്ളവിരൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ പാദം അനക്കാൻ പറ്റാത്ത, പാദം ഇങ്ങനെ വീണ് പോവുക, ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും, പാദം മുകളിലോട്ട് പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അതും അല്ലെങ്കിൽ യൂറിനറി റിട്ടൻഷൻ, മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥ, മൂത്രം കെട്ടിക്കിടക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോഡ ഇക്വിന സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്ത് വരും. ഇത് ആ ഒരു ഞരമ്പിനെ ഉള്ള കംപ്രഷൻ, നെർവിനെ അമർത്തുന്ന അവസ്ഥ ഭയങ്കര സിവിയർ ആകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. കോഡ ഇക്വിന എന്ന് പറയുന്ന നെർവിൻ്റെ പ്രത്യേക ഭാഗത്തിൻ്റെ പേരാണ് കോഡ ഇക്വിന, അതായത് കുതിരവാൽ എന്നാണ് കോഡ ഇക്വിന എന്നുള്ള വാക്കിന്. അപ്പോൾ കുതിരവാൽ പോലെയാണ് ഈ സ്പൈനൽ കോഡിൻ്റെ അറ്റം ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആ ഭാഗത്ത് വരുന്ന കംപ്രഷൻ, സിവിയർ കംപ്രഷൻസിലാണ് ഇത്തരത്തിലുള്ള സിംറ്റം വരുന്നത്. ഇത്തരത്തിലുള്ള സിംറ്റം വരികയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഈവൻ 24 to 48 hours സർജറി ചെയ്യണം എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ജസ്റ്റ് സയാറ്റിക്ക മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാവുന്നതാണ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ച് നോക്കാൻ. ഈ കോഡ ഇക്വിന സിൻഡ്രോമിൻ്റെ ഭാഗമായി പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അധികം വെയിറ്റ് ചെയ്യുന്നത് അഭികാമ്യമല്ല. ആദ്യം തീർച്ചയായും MRI എടുത്ത് നോക്കണം, എങ്കിലേ ഇത് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിന് കൂടെ ചേർത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലിനിക്കോ റേഡിയോളജിക്കൽ കോറിലേഷൻ എന്ന് പറയും. നമ്മൾ MRIയിൽ കണ്ട കാര്യവും അതുപോലെ പേഷ്യൻറ്റിനുള്ള സിംറ്റവും മാച്ചായിരിക്കണം. പേഷ്യൻറ്റിൻ്റെ വേദന തുടയുടെ എവിടെയാണ്, തള്ളവിരലിൻ്റെ അല്ലെങ്കിൽ പാദത്തിൻ്റെ ഭാഗത്തുള്ള ഞരമ്പുകൾക്കാണ് എന്താ പറയുക, ബാക്കിൻ്റെ അവിടെ ഡിസ്ക് ബൾജ്, ആ ഡിസ്ക് ബൾജ് അമർത്തുന്നത് എങ്കിൽ അതിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് തുടയുടെ അവിടെയുള്ള വേദന മാറില്ല. അപ്പോൾ ഏത് ഇപ്പോൾ L5, S1, L4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നെർവുകളുണ്ട്, ഓരോ നെർവിനും കാലിൻ്റെ ഓരോ ഭാഗത്തിലേക്കാണ് അതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ വേദനയും, ഏത് ഭാഗത്ത് കാലിലാണ് വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കലി പേഷ്യൻ്റ് നമ്മളടുത്ത് എത്തുമ്പോൾ ഏത് ഭാഗത്താണ് കറക്റ്റ് പറയൂ എന്നുള്ള രീതിയിൽ ഒരു ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഓരോ ഞെരമ്പിന് ഓരോ ഭാഗം, അപ്പോൾ ആ ഞെരമ്പിനെ അമർന്നിരിക്കുന്നു എന്ന് MRIയിൽ കാണുന്നു, പേഷ്യൻറ്റും അതേ ഭാഗത്ത് തന്നെ പെയിൻ നമുക്ക് കാണിച്ചു തരുന്നു എങ്കിൽ ആ ഒരു പേഷ്യൻ്റ് ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുന്നതിൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് പേഷ്യൻറ്റിന് പെയിൻ L4 എന്ന് പറഞ്ഞ ഒരു നെർവിൻ്റെ അവിടെയാണ്, നമ്മൾ S1 എന്ന് പറഞ്ഞ നെർവിൻ്റെ അവിടെയാണ് ഡിസ്ക് ബൾജ് കാണുന്നത്, അതിന് പോയി ഓപ്പറേഷൻ ചെയ്തു, അപ്പോൾ L4 അവിടെയുള്ള വേദന മാറിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എപ്പോഴും ക്ലിനിക്കോ റേഡിയോളജിക്കൽ കോറിലേഷൻ, അതായത് MRIയിൽ കണ്ട കാര്യവും പേഷ്യൻറ്റിൻ്റെ പറയുന്ന ബുദ്ധിമുട്ടും തമ്മിൽ മാച്ചിങ് ആയിരിക്കണം എന്നുള്ളതാണ്.
1: മറ്റേത് ഓൾറെഡി അവിടെ ഇഷ്യൂ ഉണ്ടാവും, പക്ഷെ അതിന്റെ
0: അതിന്റെ റീസൺ ഇതായിരിക്കണം എന്നില്ല. ഈ പേഷ്യന്റ് പറയുന്ന സത്യം തന്നെ ആയിരിക്കും, ഇല്ലാത്ത പെയിൻ പേഷ്യന്റ് പറയൂലല്ലോ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് സർജറി ചെയ്യുന്നു, വേറൊരു ഡിസ്ക് മാറ്റി കൊടുക്കുന്നു എന്നുള്ളത് അതിനൊരു ചികിത്സ ആവണമെന്നില്ല. അപ്പൊ എപ്പോഴും ഡോക്ടർമാർ, യൂഷ്വലി ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ചെയ്യുക, ഈ പറയുന്ന പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളും നമ്മൾ MRIയിൽ കാണുന്ന കാര്യങ്ങളും തമ്മിൽ മാച്ചിങ് ആവുന്നുണ്ടോന്നോ, മാച്ചിങ് ആവുന്നില്ല എങ്കിൽ അതിൽ വേറെന്തോ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ.
1: ഇപ്പോ ഡോക്ടർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്, ഇപ്പോ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ, ഒരു വലിയ റെഡ് ഫ്ലാഗ്
0: ആണ്.
1: അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്?
0: തീർച്ചയായും ആ ഒരു ലംബാർ പ്ലെക്സസ് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള ഞരമ്പുകളിൽ നിന്നാണ് നമ്മുടെ ബ്ലാഡർ സെൻസേഷനും ബ്ലാഡറിലേക്കുള്ള ഞരമ്പുകൾ, യൂറിനറി ബ്ലാഡർ മൂത്രം ഒഴിക്കുന്നത്, അതുപോലെയുള്ള റെക്റ്റം നമ്മുടെ എന്താ പറയുക വയറ്റിന്ന് പോകുന്ന ഭാഗത്തേക്കുള്ള ഞരമ്പുകളൊക്കെ ആ ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുന്നു, ബൾജ് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഈ പറഞ്ഞ ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
1: അതുപോലെ നമ്മൾ സാധാരണക്കാര് പിന്നെ
0: ഈവൻ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ആണുങ്ങൾക്ക് ലിംഗം ഉദ്ധാരണം അതിനു വരെ പ്രശ്നങ്ങൾ സംഭവിക്കാം,
1: അതും ഈ ഒരു
0: ഇതിന്റെ ഈ ഞരമ്പുകളെ ബാധിക്കുന്നത് കാരണം.
1: ഇപ്പോ കൈകാലുകള് തരിപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, രക്തയോട്ടം കുറഞ്ഞിട്ടാണോ ഒക്കെ.
0: ഇത്തരത്തിൽ വാസ്കുലാർ ക്ലോഡിക്കേഷനും ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. അതായത് ഞരമ്പുകളെ ബാധിക്കുന്ന പ്രശ്നം കൊണ്ടും രക്തയോട്ടം കുറയുന്നത് കാരണവും ഈ പറഞ്ഞ കടച്ചിൽ വേദന എന്നുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാം. അതായത് വാസ്കുലാർ ക്ലോഡിക്കേഷനിലും ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ ആണെങ്കിലും രണ്ടിലാണെങ്കിലും പേഷ്യൻസ് കുറച്ച് ഡിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ കാലിന് ഭയങ്കരമായ വേദന, അവർക്ക് എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് എടുത്താലേ ഈ വേദന മാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഞരമ്പ് കാരണമുള്ളതാണോ രക്തയോട്ടം കാരണമുള്ളതാണോ എന്നുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാല് രക്തയോട്ടം കാരണമുള്ളതാണെങ്കിൽ കാല് തൂക്കിയിട്ടിരിക്കുന്നതോടുകൂടി കാലിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ പോകുന്നതോടെ ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആവാറുണ്ട്. അതുകൊണ്ട് മാത്രം ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ, അതായത് ഞരമ്പ് അമരുന്നത് കാരണം ഉള്ള വേദന മാറണമെന്നില്ല. അത് കുറച്ച് പോസ്റ്ററൽ ചേഞ്ചസ്, അതായത് കുറച്ച് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്നതിലൂടെ അങ്ങനെയൊക്കെ പ്രത്യേകമുള്ള ആക്ഷൻസിലൂടെ ചെയ്യുന്നതിലൂടെ ആയിരിക്കും ആ പെയിന് ബെറ്റർ ആവുക. പിന്നെ അതൊക്കെ നമുക്ക് തരുന്ന ക്ലൂസ് മാത്രമാണ്. ഡെഫിനിറ്റീവായിട്ട് നമ്മൾ ടെസ്റ്റുകൾ, കാലിലേക്കുള്ള രക്തയോട്ടമാണെങ്കിൽ ഡോപ്ലർ അൾട്രാസൗണ്ട് ഡോപ്ലർ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഞരമ്പുകളെ കുറിച്ച് അറിയാനാണെങ്കിൽ പറഞ്ഞ പോലെ MRI പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് MBBSന് പഠിക്കുന്ന സമയത്ത് സാറന്മാർ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ന്യൂറോജനിക് ക്ലോഡിക്കേഷനും മസ്കുലർ ക്ലോഡിക്കേഷൻ ഡിഫറൻഷ്യൽ. ഇപ്പം കുന്ന് കയറുമ്പോൾ വേദന കൂടുന്നത് രക്തയോട്ടം കുറയുമ്പോഴാണ്, കുന്ന് ഇറങ്ങുമ്പോൾ വേദന കൂടുന്നത് ആ ഒരു പൊസിഷനിൽ നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നുണ്ടല്ലോ, കുന്ന് ഇറങ്ങുമ്പോഴും അത് വേദന കൂടുന്ന ന്യൂറോജനിക് ക്ലോഡിക്കേഷനാണ്. ഇതൊന്നും ഡെഫിനറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ.
1: അതെ, ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൽ ആ സ്ത്രീ സൂചിപ്പിച്ചല്ലോ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് വേദനയില്ല, പക്ഷെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കുറച്ച് ആ രൂപത്തിൽ പറഞ്ഞല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെ വരുന്നതിന്റെ കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദന വരിക?
0: ഇപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇൻഫ്ലമേറ്ററി പെയിൻസ്, ഇൻഫ്ലമേറ്ററി പെയിൻസും പിന്നെ ഡീജനറേറ്റീവ് തേയ്മാനം കാരണമുള്ള ഡീജനറേറ്റീവ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീര് വെക്കുന്നത് കാരണം ഇൻഫ്ലമേഷൻസ് പല കാരണങ്ങളാവും അതിൽ. ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിൻ നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഏർലി മോർണിംഗിലൊക്കെയാണ് അതിൻ്റെ പെയിന് കാണാറുണ്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഈ ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ വരും. ഡീജനറേറ്റീവ് കാറ്റഗറി തേയ്മാനമുള്ള അസുഖങ്ങളിൽ കുറേ അസുഖങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത്തരത്തിലുള്ളത് കാണാം. പിന്നെ കൂടുതൽ ഇനാക്റ്റീവ് ആയിരിക്കുന്നു, കൂടുതൽ സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ഈ ഓരോ പറഞ്ഞ മസിൽസിനെ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്റ്ററിൽ ചില മസിൽസിന് ഭയങ്കര കൺട്രാക്ട് ചെയ്യും, ചില മസിൽസിന് ഭയങ്കര റിലാക്സ് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ. അത് കാരണം ഉണ്ടാകുന്ന മസിൽ സ്പാസും അതൊക്കെ ആവാം. ഇനാക്ടിവിറ്റി കാരണമുള്ള മസിൽ സ്പാസ് ആവാം പെയിൻ. മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് സ്ട്രെച്ച് ആവുമ്പോൾ പെയിൻ ബെറ്റർ ആവുന്നതാവാം.
1: ചില ആളുകൾക്ക് ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ ഒക്കെ നല്ല സിവിയർ പെയിൻ വരും, അതിന്റെ ഒരു റീസൺ എന്തായാലും
0: എന്താന്ന് വെച്ചാല് നമ്മള് വത്സൽവ എന്ന് പറയും, വത്സൽവ മാനുവർ. അതായത് നമ്മുടെ ചുമക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമന്റെ ഉള്ളില് വയറിന്റെ ഉള്ളിൽ പ്രഷർ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അവിടെ ഒരു ഒരു പ്രഷർ ഈ ബിൽഡപ്പ് ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈവൻ സ്പൈനൽ കനാലിന്റെ ഉള്ളിലും സ്പൈനിന്റെ ഉള്ളിലും സ്പൈനൽ കോഡിന്റെ ഉള്ളിലും ഇൻട്രാതീക്കൽ പ്രഷർ എന്ന് പറയും, ആ പ്രഷറും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രഷർസും കൂടുന്നുണ്ട്, തുമ്മുമ്പോൾ കൂടുന്നുണ്ട്. അപ്പോൾ അതിന് ഈവൻ നമ്മൾ ഡിസ്ക് പൊളിച്ച് സയാറ്റിക്ക പെയിൻ ചില പേഷ്യൻസ് നമ്മൾ പറയും തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ ആ പെയിൻ എനിക്ക് കാലിലേക്ക് ഇറങ്ങി വന്ന പെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് അവിടെ ആ പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്ത് കൂടുതൽ എവിഡൻ്റ് ആവുന്നത് നമ്മളത് കഫ് റിഫ്ലക്സ് എന്നും സ്നീസിങ് റിഫ്ലക്സ് എന്നൊക്കെ പറയാറുണ്ട്.
1: നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ നടുവേദനയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ എന്തൊക്കെ ടെസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞു, വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? റെസ്റ്റ് എടുക്കുകയാണോ വേണ്ടത്, അതോ പിന്നെ മെഡിക്കേഷൻസ് ആണോ, ഏതിനാണ് പ്രാധാന്യം?
0: ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ കണ്ട് അതിൻ്റെ ഡയഗ്നോസിസ് എന്താണെന്നുള്ളത് തീരുമാനമാക്കാനുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നടുവേദന തുടങ്ങുമ്പോഴേ പറഞ്ഞായിരുന്നു നടുവേദന എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ട് വന്നു എന്നുള്ളത് അതിൻ്റെ ചികിത്സയെയും ബാധിച്ചേക്കാം. ഇപ്പോൾ അത് ഡിസ്ക് ബൾജ് കാരണമുള്ളതാണ് എങ്കിൽ അത് MRI നോക്കി അത് എത്രത്തോളം ഡിസ്ക് ബൾജ് ഉണ്ട് എന്നനുസരിച്ച് അതിൽ ഈ റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം റെസ്റ്റ് എടുത്തുകൊണ്ടും വെയിറ്റ് പോക്ക് അധികമായ വെയിറ്റ് പോക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ പോവാം. ഭയങ്കര സിവിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഈ പറഞ്ഞ കോഡ ഇക്വിന സിൻഡ്രോം പോലെയുള്ള റെഡ് ഫ്ലാഗ്സ് ഉണ്ട് എങ്കിൽ നേരിട്ട് ഒരു പക്ഷേ സർജറിയിലോട്ട് പോകേണ്ടി വന്നേക്കാം. ഇനി TB അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണമാണ് ഈ പെയിൻ എങ്കിൽ അക്കോർഡിംഗ്ലി ആ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെൻറ്റോ അതൊക്കെ ആയിരിക്കും അതിൻ്റെ ചികിത്സയായിട്ട് വരിക. പിന്നെ ക്യാൻസർ പോലെയുള്ള വളരെ റയർ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖം മറ്റു പല ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകൾ നട്ടലിലോട്ട് പടർന്ന് വരാറുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ പ്രൈമറി സൈറ്റിലുള്ള ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിനെ റേഡിയേഷനോ മറ്റ് എന്ത് ചികിത്സ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നും ഡയഗ്നോസിസ് അനുസരിച്ച് നടുവേദനയുടെ ട്രീറ്റ്മെൻറ്റ് മാറും. പക്ഷെ മോസ്റ്റ് കോമൺലി നമുക്ക് ഉണ്ടാവുന്ന നടുവേദന പ്രശ്നമില്ലാത്ത നടുവേദന തന്നെയാണ്. അതാണ് അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട
1: പോയിന്റ്. വലിയ ശതമാനം
0: ആളുകൾക്കും പ്രശ്നമില്ലാത്തതാണ്. അവർ പ്രോപ്പർലി എക്സർസൈസ് ചെയ്യാത്തത് കൊണ്ടും പ്രോപ്പർലി ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാത്തത് കൊണ്ടും നമ്മുടെ പല ദുശീലങ്ങളും ഈവൻ സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങളും ഈ ബാക്ക് പെയിനെ അഗ്രവേറ്റ് ചെയ്യും. നമ്മുടെ ദുശീലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പോസ്റ്ററിലുള്ള പ്രശ്നങ്ങൾ, ഒബേസിറ്റി കാരണമുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ സെഡൻറി ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ പറയും നമ്മൾ ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ പറയുക അത് അങ്ങനെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഐ ടി പ്രൊഫഷണൽ ആണെങ്കിലും അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, ഇരുന്നിട്ടാണ് ജോലി, ആരും ജോലി ചെയ്യാതിരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ആയില്ല, നമ്മൾ എങ്ങനെ പ്രോപ്പർലി നമ്മുടെ മസിൽസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ, അതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടോ, അതിനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ, ഇതുപോലെയുള്ള നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടോ, പ്രോപ്പർ സ്ലീപ്പ്, നല്ല നല്ല സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ പൊതു ഇതിനെ മാത്രമല്ല പൊതുവിലുള്ള ആരോഗ്യത്തെ ബാധിക്കും
1: എന്നുള്ളതാണ്.
0: ഈവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ നടുവേദനയെ നമുക്ക് ഉൾപ്പെടുത്താം. അതെ,
1: ഇപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്ന രണ്ട് രൂപമുണ്ട്, അതിൽ ഏതാണ് ശരി എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. മേ ബി ചൂട് വെക്കും, പിന്നെ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് വെക്കും, ചിലര് ഐസ് ക്യൂബ് വെക്കും. രണ്ട് ടൈപ്പാണ്, എന്താണ്?
0: രണ്ടും ട്രീറ്റബിൾ ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുമാർ ഇപ്പോൾ ഹോട്ട് പാക്സ് ഉപയോഗിക്കാറുണ്ട്. ഈവൻ ഇപ്പോൾ സ്പോർട്സ്മെൻ ഒക്കെ ഐസ് ബാത്ത് ചെയ്യാറുണ്ട്. വലിയൊരു വർക്കൗട്ടോ എക്സസൈസോ കഴിഞ്ഞതിന് ശേഷം അവർ ഐസ് ബാത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അക്യൂട്ടായിട്ട് പെയിനുള്ള സമയത്ത് നമ്മൾ ഈവൻ ഹോട്ട് ബാത്തും ചെയ്യാറുണ്ട്, ഹോട്ട് പാക്സ്. ഇപ്പം രണ്ടും ഇൻഫ്ലമേഷനെ കുറക്കാനുണ്ടാക്കുന്ന, നമ്മളാ നീരിനെ കുറക്കാനുണ്ടാക്കുന്ന സ്റ്റെപ്സ് ആണ് രണ്ടും. അതിൻ്റെതായ രീതിയിൽ അതിനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഈവൻ ഇതല്ലാതെ ഫിസിയോതെറാപ്പിസ്റ്റുമാർ റേഡിയോ ഫ്രീക്വൻസീസ് ഉപയോഗിച്ചിട്ടും അല്ലെ റെഡ് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടും ഒക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട് പല രീതിയിലുള്ള.
1: ഒരു പേഷ്യന്റ് എങ്ങനെ തീരുമാനിക്കുക, ഐസ് വെക്കണോ അതോ ചൂടുവെള്ളം വെക്കണോ?
0: അതങ്ങനെ പറയാൻ കഴിയില്ല.
1: അത് ഏതിലാണോ കുറവ് കിട്ടുന്നത് അത്
0: ചെയ്യാൻ മാത്രല്ല, പ്രോപ്പർലി എന്തുകൊണ്ട് അവർക്ക് ബാക്ക് പെയിൻ വന്നു എന്നുള്ളതും കൂടി അസസ് ചെയ്യേണ്ടതുണ്ടല്ലോ.
1: ഞാൻ ഉദ്ദേശിച്ചൊരു ടെമ്പററി സൊല്യൂഷൻ, നമുക്ക് രാത്രിയാണെങ്കിൽ രാവിലെ ആണല്ലോ ഡോക്ടർ.
0: രണ്ടും പറയില്ല, ഡോക്ടറെ കാണണമെന്നേ പറയുള്ളു.
1: ശരി, ഇപ്പോ ചില ആളുകള് പിന്നെ പെയിൻകില്ലേഴ്സ് നമുക്ക് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ
0: പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈവൻ ഇപ്പൊ നമുക്കൊരു നല്ലൊരു ബാക്ക് പെയിൻ ഉള്ള ഒരു സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെയിൻ കില്ലർ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ അപ്പത്തെ പെയിന് സബ്സൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് NSAIDs എന്ന് പറയുന്ന പെയിൻ കില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ അറിയാലോ റീനൽ കിഡ്നി ഡാമേജസും കാര്യങ്ങളും വരാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. പല ആളുകളും ബാക്ക് പെയിൻ കാരണം ബാക്ക് പെയിൻ വരുന്നു, അപ്പോൾ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നു, പിന്നെയും ബാക്ക് പെയിൻ വരുന്നു, അപ്പോൾ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നു. അങ്ങനെ അവർ ഒന്നോ രണ്ടോ ദിവസമല്ല, വർഷങ്ങളോളം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് വളരെ ഒരു ബാഡ് ഹാബിറ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ന്യൂറോപ്പതിക് പെയിന്റെ മെഡിക്കേഷൻസ്, അതായത് ഞരമ്പിനെ ബാധിക്കുന്ന വേദന കാരണമുള്ള മെഡിക്കേഷൻസ്, ഗാബാപെൻഡിൻ, പ്രീഗാബാലിൻ, അങ്ങനെ കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയാ ഡ്യൂറേഷൻ അധികം, ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ്. സൈഡ് എഫക്ട്സ് ഇല്ലാത്ത മരുന്നുകളാണെന്നല്ല, പക്ഷെ ഇതുപോലെ അക്യൂട്ടായിട്ട് ഒരു അഞ്ചു ദിവസത്തിൽ കൂടുതൽ കഴിച്ചാൽ തന്നെ ചില ആളുകൾക്ക് ഈ വേദന സംഹാരികൾ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകും. പക്ഷെ അതുപോലത്തെ പ്രശ്നമുള്ള മെഡിക്കേഷൻസ് അല്ല. പക്ഷെ ചിലവരുടെ ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം.
1: ഇപ്പൊ ചിലര് ഇപ്പോ മൂവ്, ഡൈക്ലോഫെനാക്ക് പോലെയുള്ള ജെല്ലുകൾ,
0: ഡൈക്ലോഫെനാക്ക് വേദന സംഹാരിയാണ്, NSAID ആണ് അത്. ലോക്കലി ഇപ്പം നമ്മൾ ജെല്ല് അല്ലെങ്കിൽ ഓയിൻമെന്റ് തേക്കുമ്പോൾ ലോക്കലിയാണ് ആക്ട് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്ത് മാത്രമാണ് അത് ആക്ട് ചെയ്യുന്നത്. ലോക്കലി അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ വായക്കുടി കഴിക്കുന്നതും ഇഞ്ചക്ഷനായി വെക്കുന്നതിൻ്റെ അത്ര ലോഡ് കിഡ്നിയിൽ എത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഈവൻ പ്രൊലോങ്ഡ് ആയിട്ട് ഡൈക്ലോഫെനാക്ക് ജെല്ല് ഉപയോഗിക്കുന്നതും ഒരു ശരിയായ രീതിയായിട്ട് പറയാൻ കഴിയില്ല.
1: റീസൺ
0: കണ്ടെത്തുക, അതിനനുസരിച്ച് ചികിത്സിക്കുക, ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ
1: എപ്പോഴാണ് നമുക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരിക?
0: സർജിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത കേസുകൾ, ഇപ്പോൾ എസ്പെഷ്യലി മോസ്റ്റ് കോമൺ ഞാൻ പറഞ്ഞു മസിൽ സ്പാസമാണ് വരുന്നത്. മസിൽ സ്പാസത്തിന്റെ ചികിത്സ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത് ആ സ്പാസം, ആ ഒരു ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയെ റിലീവ് ചെയ്യുക, റിലീഫ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വലിയ റോളുണ്ട് ഫിസിയോതെറാപ്പി. ഈവൻ സർജറി കഴിഞ്ഞ പേഷ്യൻസിനും സർജറിക്ക് ഒരുങ്ങുന്ന പേഷ്യൻസിൽ വരെ ഫിസിയോതെറാപ്പിക്ക് വലിയ റോളുണ്ട്, വലിയ റോളുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ഇൻ ആൻഡ് ഔട്ട് ത്രൂ ഔട്ട് ഇതിന്റെ കൂടെ പോകേണ്ട, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രം, മരുന്ന് മാത്രം, അല്ലെങ്കിൽ സർജറി മാത്രം എന്നുള്ളതല്ല, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും പലപ്പോഴും പല ആളുകൾക്കും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക.
1: അതായത് നമ്മൾ സർജറി ഇല്ലാതെ കുറെയൊക്കെ ഫിസിയോതെറാപ്പി ആയിട്ട് ചെയ്യാം.
0: ഈ ഡെഫിനറ്റീവ് സർജിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള കേസ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ കേസ് നമ്മൾ റെഡ് ഫ്ലാഗ്സ് കണ്ട പേഷ്യൻസ് നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മരുന്ന് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത് പന്തിയല്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അവർക്ക് കൂടുതൽ വഷളാവാനുള്ള സാധ്യത അതിലുണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതേസമയം എന്താ പറയുക, ചെറിയ മസിൽ സ്പാസം, ചെറിയ രീതിയിൽ മൈൽഡ് ഡിസ്ക് ബൾജ്, ഡിസ്ക് ബൾജുകൾ വലിയ രീതിയിൽ, അത് മെഡിക്കൽ മാനേജ്മെന്റ് അതായത് മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ അവർ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ല ബെറ്റർമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഫിസിയോതെറാപ്പി ആയിരിക്കാം ഒരു പക്ഷെ അവർക്ക് വലിയൊരു ഡിഫറൻസ് കാണിക്കുന്ന ഘടകം.
1: അതുപോലെ പിന്നെ നമ്മൾ നടുവേദനക്കുള്ള ആളുകൾ ബെൽറ്റ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്.
0: അതെ അതെ.
1: അതിന്റെ ഒരു ഉപയോഗം എന്താണ്?
0: ബെൽറ്റിനെ പറ്റി ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു ഷോർട്ടർ പീരിയഡ് എന്നുള്ള രീതിയിൽ ബെൽറ്റ് അക്യൂട്ട് പെയിൻ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റില്ല. പിന്നെ വലിയ ഫ്രാക്ചേഴ്സ്, ഇപ്പൊ ഒരു ഹൈറ്റിൽ നിന്ന് ഒരാൾ വീണു, അപ്പോ സ്പൈൻ ഫ്രാക്ചർ സംഭവിച്ചു, അയാളുടെ ചികിത്സ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കമ്പി സ്ക്രൂ ഇട്ടിട്ട് ആ ഫ്രാക്ചർ വന്ന ഭാഗങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, രണ്ടോ മൂന്നോ മാസം വരെ എല്ല് കൂടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് മാസം വരെയുള്ള സമയമാണ്. ആ ഒരു സമയം വരെ അവർ അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ്, കിടന്നുകൊണ്ട് തന്നെ അവർ ആ ഒരു സമയം കഴിഞ്ഞ് ഈ എല്ല് കൂടുന്ന വരെ എണീക്കാതെ, എണീറ്റാലേ ആ ലോഡ് വെയിറ്റ് സ്പൈനിലോട്ട് വന്ന ഫ്രാക്ചർ വന്ന സെഗ്മെന്റ് വീണ്ടും ഫ്രാക്ചേർഡ് ആവും. അതിന്റെ ഉള്ളിലാണ് ഞാടി ഞരമ്പുകൾ കിടക്കുന്നത്, അവിടെ വന്ന് അമർന്ന് കാലുകൾ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി വീണ സമയത്ത് തന്നെ കാല് തളർന്നു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് എന്നുള്ളതാണ് ചികിത്സ. അപ്പം ഒട്ടും അവിടെ അനക്കം വരാതിരിക്കാൻ ആ ഒരു സമയത്ത് ബെൽറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ഇൻഡിക്കേറ്റഡ് ആണ്. പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ബെൽറ്റ്, ഇപ്പോൾ കോളർ, നെക്കിൻ്റെ കോളർ ആണെങ്കിലും ഒരു പരിധിക്കപ്പുറം അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ഭാഗത്തുള്ള മസിലുകളെ വീക്കൻ ചെയ്യാൻ, അതായത് ബലം കുറഞ്ഞു പോകാൻ. നമ്മൾ ഉപയോഗിക്കും തോറും മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും, ഉപയോഗിക്കാതെ ഇരിക്കും തോറും ആ മസിലിൻ്റെ ബലം കുറയും എന്നുള്ളതാണ്, സ്ട്രെങ്ത് കുറയുന്നുള്ള. അപ്പം അത്ര ക്രോണിക്കായിട്ട് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആ മസിൽസിനെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്. പക്ഷെ അക്യൂട്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ഒട്ടും അനക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിലും സമയങ്ങളിലൊക്കെ ബെൽറ്റ് അത്യാവശ്യമായിട്ട് വരും ചെയ്യാറുണ്ട്.
1: സാന്ദർഭികമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ചില ചൈനീസ് ആഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ നട്ടലിന്റെ വളവ് നിർത്താൻ ഒരു ബെൽറ്റിന്റെ ഒരു സിസ്റ്റം, അതിനെ കുറിച്ച് എന്താണ്?
0: അതെ, ഒന്ന് ഞാൻ അത്ര അവയർ അല്ല അതിന്റെ ആ ബെൽറ്റ് പോസ്റ്റർ. പക്ഷെ നോർമലി നമ്മളുടെ എന്താ പറയുക, ബോഡിക്ക് ഒരു എന്താ പറയാ ഒരു വളവ് ഉണ്ട്, സ്ട്രെയിറ്റ് അല്ല. ഓക്കെ ഓക്കെ.
1: ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പിന്നെ ഞാന് പിന്നെ ഒരു 10 വർഷം മുമ്പേ പിന്നെ ഇതേമാതിരി ഈ കാലിന്റെ ചണ്ണന്റെ ഭാഗത്ത് ഒരു സ്റ്റേജിൽ വന്നിട്ട് പിന്നെ ഡോക്ടറെ കാട്ടി ന്യൂസ് കാട്ടി അങ്ങനെ അതുകൂടി ചികിത്സിച്ച് മാറിയിരുന്നു. ഇപ്പൊ അതേമാതിരി ഉണ്ടോ വേദന വന്നു? ഇപ്പൊ വേദന വന്നു, വേദന ഉണ്ട് പോയി കൊണ്ട് ഇപ്പൊ പിന്നെ ഊരവേദനയാണ്. അപ്പൊ നമ്മള് അത്തയ്യാത്തിന് ഇരിക്കാൻ വലിയ പ്രയാസം, മറ്റുള്ള നടക്കാനോ മറ്റുള്ള കാര്യത്തിനോ.
0: കാലിന്റെ ഏത് ഭാഗത്താണ് വേദന എന്ന് പറയുന്നത് നിങ്ങള്?
2: ഇപ്പൊ ചണ്ണുണ്ടല്ലോ, കാലിന്റെ ചണ്ണ മുട്ടല്ലാത്ത നമ്മള് ഇവിടുന്ന് ഊരിന്റെ അവിടുന്ന് താത്തി വരുന്ന
0: തൈ ഭാഗം
2: എടുത്തു പോകാം. അവിടെ അവിടുന്ന് അവിടെ ഇങ്ങനെ ഒരു ചെറിയ തേച്ചിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോ MRI ചെയ്തപ്പോ അപ്പോ 10 വർഷമായി ചെയ്തു, അന്ന് 10 വർഷം മുമ്പ് ചെയ്തതാ. ഇപ്പൊ കൊണ്ട് വേദന വന്നിട്ട് ഇപ്പൊ അവളെ വേദന അങ്ങനെ കയറിയിട്ടില്ല. ഇപ്പൊ ഈ പിന്നെ അത്തയ്യാത്തിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിലത്തിരിക്കാൻ.
0: അത്തയ്യാത്തിൽ ഇരിക്കുമ്പോ എടുപ്പിന്റെ എല്ലിനാണോ വേദന അതോ മുട്ടിനാണോ വേദന?
2: അത് പിന്നെ മുട്ടിനാണ് വേദന.
0: മുട്ടിനാണ് വേദന വരുന്നത്. ഇതിപ്പോ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് മെയിൻ സൊല്യൂഷൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് സാധ്യതകള് പറയാം. ഒന്ന് മുട്ടിന്റെ തേയ്മാനം ഇങ്ങനെയുള്ള, നിങ്ങൾക്ക് പ്രായം അതിനനുസരിച്ച് ഉണ്ടല്ലോ, നിങ്ങൾ 70 വയസ്സാണ് പറഞ്ഞത്,
2: 70 വയസ്സ്
0: കഴിഞ്ഞു. അപ്പൊ തേയ്മാനം പോലെയുള്ള അസുഖങ്ങളാവാം. അപ്പൊ മുട്ടിന്റെ തേയ്മാനം, എടുപ്പ് ഹിപ്പ്, എടുപ്പിന്റെ എല്ലിനുള്ള തേയ്മാനം, ഇതൊക്കെ അത്തയ്യാത്തിനിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളായിട്ട് കാണാറുണ്ട്. അല്ലാതെ ഈ സയാറ്റിക്ക പോലെയുള്ള പെയിനുകൾക്ക്, അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ഞരമ്പിന്റെ കംപ്രഷൻ കാരണമുള്ള ബാക്ക് പെയിന്റെ, അവിടെ ബാക്കിന്റെ അവിടെയുള്ള ഞരമ്പിന്റെ കംപ്രഷൻ ആണെങ്കിൽ പോലും അതും ഈ അത്തഹ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് ചില ആളുകളിൽ അഗ്രവേറ്റ് ചെയ്യുന്ന രീതി, കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന പോലെയുള്ള വേദനകളും കൂടുന്നത് കാണാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന എല്ലാം തോന്നുന്നു നിങ്ങൾക്ക്? ആ ഒരു ആ ഇരിക്കുന്ന പൊസിഷനിൽ മാത്രം ആ എല്ലിന് വേദന വരുന്നു എന്നുള്ളതാണ്
2: അല്ലെ?
0: അതെ, അത് നിങ്ങള്, എനിക്ക് തോന്നുന്നു ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ തന്നെയാണ്, എല്ലിന്റെ ഡോക്ടറെ തന്നെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. അത് എല്ലിന്റെ തേയ്മാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ മുന്നേ 10 വർഷം മുന്നേ ഞങ്ങളെടുത്ത MRI സ്പെസിഫിക് എന്തെങ്കിലും ഡിസ്ക് ബൾജോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ
2: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഡീജനറേറ്റീവ് പ്രോസസ് ആണോ എനിക്കറിയില്ല. ഞാന് കോട്ടക്കൽ,
2: അൽമാസില്.
0: പേര് ഷഫീഖ്. ഗ്യാസ്ട്രോ. അതെ, അറിയാം അറിയാം.
2: പിന്നെ പൊന്മള ഒരു ഡോക്ടർ ഉണ്ട്, നമ്മളെ ഒരു സുഹൃത്തിന്റെ ഒരു പൊന്മള മകന്. പിന്നെ ഇവരും അവിടെ തന്നെ അല്ലേ, നമ്മളെ കണ്ണീൻ.
0: അതെ, മുഹമ്മദ് കുട്ടി കണ്ണീൻ.
1: ഇപ്പോ നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം.
0: അത് ഒരു സ്പൈനിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, സ്പൈൻ നോർമലി നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ്
1: സാധനം,
0: ചെറിയ വളവ് പറഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോ വളവാ. കഴുത്തിന്റെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ വളവാണെങ്കിൽ, പുറം ഭാഗത്ത് കുറച്ച് ഇങ്ങനെ വളവാണെങ്കിൽ, വീണ്ടും താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു വളവ് വരുന്നത്, അങ്ങനെ ഇങ്ങനെ ഒരു എസ് കർവ്ഡ് എസ് ഷേപ്പാണ് അതിനുള്ളത്. അപ്പൊ ആ രീതിയിൽ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായും ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ആ പോസ്ചർ, നമ്മൾ സ്ട്രെയിറ്റ് പോസ്ചർ ബാലൻസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചേക്കാം. പക്ഷെ ഈ ഈ നിങ്ങൾ പറഞ്ഞ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ കൂടുതൽ റിസർച്ചോ അല്ലെങ്കിൽ പഠനമോ നടത്താത്തതുകൊണ്ട് അതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല.
1: അതെ അതെ, അതായത് ആളുകൾക്ക് വരുന്നൊരു ഡൗട്ട് ആണല്ലോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ.
0: അതെ അതെ, പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നമ്മളിങ്ങനെ അയഞ്ഞിരിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ സഹായിച്ചേക്കാം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പോസ്റ്ററിൽ നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടക്കൊന്ന് പോസ്റ്റർ ചേഞ്ച് ചെയ്യുക, ഒന്ന് എണീക്കുക, ബ്രേക്ക് എടുക്കുക, നടന്നിട്ട് വരിക എന്നുള്ളത്. കണ്ടിന്യൂസ് നിങ്ങൾ ഒരു എന്ത് IT പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാലും 4 to 6 hours നിങ്ങൾ കണ്ടിന്യൂസ്ലി സിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ല. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. പുതിയ പുകവലി എന്ന് പറയുന്നത് ഇരിക്കും, പുകവലിയേക്കാൾ അപകടമാണ് കുറെ നേരം ഇരിക്കുക എന്നുള്ള, അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതെ,
1: ഇപ്പോൾ നമ്മൾ സർജറി ആവശ്യം വരുന്ന സമയങ്ങൾ പറഞ്ഞു, നല്ല സിവിയർ ഉള്ള കേസാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സർജറികളാണ്, എന്തൊക്കെ സർജറികളാണ് നമുക്ക്
0: സർജിക്കൽ ഓപ്ഷൻ? ഇപ്പോൾ ഡിസ്ക് ബൾജിന്റെ സർജറി എന്നുള്ളതായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നടുവേദനയുടെ കാരണങ്ങൾ ഒരു സർജറിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു കാരണം മാത്രമാണ് ഡിസ്ക് ബൾജ്. ഇപ്പോൾ ഒരു ക്യാൻസർ, സ്പൈനിൽ അകത്തൊരു ട്യൂമർ ഉണ്ട്, അതും സർജിക്കലി ഇൻഡിക്കേറ്റഡ് ആണ്. ഇപ്പൊ സ്പൈൻ ഫ്രാക്ചർ ഉണ്ട്.
1: ഡിസ്ക് ബൾജ് അല്ലാതെ ഡിസ്ക് സ്ലിപ്പ് എന്ന് പറയുന്നതോ,
0: അതൊക്കെ ഇതില് വേറെ കോമൺ ടേംസ് ആണ്. ഇപ്പൊ ഞങ്ങളെ മെഡിക്കൽ ടേംസിൽ പ്രൊട്രൂഷൻ, എക്സ്ട്രൂഷൻ, ഡിസ്ക് പ്രൊട്രൂഷൻ, അങ്ങനെ കുറെ ടേംസ് ഉണ്ട് ഇതില്. പക്ഷെ അത്ര ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഏകദേശം സിമിലർ ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷെ അതിന്റെ എത്രത്തോളം സിവിയർ ആണെന്നുള്ളതിനനുസരിച്ച് പേരുകളൊക്കെ മാറും. ഡിസ്ക് മൈഗ്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് പോവാം, മാലിഗ്നൻസ് എന്തെങ്കിലും ട്യൂമേഴ്സ് കാരണം പേഷ്യന്റ് സർജറിക്ക് പോവാം, ഫ്രാക്ചേഴ്സ്, ഹൈറ്റിൽ നിന്ന് വീണു പെട്ടെന്ന് എല്ല് പൊടിഞ്ഞു അത് കാരണം ഉണ്ടായ ബാക്ക് പെയിൻ കാരണം, അല്ലെങ്കിൽ കാലിലേക്കുള്ള മരവിപ്പോ തളർച്ചയോ കാരണം സർജറിയിലോട്ട് പോകാം, അതിന്റെ ബലം ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ പറയാം, ഡിസ്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സർജറിയിലോട്ട് പോകുന്നത് ഡിസ്ക് ബൾജാണ്. ഡിസ്ക് ബൾജ്, ഡിസ്ക് എടുക്കുക എന്നുള്ള, ഡിസ്കെക്ടമി, ലംബർ ഡിസ്കെക്ടമി, ലാമിനെക്ടമി ആൻഡ് ഡിസ്കെക്ടമി എന്നുള്ള പ്രൊസീജിയറാണ് മോസ്റ്റ് കോമൺലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആവശ്യം വരാറുള്ള, കോമൺ മാൻ ആവശ്യം വരാറുള്ള ഒരു പ്രൊസീജിയർ. അപ്പം അതിൽ വരികയാണെങ്കിൽ ഏറ്റവും ഓപ്പൺ, പണ്ട് മുതലേ ഉള്ള സർജറിയാണ് ഓപ്പൺ സർജറി, തുറന്ന് നോർമലി സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പണായിട്ട് സർജറി ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേതാണ് MIS എന്ന് പറയും, MIS ട്യൂബുലർ എന്നൊക്കെ പറഞ്ഞാൽ മിനിമലി ഇൻവേസീവ്. അതായത് ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട്, കീഹോള് പോലെ ഇട്ടിട്ട് അതിലേക്കൊരു ട്യൂബ് ഇറക്കിയിട്ട് ആ ട്യൂബിലൂടെ മാത്രം ഇൻസ്ട്രുമെൻറ്റ്സ് ഇറക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥ. അതുമല്ലാതെ പുതിയതാണ് എൻഡോസ്കോപ്പിക് സിസ്റ്റം. എൻഡോസ്കോപ്പിക് സർജറീസ് എന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഈ ട്യൂബ് പോലെ ഇട്ടിട്ടാണ്. ഈ MIS മിനിമലി ഇൻവേസീവ് ട്യൂബുലറിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് പിന്നെ മൈക്രോസ്കോപ്പിലൂടെയാണ് നോക്കിയിട്ടാണ് ചെയ്യുക, മൈക്രോസ്കോപ്പിക് സർജറിയാണ്. പക്ഷെ എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ ക്യാമറയുണ്ട്, നമ്മൾ ക്യാമറ പിടിച്ചിട്ട് TV സ്ക്രീനിൽ നോക്കിയിട്ടാണ് സർജറി. എൻഡോസ്കോപ്പിക്കിൽ സർജറി ഒരു പനോറമിക് വ്യൂ വരും, എൻഡോസ്കോപ്പിക്കിൻ്റെ വ്യൂ പനോറമിക് വ്യൂ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഈ ഇൻസ്ട്രുമെൻറ്റ്സ് അതിലോട്ട് ഇട്ടിട്ട്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ, ഈ MIS-ലോട്ടോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറിയിലോട്ടോ പോകുമ്പോൾ, താക്കോൽദ്വാര സർജറികൾ നമ്മൾ പറയുമല്ലോ, അതിലോട്ട് പോകുമ്പോൾ കൂടുതൽ മസിലിനെയോ പേശിയെയോ തുറക്കേണ്ടയോ സ്പ്ലിറ്റ് ചെയ്യേണ്ടതോ ആവശ്യം വരുന്നില്ല. ഡെഫിനറ്റീവായിട്ടുള്ള ഡിസ്ക് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതെടുക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കുറേ മസിൽ വെട്ടി മുറിച്ച് മാറ്റി പോവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ആധുനിക അഡ്വാൻസ് ടെക്നോളജിയുടെ ഗുണം. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ റിക്കവറി, അതായത് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ശേഷമുള്ള പെയിൻ, ഇപ്പോൾ മസിലൊക്കെ തുറന്ന് മസിലൊക്കെ തുന്നുന്നതിൻ്റെ ഒരു വേദന, എക്സ്ട്രാ വേദന സഹിക്കണം ഓപ്പൺ സർജറിയുടെ. അത്ര വേദന ഒരാൾ സഹിക്കേണ്ട ആവശ്യമില്ല ഇത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സമയത്ത്. അതായത് ഒരു മിനിമൽ ചെറിയ ഹോളിലൂടെ തന്നെ ചെയ്യുമ്പോൾ അത്രയും ഭാഗം നമ്മൾ തുന്നുന്നില്ല എന്നുള്ളതും തുറക്കുന്നില്ല എന്നുള്ളതൊക്കെ ഓപ്പറേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറക്കാനും പെട്ടെന്ന് പേഷ്യൻ്റ് ഡിസ്ചാർജായി പോകാനും ഏർലി റിക്കവറി ചെയ്യും, പെട്ടെന്ന് എണീറ്റ് നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാനും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായിക്കും. പക്ഷെ ചില സ്പെസിഫിക് ഇൻഡിക്കേറ്റഡ് കേസുകളിൽ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും നന്നാവുക, അത് ഡോക്ടറുടെ സെലക്ഷനും കൂടിയാണ്. ഓക്കെ, എല്ലാ കേസുകളും നിർബന്ധമായി എൻഡോസ്കോപ്പിക്കിൽ വാശി പിടിക്കുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷെ ഡെഫിനറ്റീവ്ലി ഒരു ബെസ്റ്റ് ചോയ്സ് ചെയ്യാൻ പറ്റും, മൂന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തീർച്ചയായും എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ MIS ട്യൂബുലർ തന്നെയാണ്.
1: ഇപ്പോ പൊതുവെ ആളുകൾക്ക് സർജറി എന്ന് പറഞ്ഞാൽ പേടിയാണ്,
0: പേടിയാണ്.
1: അപ്പോ അത്
0: സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം, അത്രയും
1: അത്. പിന്നെ ആ പേടി സ്പൈനാകുമ്പോ കുറച്ച്
0: കൂടുതൽ പേടിയാണ്,
1: സ്പൈന് ബ്രെയിൻ ഒക്കെ ആണെങ്കിൽ
0: കൂടുതൽ പേടിയാണ്.
1: അപ്പോ എന്താണ് അതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോ സ്പൈനിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, തളർന്നു പോവും, അങ്ങനെയൊക്കെ പലരും പറയും.
0: ഇപ്പോ വെന്റിലേറ്ററിൽ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റ് തിരിച്ചു വരില്ല, ഞങ്ങള് ന്യൂറോ ICU-യില് തീർച്ചയായും ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ജീവിതത്തിൽ വെന്റിലേറ്ററിൽ എന്നെ ഇടരുത് എന്ന് എന്തെങ്കിലും ഒസിയത്ത് മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതിലുള്ള അങ്ങനെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് വെന്റിലേറ്ററിന്റെ കാര്യം, വെന്റിലേറ്ററിന് എന്താ ആവശ്യമുള്ള, നമ്മൾ ചോദിച്ച പോയിന്റ് എന്തായിരുന്നു,
1: ഇത് നമ്മൾ പിന്നെ സർജറി പിന്നെ ചെയ്തു കഴിഞ്ഞാൽ
0: തളർന്നു പോകുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോവർ ബാക്ക്, അതായത് ഏറ്റവും താഴെയുള്ള L4-5, L5-S1 കൂടുതൽ ഡിസ്ക് ബൾജ് വരുന്നത്, ആ ഭാഗത്തുള്ള സർജറികൾ ചെയ്ത് കണ്ട് കാല് മൊത്തം തളർന്നു പോകാനുള്ള സാധ്യതയില്ല, കുറച്ചുകൂടി മുകളിലോട്ടാണ് കാലിൻ്റെ ഞരമ്പുകളൊക്കെ ഉത്ഭവിക്കുന്നത്. പക്ഷേ താഴെ നമുക്ക് വേണമെങ്കിൽ തള്ള വിരലിനോ പാദത്തിനോ ഒക്കെ തളർച്ച സംഭവിക്കാം, വളരെ റെയർ ആയിട്ട്, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കില്ല എന്നുള്ള കാര്യം പറയാനൊന്നും പറ്റില്ല.
1: കോള്
0: കഴിഞ്ഞിട്ട് പറയാം. അതെ,
3: എന്റെ പേര് ഷുഹൈബ്, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. എനിക്ക് ഇരിക്കുമ്പോഴേ മറ്റേ ബാക്ക് പെയിന് ഇരിക്കുമ്പോ അല്ല, പൊതുവെ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോ ഒക്കെ വേദന ഉണ്ട് ബാക്കിൽ. അപ്പൊ അത് ഡോക്ടറെ കാണിച്ചപ്പോഴും സ്കാൻ ചെയ്തപ്പോഴൊക്കെ അതിന് എന്താ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്.
0: ഇരിക്കുമ്പോ കാലം
3: MRI സ്കാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അത് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. ഇരിക്കുമ്പോഴൊക്കെ കാലിന്റെ അടുക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്,
0: കാലിലേക്ക് ഇറങ്ങി
3: താഴായിട്ട്, മുട്ടിന് താഴായിട്ട് കടച്ചിലൊക്കെ വരിക.
0: ഓക്കെ, രണ്ട് മുട്ടിനുണ്ടോ അതോ ഒരു സൈഡിൽ മാത്രം?
3: അല്ല, മുട്ടിന് താഴെയായിട്ട് മസിൽ, കാഫ് മസിൽ കഴിഞ്ഞിട്ട് കടച്ചിലൊക്കെ വരുന്നുണ്ട്.
0: രണ്ട് കാലിലും ഒരുപോലെ ഉണ്ടോ ഒരു കാലിലേക്ക് മാത്രമാണോ?
3: അല്ല, ആദ്യ കാലിന് ഇപ്പൊ രണ്ട്, ഏകദേശം രണ്ട് കാലിനും ഉണ്ട്. ഈ കാലിലൊക്കെ അങ്ങനെ കുഞ്ഞിരിക്കുമ്പോ.
0: പിന്നെ എത്ര കാലം മുന്നെടുത്ത MRI ആണ്? ഇപ്പൊ അടുത്ത്
3: റീസെന്റ് ആറ് മാസം മുമ്പ് എടുത്തു. ഇപ്പൊ കുറെ തുടങ്ങിട്ട്, അതിന് മുമ്പ് എടുക്കുമ്പോ കുഴപ്പമില്ല. ആദ്യം എടുത്തപ്പോ വലിയ ബൾജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു.
0: അങ്ങനെ
3: പറഞ്ഞു. ഇപ്പൊ എടുത്തപ്പോ ഒന്നുമില്ല.
0: ഓ ഓക്കെ ഓക്കെ. ഒന്നാമത് യൂഷ്വലി ഡിസ്ക് ബൾജ് വന്ന ഡിസ്ക് ബൾജ് താനെ അത് ഇറങ്ങി പോവോ എന്ന് വെച്ചാൽ അത് ഒരു ഡിബേറ്റബിൾ സംശയകരമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഫീലിംഗ്സും കൂടി പ്രോപ്പർലി അസസ് ചെയ്യുമ്പോഴേ അത് എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കാലിലേക്ക് ഇറങ്ങി വരുന്ന കാഫ് മസിൽസിന്റെ അവിടെയൊക്കെയുള്ള വേദന ഡിസ്ക് ബൾജിന്റെ വേദന ആവാനും സാധ്യതയുണ്ട്. പക്ഷെ അത് മാത്രമാവാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ഒരു കാലിലേക്ക് മാത്രമാണ് എങ്കിലൊക്കെ അത് ഒരു പക്ഷേ ഈ പറഞ്ഞു വരുന്ന ഇറങ്ങി വരുന്ന ഞരമ്പുകളെ അമർന്നിരിക്കുന്നത് കാരണം ആയേക്കാം. അതല്ലാതെയും പെരിഫറൽ നെർവ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ, പെരോണിയൽ നെർവിൽ അങ്ങനെയുള്ള ബാക്കി വരുന്ന നെർവ്സിനെ ബാധിക്കുന്ന ന്യൂറോപ്പതി പോലെയുള്ള അസുഖങ്ങളിലും ഇത്തരത്തിലുള്ള വേദനകളൊക്കെ കാണാറുണ്ട്. പിന്നെ ബാക്ക് പെയിൻ മാത്രമാണ് എങ്കിൽ ബാക്ക് പെയിൻ ഒരു പക്ഷേ നിങ്ങളുടെ എന്താ പറയുക, മസിൽ സ്പാസം, ഈ പറഞ്ഞ മസിൽ സ്ട്രെയിൻ പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥ കാരണമൊക്കെ ആവാം.
3: പക്ഷെ സാറേ ഇത് നിൽക്കുമ്പോഴും വേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആണ് ഊരേണ്ടാവുടെ വേദന. അല്ല, അധികം എല്ലാ ടൈമിലും വേദന ഉണ്ടാവാറുണ്ട്
0: ഊരയുടെ ഭാഗത്ത്, അതായത് ബാക്ക് പെയിൻ. അതെ അതെ അതെ. നിങ്ങള് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ?
3: ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ചെയ്തിട്ടൊന്നും ഒട്ടും മാറുന്നില്ല. ഡോക്ടർമാർക്ക് പോകുമ്പോ ഇങ്ങനെ പറയാ, കുഴപ്പമില്ല എന്ന് പറയും.
0: പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ?
3: അനുഭവിക്കുന്നുണ്ട്.
0: അപ്പോ ഈ ഒരു ലിമിറ്റഡ് ഡാറ്റ വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ. ഒന്ന് MRI റീചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. MRI ഇപ്പൊ ഓൾറെഡി എടുത്തിട്ടുള്ള MRI എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും, പിന്നെ ഇനിയും അന്നത്തെക്കാളും ഇപ്പൊ ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ആറ് മാസം ആയ സ്ഥിതിക്ക് വീണ്ടും ഒരു MRI എടുത്ത്
4: നോക്കാം. വിജയ പീഠം പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥിയായുള്ളത് അഫ്സൽ CP ആണ്. ലോകത്തിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc നിന്ന് ഗവേഷണം പൂർത്തിയാക്കിയ അഫ്സൽ CP അനുഭവങ്ങൾ ചോദിച്ചറിയുന്നത് പീസ് റേഡിയോ പ്രതിനിധി സുഹേർ പാണ്ടിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വിജയപീഠത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, വിജയം എന്നത് ഒരു വ്യക്തി അദ്ദേഹം എത്തിച്ചേർന്ന ആ ഒരു പോയിന്റിന് മാത്രമല്ല പറയുക, മറിച്ച് ആ വ്യക്തി സ്വപ്നം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രതിസന്ധികളെ മറികടന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾവഴികളിലൂടെ സഞ്ചരിച്ച് ആ വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിയായ വിജയത്തിലേക്ക് അയാൾ എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ ഇന്നിവിടെ നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഡോക്ടർ അഫ്സൽ CP അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നൊരു വ്യക്തി, അവിടെ വളർന്നൊരു വ്യക്തി, ഇന്ത്യയിലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ വെച്ച് റിസർച്ച് പൂർത്തിയാക്കി ഇറങ്ങിയ ബഹുമാന്യനായ ഡോക്ടർ അഫ്സൽ CP ഇന്ന് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഡോക്ടർ, എന്തൊക്കെയാണ് വിശേഷം?
6: സുഖം, അൽഹംദുലില്ലാ.
5: അൽഹംദുലില്ലാ. നമ്മളിപ്പം പല ആളുകളും എത്തണം, ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതിനു വേണ്ടി, ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. പലരും പകുതി വഴിയിൽ വെച്ചിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോവാറാണ് പതിവ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ഒരു അതിനുവേണ്ടി അധ്വാനിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തുക. ഡോക്ടറെ തുടക്കം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഇവിടെ അങ്ങാടിപ്പുറത്താണ് 10th ക്ലാസ്സൊക്കെ പൂർത്തിയാക്കിയത്. എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
6: നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരൂർക്കാടാണ് ഞാൻ എൽ കെ ജി മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത്. അസർ സ്കൂൾ എന്നായിരുന്നു സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ ഒരു ബോർഡിംഗ് ഉണ്ടായിരുന്നു, അതായത് ദൂരെ നിന്ന് കുട്ടികൾ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് മാത്രം. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി എന്താണെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പല വഴിക്ക് പോയി. അപ്പോൾ ഞാൻ എന്തിനു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് പഠിച്ചിരുന്ന കുട്ടി പറഞ്ഞു അവിടെ തൃശ്ശൂരിൽ നല്ല സ്കൂളുണ്ട്, IES എന്നുണ്ട്, അവിടെ പോയാൽ നിനക്ക് എൻട്രൻസിനും പോവാം, പിന്നെ അവിടുത്തെ ഫുട്ബോൾ ടീം നല്ല ഫുട്ബോൾ ടീമാന്ന് പറഞ്ഞു. അപ്പോൾ ഫുട്ബോൾ ഇവിടെ ഇവിടെയും ഫുട്ബോൾ നന്നായി
5: കളിച്ചിരുന്നു.
6: അപ്പോൾ ഫുട്ബോൾ കളിക്കാനും പോവാം, അപ്പോൾ രണ്ടും കൂടെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി ചേർന്നതാണ്. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു. അവിടെ PC തോമസിൻ്റെ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അതിനുശേഷം കീം എൻട്രൻസ് എഴുതിയിട്ട് GC തൃശ്ശൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്.
5: കളി കാര്യത്തിലായി?
6: കളി കുറച്ച് കാര്യത്തിലായി. കളി ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ CBSE ടൂർണമെൻറ്റിൽ 2 വർഷവും സെമി ഫൈനൽ എന്തോ.
5: ഓക്കെ,
6: കളിയുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ പഠിത്തം ഉണ്ടായിരുന്നു. പിന്നെ 4 വർഷം അവിടെ തൃശ്ശൂരിൽ.
5: തൃശ്ശൂരായിരുന്നു.
6: അതിനുശേഷം എം ടെക് എഴുതി ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് NIT കാലിക്കറ്റിൽ തെർമൽ സയൻസ്. അവിടെ നിന്നാണ് ഒരു റിസർച്ചിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അതായത് എങ്ങനെ അതായത് അതുവരെ പഠിച്ചത് സത്യം പറഞ്ഞാൽ മാർക്ക് കിട്ടണം, പാസ്സാവണം, നല്ല മാർക്ക് കൊടുത്തന്നെ പാസ്സാവണം എന്നില്ല നിലക്ക് പഠിച്ചായിരുന്നു. പക്ഷെ നല്ലൊരു സയൻറ്റിഫിക് റിഗറൊന്നും ഉണ്ടായില്ല. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അന്ന് കിട്ടി അത്ര നന്നായി കിട്ടുന്നില്ല. പിന്നെ MTech സമയത്താണ് ഗുലാം ജിലാനി എന്ന ഒരു പ്രൊഫസറെ കീഴിലാണ് MTech ചെയ്തത്. എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആ സാറിൻ്റെ കൂടെ തന്നെ ആയിരുന്നു TK ഫവാസ്, അവിടെ PhD ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ MTech അവർ PhD ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സെക്കൻഡറി ഗൈഡ് TK ഫവാസും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ജിലാനി സാറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഫവാസ് ത്രൂ പറഞ്ഞുതരും. അപ്പോൾ എങ്ങനെ ജിലാനി സാറെ ടാക്കിൾ ചെയ്യണം തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിലാനി സാറിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാറ് നല്ല നല്ല പേപ്പേഴ്സ് വായിക്കാൻ തരും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു അങ്ങനെ സയൻസിനോട് ഇഷ്ടം തോന്നി. പിന്നെ MTech ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ MTech സെക്കൻഡ് ഇയറിലാണ് ഞാൻ IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് അറിയുന്നത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, മുമ്പ് സാറിൻ്റെ കീഴിൽ MTech ചെയ്ത സ്റ്റുഡൻറ്റ് അവിടെ PhD ചെയ്യുന്നുണ്ട്, അപ്പോൾ നീയും ട്രൈ ചെയ്യണമെന്നൊക്കെ സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂ ആക്ച്വലി ഞാൻ IIT മദ്രാസിലും IIC ബാംഗ്ലൂരും പിന്നെ IIT ബോംബെയും 3 സ്ഥലത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അലഹമ്മദില്ല 3 കിട്ടി. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയത് IIT മദ്രാസിലായിരുന്നു, പിന്നെ പോയത് IIC പിന്നെ IIT ബോംബെയിൽ. അപ്പോൾ IIC റിസൾട്ട് നേരത്തെ തന്നെ വന്നു.
5: അപ്പോൾ ബാംഗ്ലൂരിൽ
6: അപ്പോൾ എൻ്റെ GEC നമ്മുടെ MSMD ഒരു സീനിയർ ഉണ്ടായിരുന്നു, അവിടെ IIT ബോംബെയിൽ PhD ചെയ്തിരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു IIC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ വേറെ എവിടേക്കും നോക്കണ്ട, അവിടെ തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ IIS ജോയിൻ ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അവിടെ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നുള്ളത് മനസ്സിലായത്. അത് ഇറ്റ് വാസ് എൻ്റയർലി ഡിഫറെൻ്റ്.
5: ഡീറ്റെയിൽ പറയുമ്പോൾ
6: ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു ബേസിക് ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്രോബ്ലമാണ്. ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൈപ്പും വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എത്ര ഹെഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യലോ. അപ്പോൾ ഈ ലോസൊക്കെ വരുന്നത് ആക്ച്വലി ഒരു ഫ്രിക്ഷൻ ലോസസ്സൊക്കെയാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ ആക്ച്വൽ റീസൺ എന്താണ്, അതിൻ്റെ നമ്മൾ പഠിച്ച് ഓരോ റീസൺ പഠിച്ച് പിന്നെ അതിൻ്റെ താഴോട്ട് ലെവൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മോളിക്കുലർ പിക്ചറിലോട്ട് എത്തും. അപ്പോൾ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത്, അവർ ചിന്തിച്ച് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മൾ ഫ്രിക്ഷൻ ഉണ്ട് അത് കാരണമാണ് അത്രേ ഉള്ളൂ. പക്ഷെ ഇവർ ആ ഫ്രിക്ഷന് കാരണം എന്താണ്, അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് അവരുടെ നിന്ന് തുടക്കം തന്നെ വരിക. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ മൈൻഡ് സെറ്റും അവരുടെ മൈൻഡ് സെറ്റൊക്കെ വേറെയാണ്. അതായത് നമ്മൾ പിന്നെ അവരതിലോട്ട് അങ്ങനെ പതുക്കെ
5: അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായി.
6: യെസ്,
5: ആ സമയത്ത് ചിന്തിച്ചാലും മതി നമുക്ക്.
6: നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ BTech അതിൻ്റെ അത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഒരു റിഗർ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഒരു ത്വര ഉണ്ടല്ലോ, അതുണ്ടാവുന്ന നല്ലതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് അത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് അറിയുന്ന ഒരാൾ ചോദിക്കണം. ചിലപ്പോൾ നമ്മുടെ അടുത്ത അങ്ങനെ ഒരാൾ ഉണ്ടായിക്കോളെന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് AI ചാറ്റ് GPT ജെമിനി ഒക്കെ ഉള്ള സമയത്ത് എത്ര നല്ല ടീച്ചറിനേക്കാളും കുറച്ചുകൂടെ നല്ല ആൻസേഴ്സ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു റിസോഴ്സും കൂടിയാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പം എനിക്കെന്തായാലും ഉണ്ടായില്ല, ഞാൻ പഠിക്കുമ്പോൾ എന്തായാലും അതുണ്ടായില്ല. BTech MTech പഠിക്കുമ്പോഴൊന്നും
5: MTech സെക്കൻഡ് ഇയറിലാണ് ഇങ്ങനെ ISC ബാംഗ്ലൂരിൽ പോകണം എന്നൊക്കെ ഒരു ചിന്ത, എൻട്രൻസ് എഴുതണം എന്നൊക്കെ തോന്നിയത്.
6: ആ ഗേറ്റ് എഴുതണം, ഗേറ്റ് മുമ്പ് എഴുതിയിരുന്നു. അത് ISC എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസിന് നല്ല അത്ര നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എൻ്റെ വിചാരം ഇപ്പോൾ IIT മദ്രാസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, IIT ഡൽഹിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാൺപൂർ ഖരഗ്പൂർ അതൊക്കെയാണ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പക്ഷേ അതല്ലാതെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ചിന് മാത്രമായിട്ട്, അതായത് റിസർച്ചിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നറിയുന്നത് ഞാൻ MTech സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ്.
5: ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട്

0: അപ്പം അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ട്രീമിലേക്ക് എത്താൻ കഴിയുക? നമ്മളെ വീട്ടിൽ സാധാരണ എന്തൊരു സാധനം കൈ കിട്ടിയാലും, നമ്മൾ നേരത്തെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്തൊരു സാധനം കിട്ടി അഴിച്ചു നോക്കും ഞാൻ, പക്ഷേ അത് ശരിയാവോ ശരിയായിട്ടില്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അഴിച്ചു നോക്കാറുണ്ട് തോന്നുന്നു. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല ആൾക്കാരുണ്ടാവും. അവരുടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളെ എന്ത് സാധനം കിട്ടിയാലും കേടെത്തുന്നാ പറയല്ലേ.
1: അതെ, ഞാനും ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അത് ഇപ്പോൾ ഒരു കാറ്, പണ്ട് നമ്മൾ മിനി മോട്ടറിൽ കാർ ഓടിക്കുമായിരുന്നു, കാർ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാർ ഓടുന്നതെന്നുള്ള അറിയാനുള്ളൊരു ഒരാകാംക്ഷ. ബാറ്ററി ഇട്ടാൽ ഓടും, അത് മനസ്സിലായി. പക്ഷേ ബാറ്ററി ഇട്ടുകൊണ്ട് മാത്രം ഇത് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാവുള്ളൂ. ബാറ്ററി ഇട്ടു അതൊരു പവർ കൊടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ വർക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തുറന്നു നോക്കുമായിരുന്നു. അതൊരു സ്ക്രൂ ഡ്രൈവർ, പണ്ട് നമ്മൾ ടെസ്റ്റർ ഉണ്ടാവുമല്ലോ, സ്ക്രൂ ഡ്രൈവർ ആയിട്ട് ഉണ്ടാവില്ല, ടെസ്റ്റർ ഉണ്ടാവും, അതെല്ലാവരും ഉപയോഗിക്കും ഞാൻ, ഒക്കെ തുറന്നു നോക്കും. എന്നിട്ട് തിരിച്ചു വെക്കാൻ പലപ്പോഴും പറ്റില്ല. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും കേടുന്നുണ്ടെങ്കിലും ഉമ്മ തുറന്നു നോക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ തുറന്നു നോക്കും, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കും. പക്ഷേ ശരിയാവില്ല എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ തുറന്നു നോക്കാൻ എപ്പോഴും എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, അതെന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ചിലപ്പോൾ മിനി മോട്ടർ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് കാര്യം, ഇപ്പോൾ മഴക്കാലത്ത് വെള്ളമൊക്കെ ചാടുമ്പോൾ അതിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ച് ജസ്റ്റ് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുക, മിനി മോട്ടർ വെച്ച് വെറുതെ ഒരു പണിയില്ലാത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് അതിനൊക്കെ കുറേ അടിയും കിട്ടിയിരുന്നു. അതിന് നല്ല നന്നായി ഗൾഫിൽ നിന്ന് ഉപ്പാൻ്റെ ഏട്ടന്മാരൊക്കെ കൊണ്ടുവരുന്ന നല്ല വില കൂടിയ ടോയ്സ് ആയിരിക്കും.
0: ഉപ്പ പ്രവാസിയായിരുന്നു,
1: ഉപ്പ പ്രവാസിയായിരുന്നു. അതെ, ഉപ്പയും കുടുംബത്തിലെല്ലാവരും പ്രവാസിയായിരുന്നു. ഉപ്പ, ഉപ്പാൻ്റെ അനിയന്മാർ, ഉമ്മാൻ്റെ അനിയന്മാരും ഏട്ടന്മാരൊക്കെ
0: അവരൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ
1: ഒക്കെ തുറന്നു നോക്കും. അതായത് രണ്ടു ദിവസം കളിക്കും, അതുകൊണ്ട് പിന്നെ നമ്മുടെ ക്യൂരിയോസിറ്റി വേറെ ലെവലിലോട്ട് പോകും. അത് കഴിഞ്ഞല്ലോ രണ്ടു ദിവസം അത് കണ്ട് ഇതായി, ഇനി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനല്ലേ
0: ക്യൂരിയോസിറ്റി.
1: അപ്പോൾ അത് തുറന്നു നോക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും തുറന്നു നോക്കും, പിന്നെ പഴയ പോലെ വെക്കാൻ പറ്റില്ല, അപ്പോൾ അതിന് കുറേ ചീത്തയേക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിലുള്ളത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലായത് എൻ്റെ പോലത്തെ ഒരുപാട് കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഭൂരിഭാഗം കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരു കുറച്ച് സമയത്തെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തിലേക്കാണല്ലോ പോവാം. അപ്പോൾ അത് തുറന്നു നോക്കുക, അതിനുള്ള എന്താ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളെ ചീത്ത പറയുന്നതിനുപരി അതൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു കാര്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ പറ്റും തോന്നുന്നു. അപ്പോൾ പേരൻസിനോടൊക്കെ പറയാനുള്ളത് അതുതന്നെയാണ്, നമ്മളവരെ നിരുത്സാഹപ്പെടുത്താതെ നല്ല രൂപത്തിൽ അതിനൊന്ന് ചാനലൈസ് ചെയ്താൽ നല്ലതായിരിക്കും.
0: ഇതുപോലെ ഇത്തരം സ്കില്ലുള്ള പഠനങ്ങളിലൂടെ കൊണ്ടുപോകണം. അതെ അതെ, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കണം.
1: യെസ് യെസ്, നമ്മളെ ആ ചിന്താഗതിയാണ് നല്ലൊരു കാര്യമാണ്. നമ്മളൊരു മോശമായി കാണേണ്ട കാര്യമല്ല. കുട്ടി എല്ലാം കേടിരുത്തുന്നു, എല്ലാം തുറന്നു നോക്കുന്നു, കേടിരുത്തുന്നു എന്നുള്ളത് അതൊരു മോശപ്പെട്ട കാര്യമല്ല, അതൊരു നല്ല കാര്യമാണ്. അത് നല്ല പ്രോപ്പറായി ചാനലൈസ് ചെയ്യണമെന്ന് മാത്രം.
0: ഓക്കെ, ഇതോടൊപ്പം നമ്മളിപ്പം നിങ്ങളിപ്പോൾ ലൈഫിൽ ഇത്രയും അക്കാഡമിക് തലത്തിൽ ഒരുപാട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. എന്നാൽ ഇതോടൊപ്പം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിപ്പിക്കുന്ന പടച്ചവനോട് ചില ബാധ്യത കൂടി നിങ്ങൾ കൂട്ടത്തിൽ നിർവഹിക്കുന്നുണ്ടല്ലോ. ഒരു ദാവാരംഗത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് കൂടി എനിക്ക് പറയാമല്ലോ. അപ്പോൾ നമ്മളിത് രണ്ടിനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതൊരു ഭയങ്കര മനസ്സിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു ചലഞ്ചാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ചൊന്ന് പറയുമോ? നമ്മളിപ്പം കുറേ ആളുകളുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, പഠനം തുടങ്ങിക്കഴിഞ്ഞ് തൽക്കാലം അങ്ങനത്തെ അതിനൊന്നും സമയം കിട്ടൂല. ഇവൻ നിസ്കാരം വരെ ഫറളായ നിസ്കാരം മാത്രം നിസ്കരിച്ച് ഓടിപ്പോവുക, അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒതുങ്ങാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം, നമ്മളെ ആരാധനകൾക്കപ്പുറം നമ്മളൊരു ദൗത്യമുണ്ടല്ലോ, നമുക്ക് കിട്ടിയ ഈ ഒരു സത്യസന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതുകൂടി ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് അത് ഭയങ്കര ചലഞ്ച് തന്നെയാണ്. അത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ അഫ്സലിൻ്റെ ഒരു ലൈഫിലൂടെ നമുക്കൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എങ്ങനെ എനിക്കറിയില്ല, നമുക്കൊക്കെ മനസ്സിലാവുന്നത് അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു സൂത്രപ്പണി എന്താണ്, അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും.
1: അത് രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ISC പോലെ സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് പള്ളി വെച്ച് ഫുഡ് കഴിക്കാൻ മെസ്സിലെത്തുന്ന മുതൽ നമ്മൾ സയൻസ് സംസാരിക്കുള്ളൂ ഒട്ടുമിക്ക എല്ലാവരും. കുറച്ച് കുട്ടികൾ, മലയാളി കുട്ടികൾ മാത്രം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും. അല്ലാത്തവരൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കോമണായി സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാനൊരു പേപ്പർ വായിച്ചു, അതിലിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ

0: നമ്മളെ രാവിലെ എണീറ്റ് കിടക്കാൻ പോകുന്നവരെ, ഈവൻ ഗ്രൗണ്ടിലെത്തി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ ഇറങ്ങുന്നവരെ നമ്മൾ അതിനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ മാത്രമുള്ള സ്ഥലത്ത് നമുക്ക് തന്നെ തോന്നും നമ്മൾ ദീനിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളതിന് മുഴുവനായിട്ട് പോരും. അപ്പോൾ നമുക്ക് നമ്മൾ ദീനിൽ നിൽക്കാൻ പറ്റിയൊരു മാർഗം കൂടെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ദീനിൽ നിൽക്കുന്നിടത്ത് കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവർ കൂടെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ, ഇപ്പോൾ ഒരു കുട്ടി പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ അവനെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ സുബൈക്ക് അവനെ ഞാൻ പോകുമ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് ജുമ്മക്ക് മലയാള കുത്തുബല്ലേ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ സ്കൂട്ടറും ഒറ്റയ്ക്കാണ് പോകാറ്, എന്നെ കൊണ്ട് എന്തായാലും ഞാൻ പോവാണ്, അപ്പോൾ അവനെ കൊണ്ടുപോവാം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഒന്ന് പറയും, എടാ ഒന്ന് പള്ളിയിൽ പോകണ്ടേ, ഒരു 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അത് നമുക്കൂടെ ബെനിഫിഷ്യലാണ്. അതായത് നമ്മൾ ചിലപ്പോൾ തിരക്കിപ്പെട്ട് മറന്നിരിക്കുമ്പോൾ, കാരണം അവിടെ പറഞ്ഞാൽ പല സമയത്ത് കുത്തുപള്ളുണ്ടാവും, 1 മണിക്കുള്ളതുണ്ട്, 12:30 2:30 വരെ കുത്തുപള്ളി പള്ളികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് പള്ളിക്ക് പോവാം, പല പല പള്ളികൾക്ക്. എന്നിരുന്നാൽ പോലും നമ്മുടെ മലയാള കുത്തുപള്ളിയിലെ സെൽഫി പള്ളികൾക്കൊക്കെ ശിവാജി നഗർക്ക് ഒരു 8 കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മളെന്ത് തിരക്കിപ്പെട്ടിരിക്കണം, ഇങ്ങോട്ട് വിളിച്ച് പറയും, ചോദിക്കും നമുക്ക് പോകേണ്ടേടാ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടൊരു ഇതെന്ന് വെച്ചാൽ, നമ്മളെ തിരക്കനുസരിച്ചുള്ള പണി നമ്മുടെ ഓർഗനൈസേഷനിലാണെങ്കിലും പ്രൊഫഷണൽ വിംഗ് മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് തരുള്ളൂ, അവർക്ക് നമ്മളെ തിരക്കിനെ കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരിക്കലൊരു മടുപ്പ് തോന്നില്ല. അതായത് ഒരുപാട് പണി നിന്നിട്ട് നമ്മുടെ കോളേജിലെ വർക്കും നടക്കില്ല, ആ വർക്കും നടക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നമ്മളെ തിരക്കുകളും എനിക്ക് ഇത്ര സമയം ലാബിലിരിക്കണം, ലാബിൽ നിന്ന് ഇത്ര സമയത്തേ പോരാൻ പറ്റുള്ളൂ, ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങിയാൽ അതൊരു 8-9 മണിക്കൂർ ചിലപ്പോൾ നീണ്ടു വെക്കും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോരാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു വർക്ക് തരുമ്പോൾ ഒരു അതിനനുസരിച്ചുള്ള വർക്കും നമ്മൾ ഫ്രീ ആണോ നമ്മളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടേ വർക്ക് വരുള്ളൂ. അപ്പോൾ ദീനീപരമായിട്ട് നിൽക്കുന്നതിൽ ക്രെഡിറ്റ് നമ്മളെ അവിടുത്തെ ബാംഗ്ലൂരിലെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആൾക്കാർക്കും ക്യാമ്പസ് വിങ്ങിലെയും നമ്മൾ മുതിർന്ന പള്ളിത്താടുകൾക്കൊക്കെ അതിലൊക്കെ ഒരു പങ്കുണ്ട്. അവരതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നിടത്ത്
1: നമ്മൾ ആ സമയം അവസരമൊക്കെ നോക്കിയിട്ടാണ്.
0: അതെ അതെ അതെ,
1: ഒരു കൂട്ടായ്മ ആകുമ്പോഴുള്ളൊരു മെച്ച അതാണ്. ആ കൂട്ടായ്മയിലുള്ള ആളുകൾ നമ്മളെ പരസ്പരം നമ്മളെ കഴിവുകളൊക്കെ അല്ലാതെ നമുക്ക് തന്ന കഴിവുണ്ടല്ലോ, ആ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മേഖലകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് തരിക എന്നുള്ളതാണ്. എം ടെക്കിന് പഠിക്കണ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് എം ടെക്കിന് പഠിക്കുന്ന സമയത്ത് അന്ന് എങ്ങനെയായിരുന്നു ഇത്, പഠനവും ഇതും ബാലൻസ്?
0: അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു. അന്ന് എൻ്റെ ഗൈഡ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, അതായത് എല്ലാ ഗൈഡിനേക്കാളും കുറച്ച് ഒരു എക്സ്ട്രാ സ്ട്രിക്റ്റ് ആയിരുന്നു അവർ. അപ്പോൾ എൻ്റെ ഞാൻ പറയല്ലോ ഫവാസ് എന്ന് പറഞ്ഞ ഫവാസ് ടി കെ ഫവാസ്ക അവിടെ PhD ആയിരുന്നു ആ സാറിൻ്റെ സെയിം ഗൈഡിൻ്റെ കീഴിൽ. അപ്പോൾ ഫവാസ്ക ത്രൂ നമ്മുടെ ആൾക്കാർക്കൊക്കെ അറിയാം ഗൈഡ് എങ്ങനെയാണ് എത്ര സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഫവാസ്കിനെ നമ്മുടെ ഭാരവാഹികൾക്കൊക്കെ പറഞ്ഞിട്ട് അവന് കുറച്ച് തിരക്കായിരിക്കട്ടോ, എല്ലാവരെയും പോലെ അവനെ കിട്ടൂല, കാരണം തിരക്കുള്ളതുകൊണ്ടാണ് സാർ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്ക എല്ലാ പ്രൊഫസർമാരും കൊടുക്കുന്ന ഡബിളും ട്രിപ്പിളും വർക്ക് ചിലപ്പോൾ നമുക്ക് തരും. അപ്പോൾ അത് കാരണം ജെന്യുവൻ തിരക്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ നമ്മുടെ ഭാരവാഹികൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കേ തരുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും, നമ്മളടുത്തൊരു കാര്യം പറഞ്ഞു നമ്മൾ ചെയ്തു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളവിടെ CRE നടത്തും, കുട്ടികളെ ക്ഷണിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മ ഞാൻ ഫാമിലിയായിട്ടാണ് താമസിച്ചിരുന്നത് കട്ടാങ്ങൽ. അപ്പോൾ എൻ്റെ റൂമിലായിരുന്നു CRE നടന്നത്, ഞാൻ എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് എംടെക് ചെയ്തത് NIT കാലിക്കറ്റിൽ. അപ്പോൾ ഞങ്ങൾ പുറത്ത് താമസിച്ചിരുന്നു, ഹോസ്റ്റല് വേറെ വേറെ നിൽക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് ഒരു സമയത്ത് അവിടെ CRE സ്ഥലമില്ലായിരുന്നപ്പോൾ കുറച്ച് കാലം എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ, ഞാൻ ഒരു CRE സ്ഥലം കൊടുത്തു എന്നുള്ളതല്ല, അതായത് CRE എൻ്റെ വീട്ടിൽ നടന്നു, അപ്പോൾ എനിക്ക് CRE ഒരിക്കലും മിസ്സാവില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഉപകാരമായിരുന്നു, നമ്മൾ മറ്റുള്ളവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങളായിരുന്നു. മറ്റേത് നമുക്ക് എക്സ്ക്യൂസസ് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു CRE ഞാൻ കോളേജിൽ ലാബിലെ ഒരു തിരക്കിലാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ എനിക്ക് CRE മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല, അവിടെ പോകുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് അനുഗ്രഹമാണ്. അതൊക്കെ
1: അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയത്തിലേക്ക് എത്താനും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അള്ളാഹു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ദീനിനെ മുറുകെ പിടിക്കാനുള്ളൊരു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പം ഇത്തരം വിജയങ്ങളിലേക്ക് എത്തുന്ന യാത്രകളാണ് ശ്രോതാക്കളെ പലപ്പോഴും നമുക്ക് പ്രചോദനമാവുന്നത്. അത്തരം പ്രചോദനങ്ങളിലൂടെയാണ് നാളെ വിജയപീഠത്തിൻ്റെ ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ നമുക്കൊക്കെ സാധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് വിജയപീഠം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ. ഹുസൈൻ സലഫിയുടെ പുസ്തകത്തിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. ഇന്നത്തെ ഭാഗം, ശത്രുക്കൾ അബൂ ത്വാലിബിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും കുടുംബക്കാരെയും മക്കാർ ഷഅബ് അബി ത്വാലിബിൽ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. നബിയെയും വിശ്വാസികളെയും കുടുംബക്കാരെയും മക്കാർ ഉപരോധിച്ച് ഏകദേശം 6 മാസം ആയപ്പോഴേക്ക് അബൂ ത്വാലിബ് ക്ഷീണിക്കാൻ തുടങ്ങി. വലിയ പ്രായമുള്ള ആളായിരുന്നു അന്ന് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം രോഗിയായി. ആ രോഗം അദ്ദേഹത്തെ മരണത്തിലേക്കെത്തിച്ചു. സുഹരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, എന്നോട് സഈദ് ബിൻ മുസയ്യബ് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചു പറഞ്ഞു, അബൂ ത്വാലിബ് മരണം ആസന്നമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നു. സുഹരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, എന്നോട് സഈദ് ബിൻ മുസയ്യബ് റഹിമഹുല്ലാ തന്റെ പിതാവിൽ നിന്നും എന്നോട് പറഞ്ഞു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അബൂ ത്വാലിബിന് മരണം ആസന്നമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജഹലിനെയും അബ്ദുല്ലാഹിബിനു അബി ഉമയ്യത്ത് ബിൻ മുഗീറയെയും കാണുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പിതൃവ്യ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം പറയൂ. എന്നാൽ അള്ളാഹുവിങ്കൽ അത് മുഖേന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാമല്ലോ. അബൂജഹലും അബ്ദുല്ലയും അപ്പോൾ പറഞ്ഞു, ഓ അബൂ ത്വാലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിനോട് താങ്കൾ വിമുഖത കാണിക്കുകയാണോ? അങ്ങനെ അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ തന്നെയാണെന്ന് അവസാനമായി അവരോട് പറയുന്നതുവരെ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ വിസമ്മതം കാണിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ താങ്കളെ തൊട്ട് വിലക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടുന്നതാണ്. അപ്പോൾ അള്ളാഹു ഇറക്കി, പ്രവാചകനോ വിശ്വസിച്ചവർക്കോ ബഹുദൈവ വിശ്വാസികൾക്കായി പാപമോചനം തേടാവതല്ല. അബൂ ത്വാലിബിൻ്റെ കാര്യത്തിലാണ് അള്ളാഹു ഇതിറക്കിയത്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, തീർച്ചയായും നിനക്കിഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി അവൻ അഥവാ അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഈ സംഭവം പ്രസിദ്ധമായ പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബിന് സത്യം ബോധ്യപ്പെട്ടിട്ടും ചങ്ങാതിമാരുടെ വെറുപ്പും അനിഷ്ടവും ലഭിക്കുന്നതിലെ വിഷമം കാരണത്താൽ മരണസമയം വരെ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ തുടർന്നു. അവസാന സമയത്ത് മുഹമ്മദ് പറയുന്നത് കേട്ട് ആ മാർഗത്തെ ഒഴിവാക്കിയെന്ന് പിൽക്കാലത്ത് തന്നെപ്പറ്റി പറയുന്നത് ഓർത്തായിരുന്നു അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ പോയത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണല്ലോ വിശ്വാസത്തിൻ്റെ കാതൽ. അതുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നതാണല്ലോ നബിവചനം. അത് ആരുടെയെങ്കിലും അവസാന വചനമായാൽ അവന് സ്വർഗമുണ്ടെന്ന് അവിടുന്ന് സുവിശേഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ അവസാന സമയത്ത് ഉപദേശിക്കാൻ തുനിഞ്ഞതും അള്ളാഹു തനിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതുവരെ അങ്ങേക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുമെന്ന് പറഞ്ഞതും അബൂ ത്വാലിബിനോട് നബിക്കുണ്ടായിരുന്ന അടങ്ങാത്ത സ്നേഹവും ഇഷ്ടവും കൊണ്ടായിരുന്നു. എന്നാൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അവർക്കായി നബിയോ വിശ്വസിച്ചവരോ അള്ളാഹുവിനോട് പാപമോചനത്തിനായി ചോദിക്കരുത് എന്ന ആയത്ത് ആ സമയത്ത് അള്ളാഹു ഇറക്കുകയും ചെയ്തു. നബിക്ക് എത്ര വേദനയാണ് ഉണ്ടായിട്ടുണ്ടാവുക! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനെ ഹിദായത്തിലാക്കുമായിരുന്നു. അബൂ ത്വാലിബ് ഹിദായത്തിലായി കാണാൻ നബി ഏറെ മോഹിച്ചിരുന്നു. ആ മോഹം നടന്നില്ല. അങ്ങനെ അബൂ ത്വാലിബ് കാഫിറായിട്ടാണ് മരണപ്പെടുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു, നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ ഹിദായത്തിലാക്കുന്നത്. അബൂ താലിബ് മുസ്ലിമാകാതെയാണ് മരണപ്പെട്ടതെങ്കിലും നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ നൽകപ്പെടുന്നത് അബൂ താലിബിനായിരിക്കും. നരകത്തിൽ തന്നെയാണ് എന്നത് നാം മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും നൽകിയതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് മാത്രമായി ശിക്ഷയിൽ ഒരു ഇളവ് നൽകുന്നതാണ്. അതില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അടിത്തട്ടിൽ പതിക്കുമായിരുന്നു. നരകത്തിൽ ചെറിയ ശിക്ഷക്ക് അർഹനാകുന്ന അബൂ താലിബിന്റെ അവസ്ഥ തന്നെ ഭീതിയുള്ളതാണ്. തീയാലുള്ള ചെരുപ്പ് ധരിപ്പിക്കപ്പെട്ടതാണ് ശിക്ഷ. അത് ധരിക്കുമ്പോൾ അതിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ തലച്ചോറ് പോലും തിളക്കുന്നതാണ്. ഏറെ താങ്ങും തണലുമായി വർത്തിച്ച തന്റെ പ്രിയപ്പെട്ട പിതൃവ്യന്റെ മരണം നബിക്ക് അങ്ങേയറ്റത്തെ ദുഃഖമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഖുറൈശികൾ നബിക്കെതിരിലുള്ള എതിർപ്പുകളും ഉപദ്രവവും വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് അധികം കഴിയാതെ രണ്ടോ മൂന്നോ മാസത്തിനു ശേഷം അവിടുത്തെ പ്രിയപത്നി വിശ്വാസികളുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെടുകയുണ്ടായി. നബിയുടെ കൂടെ വിശ്വാസിയായി ജീവിച്ച എല്ലാ രൂപത്തിലുമുള്ള സഹായം നൽകിയവരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരെപ്പറ്റി പറയുന്നത് നോക്കൂ: ജനങ്ങളെല്ലാവരും എന്നിൽ അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ചവരാണ് അവർ. ജനങ്ങളെല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയവരാണ് അവർ. ജനങ്ങൾ എന്നെ തടഞ്ഞപ്പോൾ എന്റെ ധനത്തിൽ പങ്കാളിയാക്കിയവരാണ് അവർ. അവരല്ലാത്തവർ സന്താനത്തെ തടഞ്ഞപ്പോൾ അവരിലൂടെയാണ് അള്ളാഹു എനിക്ക് സന്താനങ്ങളെ നൽകിയത്. ഖദീജ റളിയല്ലാഹു അൻഹക്കുള്ള മഹത്വം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു: ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, ഇതാ ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങളുടെ അടുത്തിപ്പോൾ വരും. അവരുടെ അടുത്തൊരു പാത്രമുണ്ട്. അതിൽ എന്തോ കറിയോ അല്ലെങ്കിൽ എന്തോ ഭക്ഷണമോ അല്ലെങ്കിൽ എന്തോ വെള്ളമോ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങയുടെ അടുത്തെത്തിയാൽ അവരുടെ റബ്ബിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം അവരോട് അവിടുന്ന് പറയുകയും സ്വർഗത്തിൽ മുത്തുപഴയത്താലുള്ള ശബ്ദകോലാഹലമില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ഒരു വീടിനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ നിന്നും ജിബ്രീലിൽ നിന്നും സലാം ലഭിച്ച മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവർക്കായി അള്ളാഹു സ്വർഗത്തിൽ മഹത്തരമായ ഒരു ഭവനം ഒരുക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: മാഷാ അല്ലാഹ്, ജസാകും അല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ. ഹുസൈൻ സലഫി രചിച്ച ഈ പുസ്തകത്തിന് ശബ്ദം നൽകിയത് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. ഇന്ന് നമ്മൾ കേട്ട ഭാഗം ശത്രുക്കൾ അബൂ താലിബിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നതുമായ ചരിത്ര സന്ദർഭമാണ്.

0: പീസ് റേഡിയോയിൽ ഇനി ചരിത്ര പഠനവുമായി. പീസ് റേഡിയോ ചുവരെഴുത്ത് ക്ലാസ് എടുക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരൻ മാരെ, കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മൾ ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പുറപ്പെടാനും ആളുകളെ ഇളക്കിവിടാനും അവർ ഉന്നയിച്ച ഒരാരോപണം, പ്രധാന ആരോപണം, അള്ളാഹുവിന് പ്രത്യേകമായ ഹുക്കുമ്, വിധികർത്തൃത്വം, അദ്ദേഹം ആളുകൾക്ക് വകവെക്കുകയും ആളുകളെ വിധികർത്താക്കളാക്കുകയും ചെയ്തു എന്നതാണ്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുകയോ ആളുകളെ അതിൽ പങ്കാളികളാക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ആളുകളെ വിധികർത്താക്കളാക്കിയത് അള്ളാഹു അനുവദിച്ച വിഷയത്തിലാണ്. അതിൽ പ്രമാണം അദ്ദേഹം അവരെ ഓതി കേൾപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു പംക്തിയിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കുന്നത് ഹുക്കും, ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവിടെയുള്ള ഭരണവ്യവസ്ഥിതി സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അവർ അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുന്ന പാപികളാണെന്ന് വിധിക്കാൻ പറ്റുമോ? വിധികർത്താക്കൾ അവിടെയുള്ളത് അവരെ സമ്മതിച്ചും അവരെ സമീപിച്ചും വിധി തേടിയാൽ അള്ളാഹുവിൽ പങ്കുചേർത്ത പാപം ചെയ്തവനാണെന്ന് അവരെ കുറിച്ച് വിധിക്കാൻ പാടുണ്ടോ തുടങ്ങിയ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇസ്ലാമിൽ അടിസ്ഥാന പാഠമാണ് ഹലാലും ഹറാമും നിശ്ചയിക്കുവാനുള്ള അധികാരം അള്ളാഹുക്കാണ്. അൽ ഹലാൽ മാ അഹല്ലഹുല്ലാ വൽ ഹറാം മാ ഹറമഹുല്ലാ. ഹലാൽ അള്ളാഹു ഹലാലാക്കിയതാണ്, ഹറാം അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതാണ്. ഹലാലും ഹറാമും തീരുമാനിക്കാനും നിശ്ചയിക്കുവാനും ഒരാൾക്കും അവകാശമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ പ്രത്യേകതയും അവൻ്റെ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകത, പ്രവൃത്തി, പടപ്പുകൾക്ക് വകവെക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. ഇതോടൊപ്പം ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്നതോടൊപ്പം ഒരു ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസ്ലിം മനസ്സിലാക്കേണ്ട പ്രധാന പാഠം, ലാ താഅത്ത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു സൃഷ്ടിക്കും വിധേയത്വം പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിനെതിരിൽ ഒരു പടപ്പിനും അനുസരണമോ വിധേയത്വമോ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം ഈ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥിതിക്ക് കീഴിൽ, ഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ അവനൊരു മുസ്ലിമായി, സമ്പൂർണ്ണ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ലേ? അവന് ജീവിക്കുവാൻ സാധിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നേടത്ത് ഒരു മുസ്ലിമാൻ്റെ ഇസ്ലാം ജലരേഖയായിരിക്കും എന്ന് ചിലർ പറയാറുണ്ട്. അത് തീർത്തും സ്ഖലിതവും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതുമായ ജൽപ്പനാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്തവർ വീടുപോലെയാണ് അത്തരക്കാരുടെ ഇസ്ലാം. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നിടത്ത് ഒരു മുസൽമാന്റെ ഇസ്ലാം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീടുപോലെയാണെന്നും ജലരേഖ പോലെയാണെന്നും, ജലരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു തീരുന്നതിന് മുമ്പ് ആ വരച്ചതുമായും ഇതുപോലെയാണ് ഒരു മുസൽമാന്റെ ഇസ്ലാം എന്നും പറയുമ്പോൾ അത് തീർത്തും അപകടകരമായ ഒരു ജൽപ്പനാണ്. അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഹുക്മിൽ പങ്കുചേർക്കുന്നവനാണെന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനത്തെ വാദം അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിനും നിരക്കാത്ത വാദമാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാസൂമായ പാപസുരക്ഷിതനായ പ്രവാചകൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്, നബിയായി ജീവിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരിയുടെ ആദർശം ഇന്നി തറക്തുമില്ലാ തഖൗമില്ലാ യുഅ്മിനൂന ബില്ലാ വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അന്ത്യനാളിനെ കളമാക്കുന്ന ആളുകൾ അവരുടെ ആദർശമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഞാൻ കയ്യൊഴിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. വത്തബഅത്തു മില്ലത്ത ആബാഇ ഇബ്രാഹിം വ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. എന്നിട്ട് തൻ്റെ ആദർശം ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നീ എൻ്റെ പിതാക്കന്മാരുടെ ആദർശമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആദർശം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ശിർക്കില്ലാത്ത ശുദ്ധ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആദർശം പുൽകിയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഈജിപ്തിൽ ജീവിച്ചു, അവിടെ ഇസ്ലാമിക ഭരണമായിരുന്നില്ല. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഹുക്മ് അവിടെ ആയിരുന്നില്ല, അവരുടെ ആ ഭാഷ എടുത്ത് സംസാരിച്ചാൽ. പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ ജീവിച്ചു. മാത്രമല്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ധർമ്മനിഷ്ഠയും അതേപോലെ തന്നെ ദീനി ചുറ്റുപാട് മനസ്സിലാക്കിയ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇന്ന കല്യോ മലദൈന മഖീനുൻ അമീൻ, യൂസുഫ് താങ്കൾ നമ്മുടെ അടുക്കൽ സ്വാധീനമുള്ളവനും വിശ്വസ്തനുമാണെന്ന് പറഞ്ഞ് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇജാൽനി അല ഹസാഇനിൽ അർദി, ഈ നാടിൻ്റെ അഥവാ ഈജിപ്തിൻ്റെ ഖജനാവുകളിൽ അതിൻ്റെ സംരക്ഷകനായി അതിലെ കൈകാര്യകർത്താവായിട്ട് എന്നെ നിയോഗിക്കണം എന്ന് അവിടെ ജോലി ആവശ്യപ്പെട്ട് വാങ്ങുകയും ഇന്നി ഹഫീദുൻ അലീം, ഖജനാവുകൾ സൂക്ഷിക്കുവാൻ കരുത്തനാണ് ഞാൻ, കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനാണ് ഞാൻ എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അവിടെ ഉദ്യോഗം ചോദിച്ചു വാങ്ങി. ആ ഭരണവ്യവസ്ഥിതിയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നാൽ കഴിയുന്ന സേവനങ്ങൾ നിർവഹിച്ച് അവിടെ ജീവിച്ചത് നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്മിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പങ്കു ചേർക്കുകയില്ലല്ലോ, പങ്കു ചേർത്തിട്ടില്ലല്ലോ, പങ്കു ചേർക്കാൻ പാടുള്ളതല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഒരു വിശ്വാസിക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക വ്യവസ്ഥിതി അല്ലാത്ത ഇടത്ത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹുക്മ് പടപ്പുകൾക്ക് വകവെക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കുചേർക്കുന്ന ഒരു പാപിയാണ് അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം എന്ന് വിധിക്കാൻ പറ്റൂല. ഇസ്ലാം അത്തരക്കാരുടേത് ജലരേഖയാണെന്ന് വിധിക്കാൻ പറ്റൂല. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്ന് വിധിക്കാനും പറ്റുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആസിയ ബിന്ദു മുസാഹിം അലൈഹസ്സലാം ഫിർഔന്റെ ഭരണത്തിന് കീഴിൽ, ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ച മഹദിയാണ്. അവിടെ ഫിർഔൻ ഈജിപ്തിലെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് അവിടെ ഭരണനിയമങ്ങളും ഭരണനിയമ സംഹിതകളും ഉണ്ടാകും. അതില്ലാതെ ഒരു ഭരണം മുന്നോട്ട് പോകില്ല. ഫിർഔൻ അവിടുത്തെ ഭരണാധികാരി കൂടിയാണ്. ആ ഭരണാധികാരിക്കയിലാണ് ആസിയ ബിന്ദു മുസാഹിമും മാഷിത്വ ഇബ്നത്തി ഫിർഔനുമൊക്കെ വിശ്വാസികളായി ജീവിച്ചത്. വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തു നയിക്കപ്പെടുന്ന മഹദിയാണ് ആസിയ ബിന്ദു മുസാഹിം. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്കൊരു ഉപമയായി മാതൃകയായി വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസികൾക്കൊരു മാതൃകാ വ്യക്തിത്വം, അതാണ് ആസിയ ബിന്ദു മുസാഹിമിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവർ എവിടെയാണ് ജീവിച്ചത്, ആരുടെ ഭരണത്തിലാണ് അവർ കഴിഞ്ഞത്, അവർ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്. ഫിർഔൻ അള്ളാഹുക്കെതിരിൽ പറഞ്ഞ വിഷയങ്ങൾ അത് ആസിയ ബിന്ദു മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. അന റബ്ബുക്കുമുൽ ആല, ഞാൻ നിങ്ങളുടെ മേലായ റബ്ബാണ് എന്ന് ഫിർഔൻ ജൽപ്പിച്ചു. ഹല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ എന്നും ഫിർഔൻ ജൽപ്പിച്ചു. പക്ഷേ അത് ആസിയ ബിന്ദു മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ആസിയ ബിന്ദു മുസാഹിം ആ ഫിറൌന്റെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് ജീവിച്ചത്. അവർ അവരുടെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട്, ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുസ്ലിമത്താണെന്ന് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് അവർ മാതൃക കൂടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമുല മിന റിജാലി കസീർ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ല അർബഅ, പുരുഷന്മാരിൽ പൂർണ്ണത വരിച്ചവർ കുറേ പേരുണ്ട്, സ്ത്രീകളിൽ പൂർണ്ണത വരിച്ചവർ 4 പേരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെണ്ണിയപ്പോൾ മറിയം ബിന്ത് ഇമ്രാൻ, ഫാത്തിമ ബിന്ത് മുഹമ്മദ്, ഖദീജ ബിന്ത് ഖുവൈലിദ്, ആസിയ ബിന്ത് മുസാഹിം അല്ലെങ്കിൽ ഇമ്രാഅത്ത് ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ, മുസാഹിമിൻ്റെ മകൾ ആസിയ അലൈഹിസലാം, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൂർണ്ണത വരിച്ച മഹദികളിൽ ഒരു മഹദിയായിട്ടെണ്ണുകയാണ്. സ്വർഗീയ സ്ത്രീകളിൽ നേതാക്കന്മാരിൽ ഒരാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എണ്ണിയതും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അവർ ജീവിച്ചത് എവിടെയാണ്, അവർ ആ ജീവിച്ച നാളിൽ ഭരണം ആർക്കായിരുന്നു, പക്ഷേ എന്നിട്ടും അവർ വിശ്വാസികൾക്ക് മാതൃക മഹദിയായി, അതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ മുഅ്മിനു ആലു ഫിർഔൻ, ഫിർഔൻ കുടുംബത്തിലെ ഒരു വിശ്വാസിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഈ മുഅ്മിനു ആലു ഫിർഔൻ, മുഅ്മിൻ അദ്ദേഹം വിശ്വാസി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വിശേഷണമാണ്. വഖാല റജുലു മുഅ്മിനു മിൻ ആലി ഫിർഔൻ യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഫിർഔൻ കുടുംബത്തിലെ ഒരു മുഅ്മിൻ വിശ്വാസി പറഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ആ വിശ്വാസിയുടെ പേരിൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ, സൂറത്ത് മുഅ്മിൻ, അള്ളാഹു നൽകിയ വിശേഷണമാണ് മുഅ്മിൻ എന്നുള്ളത്. ഈ വിശ്വാസി ജീവിച്ചത് എവിടെയാണ്, ഈജിപ്തിലാണ്. അന്നത്തെ ഭരണാധികാരി ആരാണ്, അഹങ്കാരിയായ ഫിർഔനാണ്. അന്ന് ആ ഭരണത്തിന് കീഴിൽ ഈമാൻ വരെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം തൻ്റെ ആദർശം ഒളിപ്പിച്ചു പിടിച്ചായിരുന്നു ഈ വിശ്വാസി ജീവിച്ചത്. യക്തുമു ഈമാനഹു, എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, തൻ്റെ ആരാധ്യൻ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൽ നിങ്ങളൊരു വ്യക്തിയെ വധിക്കുകയാണോ. തൻ്റെ ആദർശം ഉള്ളിൽ ഒളിപ്പിച്ച് അത് ഉച്ചസ്ഥരം തുറന്ന് പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന വിശ്വാസിയായിരുന്നു മുഅ്മിനു ആലി ഫിർഔൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ യക്കു കാദിബൻ ഫഅലൈഹി കദിബു വഇ യക്കു സാദിഖൻ യുസീബുക്കും ബഅദുല്ലദി യഈദുക്കും, അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ വ്യാജം പറഞ്ഞതിൻ്റെ കുറ്റം അദ്ദേഹത്തിന് കിട്ടും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച് ഈ മുഅ്മിൻ ആലി ഫിർഔൻ പറയാണ്, സത്യവാദനാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ സത്യം അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാലുള്ള വിനകൾ നിങ്ങൾക്ക് ഏൽക്കുകയും ചെയ്തേക്കും ഇൻ എന്നാണ് പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന് അദ്ദേഹത്തിന് 100% അറിയാം. പക്ഷെ എന്നിട്ടും അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ, സത്യവാനാണെങ്കിൽ എന്നുള്ള ഈ ഷെക്കിൻ്റെ സംശയത്തിൻ്റെ പ്രയോഗമാണ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഒരു വിശ്വാസിയാണ് എന്നുള്ളത്, മൂസയിൽ വിശ്വസിച്ച വിശ്വാസിയാണെന്ന് പോലും തുറന്നു പറയാൻ കഴിയാത്ത വിധം അന്നത്തെ സാഹചര്യം പരീക്ഷണാത്മകമാണ്. അങ്ങനെ ജീവിച്ച ആ മുഅ്മിൻ ആലി ഫിർഔൻ, അദ്ദേഹം ജീവിച്ചത് ഏത് സാഹചര്യത്തിലാണ്? അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളുകൾ ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ, അനിസ്ലാമിക ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസൽമാൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല, അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്, അല്ലെങ്കിൽ ജലത്തിൽ വരക്കുന്ന ജലരേഖ പോലെയാണ് എന്നൊക്കെ പറയുന്നുവെങ്കിൽ അത് തീർത്തും തെറ്റും ഇസ്ലാമികമായി നിരക്കാത്തതുമായ കേവല ജൽപ്പന മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നജാഷി രാജാവ് ഹബശയുടെ ഭരണാധികാരിയാണ്. നജാഷി ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട്, നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിമീങ്ങൾ മക്കയിൽ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഹബശയിൽ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഹിജറ പോയിക്കൊള്ളൂ. ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അനീതിക്ക് വിധേയരാവുകയില്ല, അക്രമത്തിന് വിധേയരാവുകയില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ നിയോഗിക്കുന്നത്. ഭരണാധികാരി അന്ന് മുസ്ലിമല്ല, അവിടുത്തെ ഭരണവ്യവസ്ഥിതിയും ഇസ്ലാമികല്ല, പക്ഷെ അവിടെ മുസ്ലിമായി ജീവിക്കാൻ സഹാബികൾക്കാകും എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബശയിലേക്ക് മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചത്. മുസ്ലിമീങ്ങൾ ഹബശയിൽ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യയും അവരുടെ ഭർത്താവ് ഉസ്മാൻ ബിൻ അഫ്വാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ്റെ പുത്രൻ ജാഫറും കുടുംബവുമൊക്കെ, ഭാര്യ അസ്മ ബിൻ ദുമൈസുമൊക്കെ അന്ന് ഹബ്ഷയിലേക്ക് ഹിജറ പോയ മഹത്തുക്കളിൽപ്പെട്ടവരാണ്. ആ സഹാബികളൊക്കെ വർഷങ്ങൾ നജാഷിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് നജാഷി കാഴ്ചവെച്ച ഭരണം എന്താണ്? അവിടുത്തെ ഭരണവ്യവസ്ഥിതി എന്തായിരുന്നു? അവിടെ സഹാബികളായ മഹത്തുക്കൾക്ക് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകുകയും അവരെ അങ്ങോട്ട് ഹിജറക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമെന്താണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അതൊരിക്കലും ഇനിൽ ഹുക്മു ഇല്ലാലില്ല എന്നതിനെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു ആദർശമല്ല എന്നത് തന്നെയാണ്. നജാഷി രാജാവ് തന്നെയും, അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് അറിയപ്പെട്ടത്. ക്രിസ്ത്യാനിയായി അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ, ഹബ്ഷയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നജാഷി അസ്ഹമ അന്നജാഷി, അദ്ദേഹം മുസ്ലിമായി മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹബ്ഷയുടെ ഭരണാധികാരി, ആ ഭരണാധികാരി ഇസ്ലാമികമായി ഭരണം നടത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ നാട്ടുകാർ എല്ലാവരും ക്രൈസ്തവരായിരുന്നു. ഭരണാധികാരിയായി നജാഷി മുസ്ലിമായി മരിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലാണ് നജാഷി രാജാവ് ഹബ്ഷയിൽ മരണം വരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ നൽകുകയാണ്. സ്വാലിഹായ ഒരു വ്യക്തി നജാഷി രാജാവ് ഹബ്ഷയിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന അഖല്ലക്കും ഖദ് മാത ഫീ അർളിൻ ഗൈരി അർളിക്കും, ഇന്ന റജുലൻ സ്വാലിഹൻ ഖദ് മാത ഫീ അർളിൻ ഗൈരി അർളിക്കും, നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ നിങ്ങളുടെ ഒരു സഹോദരൻ, സ്വാലിഹായൊരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ മദീനയിൽ വിളിച്ചുകൂട്ടി അവരെ 4 സഫാക്കി നിർത്തി നജാഷി രാജാവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നജാഷി മുസ്ലിമായി മരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ വരികയാണ്. അദ്ദേഹത്തിന് ആരും ഹബ്ഷയിൽ ജനാസ നമസ്കരിച്ചില്ല എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മറഞ്ഞ നിലക്ക് ജനാസ നമസ്കരിച്ചത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലും അതേപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കുന്നു. ഈ നജാഷി അദ്ദേഹം എവിടെയാണ് ജീവിച്ചത്? ഹബ്ഷയിലാണ് ജീവിച്ചത്. ഭരണാധികാരിയായിരുന്നു. മുസ്ലിമായിട്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബികൾ അണിനിരന്നുകൊണ്ടുള്ള ജനാസ നമസ്കാരമാണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഭരണം ഇസ്ലാമികമല്ല എന്നതിൻ്റെ പേരിൽ അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ സാധിക്കുകയില്ല, അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരു മുസൽമാൻ്റെ ഇസ്ലാം ജലരേഖയാണ്, ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെ അപകടകരമായൊരു വാദമാണ്. മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്താക്കളാക്കി വിധിക്കുന്ന ഒരു അപകടകരമായ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി 100% മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കും. മാസൂമായ പാപസുരക്ഷിതനായ ലോകർക്ക് മാതൃകയായ നബിപുങ്കവന്മാർ വരെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ 100% ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ വരെ അത്തരം സാഹചര്യങ്ങളിൽ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലാനോട് അദ്ദേഹം അബു മൂസ അശ്അരിയെ വിധികർത്താവാക്കി, മുആവിയ റളിയല്ലാഹു അംർ ഇബ്നു ആസിനെ വിധികർത്താവാക്കി, അതുകൊണ്ട് ആളുകളെ വിധികർത്താക്കളാക്കി, അവരുടെ വിധി നടപ്പിലാക്കി, അത് കേട്ട് സമ്മതിച്ചു, അതനുസരിച്ചു എന്നതിനാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഹുക്കുമിൽ അലി റളിയല്ലാഹുവിന് പങ്കുചേർത്തു, മുആവിയ റളിയല്ലാഹുവിന് പങ്കുചേർത്തു എന്ന് പറഞ്ഞ് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവരതോടുകൂടി പുറത്തുപോയി എന്ന ആ ഖവാർജുകളുടെ ജൽപ്പനം, അതുപോലുള്ളതായ ജൽപ്പനമാണ് ഇന്ന് ഇതേ വചനങ്ങൾ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാലില്ല എന്ന ഇതേ ജൽപ്പനങ്ങൾ, വാദങ്ങൾ, ഖവാർജുകളുടെ വാദങ്ങൾ എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങളുടെ നേരെ പലരും തങ്ങളുടെ ഇത്തരം വിധികൾ, ഖവാരിജുകൾ അതിൻ്റെ അതേ വിധികൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അത് ഇസ്ലാമികമായ പ്രമാണങ്ങൾക്കും അതേപോലെ സച്ചരിതനായ മുൻഗാമികളുടെ മഹൽ ചരിതങ്ങൾക്കും നിരക്കുന്ന വാദമല്ല എന്ന് മനസ്സിലാക്കുവാൻ ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം ഈ ഒരു പംക്തിയിലൂടെ. ഇൻഷാ അല്ലാ ചുവരെത്തുന്ന നമ്മുടെ ഈ പംക്തിയിൽ മറ്റു ഭാഗങ്ങൾ, വിഷയങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് യഥാവിധം പിന്തുടരുവാനും നമുക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാത്തിലിനെ നിരർത്ഥകതയെ നിരർത്ഥകതയാക്കി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത്. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം പരിപാടിയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുപാപങ്ങളിൽ നാം കാണിക്കേണ്ട ജാഗ്രതയെ സംബന്ധിച്ചാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അംജദ് ബിൻ നസറുള്ള.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ അമിതമായി സന്തോഷിക്കുകയും അമിതമായി ദുഃഖുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തുവരുമെന്നുള്ളതും, എന്നാൽ ഞാൻ ഈ തെറ്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഭയവുമാണ് ഒരു സത്യവിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്നിൻ്റെ കാലത്ത് തെറ്റുകൾ വ്യാപിക്കുകയാണ്. ചെറിയ ചെറിയ തെറ്റുകൾ പോലും അത് മനുഷ്യർക്ക് തെറ്റല്ലാതായി തോന്നുകയാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് മ്യൂസിക്കുകളും സിനിമകളും മറ്റു എല്ലാ ഹറാമുകളും ഒരുമിച്ച് കൂടിയ ഒരു കാലത്ത് എല്ലാം തെറ്റല്ലാതായി മാറുകയാണ്. ആദ്യമൊക്കെ നാമൊക്കെ പലതിനെയും ഹറാമായി കണ്ടിരുന്നു. എന്നാൽ ഇന്നത് ഹലാലായി പലർക്കും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് ചെറിയ ചെറിയ തെറ്റിനെ പോലും അത് വൻ പാപമായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റുമായിട്ട് അവർക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ്. എങ്ങാനും തെറ്റ് വന്നാൽ ഒരാ നിമിഷം അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയുനികും മിനശ്ശഅർ. നിങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിലുള്ള ആ കൺപീലികളുടെ രോമമുണ്ടല്ലോ, ആ രോമത്തെക്കാളും ചെറുതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം തെറ്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങളതിന് വൻ പാപമായിട്ട് കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? വൻ പാപമായിട്ട് ചെറിയ പാപങ്ങളെപ്പോലും അവർ കാണുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഹറാമിനോട് അവർക്ക് അടുക്കാൻ പേടിയായിരിക്കും. അങ്ങനെ എല്ലാ തെറ്റുകളും വലിയ പാപങ്ങളാണെന്ന് നാം മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ചെറുതല്ലേ ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലതും വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത്. അത് ചെറിയൊരു അടവ്, അത് ഒരു ബൈക്കല്ല, ഒരു 50,000 രൂപയുടെ ബൈക്ക്, അത് ചെറിയൊരു അടവിനെടുത്തു. ഈ 50,000 രൂപയ്ക്ക് ഒറ്റടി കൊടുക്കുമ്പോൾ അതൊരു പ്രയാസമാണ്, അത് ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളെ ചെറുത് ചെറുതെന്നൊക്കെ പറഞ്ഞ് ഇത് വലുതിലേക്കെത്തും. സ്വാഭാവികമായിട്ടും അടവിനെടുക്കുന്ന ഒരാൾ അദ്ദേഹം ചെറിയ രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പലിശ എന്നുണ്ടാവുക. അടുത്തൊരാവശ്യം വരുമ്പോൾ ഞാൻ ഏതായാലും ഒരു പ്രാവശ്യം എടുത്തു, ഒരു പ്രാവശ്യം കൂടി എടുക്കുക. അങ്ങനെ എടുത്തെടുത്തവൻ പലിശ തിന്നുന്ന അല്ലെങ്കിൽ പലിശ കൊടുക്കുന്ന ആളായി മാറും. അവൻ വലിയൊരു ഹറാമിലേക്ക് എത്തിപ്പെടും. അവൻ്റെ എല്ലാ സമ്പാദ്യവും ഹറാമാവും. അവനവൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാതും ഹറാമായി മാറുകയാണ്. കാരണം അവൻ്റെ എല്ലാതും പലിശയിലായി തീരുകയാണ്. അങ്ങനെ തുടങ്ങി ഏതൊരു പാപത്തിൻ്റെയും പര്യവസാനം കുറച്ച് വലുതായിരിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കും. പലപ്പോഴും നാം പറയാറുണ്ട്, ഇത് ചെറിയൊരു നുണ മാത്രമല്ലേ, അല്ലെങ്കിൽ ചെറിയൊരു ഗൈബത്ത് മാത്രമല്ലേ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നാം പറയും, അത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞിക്കണോന്, പക്ഷെ എന്നാലും എന്നോട് പറയണമെന്ന് പറയും അല്ലേ. ഓനെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അതൊരു ഗൈബത്തല്ലേ. അവനില്ലാത്ത സമയത്ത് അവൻ്റെ മോശം പറയുന്ന ഒരു ഗൈബത്തല്ലേ. നാം അത് ചെറുതായി കാണുകയാണ്. അത് അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള ആളുകളോട് കൂടി പറയുകയാണ്. അതുപോലെ അത് ചെറിയൊരു നോട്ടം മാത്രമല്ലേ, അതുപോലെ തന്നെ ചെറിയൊരു പരിഹാസം മാത്രമല്ലേ, അതെന്താ, അത് ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ, ഞാനൊരു തമാശക്ക് പറയണതാണ്. പക്ഷേ ഒരു പരിഹാസം എന്നുള്ളത് ഒരു മുസ്ലിമിന് ചോദിച്ചതാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും അത്തരം ചെറുതിൽ തുടങ്ങി വലിയ വലിയ തെറ്റുകളിലേക്ക് എത്തുന്ന പലരെ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിക്കുന്ന ആളുകൾ തുടക്കത്തിൽ തന്നെ വലിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാവില്ല പിടിക്കുക. ചെറുപ്പത്തിൽ തുടങ്ങി ഒരു 18 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് ചെറിയൊരു സിഗരറ്റും തുടങ്ങി

0: മറ്റൊന്ന് കൂടി ചേർത്ത് അവനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മുഹക്കിറാത്തു ദുനൂബ്, ചെറിയ പാപങ്ങളെ സൂക്ഷിക്കാൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിൽ ചെറിയ പ്രായമല്ലേ, ചെയ്തോട്ടെ. പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 7 വയസ്സ് കഴിഞ്ഞാൽ നമസ്കാരം പഠിപ്പിക്കണം എന്നാണ്. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി അല്പം വലുതായിട്ടുണ്ടാവില്ല, കുട്ടിയുടെ ശരീരപ്രകൃതി ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ നാം എന്താ അറിയാം, ഓൻ കുട്ടിയല്ലേ, സുബൈക്ക് നീച്ച അവനെക്കൊണ്ട് ചിലപ്പോൾ കഴിയുണ്ടാവില്ല. കുട്ടിയല്ലേ, നാളെ മുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് രണ്ടോ കൂടി കഴിഞ്ഞിട്ടാക്കാം. സ്വാഭാവികമായിട്ടും 10 മുതൽ 12 വയസ്സ് വരെയുള്ള ആ കാലം കുട്ടിയുടെ മനസ്സിലെന്താണ്, ആ സുബൈ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എമ്മി ഇപ്പി ഒന്നും പറയണമെന്നില്ല. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ പോകാം. അങ്ങനെ ആ കുട്ടി പോയി പോയി പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ കുട്ടികൾ ചെറുതാണെന്ന് കരുതി ആ കുട്ടിയല്ലേ ഓനത് ഇട്ടോട്ടെ, അല്ലെങ്കിൽ അവൾ കുട്ടിയല്ലേ അവളിപ്പോൾ അത് ഇട്ടോട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കുക. അതിനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കുക എന്നുള്ളത് ചിലപ്പോൾ നടന്നോണമെന്നില്ല. കാരണം എന്താ, അപ്പോഴേക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഇത് തെറ്റല്ല എന്ന രൂപത്തിലെത്തി. കാരണക്കാർ രക്ഷിതാക്കളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മഹാനായ മസ്ഊദ് റളിയല്ലാഹുവിന് പറയുകയാണ്, വിശ്വാസി തൻ്റെ പാപങ്ങളെ തൻ്റെ മേൽ വീഴാൻ പോകുന്ന ഒരു വലിയ പർവ്വതം പോലെയാണ് കാണുക. എന്നാൽ ദുഷ്ടനായ ഒരു നീചനായ ഒരു വ്യക്തി തൻ്റെ പാപങ്ങളെ മൂക്കിലൂടെ കടന്നു പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് കാണുക. മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഈ വാക്ക് ഭയങ്കര വലിയ വാക്കാണ്. എപ്പോഴും നാം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു വാക്കാണ്. ഒരു വിശ്വാസി ഒരു ചെറിയ പാപത്തെ അവൻ്റെ മുകളിൽ വീഴാൻ നിൽക്കുന്ന ഒരു വലിയ പർവ്വതത്തെ പോലെ കാണും. എന്നാൽ ഒരു നീചനായ എപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും തെറ്റിനെങ്ങനെ കാണുക, തൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് കാണുക. അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ്റെ സ്വഭാവം എന്നുള്ളത്, ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും തെറ്റാണെന്ന് മനസ്സിലായി അപ്പം തന്നെ ഖേദിക്കും എന്നുള്ളത്. റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു, റബ്ബേ എന്നോട് പൊടുക്കണേ റബ്ബേ എന്ന് പശ്ചാത്തപിക്കും. അവൻ പറയില്ല, എന്ത് ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ എന്താ പ്രശ്നം, അങ്ങനെ സത്യവിശ്വാസി പറയില്ല. കാരണം പാപത്തിൻ്റെ ചെറുതും വലുതും മാത്രമല്ല, പാപം ചെയ്യുന്നത് ആരോടാണ് എന്നുള്ള ബോധമാണ് സത്യവിശ്വാസി നയിക്കേണ്ടത്. ഏത് പാപമാകട്ടെ, ആ പാപം ചെയ്യുന്നത് ആരോടാണ് എന്നുള്ള ബോധം ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചെറിയ തെറ്റുകൾ അഭിമുഖീകരിക്കുന്നത്. ഈ ഹദീസിൽ നാം പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പാപത്തെയും നിസാരമായി കാണരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ ആവർത്തിച്ചാൽ വലിയ അപകടമായി മാറും. അതുപോലെ തന്നെ പാപം സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യുക. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദന, നാം എന്ത് പറഞ്ഞു എന്ത് ചെയ്തോ അതപ്പം എഴുതി വെക്കും. നാം ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞോ നേരെ പോയി തൗബ ചെയ്യുക. മുഖലിസായ ഒരാളുടെ തൗബ അഥവാ കളങ്കമില്ലാത്ത ഹൃദയത്തോടു കൂടിയാണ് തൗബ ചെയ്തെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യുകയാണ്, ഞാൻ മാത്രം അപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ സ്വാഭാവികമായിട്ട് പോലെ എന്നെ പറ്റി എന്താ കരുതുക, എന്തുവേണേലും കരുതിക്കോട്ടെ, റബ്ബിന് വേണ്ടിയിട്ടല്ലേ മാറി നിൽക്കുന്നത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഒന്നിനെ മാറ്റിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനും ബെറ്ററായിട്ടുള്ള തിരുന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസി എപ്പോഴും ചെറിയ പാപങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നാം നല്ല നന്മകൾ ചെയ്യുന്നുണ്ടാവും, വലിയ സദഖകൾ കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ സക്കാത്തുകളൊക്കെ കൃത്യമായി നൽകുന്നുണ്ടാവും, നമസ്കാരം മുറപ്രകാരം നമസ്കരിക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. ആ ചെറിയ തെറ്റുകളെ നാം കാണാതെ പോവും. ഷെയ്ത്താൻ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുതരും, നല്ലതാണ് ചെയ്യുന്നത്, നിനക്ക് തെറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് വലിയ പാപങ്ങൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും കേൾക്കാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്, പലരും നമ്മോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ചെറിയ പാപങ്ങളെ ചിലപ്പോൾ നിസാരമായി കാണുകയും അങ്ങൾ നേരെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒന്നുമല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ചെറുപാപങ്ങളിൽ ജാഗ്രത കാണിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് അംജദ് ബിൻ നസറുള്ള. പീസ് റേഡിയോയിൽ അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ.

0: ഇന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 33-34 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് 32 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ സൂറത്തു ഇബ്രാഹിമിലെ 33-34 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

0: അൽഹംദുലില്ല ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 34 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇത് മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 33-34 ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമനടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനഃശുദ്ധിയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
2: പക, വിരോധം, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കൽ അനിവാര്യമാണ്. ഹൃദയത്തെ ബാധിക്കുന്ന മഹാരോഗങ്ങളാണ് അവയെല്ലാം. അത്തരം രോഗങ്ങളിൽ നിന്ന് സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹുവിന് മരണാനന്തരം കണ്ടുമുട്ടുന്നവർക്കാണ് പാരത്രിക വിജയമെന്ന് ഖുർആൻ പറയുന്നു. അതായത്, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കിൽ ചെന്നവർക്കൊഴികെ അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 26:90. ജനങ്ങളിൽ ഉത്തമനും അതിശ്രേഷ്ഠനും ആരെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയിൽ നിന്ന് ഭക്തിയുടെയും മനഃശുദ്ധിയുടെയും മഹത്വവും പ്രാധാന്യവും തെളിയുന്നു. അബ്ദുല്ലാഹിബ്നു അമറിലെ നിവേദനം: അള്ളാഹുവിന്റെ ദൂതൻ ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ, സംസാരത്തിൽ സത്യസന്ധൻ, ഞങ്ങൾക്കറിയും, എന്നാൽ എന്താണ് മഖ്മൂമുൽ ഖൽബ്? തിരുനബി പറഞ്ഞു, പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണയാൾ. സുനനു ഇബ്നു മാജ, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്. സത്യവിശ്വാസികളായ ദാസന്മാരുടെ വിശേഷണം അറിയിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 59:10. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം: തിരുനേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി തന്റെ മനഃശുദ്ധി കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നവനും മാന്യസ്വഭാവക്കാരനുമാണ്. തമ്മാടിയാകട്ടെ തെറ്റിനും മിടുക്കിനും നീചസ്വഭാവക്കാരനുമാണ്. സുനനു അബൂദാവൂദ്, സുനനു അഹമ്മദ്. ഹദീസിന്റെ സനദ് ചുരുങ്ങിയ പക്ഷം ഹസനാണെന്ന് അഹമ്മദ് ഷാക്കിർ വിശേഷിപ്പിച്ചു. അൽബാനി ലൈഫ് എന്ന് വിധിച്ചു. തിരുമേനി തന്റെ മനസ്സ് എത്രമാത്രം സുരക്ഷിതമാക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. ഇബ്നു മസ്ഊദിൽ നിവേദനം: തിരുദൂതർ പറഞ്ഞു, എന്റെ അനുചരന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്കെത്തിക്കരുത്, കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. സുനനു അബീദാവൂത്, അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. മനഃശുദ്ധിയുള്ള മനുഷ്യരുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹുവിൽ നിവേദനം: അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തിരുദൂതരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ വന്നെത്തും. അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ താടിയിലൂടെ വുളൂഇന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇടതുകൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പിടിച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു. അപ്പോഴും ആദ്യ പ്രാവശ്യത്തെപ്പോലെ ആ മനുഷ്യൻ കടന്നുവന്നു. മൂന്നാം ദിവസമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു. ആദ്യത്തെ അതേ അവസ്ഥയിൽ ആ മനുഷ്യൻ അന്നും അവരിലേക്ക് കടന്നുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ആ മനുഷ്യനെ പിന്തുടർന്നുപോയി. ശേഷം അബ്ദുല്ലാ പറയുകയാണ്, താങ്കൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിച്ച് അവ പിന്തുടരാൻ താങ്കളുടെ കൂടെ താമസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ താങ്കൾ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പിന്നെ എന്താണ് തിരുമേനി പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലാത്ത മറ്റൊന്നും എന്നിലില്ല. ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. ഞാൻ ഒരാളോടും അല്ലാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയപ്പെടാറില്ല. അപ്പോൾ അബ്ദുല്ലാ പറഞ്ഞു, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്. മുസ്നദ് അഹമ്മദ് ഷുഐബുൽ അർനാഊത് സനദിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടിയുണ്ട്, ഒരാളോടും യാതൊരു പകയുമില്ലാതെയുമാണ് ഞാൻ എൻ്റെ കിടപ്പറ പ്രാപിക്കാറുള്ളത്. ഇത്തിഹാഫുൽ മഹറ. മനസ്സിൻ്റെ സുരക്ഷയും പകയില്ലായ്മയും വലിയ അനുഗ്രഹവും സുഖദായകവുമാണ്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
5: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. ഇന്ന് പുതിയൊരധ്യായം ആരംഭിക്കുകയാണ്. സൂറ സബ ക്ലാസ് എടുക്കുന്നത് ജാസിൽ ബിൻ ജാഫർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്തു ശബഅ, ഒരു പുതിയ സൂറത്താണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ശബഅ എന്ന പേര് ലഭിക്കാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഇതിൽ ഈ സൂറത്തിൽ ശബഅ എന്നു പറയുന്ന നിവാസികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് സൂറത്തു ശബഅ എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെടുന്നത്. അതായത്, അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായി, ഈ സൂറത്ത് ഇറക്കപ്പെട്ടത്, ഈ സൂറത്തിൻ്റെ അവതരണമുണ്ടായത് മക്കയിലായതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്ത് എന്നതിലാണ് ഇത് ഉൾപ്പെടുക. ഏകദേശം 54 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന വിഷയമെന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഷിർക്കിനെ നിരാകരിക്കുകയും മുശ്രിക്കുകളുടെ വികലമായ വാദങ്ങൾക്ക് മറുപടി നൽകുകയുമാണ് ഈ സൂറത്തിൽ ചെയ്യുന്നത്. രണ്ടാമത്തേത്, തൗഹീദിൻ്റെ അജയ്യതയും പ്രവാചകന്റെ സത്യസന്ധതയും ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ സൂറത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സൂറത്തിലടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ സൂറത്ത് പഠിക്കുവാനുള്ള ആഗ്രഹം നമുക്കൊന്നുകൂടി വർദ്ധിക്കുമെന്നതാണ്. ആദ്യമായിക്കൊണ്ട് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. അതോടൊപ്പം അവൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെയും അതിൻ്റെ വിശാലതയെയും ഈ സൂറത്തിൽ ആദ്യമായി കൊണ്ടുതന്നെ വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അന്ത്യനാളിനെയും പുനരുദ്ധാരണത്തെയും വിമർശിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അത് അങ്ങനെയുള്ള ഒന്നുമില്ല, അതൊക്കെ വികലമായ വിശ്വാസങ്ങളാണ്, അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദികൾക്കുള്ള മറുപടിയും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തേത്, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ചരിത്രം വളരെ സംക്ഷിപ്തമായി ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. നാലാമത്തേത്, ശബഅ ഗോത്രക്കാർ, നമ്മൾ ആദ്യം ഈ സൂറത്ത് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, അതിൻ്റെ കാരണമെന്താണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഗോത്രക്കാരെക്കുറിച്ച് സബ ഗോത്രക്കാരുടെ കഥയും അവർ അവസാനം എത്തിപ്പെട്ട അവസ്ഥയും ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയമാണ്. അഞ്ചാമത്തേത് ആരാധനകൾ, ഇബാദത്തുകൾ, അത് അള്ളാഹുവിനു മാത്രമാണ് അർപ്പിക്കേണ്ടത് എന്നും അള്ളാഹുവിൻ്റെ ഏകനാണ്, അവൻ്റെ ഏകത്വമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നും അതിനുള്ള തെളിവും ഈ സൂറത്തിൽ പറയപ്പെടുന്നുണ്ട്. ആറാമത്തേത് അന്ത്യനാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതോടൊപ്പം അവിടെ പരസ്പരം അടിമകൾ തമ്മിൽ നടക്കുന്ന സംഭാഷണവും. ഏഴാമത്തേത് സുഗലോലുപതയിൽ കഴിയുന്ന നാളെ ഖിയാമത്തു നാളിലും സമ്പത്തും മക്കളും ഉപകരിക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള മറുപടി ഇതിലുണ്ട്. എട്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെക്കുറിച്ച്, അതിനെ ചിന്തിക്കാൻ ആ പ്രബോധനത്തിൻ്റെ മര്യാദകളും ആ പ്രബോധനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ എങ്ങനെയാകണം ഒരു പ്രബോധകനെന്നും ആ പ്രബോധനത്തിൻ്റെ ഉദ്ദേശമെന്താണ് എന്നെല്ലാം കൃത്യമായി വിവരിക്കപ്പെടുന്നുണ്ട്. ഒൻപതാമത്തേത് അവിശ്വാസത്തിൽ തുടരുകയാണെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന പര്യവസാനത്തെക്കുറിച്ച് ഭയപ്പെടുകയും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഈ 9 കാര്യങ്ങളാണ് ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സൂറത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ സൂറത്ത് വായിക്കുന്ന ആളുകൾക്ക് ഈ 9 കാര്യങ്ങളാണ് അവന് ലഭിക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തിൻ്റെ ആദ്യ ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير
6: ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ആരുടേതാണോ ആ അള്ളാഹുവിന് സ്തുതി. പരലോകത്തും അവനു തന്നെയാണ് സ്തുതി. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നതാണ് ഈ ആയത്തിൻ്റെ സാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിനുള്ളതാണ് ആകാശവും ഭൂമിയും. അതുകൊണ്ട് തന്നെ അവനാണ് നമ്മൾ ഹംദുകൾ അർപ്പിക്കേണ്ടത്. അത് ഇഹലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹുവാണ് ഹംദിൻ്റെ ഉടമസ്ഥനെന്നും അതോടൊപ്പം അള്ളാഹു യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നതാണ് ആയത്തിൻ്റെ ചുരുക്കമായ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ പദങ്ങളെയും എടുത്തു നോക്കിയാൽ ആദ്യമായിക്കൊണ്ട് അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു. അവിടെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ തുടക്കത്തിലെ അലിഫ്ലാം എന്നത് എല്ലാത്തിനെയും സൂചിപ്പിക്കാനുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹത്തിൻ്റെ ലയാം, ആ അനുഗ്രഹത്തിൻ്റേതെല്ലാം ദാതാവ് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ, സകല ഹംദും അത് അള്ളാഹുവിനാണ്. അത് തന്നെയാണ് നമ്മൾ നിസ്കാരത്തിലും പറയുന്നുള്ളത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സകല സ്തുതിയും എൻ്റെ സൃഷ്ടിച്ച, സകല സ്തുതിയും റബ്ബുൽ ആലമീനായ, ലോകരക്ഷിതാവായ റബ്ബിനാണ് എല്ലാ സ്തുതികളും എന്നാണ് ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഏകദേശം 5 സൂറത്തുകൾ ആരംഭിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അതിലൊന്നാണ് ഈ പറയപ്പെട്ട സൂറത്ത്. ആ 5 ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ, സകല സ്തുതിയും അള്ളാഹുവിനാണ് എന്ന തുടക്കത്തോടുകൂടിയാണ്. ദൈന്യം ദിനത്തിൽ പല തവണ ഒരു മുസ്ലിം അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർബന്ധ നമസ്കാരത്തിൽ, അതിനുശേഷമുള്ള ദിക്റുകളിൽ, ഇങ്ങനെ ഒരുപാട് വേളകളിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. നിർബന്ധമെന്നോ ഐച്ഛികമെന്നോ എന്ന നിലക്ക് നമ്മളിങ്ങനെ നിത്യവും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് തട്ടിക്കൊണ്ട് ആ ഹംദിൻ്റെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി അതിൻ്റെ വിശാലത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. ആ നിഅമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹംദ് പറയുമ്പോഴാണ് അള്ളാഹുവിന് യഥാർത്ഥ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച അടിമകളിൽ നമ്മൾ ഉൾപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹംദ് പറയുന്ന വേളയിൽ നമുക്ക് ലഭിച്ച നിഅമത്തിനെ ഓർത്തെടുക്കുകയും അത് ലഭിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് ഹംദ് വരാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള ഹംദിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ ആ നേട്ടത്തിൻ്റെ പിന്നിലെല്ലാം അള്ളാഹുവിൻ്റെ വലിയ സഹായമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന് ധാരാളമായി സ്തുതികീർത്തനങ്ങൾ ഹംദ് അർപ്പിക്കുക എന്നത് അത് പ്രവാചകന്മാരുടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത റുസുലുകളുടെ ചര്യയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി നജ്ജാന മിനൽ ഖൗമിദ്ദാലിമീൻ. അക്രമകാരികളായ ആളുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹീമിലെ 39-ാമത്തെ വചനത്തിൽ അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ്. സകല സ്തുതിയും അള്ളാഹുവിനാണ്, കാരണം അള്ളാഹു എനിക്ക് എൻ്റെ വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഞാൻ അങ്ങേയറ്റം എൻ്റെ പ്രായം ചെന്ന ആ ഒരു സമയത്ത് അള്ളാഹു എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന ആ റബ്ബിനാണ് സർവസ്തുതിയും എന്നാണ് അള്ളാഹു എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. അതോടൊപ്പം തന്നെ സൂറത്തു നംലിലെ 15-ാമത്തെ ആയത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈമാൻ നബിയും അള്ളാഹുവിനെ സ്തുതിക്കുന്നതായി പ്രതിപാദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു, കാരണം മറ്റുള്ള ആളുകൾക്കൊന്നും നൽകാത്ത ഒരുപാട് ഫളൽ, ഒരുപാട് ശ്രേഷ്ഠത അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും പ്രാർത്ഥിച്ചത് എന്നാണ്. ഇവിടെ പ്രവാചകന്മാരുടെ ഉന്നതമായ വിശേഷണമായിക്കൊണ്ടാണ് ഹംദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുദ്ദേശിക്കുന്നയാളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് നിത്യവും ഹംദ് പറയുന്ന ആളുകളായി, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ ഒരിക്കലും വിട്ടുമാറില്ല എന്ന് പ്രതീക്ഷിച്ച, വിട്ടുമാറില്ല എന്ന് നമുക്ക് തോന്നിയ ഒരുപാട് പ്രയാസങ്ങൾ അത് വിട്ടുമാറിയിട്ടുണ്ട്. ആ പ്രയാസങ്ങൾക്ക് പകരം ഒരു സന്തോഷം, ഒരു എളുപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ചര്യയെ പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൻ്റെ ആളുകളുടെ പ്രഖ്യാപനമാണ് ഹംദ് പറയുക എന്നതാണ്. സൂറത്തു ഫാത്തിറിലെ 34-ാമത്തെ വചനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ പ്രഖ്യാപിക്കുന്നതായി വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ. സകല സ്തുതിയും അള്ളാഹുവിനാണ്, കാരണം അള്ളാഹു നമ്മിൽ നിന്ന് ദുഃഖത്തെ, ക്ലേശത്തെ എടുത്തുമാറ്റിയിട്ടുണ്ട് എന്ന് സ്വർഗക്കാർ അവിടുന്ന് പറയുമെന്നാണ്. അതിനുശേഷം അവർ തുടർന്ന് പറയുന്നത് സൂറത്തുൽ ആറാഫിലെ 43-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. സകല സ്തുതിയും അള്ളാഹുവിനാണ്, കാരണം അവനാണ് നമുക്ക് ഹിദായത്ത് നൽകിയത്. അള്ളാഹുവിൻ്റെ ഹിദായത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സന്മാർഗം പുൽകാൻ, ഈ സന്മാർഗം സ്വീകരിക്കാൻ, ആ സന്മാർഗത്തിൻ്റെ ആളുകളാകാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് സ്വർഗക്കാർ ആ സ്വർഗത്തിലെത്തിയതിനു ശേഷം അവർ പറയുക എന്നാണ്. ഇവിടെ ഹിദായത്ത് എന്ന അങ്ങേയറ്റം വളരെ വലിപ്പമുള്ള ഒരു അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹം തനിക്ക് കനിഞ്ഞരുളിയ റബ്ബിനെ സ്തുതിക്കുകയാണ് സ്വർഗക്കാർ ഇവിടെ ചെയ്യുന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു യൂനുസിലും പറയുന്നുണ്ട്, വആഖിറു ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നതാണ്. ഒരുപാട് ശ്രേഷ്ഠത അല്ലാഹുവിനെ സ്തുതിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി നമുക്ക് ലഭിക്കുക അല്ലാഹുവിൻ്റെ തൃപ്തിയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ തആല ലയർലാ അനിൽ അബ്ദി യഅകുലുൽ അക്ലത ഫയഹ്മദുഹു അലൈഹ ഔ യശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയെപ്പറ്റി അല്ലാഹു തൃപ്തിപ്പെടുമെന്നാണ്. അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. അല്ലാഹുവിൻ്റെ തൃപ്തി, അല്ലാഹു സഹാബത്തിന് നൽകിയ തൃപ്തി, അല്ലാഹു ആ വ്യക്തിക്കും ആ വ്യക്തിയിലും അല്ലാഹു തൃപ്തിപ്പെടുമെന്നാണ്. എന്തിനാണ് അല്ലാഹു തൃപ്തിപ്പെടുന്നത്? ആ തൃപ്തിപ്പെടാനുള്ള കാരണം എന്താണ്? അതാണ് ആ ഹദീസിൽ പ്രഖ്യാപിക്കുന്നത്. ആ ഹദീസിൽ പറയുന്നത്, അവൻ ഭക്ഷണം കഴിക്കും, അവൻ പാനീയം കുടിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയുമെന്നാണ്. ഇങ്ങനെ ഹംദു പറയുന്ന ആളുകൾക്ക് ഈ ഹദീസിൽ പ്രതിപാദിക്കുന്നത് അവനെ അല്ലാഹു തൃപ്തിപ്പെടും എന്നുള്ളതാണ്. രണ്ടാമതായി, മീസാനിൽ കനം തൂങ്ങുന്ന വളരെ വലിയൊരു ദിക്റാണ് ഹംദ് എന്നത്. മാലിക്കുൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഹൂറു ഷത്റുൽ ഈമാൻ والحمد لله تملا الميزان وسبحان الله والحمد لله تملاني او تملا ما بين السماء والارض. അതായത്, അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് അത് മീസാനിനെ നിറക്കുന്നതാണ്, അത് ത്രാസിൽ വലിയ കനം തൂങ്ങുന്നതാണ്. وسبحان الله والحمد لله تملاني ഔ തംല ഉമാ ബൈനസ്സമാ ഇവല്ലർ. സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും രണ്ടും ഒരുമിച്ചു പറഞ്ഞാൽ അത് രണ്ടും ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയെല്ലാം നിറക്കും. അത്രത്തോളം വലിയ പുണ്യമാണ് അതിന് ലഭിക്കുക എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, അല്ലാഹു അടിമയുടെ സ്തുതിക്ക് മറുപടി പറയുമെന്നാണ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിസ്കാരത്തിൽ നിൽക്കുന്ന വ്യക്തി, അവൻ ഇദാ ഖാല അബ്ദി, എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അല്ലാഹു പറയുമെന്നാണ്, ഹമിദനി അബ്ദി, എന്നെ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു മറുപടി പറയുമെന്നാണ്. അല്ലാഹുവിൻ്റെ ഉത്തമരായ അടിമകളാണ് ഹംദ് പറയുന്ന ആളുകളെന്നാണ്. അതാണ് ഹംദ് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ നേട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന അഫ്ലല ഇബാദില്ലാഹി യൗമൽ ഖിയാമത്തി അൽഹമ്മാദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അടിമകൾ ആര് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ആളുകളാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ടരായ അടിമകളെന്നാണ്. അഞ്ചാമത്തെ ശ്രേഷ്ഠത, പ്രവാചകൻ ഇഷ്ടമുള്ളത് കണ്ടാൽ പ്രവാചകൻ ഹംദ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, كان رسول الله صلى الله عليه وسلم اذا راى ما يحب. പ്രവാചകൻ ഇഷ്ടമുള്ളത് കണ്ടാൽ പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്, സകല സ്തുതിയും അല്ലാഹുവിനാണ്, അവൻ്റെ അനുഗ്രഹമൊന്നുകൊണ്ട് മാത്രമാണ് സ്വാലിഹായ കർമ്മങ്ങൾ, സ്വാലിഹായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാകുന്നത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം, വഇദാ റഅമാ യക്റഹു, പ്രവാചകൻ വെറുക്കുന്ന ഒരു വിഷയം കണ്ടാൽ പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഏഴാമത്തെ ശ്രേഷ്ഠത, പ്രവാചകൻ ഖുതുബ ആരംഭിക്കുന്ന നേരത്ത് പ്രവാചകന്റെ ഖുതുബയെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ്, كانت خطبة النبي صلى الله عليه وسلم يوم الجمعة يحمد الله ويثني عليه الله ونستودكم അതേപോലെ തന്നെ വയുസ്നി അലൈഹി, ആ സ്തുതി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എട്ടാമത്തെ ശ്രേഷ്ഠത, അത് ഹംദ് ചൊല്ലുക എന്നത്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് മുസീബത്തുകളെ തടയുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റആ മുബ്തലൻ, ആരെങ്കിലും ഒരു പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടാൽ, അതായത് പരീക്ഷണത്തിന് വിധേയമായ വല്ല വൈകല്യങ്ങൾക്കും അടിമപ്പെട്ടുപോയ ഒരാളെ കണ്ടാൽ, അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അവനെ ആ വൈകല്യം, ആ കുഴപ്പം, ആ പ്രശ്നം അവനെ ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രവാചകൻ സ്വഹാബത്തിനു പഠിപ്പിച്ചു കൊടുക്കുന്നത്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ഇബ്തലാക ബിഹി, നിന്നെ ഏതൊരു പരീക്ഷണം കൊണ്ടാണോ അള്ളാഹു പരീക്ഷിച്ചത്, ആ പരീക്ഷണത്തെ തൊട്ട് അള്ളാഹു എന്നെ ആരോഗ്യവാനാക്കി എന്നതുകൊണ്ട് സകല സ്തുതിയും അള്ളാഹുവിനാണ്. വഫല്ലലനി അലാ കെസീരി മിമ്മൻ ഖലഖ തഫ്ലീല, അതേപോലെ തന്നെ മറ്റു അനേകം സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു എനിക്ക് ഫളൽ നൽകി, എനിക്ക് ശ്രേഷ്ഠത നൽകി എന്നതുകൊണ്ടും സകല സ്തുതിയും അള്ളാഹുവിനാണ്. ഇങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ പ്രവാചകൻ പറയുന്നത്, ലം യുസിബുഹു ദാലികൽ ബല, അവന് ആ ഒരു പരീക്ഷണം അനുഭവിക്കേണ്ടി വരികയില്ല, ആ പരീക്ഷണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അതിൻ്റെ ശ്രേഷ്ഠതയും, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനുണ്ട് എന്നും, അതോടൊപ്പം തന്നെ അത് പ്രവാചകന്മാരുടെ ചര്യയാണ് എന്നും, സ്വർഗത്തിലെത്തിയാൽ അവൻ്റെ അടിമകൾ, സ്വർഗക്കാരായ സ്വർഗനിവാസികളായ അടിമകൾ, അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഹംദാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് അത് പ്രവാചകന്മാരുടെ ചര്യയാണ് എന്നും, അതോടൊപ്പം അത് സ്വർഗക്കാരുടെ പ്രഖ്യാപനമാണ് എന്നും, അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയ നമ്മൾ ചെയ്യേണ്ടത് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മെക്കാളും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവർ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഈ രൂപത്തിൽ നമുക്ക് ഹംദ് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി ഹംദ് പറയുമ്പോൾ, റബ്ബേ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ, എനിക്ക് നീ ഒരു ഈ അനുഗ്രഹം എനിക്ക് നീ തന്നല്ലോ റബ്ബേ എന്ന് അവൻ കേണ് അപേക്ഷിക്കുമ്പോൾ, അവൻ്റെ മനസ്സിൻ്റെ അങ്ങേ തലത്തിൽ നിന്ന് ആ ഹംദ് ഉയരുമ്പോൾ അള്ളാഹു ആ ഹംദിനെ ഏറ്റെടുക്കുകയും അവന് പതിന്മടങ്ങായി ആ ഹംദിൻ്റെ പകരം ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവന് നൽകുമെന്നാണ്. അതുകൊണ്ട് സൂറത്തു സബയിലെ ഒന്നാമത്തെ ആയത്തിലെ ആദ്യത്തെ വചനമാണ് നമ്മൾ സൂചിപ്പിച്ചത്, അതായത് അൽഹംദുലില്ലാ, സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നതാണ്. അതിൻ്റെ ശ്രേഷ്ഠതയും, അത് ആരുടെ പ്രഖ്യാപനമാണ് എന്നും, അതാരുടെ ചര്യയാണ് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിരന്തരമായി സ്തുതിക്കുന്ന, അവൻ്റെ സ്തുതികീർത്തനങ്ങളിൽ സമയം ചിലവഴിക്കുന്ന, അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ആയത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
5: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഇന്ന് പുതിയ ഒരു അധ്യായമായ സൂറ സബഇൻ്റെ ആമുഖമാണ് നമ്മൾ കേട്ടത്. സൂറത്തിൻ്റെ ലക്ഷ്യവും സൂറത്തിലടങ്ങിയിട്ടുള്ള വിഷയങ്ങളും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാസിൽ ബിൻ ജാഫർ.
8: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം, പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോയ്ക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി
3: ശ്രമിക്കും.
9: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ, ഈ ദാമ്പത്യ രംഗത്തുള്ള പ്രശ്നങ്ങളിൽ പൊതുവായി എല്ലാ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയതായി വിവാഹം കഴിഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതിൽ പൊതുവായി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിവാഹിതരാകുന്ന ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, സാമ്പത്തികമായ ചെലവുകൾ വഹിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു ഉത്തരവാദിത്തപൂർവമായ പെരുമാറ്റം ഭർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന ഒരു പരാതിയാണ് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് രണ്ട് പരിഹാരങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിവാഹിതരാകുന്ന ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകൾ എപ്പോഴും ഏത് രൂപത്തിൽ തങ്ങളെ സംരക്ഷിക്കും, തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഏറ്റെടുക്കും എന്നു തന്നെയാണ് അവർ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. ഇതെനിക്കൊരു വിജയകരമായ ദാമ്പത്യമാകുമോ, എന്നെ സ്നേഹിച്ചും എന്നെ സംരക്ഷിച്ചും കൊണ്ടുപോകുമോ എന്നു തന്നെയാണ് അവർക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, ഞാനെന്തിനു ബുദ്ധിമുട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സംഗത നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ തകർത്ത് കളയും. ഒരു സ്ത്രീക്കും നിങ്ങളെ ഉൾക്കൊള്ളുവാനോ നിങ്ങളുടെ കൂടെ ജീവിക്കാനോ സാധ്യമല്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഒഴിവാക്കി പോകുന്നതിൽ അവരൊരു വിഷമവും കാണുകയില്ല. കാരണം കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നായിരിക്കും അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അലാ വസ്തൗസു ബിന്നിസായി ഖൈർ, സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, അവരെപ്പറ്റി പറയുന്ന നല്ല ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഫ ഇന്നമാ ഹുന്ന അവാനിൻ ഇന്ദക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ അടുക്കൽ അവരൊരു ബന്ധനസ്ഥരാണ് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. നിങ്ങൾ നൽകിയില്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ലൈസ തംലിക്കൂന മിൻ ഹുന്ന ഷൈഅൻ ഗൈറ ദാലിക് ഇല്ല അയ്യ ഇത്തീനബി ഫാഹിഷത്തി മുബയ്യൻ. നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു എതിർ സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തികൾ അവരിൽ നിന്നുണ്ടായാൽ മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്താൽ തന്നെ എന്തുള്ളൂ, മാന്യമായ നിലയ്ക്ക് അവരോട് പ്രതികരിക്കാൻ പാടുള്ളൂ. ഫൈൻ ഫാഅൽന ഫഹജുറുഹുന്ന ഫിൽ മദാജ്, കിടപ്പറകളെ നിങ്ങൾക്ക് വിട്ടുകിടക്കാം. ഒലരിബുഹുന ലർബൻ ഗൈറ മുബറ്, അടിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഗൈറ ശദീദിം വല ഷാഖ് എന്നാണ്, ശരിക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരു ശിക്ഷാ നടപടികൾ. അങ്ങനെ ഫൈൻ അതഅനക്കും ഫരാത്ത ബുഹു അലൈഹിന് സബീല, അങ്ങനെ അവർ നിങ്ങളുടെ ആ ഒരു നടപടിക്രമങ്ങളിൽ അവർ നിങ്ങളെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ അവരുടെ മേൽ യാതൊരു മാർഗവും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അല വ ഇന്ന ലക്കും അല നിസായിക്കും ഹക്ക, സ്ത്രീകൾ നിങ്ങൾക്ക് ചില കടമകൾ ചില ബാധ്യതകൾ നിർവഹിച്ചു തരേണ്ടതുണ്ട്, മറിച്ച് വൽ നിസായിക്കും അലയിക്കും ഹക്ക, സ്ത്രീകളോട് നിങ്ങൾക്കും ചില കടമകളുണ്ട് എന്ന് പറയുമ്പോൾ, ഈ കടമയുടെ നിർവഹണം, ഞാൻ നിന്നെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും നിന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും പര്യാപ്തനും അതിന് സന്നദ്ധനുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഒരു ഭർത്താവ് വിജയിക്കുമ്പോൾ ഇത്തരം പരാതികൾ ഒരിക്കലും ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇതിലേറെ പ്രധാനം, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ, അത് ഒരു സ്ത്രീ തൻ്റെ അവകാശങ്ങൾ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു വാങ്ങുക തന്നെയാണ് വേണ്ടത്. ചോദിച്ചു വാങ്ങുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, അലാ വ ഇന്ന ഹക്കഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹി. പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ബാധ്യത അവരോട് നന്മ ചെയ്യലാണ്. നല്ല നിലക്ക് ഫീ കിസ്വത്തിഹിന്ന വ തുആമിഹിൻ, നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും അവർക്ക് നൽകുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ബാധ്യത എന്ന് പഠിപ്പിക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പൊതുവേ മറ്റുള്ളവർക്കെല്ലാം ചോദിക്കാതെ നൽകുന്നു പുരുഷന്മാർ. പെങ്ങൾക്ക് കൊടുക്കണമെങ്കിലും ഉമ്മാക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ അവർ ചോദിക്കാതെ കൊടുക്കും. അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടത് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഭാര്യയുടെ കാര്യം പൊതുവേ ഒരു അശ്രദ്ധയിലും ഉദാസീനതയിലുമാണ് പല ഭർത്താക്കളും. അങ്ങനെയാണ്, കാരണം ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കുമെന്നാണ് വെയ്പ്. അതാണ് പല ഭർത്താക്കളും ഭാര്യമാർക്ക് നൽകാത്തതിൻ്റെ പ്രയാസം. എന്നെ അയാളൊന്നും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം തരുന്നില്ല, എനിക്കൊരു കാര്യം ചോദിക്കാതെ കിട്ടൂല എന്നൊക്കെ അവർ പറയും. ചോദിച്ചു വാങ്ങണം. സ്ത്രീകൾ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരെന്ന് ചോദിച്ചു വാങ്ങണം. ചോദിക്കാതെ കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ തന്നില്ലെങ്കിൽ എന്താണ്? എന്താണോ നിങ്ങൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ ആവശ്യപ്പെട്ട് തന്നെ വാങ്ങും. അതിലൊരു തെറ്റുമില്ല. അതുകൊണ്ടൊരു ദോഷവും വരൂ. ഒന്ന്, ഇന്ന ഹക്കഹുന്ന അലൈക്കുന്നൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് നിങ്ങൾ ഭാര്യമാരോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രവും അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലാണ്. അപ്പം ആ ആവശ്യങ്ങൾ ധൈര്യസമേതം എന്താണ് തൻ്റെ ഭർത്താക്കളോട് ആവശ്യപ്പെടാൻ ഓരോ സ്ത്രീക്കും അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മാസത്തിന് എത്ര രൂപയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്? അത് നിങ്ങൾക്ക് നിർബന്ധമായും ശമ്പളം കിട്ടുമ്പോഴാവും. നിങ്ങൾക്ക് വസ്ത്രം വേണോ? നിങ്ങൾക്ക് ന്യായമായ, ധൂർത്തല്ലാത്ത, ആർഭാടമല്ലാത്ത, അനാവശ്യമല്ലാത്ത, പടച്ചലിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കുറ്റം കിട്ടാത്ത എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവരോട് ധൈര്യമായി ചോദിക്കാം. ഒരു പ്രശ്നവും അതിലില്ല. ഇങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ലഭിക്കാതിരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ ലഭിക്കും. ഒരു പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ടത് തരുന്നില്ലെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് സമ്മതമില്ലാതെ എടുക്കാൻ പോലും അനുവാദം നൽകിയതുപോലെയാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം തൻ്റെ ആവശ്യം, താൻ എങ്ങനത്തൊരു പെരുമാറ്റവും എങ്ങനത്തൊരു ചെലവും എങ്ങനത്തൊരു സമീപനവുമാണ് ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്ക് ഒരു ഡോക്ടർ കാണെങ്കിൽ അത് അദ്ദേഹം തന്നെ കൂടെ വരണമെന്ന് നിർബന്ധിക്കാൻ. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ നിങ്ങൾ പറയുകയും അത് നിർവഹിപ്പിക്കുകയും വേണം. ആദ്യഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവനും അത് ചെയ്യാത്തൊരു നിരുത്തരവാദപരമായ അവസ്ഥയിലേക്കാണ് എത്തുക. നിർബന്ധമായി ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഭർത്താക്കളോട് പറയുന്നതോടൊപ്പം ഇത് ലഭിക്കാത്ത സ്ത്രീകൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് വിഷമിച്ച് ജീവിക്കാതെ അതെല്ലാം വാങ്ങാൻ അവർ പഠിക്കണം എന്നു തന്നെയാണ് പ്രധാനപ്പെട്ട ഭാഗം. തങ്ങളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും ആർക്കും അവകാശമാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്കൊരു ജോലി ചെയ്താൽ ശമ്പളം കിട്ടാൻ നിങ്ങളുടെ അവകാശമാണെങ്കിൽ ആ ശമ്പളം തരാതിരുന്നാൽ അതിൽ വിഷമിച്ചും പരാതി പറയുന്നതിലുപരി ആ ശമ്പളം വാങ്ങാൻ എന്തു വഴികളുണ്ടെന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ പേരിൽ വിവാഹ മോചനങ്ങളുണ്ടാകുന്നില്ല. ഇത്തരം പ്രയാസങ്ങൾ അത്തരം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുമില്ല. എല്ലാം ദീനിയായ അടിസ്ഥാനങ്ങളിൽ തന്നെ മനസ്സിലാക്കി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിക്കുന്നത് സബീൽ പന്നിക്കോട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും, പ്രത്യേകിച്ചും നിരീക്ഷ

0: ഉത്തരവാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് ജീവിച്ചാൽ പോരെ എന്നുള്ളത്, ആ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ന് നമ്മൾ ഇൻസൈറ്റ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഈ ഒരു വിഷയം നമ്മൾ കീറി മുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരുത്തരുടെയും ഇഷ്ടം അത് നടപ്പിലായാൽ ആകെ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഒരു വീടെടുക്കാം. ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ ഇഷ്ടം എന്തായിരിക്കും? കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ആ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക എന്നുള്ളതായിരിക്കും കുട്ടിയുടെ ഇഷ്ടം. എന്നാൽ ആ കുട്ടിയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടം എന്തായിരിക്കും? ആ കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറോ എൻജിനീയറോ ആക്കണം എന്നതായിരിക്കും. ഇതിൽ തന്നെ നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? ഇനി പ്രധാനമായും ഓരോരുത്തരുടെ ഇഷ്ടം പിൻപറ്റുകയാണെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഉദാഹരണം തന്നെ എടുക്കാം, ട്രാഫിക് നിയമങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. നമ്മളൊരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമവശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തിരക്കേറിയ ഒരു റോഡിൽ ഓരോരുത്തരും, ഞാനിനി ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം, എനിക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, എനിക്ക് ഞാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ വണ്ടി ഓടിക്കും. ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊന്നും ഓരോരുത്തർക്കും ബാധകമല്ല എന്ന് വെക്കുക. ഒരു ചുവപ്പ് സിഗ്നൽ കണ്ടാൽ സാധാരണ വണ്ടി നിർത്തണം, ആരും നിർത്തുന്നില്ല എന്ന് കരുതുക. ഇങ്ങനെയായാൽ എന്തായിരിക്കും സംഭവിക്കുക? വണ്ടികൾ എവിടെ നിൽക്കണം, എവിടെ നിന്ന് പിന്നീട് തുടരണം, യാത്ര തുടരണം, എപ്പോഴാണ് റെഡ് സിഗ്നൽ കാണിക്കുക, എപ്പോഴാണ് ഗ്രീൻ സിഗ്നൽ കാണിക്കുക. തിരക്കേറിയ റോഡിൽ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ പച്ചയും ചുവപ്പും ഓറഞ്ചും ലൈറ്റുകൾ കത്തുക എന്നുള്ളതല്ലാതെ അവിടെ ഒരുപാട് ആക്സിഡൻറ്റുകളാണ് നടക്കുക. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലോ, ഒരു ആംബുലൻസ് വന്നാൽ പോലും മാറിക്കൊടുക്കാൻ ആരും തയ്യാറാവില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ് വലുത്. ശരിക്കും ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മെ പരിമിതപ്പെടുത്താനുള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ട്രാഫിക് നിയമങ്ങൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകമായ ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്, എല്ലാവരും അവരവരുടെ ആഗ്രഹപ്രകാരം ജീവിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ഈ ലോകത്ത് എന്തിനാണ് കോടതിയും എന്തിനാണ് പോലീസും? ഒരു കള്ളൻ പിടിക്കപ്പെട്ടാൽ ആ കള്ളന് അവൻ്റെ ന്യായമുണ്ടാവുമല്ലോ. തൻ്റെ കുടുംബത്തെ പോറ്റാനാണ് അദ്ദേഹം മോഷ്ടിക്കുന്നത്. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണ്ടേ, അതുകൊണ്ട് ഞാൻ കക്കുന്നു. ഇങ്ങനെ ആരെന്ത് ചെയ്താലും അതിന് ഒരു നിയമമില്ല, ഒരു ശിക്ഷ അവിടെ നടപ്പാക്കപ്പെടുന്നില്ല, അതിൽ യാതൊരു ധാർമ്മികതയുമില്ല, അതിൽ യാതൊരു കർത്തവ്യവുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നാടും ഒരു കാടും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ കാട്ടിലെ മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകുകയല്ലേ ചെയ്യുക? ഈ ആശയം വിളമ്പുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ പല മാധ്യമങ്ങളിലും കാണാൻ പറ്റും. നോ റൂൾസ്, അല്ലെങ്കിൽ മൈ ലൈഫ് മൈ ചോയ്സ്, ലിവ് ആസ് യു ലൈക്ക്, നിങ്ങൾക്കിഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോളൂ, യു ഓൺലി ലിവ് വൺസ്, യോളോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇന്ന് പല രീതിയിലായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിനെ പല മാധ്യമങ്ങളിലൂടെ പല രീതിയിൽ ഇത് ഓരോരുത്തരുടെയും മനസ്സിലേക്ക്, ഇതൊരു സാധാരണ ആശയം എന്നുള്ള നിലക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കുകയാണോ വേണ്ടത്? മതങ്ങൾ അങ്ങനെയാണോ കൽപ്പിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാലുള്ള പ്രധാനമായ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേതായിട്ട് ഞാൻ സൂചിപ്പിച്ചത് ഓരോരുത്തരുടെ ആശയങ്ങൾ തമ്മിൽ വിരുദ്ധത ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു നാട്ടിൽ 1000 പേരുണ്ടെങ്കിൽ 1000 ആശയങ്ങൾ അവിടെ ഉണ്ടാകും. രണ്ടാമത്തേതായിട്ട് നമ്മൾ ഒരു ട്രാഫിക് നിയമത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരവരുടെ തോന്നലുകൾ ഒരു നിയമമാക്കി മാറ്റിയാൽ അതൊരു കാടിനേക്കാൾ അധപതിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും ഒരു നിരീശ്വരവാദം അല്ലെ ലിബറലിസത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പാതയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളാണ് വലുത് എന്നുള്ളത്. എന്തിനു നാം ഒരു നിയമം പിൻപറ്റണം, എന്തിനു നാം ഒരു മതനിയമത്തെ ഫോളോ ചെയ്യണം, ഇങ്ങനെയൊന്നും ചെയ്യാതെ എനിക്കെൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പോരെ. ഇങ്ങനെ ഒരുപാട് ആശയങ്ങളിൽ പൊതിഞ്ഞുകൊണ്ടാണ് നിരീശ്വരവാദം പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കുക. തിരിച്ചയാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ലോകത്ത് നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഒരു മനസ്സാക്ഷിയുള്ള ഒരാളുടെ മറുപടി എന്ന് പറയുന്നത് നല്ലത് വരാൻ ആഗ്രഹിക്കുക എന്നതായിരിക്കും. അതേസമയം നമുക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം, നല്ലത് വരണമെങ്കിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ? അതായത് മുമ്പ് നമ്മൾ ട്രാഫിക് നിയമങ്ങളുടെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഒരു അപകടവും കൂടാതെ എല്ലാ യാത്രക്കാരും സുരക്ഷിതമായി പോകണമെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ റോഡ് സുരക്ഷയിൽ ഒരുപാട് നിയമങ്ങൾ വേണമെന്നതുപോലെ നല്ലൊരു ലോകം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും നിയമങ്ങൾ വേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങൾ വേണ്ടി വരും. അപ്പോഴാണ് അടുത്ത ചോദ്യം ഉയരുന്നത്, നിയമങ്ങൾ വേണ്ടി വരും ശരി, എന്നാൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ, സാധാരണയായി ഏതൊരു വസ്തുവും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാനുവൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് നമ്മളൊരു മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഓൺ ബട്ടൺ എവിടെയാണ്, എവിടെയാണ് ഇത് ഓഫാക്കേണ്ടത്, ഇത് പെട്ടെന്ന് ഓഫായാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുള്ളത് അതിൻ്റെ മാനുവൽ വഴിയായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കമ്പനി പുറത്തിറക്കിയ ഫോണിന് മാനുവൽ തയ്യാറാക്കാൻ ഏറ്റവും യോഗ്യരാരാണ്? ആ ഉപകരണം കണ്ടുപിടിച്ച ആളുകൾ തന്നെയാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അഥവാ ഇസ്ലാം മതം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് മനുഷ്യനെ നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് ഉത്തമ ബോധ്യമുണ്ട് താനും. എന്താണ് നന്മ, എന്താണ് ദോഷം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഒരു മാനുവൽ രൂപത്തിൽ പറഞ്ഞു തരാൻ സൃഷ്ടാവായ അള്ളാഹുവിന് കഴിയും. സൃഷ്ടികളായ എല്ലാവരും ആ മാനുവൽ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരിക്കൽ കൂടി എല്ലാവരും തന്നിഷ്ടപ്രകാരം വണ്ടി ഓടിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. അവിടെയുള്ള സാഹചര്യം ആകെ വഷളാവുക മാത്രമാണ് ചെയ്യുക. ഒരിക്കലും ഒരാൾക്ക് പോലും സുഗമമായി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ഇത്തരം എൻ്റെ തന്നിഷ്ടങ്ങളനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ എന്നൊരാൾ ഉറച്ചു പറയുമ്പോൾ, എല്ലാവരും ഇത്തരത്തിൽ ചിന്തിക്കുക കൂടി ചെയ്യുമ്പോൾ ആ സമൂഹത്തിൻ്റെ അവസ്ഥ ആകെ വഷളാവുകയാണ് ചെയ്യുക. സമൂഹത്തിൽ പിന്നീട് ധാർമ്മികത അവിടെ നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു എന്തൊക്കെ നിയമങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വിലക്കിയത് അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയും എന്തൊക്കെയാണോ അള്ളാഹു അനുവദനീയമാക്കിയത് അതെല്ലാം നമ്മൾ അനുവദനീയമായി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നിരീശ്വരവാദികൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ ഹറാമാക്കിയിട്ടുണ്ടല്ലോ, വിലക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം ഹറാമാണ്. എന്തിനായിരിക്കും സൃഷ്ടാവായ നാഥൻ മദ്യപാനം ഹറാമാക്കിയത്? അത് മനുഷ്യൻ്റെ ആരോഗ്യവും ബുദ്ധിയൊക്കെ നശിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല മദ്യപാനം ഒരുപാട് തിന്മയിലേക്കും മറ്റുള്ള വ്യഭിചാരത്തിലേക്കും മറ്റുള്ള ഒരുപാട് തിന്മയിലേക്കത് നയിക്കുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിന് അതിൻ്റേതായ ഒരു യുക്തി ആ സൃഷ്ടാവിങ്കലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഓരോരുത്തരും അവരവരുടെ തന്നിഷ്ടം പ്രവർത്തിച്ചാൽ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയൊരു ലോകം നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല. കാരണം ഓരോരുത്തരും അവരുടെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് ഈ ലോകത്തിൻ്റെ ധാർമ്മികതയും ഈ ലോകത്തിലെ ഓരോ സമൂഹത്തിൻ്റെയും അടിത്തറ തന്നെ ഇളകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ പൊതുവായിട്ടുള്ളൊരു നിയമങ്ങളിലേക്കും മനുഷ്യർക്ക് ഏറ്റവും അനുയോജ്യമായ നിയമങ്ങൾ എന്നുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളാണ്, അങ്ങനെ ഒരു വിശ്വാസി ജീവിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മുസ്ലിം എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹു നൽകിയ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അതിന് കീഴൊതുങ്ങി ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിക്കുക ചെയ്താൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പ്രതിഫലം നേടാൻ കഴിയുകയുള്ളൂ. അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. ഇൻസൈറ്റ് ഇതോടെ സമാപിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിന്റെ പ്രതിപാദ്യ വിഷയം. നമ്മോട് സംസാരിച്ചത് സബീൽ പന്നിക്കോട്.
2: ഞാനൊരിക്കൽ വൈക്കുമ്മല് പോവാണ്. അപ്പൊ എന്റെ ബാക്കില് നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയ ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കാറ്. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽമേലെ കൊളത്തി ഇങ്ങനെ പോവുകയാണ്.
3: സാധാരണ നമ്മൾ അങ്ങനെയാണ്,
2: ചിലപ്പോ കൈമലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽമെറ്റ് വെക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയാം. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്രവാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യതയുകൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അത് പാലിക്കും. അങ്ങാടിയിൽ കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴിക്കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്ക് ഒന്ന് പോയി, ചെറിയൊരു ദൂരമുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നതാണ്.
3: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ഇരുചക്രവാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
2: അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പം ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായാലും
3: മാറ്റം. അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്. ഓക്കേ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിച്ചതിന് ശേഷം നമ്മളിതാ മോർണിംഗ് വൈബ്സിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്.
1: റേഡിയോ വൈബ്സിലെ ഇന്നത്തെ ആദ്യ പ്രോഗ്രാം നമുക്കറിയാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ അടുത്തറിയാം ഈ പ്രവാചകനെ, ശത്രുവിനോടും സ്നേഹം കാണിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള മനോഹരമായ സന്ദേശവുമായിട്ടാണ് ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി ഇൻസൈറ്റിൽ ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം സമൂഹത്തിൽ ആളുകളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ഈ ദീനിനെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ലോകവ്യാപകമായി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയാൻ സാധ്യമാകും. എന്നാൽ ഈ സംഗതികളൊക്കെ നടക്കുന്നത് രണ്ടാമതൊരു കാര്യത്തിലായിരിക്കും. ഒന്ന്, ഇസ്ലാമിനെ മനഃപൂർവ്വം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ സ്നേഹ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ ഏറ്റവും സമൂഹത്തിൽ ഇഷ്ടമുണ്ടാക്കുന്ന അതിൻ്റെ അധ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഭാഗത്തുള്ളത്. രണ്ടാമത്തേത്, ഇതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ശരി കൃത്യമായി അന്വേഷിക്കാൻ കഴിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉറക്കുന്ന ആളുകളും രണ്ടാമതായി കൂടെ നമുക്ക് ഭാഗത്തെ കാണുവാൻ സാധ്യമാകും. എന്നാൽ ഇസ്ലാമിനെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഏതൊരാൾക്കും ഈ ധാരണകളെല്ലാം തിരുത്താൻ കഴിയും. മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ചില ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളൊന്നും പഠിക്കാതെ, അത് മനസ്സിലാക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും ജീവിക്കുകയും, ഇത്തരം ആളുകളുടെ പ്രവർത്തനം കണ്ട് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ, ഇങ്ങനെയാണ് ഇസ്ലാം എന്ന സമൂഹം തെറ്റിദ്ധരിക്കുകയും ചെയ്ത അവസ്ഥകൾ വരെ സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാൻ സന്നദ്ധമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ദീനിൻ്റെ സ്നേഹാധ്യാപനങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയ വ്യക്തിയായിരുന്നു, അതേ രൂപത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കവേ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചില ആളുകൾ വന്ന്, ആളുകളെന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളായ അമുസ്ലിങ്ങളായ ചില ആളുകൾ, ജൂതന്മാരിലും ക്രിസ്ത്യാനികളൊക്കെ പെട്ടിരുന്ന ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങനെ ജൂതനിൽപ്പെട്ട ചില ആളുകൾ പ്രവാചകനിലേക്ക് വന്നുകൊണ്ട് അവർ പ്രവാചകനോട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ല, ഇസ്ലാമിൻ്റെ പരസ്പരം കാണുമ്പോഴുള്ള അഭിവാദ്യ വചനമാണ് അസ്സലാമു അലൈക്കും. അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. അസ്സലാമു അലൈക്കും, താങ്കൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ആളുകൾ പരസ്പരം കാണുമ്പോൾ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ വചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. തിരിച്ച് അവരോട് വഅലൈക്കും അസ്സലാം, താങ്കൾക്കും അതേപോലെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും താങ്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങൾ. അതല്ലാതെ കേവലം കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന ഒരു അഭിവാദ്യ വാചകം മാത്രമല്ല, മറിച്ച് തൻ്റെ സഹോദരന് വേണ്ടിയുള്ള, താൻ കാണുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങളിലുണ്ട്. ഈ അഭിവാദ്യത്തെ കളിയാക്കുകയും അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നതാണ് അസ്സാമു അലൈക്കും എന്ന് പറയുന്നത് കൊണ്ട് ജോതനമാർ ഉദ്ദേശിച്ചത്. സാം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. അസ്സാമു അലൈക്കും എന്ന് പറയുമ്പോൾ റസൂലേ താങ്കൾ മരിച്ചു പോകട്ടെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദെ നീ മരിച്ചു പോകട്ടെ എന്നാണ് അവർ പ്രവാചകനടുക്കിൽ വന്നുകൊണ്ട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിച്ചു പോകട്ടെ, പ്രവാചകനെ മരിച്ചു പോകട്ടെ എന്ന് റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കിക്കൊണ്ട് ജൂതരിൽ ചില ആളുകൾ പറഞ്ഞു. ഇവരിത് പറയുന്നത് കണ്ടപ്പോൾ റസൂൾ സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ കൂടെയുണ്ടായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ഭാര്യയാണ്, വളരെ ചെറിയ പ്രായമാണ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പത്നിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയെ തിരിച്ചങ്ങോട്ട് അതിനേക്കാളേറെ ഇഷ്ടമുള്ള വ്യക്തിത്വമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യുവത്വത്തിൻ്റെ ചെറുപ്രായത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പ്രതികരിച്ചത്, വഅലൈക്കുമുസ്സലാം വല്ലാന, നിങ്ങൾക്കാണ് എല്ലാവിധ മരണവും ശാപവും നിങ്ങൾക്കാണ് എന്ന രൂപത്തിൽ ആയിഷ ബീവി പ്രതികരിച്ചു. ഹദീസിൽ കാണാം, ഫഹിംതുഹ, അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലം ഒക്കെ മനസ്സിലായെന്ന രൂപത്തിൽ തന്നെ പിന്നെ നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമാകും. ഇവർ ഉദ്ദേശിച്ചത്, ഇവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾക്കാകുന്നു എല്ലാവിധ ശാപങ്ങളും എന്ന് തിരിച്ചങ്ങോട്ടേക്ക് പ്രതികരിക്കുകയുണ്ടായി. ഇത് നമ്മൾ നോക്കേണ്ടത് ഒരു സ്വാഭാവികമായ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകടനമാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് നീ നശിച്ചു പോട്ടെ എന്നൊക്കെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ, എന്നാൽ പിന്നെ നിനക്ക് അതിനപ്പുറത്തുണ്ടായിക്കോട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഈ ജൂതന്മാർ ശാപപ്രാർത്ഥന നടത്തിയത്. പ്രവാചകനെ മരിച്ചു പോകട്ടെ എന്ന് പ്രവാചകനോടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചിട്ടില്ല, പ്രവാചകൻ അവരോട് ഈ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചത്, പ്രവാചകനെ ആക്ഷേപിച്ചത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരുന്നു ആയിഷ ബീവിയുടെ പ്രതികരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മഹലനിയ ആയിഷ, എന്താണ് ആയിഷ ഇങ്ങനെ പ്രഷർ കയറിയിട്ട് പ്രതികരിക്കണത്? അങ്ങനെ പ്രതികരിക്കല്ലേ, മഹലൻ മഹലൻ, സാവകാശം കാണിക്കുക, ആർദ്രത കാണിക്കുക, ഒരു ഒരു ലോലത കാണിക്കുക. അവരോട് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല, അവർ നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങനെയാണ് എങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ പെരുമാറേണ്ട ആവശ്യം ഒരിക്കലും നമുക്കില്ല ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പഠിപ്പിക്കുന്നതിന് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ദിഫ്ഖ ഫിൽ അംരി കുല്ലി, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷയത്തിലും റിഫ്ഖ് ലോലതയാണ് ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ കടുപ്പിക്കണം, ആളുകളെ പ്രയാസപ്പെടുത്തണം, ആളുകളെ ചീത്ത വിളിക്കണം എന്ന് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ കാണുവാനേ സാധ്യമാവുകയില്ല. എല്ലാവരോടും ലോലതയും എളുപ്പവും ഉണ്ടാകുന്ന പ്രവർത്തനവും പെരുമാറ്റവുമാണ് കാണിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാ അവലം തസ്മഅ മാ ഖാലു, റസൂലേ അവരെന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ റസൂലേ, നിങ്ങളെ ചീത്ത വിളിക്കാണ് അവർ ചെയ്തത്, എന്നിട്ട് അവരോട് ഞാൻ എന്ത് ലോലതയാണ് കാണിക്കേണ്ടത്, അവരോട് ഞാൻ എന്ത് സ്നേഹപ്രകടനമാണ് കാണിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഖുൽതു വഅലൈക്കും, ഞാൻ അവരോട് വഅലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വഅലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങോട്ടേക്ക് അവരെങ്ങനെയാണോ പറഞ്ഞത്, അവർ ഉദ്ദേശിച്ച് അസ്സലാമു അലൈക്കും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വഅലൈക്കും, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ. അവർ ശാപമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വഅലൈക്കും എന്ന രൂപത്തിൽ പ്രവാചകനെ പ്രതികരിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവരിങ്ങോട്ടേക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ അവർക്കെതിരെ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മഹനീയമായ മാതൃകകളാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. തൻ്റെ നേരെ നോക്കിയിട്ട്, മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുന്ന ആളെ പോലും, അവരോട് പോലും സ്നേഹം കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണി സാധ്യമാകുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇതാണ് വിശ്വാസികളുടെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ്റെ ജീവിതം അടുത്ത് മനസ്സിലാക്കിയ ഒരാളും ആ പ്രവാചകനെ വെറുത്തതായ, പ്രവാചകനോട് വിദ്വേഷമുണ്ടാക്കിയതായ ചരിത്രം നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 ആളുകളുടെ കൂട്ടത്തിൽ മൈക്കിൾ എച്ച് ആർട്ട് 1-ാമതായിക്കൊണ്ട് എണ്ണിയത്. ഈ പ്രവാചകൻ്റെ അധ്യാപനം മനസ്സിലാക്കിയതായിരുന്നു മഹാനായ മഹാത്മാഗാന്ധിജി. ഇന്ത്യയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ ഉമറിൻ്റെയും ഭരണം ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗാന്ധിജി പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കറിയാം, ഗാന്ധിജി ഒരു ഭാഗത്ത് മുഖത്തിൻ്റെ ഒരു ഒരു ഭാഗത്തടിച്ചവർക്ക് മറുഭാഗം കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അഹിംസ പഠിപ്പിച്ച വ്യക്തിയായിരുന്നുവെന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട്. ഈ അധ്യാപനങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാധീനം ചെലുത്തിയത് പ്രവാചകാധ്യാപനങ്ങളായിരുന്നുവെന്ന് നമുക്ക് ഗാന്ധിജിയുടെ തന്നെ സംസാരങ്ങളിൽ, ചരിത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് മനസ്സിലാക്കുവാൻ, ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോട് പോലും ഏറ്റവും സ്നേഹമസൃണമായിക്കൊണ്ട് ഇടപെടാൻ, ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ അതിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ പത്തരട്ടി രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ഒരു നന്മയല്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടം സ്നേഹത്തോടുകൂടി പെരുമാറുന്നതാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവാചകനെയും ഈ മതത്തെയും കൂടുതൽ അടുത്തറിയുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ബാരക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. ബഹുമാന്യനായ സഫീർ അൽ ഹക്കമിയുടെ ഒരു സംസാരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുക്കാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിയാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു ക്വാളിറ്റി ശത്രുവിനോട് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മളോട് പകർന്നു തരികയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ സഫീർ അൽ ഹക്കമി. ഇൻഷാല്ലാ ഒരു പ്രോഗ്രാമിന് ശേഷം നമ്മൾ പാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്വരം
1: എത്തിയെന്നെ പലരും വിളിച്ചു എന്ന് പറയുന്ന ഒരു നല്ലൊരു ഒരു ശോക ഗാനം, ശരിക്കും മനോഹരമായൊരു ഗാനമാണ്. സ്വരത്തിൽ അൻഷിയാണ് ആലപിക്കുന്നത്. കേൾക്കാം.

0: മാഷാ അല്ലാഹ്. അപ്പോൾ സ്വരം കേട്ടു എത്തിയുമെന്നെ പലരും വിളിച്ചു എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നത് അൻഷി ആയിരുന്നു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി ആരോഗ്യ വിചാരമാണ്.
1: കൃത്യമായ ആരോഗ്യ സംരക്ഷണം, അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ക്യാൻസറിനെതിരെ വരൂ, നമുക്കൊന്നായി ചെറുക്കാം, ഈ ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ നാരായണൻകുട്ടി വാര്യറും കൂടെ ഡോക്ടർ അജ്മൽ കെയുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്.
2: എല്ലാവർക്കും ആരോഗ്യ വിചാരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അർബുദം അഥവാ ക്യാൻസറാണ്. 4 ഫെബ്രുവരി ലോക അർബുദ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ അവബോധം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാൻ എൻ്റെ കൂടെയുള്ളത് പ്രശസ്ത ഡോക്ടർ നാരായണൻകുട്ടി വാര്യറാണ്. അദ്ദേഹം MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലെ ക്യാൻസർ രോഗ വിദഗ്ധൻ അഥവാ ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടറെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ക്യാൻസർ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗം തന്നെയാണ്. എന്താണ് ക്യാൻസർ എന്ന് ചുരുക്കി പറയാം.
3: ഈ മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവവും ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മളിപ്പം ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ വീടിൻ്റെ ഭിത്തികളൊക്കെ ഒരു ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഓരോ ഇഷ്ടികയും നമുക്ക് ഓരോ കോശങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ഇഷ്ടികൾ കൊണ്ട് ഒരു വീടുണ്ടാവുന്നു. അതേമാതിരി ഓരോ അവയവവും ഓരോ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്, ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഭിത്തിയിലുള്ള ഇഷ്ടികളൊക്കെ തനി തന്നെ വലിപ്പം വെക്കുകയും അല്ലെങ്കിൽ വിഘടിച്ച് 2, 3, 4 ഇഷ്ടികളായി മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന് അതിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല, വീടിൻ്റെ പ്രവർത്തനം തകരാറിലാവും, വീടിൻ്റെ ഭംഗി ഉണ്ടാവില്ല. അതേപോലെ അവയവങ്ങളിലെ കോശങ്ങൾ വിഘടിക്കുകയും വിഘടിച്ചവ തന്നെ വീണ്ടും വീണ്ടും വിഭജിക്കുകയും അതിൻ്റെ ഈ വിഘടനവും വിഭജനവും ഒക്കെ ഒരു കൺട്രോളില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ അർബുദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ ആ അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും ഈ കോശങ്ങളിങ്ങനെ വിഭജിച്ച് പിന്നീട് അത് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്ക് പോയി അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ തുടർന്നുണ്ടാകുന്ന അവസ്ഥ, അതായത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ മറ്റൊരു വിഭാഗം.
2: ഡോക്ടർ, നമ്മുടെ കേരളത്തിൽ വർഷത്തിൽ ശരാശരി എത്ര രോഗികളിൽ ക്യാൻസർ നിർണയിക്കപ്പെടുന്നു?
3: നമ്മളൊരു വർഷം പുതുതായിട്ടുണ്ടാകുന്ന ക്യാൻസർ രോഗികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 100,000 ഏകദേശം 135 പേർക്ക് രോഗം ഉള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അത് ചില പ്രായത്തിലുള്ളവരുടെ ഇത് നോക്കുകയാണെങ്കിൽ 185 വരെ പോകാം. അപ്പോൾ അത് അത്രയധികം രോഗികൾ നമുക്ക് ഉണ്ട്. ശരിക്കും അതൊരു കേൾക്കുമ്പോൾ വളരെ ലഘുവായിട്ട് തോന്നാമെങ്കിലും 1990s അത് 1,70,000 എന്ന കണക്കായിരുന്നു. അത് മാറിയിട്ട് അത് 90 പിന്നീട് അത് 110 പിന്നീട് അത് 135. അപ്പോൾ 1990 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 30 കാലയളവ് നോക്കുകയാണെങ്കിൽ അത് നേരെ ഇരട്ടിയായി. ഇപ്പോഴത്തെ പിന്നെ അതിൽ തന്നെ ഒടുവിലത്തെ 10 നോക്കുകയാണെങ്കിലും ആ ക്യാൻസർ കൂടി വരുന്നത് വളരെ ഫാസ്റ്റായി. അപ്പം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
2: ഡോക്ടർ, ക്യാൻസർ ഒരു രോഗിയിൽ നിർണയിക്കപ്പെടുമ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന് കരുതുന്നവരാണ് മിക്കവരും. സത്യത്തിൽ ഇതൊരു മാറാരോഗമാണോ, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്?
3: ഒരു നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരുടെ മനസ്സിലും അല്ലെങ്കിൽ ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലക്ക് എല്ലാ ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ക്യാൻസറിൻ്റെ നമുക്ക് ഇന്ന് നിലവിലുള്ള ക്യാൻസറുകളിൽ 60% പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാം, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണമെന്ന് മാത്രം. അപ്പം അത്രയധികം ചികിത്സ ഫലപ്രാപ്തിയുള്ള ഒരു അസുഖമാണ് ക്യാൻസർ. പക്ഷേ ഈ വിവരം നമ്മുടെ ആളുകൾക്ക് അധികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ പഴയ ചിന്താഗതി തന്നെ പുലർത്തുന്നു. ക്യാൻസർ ഇപ്പോഴും ക്യാൻസറിന് ചികിത്സയില്ലെന്നും ക്യാൻസർ വന്നാൽ മരണപ്പെട്ടു പോവുകയാണ് മിക്കവരും എന്നുള്ള ഒരു, അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്.
2: ഡോക്ടർ, അതേപോലെ പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, അതുപോലെ കുട്ടികളിൽ എന്നിവരിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെ?
3: പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വാസകോശത്തിൻ്റെ അർബുദമാണ്. കേരളത്തിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വായിലത്തെ ക്യാൻസർ ആയിരിക്കും കൂടുതലായിട്ട് കാണുക. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വാസകോശത്തിൻ്റെ അർബുദമാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന മൂത്രസഞ്ചിക്കടുത്തുള്ള പുരുഷഗ്രന്ഥി എന്നറിയപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കാണ് കൂടുതലായിട്ട് ഈ രണ്ട് ക്യാൻസറുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളിലാണെങ്കിൽ കേരളത്തിൽ സ്തനാർബുദമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗർഭപാത്രത്തിൻ്റെ മുഖത്തിനുണ്ടാകുന്ന സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരും. പക്ഷേ ഇന്ത്യ ഒട്ടാകെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ, ഇന്ത്യയിലത്തെ സ്ത്രീകളെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിപ്പോഴും ഗർഭാശയ മുഖ ക്യാൻസർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രക്താർബുദമാണ്. രക്താർബുദവും അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ട്യൂമറുകളും മുന്നിട്ട് നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.
2: ഡോക്ടർ, ക്യാൻസറിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്?
3: ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ക്യാൻസറിൻ്റെ കാരണങ്ങളെ ഇങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ ഒരു 30% കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു 1/3 ഭാഗം കാരണങ്ങൾ എന്ന് പറയുന്നത് പുകയുടെ ഉപയോഗവും മദ്യപാനവും ഒക്കെ ആവാം. മറ്റൊരു 1/3 ഭാഗം അല്ലെങ്കിൽ മറ്റൊരു 30% ഭക്ഷണത്തിലൂടെ വരുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടാകും. മറ്റൊരു 30%, അതായത് 1/3 എന്ന് പറയുന്ന ആ ഭാഗം മിക്കപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങൾ, അന്തരീക്ഷത്തിലുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ചുരുങ്ങിയ പാരമ്പര്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും പിന്നെ നമുക്കുണ്ടാകുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസും, ഇത് എല്ലാം കൂടി കൂട്ടിയതാണ് ഈ 30% എന്ന് പറയുന്നത് അല്ലെങ്കിൽ 30% എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 30% പുകയിലകൾ കൊണ്ടുള്ള, പുകയിലയും മദ്യപാനം കൊണ്ടുള്ള ക്യാൻസറുകളും മറ്റൊരു 30% ഭക്ഷണം കൊണ്ടുള്ള ക്യാൻസറുകളും. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം 60%+ ക്യാൻസറുകൾ നമ്മുടെ ജീവിത രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് തടയാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന ഒരു പക്ഷേ ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശവും അതാണ്.
2: പിന്നെ ഡോക്ടർ, സാധാരണയായി ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ക്യാൻസർ ഒരു പകർച്ചവ്യാധിയാണോ എന്ന്.
3: അതെ, നല്ലൊരു ചോദ്യമാണ്. മറ്റൊരു നല്ലൊരു ചോദ്യമാണ് അത്. ക്യാൻസർ ഇന്നേ വരെ, ഞാനെപ്പോഴും പറയുന്നത് ഈ ദിവസം വരെ ക്യാൻസർ പകരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ക്യാൻസർ ഒരു പകരുന്ന രോഗമല്ല, ജീവിതശൈലി രോഗം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ക്യാൻസർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ക്യാൻസർ പല ഘടകങ്ങൾ ഒരു രോഗിയിൽ പല സമയങ്ങളിലായി പല ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിച്ച് ദീർഘകാലം പ്രവർത്തിക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതൊരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടില്ല. പല ക്യാൻസറുകൾ ഇന്ന് ഇൻഫെക്ഷൻസിൻ്റെ ഒരു പാർട്ടായിട്ട്, ശരീരത്തിനുണ്ടാക്കുന്ന ചേഞ്ചസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ ഇൻഫെക്ഷൻസ് പകർന്നാൽ പോലും ക്യാൻസർ പകരാൻ സാധ്യതയില്ല.
2: പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞു പാരമ്പര്യം ഒരു ഘടകമാണ്, എത്രത്തോളം?
3: ഒരു ചെറിയ ശതമാനം, ഒരു 3% അല്ലെങ്കിൽ 5% ചോടെ ക്യാൻസർ രോഗം പാരമ്പര്യമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു ബൈ ആൻഡ് ലാർജ് ഒരു ക്യാൻസർ ഒരു ഇത് പാരമ്പര്യ രോഗമല്ല.
2: ഡോക്ടർ, അതേപോലെ വൈറസ് അണുബാധ മൂലം ക്യാൻസറിന് കാരണമാണ്?
3: അതെ, നേരത്തെ സൂചിപ്പിച്ച ഞാൻ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കൊരു 2-3 തരത്തിലുള്ള വൈറസ് രോഗബാധ ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളെ ലിവറിനുണ്ടാകുന്ന Hepatitis B എന്ന് പറയുന്നതും Hepatitis C എന്ന് പറയുന്ന ഒരു ടൈപ്പ് അസുഖം. രണ്ടാമത്തേത് ഗർഭപാത്രത്തിനുണ്ടാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് വൈറസ് ഇത്. ഇനി ഇതല്ലാതെ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നൊക്കെ പറയുന്ന നമുക്ക് അപൂർവമായിട്ടുണ്ടാകുന്ന വൈറസ് രോഗങ്ങളും ക്യാൻസറിന് കാരണമാകാറുണ്ട്.
2: ഡോക്ടർ, അതേപോലെ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ക്യാൻസറിന് കാരണമാകുന്നു?
3: മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ഇതുവരെ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുകയില, മദ്യപാനം, ഭക്ഷണം ഇതൊക്കെ 10-50 റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പീരീഡ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗമായിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തന ഇതിൻ്റെ പഠനങ്ങളൊന്നും തന്നെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ദൂരീകരിച്ചിട്ടുമില്ല, സംശയം ദൂരീകരിച്ചിട്ടുമില്ല. ഇപ്പോഴും അത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. പക്ഷേ നമുക്ക് അനുവർത്തിക്കാവുന്നത് നമ്മൾ കുട്ടികളുടെ അല്ലെങ്കിൽ തലയോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമാവാത്ത ആളുകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറക്കുക, അതേമാതിരി ഗർഭിണികൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക, ഇങ്ങനെയൊക്കെ നമ്മളൊരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും എന്ന് തെറ്റിദ്ധാരണ പടർത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യം, ഒരു സംശയം കൂടി ഞാൻ പറയാം. മൊബൈൽ ടവറുകളും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഒരു മൊബൈൽ ടവറിൻ്റെ താഴെ വരുന്ന വികിരണത്തിൻ്റെ തോത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അനുപാതത്തിലാണെങ്കിൽ ഒരിക്കലും ക്യാൻസർ വരാനുള്ള സാധ്യതയില്ല.
2: അതേപോലെ ഡോക്ടർ, ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: ക്യാൻസർ ഒരു രോഗമല്ല, 100 രോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു 100-ലധികം രോഗങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്തിന് വേണമെങ്കിലും ക്യാൻസർ വരാം. തലയുടെ വരുന്ന ക്യാൻസറിൻ്റെ സ്വഭാവമല്ല കാലിന് വരുന്ന ക്യാൻസറിൻ്റെ സ്വഭാവം. അപ്പം 100 വിവിധ തരം അസുഖങ്ങളുടെ കൂട്ടായ്മയാണ്, 100 വിവിധ തരം സ്വഭാവമാണ് ക്യാൻസറിന് ഉള്ളത്. അപ്പം ഓരോ ഏത് ഭാഗത്തിന് അസുഖം വരുന്നു എന്നുള്ള ക്യാൻസർ വരുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ സിംറ്റംസും അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ മാറാം. ഇപ്പോൾ ഉദാഹരണത്തിന് തലയിലത്തെ ക്യാൻസറിന് തലവേദനയുടെ ലക്ഷണമാകാം, ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിന് ചുമ, ശ്വാസംമുട്ട് ഇതുമാവാം, പിന്നെ വയറിൻ്റെ ക്യാൻസറിന് മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം ഇതുപോലുള്ളതാവാം, പനി കൂടെ കൂടെ വരുന്ന ഒരു അസുഖമായി ആയിരിക്കാം, രക്ത ശരീരത്തിൽ നിന്ന് വരുന്നെങ്കിലുള്ള രക്തസ്രാവം, ശരീരത്തിലെവിടെയെങ്കിലുള്ള മുഴകൾ, ശരീരത്തിലുള്ള മറുകൾ, ഇതൊക്കെ ക്യാൻസറിൻ്റെ കാരണമായി കാണിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ എല്ലാ വേദികളിലും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ഈ കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇതില്ലാത്ത അവർ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിൻ്റെ അത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക അസുഖം അതിനെ അത് മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു പീരീഡിനുള്ളിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചികിത്സ എടുത്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചുമ, ഒരു 3 വരെയൊക്കെ ചിലപ്പോൾ ഒരു സാധാരണ പനിയുടെ ചുമ നീണ്ടു നിന്നേക്കാം, ആ 3 കൊണ്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ പരിശോധന ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഏത് സിംറ്റം ആയാൽ പോലും അത് ഒരു അത് മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ക്യാൻസറിൻ്റെ പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: അതുപോലെ ഡോക്ടർ ഇപ്പം പറഞ്ഞു ശരീരത്തിൽ കാണുന്ന മുഴകൾ അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാവാം. എല്ലാ മുഴകളും
3: അപകടകാരികളല്ല. ധാരാളം മുഴ എല്ലാ ഒരു 20% മുഴകളെ നമുക്കൊരു പക്ഷേ ക്യാൻസറിൻ്റെ കാരണമാവുന്നുണ്ടാവുള്ളൂ. ആ മുഴകൾ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് വലിയ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഏത് മുഴ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാലും ഒരു സൂചി കൊണ്ടുള്ള ഒരു FNA എന്ന് പറയുന്ന പരിശോധന വഴി അതിലെ കോശങ്ങൾ വലിച്ചെടുത്ത് അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് അതിനകത്തുള്ള മാറ്റങ്ങൾ പഠിച്ച് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം.
2: ഡോക്ടർ, ഒരു എന്താണ് മെറ്റാസ്റ്റാസിസ് എന്ന് ഉദ്ദേശിച്ചത്?
3: ഈ കോശ ഈ ക്യാൻസർ ഉത്ഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, സെല്ലുകൾ വിഭജിച്ച് അതിൻ്റെ ക്യാൻസറിന് ഈ തുടക്കത്തിൽ സെല്ലുകൾ വിഭജിക്കുമ്പോൾ അതിന് നിയന്ത്രണമില്ലാതെ അനിയന്ത്രിതമായ കോശങ്ങളുടെ വളർച്ചയും വിഭജനവുമാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന വിഭജിച്ച് വരുന്ന കോശങ്ങൾ വിഭജിച്ച് ക്യാൻസർ ട്യൂമറായിട്ട് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ വളരെ ചെറിയ സൈസേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ ട്യൂമറിന് ഒരു രക്തത്തിൻ്റെ അല്ലെങ്കിൽ രക്ത ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല, അതിനകത്തേക്ക് രക്തയോട്ടം ഉണ്ടാവില്ല. അപ്പോൾ രക്തയോട്ടം ഇല്ലാതെ വരുമ്പോൾ തന്നെ അതിൻ്റെ പല കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലുകൾ ഈ കോശങ്ങൾ രക്തക്കുഴലുകളുടെ വളർച്ചയെ സഹായിക്കുന്ന തരത്തിലുള്ള സൈറ്റോകൈൻസ് പോലെയുള്ള വസ്തുക്കൾ അത് റിലീസ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാവുന്നത്, ഈ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നമ്മളൊരു കമ്പി ഇട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇതായിട്ട് തെറ്റായ മാർഗത്തിലൂടെ കറണ്ട് എടുക്കുന്ന പോലെയുള്ളൊരു അവസ്ഥ സങ്കല്പിക്കുക. അതുപോലെ അടുക്കെ കൂടെ പോകുന്ന രക്തക്കുഴലിൽ നിന്ന് അത് രക്തക്കുഴലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് പുറപ്പെടുവിക്കും. അപ്പം അടുത്തുള്ള രക്തക്കുഴലുകൾ പതുക്കെ പതുക്കെ അതിൻ്റെ നിർദ്ദിശയിലേക്ക് വളർന്നു വരികയും ഈ ട്യൂമറിലേക്ക് രക്തക്കുഴലുകൾ കയറി രക്തോട്ടം തുടങ്ങുകയും ചെയ്യും. അങ്ങനെ രക്തോട്ടം വന്നു കഴിഞ്ഞാൽ ഈ ട്യൂമറിൻ്റെ അകത്തുള്ള സെല്ലുകൾ കോശങ്ങളെ ഇളകി രക്തത്തിലേക്ക് കയറുകയും ആ രക്തചംക്രമണത്തിലൂടെ അത് മറ്റു അവയവങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ള അവയവങ്ങളിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ പറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് വിഭജിച്ച് വളർന്ന് അവിടെ പുതിയ ട്യൂമറായിട്ട് രൂപാന്തരപ്പെട്ട് വരും. ഉദാഹരണത്തിന് വയറ്റിലുള്ള ഒരു വൻകുടലിൻ്റെ ക്യാൻസർ, അത് ഇതേമാതിരി ഇളകിപ്പോയി ലിവറിലെത്തിക്കഴിഞ്ഞാൽ ലിവറിൽ പുതിയ ക്യാൻസറായിട്ട് രൂപാന്തരപ്പെട്ട് വരും. ആ അവസ്ഥയാണ് മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്.
2: ഡോക്ടർ, ക്യാൻസർ നിർണയത്തിനായി സാധാരണയായി ചെയ്യുന്ന പരിശോധനകൾ എന്തൊക്കെയാണ്?
3: ക്യാൻസർ നിർണയത്തിനായിട്ട് നമ്മൾ ഒരു പക്ഷേ സ്ക്രീനിങ് എന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു നേരത്തെ കണ്ടുപിടിച്ചാൽ 60% ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഞാൻ നേരത്തെ അഭിപ്രായപ്പെട്ടുള്ളൂ. അപ്പം ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ടെസ്റ്റുകൾ നടത്തുകയും ആ ടെസ്റ്റുകൾ വഴി ക്യാൻസർ കണ്ടുപിടിക്കുകയും ചെയ്താൽ ആ ക്യാൻസറുകൾ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാം, വളരെ ലഘുവായ ചികിത്സ മതി. അപ്പോൾ അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതായത് രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മൾ കണ്ടുപിടിക്കണം അത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പുരുഷന്മാരിൽ 4 ക്യാൻസറും സ്ത്രീകളിൽ 4 ക്യാൻസറും, ഈ പറഞ്ഞ 100 വിവിധ തരം ക്യാൻസറുകളിൽ 4 ക്യാൻസറുകളെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ എന്ന് പറയുന്നത് വായിലത്തെ ക്യാൻസറുകൾ, ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, അതേമാതിരി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ, അങ്ങനെ 4 ക്യാൻസറുകൾ. സ്ത്രീകളിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് സ്തനാർബുദം, സ്തനത്തിന് വരുന്ന ക്യാൻസർ, ഗർഭപാത്രത്തിൻ്റെ മുഖത്തിന് വരുന്ന സെർവൈക്കൽ ക്യാൻസർ, വായിലത്തെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, ഇങ്ങനെയാണ് വരുന്നത്.
2: പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മാത്രം നടത്തി ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ട്?
3: അതെ, വേറൊരു നല്ല ചോദ്യമാണിത്. കാരണം നമുക്കൊരു ചെറിയ ടെസ്റ്റ് രക്തപരിശോധനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് വഴി ശരീരത്തിലുണ്ടാകുന്ന മുഴുവൻ ക്യാൻസറുകളും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി 4 തരം ക്യാൻസറുകൾ മാത്രമേ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഈ 4 തരം ക്യാൻസറുകൾ മനുഷ്യരാശിക്ക് വരുന്ന 80% ക്യാൻസറുകളെയും പ്രതിനിധീകരിക്കുന്നു. അപ്പം നമുക്ക് മനുഷ്യന് വരുന്ന 80% ക്യാൻസറുകളും ഈ പറയുന്ന നാലിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതായത് ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ വൻകുടലിനോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയോ വായിലത്തെ ക്യാൻസറോ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, വളരെ ലഘുവായ ടെസ്റ്റുകൾ നമുക്ക് നിലവിലുണ്ട്. ഈ 100 ക്യാൻസറുകളും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ടെസ്റ്റുകളാണ് പലതും. അതിൽ നമ്മുടെ ശരീരത്തിന് ദുഷ്കരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന പരിശോധനകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർക്കണം, ഇത് യാതൊരു രോഗലക്ഷണവും ഇല്ലാത്തവരിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് അല്ലെങ്കിൽ അതിനെക്കൊണ്ടുള്ള ദോഷം അനുഭവിക്കാൻ ഇടയാവരുത്. അപ്പോൾ അത് വരാം. അതുകൊണ്ടാണ് ഈ 4 ലഘുവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന 4 ക്യാൻസറുകൾ മാത്രം, അതും വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ടുള്ള ക്യാൻസറുകൾ മാത്രം ഈ സ്ക്രീനിങ്ങിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ 100 വിവിധ തരം അസുഖമായതുകൊണ്ട് തന്നെ അതിൻ്റെ ടെസ്റ്റുകളും 100 വിവിധ തരമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഒറ്റ സിംഗിൾ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസർച്ച് ലോകത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ അത് ക്ലിനിക്കൽ ഫലപ്രാപ്തിയിലേക്ക് വന്നിട്ടില്ല.
2: ഡോക്ടർ, ക്യാൻസറിലെ ഒരു പ്രധാനപ്പെട്ട പരിശോധനയാണ് കുത്തി പരിശോധന അല്ലെങ്കിൽ ബയോപ്സി. ഈ ബയോപ്സി ചെയ്യുമ്പോൾ അത് ക്യാൻസർ വ്യാപിക്കുന്നതിന് കാരണമാകുന്നു?
3: ഒരിക്കലുമില്ല. നമ്മൾക്ക് പല ഇപ്പം ഏറ്റവും ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ അബദ്ധധാരണയാണ് ക്യാൻസറിനെ പറ്റിയിട്ട്. ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് അസുഖം പടരുമെന്നും ബയോപ്സി ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻസർ പടരില്ല എന്നുള്ളതും തെറ്റായ ധാരണയാണ്. ഒരു കുത്തി പരിശോധിക്കുന്നതുകൊണ്ട്, രോഗനിർണയം നടത്തുന്നതുകൊണ്ട് ഒരിക്കലും അത് പടരാനുള്ള സാധ്യതയില്ല. പക്ഷേ അത് ഏത് രീതിയിൽ കുത്തി പരിശോധിക്കണം എന്നുള്ളത് ഒരു വിദഗ്ധനെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു വിദഗ്ധ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത്.
2: ഡോക്ടർ, ക്യാൻസറിനായുള്ള വിവിധ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
3: ക്യാൻസറിന് ഏറ്റവും ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് സർജറി ആയിരുന്നു. ശരീരത്തിൽ അസുഖം വന്ന ഭാഗം മുഴുവനായിട്ട് മുറിച്ചു നീക്കി മാക്സിമം വലിപ്പത്തിൽ നമ്മളെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനെ തടയാം എന്നുള്ളൊരു ധാരണയായിരുന്നു ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മനസ്സിലായി നമ്മളെത്ര ശരീരത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ക്യാൻസർ വരുന്നതായിട്ട്. അപ്പോൾ സർജറി ആദ്യത്തെ ചികിത്സാ രീതിയായിട്ട് രൂപാന്തരപ്പെട്ടു. വളരെ നല്ല രീതിയിൽ എല്ലാ മിക്ക അസുഖങ്ങൾക്കും സർജറി ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷേ രണ്ടാമത് ക്യാൻസർ വരുന്നതിന് തടയാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ സെല്ലുകൾ അപ്പോൾ നേരത്തെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കീമോതെറാപ്പി ചികിത്സ വന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പേ തന്നെ സർജറി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റേഡിയേഷൻ എന്ന് പറയുന്ന ചികിത്സയും കണ്ടുപിടിക്കപ്പെട്ടു. അപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് നമ്മൾ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയായിട്ട് റേഡിയേഷൻ ചികിത്സാ രീതി വന്നു. അപ്പോൾ ഏറ്റവും ആദ്യം സർജറി വന്നു, പിന്നെ റേഡിയേഷൻ ചികിത്സ വന്നു. ആ റേഡിയേഷൻ ചികിത്സ വളരെ നല്ല രീതിയിൽ ഫലപ്രാപ്തി കിട്ടുകയും ചെയ്തു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്ക് വന്നതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ആ കീമോതെറാപ്പി വന്നതോടുകൂടി ക്യാൻസർ ചികിത്സയുടെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അതായത് സർജറി ചെയ്യുക, അതിന് ശേഷം റേഡിയേഷൻ ചെയ്യുക, അതും കഴിഞ്ഞ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കീമോതെറാപ്പിയും കൂടി ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസറിന് ഒരു നല്ല ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ മൂന്ന് ചികിത്സാ രീതിയും വളരെ നിലവിൽ വന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് മനുഷ്യന് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നതിൽ അധികമായപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ തുടക്കത്തിലുണ്ടായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ട് സൈഡ് എഫക്ട്സ് കുറഞ്ഞ ചികിത്സാ രീതികൾ വരികയും സർജറി തന്നെ വളരെ ലഘുവായിട്ട് മാറുകയും റേഡിയേഷൻ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റേഡിയേഷനായി മാറുകയും കീമോതെറാപ്പി സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്ത അതായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതോടുകൂടി അതിൻ്റെ തന്നെ വിഭാഗങ്ങളായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പിയും ടാർഗറ്റ് തെറാപ്പിയും ഒക്കെ വന്നതോടുകൂടി ക്യാൻസർ ചികിത്സ വളരെ എക്സ്പാൻഡ് ചെയ്തു. അതിൻ്റെ ഉപവിഭാഗങ്ങൾ വളരെയധികം പുരോഗമിച്ചു. അപ്പോൾ ആ ഉപവിഭാഗങ്ങളിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഒന്ന്, ക്യാൻസറിന് ഓപ്പറേഷനുണ്ട്, വളരെ ലഘുവായിട്ടുള്ള ഓപ്പറേഷനാണ് പലപ്പോഴും ചെയ്യുന്നത്. രണ്ടാമത്തത് റേഡിയേഷനുണ്ട്. മൂന്നാമത്തത് മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്. നമ്മളിപ്പം കീമോതെറാപ്പി എന്നല്ല പറയണം, മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്. ഈ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയിനകത്ത് കീമോതെറാപ്പി ഉണ്ടാവാം, സൈഡ് എഫക്ട്സ് കുറഞ്ഞിട്ടുള്ള കീമോതെറാപ്പി ഉണ്ടാവാം, ഈ ടാർജറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഗുളികകളുടെ രൂപത്തിലും മറ്റ് കീമോതെറാപ്പി പോലെ പാർശ്വഫലമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗമുണ്ട്, ആൻറ്റിബോഡികളുടെ ഉപയോഗമുണ്ട്. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തന്നെ പ്രതിരോധ ശക്തിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസർ സെല്ലുകളുടെ വ്യാപനം തടയുന്ന തരത്തിലുള്ള ചികിത്സാ രീതി ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ചികിത്സാ രീതി.
2: അതേപോലെ ഡോക്ടർ, കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ആവശ്യമാണോ?
3: കീമോതെറാപ്പി ചെയ്യുന്ന രോഗികളിൽ ഭക്ഷണം വളരെയധികം പ്രധാനമാണ്. കാരണം കീമോതെറാപ്പി ചികിത്സയിൽ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതലുള്ള ഒരു റിസ്ക്. ഇൻഫെക്ഷൻ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്ന ഒന്ന് ഭക്ഷണം, രണ്ടാമത്തത് നമ്മുടെ അന്തരീക്ഷത്തു നിന്നുള്ളത് ഇൻഫെക്ഷൻസ്, മൂന്നാമത് നമ്മുടെ തൊലിപ്പുറത്തു നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ്. ഇതൊക്കെ ഈ മൂന്നാണ് പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ മാർഗങ്ങൾ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിനാണ്. അപ്പം ഭക്ഷണത്തിന് പ്രത്യേക പഥ്യക്രമം അവർ പാലിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേവിച്ച ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, അപ്പപ്പം ഉണ്ടാക്കിയ ഫ്രഷായിട്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. മറ്റ് പലവർഗ്ഗങ്ങളടക്കം നമ്മൾ വേവിച്ച് അതിൻ്റെ അണുക്കൾ തീരെയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവിച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഫ്രൂട്ട്സ് അടക്കം വേവിച്ച് കഴിക്കുന്നതാണ് ഇൻഫെക്ഷൻ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം.
2: ഈ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ രോഗികളെ ഭയങ്കര ആശങ്ക ഉളവാക്കുന്നതാണ്. അതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ?
3: അതാ പറഞ്ഞ കീമോതെറാപ്പിക്ക് ഇപ്പം കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കുറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഏറ്റവും ആളുകൾക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, മുടി കൊഴിച്ചിലാണ്. അപ്പോൾ ആ മുടി കൊഴിയുന്നത് മുടി കൊഴിച്ചിലില്ലാത്ത കീമോതെറാപ്പികൾ വന്നിട്ടുണ്ട്. അതേപോലെ ഛർദി ഒഴിവാക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. രക്തത്തിലെ കൗണ്ട് കുറഞ്ഞാലും നമുക്ക് അതിനെ കൂട്ടിയെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പാർശ്വഫലങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട്.
2: ഡോക്ടർ, ക്യാൻസർ നിർണയിക്കപ്പെട്ട രോഗികൾക്ക് നൽകേണ്ട മാനസിക പിന്തുണ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു?
3: അത് നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകമാണ് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്ത് എങ്ങനെ രോഗികൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ചിലവർക്ക് അത് നേരിടാനുള്ള മാനസികമായിട്ട് നേരിടാനുള്ള കഴിവുണ്ടാവാം. രണ്ടാമത്തത് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ, അതായത് ഭർത്താവിനാണ് അസുഖമെങ്കിൽ ഭാര്യയുടെ സപ്പോർട്ട്, ഭാര്യക്കാണ് അസുഖമെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സമൂഹത്തിൻ്റെ, അത് കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൻ്റെ സപ്പോർട്ട്. അപ്പം ഈ മനക്കരുത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഉൾക്കരുത്ത് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് ഒന്ന്, ഈ ക്യാൻസറിൻ്റെ ചികിത്സയിൽ വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാക്കും, അത് സംശയമേ ഇല്ല. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: ഡോക്ടർ, ഏതൊരു രോഗവും വരുന്നതിന് മുമ്പ് തടയുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ക്യാൻസർ തടയാൻ വല്ല മാർഗങ്ങളുണ്ടോ?
3: ക്യാൻസർ തടയാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ നമ്മൾ ക്യാൻസർ വരുന്നതിന് കാരണം 30% പുകയിലയും മദ്യപാനാണെന്ന് പറഞ്ഞു, 30% ഭക്ഷണമാണെന്ന് പറഞ്ഞു. ഈ 60% കാരണങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുകയില ഉപയോഗിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഭക്ഷണത്തിൽ വരുന്ന ഇപ്പം മിക്കവരും പുകയിലയും മദ്യപാനവും ഇല്ലാത്തവരാണ്. പക്ഷേ പിന്നെയും ക്യാൻസർ വരുന്നതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഭക്ഷണത്തിലുള്ള അപാകതകളും അന്തരീക്ഷത്തിൽ

0: ഇതിലൂടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ എളുപ്പമാർഗം. പിന്നെ രണ്ടാമത്, നമ്മുടെ വ്യായാമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് വ്യായാമം ചെയ്യുകയും ചെയ്താൽ ഭക്ഷണം സദ്യക്ക് പുകവലിയും മദ്യപാനം ഒഴിവാക്കുകയും ഭക്ഷണം ഞാൻ ഈ പറഞ്ഞ മാതിരി മാറ്റം വരുത്തുകയും നമുക്കൊരു വ്യായാമം ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറിനെ പരിപൂർണമായിട്ട് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും.
1: ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്യാൻസറിനെ കുറിച്ചൊരു പൊതുവായ ധാരണ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ തീർക്കാൻ സാധിച്ചുവെന്നും വിശ്വസിക്കുന്നു. ഈ ചർച്ചയിൽ തൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളോടും നന്ദി പറയുന്നു. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി തിരിച്ചെത്തും വരെ വിടവാകും.
2: മാഷാല്ല. അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ നാരായൺ കുട്ടി വാര്യറും ഡോക്ടർ അജ്മൽ കെയുമായിരുന്നു. വരൂ, നമുക്കൊന്നായി ചെറുക്കാം ക്യാൻസറിനെ. ഈ ചർച്ചയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്. പാപങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള പ്രാർത്ഥനയാണ് പതിവ് പോലെ അബ്ദുള്ള മഹസിൻ വണ്ടൂർ നമുക്കായി പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പാപങ്ങൾ അത് കഴുകിക്കളയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖ്നി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസ്, അല്ലാഹുമ്മ തഹ്ഹിർനി ബിസൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി. കുറച്ചധികമുണ്ട്, എന്നാലും നമുക്ക് സുഖമായി എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അള്ളാഹുവേ നീ എന്നെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ നഖ്നി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ എൻ്റെ പാപങ്ങളെ നീ ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി, അള്ളാഹുവേ മഞ്ഞുകൊണ്ടും ഹിമവെള്ളം കൊണ്ടും എന്നെ നീ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖ്നി മിൻഹ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, അല്ലാഹുമ്മ തഹ്ഹിർനി ബിസ്സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി, അല്ലാഹുമ്മ തഹ്ഹിർനി, അല്ലാഹുമ്മ തഹ്ഹിർനി, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ തഹ്ഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, അല്ലാഹുമ്മ നഖ്നി മിൻഹ, അല്ലാഹുമ്മ നഖ്നി മിൻഹ, അല്ലാഹുമ്മ നഖ്നി മിൻഹ കമാ യുനഖ സൗബുൽ, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസി, اللهم طهرني من الذنوب والخطايا، اللهم نقني منها كما ينقى الثوب الأبيض من الدنس، اللهم طهرني، اللهم طهرني بالثلج والبرد، بالثلج والبرد والبرد ബിസൽജി വൽ ബറദി വൽ മാഇൽ ബാരിദി വൽ മാഇൽ ബാരിദി.

0: വൽമാഇൽ ബാരിദി. അല്ലാഹുമ്മ തുഹ്ഹിർനി മിനൽ ദുനൂബി വൽ ഖതായ. അല്ലാഹുമ്മ നഖ്നി മിൻഹ كما ينقى الثوب الابيض من الدنس. اللهم طهرني بالثلج والبرد والماء البارد. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പാപങ്ങളിൽ നിന്നും മുക്തനായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക്. അൽഹംദുലില്ലാ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പഠിച്ചത് പാപങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള പ്രാർത്ഥനയായിരുന്നു. അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർക്കായി ഒരുക്കിയ ഒരു പ്രത്യേക വിഭവമാണ്, വളരെ വൈവിധ്യമായ വിഭവമാണ്. അതിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ പൂമരത്തണലിൽ.
2: മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. ഈ ഒരു വിഷയത്തിലാണല്ലോ തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിസർജന മര്യാദകൾ എന്ന വിഷയത്തിലാണ്. തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെയുള്ള കുട്ടികൾ ആരെന്ന് അറിയണ്ടേ? ഹാദി മുഹമ്മദും പി പി അമൻ സ്വാലിഖയുമാണ്. അപ്പോൾ പൂമരത്തണലിൽ കേട്ടാലോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? സാറല്ലേ, പുതിയ വിഷയം. അതിന് മുമ്പ് എന്തിട്ടുണ്ട്? ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇസ്ലാമികമായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ അത് ഇന്ന് നമ്മളതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വിഷയം പഠിക്കുകയാണ്. അത് മലമൂത്ര വിസർജന മര്യാദകൾ അല്ലേ. മനസ്സിലായല്ലോ, മലമൂത്രം പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? യെസ്, എന്താണ്? ഇടത് കാല് വെച്ചുകൊണ്ട് കയറണം അല്ലേ, കയറുന്ന സമയത്ത്. പിന്നെന്താ ഉള്ളത്? ആ, വെരി ഗുഡ്. എന്താണ് പ്രാർത്ഥന? ചൊല്ലണം അല്ലേ. എന്താ പ്രാർത്ഥന? ഇല്ല, അല്ലാഹുമ്മിന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ് അല്ലേ. ഈ പ്രാർത്ഥന കുട്ടികൾക്കൊക്കെ അറിയാം അല്ലേ. അപ്പൊ നമ്മൾ ശരി കൊടുക്കും. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇടത് കാൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്, ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞൊക്കെ ഉള്ളത്? അതായത് മലമൂത്ര വിസർജന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? ആ, എന്താണ്? ആ, വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മലമൂത്ര വിസർജനം പാടില്ല. അതായത് മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ. എന്താണ്? മരത്തിന്റെ ചുവട്ടില്. എന്തുകൊണ്ടാണ് മരത്തിന്റെ ചുവട്ടിൽ പാടില്ലാൻ കാരണം? ആളുകള് കാണുന്നു മാത്രല്ല, വേറെ എന്താ പിന്നെ? മരച്ചുവട് എന്ന് പറയുന്നതാണ് തണലുള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ആളുകൾ, ആ ആളില് വന്ന് അവിടെ ഇരിക്കും അല്ലേ. ആള് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇരിക്കും. മാത്രല്ല, നല്ല മരം, ഇപ്പൊ ഫലങ്ങള്, മാവ് അല്ലേ, മാവ്, ചക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആവുമ്പോ എന്ത് ചെയ്യും? തായ വീഴുമ്പോ എന്ത് ചെയ്യും? അതിലേക്ക് വീഴും അല്ലേ. അതിൽ മാലിന്യങ്ങള് ചെറു വൃത്തികേടാവും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല മരത്തിന് ചുവട്ടിലൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, മൂത്രയിക്കാനും കാഷ്ടിക്കാനൊന്നും പാടില്ല അല്ലെ. ആ മരം നമ്മൾ പഠിക്കേണ്ടത് വിഷയാണ്. പിന്നെ എവിടെയാ പാടില്ലാത്തത്? ആ, എന്താണ്? കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. പിന്നെ ആദ്യം പറയൂ, വേറെ എന്തുള്ളത്?
4: കിണറിന്റെ അടുത്ത്.
3: ആ, കിണറിന്റെ അടുത്തില്. അതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ഒന്ന്, കെട്ടി വെള്ളത്തില്. പിന്നെ
4: വഴിയിൽ,
3: ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നമ്മള് വൃത്തികേടാക്കാൻ പറ്റൂല. പിന്നെ
4: മരത്തിന്റെ
3: ചുവട്ടില്. കാരണം എന്താ പറഞ്ഞ? നമ്മള് ആളുകൾ കാണുമെന്ന്. അത് ശരിയാണ്. വേറൊന്ന്, വിശ്രമിക്കുന്ന സ്ഥലമാണത് അല്ലേ. അതുകൊണ്ട് അവിടെയും മാത്രമല്ല, ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? അതിലേക്ക് വീണ് മാലിന്യ കയ്യില് ആകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, മലമൂത്ര വിസർജനം
4: പാടില്ല.
3: മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മള് ഈ വിഷയത്തില്? പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങള് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ഈ സമയത്ത് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? ഇരുന്നു കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. എന്താ കാരണം? നിന്നുകൊണ്ട് വെച്ച് സംഭവിക്കാം. എന്താ? ആ നമ്മുടെ ശരീരത്തിലേക്കും ആ പാന്റിലേക്കും എന്ത് ചെയ്യും? ഈ മാലിന്യങ്ങള് ആകും. ഉണ്ടായി നമസ്കാരം ശരിയാകുമോ? നജസാണ് അല്ലേ? നജസാണ്. നമ്മളറിയാതെ നിന്ന് മൂത്രമൊഴിച്ച് അത് തെറിച്ച് നമ്മളെ വസ്ത്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നമസ്കരിക്കാന്
4: പാടില്ല,
3: നമസ്കാരം ശരിയാവൂല. കാരണം വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പറ്റുമോ നമസ്കരിക്കുമ്പോ? പറ്റുമോ? പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇരുന്നു കൊണ്ടാണ് നമ്മള് ഇനി ഒരാൾക്ക് ഇരിക്കാൻ കഴിയണില്ല. ഒരാൾക്ക് എന്തെങ്കിലും കാലിന് പ്രയാസമുണ്ട്, ഊരക്ക് പ്രയാസമുണ്ട്, ഇരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? നിന്നുകൊണ്ട് ഒഴിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആ നമ്മുടെ ശരീരത്തിലേക്കും
4: പിന്നെ
3: വസ്ത്രത്തിലേക്കും ആവരുത്. ആകാതെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട വിഷയം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട വിഷയമാണ് ഈ ഒരു സമയത്ത് മറ സ്വീകരിക്കണം, ആളുകൾ കാണാതെ ചെയ്യണം. മനസ്സിലായല്ലോ? ആളുകൾ കാണുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അവർത്ത് കാണും ഇല്ലേ? നമ്മൾ അവർത്ത് അവർ കാണും. പിന്നെ അതുകൊണ്ട് മറ സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവും, അതിനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുറത്തു നിന്നൊക്കെ മൂത്രം വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ
4: ആളുകൾ
3: കാണാതെ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം എന്നാണ്. മനസ്സിലായല്ലോ? ഇത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോവുകയാണ്, കൂടെ സ്വഹാബത്തെ കണ്ട് കൂടെ ഉണ്ട്. അപ്പം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേപോലെ ഒന്ന് മലമൂത്ര വിസർജ്ജനത്തിൻ്റെ സമയമായപ്പോൾ എന്ത് ചെയ്ത്? കൂടെയുള്ള ഒരാളോട്, മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയോട് എന്ത് ചെയ്ത്? നബി പറഞ്ഞു വെള്ളം കൊണ്ടുവരാണി പറഞ്ഞു. വെള്ളം
4: കൊണ്ടുവരാൻ
3: വേണ്ടി പറഞ്ഞു. അപ്പം നബി എന്ത് ചെയ്ത്? വെള്ളം കൊണ്ടുവന്നു. നബി എന്ത് ചെയ്ത്? പിന്നെ ഈ മുഗീറ എന്നോ പറയാണ്, ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്ത്? നബി എന്ത് ചെയ്ത്? പോയി എന്നാണ്. എന്തിന്? ഈ മലമൂത്ര വിസർജ്ജനത്തിന് വേണ്ടിയിട്ട് എന്നിൽ നിന്നും മറയുവോളം ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് നബി പോയിട്ട് എന്ത് ചെയ്ത്? അത് നിർവഹിച്ചു എന്നാണ്. കാരണം എന്താണ്? മറ്റുള്ളവർ
4: കാണാൻ പാടില്ല.
3: മറ സ്വീകരിക്കണം എന്നർത്ഥം. മറ
4: സ്വീകരിക്കണം
3: അല്ലെ? പ്രത്യേക സ്കൂളിന്നോ അതല്ലെങ്കിൽ നമ്മള് പിന്നെ വീടിന്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ എന്ത് ചെയ്യാണ്? ആ സംഭവിച്ച ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? ഒരു മറ സ്വീകരിച്ച് ചെയ്യണം. മാത്രല്ല, ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാടില്ല, മൂത്രയ്ക്കാനും പാടില്ല, രണ്ടും ചെയ്യാൻ
4: പാടില്ല.
3: അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ ഉദാഹരണം, നമ്മള് സ്കൂളിലൊക്കെ പോകാൻ സമയത്തോ രാവിലെ എഴുന്നേറ്റ് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഉമ്മ ചിലപ്പോഴായിരിക്കും, ഇപ്പം ടോയ്ലറ്റിലോ ബാത്റൂം പോലെ ഉമ്മയോ ഉപ്പയോ നമ്മുടെ ഇക്കാക്കന്മാരൊക്കെ ഇപ്പം ആ സമയത്ത് ടോയ്ലറ്റിലായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പം എന്തു പറയും അറിയാതെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയല്ലേ മാനോട്? ആ എന്താ
4: പറയുക?
3: അസ്സലാമു അലൈക്കും. അപ്പം ടോയ്ലറ്റിലുള്ള വ്യക്തിയോട് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മറന്ന് പറയും ചെയ്യപ്പോ അല്ലേ. ഇറങ്ങിയ പിന്നെ പറയാൻ സംശയമല്ലല്ലോ അല്ലേ. എന്നാൽ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരാള് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് സലാം അയാളോട് പറയാനും പറ്റൂല. ആരെങ്കിലും അയാള് പറഞ്ഞാല്
4: വീട്ടാനും
3: പാടില്ല, മടക്കാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയും ചെയ്യരുത്, ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? മടക്കാനും
4: പാടില്ല.
3: അത് രണ്ടും നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു? കുറേ വിഷയങ്ങൾ പറഞ്ഞു അല്ലേ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. നമ്മൾ ഓരോന്ന് പറഞ്ഞാലും കൂടി ഒന്ന് ആവർത്തിച്ച് പറയും. എന്തൊക്കെയാണ്?
4: പ്രാർത്ഥന
3: ചൊല്ലിക്കൊണ്ട് ഇടത് കാല് വെച്ചുകൊണ്ട് പറയണം. പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞത്?
4: മരത്തിന്റെ ചുവട്ടിൽ.
3: ആ അതായത് ഇത് പാടില്ലാത്ത സ്ഥലങ്ങൾ അല്ലേ, പാടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വഴിയില് പിന്നെ കുളിമുറിയില് ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. ഇരുന്നുകൊണ്ട് നിർവഹിക്കണം, മറ സ്വീകരിക്കണം. ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? മറ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ശുദ്ധിയാക്കുക എന്നുള്ളത്. മലമൂത്ര വിസർജന ശേഷം എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം?
4: ശുദ്ധിയായി
3: ശുദ്ധിയാക്കണം കേട്ടോ. സൂദ പറഞ്ഞാലോ, പിന്നെ രണ്ടാളുകൾ ഒരു കബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാളൊരു വ്യക്തിയെ പറ്റി അയാൾ ചെയ്ത കുറ്റം എന്താ അറിയോ? അയാൾ ചെയ്തത് മലമൂത്ര വിസർജന ശേഷം ശുദ്ധിയാക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഖബറിൽ ശിക്ഷിക്കാൻ കാരണമാകും, ഖബറിൽ ശിക്ഷ കിട്ടാൻ കാരണമാകും എന്ത്? നമ്മൾ മലമൂത്ര വിസർജന ശേഷം ശരിയാക്കി ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലേ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കുട്ടികളാകുമ്പോൾ തന്നെ നമ്മള് ചെറുപ്പത്തിലെ നമ്മള് ശീലിക്കേണ്ട ഒന്നാണ് എന്ത്,
4: ശുദ്ധിയാക്കുന്നുള്ളത്
3: അല്ലേ. അപ്പം ഉദാഹരണം നമ്മള് സ്കൂളിലൊക്കെ ചിലപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും.
4: അപ്പൊ
3: സ്കൂൾ സമയത്ത് എന്ത് ചെയ്യണം, വെള്ളം നമ്മളെ കയ്യിൽ വേണം. സ്കൂളിൽ വെള്ളം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്കൂളിൽ വെള്ളം ഉണ്ടാവും പോലെ, പൈപ്പൊക്കെ അല്ലേ, പൈപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോടെ കൂടി നമ്മുടെ ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ തെറിക്കാതെ നമ്മളത് നിർവഹിക്കണം. ശേഷം എന്ത് ചെയ്യണം, കഴുകുകയും വേണം, വൃത്തിയാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് ഒരു യാത്രയിലോ മറ്റോ വെള്ളം കിട്ടിയില്ല, നിങ്ങളെ കയ്യിൽ കുപ്പിയിൽ ബോട്ടിൽ വെള്ളമല്ല,
4: ആ
3: പരിസരത്ത് എവിടെ വെള്ളം കാണില്ല, നിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കണം. ആ സമയത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴുകാൻ എന്താ ചെയ്യാം, നമ്മള് വെള്ളം കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം.
4: പിന്നെ
3: ഇല, പിന്നെ
4: കല്ല്.
3: കല്ല്, അതായത് മൂത്രം പറ്റിപ്പിടിക്കുന്ന അല്ലേ, ആ നനവതിലേക്ക് ചേരുന്ന രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ പറ്റുമോ, പ്ലാസ്റ്റിക്കിന്റെ കവർ പറ്റുമോ? പറ്റുമോ. കാരണം എന്താണ്, അതിമക്ക് വെള്ളം പറ്റി പിടിക്കൂല. പ്ലാസ്റ്റിക് കവർ വെള്ളം പറ്റി പിടിക്കുമോ, വെള്ളം എങ്ങനെ ആവുള്ളൂ, ഉണങ്ങി ഇങ്ങോട്ട് വെള്ളം പറ്റി പിടിക്കാത്ത പ്രശ്നം ഉണ്ടാവൂലെ. കല്ല് പറ്റും, ടിഷ്യൂ പേപ്പർ പറ്റും, എല്ലും കഷ്ണം പറ്റുമോ? എല്ലും കഷ്ണം പറ്റുമോ? എന്താ കാരണം,
4: അതിമേക്ക്
3: വെള്ളം പറ്റി പിടിക്കൂല. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മള് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം.
4: മനസ്സിലായില്ല.
3: ഇതൊക്കെ എന്താണ്, ഈ മലമൂത്ര വിസർജന മര്യാദയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം ഏത് കൈയാണ് ഉപയോഗിക്കേണ്ടത്? ഇടത് കൈ. നിങ്ങളെ കാലത്ത് കൈകളില്ലേ നമ്മളില്ലേ, ഇടത് കൈയാണ് നമ്മൾ
4: ശുദ്ധിയാക്കാൻ
3: വേണ്ടി ഉപയോഗിക്കേണ്ടത്. വെള്ളം കിട്ടിയ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്, അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്, അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ,
4: അതായത്
3: എന്താ, ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് എന്ത്
4: ചെയ്യണം,
3: പുറത്തിറങ്ങണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്, ഗുഫ്രാനക,
4: എന്താണ്
3: അറിയില്ലേ, ഗുഫ്രാനക. ആ സമയത്ത് ഓർമ്മ ഉണ്ടോ, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ, ചിലാറല്ലേ നമ്മള്
4: അല്ലേ,
3: പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഹബായിസ് എന്നുള്ളത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഗുഫ്രാനക, എന്താണ് മദ്രസയിൽ പഠിക്കുമ്പോളല്ലോ, മദ്രസയിൽ പഠിച്ചു വിട്ട് പഠിച്ചു വരുന്ന വിഷയമാണ് നോക്കുന്നത്. ഒഫ്രാനക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
4: പുറത്തിറങ്ങേണ്ടത്.
3: മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എങ്കിലും ചെയ്യുള്ളൂ ഓരോ കാര്യങ്ങളും നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ
4: അല്ലേ.
3: ഇപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് വിഷയങ്ങൾ, ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്, ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്
4: അല്ലേ,
3: വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകള് അല്ലേ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്, പരസ്പരം കാണുമ്പോൾ, പരസ്പരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട
4: മര്യാദകൾ,
3: നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ അവരോട് പാലിക്കേണ്ട
4: മര്യാദ,
3: അതേപോലെ നമ്മൾ വേറെ വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെ നമ്മൾ അതായത് ആകെ പ്രശ്നമാക്കി പോരരുത് അല്ലേ. അവിടെ നമ്മൾ വളരെ അച്ചടക്കത്തിൽ എന്ത് ചെയ്യണം, മര്യാദ വലിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടണം. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ഇനി ബാത്റൂമിലേക്ക് പോയിട്ട് നിർവഹിക്കുകയാണെങ്കിലും, അതല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി നിർവഹിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ടിത് പാലിക്കണം. മനസ്സിലായല്ലോ. ഇൻഷാല്ലാ റേഡിയോ എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കുറേ പ്രോഗ്രാമുകളുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അല്ലേ, ടെലീക്സ് പോലെയുള്ള പ്രോഗ്രാമുകൾ, ഈ മദ്രസ, മനസ്സിലായല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല കുട്ടികളായി എന്ത് ചെയ്യണം, വളരണം.
4: മനസ്സിലായി.
3: നല്ല സ്വഭാവം അല്ലെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെടുമോ? ഇല്ല, ആരും ഇഷ്ടപ്പെടില്ല. നല്ല പഠിക്കണ കുട്ടിയാണ് അല്ലേ, നമ്മളെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്.
4: പക്ഷേ
3: നമ്മൾ നല്ല സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ്
4: മര്യാദകൾ
3: അല്ലേ. ഇപ്പൊ നമസ്കാരം, ഉദാഹരണം പറയാം, നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ നമസ്കാരം പഠിക്കേണ്ട മുമ്പ് എന്ത് ചെയ്യണം, നമസ്കരിക്കേണ്ട മുമ്പ് അയാൾക്ക് എന്തറിയണം, നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട
4: മര്യാദകൾ.
3: ഒറ്റ ഉദാഹരണം പറഞ്ഞതാ, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് മുകളിലേക്ക് നിസ്കരിക്കാണ്, നിസ്കരിക്കുമ്പോ മുകളിലേക്ക് നോക്കുകയാണ്, നിസ്കാരം ശരിയാകുമോ? ഇല്ല. അപ്പൊ നമസ്കാരം പഠിക്കേണ്ട മുമ്പ് അയാള് എന്ത് പഠിക്കണം, നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകള്
4: പഠിക്കണം.
3: ഒരാൾ ഡ്രൈവിംഗ് പഠിക്കണം, ഒരാള് ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരാള് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പം റോഡിൽ പാലിക്കേണ്ട മര്യാദ ഒന്നും അറിയാതെ ഓട്ടി എങ്ങനെ
4: ഉണ്ടാവും?
3: ആക്സിഡന്റ് ആവും, ഇടിച്ച് ആകെ പൊളിയും കാറൊക്കെ. അപ്പം കാർ ഓടിക്കുമ്പോൾ ആ എന്ത് പഠിക്കണം?
4: മര്യാദ
3: പഠിക്കണം. കാർ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, റോഡിൽ ഏ സൈഡിൽ പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ പാലിക്കണ്ടേ? ആ മര്യാദ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നമ്മളെന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ പാലിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരുള്ളൂ. ഇൻഷാല്ലാ. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. ഇൻഷാല്ലാ. അപ്പം നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലെ? ഇതറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാകും, അവർക്കൊക്കെ നമ്മളിത് അറിയിച്ചു കൊടുക്കണം. ഇൻഷാല്ലാ നമ്മളെന്ത് ചെയ്യും, റേഡിയോയിൽ ഇതിൻ്റെ എപ്പിസോഡൊക്കെ വരും. ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അയച്ചു കൊടുത്ത് അവർക്കും ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായല്ലോ. സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, ക്ലാസ് റൂമിൽ തീരെ മര്യാദ പറയുന്നത് അല്ലേ? ക്ലാസ് റൂമിൽ എപ്പോഴും അടിപിടിയും കച്ചറ, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പം അല്ലേ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ല കാരണം എന്താ ചെയ്യുക, നമുക്കിത് പിന്നെ അവസാനിപ്പിച്ചാലോ അല്ലേ? ഇൻഷാല്ലാ ഇനി നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർക്കത് ഷെയർ ചെയ്യണം. റബ്ബ് സുബ്ഹാന വ തആല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ, ഇൻഷാല്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു പൂമ്പരത്തന എപ്പിസോഡിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, വ്യത്യസ്തമായ കൂട്ടുകാരും കൂട്ടുകാരികളും നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ഇതെല്ലാം എല്ലാ കുട്ടികളും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയായി നമുക്ക് വളരാൻ പറ്റും. നമ്മുടെ ഉമ്മമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഉപ്പമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്കൂളിൽ നമ്മുടെ അധ്യാപകർ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി നമുക്ക് വളരാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ എപ്പിസോഡുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാന വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, വളരെ രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. തോഫീഖ് അസ്ലമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: കുട്ടികളുടെ കൂടെ അല്ലേ? ആദി മുഹമ്മദും പി പി അമൻ സ്വാലി എന്നിവരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. വിസർജന മര്യാദയുമായി ബന്ധപ്പെട്ട ഓരോ മര്യാദകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു എപ്പിസോഡിലൂടെയാണ് പൂമരത്താണിൽ പോകുന്നത്, കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: അടുത്ത പ്രോഗ്രാം നുറുങ്ങുകളാണ്. വിശ്വാസികൾ വിശ്വാസികളാവുക എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ കേൾക്കുന്നത്.
2: ഇസ്ലാം സമർപ്പണത്തിന്റെ മതമാണ്. ശരീരവും സമ്പത്തും ആരാധനയും എന്നുമാത്രമല്ല, ജീവിതവും മരണവും സ്രഷ്ടാവിന് സമർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നവനാണ് മുസ്ലിം. പറയുക, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ 6:162 സ്രഷ്ടാവിലുള്ള വിശ്വാസം അതിന്റെ ശരിയായ രൂപത്തിലല്ലെങ്കിൽ നിഷ്ഫലമായ ഒരു സങ്കല്പം മാത്രമായിരിക്കും അത്. വിശ്വാസം ശരിയാകാത്തിടത്ത് കർമ്മങ്ങളും നിഷ്ഫലമായിരിക്കുക സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ, ആർ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 4:124 സ്രഷ്ടാവിൽ വിശ്വസിക്കുമ്പോൾ ആ സ്രഷ്ടാവിന്റെ മാർഗദർശനം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. സ്രഷ്ടാവിന്റെ താൽപ്പര്യപ്രകാരമുള്ള ജീവിതം നയിക്കുകയെന്നതാണ് വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിന്റെ അടിത്തറ. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. ഖുർആൻ 7:3 ജീവിതം അതിന്റെ ദിശയിലും വിശ്വാസം അതിന്റെ ദിശയിലും നീങ്ങുകയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകമായി വിശ്വാസം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായി സ്വാധീനം ചെലുത്തുകയും വാക്കുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഘടകമായി വിശ്വാസം മാറേണ്ടതുണ്ട്. കർമ്മങ്ങളിലേക്കുള്ള പ്രേരണകൾ വിശ്വാസത്തിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ വിശ്വാസം കേവലം മാനസികമായ പ്രവൃത്തി മാത്രമായിത്തീരും. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാവുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഏറെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും മുൻപ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. വിശുദ്ധ ഖുർആൻ 4:136 വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശ്വാസികളാകുവിൻ എന്ന് കൽപ്പിക്കുമ്പോൾ വിശ്വാസം ദൃഢീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം ബോധ്യമാകുന്നു. അതോടൊപ്പം പ്രവർത്തനങ്ങളിലൂടെയുള്ള വിശ്വാസ പ്രതിഫലനത്തിന്റെ ആവശ്യകതയും അത് മനസ്സിലാക്കി തരുന്നുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് വിനാശകരമായ പാപമാണെന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ പാരായണം ചെയ്ത് നമസ്കരിച്ച ശേഷം സ്വന്തം കച്ചവട സ്ഥാപനത്തിൽ ചെന്ന് അളന്നും തൂക്കിയും കൊടുക്കുമ്പോൾ കുറവ് വരുത്തി കൊടുക്കുന്ന കച്ചവടക്കാരൻ എങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിമാകുക? വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും ഒരുപോലെ ഇസ്ലാമികമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് ചുരുക്കം.
3: പ്രിയമുള്ളവരെ, നുറുങ്ങുകൾ കേട്ടുകഴിഞ്ഞു. വിശ്വാസികൾ വിശ്വാസികളാവുക. റേഡിയോ വൈബ്സിൽ ഇനി അസ്മാഉൽ ഹുസ്നയുടെ സമയമാണ്. അള്ളാഹുവിന്റെ നാമമായ അൽ മുഹൈമിൻ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഈ നാമത്തെയാണ് പഠിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് അബ്ദുർ റൌഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ മുഹൈമിൻ എന്ന നാമം വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനെയും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം അതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഏറ്റെടുത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റെടുത്തതൊന്നും പാഴാവുകയില്ല, നശിക്കുകയില്ല എന്നതും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാവരെയും ഏറ്റെടുത്തവനാണ്. എല്ലാവരെയും സംരക്ഷിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പാഴാക്കിക്കളയാതെ സംരക്ഷിച്ച് നിലനിർത്തുന്നവനാണ്, അള്ളാഹു അതിനെല്ലാം സാക്ഷിയാണ് എന്ന അർത്ഥം അൽ മുഹൈമിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമത്തെ അർത്ഥമാക്കുന്ന ചില വസ്തുതകൾ വന്നതായി കാണാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തി യാത്ര അയക്കുന്ന വ്യക്തിക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അസ്തഅദിയുക്കുമുല്ലാഹല്ലദി ലാ തദീഉ വദാഇഹു എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതുപോലെ തന്നെ പടപ്പുകളെ, മനുഷ്യരെ, എല്ലാവരെയും സംരക്ഷിക്കുന്ന അതിലേറ്റെടുത്ത ഉത്തരവാദിത്തമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി അത് നിർവഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാളെ പരലോകത്തെത്തുന്ന ഒരവസ്ഥയിൽ ഒരു ചരിത്ര സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദുനിയാവിൽ വച്ച് കാരക്ക കൊടുത്തവനാണ്. സ്വദഖയായിക്കൊണ്ട് ഒരു കാരക്ക കൊടുത്തു. അങ്ങനെ ആ കാരക്കയെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ വലതുകയിൽ ഏറ്റെടുത്തു. അതിനുശേഷം ഈ മനുഷ്യൻ മരിച്ച് നാളെ പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുഞ്ഞിനെ ഓമനിച്ച് പോറ്റി വളർത്തുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്വദഖയെ, ആ കാരക്കയെ ഓമനിച്ച് പോറ്റി വളർത്തി വലുതാക്കി ലാസ്റ്റ് ആ സ്വദഖ ചെയ്ത വ്യക്തി നാളെ പരലോകത്തെത്തുമ്പോൾ അവൻ കാണുന്നത് ഒരു പർവ്വതത്തിന് സമമായ ഒരു സ്വദഖയുടെ പ്രതിഫലമാണ് അവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം സംരക്ഷിക്കുന്നവനാണ്, അവൻ ഏറ്റെടുത്തതിനെ ഒന്നിനെയും പാഴാക്കാത്തവനാണ്, ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനുമാണ് എന്ന അർത്ഥങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനുമാണ്. ആ പരിപൂർണ സംരക്ഷണം നൽകുന്നവനാണ് അൽ മുഹൈമിൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉഈദു ബികുമ ബി കലിമാത്തില്ലാഹി ത്താമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആ മുഹൈമിനായ അള്ളാഹുവിലേക്കാണ്. ആ റബ്ബിലേക്ക് എല്ലാവിധ ഷർറിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് സംരക്ഷണം ചോദിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് അഭയം തേടിയിട്ടുണ്ട്. ഇതേ പ്രാർത്ഥന മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ അവർ പ്രാർത്ഥിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ രണ്ടു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇതുതന്നെയാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഉഈദുകുമ ബി കലിമാത്തില്ലാഹി ത്താമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ സർവ്വതിനെയും നിരീക്ഷിക്കുന്നവൻ, ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുഹൈമിനായ അള്ളാഹു എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹുവാണ് സംരക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അത് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പരിപൂർണാർത്ഥത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്, അവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സംരക്ഷണം മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾ പോലും സംരക്ഷിക്കുന്നവൻ അവൻ തന്നെയാണ്. കാരണം നമ്മുടെ നിസ്കാരങ്ങൾ അവൻ പാഴാക്കി കളയുകയില്ല. നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സദഖകൾ അത് ഇഖ്ലാസുള്ളതാണ് എങ്കിൽ, അത് റബ്ബിന് വേണ്ടി മാത്രം സമർപ്പിച്ചതാണ് എങ്കിൽ ഒരിക്കലും അവൻ പാഴാക്കി കളയുകയില്ല. അതിനെ സംരക്ഷിക്കുകയും അതിനെ പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കി നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിനായ അള്ളാഹു. ഒന്നിനെ പത്താക്കി ഇരട്ടിയാക്കി നൽകുന്നവൻ, ഒന്നിനെ നൂറാക്കി എഴുന്നൂറാക്കി അത് വലിയ പ്രതിഫലങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നവനാണ് റഹ്മാനായ റബ്ബ്, അൽ മുഹൈമിനായ റബ്ബ് എന്നത് നമ്മൾ പ്രത്യേകം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ചില ദിക്റുകൾ പറഞ്ഞപ്പോഴും, അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ പറയാൻ പറഞ്ഞപ്പോഴും അതിലെല്ലാം റസൂലുള്ള പറഞ്ഞത് സ്വർഗത്തിൽ കൃഷി നടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ചില ദിക്റുകൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് അവന് നൽകുമെന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും അതിനുള്ള കൃത്യമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു അർത്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അവിടുന്ന് മക്കയിൽ നിന്ന് ഹിജറ പോവുകയാണ് മദീനയിലേക്ക്. ആ ഹിജറയിൽ മക്കയിലെ മുശ്രിക്കുകൾ ഇനാം പ്രഖ്യാപിക്കുകയാണ്, 100 ഇനാം പ്രഖ്യാപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അരിഞ്ഞുകൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നബിയുടെ ജീവനെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് 100 ഇനാം ഒട്ടകം പ്രവാചകന്റെ തലക്ക് ജീവന് അവിടെയുള്ള മുശിരിക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സുറാഖ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകന്റെ വരവറിയുകയും പോയ വഴിയറിയുകയും പ്രവാചകന്റെ പിന്നാലെ കൂടുകയും അവിടുന്ന് തലയറുക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി പ്രവാചകന് വധഭീഷണി ഉണ്ടായ സമയത്ത്, അവിടെ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഖഫിന ബിമാ ശിഅ്ത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അൽ മുഹൈമിനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? സുറാഖ എന്ന് പറയുന്ന ആ വ്യക്തി പ്രവാചകനെ വധിക്കാൻ വേണ്ടി വന്നു, പക്ഷേ ഒട്ടകം ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്, ഒട്ടകത്തിൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നു. ഇത് കണ്ട സുറാഖ ഭയപ്പെട്ടു, പ്രവാചകനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയ്ക്ക് വേണ്ടി അവിടെയുള്ള ആ ഒരു പ്രയാസ പ്രതിസന്ധിയെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ചരിത്ര സംഭവം ഇവിടെ കൊണ്ടുവരാൻ കാരണം, പ്രവാചകന്റെ തല കൊയ്യാൻ വേണ്ടി പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായി വന്ന സുറാഖ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷണമേകി. ആ സംരക്ഷണം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാനും പ്രവാചകനെ കൊല്ലുവാനും വന്ന ഇസ്ലാമിൻ്റെ ശത്രു, പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായവൻ ആ ഒരു സന്ദർഭത്തോടുകൂടി അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ ഇസ്ലാമിൻ്റെ കാവലാളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊണ്ടെത്തിച്ചു എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഈ നാമത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുഴുവൻ പ്രത്യേകിച്ച് വിശ്വാസികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് എന്നതാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഖൈറുൻ ഹാഫിള എന്ന് പറയുന്ന ആ ആയത്തിനെ ശരിയായ രൂപത്തിൽ സത്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഏറ്റവും ഖൈറാണ്, നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളവനാണ് അള്ളാഹു എന്നതാണ്. ഇനി മറ്റൊരു ആശയം ഈ നാമത്തിൽ, അൽ മുഹൈമിൻ എന്ന് പറയുന്ന നാമത്തിൽ മറ്റൊരു ആശയം എന്നത് അള്ളാഹു ഷഹീദാണ്, അള്ളാഹു എല്ലാ വിഷയത്തിലും ഷഹാദത്തുള്ളവനാണ് എന്നതാണ്. ഷഹീദ് എന്ന അർത്ഥവും അൽ മുഹൈമിൻ എന്ന നാമത്തിൽ ഉണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് ആ ആശയം കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് ഏറ്റവും വലിയ ഷഹാദത്ത്. അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് എല്ലാ നിലക്കും സത്യസന്ധമായതും പൂർണ്ണമായതും ഏറ്റവും വലുതായതും. അള്ളാഹുവിൻ്റെ ഷഹാദത്താണ്. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നബിയെ ചോദിക്കുക, അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ആരുടേതാണ് ഏറ്റവും വലിയ ഷഹാദത്ത് സാക്ഷ്യത്വം എന്ന് ചോദിക്കുക. അപ്പോൾ പ്രവാചകനോട് തിരിച്ച് പറയാണ്, കുൽ കുലില്ല, പ്രവാചകരെ തിരിച്ച് പറഞ്ഞു കൊടുക്കുക, അത് അള്ളാഹുവിൻ്റെ സാക്ഷിത്വമാണ്. കുലില്ല ഷഹീദും ബൈനി വബൈനക്കും, എനിക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം നിരീക്ഷിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തോടൊപ്പം അള്ളാഹു സാക്ഷിയാണ് എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്ക് അവൻ സാക്ഷിയാണ്, നമ്മുടെ അമലുകൾക്ക് അവൻ സാക്ഷിയാണ്, നമ്മുടെ നീയത്തുകൾക്കും അവൻ സാക്ഷിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 150,000 വരുന്ന സഹാബത്തിനെ മുൻനിർത്തി ഹജ്ജത്തുൽ വദാഇൽ ദീന് പൂർത്തീകരിച്ചിട്ട് റബ്ബിലേക്ക് വിരലുകൾ ചൂട്ടി, ആകാശത്തിലേക്ക് വിരലുകൾ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുമ്മഷ്ഹദ് അല്ലാഹുമ്മഷ്ഹദ് അല്ലാഹുമ്മഷ്ഹദ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞല്ലോ. അത് അല്ലാഹു അൽ മുഹൈമിൻ ആയതുകൊണ്ടാണ്. അള്ളാഹു നമ്മുടെ എല്ലാ വിഷയത്തിലും സാക്ഷിയുള്ളവനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ ഷഹാദത്താരുടേതാണ്? അത് കുലില്ലാ, അള്ളാഹുവിനുള്ളതാണ് എന്നതാണ്. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു മതി, സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി. ഫുമ്മല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഷഹീദാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. നമ്മൾ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും, നമ്മൾ രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ് എന്നതാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുമല്ലോ, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ فتكون في صخره او في السماوات او في الارض ياتي بها الله ان الله لطيف خبير. الله سبحانه وتعالى യുടെ കഴിവിനെ കുറിച്ച് പറയാൻ അല്ലാഹു അൽ മുഹൈമിൻ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലാഹുവിന്റെ നാമം മനസ്സിലാക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സാക്ഷിയുള്ളവനാണ്. രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും രഹസ്യമായി ചെയ്തതും ആരുമറിയാതെ ഒറ്റക്കിരുന്ന് ചെയ്തതും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ് എന്നതാണ്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. പരലോകത്തെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ച് നൽകുകയാണ്. യാ ഇബാദി ഇന്നഹ ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സീഹാ ലക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് പ്രവർത്തനങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയും അത്രേ, ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, ഇത് ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ അമലുകളെയും ക്ലിപ്തപ്പെടുത്തി സാക്ഷിയാകി അള്ളാഹു എല്ലാത്തിനെയും സംരക്ഷിച്ചിങ്ങനെ വച്ചിരിക്കുകയാണ്. നാളെ പരലോകത്ത് ആ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കും. ഓരോ വ്യക്തികൾക്കും കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറയറ. ഒരു അണുമണിത്തൂക്കമാണോ നന്മ ചെയ്തത്, ഒരു അണുമണിത്തൂക്കമാണോ തിന്മ ചെയ്തത്, അത് മുഴുവൻ അവിടെ കാണാൻ സാധിക്കും. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ഓതുന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതിൽ ചെറുതോ വലുതായ ഒന്നും വിട്ടേച്ചു പോകാതെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഗ്രന്ഥമാണല്ലോ എന്ന് പറയുമ്പോൾ, നാളെ പരലോകത്തുള്ളൊരവസ്ഥ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയിച്ചു നൽകുന്നത് അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാണ്, എല്ലാത്തിനും ഷഹീദാണ്. അതുകൊണ്ടാണ് അല്ലാഹു അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ മുഹൈമിൻ എന്ന നാമത്തെ വിശദീകരിക്കുമ്പോഴും അവർ അദ്ദേഹം പറഞ്ഞത് അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അഷ് ഷഹീദ് എന്നാണ് എന്ന അർത്ഥവും ഉണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായി ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ തേട്ടം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവം, നമ്മുടെ വിഷയത്തിൽ അള്ളാഹു എന്തെല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ സംരക്ഷിക്കണം. അള്ളാഹു എന്തെല്ലാം കാത്തു സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ കാത്തു സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത് ഇതിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാക്ഷ്യത്വം, അത് സത്യസന്ധമായിരിക്കണം എന്നതും ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ്. സത്യത്തിനു മാത്രം സാക്ഷി നിൽക്കുന്നവരായിരിക്കണം, അസത്യത്തിനും അനീതിക്കും കൂട്ടു നിൽക്കുന്നവരായി മാറാൻ പാടില്ല എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരകല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റു സൃഷ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടായിക്കൂടാ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ ഈ ഒരു പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുകൂടി ഇവിടെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ അബ്ദുറൌഫ് അൽ ഹക്കമി തിരുവനന്തപുരം ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ് കഥ പറയാം. അബ്ദുസലാം വീട്ടിയാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഉമ്മ ഞാൻ ജയിച്ചു, ഇ കെ എം പന്നൂരിൻ്റെ രചനയിലുള്ള ഈ ഒരു പുസ്തകത്തിൽ നിന്നും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ ബാലസാഹിത്യം ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം 5, പ്രാർത്ഥന അള്ളാഹുവോടു മാത്രം. മനുഷ്യർ ആരോടാണ് പ്രാർത്ഥിക്കാറ്? അനീസ് മൗലവിയുടെ ചോദ്യം കേട്ട് കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. ഞങ്ങൾ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. നല്ല കാര്യം, അങ്ങനെ ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വ അന്നൽ മസാജിദലില്ല ഫല തദുഉ മഅ അല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാവരും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവരുടെ മാർഗമാണ് ശരി, പക്ഷേ ജനങ്ങളിൽ ചിലർ അള്ളാഹുവല്ലാത്തവരോടും പ്രാർത്ഥിക്കാറുണ്ട്. അത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. നബിമാരോടും മലക്കുകളോടും ജിന്നുകളോടും രക്തസാക്ഷികളോടും വിഗ്രഹങ്ങളോടും മരിച്ചവരോടും ഒന്നും പ്രാർത്ഥിക്കരുത്. അവർക്ക് പ്രാർത്ഥനകൾ കേൾക്കാനും ഉത്തരം നൽകാനും കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും കഴിയുകയുള്ളൂ. ഗുരുനാഥന്റെ വിശദീകരണം കേട്ടപ്പോ സെൽമ ഓർത്തത് ഇന്നലെ പത്രത്തിൽ കണ്ട ഒരു ഉറൂസിന്റെ പരസ്യമാണ്. ഒരു മഹാന്റെ ഖബറിന്റെ അടുത്തേക്കുള്ള ക്ഷണമാണ് അതിലുള്ളത്. മാറാ രോഗങ്ങൾ സുഖപ്പെടാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും മരിച്ചുപോയ ആ മഹാന് കഴിയുമത്രേ. അയൽപ്പക്കത്തുള്ള രണ്ട് കുടുംബങ്ങൾ ആ ജാറത്തിലേക്ക് പോയിട്ടുണ്ട്. അവൾ മൗലവിയോട് ചോദിച്ചു, അല്ല, ജാറത്തിൽ പോയി അതിലെ മഹാന്മാരോട് രോഗം മാറ്റിത്തരം പറഞ്ഞാൽ അവർക്കതിന് സാധിക്കോ? ഒരുപാട് ആളുകൾ അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് മൗലവി പറഞ്ഞു, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളും മരിച്ചവർക്ക് അറിയില്ല, അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാം കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്. ഞാനൊരു സംഭവകഥ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സഹാബിമാരെ ദൂരെയുള്ളൊരു നാട്ടിലേക്ക് ഒരു പ്രധാന കാര്യത്തിനയച്ചു. അവിടെ എത്തിയപ്പോൾ അവരെ ചിലർ കൊല്ലാനൊരുങ്ങി. എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദൂരെയാണ്. വിളിച്ചാ പോലും കേൾക്കില്ല. അപ്പോ ആ പത്തംഗ സംഘത്തിന്റെ നേതാവ് ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഖ്ബർ അന്ന നബിയക, അല്ലാഹുവേ ഞങ്ങളെ സംബന്ധിച്ച് നിന്റെ നബിയെ നീ ഈ വിവരം അറിയിക്കണമേ. ഇത്തരം സംഭവങ്ങൾ പ്രവാചകന്മാർ അറിയുന്നത് അവരുടെ കണ്ണിന്റെയും കാതിന്റെയും ശക്തി കൊണ്ടല്ല, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അവരതറിയുന്നത്. നോക്കൂ, ആസിം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടുകാരെയും ശത്രുക്കൾ കൊല്ലാനൊരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കാണാനോ അവരുടെ വിളി കേൾക്കാനോ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം നബിയോടത് വിളിച്ചു പറയുമായിരുന്നില്ലേ? പറയാതിരുന്നത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചക്കും കേൾവിക്കും പരിധിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവേ ഞങ്ങളെപ്പറ്റി നീ നബിയെ വിവരമറിയിക്കണമേ എന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മളും അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അവരെല്ലാവരും സമ്മതിച്ചു.
3: അപ്പോൾ സുഹൃത്ത്, ആ കഥ ഒക്കെ കേട്ടു. നമ്മൾ ഇനി അടുത്തതൊന്ന് ദൃശ്യം കാണാൻ പോവാണ്.
1: ദൃശ്യം കാണേ?
3: ആ ദൃശ്യം കേട്ട് കാണുന്ന പ്രോഗ്രാമാണ് റേഡിയോയിൽ. ഇനി
1: നയന മനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവം ഒരുക്കുകയാണ് ദൃശ്യത്തിലൂടെ.
3: അപ്പോൾ കേൾവി ദൃശ്യാനുഭവത്തെ നമ്മൾ കേൾവി അനുഭവം എല്ലാം ഒന്നിച്ചാക്കി പോവാണ് അല്ലേ? ഇമാജിനിലൂടെ നമ്മളത് കണ്ടു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യ പ്രോഗ്രാമിലേക്ക് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയ ആകാശച്ചാട്ടം ആദർശ് വിശ്വനാഥ് എഴുതിയിട്ടുള്ള യാത്രാവിവരണത്തിൻ്റെ മനോഹരമായ ആഖ്യാനമാണ് അബ്ദുസ്സമദ് കല്ലടിക്കൂടൻ്റെ ശബ്ദത്തിലൂടെ ദൃശ്യത്തിൽ ഇനി കേൾക്കുന്നത്.
0: 2023 നവംബർ 16 മുതൽ 21 വരെ ഞാനൊരു തായ്ലാൻഡ് യാത്രയിലായിരുന്നു. 30 പേരടങ്ങുന്ന ട്രൂപ്പ് ആയിരുന്നു. പട്ടായയും ബാങ്കോക്കുമൊക്കെ കണ്ട് നല്ല തായ് ഫുഡൊക്കെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് 4 ദിവസം പോയതറിഞ്ഞില്ല. തായ്ലൻഡ് സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ടൊരു സ്ഥലമാണ്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, സർഫിംഗ് തുടങ്ങിയവയ്ക്കൊപ്പം വിമാനത്തിൽ നിന്ന് നടത്തുന്ന സ്കൈ ഡൈവിംഗും ഇവിടെയുണ്ട്. യാത്രക്കിടെ പരിചയപ്പെട്ട സഹയാത്രികരുമായി സ്കൈ ഡൈവിങ്ങിനെ പറ്റി സംസാരിച്ചു. അപ്പോഴാണ് ഇതേ ആഗ്രഹമുള്ള പലരും ഗ്രൂപ്പിൽ ഉണ്ട് എന്നറിഞ്ഞത്. ഒന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോഴേ 2 യുവദമ്പതികളും

പുറത്തു. അല്പസമയത്തിനകം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്കൈ ഡൈവിംഗ് കേന്ദ്രങ്ങളൊന്നായ ഡ്രോപ്പ് സോൺ തായ്ലൻഡിൽ ഞങ്ങളുടെ ആകാശച്ചാട്ടം കൺഫേമായി. ഈ പരിപാടി നടക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന പട്ടായയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി റയോങ് എന്ന സ്ഥലത്താണ്. ആകാശത്തു നിന്ന് മനോഹരമായ തായ്പച്ചപ്പിൻ്റെയും നീലക്കടലിൻ്റെയും അതിസുന്ദരമായ 360° പനോറമിക് വ്യൂ കിട്ടുമെന്നതാണ് റയോങ്ങിൻ്റെ പ്രത്യേകത. ഡ്രോപ്പ് സോൺ തായ്ലൻഡ് ഒരു ബ്രിട്ടീഷ് ഏജൻസിയാണ്. സ്കൈ ഡൈവിംഗിൽ സുരക്ഷയാണ് പരമപ്രധാനം. ഈ മേഖലയിൽ അവസാന വാക്കായ USPA യുണൈറ്റഡ് സ്റ്റേറ്റ് പാരച്യൂട്ട് അസോസിയേഷൻ്റെ അംഗീകാരമുള്ള സ്ഥാപനമാണിത്. കമ്പനി തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് തരും. ഗ്രൂപ്പിൽ 30 പേരുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ 6 പേരാണ് സ്കൈ ഡൈവിങ്ങിന് ഉണ്ടായിരുന്നത്. ടയോട്ട ലാൻഡ് ക്രൂസറാണ് വിളിക്കാനെത്തിയത്. 120 മുതൽ 150 കിലോമീറ്റർ വേഗതയിലാണ്. അടിപൊളി ഹൈവേയിലൂടെയുള്ള ഒരു യാത്ര. അതും വേറിട്ട ഒരു മനോഹര യാത്രയായിരുന്നു. മനോഹരമായ തായ് ഗ്രാമങ്ങളും പാടങ്ങളും പിന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തി. ചെറിയൊരു എയർ സ്ട്രിപ്പാണിത്. 2 ചെറു വിമാനമാണുള്ളത്. ആദ്യം പാസ്പോർട്ട് കാണിക്കണം. പേയ്മെൻറ്റിന് ശേഷം ഫിറ്റ്നസ് പരിശോധന, വെയ്റ്റ്, BP, ഓക്സിജൻ ലെവൽ എല്ലാം. കഴിഞ്ഞ 24 മണിക്കൂറിൽ മദ്യം ഉപയോഗിച്ചിരിക്കാൻ പാടില്ല. സ്കൂബ ഡൈവിംഗ് ചെയ്തിരിക്കാനും പാടില്ല. അതെല്ലാം പാസ്സായി. തുടർന്ന് കുറേ നെടുനീളൻ ഡിക്ലറേഷൻസ് ഒപ്പിട്ടു കൊടുക്കണം. എന്തെങ്കിലും അപകടം പറ്റിയാൽ അറിയിക്കാനുള്ളവരുടെ വിവരങ്ങൾ കൊടുക്കണം. പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറ്റി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വക ചെറിയൊരു ബ്രീഫിംഗ് ലഭിക്കും. തുടക്കക്കാരനായതിനാൽ ടാൻഡം ഡൈവിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ക്വാളിഫൈഡ് ഡൈവിംഗ് എക്സ്പേർട്ടിനൊപ്പമാണ് നമ്മൾ ചാടേണ്ടത്. ബ്രിട്ടീഷുകാരനായ മിസ്റ്റർ മിക്കി ആയിരുന്നു എൻ്റെ ലീഡർ. ചാട്ടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. ടൈറ്റ് ഡ്രസ് ആയിരിക്കണം. ഒപ്പർ അവർ തരുന്ന ഷൂവും കണ്ണാടിയും ധരിക്കണം. മൊബൈൽ, പേഴ്സ്, മാല, മോതിരം, വാച്ച് തുടങ്ങി ഒന്നും കയ്യിൽ കാണരുത്. 13,000 അടി 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ചാടുന്നത്. ആദ്യം 60 സെക്കൻഡ് മാത്രമേ ഫ്രീ ഫാൾ ഉണ്ടാവൂ. അപ്പോൾ നമ്മുടെ വേഗത 120 മൈൽ വേഗത്തിലായിരിക്കും. അപ്പോൾ അതിഭയങ്കരമായ കാറ്റും പ്രഷറുമായിരിക്കും ശരീരത്തിലടിക്കുക. അതിനെ മറികടക്കാൻ ശരീരം ബനാന ഷേപ്പിൽ വളയ്ക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ പാരച്യൂട്ട് വിരിയും. അതോടെ വേഗം കുറയും. കാറ്റിനനുസരിച്ച് 10-15 മിനിറ്റിൽ താഴെയെത്തും. നമ്മുടെ ലീഡറുടെ കയ്യിൽ ഫിറ്റ് ചെയ്ത ആക്ഷൻ ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അധിക പണം നൽകിയാൽ നമ്മോടൊപ്പം ഒരു ക്യാമറമാനെയും കൂടെ ചാടും. അതിലാണ് അടിപൊളി വീഡിയോകളും ഫോട്ടോകളും കിട്ടുക. ഞങ്ങളെല്ലാവരും ആകാശച്ചാട്ടത്തിനായി മാനസികമായും ശാരീരികമായും തയ്യാറായി കഴിഞ്ഞു. പരസ്പരം ധൈര്യം പകർന്ന് ഡ്രസ്സും ബൂട്ടും ധരിക്കാനൊക്കെ സഹായിച്ചു. ഒരു നീല ചെറുവിമാനം തയ്യാറായി വന്നു. എൻ്റെ ലീഡർ മിസ്റ്റർ മിക്കി പാരച്യൂട്ട് പുറത്ത് കെട്ടി റെഡിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആളുണ്ട്. പരമാവധി 4 പേർക്കാണ് ഒരു ട്രിപ്പ്. ചെറിയൊരു വീഡിയോ ഷൂട്ടിന് ശേഷം ഞങ്ങൾ പ്ലെയിനിലേക്ക് കയറി. സാധാരണ വിമാനങ്ങളിലെ സൗകര്യങ്ങളൊന്നുമില്ല ഇതിൽ. വാതിലിനു പകരം ഷട്ടറാണുള്ളത്. ഒരു ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം കാലിട്ട് വരിയായിയാണ് ഇരിക്കേണ്ടത്. അവിടുന്ന് മിക്കി എന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ടൈറ്റായി സ്ട്രാപ്പ് ഓൺ ചെയ്തു. ഞങ്ങൾ 3 പേരാണ് ആദ്യ ബാച്ചിൽ ഡ്രൈവിങ്ങിനുണ്ടായിരുന്നത്. കൂടെ 3 വീതം ഡ്രൈവർമാരും ക്യാമറാമാൻമാരും. പിന്നെ ഡ്രോപ്പ് സോണിലെ ക്രൂ മെമ്പേഴ്സും പൈലറ്റും. കൂടെയുള്ളത് കണ്ണൂരുകാരായ യുവദമ്പതികളായിരുന്നു. ഒരു മലയാളി പെൺകുട്ടി ഭർത്താവിനൊപ്പം ധൈര്യമായി സ്കൈ ഡൈവിംഗ് ഇറങ്ങിയത് കണ്ട് സത്യത്തിൽ അഭിമാനവും ബഹുമാനവും തോന്നി. ചെറിയ റൺവേയിൽ കുലുക്കത്തോടെ വേഗത്തിൽ ഓടി വിമാനം പറന്നുപൊങ്ങി. ഉയരത്തിലേക്ക് കയറും തോറും താഴെ തായ്ലൻഡിൻ്റെ പച്ചപ്പും പാടങ്ങളും നദികളും മനോഹരമായി കാണാൻ കഴിഞ്ഞു. തുടർന്ന് വിമാനം കടലിന് മുകളിലേക്ക് പറന്നു. ചെറിയ ദ്വീപുകൾ, താഴെ കപ്പലുകളും കാണാം. ഇനി കടലിലേക്കാണോ ചാട്ടമെന്ന് അല്പം അമ്പരന്നു. 1/2 മണിക്കൂറിനുള്ളിൽ വിമാനം 13,000 അടി മുകളിലെത്തിയതായി അറിയിപ്പ് വന്നു. മിക്കി കയ്യിലെ ഉപകരണത്തിൽ ആറ്റിറ്റ്യൂഡ് നോക്കുന്നുണ്ട്. അദ്ദേഹം റെഡി സിമ്പൽ കാണിച്ചതോടെ വിമാനത്തിൻ്റെ വശത്തെ ഷട്ടർ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ത്രില്ലും കുളിരുമായി ശരീരമാകെ രോമാഞ്ചം. മിക്കി സ്ട്രാപ്പുകൾ ഒന്നുകൂടി മുറുക്കി. എൻ്റെ കണ്ണിൽ ഗോഗിൾസ് സ്ഥാപിച്ചു. ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പഠിപ്പിച്ചു. ചാടുമ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിനാൽ കൈകൊണ്ടുള്ള സിഗ്നലുകളാണ് അടയാളം. ഫ്രീ ഫാളിൽ കഴുത്തും കൈകളും നട്ടലും കാലുകളും പരമാവധി പിഞ്ചിലേക്ക് വളച്ചുവെക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. എൻ്റെ ചാട്ടത്തിൻ്റെ സമയമായി. എനിക്കെന്തോ ഒട്ടും പേടി തോന്നിയില്ല. പക്ഷേ ആവേശത്താൽ നെഞ്ചിടിക്കുന്നതും സിരകളിൽ രക്തം തിളയ്ക്കുന്നതും അറിയാം. എന്നെ മുന്നിലേക്ക് നിരക്കി നീക്കി ഷട്ടറിനടുത്തെത്തി. 13,000 അടി ഉയരപ്പറക്കുന്ന വിമാനത്തിൽ ഒരു കൈവരി പോലുമില്ലാതെ

0: ബസിൻ്റെ ഫുട്ബോർഡിൽ നിൽക്കുന്നത് പോലെ ഞാൻ നിൽക്കുകയാണ്. കുട്ടിക്കാലത്ത് ആകാശത്ത് വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കാണാൻ മുറ്റത്തേക്ക് ഓടിയിറങ്ങിയിരുന്നത് മനസ്സിലേക്ക് വന്നു. അന്ന് അകലെ പൊട്ടുപോലെ കണ്ടിരുന്ന വിമാനത്തിൻ്റെ വാതിലിലാണ് ഒരു പിടിപോലുമില്ലാതെ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിശ്വസനീയം. മിക്കിയുടെ കൈ മുന്നിലേക്ക് നീണ്ടുവന്ന് തംസ് അപ്പ് കാണിച്ചതേ ഉള്ളൂ. അതുമാത്രമേ ഓർമ്മയുള്ളൂ. പിന്നിൽ നിന്ന് ഒറ്റ തള്ള്. ഞാൻ മിക്കിയോടൊപ്പം തലകുത്തനെ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു. ഓ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത കുറച്ച് നിമിഷങ്ങൾ. ആദ്യ കാഴ്ച മുകളിലേക്കായിരുന്നു. ഞാനിരുന്ന വിമാനം എങ്ങോട്ടോ പറന്നു പോകുന്നത് ഒരു മിന്നായം പോലെ കണ്ടു. പിന്നെ കണ്ടത് അകലെ അലതല്ലുന്ന നീലക്കടൽ. പിന്നെയാണ് താഴേക്ക് വരുന്നത്. താഴെ വട്ടത്തിൽ പച്ച പുതച്ച ഭൂമിയെന്ന സൗരയൂഥത്തിലെ മൂന്നാമത്തെ ഗ്രഹം. പറയുമ്പോൾ എക്സാഗ്രേഷൻ ആയി തോന്നുമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. കാരണം മറയില്ലാതെ 360 ഡിഗ്രിയിലാണല്ലോ കാഴ്ച. വിമാനത്തിലൊക്കെ നേരെ ഇരുന്ന് ഒരു വശമല്ലേ കാണുന്നത്. അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത നീണ്ട 60 സെക്കൻഡുകൾ. തായ്ലൻഡ് കടൽ തീരത്തെ പനോറമിക് വ്യൂ കൺമുന്നിൽ. ബ്രീത്ത് ടേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ചാട്ടത്തിനു ശേഷം പ്രധാന പാരാച്യൂട്ടിന് മുന്നേ ഒരു ചെറുത് റിലീസ് ചെയ്യും, നമ്മുടെ ലെവൽ നേരെയാക്കാൻ വേണ്ടി. ലെവലാകുന്നതോടെ നമ്മൾ ആ സാഹചര്യവുമായി സെറ്റാവും. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ണിറയെ കാണും. നമുക്കൊപ്പം ഒരു ക്യാമറമാനും ചാടിയിട്ടുണ്ടാവും. അവർ ഒരു ഗോപ്രോയുമായി പൂവിന് ചുറ്റും വണ്ടു കറങ്ങും പോലെ നമുക്ക് ചുറ്റും കറങ്ങി നമ്മുടെ ആക്ഷൻ ഷൂട്ട് ചെയ്യും. ക്യാമറയ്ക്ക് നേരെ കൈകൾ വീശാൻ മിക്കി നിർദ്ദേശം തന്നു. അതോടെ ഞാനും ആവേശത്തിലായി. സന്തോഷം കൊണ്ട് എന്തൊക്കെയോ ആക്ഷനുകൾ കാണിച്ചുകൂട്ടി. ഇപ്പോഴൊക്കെ ഞങ്ങൾ താഴേക്ക് വീഴുകയാണ്. കൊടുങ്കാറ്റുപോലെ വായു മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. താഴെ ഭൂമിയിലെ കാഴ്ചകളൊക്കെ അടുത്തടുത്തു വരുന്നുണ്ട്. അകലെ വരപോലെ എയർപോർട്ടിലെ റൺവേ കാണാം. മിക്കി അടുത്ത സിഗ്നൽ തന്നു. ഒരു നിമിഷം പാരച്യൂട്ട് വിടർന്നു. സ്പീഡിൽ പോയ വണ്ടി സഡൻ ബ്രേക്കിട്ടതുപോലെ ചാട്ടം നിന്ന് ഞങ്ങൾ അന്തരീക്ഷത്തിൽ നിൽപ്പായി. ശ്വാസം നേരെ വീണു. കടലും കരയും അകലെ അസ്തമയ സൂര്യനുമൊക്കെ നന്നായി കണ്ടു. തുടർന്നങ്ങോട്ട് പാരച്യൂട്ടിൽ മിക്കിയുടെ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. കാറ്റിനനുസരിച്ച് ഇരുവശത്തോട്ടും പറപ്പിച്ചും സ്പിൻ ചെയ്ത് താഴേക്കിറക്കിയും ചുറ്റിക്കറങ്ങിയുമൊക്കെ നമ്മളെ രസിപ്പിച്ചു. ഒപ്പം കയ്യിൽ പിടിച്ച ക്യാമറയിൽ കക്ഷി റെക്കോർഡിങ്ങും തുടങ്ങി. എന്നോട് ഡൈവ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഒട്ടും പതറാതെ ചാടിയതിനും ഫ്രീ ഫാളിൽ ആകാശത്ത് ഡാൻസ് ചെയ്തതിനുമൊക്കെ അഭിനന്ദിച്ചു. ഈ കാറ്റിൽ ഇടത്തും വലത്തും കയറുകൾ വലിച്ച് ഇതെങ്ങനെ കൃത്യമായി നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു എനിക്ക് അത്ഭുതം. ഇടയ്ക്ക് എനിക്ക് അല്പസമയം പാരച്യൂട്ട് നിയന്ത്രിക്കാൻ അവസരവും തന്നു മിക്കി. താഴെ റൺവേ വ്യക്തമായി കാണാൻ തുടങ്ങി. ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം. ക്യാമറമാൻ മുന്നേ അവിടെ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അടുത്തത് ലാൻഡിംഗ് ആണ്. കാൽ കുത്തി നിൽക്കാൻ ശ്രമിക്കരുതെന്നും കാലുയർത്തി ഗ്ലൈഡ് ചെയ്തു വേണം ഇറങ്ങാനെന്നും നിർദ്ദേശിച്ചു. താഴെ പച്ചപ്പുല്ലിലേക്ക് പാരച്യൂട്ട് താഴ്ന്നു. കൃത്യമായി കാലുകൾ ഉയർത്തി സ്മൂത്ത് ലാൻഡിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നാലെ ഒരു കൂറ്റൻ പുതപ്പ് പോലെ പാരച്യൂട്ടും വീണു. കൂടി നിൽക്കുന്നവരുടെ കൈയ്യടികൾക്കിടയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് ചെന്നു. മിക്കിക്കും ക്യാമറമാനും കൈകൊടുത്തു. 1-2 നിമിഷത്തേക്ക് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവ് തോന്നിയതൊഴിച്ചാൽ വേറൊരു കുഴപ്പവും ഉണ്ടായില്ല. അല്പം വെള്ളം കുടിച്ച് വിശ്രമിച്ചപ്പോഴേക്ക് എൻ്റെ കൂടെയിരുന്നവർ ഓരോരുത്തരായി ലാൻഡ് ചെയ്യാൻ തുടങ്ങി. പെൺകുട്ടിയടക്കം എല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെയായി. അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ ആകാശച്ചാട്ടം അവസാനിച്ചു. സത്യത്തിൽ ആ സമയം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നിപ്പോകും. 1-20 മിനിറ്റ് വിശ്രമം. ലോക്കറിൽ നിന്ന് സ്വന്തം സാധനങ്ങളുമെടുത്ത് ഒരു കാപ്പി കുടിച്ചു വന്നപ്പോഴേക്ക് ഞങ്ങളുടെ പറക്കലിൻ്റെ വീഡിയോയും ഫോട്ടോകളും റെഡിയായി. അവ ഫോണിലേക്ക് കോപ്പി ചെയ്തു തന്നു. ഒപ്പം വിജയകരമായി സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി. സ്കൈ ഡൈവർ മിക്കിക്ക് നന്ദി പറഞ്ഞ് ഒപ്പം ഒരു സെൽഫിയുമെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തിരികെ ഹോട്ടലിലേക്കെത്താൻ വാഹനം തയ്യാറായി. മനസ്സു നിറയെ ആകാശത്തിൽ നിന്നുള്ള മയക്കാഴ്ചകളുമായി. സഹയാത്രികർക്കൊപ്പം മടക്കം. അല്പസമയത്തിനകം ഞങ്ങൾ ടീമിൽ ജോയിൻ ചെയ്തു. ജീവിതത്തിൽ 50 വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനായുള്ള എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വലിയ സ്വപ്നം കൂടി യാഥാർത്ഥ്യമായി.
1: താങ്ക് യു അബ്ദുസ്സമദ് കല്ലടിക്കോൾ. എന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ആകാശച്ചാട്ടം എന്ന ആദർശ് വിശ്വനാഥിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുകയായിരുന്നു.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതെ
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മൾ ഇനി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുപാട് ആളുകളിലേക്ക് വലിയ സ്വാധീനങ്ങളും ആശ്വാസവും വരാറുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്.
5: സ്നേഹക്കൂട്, സ്നേഹക്കൂട് കുടുംബങ്ങളിൽ കുളിർത്തന്നലാവുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ബഹുമാന്യനായ തജുദ്ദീൻ സലാഹിയും പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസമിൻ സലീമും കൂടി ചേർന്നൊരുക്കുന്ന വിഭവത്തെയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ആത്മീയ ചൂഷണത്തിന്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകൾ സ്നേഹക്കൂടിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ ആദരണീയനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്, ഒന്നുചേരുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത്, ഒരു ഡോളിന് ഒരു പാവയ്ക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ, നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്ത ഒരു ഓഫറിൻ്റെ പേരിൽ അയാൾക്ക് എടുത്തുകൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശികൊണ്ട് ഔലിയെന്നെഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂട് ചർച്ചക്കെടുക്കുകയാണ്, ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. അർസ്മലി, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
7: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പോൾ ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും, മൃഗീയവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. സുമ്മറതതിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞു ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായൊരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏത് വഴിയിലൂടെ ആയാലും
6: ചെയ്യണം,
7: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രമെന്ന് വെച്ചാൽ ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത് മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിന് വേണ്ടിയാണെന്ന്, അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അപ്പം മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ പണം ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ പരി നൽകി രണ്ടാമത്തത് അങ്ങോട്ട് ആകുമ്പോൾ ആ ഐശ്വര്യം എന്തെയും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ ഇതിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്. സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ, ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്നാണ് ഒരു വിശ്വാസ്യത. ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത,
8: കണ്ണും കാതും ഇല്ലാത്തൊരു വിശ്വാസം.
7: അതുകൊണ്ടാണ് മക്കളിട്ടിട്ട് ഈ ഉമ്മാരിറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ആളുകളുടെ കൂടെ ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കും ഒക്കെ വണ്ടി കയറുന്നത്. എന്താണ് വിശ്വാസം വരിക,
8: മാനസികാവസ്ഥ.
7: അതെ അതെ, അതെന്ന് വെച്ചാൽ പ്രേമിക്കുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ആ ഇഷ്ടം അവർ തമ്മിൽ അടുപ്പിക്കും. അടുപ്പിച്ച് കഴിയുമ്പോൾ അവർ സ്വന്തമാവുകയാണ്. സ്വന്തമാകുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലേ എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടി ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ നേരെ ഇരുട്ടിയിട്ട് എത്തുന്നില്ലെങ്കിൽ അവൾ പേടിക്കുന്നുണ്ടോ, അവൾക്ക് നടന്നു തരാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയാണ് നട്ടപ്പാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണം. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിന് പറ്റും, അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ അതിലൊന്നും പോകില്ലാന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി, ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും, സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്, അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയം നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായൊരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ വിശ്വാസ്യത നേടുന്നു. ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്തുക, മൃഗീയമായി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തുന്നുണ്ട്.
8: അപ്പോൾ ഒന്ന് പണം,
7: അതെ,
8: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
7: അതെ,
8: അതൊരു മാനസിക
7: സമ്പാദിക്കാനുള്ള ത്വര മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തിന് എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിനപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്നത് എപ്പോഴും എന്താണ്, ബാങ്ക് ലോൺ 4 ലക്ഷം അവിടെ കൊടുക്കാണ്ട് മനസ്സിലെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാനിച്ചിട്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ല എന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്, അത്തരം ഒരു ക്രൈസിസിൽ എത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനല് പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെന്നാണ് മനസ്സിലാവണം.
8: അവിഹിതം ഇതിൽപ്പെടും,
7: അവിഹിതം.
8: ലഹരി ഇല്ലേ,
7: ലഹരിയുണ്ട്, ലഹരി. ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പോൾ ആ പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം, അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ എന്തുണ്ട്, ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുണ്ടാവും, സ്വാഭാവികമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്നാണ് മനസ്സിലായത്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
8: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം അത്ഭുത പ്രവർത്തികളിലുള്ള
7: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റെതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സിക്കണം, 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്, ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, അത് സംശയക്കാരത്തിൽ.
8: ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായനക്കാർ മാത്രമായ ആളുകൾ,
7: അതെ അതെ അതെ,
8: അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ.
7: അതെ അതെ, തീർച്ചയായിട്ടും
8: അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക് വരും.
7: അതെ, നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ നമ്മൾ ഈ ലോണാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരമുണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്തു ചെയ്യും, ക്യാഷ് ഉടൻ അടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരുമെന്ന പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പം ഇവിടെയൊക്കെ എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 4,50,000 രൂപ ഇനി അടക്കണം. മനസ്സിലേ, അയാൾ ആ വായ്പ എടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്, പിന്നെ എങ്ങനെയാണ് ഇനി 4,50,000 ഉണ്ടാക്കുക? അപ്പോൾ ആ 4,50,000 എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം, അല്ലെങ്കിൽ ഇന്നത്തെ ജോത്സ്യന്മാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളെ ഏതൊരാളും ഇപ്പം നിസ്കാരം നോമ്പൊക്കെയുണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല
8: മുക്തരല്ല.
7: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും അയാളെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
8: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
7: അതെ,
8: അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായൊരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡോറാണ് ഈ പറയണ ലോൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രോതാക്കൾ തയ്യാറാകുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം.
7: തീർച്ചയായും അവരുടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഈ പുതിയ സംരംഭങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ ഹറാമു കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടണ്ടേ, യംഹക്കുല്ലാഹു റിബ വയുർബി സദഖ, അള്ളാഹു എന്ത് ചെയ്യും, പലിശ കൊണ്ട് ഒരാൾക്ക് എന്തുണ്ടാവില്ല,
8: വികാസം ഉണ്ടാവില്ല,
7: അത് ഉറപ്പല്ലേ. അല്ലല്ലേ ബർക്കത്ത് തരണ്ടേ,
8: അള്ളാഹുക്ക്
7: ഇഷ്ടമില്ലാത്തൊരു വഴിയില്ല. അതും ചിന്തിച്ചാൽ ആരും എന്ത് ചെയ്യില്ല, ഇതിന് തയ്യാറാവില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങുക, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അയാൾക്കൊരു വാഹനം വേണം. അപ്പം അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തു ഇവിടെ
8: എടുത്തു.
7: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭവും ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കാര്യം, ഞാൻ ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനി ഒരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും, ഈ അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പരീക്ഷയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടത്.
8: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യണത്, ഇപ്പൊ വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം. അപ്പൊ പലിശ വേണ്ടി വരില്ല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ് ഒക്കെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതിലൊരു ഒരു ഡോറിപ്പ് നമ്മൾ പറഞ്ഞു, ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്, ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ, ഇത് ഒരു വർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
7: തീർച്ചയായും അതിന്റെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്.
8: വിൽപ്പന,
7: അതെ അതെ അതെ അതെ അല്ലെ. നമ്മൾ എന്തായിരുന്നാലും തഹാവുൽ ബിരുവത്തുക്കുവാ വലാ തഹാവുൽ ഒഴുകാൻ അല്ലേ, എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങള് നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ശിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിനെ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ, അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
8: ഞാനേ ഇത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ, എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
7: തീർച്ചയായിട്ടും.
8: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനമില്ലായ്മ ഒരു കാരണമാണ്.
7: തീർച്ചയായും തീർച്ചയായും അതന്നെയാണ് മനസ്സമാധാനമില്ലായ്മ. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനമില്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമുക്കൊരു പ്രതിസന്ധിയുടെ മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരാൾ, അയാൾക്കൊരു മനസ്സമാധാനമില്ലായ്മയല്ലേ? നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്, അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ് ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അതെല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എൻ്റെ പ്രശ്നത്തിന് ആത്മീയമായൊരു പരിഹാരം ഉണ്ടാകുമെന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളൊരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവർ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം വെച്ചാൽ, ഈ പ്രതിസന്ധി വരുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായി തീരുമല്ലോ. അപ്പം അത് എങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട്, അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
8: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായി അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്, ഞാൻ വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും തരുന്നോര് തരട്ടേന്നാണ്. അപ്പം ഈ ഇങ്ങനെ ഇത്തരം ആത്മീയതയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടുള്ള കളങ്ങൾ വരക്കൽ, സാധനങ്ങൾ കെട്ടിത്തൂക്കൽ, യാസീൻ 3000 വട്ടം മന്ത്രി ചോദ്യം വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവർ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസാണ്.
7: അതെ അതെ അതെ.
8: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
7: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, ഇത് വ്യക്തമായി ഇപ്പോൾ മന അല്ലക്കത്തമിയത്തൽ ഫഖദ് അഷ്റക്ക, വ്യക്തമായ ഹദീസുകളതാണെന്ത് ഏലസൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹും റസൂൽ സ്വലാസ്മയും നമ്മളെ പഠിപ്പിച്ച സ്വഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാ രീതികളൊന്നും തന്നെ
8: ഇല്ല.
7: പിന്നെ മാത്രമല്ല, അവിടെയൊക്കെ നമ്മൾ തവക്കുൽ ചെയ്യുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല രക്ഷയും അവരിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ, ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെന്താ വെച്ചാൽ, ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറൊരു ക്ഷണിക്കുന്നത്.
8: ഒരുപാട് ആൾ എത്തുന്നത്
7: അങ്ങനെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഇപ്പോൾ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ തോന്നൽ. അപ്പോൾ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ, നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി, അതിനയാൽ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും. അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത്, അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
8: വിചാരിക്കും.
7: ഇപ്പോൾ ഒരാൾ കുട്ടിയില്ലാത്ത ഒരാൾ, അയാൾ പല ചികിത്സക്ക് പോയി,
8: IVF ചെയ്തിട്ടുണ്ടാവും,
7: ഹോമിയോ കഴിച്ചിട്ടുണ്ടാവും, ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
8: കൂട്ടത്തിൽ. എങ്ങനെയാണ്,
7: അപ്പോൾ ഇതിൽ അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ പറയെന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മുടെ ഒന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയി പെൺകുട്ടി ഉണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പോൾ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിന് എന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പം ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളതുപോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും അവരതെന്ത് ചെയ്യും, ഒരനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്.
8: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോൾ, മൂന്ന് മക്കളാണല്ലേ, മൂന്നാമത്തെ സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരെ. ഇതൊക്കെയാണ്, ഇത് കുറെ കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകളാകാം ഒക്കെ ആകാം. പിന്നെ റസൂൽ സ്വല്ലല്ലാഹി തങ്ങളുടെ അടുത്ത് ആയിഷ ബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, അത് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും. അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലെ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല, ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മളെ
7: അല്ല, അതെന്തറിയോ, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രവാചകന്മാർക്ക് മോജിസത്ത് അമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമുക്ക്, പക്ഷെ അവരെ കുറിച്ചൊന്നുമുള്ള കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ധാരാളം കണക്കിന് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അതിൻ്റെ ഒരു തത്വം എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു വല്ലതും ആദരവായി കൊടുത്താൽ തന്നെ അവരെന്ത് ചെയ്യും, അത് വളരെ സ്വകാര്യമാക്കി വെക്കും. കാരണം ഞങ്ങൾ അതൊക്കെ ഉള്ള ആളുകളാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് ഒരു റിയാവും ഒരു ബഹുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവരല്ലോ നിസ്വാർത്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ. എന്നാൽ ഇന്നിതൊരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് പല കഥകളും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ മക്കബറകളെയും ചില മഹത്തുക്കളെയും എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. മറ്റേ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് വന്നിഞ്ഞ് ഇപ്പോൾ കറാമത്താണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിലൊക്കെ അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന ആൾ അസുഖം മാറി, ഇന്നാക്കിൻ്റെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതൊന്നും എന്താ പറയുക, വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പക്ഷെ അങ്ങനെ കെറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ശിർക്കാണല്ലോ. ഇപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്? തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
8: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ
7: ബാധ്യതയാണ്.
8: ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് വടിയിട്ട വടിയാകുക എന്നുള്ളത് ആണ് തത്വം. പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത് മിൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്ക് പബ്ലിക് ആക്കണ ഒരാൾ തന്നെ അയോഗ്യനാണ്
7: അല്ലെ?
8: ഹയലുള്ള ഒരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നാണല്ലോ. റസൂലിന്റെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ട് വ്യക്തികൾ, അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു, അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തൊരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ല പറയേണ്ടതാണ് മനസ്സിലാവുകയാണെങ്കിൽ
7: അല്ലെ?
8: അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്റർ ആക്കിക്കൂടാന്നുള്ള
7: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്ത് ഒരാള് കടലിനെ പോലെ നടക്കുന്ന കണ്ടാലും വായുവിലൂടെ പറക്കുന്ന കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായ അല്ലെങ്കിൽ ഒരു വിചാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കെറാമത്തും കാര്യവും വളർന്ന് അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
8: പിന്നെ ശരിക്കും ഇപ്പൊ വളരെ ലൈവായിട്ടുള്ളൊരു വിഷയമാണ് എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ. അവര് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോ അവര് കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്
7: അല്ലേ? അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാല് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ് ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവര് പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്? ശരിക്കും ഖുർആൻ പറയുന്നത് ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും? അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
8: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോ
7: അപ്പൊ അത് സത്യം എന്താ വെച്ചാല് ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ളു സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ?
8: പഠിച്ചവനോട്
7: പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂന്നുള്ളതാണ് എന്ന് മനസ്സിലായി.
8: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാര വഴികളിലേക്ക് വരാം.
7: അതെ അതെ.
8: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
7: അതെ.
8: അപ്പൊ മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
7: നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണമുണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം?
8: അഡ്രസ്
7: ചെയ്യണം. ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പോൾ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അതിൽ നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ? അത് മാത്രമേ, അതൊരു വിധിയല്ലേ? മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ? ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു PhD ചെയ്തി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്? ഏ, നമ്മൾ മുറ്റത്ത് വീണ് കാലൊടിഞ്ഞൊരു കാരണമുണ്ട്. മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണെന്നുള്ളതാണ് വരുന്നത്. ഇപ്പൊ ഈ ആളുകൾ അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും. മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടൽ ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി, അപ്പം ഇപ്പം ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തണമായിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
8: കിടക്കണം.
7: അതെ, അപ്പോൾ ഞാൻ ചിന്തിക്കണം ചെയ്യുന്നത്, അപ്പം ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ല.
8: അടിപൊളി.
7: മാത്രമല്ല അതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഒരു 75 മീറ്റർ അപ്പുറം എന്താണ്, എല്ലാം വളരെ ലളിതമായ പൈസക്ക് എല്ലാം കിട്ടുന്ന എന്തുണ്ട്, എല്ലാ സബ്സിഡി അനുഭവിക്കുന്ന മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇനി ഹൈ ക്ലാസ് മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ്റെ വേറെ, ഇതൊക്കെ ഒരു കുഴിയിലാണ്. ഇത് സ്വാഭാവികമായി ഇതൊരു അപ്സ്റ്റെയറിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊരു കാരണമുണ്ട്, ആളുകളെ ശ്രദ്ധയിൽ പെടൂല, ആൾ കണ്ടാത്തിനാണ്ട് കയറി ആണ്ട് തോന്നില്ല ആൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും പരാജയം വരുമ്പോൾ എന്താ ഉണ്ടാകുക, അത് ആരോ പിന്നെ ചെയ്തതാണ്, എന്തോ പ്രശ്നമാണ്,
8: അല്ലെങ്കിൽ
7: അത് ഉദ്ഘാടനം ചെയ്ത ആളുടെ ഗുരുത്തല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കാരണങ്ങളെ കണ്ടെത്തി പ്രതിവിധി കാണുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിൽ പരാജയം ഉണ്ടാക്കിയത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുക കാരണം എന്താണ് ഇതിൻ്റെ കാരണം, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അയാൾ 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്, ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലായി? ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും, തീരും. പിന്നെ നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനു പരിഹാരം തരുന്നുള്ളതാണ്.
8: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
7: പറയണം.
8: അപ്പോൾ സ്വാഭാവികമായ പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു സംഭവം,
7: അതെ,
8: അതിനിപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും, അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ. അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്
7: അല്ല. നമ്മളിപ്പോ എന്താ വെച്ചാല്, ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ തന്നെയാണ്. അത് അഫലഹമൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിക്കണം. അതിലൊന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ ഒരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സെന്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്, കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണ്ട, അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പം ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങളുണ്ടാവും ഖുർആനായുള്ള ബന്ധം കൊണ്ട്. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകും, മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
8: തീർച്ചയായും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സ്നേഹക്കൂട് പലവരും നമ്മളെ ഓർമ്മിപ്പിച്ചതും, നമുക്കൊരു ഒരു ഒരു കോഴ്സ് പോലെ, ആരിസ് മൗലയുടെ സംസാരത്തിൽ ഒരു കോഴ്സ് പോലെ നിർദ്ദേശിക്കുന്നതാണ്. ഒരു 21 ദിവസമോ അല്ലെങ്കിൽ 42 ദിവസമോ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രഭാത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, അതിൻ്റെ ശേഷം അദ്കാർ സഭ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നിശ്ചിത ഭാഗം ഖുർആൻ ഓതുന്നു, നമ്മുടെ പകൽ സമയത്ത് ഖുർആൻ കേൾക്കാൻ പീസ് ഖുർആൻ റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ അവലംബിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്നു, സദഖകൾ പറ്റുന്ന പോലെ സദഖകൾ ചെയ്യുന്നു. പൊതുവായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളടക്കം പള്ളിയുടെ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു. മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള പദ്ധതികൾ ഏറെയുണ്ട്, അതിൻ്റെ ഭാഗമാകുന്നു. രാത്രിയിൽ സാധിക്കും വിധം സാധിക്കുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ പരിഹാരങ്ങളാവുകയാണ്. ഒരിക്കലും പരിഹാരം കിട്ടാത്ത കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മെ നയിക്കുന്ന ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെ ബലിക്കല്ലുകളിൽ തലവെക്കുന്നവരാകരുത് നമ്മൾ എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സ്നേഹക്കൂട് വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. സ്നേഹക്കോടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ ചില കാഴ്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കുകയായിരുന്നു ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി എന്നിവർ.
5: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൻ്റെ അവസാന ഇനം ഏറ്റവും കനപ്പെട്ട ഒരു പ്രോഗ്രാം തന്നിട്ടാണ് നമ്മൾ പിരിയാറുള്ളത്. അല്ലുസൂലാണ് ഇനി ആദാബുൽ മുഹദ്ദിസ്. ഇവിടെ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുകയാണ്, കേൾക്കാം.
1: ബാറക്കല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, നമ്മൾ പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾക്കിടയിൽ ഏറെ വൈജ്ഞാനികമായ തലത്തിൽ ഉള്ള പ്രോഗ്രാമുകൾ കേട്ടതിൻ്റെ കൂട്ടത്തിലുള്ള ആദാബുൽ മുഹദ്ദിസ് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അൽ ഉസൂലിലൂടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി. കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്

0: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്, ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷെ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവർക്ക് തിരിച്ചു കിട്ടാൻ വന്നു, കഴിയുന്നില്ല എന്നിട്ട്. മുകളിൽ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പൊ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പൊ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നെ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ
1: വെറുമൊരു കഥയല്ല.
0: അപ്പോൾ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
1: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്ന്. സ്വയം പ്രചോദിതം, അപ്പൊ ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
1: സ്വന്തം
0: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം. زالت في الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ കൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. طهرا
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ. നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്ത് നബ്ഇലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അല്ല പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷെ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്ത് എത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു സുബധം, അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് MCC നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ മീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മൻഹജു സലഫുമായി ബന്ധപ്പെടുത്തി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളാണ് മുൻപ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി സൂചിപ്പിച്ചിരുന്നത്. അഹ്ലു സുന്നയുടെ ആദർശം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആദർശത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡിൽ അഹ്ലു സുന്നയുടെ അഖീദയുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന സമയത്ത് ഇതിലേറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മൻഹജ് എന്ന് പറയുന്നത് യുക്തിഭദ്രമാണ് എന്നത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിരു കവിഞ്ഞ് ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം നൽകി പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിലുമല്ല, ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് പാടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു കൂട്ടരിലുമല്ല. അതേസമയത്ത് അതിൻ്റെ മധ്യമ നിലപാടായ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്ന വിഷയങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുകയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത മേഖലയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാകണം നമ്മൾ എന്നതാണ് ഒരു എപ്പിസോഡിൽ വിശദമായി നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് അഹ്ലു സുന്നയുടെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള പ്രകൃതി മതം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇതുപോലെ ഒരു ഫിത്രത്തിൽ, മനുഷ്യൻ്റെ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് അഹ്ലു സുന്നയുടെ അഖീദ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ വിശ്വാസ ആദർശങ്ങളിൽ അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നത് നമുക്കറിയാം. അതായത് അഹ്ലു സുന്നയുടെ ആദർശം, വിശ്വാസ ആദർശങ്ങൾ എല്ലാം അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു സങ്കീർണതകളും ഇല്ല. കാരണം അത് മനുഷ്യൻ്റെ സഹജമായ പ്രകൃതിയോട് പൂർണ്ണമായി യോജിച്ചു നിൽക്കുന്നു എന്നതാണ് കാരണം. അത് സൂറത്തു റൂമിൽ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, فَأَقِمْ وَجْهَكَ لِلدِّينِ حَنِيفًا فِطْرَةَ اللَّهِ الَّتِي فَطَرَ النَّاسَ عَلَيْهَا لَا تَبْدِيلَ لِخَلْقِ اللَّهِ ذَلِكَ الدِّينُ الْقَيِّمُ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ. ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വായി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ, അള്ളാഹുവിൻ്റെ ആ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്ര വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമുള്ള പറയുന്ന വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഒരു പ്രകൃതിയോടുകൂടിയാണ്. ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതമല്ലെങ്കിൽ, മനുഷ്യർ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാനുഷികമായ ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവന് ഉത്ഭൂതമാകുന്നതും അവൻ്റെ ബുദ്ധി തേടുന്നതും അവൻ്റെ നന്മയായി അവൻ കാണുന്നതും അതായിരിക്കും. സൃഷ്ടാവിൻ്റെ നിഷേധത്തിനോ പരദൈവ സങ്കല്പത്തിനോ അവൻ മുതിരുകയില്ല. ഇതേ പ്രകൃതി മതമത്രേ ഇസ്ലാം. യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടെ ആ മതത്തിലേക്ക് നേർക്കുനേരെ തിരിഞ്ഞു വരണമെന്നാണ് നിരവധി ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പരിശുദ്ധമായ പ്രകൃതി വിട്ട് മനുഷ്യനെ ഇടവും വലവും തിരിച്ചുവിടുന്നതും അവരെ വ്യത്യസ്ത മതക്കാരും ജാതികളുമാക്കി തരംതിരിക്കുന്നതും പ്രതികൂലമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണെന്ന വസ്തുത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചൂണ്ടിക്കാട്ടുന്നു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര فأبواه يهودانه وينصرانه ويمجسانه എന്ന ഒരു ഹദീസ് സൂചിപ്പിക്കാം. ഇതിനർത്ഥം ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതി ഇസ്ലാമിക പ്രകൃതിയോട് കൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകൻ. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാതു മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ബാക്കിയായി പറയാണ്, ഫിത്രത്തല്ലാഹി എന്ന് തുടങ്ങി ദാലിക ദീനുൽ ഖയ്യിം വരെ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അമാനി മൗലവി റഹിമഹുള്ളാഹ് ഉപയോഗിച്ച വാചകങ്ങൾ. അതായത് മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നതെന്ന പോലെ മനുഷ്യ മക്കൾ ജനിക്കുന്നതും അവരുടേതായ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യരാൽ മുറിക്കപ്പെടുന്നത് പോലെ മനുഷ്യർ വഴിപിഴച്ചു പോകുന്നതും പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നുമാണ് ഹദീസിന്റെ താൽപ്പര്യം. ഹദീസിൽ മാതാപിതാക്കൾ എന്നും യഹൂദി നസ്രാണി മജൂസി എന്നും പ്രസ്താവിച്ചത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്നും വ്യക്തമാണ്. ഇമാം ഇബ്നു കസീർ റഹിമുള്ള പറയാണ്, ഖാല ഇബ്നു കസീർ റഹിമുല്ല, ഫഇന്നഹു തആല ഫതറ ഖൽഖഹു അലാ മഅരിഫതിഹി വ തൗഹീദിഹി വ അന്നഹു ലാ ഇലാഹ ഗൈറു. തീർച്ചയായും അള്ളാഹു തന്റെ സൃഷ്ടികളെ രൂപപ്പെടുത്തിയത് തന്നെ അവനെ അറിയാനും അവനെ മാത്രം ഏകനാക്കാനും അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ബോധ്യപ്പെടാനുമാണ്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സമാനമായ സംഭവം മുകളിൽ സൂചിപ്പിച്ചു. കുല്ലു മൗലൂദിൻ യുലദു അൽ ഫിത്ര ഫഅബവാഹു യുഅവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് പറയുന്ന ഹദീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അഹ്ലു സുന്നയുടെ അഖീദ എന്ന് പറയുന്നത് ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത്. ഇതോടുകൂടിയിട്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായി, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് തൗഹീദിനിലാണ് തുടക്കം എന്ന് പറയുന്നത്. ഷിർക്കിലല്ല തുടക്കം. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് മാത്രം സകല ഇബാദത്തുകളും അർപ്പിക്കുന്ന, ഒരു ആരാധനാ കർമ്മങ്ങളും സൃഷ്ടികളിലേക്ക് വെച്ചുകൊടുക്കാത്ത ഒരു വിഭാഗമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതാണ് ഫിത്രത്തായിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതും. പിന്നീട് ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി, തിന്മകൾ വന്നു, ആ തിന്മകൾ മനുഷ്യന്മാരുടെ ഫിത്രത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി, അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങളിലൂടെ ഷിർക്കിലേക്ക് എത്തിച്ചു എന്നതാണ് തൗഹീദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന മനഹജ് അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് അത് തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി. ഇങ്ങനെ ഈ ഒരു പോയിന്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഹ്ലു സുന്നയുടെ ഈ ഒരു പ്രത്യേകത ഉൾക്കൊണ്ട ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ അഖിലവും അള്ളാഹ്ക്ക് മാത്രമായിരിക്കും. അല്ലാത്ത ഒരാളെയും നമ്മൾ പങ്കു ചേർക്കുകയില്ല. അത് റുബൂബിയത്തിലും ഉണ്ടാവില്ല, ഉലൂഹിയത്തിലും ഉണ്ടാവില്ല, അസ്മാ വസിഫാത്തിലും ഉണ്ടാകില്ല. ഏത് മേഖലയിലും അള്ള പഠിപ്പിച്ചെന്ന ഫിത്രത്തിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നതാണ്. എങ്ങനെയാണത് തിരിച്ചറിയുക? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കേൾക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വരേണ്ട ഒരു ചിന്തയാണ് എന്റെ മതത്തിന്റെ പ്രത്യേകത ഒരു ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നാണല്ലോ. ശരി, എന്താണ് ആ ഫിത്രത്ത്? ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്ന പ്രത്യക്ഷ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ചരിത്രങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, സഹാബാക്കൾ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, ഇതൊക്കെയല്ലേ ഒരു ഫിത്രത്ത് എന്ന് പറയുന്നത്? ആ ചിന്തയിലേക്കായിരിക്കണം ആദ്യം പോകേണ്ടത്. അല്ല പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞിട്ടുണ്ടോ, സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മുടെ അഖീദ സുരക്ഷിതമായിരിക്കും. ഏത് ഫിത്നകൾ വന്നാലും ആടി ഉലയുന്ന ഒരു അഖീദയായി മാറൂല. കൃത്യമായ നിലപാടുള്ള അഖീദയായി നമ്മളത് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ ഒരു പ്രത്യേകതയാണ്. അഹ്ലു സുന്നയുടെ മറ്റൊരു പ്രത്യേകതയാണ് അഹ്ലു സുന്ന അഖീദയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രമായിരിക്കും എന്ന തിരിച്ചറിവ്. ഇതും നമ്മൾ പ്രത്യേകതയെ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പയഞ്ചനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അള്ളയും റസൂലും പറഞ്ഞതൊന്നും പോരാ, ഇനിയും കുറച്ചും കൂടി അത് ചെയ്താലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹിദായത്ത് കിട്ടുള്ളൂ എന്നും എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് ഒരാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് ബിദഅത്തുകൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആളുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതേസമയത്ത് അള്ളാന്റെ ദീനാണ് ശരി എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് മധ്യമ നിലപാടായി വരേണ്ടവർ, അവരും ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ അതിര് കവിഞ്ഞവരുണ്ട്, കുറഞ്ഞ ആൾക്കാരുണ്ട്, പറ്റ വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ലാത്ത ശരിയായ നിലപാട് അഹ്ലു സുന്നയുടെ നിലപാടാ. അത് എന്താണ് അഹ്ലു സുന്നയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നയുടെ ആദർശം എന്ന് പറയുന്നത് അത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രമായതുമാകുന്നു എന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു അടിസ്ഥാനമാണ്. അഹ്ലു സുന്നയുടെ ജമാഅത്തിന്റെ വിശ്വാസ ആദർശം കേവലം ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് മനുഷ്യ ജീവിതത്തിന് സകല വശങ്ങളെയും ഉൾക്കൊള്ളുന്ന അത്യന്തം സമഗ്രമായ ഒന്നാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂടെ ഈ സമഗ്രതയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം. ഒന്ന്, ആരാധനയുടെ വിശാലത എടുത്തോക്കുക. ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അള്ളയും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് എന്നത് പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അവ പ്രകടമായതാകട്ടെ അന്തർലീനമായതാകട്ടെ, ആരാധനയാണ്. ഹൃദയത്തിന്റെ ആരാധനകളുണ്ട്. ഉദാഹരണം പറയുന്നത് സ്നേഹം, ഭയം, പ്രതീക്ഷ, അള്ളാഹുവിനെ ബരമേൽപ്പിക്കൽ തുടങ്ങിയൊക്കെ ഇതിൽപ്പെടും. അതുപോലെ നാവുകൊണ്ടുള്ള ആരാധനകളുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കൽ, ദിക്ർ ചെയ്യൽ, നന്മ കൽപ്പിക്കൽ, തിന്മ തടയൽ, ഖുർആൻ പാരായണം തുടങ്ങിയവ. ശാരീരികമായ ആരാധനകളുണ്ട്, അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങൾ. സാമ്പത്തികമായ ആരാധനകളുണ്ട്, സക്കാത്തും മറ്റു സദഖകളും. ചുരുക്കത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ മുഴുവൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ കാര്യങ്ങൾ വെടിയുകയും നിർബന്ധമായ ഐച്ഛികവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആ പ്രവൃത്തികളെല്ലാം പ്രതിഫലാർഹമായ ആരാധനകളായി മാറുന്നു എന്നുള്ളത് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ അഹ്ലു സുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതോടുകൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പുത്തൻ ആചാരങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത ഉണ്ടാവുക, അള്ളാഹുന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഗൗരവത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുക. സഹാബാക്കൾ ആരെങ്കിലും റസൂല് ചെയ്തതായി ഇത് അമല് ചെയ്യുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നലുണ്ടാവുക. ആ തോന്നൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം കയറേണ്ട ഒരു ചിന്ത എന്താണ്, ഈ ആരാധന കർമ്മങ്ങളുടെ വിഷയത്തിൽ വിശാലമായി റസൂല് കൽപ്പഠിപ്പിച്ചെന്ന കാര്യങ്ങളുണ്ട്, അതാണ് ഖൈർ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അതൊരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഈ ഒരു പ്രത്യേകതക്കുള്ളിൽ നമ്മൾ വിശാല അല്ല, ഈ അഹ്ലു സുന്നത്തിന്റെ അഖീദ എല്ലാം സ്പർശിക്കുന്നതും സമഗ്രമായതുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അഖീദ മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെയും, അതായത് തൗഹീദിനെ മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ, തൗഹീദ് റുബൂബിയ, ഉലൂഹിയ, അസ്മാഉ സിഫാത്ത്, മനുഷ്യനും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തെയും അല്ല വലാ വൽ ബറാ തുടങ്ങിയ തത്വങ്ങളിലൂടെയൊക്കെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കണം സൃഷ്ടാവും അടിമയും തമ്മിലുള്ള ബന്ധം അള്ളയും റസൂലും പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അടിമയും തമ്മിലുള്ള ബന്ധം, മുഅ്മിനീങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, മറ്റു മതസ്ഥരോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇതിലൊക്കെ കൃത്യമായി പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, ഇതും വിശാലമായ കാഴ്ചപ്പാടിലൂടെ തന്നെ അള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അള്ളാനെ ഇട്ട് ബന്ധപ്പെടുന്ന മേഖലയിൽ സമഗ്രമായി പഠിപ്പിച്ചെന്നു, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട മേഖലയിലും ഇസ്ലാമിന്റെ അഖീദക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് വേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തൊരു ഏരിയയാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഈ അഖീദ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ ദുനിയാവിലെ ജീവിതം, മരണാനന്തരമുള്ള ബർസഖി ജീവിതം, ഖബറിലെ അവസ്ഥകൾ അങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പരലോകത്തെ ശാശ്വതമായ ജീവിതം, ഈ സമഗ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഓരോ ചലനവും അള്ളാഹുവിലേക്ക് ആരാധനയായി മാറ്റാൻ ഈ ഒരു കാര്യം നമ്മളെ പ്രാപ്തനാക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അഹ്ലു സുന്നയുടെ പ്രത്യേകത മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണമായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്നാമത് സൂചിപ്പിച്ചത് അഹ്ലു സുന്നത്തിന്റെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ്. ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയുള്ള ഒരു മനുഷ്യന് വിശ്വാസിയുടെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ ആചാരങ്ങൾ, അള്ളയും റസൂലും ചെയ്യാത്ത ആചാരങ്ങൾ, ഇതിനോടൊക്കെ ഒരു ഗൗരവം വരും. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പുത്തൻ ആചാരവും അവന് സ്വാധീനിക്കുകയില്ല. അതിന് ആദ്യം വേണ്ട ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള തിരിച്ചറിവാണ്. രണ്ടാമത്തെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ഗുണപാഠം എന്ന് പറഞ്ഞത് ഈ അഖീദ എന്ന് പറഞ്ഞത് അതിന്റെ പ്രത്യേകത പോലും അഹ്ലു സുന്നത്തിന്റെ ആൾക്കാരാന്ന് പറയുമ്പോൾ ശുമൂലിയത്താണ്. എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, ഇബാദത്തിന്റെ ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളയും പടപ്പുമായി ബന്ധപ്പെട്ട ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, പടപ്പും തമ്മിലുള്ള ബന്ധം ഉൾക്കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ പടപ്പുകളും അതുപോലെ തന്നെ ഈ ഒരു മതത്തിന്റെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കണം, ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഓ ദുനിയാവിന് ശേഷം ജീവിതം എന്താണ്, ബർസഖിയായ ജീവിതം, അതിനുശേഷം പാരത്രിക ജീവിതം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്റെ മതം എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ഫിത്തന കടന്നു വന്നാലും ആ ഫിത്തനയിലൊക്കെ എൻ്റെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ചിന്ത ഉണ്ടാവും, അത് വല്ലാത്തൊരു സമാധാനം ഹൃദയങ്ങൾക്ക് നൽകും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മൻഹജുസ് സലഫിനെ മനസ്സിലാക്കേണ്ടത്. ഈ മൻഹജുസ് സലഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആ മൻഹജുസ് സലഫിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇത് നിരക്കാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനും ഗുണകാംക്ഷയോടുകൂടി എടുത്ത് ഇതൊരു അന്ധമായ തെക്കിലീതോടുകൂടിയിട്ട് പക്ഷപാതിത്വത്തോടുകൂടി ഒരു ഇസ്ബിയത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമൊന്നല്ല. എവിടെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരലോകം സേഫാക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: ജസാകുമുല്ലാഹു ഖൈറ. അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് എം സി സി അവതരിപ്പിച്ച സുബദ്ധമാണ് നാം ഇതുവരെയും കാതോർത്തത്.
5: ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടയോന നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തതിനൊരുങ്ങി.

0: മഹാനായ ജുലൈബിബ് റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ ഒരുപാട് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ വിരൂപനായിരുന്നു, അങ്ങേയറ്റം വിരൂപൻ. ശരിക്കും സഹാബത്തിൻ്റെ മനസ്സെന്താണ്? നല്ല തെളിഞ്ഞ അല്ലേ. പിന്നെ എന്തുകൊണ്ട് അവരെ സ്വഹാബികളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു പരാമർശത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല കൽബിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു അവരെ കണ്ടു. അപ്പോൾ അവരെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
1: ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്.
0: അതെ അതെ. അപ്പോൾ അവരുടെ മനസ്സ് തെളിഞ്ഞത്. പക്ഷേ ഈ ജുലൈബിബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ പ്രകൃതം, അതായത് രൂപം, ശരീരപ്രകൃതി അങ്ങേയറ്റം വിരൂപനായിരുന്നു. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം പിന്നെ വിവാഹിതനാവാത്തത് കണ്ടിട്ട് ചോദിച്ചു, എന്താ ജുലൈബിബ്, ജുലൈബിബ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അപ്പോൾ ജുലൈബിബ് റളിയല്ലാഹുവിൻ്റെ സങ്കടത്തോടുകൂടി പറഞ്ഞു, അള്ളാഹുവിൻ റസൂലേ, എനിക്ക് ആരാണ് പെണ്ണ് തരിക? അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഉപ്പനോട് കാര്യം പറയുന്നു. അപ്പോൾ ജുലൈബിബോ എന്ന് ചോദിക്കുന്നു. അപ്പം പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയായിട്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പം അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹദീസിലെ ഒരു വാചക ഘടന എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞു എന്നാണ്, വാവിട്ട് കരഞ്ഞു എന്നാണ്. എന്ത് ജുലൈബിബ് റളിയല്ലാഹുവിന് മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അത്രയും വിരൂപനാണ്. പക്ഷെ മകളൊരു സ്റ്റാൻഡ് എടുത്തു. എന്താ മകളുടെ സ്റ്റാൻഡ്? അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ ഒരു ആയത്തന്നെ ഉണ്ടല്ലോ, ഒരു വിശ്വാസിക്കും പാടില്ല, ഒരു വിശ്വാസിനിക്കും പാടില്ല. അങ്ങനെ അവരുടെ കല്യാണം നടന്നു. എന്നിട്ട് ഈ ജുലൈബിബ് റളിയല്ലാഹുവിന് വളരെ സുന്ദരമായൊരു വിവാഹം, നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ ആ പിന്നെ അതിൽ കാണാൻ, വളരെ സുന്ദരമായൊരു പിന്നെ കുടുംബജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ ജുലൈബിബ് റളിയല്ലാഹുവിനൊരു പിന്നെ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഷഹീദാകുമ്പോൾ പ്രവാചകൻ ആ ഒരു കൊച്ചു ശരീരത്തെ എടുത്തിട്ട് പറയുന്നത്, ഞാൻ ജുലൈബിബിൽ നിന്നുള്ള, ജുലൈബിബ് എന്നിൽ നിന്നു. അപ്പോൾ ഈ ഒരു ആദരവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബിബ് റളിയല്ലാഹുവിന് കൊടുക്കുന്നത് കണ്ടിട്ട് ആ മഹദിയെ രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിച്ചു എന്നുവരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാനീ പറഞ്ഞത് പിന്നെ ഹരിസോലി സൂചിപ്പിച്ചൊരു സംഗതി, പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടുന്നൊരു സംഗതി, എന്തിനും നമുക്ക് ഇസ്ലാം
1: പരിഹാരം
0: ഒരു പരിഹാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നേരത്തെ അതിനാണ് ആ മോട്ടിവേറ്റർ പറഞ്ഞത്. മോട്ടിവേറ്റർ എന്താണ്? ഒരു ലൊട്ടിലൊടുക്ക് വിദ്യ പറഞ്ഞു, നമ്മൾ ടെററാകുക. അപ്പം നമ്മൾക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഭാര്യയും ഉമ്മയും ഒന്നാവുമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു പോംവഴി എവിടെയുള്ളത്? അത് ഇസ്ലാമിലാണ്. ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മധുരം കിട്ടുക. മാത്രമല്ല എന്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറങ്ങാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇതിൽ പങ്കുവെക്കാനുള്ളത്.
1: ആ അനുഭവത്തിലൂടെ ഒരു ഒരു പ്രധാനപ്പെട്ട പാഠം കൂടിയാണ് അസ്ലാംസാരി പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു, പിന്നെ സ്വന്തം ഒരു ഇഷ്ടം, ഒരു ചോയ്സ് അവിടെ മുഅ്മിനിനില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്രകാരം ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ വിശ്വാസികൾക്ക് ദീനപരമായ രംഗത്ത് അള്ളയും റസൂലും തൃപ്തിപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
2: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
5: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
7: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
5: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
8: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
5: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
8: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
5: ഫസ്റ്റ് ആ ഒരു ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
8: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി, ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ്.
5: അതാണ് ഈ ഇന്നത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
8: അതെ,
5: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ.
8: എടുത്തേ, ഈ ഖുറാനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
5: അതെ,
8: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
5: യെസ് എക്സാക്ട്ലി.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനുള്ള സങ്കടം ബോധ്യപ്പെടുമാർ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം മാറിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി ചോദിക്കുന്നുണ്ട്, മാ ഗയ്യറ ലൗനക്, താങ്കളുടെ മുഖത്തിൻ്റെ നിറം മാറ്റിയത് എന്താണ് സൗബാൻ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, യാ റസൂലല്ലാ മാ ബിദറുൻ വല വജുഅനു ഗയ്യറ. പ്രവാചകരെ, എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമോ ഒന്നുമല്ല എൻ്റെ മുഖനിറം മാറ്റിയത്, മറിച്ച് അന്നീതാല മറക്ക ഇഷ്തഖത്തുയിലേക്ക് വസ്തവഹഷ്തു വഹ്ഷത്തൻ ശദീദത്തൻ ഹത്താൽ കക്ക്. പ്രവാചകരെ, ഞാൻ താങ്കളെ കാണാതായപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമുണ്ടായി. ഞാൻ താങ്കളെ കാണാനായി ആഗ്രഹിച്ചു. ഞാൻ താങ്കളെ കാണുന്നത് വരെ എനിക്ക് പരിഭ്രാന്തി ഉണ്ടായി. പിന്നെ ഞാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു. അഹാഫു അല്ലാറാക്ക ഹുനാക്ക്, ഞാനെങ്ങാനും നാളെ പരലോകത്ത് പ്രവാചകരെ താങ്കളെ കാണാതിരുന്നാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു, അന്നക്ക തർഫാവും ആ നബിയൻ, താങ്കൾ മറ്റു പ്രവാചകന്മാരുടെ കൂടെ ഉന്നതിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വന്നീ ദഖൽതുൽ ജന്നത കുന്തു ഫീ മൻസിലത്തിൻ വഹിയ ദിനാമി മൻസിലത്തിക്ക്. അതുകൊണ്ട് തന്നെ ഞാനെങ്ങാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ ഞാനുണ്ടായിരിക്കുന്ന സ്ഥാനം പ്രവാചകൻ്റെ സ്ഥാനത്തേക്കാൾ, പ്രവാചകൻ്റെ പദവിയേക്കാൾ ഇത്രയോ താഴെയായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളെ കാണില്ല എന്ന് ഭയപ്പെട്ടു. ഇനി എങ്ങാനും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലോ, ലാറാക്കാബദ, ഞാൻ താങ്കളെ ഒരിക്കലും ഇനി കാണുകയുമില്ല. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ടവരെ ആയത്തിറക്കുന്നത്, വമൻ യുത്തഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അനാമ അള്ളാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതിൽ വെച്ച് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയൊരു കാരുണ്യത്തിൽപ്പെട്ടത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിൽ അയച്ചു എന്നുള്ളത്. എന്നിട്ട് അവൻ നമ്മോട് കൽപ്പിച്ചതോ അദ്ദേഹത്തിൽ വിശ്വസിക്കാനും അദ്ദേഹത്തെ പിൻപറ്റാനും അദ്ദേഹത്തെ സത്യപ്പെടുത്താനും അദ്ദേഹത്തെ സ്നേഹിക്കാനും. എങ്ങനെ സ്നേഹിക്കാൻ? വെറുമൊരു സ്നേഹം എന്നതിലുപരി നമ്മുടെ സ്വന്തത്തെക്കാളും, നമ്മുടെ ധനത്തെക്കാളും, നമ്മുടെ മക്കളെക്കാളും, ഭാര്യമാരെക്കാളും, ആരെക്കാളും, ദുനിയാവിലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെ ആയിരിക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാലാണ് ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ് പ്രവാചക ശൃംഖല പോലും അവസാനിക്കുന്നത് ആ പ്രവാചകനെ കൊണ്ട് തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മതനിയമങ്ങൾ അദ്ദേഹത്തിലൂടെ അവതരിക്കപ്പെട്ടു എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥം അദ്ദേഹത്തിലൂടെ അവതരിച്ചു എന്നതും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയുടെ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖലീൽ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. അള്ളാഹുവിനോട് സംസാരിച്ചവൻ എന്ന നിലക്ക് ഖലീമുല്ലാ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മനുഷ്യനും ജിന്നും മനുഷ്യനുമായ സമുദായത്തിന് അനുഗ്രഹമായി നൽകിയെന്നതാണ്. അവരിലേക്ക്, രണ്ട് കൂട്ടരിലേക്കുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണോ നിയോഗിച്ചത് ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. എത്തിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ അമാനത്ത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നോണം നമുക്കുള്ള ആ പ്രവാചകനുള്ള ബാധ്യത എന്തെന്നാൽ ആ പ്രവാചകനെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെയും ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഈമാനിൻ്റെ ആസ്വാദനം അവനിക്ക് ലഭിക്കുന്നുമില്ല പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ. ആ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകനോടായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത്. അവൻ്റെ സ്വന്തത്തെക്കാളും അവൻ്റെ ഭാര്യമാരെക്കാളും അവൻ്റെ ധനത്തെക്കാളും ദുനിയാവിലുള്ള എന്തെല്ലാമുണ്ടോ അതിനെല്ലാം അപ്പുറം അവൻ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നില്ല, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റ് ജനങ്ങളെക്കാളുമെല്ലാം പ്രിയപ്പെട്ടതാകുന്നതുവരെ ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തിയാകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് വന്നു ചേരുമ്പോൾ പിന്നീട് പ്രവാചകൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കും, അദ്ദേഹത്തിൻ്റെ വിരോധനകൾ നാം അനുസരിക്കും. ആ കൽപ്പനകളും വിരോധനകളുമെല്ലാം ബാക്കി ആരെല്ലാം എന്തെല്ലാം കൽപ്പിച്ചുവോ അതിനെല്ലാം അപ്പുറത്ത് നമുക്ക് പ്രിയപ്പെട്ടതാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിലായിരുന്നു സഹാബത്ത് കണ്ടിരുന്നത്. പ്രവാചകൻ എന്തെല്ലാം കൽപ്പിച്ചോ, പ്രവാചകൻ എന്ത് അപ്പോൾ വിരോധിച്ചോ അതപ്പോൾ തന്നെ വിരോധിച്ച് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഒരു സമുദായമായിരുന്നു അവർ. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രം, സ്വഹാബത്തിൻ്റെ ചരിത്രം തന്നെ പ്രവാചകനോടുള്ള അവരുടെ സ്നേഹത്തെ കുറിക്കുന്നതുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാ, പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ വാലിദിന വഔലാദിന വബ്നാഇന വഉമ്മഹതിന വമിനൽ മാഇൽ ബാരിദി അലദ്ദം. അല്ലാഹു ആണേ, ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും ഞങ്ങളുടെ ഉമ്മമാരെക്കാളും എല്ലാം അപ്പുറത്ത് ഇഷ്ടമുള്ളതായിരുന്നു. എന്തിനുപരി ദാഹിച്ചു വലയുന്നവന് തണുത്ത വെള്ളം എത്ര കണ്ട് ഇഷ്ടപ്പെടുമോ അതിലുപരി ഞങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രവാചകനെ സ്നേഹിക്കലും പ്രവാചകനെ തഅലീമു കൊടുക്കലും എന്തുകൊണ്ട് നിർബന്ധമായി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും നിർബന്ധം പ്രവാചകനെ സ്നേഹിക്കലായി എന്തുകൊണ്ടെന്നാൽ കാരണമെന്നുള്ളത് ദുനിയാവിൽ എന്തെല്ലാം ഖൈറുണ്ടോ പരലോകത്ത് എന്തെല്ലാം ഖൈറ് നമുക്ക് ലഭിക്കാനുണ്ടോ അതെല്ലാം പ്രവാചകൻ്റെ കരങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ്. പ്രവാചകനിലുള്ള വിശ്വാസം കാരണത്താലും പ്രവാചകനെ പിൻപറ്റുന്നത് കാരണത്താലുമാണ് നമുക്ക് പരലോകത്തും ദുനിയാവിലുമുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ലഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, വദാലിക അന്നഹു ലാ നജാത ലി അഹദിൻ മിൻ അദാബില്ലാ വലാ വുസൂല ലഹു ഇലാ റഹ്മത്തില്ലാ ഇല്ലാ ബിവാസിതത്തി റസൂലി ബിൽ ഈമാൻ ബിഹി വമഹബ്ബതിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിലേക്ക് അവനക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിലും പ്രവാചകൻ എന്നൊരു കണ്ണി അവിടെ വേണമെന്നുള്ളതാണ്. ആ പ്രവാചകനിലുള്ള വിശ്വാസത്താലും അദ്ദേഹത്തിലുള്ള സ്നേഹത്താലും മാത്രമാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ്. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു.
10: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: നീതിപീഠത്തിന്റെ അന്യായ വിധികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് നാസർ സുലാഹി.
11: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, രാജ്യത്തെ കോടതികൾ ഭൂരിപക്ഷത്തിന് വഴങ്ങുകയാണെന്നും ഇതിന് വ്യക്തമായ തെളിവാണ് ആരാധനാലയങ്ങൾക്കുള്ളിലെ ഇരട്ടത്താപ്പും വിവേചനവുമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ദീപക് ഗുപ്ത. സ്വതന്ത്രവും ഭയരഹിതവുമായ നീതിന്യായ വ്യവസ്ഥയില്ലാതെ ഒരു രാജ്യത്തിനും സ്വാതന്ത്ര്യം അവകാശപ്പെടാനാകില്ലെന്നും വ്യക്തിസ്വാതന്ത്ര്യവും വിയോജിപ്പിനുള്ള അവകാശവും സംരക്ഷിക്കാൻ കോടതികൾ പരാജയപ്പെടുകയാണെന്നും ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അയോധ്യ കേസിൽ ഇനി മറ്റ് ആരാധനാലയ തർക്കങ്ങൾ ഉന്നയിക്കാനോ തുറന്നു പരിശോധിക്കാനോ കഴിയില്ലെന്ന് വിധിന്യായം വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേ വിധിയിൽ പങ്കാളിയായ ന്യായാധിപൻ തന്നെ പിന്നീട് ഗ്യാൻവാപ്പി മസ്ജിദ് കേസിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് ഇത്തരം കേസുകളുടെ പ്രളയത്തിന് വഴി തുറന്നത്. സത്യത്തിൽ ബാബരി മസ്ജിദ് വിധി തന്നെ അന്യായവിധിയാണ്. 1528 മിർഖാസിമി പണിതതാണ് ബാബരി മസ്ജിദ്. അലഹബാദ് ഹൈക്കോടതി മാത്രമല്ല സുപ്രീംകോടതിയും ഈ അടിസ്ഥാന തത്വം അംഗീകരിക്കുന്നു. ശ്രീരാമക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് പണിതത് എന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കാണുന്നില്ലെന്ന് സുപ്രീംകോടതി. 1949 ക്ഷേത്രഭാഗത്ത് ശ്രീരാമന്റെയും സീതയുടെയും സ്വയംഭൂവായ പ്രതികൾ പൊങ്ങിയെന്നത് വാരാണസി മസ്ജിദ് തകർത്തതിനെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് എം ലിബർഹാൻ കമ്മീഷൻ തള്ളി. 1949 ബാബരി മസ്ജിദിന്റെ അകത്ത് രാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണെന്ന് കോടതി. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റ് എന്ന് കോടതി. എന്നാൽ വിധി വന്നപ്പോൾ വിവാദ ഭൂമിയുടെ ഉടമകൾ ആരെന്ന ഒരൊറ്റ കാര്യത്തിലെ കക്ഷികൾ വിധി തേടിയിരുന്നുള്ളൂ. എന്നാൽ സുപ്രീംകോടതി അതിനപ്പുറം കടന്നു.

1995 രാജസ്ഥാനിൽ ഗോവധ നിരോധന നിയമമായി. അതിന്റെ ഫലമായി പാൽ തരാത്ത പശുക്കളെ ഉടമകൾ കയറൂരി റോഡിലേക്ക് വിടാൻ തുടങ്ങി. അതോടെ 2002 സർക്കാർ ജയ്പൂരിൽ അനാഥമാക്കപ്പെടുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ഹിങ്കോണിയ ഗോശാല എന്നൊരു ഗോസംരക്ഷണ കേന്ദ്രം ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലാക്കി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. പശുക്കളെ സംരക്ഷിക്കാൻ കൃത്യമായി പണം മാറ്റിവെച്ചു. എന്നാൽ ജാഗോ ജനത സൊസൈറ്റി എന്ന സംഘടന വെള്ളവും വൈക്കോലും ലഭിക്കാതെ ധാരാളം പശുക്കൾ ഗോശാലയിൽ ചത്തുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2017 May 31 പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാം. പശുവിന്റെ പ്രത്യേക സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ യുക്തിരഹിതമായ ശാസ്ത്രബോധത്തെ കണക്കിന് കളിയാക്കിയാണ് വിധിയെക്കുറിച്ച് അരുൺ ഷൂരി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയത്. വളരെ ലളിതമായ മൃഗമായതിനാൽ ഗോവാഷ്ടമി ദിവസം ശ്രീകൃഷ്ണൻ പശുവിന്റെ തേരിൽ ഭൂമിയിലെത്തിയത്രേ. 3 കോടി ദൈവങ്ങളും ദേവതകളും പശുവിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു. അതാണ് പശു പ്രപഞ്ചത്തിന്റെ അമ്മയാകാനുള്ള കാരണം. പവിത്ര പ്രദേശങ്ങളുടെ രാജാവ് പ്രയാഗ ആയതുപോലെ ദൈവങ്ങളുടെയും ദേവതകളുടെയും അതിപയാണ് പശു. ശ്രീലക്ഷ്മിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട പശുവാണ് സുരഭി. പശു ഓക്സിജൻ ശ്വസിക്കും, ഓക്സിജൻ തന്നെ പുറന്തള്ളും. പശു ഒരു മരുന്നുശാല കൂടിയാണ്. അതിന്റെ പാലും നെയ്യും അമൃതിന് തുല്യം, ജഡ്ജി വിധിയിൽ പറയുന്നു. പശുവിന്റെ മൂത്രം താഴെ പറയുന്ന ഗുണങ്ങൾ തരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അത് എല്ലാ കീടങ്ങളെയും നശിപ്പിക്കും, ത്രിദോഷങ്ങളെയും രോഗങ്ങളെയും കടപുഴക്കും, കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്തും, രക്തം ശുദ്ധിയാക്കും, ഏത് രോഗത്തെയും പ്രതിരോധിക്കാൻ ശക്തി നൽകും, ഏത് രോഗത്തെയും നേരിടാൻ നമ്മെ പ്രാപ്തമാക്കും. ധാരാളം ധാതുക്കളുണ്ട്, പ്രത്യേകിച്ച് ചെമ്പ്. തലച്ചോറിനും ഹൃദയത്തിനും ശക്തി നൽകുന്നു. വാർദ്ധക്യത്തെ ചെറുക്കും. ഒരു വ്യക്തിയുടെ ആഹാരക്രമത്തിൽ വിട്ടുപോകുന്ന പോഷകം നൽകും. സാത്വിക ബുദ്ധി നൽകും. ഗോമൂത്രത്തിൽ ഗംഗയുണ്ട്, ഗംഗ പാപമില്ലാതാക്കും. മൂത്രം കുടിച്ചാൽ മുൻജന്മ പാപഫലമായി ലഭിച്ച രോഗങ്ങളെ ഉന്മൂലനം ചെയ്യും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഗോശാലയുടെ നടത്തിപ്പിലെ അനാസ്ഥമായി ബന്ധപ്പെട്ട് ഒരു കേസിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ഇത്തരം തത്വശാസ്ത്രങ്ങൾ വിളമ്പുന്നത് എന്നോർക്കണം. പശുവിന്റെ ദയ്യി എത്ര പ്രയോജനകരമാണെന്ന് വിധി ന്യായത്തിൽ പറയുന്നു. അത് നവജാത ശിശുക്കൾക്ക് പ്രയോജനകരമാണ്. പ്രസവിച്ച അമ്മമാർ അല്പം കഴിച്ചാൽ അത് മുലപ്പാലിൽ ലയിച്ച് അതിന് ആരോഗ്യത്തിന്റെ അംശം നൽകും. കാഴ്ചശക്തിക്ക് നല്ലതാണ്. ആയുർവേദത്തിൽ കാഴ്ചശക്തിക്ക് നെയ്യ് എത്രമാത്രം ഗുണകരമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാദവും സന്ധിവാദവും ഇല്ലാതാക്കാൻ സഹായിക്കും. വായ്പുണ്ണും വ്രണവും ഇല്ലാതാക്കും. ശരീരത്തിന് പുറത്തുള്ള മുറിവുകൾ വേദമാക്കും. മസ്തിഷ്കത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കും. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. പല ശാസ്ത്രകാരന്മാരെയും വിധിന്യായത്തിൽ ഈ ജഡ്ജി ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണം: ഡോക്ടർ ജൂലിയസ്, ഡോക്ടർ ബുക്ക് ജർമൻ എന്നിവർ പശു മാത്രമാണ് ശ്വസിക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതെന്ന് പറയുന്നു. പശുവിന്റെ കൊമ്പുകളിൽ നിന്ന് കോസ്മിക് ഊർജം ഉണ്ടാകുമെന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ചാണകം ഉപയോഗിച്ച് വീടിന്റെ മതിലുകൾ പ്ലാസ്റ്റർ ചെയ്താൽ റേഡിയേഷൻ ഉണ്ടാകില്ല എന്ന് റഷ്യൻ ശാസ്ത്രകാരൻ പറഞ്ഞിട്ടുണ്ട് പോലും. കോളറയുടെ അണുക്കളെ ചാണകം ഇല്ലാതാക്കുമെന്ന് മദ്രാസിലെ ഡോക്ടർ കിങ് പറഞ്ഞുപോലും. ഗോമൂത്രം ഹൃദോഗത്തിന് പരിഹാരമാണെന്ന് ബ്രിട്ടനിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞുപോലും. അത് മൂത്രശങ്കക്കും ഗുണകരമായ ചികിത്സയാണ്. ഇത് രക്തക്കുഴൽ രക്തം കട്ടപിടിക്കാതിരിക്കാനും അമിത വിശപ്പ് ഇല്ലാതെയാക്കാനും സഹായിക്കും. ഡോക്ടർ സിമ്മറുടെ അഭിപ്രായത്തിൽ ഗോമൂത്രം രക്തത്തിലെ അഴുക്കില്ലാതെയാക്കും. പശുവിൻ പാല് ബുദ്ധിവികാസത്തിന് നല്ലതാണെന്ന് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റൊണാൾഡോ റേറ്റി പറഞ്ഞിട്ടുണ്ട്. MDGI പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ക്യാൻസറിൽ നിന്ന് മുക്തി നേടും. പശുവിന് മാത്രമാണ് 150 അടി നീളമുള്ള വൻകുടലുള്ളത്. ഇത് കാരണം പശു കഴിക്കുന്ന പുല്ല് വയറ്റിലെത്തിയാൽ കെരാറ്റിൻ ആയി മാറുകയും ഇത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ വിറ്റാമിൻ എ ഉണ്ടാക്കുകയും അത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കാർഷിക രംഗത്തും സമ്പൽഘടനയിലും പശു ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. വേദങ്ങളിലും പുരാണങ്ങളിലും പശുവിന്റെ മേന്മയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിധിന്യായം അവസാനിച്ചത്. സൂര്യാസ്തമയ സമയത്ത് പശു തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അത് ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ് എന്നും, സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും പശു മരണത്തെ ഇല്ലാതെയാക്കുമെന്ന് പറയുന്നുണ്ടെന്നും, പശു അതിന്റെ കുട്ടിയെ സ്നേഹപൂർവ്വം നക്കുമ്പോൾ താഴെ വീഴുന്ന ഉമിനീരിന് ഭൂമിയെ ശുദ്ധമാക്കുമെന്നുമൊക്കെയുള്ള നിരവധി അബദ്ധങ്ങൾ പ്രസ്തുത വിധിയിൽ ഉണ്ടെന്നാണ് അരുൺ ഷൂരി വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജഡ്ജി ഒരു ശുപാർശ കൂടി ചെയ്തിരിക്കുന്നു: കടുവക്ക് പകരം പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. ജഡ്ജി സൂചിപ്പിച്ച ശാസ്ത്രകാരന്മാരെക്കുറിച്ച് അറിയാൻ തനിക്ക് താൽപ്പര്യം തോന്നിയെന്ന് അരുൺ ഷൂരി പറയുന്നു. ജഡ്ജിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി. ഒടുവിൽ ജഡ്ജിയുടെ മകൻ ആദിത്യ ശർമ്മയുടെ നമ്പർ ജയ്പൂരിലുള്ള ഒരു അഡ്വക്കറ്റിൽ നിന്നും കിട്ടി. മകനും ഒരു വക്കീലായിരുന്നു. അയാളെ ഷൂരി ഫോണിൽ വിളിച്ചു.

0: പിതാവ് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു. എല്ലാം വിധിന്യായത്തിൽ ഉണ്ടെന്നായിരുന്നു മകന്റെ മറുപടി. പക്ഷേ ശൂരി പറഞ്ഞു, ശാസ്ത്രകാരന്മാരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും വിശദമായി അതിൽ പറഞ്ഞിട്ടില്ല. ഇത് ഏത് പ്രസിദ്ധീകരണത്തിൽ നിന്ന് റഫർ ചെയ്തതാണെന്നും പറയുന്നില്ല. അപ്പോൾ പിതാവ് യാത്രയിലാണെന്നും മകന്റെ മറുപടി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പോൾ തിരിച്ചു വിളിക്കാം. താൻ പിന്നെയും ഫോണിൽ വിളിച്ചു എന്ന് അരുൺ ശൂരി പറയുന്നു. പിതാവ് അപ്പോഴേക്കും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. എല്ലാം അക്ഷയപാത്ര പുറത്തിറക്കിയ ലഘുലേഖയിലുണ്ട് എന്നായിരുന്നു ജഡ്ജിയുടെ മറുപടി. സി ടി വിയിൽ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ആ വീഡിയോയുടെ ക്ലിപ്പിംഗ് തന്റെ വാട്സപ്പിൽ ഇട്ടുതരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ലഘുലേഖയുടെ കോപ്പി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് പോസ്റ്റൽ വഴി അയച്ചു തരാമെന്ന് പറഞ്ഞു. തപാൽ മേൽവിലാസം ജഡ്ജിക്ക് കൊടുത്തു. പക്ഷേ പോസ്റ്റൽ വഴി എനിക്കത് ലഭിച്ചില്ല. ഇന്നുവരെ തനിക്ക് ആ ലഘുലേഖ ലഭിച്ചില്ല. പിന്നീട് ഫോൺ ചെയ്യുമ്പോഴൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. രാജസ്ഥാൻ പത്രികാ ജേർണലിസ്റ്റിനോട് ആദിത്യ മിശ്രയെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ടും മിശ്ര ഫോണെടുത്തില്ല. യാതൊരു അടിസ്ഥാന തത്വവുമില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ന്യായാധിപൻ പശുവിനെ ദേശീയ മൃഗമായി പരിഗണിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് അരുൺ ശൂരി പുസ്തകത്തിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജസ്റ്റിസ് മഹേഷ് ചന്ദ്രവർമ്മയുടെ വിധിയിൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചും അരുൺ ശൂരി പറയുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു അഭിമുഖത്തെക്കുറിച്ചാണ് ശൂരിയുടെ പരാമർശം. ആർ എസ് എസിന്റെ അഖില ഭാരതീയ ഗൗസേവാ പ്രമുഖ് ശങ്കർലാലിൻ്റെതായിരുന്നു അഭിമുഖം. അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ശുദ്ധമായ ചാണകം ഞാൻ എന്റെ സെൽഫോണിൽ പുരട്ടാറുണ്ട്. അത് എന്നെ റേഡിയേഷനിൽ നിന്ന് മുക്തനാക്കും. പശുവിന്റെ മൂത്രവും ചാണകവും മരുന്നാണ്. അത് നമ്മെ പല രോഗത്തിൽ നിന്നും വിമുക്തരാക്കും. ക്യാൻസറിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ ചാണകത്തിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഫോണിന്റെ മൈക്രോവേവുകളിൽ നിന്നും സംരക്ഷിച്ചുകൂടാ? ചാണകം പുരട്ടി തന്റെ ഫോൺ എടുത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനെ കാണിച്ചിട്ടുമുണ്ട് അദ്ദേഹം. പിന്നെ എന്തെല്ലാം പശുവിൻ ചാണകം കൊണ്ട് ചെയ്യുമെന്ന് ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. ഞങ്ങൾ ഗർഭിണിയായ സ്ത്രീകളെക്കൊണ്ട് ചാണകവും ഗോമൂത്ര പേസ്റ്റും കഴിപ്പിക്കാറുണ്ട്. അത് അവരെ സുഖപ്രസവത്തിന് സഹായിക്കും. ഈ പത്ര അഭിമുഖമായിരിക്കാം ജഡ്ജിയെ സ്വാധീനിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജഡ്ജിമാരുടെ പലരുടെയും വിധികൾ ഭരണഘടനാ വ്യവസ്ഥകൾ പാലിച്ചോ പാർലമെന്റും സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾ നോക്കിയോ മുൻവിധികൾ നോക്കിയോ കോടതികൾ ഹാജരാക്കുന്ന തെളിവുകൾ ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ നടപടിക്രമങ്ങൾ നിയമങ്ങൾ പരിഗണിച്ചോ ആവാറില്ല എന്നതാണ് വസ്തുത. ഇതിലേക്കായിരിക്കാം ദീപക് ഗുപ്തയുടെ പ്രസ്താവന. സത്യവിശ്വാസികളെ, ഖുർആൻ പറയുന്നത് എത്ര യാഥാർത്ഥ്യം! സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ എട്ടാമത്തെ സൂക്തം. സഹോദരന്മാരെ, നമ്മുടെ ജഡ്ജിമാരുടെയൊക്കെ നീതിപീഠത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിമാരുടെ അവസ്ഥയാണ് ദീപക് അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രസ്താവനയിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്ത് നിത്യവും നീതിയും നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുക. സർവശക്തൻ അതിന് നമുക്കെല്ലാവർക്കും കഴിവും പ്രാപ്തിയും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബൈത്ത്.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്, നീതിപീഠത്തിന്റെ അന്യായ വിധികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് നാസർ സ്വലാഹി.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്, ചെറിയ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഇൻ. അമ്മാബദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഷമീം എം വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ സ്നേഹക്കോടിൽ ശീലങ്ങളുമായി, ഹാബിറ്റുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പല ശീലങ്ങളുമുള്ളവരാണ്. എന്നാൽ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അത് ചെയ്ത് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ രൂപത്തിൽ പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങണം, നാളെ മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചില ആവേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തുടങ്ങും, ഒന്നോ രണ്ടോ ദിവസമൊക്കെ തുടങ്ങും. പക്ഷെ പിന്നീട് എന്താവും, പഴയതുപോലെ തന്നെ അത് മാറിപ്പോവും. അപ്പോൾ ഇത് റെഗുലറായിട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
4: ബിസ്മില്ലാ, നല്ല ഒരു വിഷയമാണ് അൽഹംദുലില്ലാഹ് നമ്മളിന്ന് തിരഞ്ഞെടുത്തുള്ളത്. ശീലങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അളക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരാളെ മാനദണ്ഡമാക്കുന്നത് അയാളുടെ ശീലങ്ങൾ നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യങ്ങളും, ഏ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡെയിലി റൊട്ടീനാണല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില ശീലങ്ങൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും. നമ്മളെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ, നമ്മളൊന്ന് വേറെ ആരും ഇല്ലാതെ നമ്മളൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലതെങ്കിലും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ദുശ്ശീലങ്ങൾ, ശീലങ്ങൾ എന്ന് പറയുന്നത് ദുശ്ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല, വെറുതെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു റീതിങ്ക്, നമ്മളെക്കുറിച്ചൊന്ന് വീണ്ടും ചിന്തിക്കാനും ചിലതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും മറ്റു ചില ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. പക്ഷേ ആ പ്ലാനൊക്കെ ഉണ്ടാക്കി അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ, ആമുഖത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് പലപ്പോഴും പ്രയാസമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ബോധപൂർവ്വം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, എനിക്കത് മാറ്റാൻ കഴിയില്ല, അതെൻ്റെ ശീലമായി മാറി, ഇനി അത് മാറില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ജന്മനാ നമുക്ക് കിട്ടിയ കാര്യം മാത്രമൊന്നുമല്ല, അല്ലേ? ജന്മനാ കിട്ടിയ വളരെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെയിലി ടു ഡെയിലി പ്രാക്ടീസ് കൊണ്ട്, ഓരോ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ നിത്യമായി ചെയ്തത് കൊണ്ടാണൊക്കെ എന്ത് ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ, പാടെ ജീവിതത്തിന് പിഴുതെറിയാനും നല്ല ശീലങ്ങളെ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്.
3: ഈ പറഞ്ഞപ്പോഴാണ് ഈ കോപം എന്നുള്ളത് ഒരു വിഷയം. പലപ്പോഴും ആളുകൾ എന്താ പറയുക, അവർ പരമ്പരാഗതമായിട്ട് ദേഷ്യക്കാരാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇത് ശരിക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് കോപത്തെ നിയന്ത്രിക്കാൻ. അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ ശീലത്തെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇതിനിപ്പോൾ ഒരു സൈക്കോളജിക്കൽ രംഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിനുമായി ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ പറയും രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അപ്പോൾ അത് മാറ്റിവെക്കാൻ പറയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു അവർക്ക് ഒരു കട്ടൻ ചായ കുടിക്കണം, എങ്കിലേ അവർക്ക് ടോയ്ലറ്റ് ശരിയാവുള്ളൂ. ഇങ്ങനെ ശീലമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ശരിക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത്?
4: ശരിക്കും നമ്മൾ ശീലങ്ങൾ കൊണ്ടുവരുന്നതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണമെന്നുള്ള, അതിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു ശീലമെന്നുള്ളതാണ്. ഇപ്പോൾ 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകം തന്നെയുണ്ട്. ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് എത്രയോ പിന്നെ സൈക്കോളജിക്കലി ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർമാർ ധാരാളം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഡെയിലി അവരുടെ ജീവിതത്തിൽ 5 AM ക്ലബ്ബ് അല്ല, അതിൻ്റെ മുമ്പേ എഴുന്നേൽക്കുന്ന സാഹചര്യമാണ് വേണ്ടതുള്ളത്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളപ്പോൾ ശാസ്ത്രീയപരമായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രാത്രി ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകി കിടന്നിറങ്ങുന്നു, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന സിസ്റ്റമൊക്കെയാണ് പ്രത്യേകിച്ചും പിന്നെ കുട്ടികളിലൊക്കെ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഒരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെ, നമ്മളെ ജീവിതത്തിൽ ഒരു ദുശ്ശീലം മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പോൾ സുബുവിൻ്റെ സമയം ഇപ്പോൾ 5:05 ആ ഒരു സമയത്തൊക്കെയാണ്, 5:07 ഒക്കെയാണ് ബാങ്ക് ഇപ്പോൾ വരുന്നത്. അഥവാ ആ സമയമാകുമ്പോഴെങ്കിലും നമ്മൾ എണീക്കണം എന്നുള്ളതാണ്. തഹജ്ജുദിന് വേണ്ടിയിട്ട് 4 മണിക്ക് എനിക്കറിയുന്ന, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മുൻ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകൾ യൂട്യൂബിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. മാത്രമല്ല ഇസ്ലാമിലെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് ദിസ് ഓൾ സയൻറ്റിഫിക്കലി ഇതൊക്കെ മറ്റെന്താ അടിത്തറയുള്ളതാണ്. നമ്മളാരും അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല അത് ചെയ്യണം, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിനെ പോലുള്ള വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇവർ പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ പിന്നെ അങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക്, ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് വായിക്കണം. അപ്പോൾ പല കുട്ടികളുടെയൊക്കെ അവർ എഴുന്നേൽക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും, 7:00, 7:30 അപ്പോൾ നിസ്കരിക്കണം, നിസ്കാരമൊക്കെ ചിലപ്പോൾ അങ്ങനെ ആണെന്ന് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, അങ്ങനത്തെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 6:30, 7:00 എഴുന്നേൽക്കുന്ന ആൾക്കാരോട് ഒറ്റയടിക്ക് 5:00 പറഞ്ഞ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ പതിയെ പതിയെ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യണം, ഈ 6:30 ഒരു 6 മണിക്കാക്കി മാറ്റണം. അതൊരു 5-6 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അടുത്തൊരു ഇതിലേക്ക് മാറ്റുക. 5:30, 6:00 എന്ത് ചെയ്യണം, പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 5:40 ഇങ്ങനെ അങ്ങനെ അങ്ങനെ
3: കുറച്ച്
4: പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്നോട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു മറുപടി പറയും തരും. ഞങ്ങൾ നാട്ടിൽ പള്ളി വരുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ല തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തന്നെ. അതുവരെ ഉപ്പ ഉമ്മ ഉണ്ട്, അവരൊക്കെ സുബൈക്ക് വിളിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5:30, 6:00 ആ ഒരു സമയത്താണ് അധികം ആ പള്ളി വരുന്നതിന് മുമ്പൊക്കെ നമ്മളെ വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പള്ളി വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. കാരണം സുബൈക്ക് എന്തായാലും അവിടെ പള്ളി പോകണമെന്നൊരു അതിയായ ആഗ്രഹവും അത് ഉപ്പയുടെ ഒരു കർശന പിന്നെന്താ പറയുക കാർക്കശ്യവും, മാത്രമല്ല ഉപ്പ പോകുന്നതിന് ആ സമയത്തേ നമ്മൾ വിളിക്കുന്നു പള്ളിയിലേക്ക് നമ്മൾ എത്തുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബ നഷ്ടപ്പെടുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളൊക്കെയാണ്, അതല്ലെങ്കിൽ മറ്റു ചില യാത്രകളുടെ വേളകളിലൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ് അല്ലേ, ഉപ്പ ആ രൂപത്തിൽ നമ്മളെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ എത്ര വൈകി കിടന്നുറങ്ങിയാലും ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം എന്നുള്ളതാണ്. ആ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് സമയം നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് അല്പസമയം വിശുദ്ധ ഖുർആൻ ഓതി പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നു, വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നു. അപ്പോൾ ഒരു നല്ലൊരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മൾ അടിവരയിട്ട് പറയുന്നത് സുബഹിൻ്റെ ആ ഒരു സമയത്തെങ്കിലും അല്ലേ, അതിൻ്റെ മുന്നേ എഴുന്നേൽക്കാണ് വേണ്ടത്, തഹജ്ജുദ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിൻ്റെ സമയത്തെങ്കിലും മിനിമം എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമെന്നുള്ളതാണ്.
3: ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ശീലമാണ് എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലുള്ള മെസ്സേജുകളോ ഏതെങ്കിലും ആപ്പുകൾ തുറക്കുകയൊക്കെ ചെയ്യുന്ന ശീലം, ഇത് ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം?
4: സാധാരണ ഇപ്പോൾ ഈ മറ്റേ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളൊരു മറ്റേ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ ആളുകളുടെ ഉറക്കം കുറവ്, ആ ഒരു വിഷയം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് അയാൾ ഈ ഡിവൈസുകൾ അതോ ഫോണ് ടാബ് പോലെ കമ്പ്യൂട്ടർ TV പോലെയുള്ള ഡിവൈസുകൾ ഒഴിവാക്കാനാണ് പരാതി പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല ഉറങ്ങുന്നതിന് ശേഷവും, ഉറക്കം ഉണർന്നതിൻ്റെ ശേഷവും ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഫോണോ ഇതുപോലുള്ള ഡിവൈസുകളോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിന് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബോധപൂർവമായ ശ്രമം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് അലാറമൊക്കെ നമ്മുടെ ഫോണിലാണ് സെറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അലാറം അടിക്കുമ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാർ എഴുന്നേൽക്കുക. അപ്പോൾ അത് അലാറം ഓഫാക്കാനാണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കും. എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ വാട്സപ്പ് പോലെയുള്ള മറ്റു പല ആപ്പുകളിലേക്കും പോകുന്നുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ഒരു അല്പസമയം നിർബന്ധമായി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാൻ ആ സമയത്ത് എന്ത് ചെയ്യുക, അലാറം ഓഫാക്കുക, പിന്നെ ഞാനത് ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം ഇങ്ങനെ തുടർന്നാൽ. അപ്പം ഈ ഫോൺ എടുക്കുന്നത് എങ്ങനെയാ വന്നത് അല്ലേ, ഫസ്റ്റ് അത് അവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, എന്തിനാണോ നമ്മളെടുത്ത് ആ ഒരൊറ്റ പർപ്പസ് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് മറ്റുള്ള പോലെ തന്നെ അവിടെ വെക്കുക.
3: ബോധപൂർവം
4: മാത്രമല്ല, അങ്ങനെ ഒരു 10-20 ദിവസത്തോളൊക്കെ നമ്മൾ പ്രാക്ടീസ്. സാധാരണ ഒരാളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് സ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ 21 ദിവസം അത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 21 ദിവസം നമ്മൾ ഫോൺ അലാറം ഓഫാക്കിയിട്ട് അവിടെ വെക്കുന്നു എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് എടുക്കൂല എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാര്യം.
3: പിന്നെ സ്വാഭാവികമായിട്ട് കുറേ ശീലങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയിലെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്കിപ്പോൾ വ്യായാമത്തെക്കുറിച്ച് പറയാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാം.
4: ഓ, ഈ വ്യായാമങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ശീലങ്ങൾ എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഇട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പ്രായം, അതുപോലെ തന്നെ ജോലി, അതുപോലെ തന്നെ അവരിടപഴകുന്ന മേഖല, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ശീലം നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും സാധിക്കുക എന്നുള്ളത്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഞാൻ ലിസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരും, ഇപ്പം എനിക്ക് പ്രിയോറിറ്റി, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാവില്ല ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളത്, അതൊക്കെ ഇൻഡിവിജ്വലി വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണലൈസ്ഡ് ലിസ്റ്റുകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യവുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് എങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ശരിക്കും ശീലമാക്കിക്കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ. ചില ആളുകൾ പിന്നെ എന്താ പറയുക, ടാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് സുബ എന്ന് പറഞ്ഞാൽ സുബക്ക് നമസ്കാരത്തിന് മുമ്പ് തന്നെ അവരുടെ ജോലി എന്തുണ്ട്, അവർ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ടാപ്പിംഗ് എന്നുള്ള ഒരു സിസ്റ്റം, പിന്നെ പാലുകളൊക്കെ എടുക്കാനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫാമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പശുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചില ആളുകൾ ചെയ്യാറുള്ളത് സുബ നമസ്കാരത്തിൻ്റെ മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തൊഴുത്തിലേക്ക് പോകുന്നു, പശുവിനെ കറക്കുന്നു, ആ പാലിട്ട് വരുന്നു, പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ തരവും വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മുടെ ശീലങ്ങളെയും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം അല്ലേ, ഒരു പ്രാധാന്യ ലിസ്റ്റ് ഉണ്ടാവണം. എൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അത് ഏതിനൊക്കെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് കൃത്യമായ പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ശീലങ്ങൾ ശീലമായിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരാകുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
3: ഇപ്പോൾ ദുശ്ശീലങ്ങളുണ്ട്, ഇപ്പോൾ ശീലങ്ങൾ ശീലമാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ദുശ്ശീലങ്ങൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ ദേഷ്യം എന്നുള്ള അതുപോലെയുള്ള മറ്റു തിന്മകൾ, ഇത് കൂടി നമുക്ക് അതോടൊപ്പം പുറത്താക്കാൻ എന്ത് മാർഗ്ഗമാണുള്ളത്?
4: നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ബ്രഷിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലേ, ഏതൊരു കുട്ടിയെടുത്ത് പരിശോധിച്ച് നോക്കി ആ പല്ല് തേക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്. അതിങ്ങനെ ഉപ്പമാർ ഉമ്മമാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് കുറച്ച് ദിവസം കൊടുക്കുന്നു, ചിലപ്പോൾ ഭംഗിയുള്ള ബ്രഷൊക്കെ വാങ്ങിയിട്ട് പതിയെ പതിയെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, അവനെന്നെ ചിലപ്പോൾ ഒറ്റ തേപ്പ് കഴിഞ്ഞിട്ട് നിർത്തുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുന്നു അല്ലെ. ഇങ്ങനെ ഒരു ഗ്രാജുവലി ആണ്, പതിയെ പതിയെ ആണ് എന്ത് ചെയ്യണത്, പിന്നെ ആ ശീലമായിട്ട് മാറുന്നത്. ഇപ്പോൾ ആലോചിച്ചേക്ക്, നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ മക്കൾ, അവർക്കൊന്നും ഒരു മടിയൊന്നുമില്ലല്ലോ, അവർ നേരെ എഴുന്നേറ്റാൽ അവരെന്നെ പോയിട്ട് ബ്രഷും പേസ്റ്റും എടുക്കുന്നു, പല്ല് തേക്കുന്നുള്ള, അഥവാ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് അതൊരു ശീലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് ദുശ്ശീലങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ അത് മാറ്റാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, പുകവലിക്കുന്ന ഒരാൾ അല്ലേ, എന്നോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തു, നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പല ആളുകളും. ഇപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടല്ലോ, റമദാനിൻ്റെ പകൽ സമയത്ത് നിങ്ങൾ വലിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു രാവിലെ 5 മുതൽ അല്ലെങ്കിൽ 4:30 മുതൽ അല്ലെങ്കിൽ 5:30 മുതൽ വൈകുന്നേരം 6-7 വരെ ഇത്രയും 12 പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ലൈഫിൽ അത് നിങ്ങൾക്ക് മാറ്റിക്കൂടാ? പല ആൾക്കാരും ആ രൂപത്തിൽ തന്നെ ചെയ്യും. അപ്പോൾ പതിയെ പതിയെ പതിയെ മാറ്റി മാറ്റി ദുശ്ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ്. ഏതൊരു കാര്യം, ഏത് ദുശ്ശീലവും ആ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ദേഷ്യം അല്ലേ, അതൊരു ഇമോഷണലി മോശപ്പെട്ടൊരു ശീലമാണ്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ദേഷ്യം വരുമ്പോൾ അതിനൊരു റെമഡി, അതിനൊരു പരിഹാരം റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കളിയിരിക്കണം അല്ലേ. ഇരുന്നിട്ട് അയാൾക്ക് ദേഷ്യം വരണം, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് എന്താണ്, ആ ഒരു സാഹചര്യമാണ്, ഒന്ന് മാറിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാറും. അത് മാത്രമല്ല, ഈ ദേഷ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യപ്പെട്ട സമയത്തിനെ കുറിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ആ സമയത്ത് എൻ്റെ ഇമോഷണലി ഞാൻ എങ്ങനെയാണ് ഞാൻ അല്ലേ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, എത്ര ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒന്ന് റീതിങ്ക് ചെയ്യുക. അപ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ അറിയാതെ സോറി പറഞ്ഞു പോണ ഘട്ടങ്ങളുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അതെ, അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അയാൾ പറഞ്ഞ് ആ സമയത്ത് ഒരിക്കലും അയാൾ ഇത് ആലോചിച്ച് എന്ത് ചെയ്യില്ല, അയാൾക്ക് കിട്ടൂല. ദേഷ്യപ്പെട്ട സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾക്ക് ചെയ്തത് മുഴുവനും ശരിയാണെന്നാണ്. ശരി, 10ഓ 15ഓ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾ തന്നെ സ്വന്തം എന്ത് ചെയ്യാണ്, വേണ്ടില്ലായിരുന്നു, ഞാനൊന്നും കൂടെ മാനേജ് ചെയ്യേണ്ടിയിരുന്നില്ലേ, അത് ഇടപെട്ടത് എൻ്റെ വാക്കുകൾ അല്ലേ, ആ രൂപത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റീതിങ്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണലി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്.
3: അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, ഇത് ഒരു ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ശീലം എളുപ്പമാക്കാൻ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കണം ഇന്ന് കുറച്ച് ഖുറാൻ ഓതണം, സ്ഥിരമായി ഖുറാൻ വായിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ അതിന് ഖുറാൻ വായിക്കണം, അപ്പോൾ നമ്മൾ മുസഫ് എന്ത് ചെയ്യണം, മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ ഷൂ റെഡിയായി നിൽക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ശീലമായി പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ടോട്ടലി നമുക്ക് അങ്ങനെ ഒരു ചില ചിത്രങ്ങൾ
4: ഒരു ഹാബിറ്റായിട്ട് വരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുക, ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് സുബ് നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ കാണുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതെടുത്ത് പാരായണം ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ 1ഓ 2ഓ ദിവസങ്ങളിൽ അതൊരു പ്രയാസമായിട്ട് തോന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ആൻഡ് അഗെയിൻ റിപ്പീറ്റ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ അതെന്താവും, ശീലമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രയാസമാണെങ്കിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നതാണ് അത് ശീലമായി വരാനുള്ളൊരു കാര്യം. അത് കുറച്ച് കാലം നമ്മൾ ബോധപൂർവം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറുമെന്നുള്ളതാണ്.
3: അതെ, ഇപ്പോൾ സൈക്കോളജി തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഫോൺ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആ സമയത്ത് 10 സെക്കൻഡ് എന്ത് ചെയ്യുക, ബോധപൂർവം അതിനെ നോക്കാതിരിക്കുക, ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇങ്ങനെ പറയാം. അതുപോലത്തെ എന്തെങ്കിലും മെത്തേഡുകൾ വേറെ എന്തെങ്കിലും
4: ഡൈവേഴ്സൺ അല്ലേ, അത് പറഞ്ഞാൽ എന്താണോ നമ്മൾ അലോസരപ്പെടുത്തുന്ന കാര്യം ആ സാഹചര്യം ഒഴിവാക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ 10 മണിക്ക് പോവാം അല്ലേ, 10 മണിക്ക് പോയി അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം അല്ലേ. അതൊരിക്കലും ഒരു നല്ല ശീലമല്ലല്ലോ. എത്രയോ സമയം, മാത്രമല്ല ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മാനസികമായിട്ട് തന്നെ ഒരു ഒരു മെൻ്റലി മനുഷ്യനെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ പേപ്പർ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ പേപ്പർ ഞാൻ എടുക്കൂല എന്നാണ് ബോധപൂർവ്വം തീരുമാനിക്കുക. ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മാറി നിൽക്കും. ദുശ്ശീലങ്ങളെ മാറ്റാനാണ് കണക്ടിവിറ്റി ഒഴിവാക്കുക, അഥവാ നമ്മുടെ കൺമുന്നിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. നേരത്തെ നമ്മൾ പറയുന്നതാണ്, ശീലമായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അതുമായി കണക്ട് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അതെന്താണോ അത് നമ്മൾ കൊണ്ടുവരിക ബോധപൂർവം. ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ, ആ ദുശ്ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ നമ്മളിലേക്ക് നൽകുന്ന കാര്യങ്ങൾ നമ്മളടുന്ന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
3: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ശീലം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജിം എന്ന് പറയുന്ന ഒരു സംവിധാനം വല്ലാതെ വർദ്ധിച്ചു എന്നൊരു സമയമാണ്. അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം ഒക്കെ 40 മുകളിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 50 മുകളിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വൈകിപ്പോയി, ഒരു വളരെ ചെറുപ്പത്തിൽ നോക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ ശീലിക്കേണ്ട കുറേ മര്യാദകൾ ഈ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങണമെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ശരിക്കും നമുക്കത് കൃത്യമായി പറയേണ്ടതുണ്ട്.
4: ഇന്നത്തെ ആഹാര സിസ്റ്റമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് കൊണ്ടുവരേണ്ടത്. അതൊക്കെ എത്രത്തോളം പറയാൻ നമ്മളും കൂടി അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പിന്നെ മാസത്തോളമായിട്ട് രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അല്ലേ, ചായ അമിതമായി കുടിച്ചിരുന്ന ഒരാളാണ് ഞാൻ അല്ലേ. രാവിലെ ശുഭനമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയും ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കും, അല്ല ബിസ്ക്കറ്റോ റെസ്കോ പോലുള്ള അതൊരു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെയും സ്കൂളിലെത്തി കഴിഞ്ഞ ഇൻ്റർവെല്ലിൽ ഒരു ചായ അതിപ്പോഴും ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇൻ്റർവെല്ലിൽ ഒരു ചായ, ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ചായ, വീട്ടിലെത്തിയാൽ ഒരു ആറോ ഏഴോ ഗ്ലാസ് ചായ. ഇപ്പോൾ എന്താ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു മൂന്ന് ഗ്ലാസ് ഒരു ദിവസം മതി അല്ലേ, വെള്ളം കുടിക്കുക ധാരാളമായിട്ട്, ചായകളൊന്നും ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് അത്രയും വല്ല യാത്രയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷീണം മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയണത് ആഹാര സിസ്റ്റത്തിൽ നല്ല കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അല്ലേ, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്രയും അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. വേണ്ടാന്ന് വിചാരിച്ചാൽ റോട്ടിലേക്ക് ഇറങ്ങിയാൽ പലതും ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ നമ്മളെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഹാനികരമായ ഭക്ഷണ
3: ഒരു നല്ല ശീലം അതിൽ കൊണ്ടുവരാം.
4: അതെ, അതിൽ കൊണ്ടുവരാം. നല്ല ഭക്ഷണങ്ങൾ സ്വീകരിക്കാനും അത് അമിതമായിട്ടാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണോ അനാരോഗ്യകരമായിട്ടാണോ അതിൽ മാറ്റി നിർത്താനും നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വ്യായാമങ്ങൾക്കൊക്കെ കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ ഒരു കാര്യത്തിൽ വീക്കാണെന്നാണ് തോന്നാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ശീലമായി വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പല ആളുകളും പല അഭിപ്രായത്തിലുള്ളത് അല്ലേ. പക്ഷെ എൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള കൃത്യമായൊരു വ്യായാമം ഞാൻ ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ തീരുമാനിച്ചാൽ ജിമ്മ് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ഒരല്പം എന്താ പറയുക രാവിലെയുള്ള നടത്തമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ വർക്കൗട്ട് ആയിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടവും അതിൻ്റെ പരിപാലനവും, ചില ആളുകൾക്ക് അതിൻ്റെ ധാരാളമായിട്ടുള്ള എക്സസൈസ്, വേറെ മറ്റ് ചില ആളുകൾ സൈക്കിളായിട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സിസ്റ്റം, ഇതൊക്കെ കൃത്യമായിട്ട് പല രൂപത്തിൽ പല ആളുകളും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിയോറിറ്റി നിശ്ചയിക്കേണ്ടത് വ്യക്തിപരമാണ്, അല്ലാതെ നമ്മളൊരു കോമൺ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഈ മേഖലയിൽ നമുക്ക് സാധ്യമല്ല.
3: എന്തായിരുന്നാലും അത് ചെറുപ്പകാലത്തെ ശീലിച്ചു വരുന്നത് നല്ലതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കുറെ വൈകിപ്പോയ ആളുകൾ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ഇബാദത്തുകൾ, അതൊരു ശീലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് വളരെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്.
4: നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ച എന്താണ് അല്ലേ, കിതാബൻ മൗക്കൂത്ത എന്നാണ്. സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ് നമ്മുടെ നമസ്കാരം. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ തന്നെ വീണ്ടും നമ്മളിതിലേക്ക് കൊണ്ടുവരാം അല്ലേ. അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വ്യക്തമായി പഠിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളാണ്. നിസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മറ്റു പല കാര്യം സക്കാത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു സമുന്നതിയിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ നമസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയണത് നിത്യജീവിതത്തിൽ പല ശീലങ്ങൾക്കും ഒരു ഇസ്ലാമിക കൾച്ചറുള്ള ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ എവിടേക്കോ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമാണത് അല്ലേ, സമയം നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ആ ശീലങ്ങൾ കൃത്യമായി വന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും,
3: ഓട്ടോമാറ്റിക്കലി
4: വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല ചില പണ്ഡിതന്മാരെ കുറിച്ചുള്ള പിന്നെ അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും അവർ സമയം കണ്ടെത്തുന്നത്. ജോലിൻ്റെ സമയം, ആരാധനകളുടെ സമയം, മറ്റു യാത്രകൾ, തൗഹീദി രംഗത്തുള്ള ദേവാരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സെയ്ദ് മൗലാനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ടൈലറിംഗ് ഒക്കെ എടുത്ത് ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈകുന്നേരമായാൽ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസംഗങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരാധനാ കാര്യങ്ങൾ, ജമാഅത്ത് നമസ്കാരം കൃത്യമായ കണിശത പുലർത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ ഒരു പല കാര്യത്തിലും ഇന്ന സമയത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മളൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 8 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയുന്നിട്ട് നമ്മളെന്നെ എന്താ പറയുക, അവർ 8:30 തുടങ്ങാട്ടോ എന്ന് പറയാം. പക്ഷെ നമ്മുടെ മുൻഗാമികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവരാ പറഞ്ഞ് 8 മണിക്കാണ് എങ്കിൽ 7:30 തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ഈ ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങളോട് കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈം കീപ്പിംഗ് നമുക്കവിടെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
3: ഈ ഒരു കൂട്ടത്തിൽ നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കൾ കുട്ടികളോട് ഈ ഒരു ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവരോട് എന്താണ് ഈ സമയത്ത് പറയാൻ?
4: നമ്മൾ ആലോചിക്കേ, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ കൃത്യമായൊരു സമയമുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മുതൽ 8 വരെ പീരീഡുകളുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ളത്. നിങ്ങൾ ആലോചിച്ചു, കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ വരെ അറേഞ്ച് ചെയ്ത് ടൈം ടേബിളൊക്കെ നൽകിയിട്ടാണ് ഏതൊരു സ്കൂളുകളും വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അച്ചടക്കത്തിനും അതുപോലെ തന്നെ ശീലങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായി നമ്മൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഓരോ കാര്യത്തിനും കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് മാറുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രയാസകരമായ ഒരവസ്ഥ, പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പുസ്തകങ്ങൾ ഒരിക്കൽ പോലും മറിക്കാത്ത എത്രയോ കൂട്ടുകാരുണ്ട് എന്നറിയുമ്പോൾ അത് ഏറെ സങ്കടകരമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്, നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്, കോളേജുകളിലേക്ക് പോകുന്നത്. അപ്പം ആ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനും ആ പഠനം എന്ന നമ്മുടെ ലൈഫിലേക്കൊരു ശീലമാക്കി കൊണ്ടുവരുവാനും ഈ സമയത്ത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അലകും തട്ടും വേറിട്ട് അല്ലെങ്കിൽ ഒരച്ചടക്കമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ചില ശീലങ്ങൾ നമുക്ക് പ്രയാസകരമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിർബന്ധമായി കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ ഭാവിയിലുള്ള ജീവിതം അതിനായിട്ട് ചേർത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്.
3: അപ്പോൾ നമുക്കറിയാം അത് തുടങ്ങാൻ എളുപ്പമാണ്, പലപ്പോഴും ആളുകൾ ഭയങ്കര ആവേശത്തിൽ തുടങ്ങും. ഇപ്പം നേരത്തെ പറഞ്ഞതന്നെ ഈ വ്യായാമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓടാൻ വേണ്ടി ഈ ഷൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് ഒരു തുടർച്ച ഉണ്ടാവില്ല. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകുവാനുള്ള ഒരു മാനസികമായ സന്നദ്ധത ശരിക്കും ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
4: നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ എന്നുള്ളത്. ആ റിപ്പീറ്റേഷൻ തുടർച്ച മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി എന്നുള്ള ടേമും കൂടെ നമ്മളതിൻ്റെ കൂടെ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങും അല്ലേ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എൻ്റെ ആവേശ കമ്മിറ്റിയിട്ട് നമ്മളിങ്ങനെ പോവും, പിന്നെ അത് അവിടെ കിടക്കും. ആ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെയ്യില്ല, വീണ്ടും അതില്ല. അപ്പോൾ കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് ചെയ്യുക, ഡു ബൈ ഇൻതൂസിയാസം എന്നുള്ള കാര്യങ്ങൾ, ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുക. ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശം, പിന്നെ ആർക്കോ അങ്ങനെ അല്ല, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അഥവാ ഇൻ കേസ് നിന്ന് പോയിട്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം അത് ചെയ്യുമെന്നുള്ള നിർബന്ധമായൊരു ബുദ്ധി നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാണ് പിന്നെ നമ്മളെ ലൈഫിൽ എല്ലാ ദിവസവും ആരാധന കർമ്മങ്ങളുള്ളത്. ആലോചിക്ക് അല്ലേ, ഇപ്പം ഇന്ന് സുബഹസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ സ്കരിക്കേണ്ടതല്ലോ. ഇന്ന് ലോഹറ് സ്കരിച്ചിട്ടുണ്ട്, നാളെ സ്കരിക്കേണ്ടതല്ലോ. അത് എന്നും ചെയ്യാനാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാവുക, ആവർത്തിക്കുക, നിരന്തരമായിട്ട് അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു പാളിച്ച എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യണം, തുടർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
3: അതോടൊപ്പം തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് സംസാരം വരും. എത്ര ദിവസം ഉണ്ടാവും നമുക്ക് നോക്കാമെന്നുള്ള ഒരു ചർച്ച പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും ചെയ്യുന്നതൊക്കെ എന്താവണം, അത് ആരെയും കാണിക്കാനാകരുത് എന്നത് ഉള്ളൊരു തീരുമാനം.
4: അതാണ് നമ്മൾ അടുത്തതിൽ വരുന്നത്. നമ്മളൊരു ശീലത്തിന്, നല്ലൊരു കാര്യത്തിനാണ് ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കാനും അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ പറയാനൊക്കെ ഒരുപാട് മറ്റു പല ആൾക്കാരുണ്ടാവുന്നതാണ്. മലയാളികളെ കുറിച്ച് ഒരു സിൻഡ്രോമിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, MEV സിൻഡ്രോം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ലൈഫിലേക്ക് നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് ദുശ്ശീലങ്ങൾ ചെയ്യാനും പാടില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചില ദുശ്ശീലങ്ങൾ തുടങ്ങുന്നത് തൻ്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ അവർ തന്നു, അപ്പം എങ്ങനെ പോലോട് നോ പറയുക, എനിക്കത് വേണ്ട എന്ന് വളരെ ഫേമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ദുശ്ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ നല്ല വ്യക്തിത്വത്തിന്, എൻ്റെ നല്ല സ്വഭാവത്തിന് വേണ്ടി ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ഒരു പോസിറ്റീവ് ചിന്തയാണ് അവിടെ വേണ്ടത്. ആ ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് നിത്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
3: അതെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനമാണെങ്കിലും അത് മറ്റൊരാളെ കാണിക്കാനല്ല, കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്.
4: ശിർക്കുൽ അസർ എന്ന് പഠിപ്പിച്ചതാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ശിർക്കുൽ അസറാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതിന്
3: നമുക്കൊരു ലക്ഷ്യബോധം വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് അതിൽ വേണ്ടത്.
4: ഈ ശീലം സ്ഥിരമായിട്ട് അതൊരു ശീലമായി മാറണമെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ അത് ശീലമായിട്ട് വരൂ അല്ലേ. എനിക്കെന്നും സുബഹ്ക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് വരും, അത് ശീലമായിട്ട് മാറും. ഏതൊരു കാര്യം അങ്ങനെ തന്നെ നമ്മൾ ആലോചിക്കും. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലേ. ഇത് ചെയ്യണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് എന്തറിയോ, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഈ പിന്നെ സ്നേഹക്കൂടിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയിലെ ഓരോ ആളുകൾക്കും ഉപകരിക്കുമോ അല്ലെ. നമ്മൾ ഞാൻ സത്യം പറയാം, എൻ്റെ ക്ലാസ്സിൽ വരുന്ന ചില ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ പലതും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വിഷയം രൂപീകരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറുന്നത് അല്ലേ, എല്ലാ ആഴ്ചയിലും ഇത് പോകണമെന്നൊരു വാശി. അഥവാ ഒന്നോ രണ്ടാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത് ശീലം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ് ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അഥവാ യഥാർത്ഥമായൊരു ജീവിതം അല്ലേ, റിയൽ ലൈഫ് എന്ന് പറയുന്നല്ലോ നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. മറ്റു ചിലത് റിയൽ ലൈഫുകളല്ല, റീൽ ലൈഫുകളാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫുകളാണ്. ഫോണിലൂടെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ശീലാക്കണം വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. എല്ലാ ആളുകളും ചെയ്യുന്നതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് കൃത്യമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ നാളെ മുതൽ ചെയ്യുക എന്നുള്ളത്, ഡിജിറ്റൽ ലൈഫ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസുകളല്ല അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന എക്സ്പീരിയൻസുകൾക്കല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ബി ഫോക്കസ് എന്നുള്ളൊരു പോയിന്റോടുകൂടി ഈ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. രണ്ടാമത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, ആ ഒരു കാര്യത്തിൽ ബി ഫോക്കസ് ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, സൂറത്തുർ റഅദിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നുള്ളത്. അഥവാ തീർച്ചയായും അല്ലാഹു ഒരു ജനതയും മാറ്റൂല, സ്വയം മാറാൻ സന്നദ്ധരല്ലാതെ. അപ്പോൾ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ആയത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ ആയത്തിന് ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ട്, പലപ്പോഴും നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചുമരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു ആയത്തുള്ളൂ, അത് ഈ ആയത്താണെന്ന് പറയുന്നത്. അഥവാ സ്വയം മാറാൻ സന്നദ്ധനല്ലാതെ അള്ളാഹു നമ്മളെ മാറ്റില്ല എന്നുള്ളത്. അപ്പം നല്ല ശീലങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആ ശീലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
3: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, ഈ പറഞ്ഞ ഇവിടെ സംസാരിച്ച ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവിടെ പിന്നെ ഒന്നിച്ച് ഒരുപാട് തുടങ്ങുക എന്നുള്ളതല്ല, വളരെ കുറച്ച് കുറച്ച് തുടങ്ങി അതിനെ നമ്മളൊരു ശീലമാക്കി കൊണ്ടുവരിക. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നും ചെയ്യുന്ന പ്രവൃത്തി അത് വളരെ കുറച്ചാണെങ്കിലും അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നുള്ളതാണ്. കുറേ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ദിവസം ഒരു അധ്യായം വായിക്കണം, ഒരു പുസ്തകം മുഴുവൻ വായിക്കണമെന്നല്ല, ഒരു പേജ് വായിക്കണം അങ്ങനെ തുടങ്ങുക, ഖുർആൻ ഒരു പേജ് ഓതണം അങ്ങനെ തുടങ്ങി അത് രണ്ട് പേജാക്കി മൂന്ന് പേജാക്കി അങ്ങനെയുള്ള ഒരു നല്ല ശീലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റിമറിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം, സി പി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അലഹമുല്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാല അലിഹി വസ്വഹാബത്തിഹി അജ്മായിൻ, അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമുക്ക് കാണാൻ ഇടയായി. യുദ്ധത്തിന് ഫണ്ട് വേണം, പോണോഗ്രഫി നിയമവിധേയമാക്കാൻ യുക്രൈൻ ഒരുങ്ങുന്നു, നിരോധനം മാറ്റി നികുതി വരും. നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകളും കാര്യങ്ങളും വരും. അവിടെയുള്ള എല്ലാവരും, പുരുഷന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ സൈനികമായിട്ട് രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി സൈനികമായിട്ട് അവരൊക്കെ ഇറങ്ങാൻ തയ്യാറാണ്. അപ്പം യുക്രൈൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഫെമിനിസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന, പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന ഫെമിനിസവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പുരുഷ തുല്യതയും നമുക്ക് കാണാൻ പറ്റിയില്ല. മാത്രമല്ല, ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായ യുക്രൈനിലുള്ള സ്ത്രീകൾക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം കൊടുത്തിരുന്നു. ആ അനുവാദം കൊടുത്ത സമയത്ത് യുക്രൈനിലെ സ്ത്രീകൾ പുറത്തു പോവുകയും മറ്റ് അന്യ നാടുകളിലേക്ക് എത്തുകയും അവിടെയുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾ അവരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും അങ്ങനെ പിന്നീട് അവർ ഈ സ്ത്രീകളെ വെച്ച് പോണോഗ്രഫിയിലേക്ക് കടക്കുകയും, പക്ഷേ പോണോഗ്രഫി എന്നുള്ളത് രാജ്യത്ത് എന്താണ്, നിയമവിധേയമല്ല. അപ്പോൾ ഒരു സ്വാഭാവികം എന്ത് ചെയ്തു രാജ്യം ചെയ്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, അത്രയും കാലം പോണോഗ്രഫി നിരോധിച്ചിരുന്നു, അപ്പോൾ ഇനി മുതൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, പോണോഗ്രഫി ഞങ്ങൾ ഓക്കെ ആക്കി തരാം, പക്ഷേ നിങ്ങൾ പോണ് ചിത്രീകരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ബ്ലൂ ഫിലിം ചിത്രീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നികുതി തരണം. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയിൽ ഒരാൾ പറഞ്ഞു തന്നെ, ഇങ്ങനെയുള്ള ഫോണിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന നികുതി, ആ നികുതി വെച്ചിട്ട് തന്നെ ഒരു 30,000-ത്തോളം ഡ്രോണുകൾ നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ സ്ത്രീകൾ ഇനി പോയി പിന്നെ പോണോഗ്രഫി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെല്ലാവരും വേശ്യാവൃത്തി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി, കാരണം ഇവിടെ എന്താണ് യുദ്ധം നടക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ, നമ്മുടെ കാലത്തെ അവസ്ഥ. നമ്മൾ ഇത് സംസാരിക്കുന്നത് 2026-ലാണ്, 21-ാം നൂറ്റാണ്ടിലാണ്, സംശയമൊന്നുമില്ല, പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ പല എപ്പിസോഡുകളിലായിട്ട് ഇൻസൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് സ്ത്രീകളെ ബാധിച്ചത്, അതിൻ്റെ കോൺസിക്വൻസ്, അത് കാരണം എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ലഭിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്ന ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മളൊരു ടയറിൻ്റെ പരസ്യം കാണും, ഒരു ടയറിൻ്റെ ഒരു തീപ്പെട്ടിയുടെ പരസ്യം പോലും കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അവർ സെമീനൂടായിരിക്കും, അവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള, ആ രീതിയിലുള്ള ഒരു നിൽപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ സെമീനൂടായിരിക്കും അവരുടെ ചില ഭാഗം, പിന്നെ അവയവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന സോക്കോൾഡ് സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും അവർ വെക്കുക. അപ്പം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒരു ടയറിൻ്റെ പരസ്യത്തിൽ പെണ്ണെന്തിനാണ്, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നായികമാർ അവരെന്തിനാണ് ഒരു ടയറിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്നത്? എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ടയറുമായിട്ട് അവർക്ക്? ചെറുപ്പത്തിൽ ടയർ ഉരുട്ടി കളിച്ചു എന്നുള്ള എന്ത് ബന്ധമാണ് അവർക്ക് ഈ ടയറുമായിട്ടുള്ളത്? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവരവിടെ വെക്കുന്നത്? അവിടെയാണ് പുരുഷനെ, അവിടെയുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പുരുഷ

അതോ സ്ത്രീ വിരുദ്ധത ചെയ്യുന്ന ആളുകളുടെ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീവിരുദ്ധത ചെയ്യുന്നത് ഇവിടെയുള്ള ഈ പറയുന്ന മാർക്കറ്റാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്ത്രീകളെ ചരക്കുവൽക്കരിക്കുന്നതിലൂടെ, അവരെ വസ്തുവൽക്കരിക്കുന്നതിലൂടെ, അതിനാണ് നമ്മൾ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിൽ, സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ, അത് പുരുഷനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അതിനെ നമ്മൾ ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കും എന്ന് ഇവിടെയുള്ള മാർക്കറ്റ് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് ഞാൻ വെറുതെ പറയണോ? അല്ല, വെറുതെ പറയല്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ, ഇത് ചെറിയ കളിയല്ല. ഈ പോണോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, പോണോഗ്രഫിയുള്ള ആ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് പിന്നെ മാർക്കറ്റ്, അത് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത് 66 ബില്യണാണ് 2026 പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട. അല്ല, ചോദിക്കണം, പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഒരൊറ്റ ഇൻഡസ്ട്രി, ആ അഡൽട്ട് ഇൻഡസ്ട്രി ഒരു വർഷം 2024 മാത്രം ഉണ്ടാക്കിയ റവന്യൂ എന്ന് പറയുന്നത് $66 ബില്യൺ. 66 ബില്യൺ, 66 ഒരുപാട് പൂജ്യങ്ങളും എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്, അതും ഡോളേഴ്സിൽ. ഓക്കെ, ഇതാണ് അവരുടെ അവസ്ഥ. ഇനി മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇവർ ഒരു 2030 ആകുമ്പോഴേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എത്ര ഏത് ലാഭത്തിലേക്ക് അവർ എത്തണം എന്നവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 118 ബില്യണിലേക്ക്, അതും ഡോളറിൽ. ഓക്കെ, $118 ബില്യൺ എത്തണം എന്നുള്ളതാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്, 2030 ആകുമ്പോഴേക്ക് അതിലേക്ക് എത്തണം എന്നാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയുടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വയം ചരക്കുകളായി മാറാനും അത് മറ്റുള്ളവരെ കാണിക്കാനും പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് സുലഭമായിട്ട് കാണാൻ പറ്റും. മറ്റ് മുമ്പ് കാലത്തുള്ളതുപോലെ ഏതെങ്കിലും പിന്നെ ഒരു വൃത്തികെട്ട ഏരിയയിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റെഡ് സ്ട്രീറ്റുകളോ, അത് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ, അങ്ങനെയുള്ള റെഡ് സ്ട്രീറ്റുകളിൽ പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7.2 ബില്യൺ ആളുകളാണ്, അത്രയും വലിയ യൂസർ പേയ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 7.2 ബില്യൺ യൂസർ പേയ്മെൻറ്റ്. ഓക്കെ, അതിൽ 377.5 മില്യൺ, 337 കോടി ആളുകളാണ് ഈ രീതിയിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഈ ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേകദേശം 46 ലക്ഷം ഇങ്ങനെയുള്ള ഓൺലൈൻ ഈ വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. പലപ്പോഴും ഈ US ഉള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും, അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണവും കാര്യങ്ങളും കാണാൻ പറ്റും. US അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്ത് പാരൻസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് പറയുന്നത്, മക്കൾ ഈ പറയുന്ന പോലെ അവരെന്തിനാണ് പഠിക്കുന്നത്, അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്നത്, അവരിൽ ചില ആളുകൾ ഞാൻ പറഞ്ഞാൽ ജനറലൈസ് ആയിട്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ഇതൊരു സെക്റ്റാണ്. അപ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികം കഷ്ടപ്പെടണം, പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യണം, പെർസിവിയറൻസ് വേണം, എവറിത്തിങ്. നമ്മളതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം തന്നെ മാസാമാസം ഒരു പരിധി ശമ്പളമല്ല നമുക്ക്, ഒരു പരിധിയിൽ കവിഞ്ഞ് ശമ്പളമൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ഇതിലേക്ക്, പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു കാഴ്ച വസ്തുവായി അവിടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നമ്മളൊരു വർഷം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു 2 ദിവസത്തിൽ കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ഒരു റവന്യൂ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുകയാണ്. ഞാൻ ഇതൊന്നും ഇല്ലീഗലുമല്ല, ആ രാജ്യങ്ങളിൽ ഇതൊന്നും ഇല്ലീഗലുമല്ല, അവിടെയൊക്കെ ഇത് നിയമവിധേയമാണ്. അപ്പം അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ യുക്രൈനിൽ ഒരു രാജ്യത്തിന് യുദ്ധത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലുള്ള സ്ത്രീകളോട് ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചോളൂ, ടാക്സ് തന്നാൽ മതി എന്ന് പറയാൻ, വേറൊരു രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ കുറച്ചുകൂടി ഈസി, എന്തിനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്, നമ്മുടെ ലോകം എവിടെത്തി. എന്നിട്ട് ഇതോ ഇതിനെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ അപ്പോൾ ഇവിടെ ആരാ വരേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഇവിടെയൊക്കെ ബാധിക്കപ്പെടുന്ന ആരാണ്, സ്ത്രീകളാണ് അല്ലേ, ഇവിടെയൊക്കെ ഈ ഇതിൻ്റെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അത് ഒരു ഒരു ഏറ്റവും മിനിമം ലോജിക്കിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ആരാ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ വരേണ്ടത്? സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷവാദികളാണ്. പക്ഷേ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് സെക്സ് വർക്ക് ഈസ് എ റിയൽ വർക്ക്. സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന ഓൺലൈൻ വേശ്യാവൃത്തി ആയിക്കോട്ടെ, അല്ല റെഡ് സ്ട്രീറ്റുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു റിയൽ വർക്കാണ്. അതിനെ നിങ്ങൾ എന്തിനാണ് വർക്കല്ല എന്ന് പറയുന്നത്? അതവരുടെ വർക്കല്ല, അവർ കൺസെൻറ്റോട് കൂടിയല്ല അത് ചെയ്യുന്നത്, അവരുടെ സമ്മതത്തോടു കൂടിയല്ല അവർ ചെയ്യുന്നത്. സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ആരാ പറയുന്നത്? ഇവരിങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പോകുമ്പോൾ അവരെ രക്ഷിച്ചെടുക്കേണ്ടല്ലേ, അവരുടെ ഈ കാര്യങ്ങൾ പിന്നെ റേസ് ചെയ്യേണ്ട സ്ത്രീപക്ഷവാദം എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പറയാണ് ഇതൊരു വർക്കല്ലേ, ഇതൊരു ജോലിയല്ല, ജോലിയായി കണ്ടാൽ പോരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ മൊറാലിറ്റി, ഇങ്ങനെ നന്മയും തിന്മയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്, ഇതൊരു ജോലിയല്ലേ, അങ്ങനെ കണ്ടാൽ പോരെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ത്രീപക്ഷപാതത്തിൻ്റെ 2026 എത്തുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്.
സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്. അങ്ങനെ പറയുന്നത് കേവലം ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, കേവലമായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള പലപ്പോഴും ഇവിടെയുള്ള പല ലോകസഞ്ചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുകളിൽ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക, നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരുന്ന ചില ആളുകൾ, പല ആളുകൾ പോലും അവരൊക്കെ പറയുന്ന ചില ഓരോ താലൂക്കിലും, കേരളത്തിലെ ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻ്ററുമാണെന്നാണ് പറയുന്നത്. കാരണം എന്താ,

0: ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ റേപ്പുകളും സെക്ഷൽ അസോൾട്ടുകളും ലൈംഗിക അതിക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആണുങ്ങൾ ആ ഫ്രസ്ട്രേഷൻ നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻ്ററുകൾ കൊണ്ടുവരണം. നല്ല ലോജിക്കാണല്ലോ, നല്ല ലോജിക്കാണല്ലോ. ആണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ കുറച്ച് പെണ്ണുങ്ങൾ കടന്നോട്ടെ. ഇവരൊക്കെയാണ് നമ്മളിപ്പം ഇസ്ലാമിനെ പോലെയുള്ള ആശയങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് പറയുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത്രയും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന നമ്മളെ സ്ത്രീവിരുദ്ധരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടൽ എല്ലാ കാലത്തും നിൽക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉത്തരം ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും. പല കാരണങ്ങളുണ്ടാവും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്രയും ഞാൻ എത്ര ബില്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് പറഞ്ഞത്. ഇതേപോലെ ഫോൺ ഇൻഡസ്ട്രി ആണെങ്കിലും അഡൾട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണ്, 441 ബില്യൺ ആണ് ഒരു ഡോളറിലാണ് 441 ബില്യൺ ആണ് 2026 അവരെ ലാഭം. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഡ് ഇൻഡസ്ട്രി ആണെങ്കിലും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇത്രയും വലിയൊരു ഒരു ലാഭത്തിൽ പോകുകയാണ്. പക്ഷേ അവരുടെ ലാഭം പാടില്ല എന്ന് പറയുന്നൊരു ആശയം ഉണ്ട് നോക്കുക. ഇങ്ങനെയുള്ള ഇത്രയും നിങ്ങൾ വലിയൊരു ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭം പാടില്ല എന്നൊരാശയം പറയുന്നു നോക്കുക. ഓക്കെ, ഇങ്ങനൊരു ആശയം പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ ഈ നമ്മുടെ ഈ വോറുമായി ബന്ധപ്പെട്ടോ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുധങ്ങൾ ചെലവഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളുണ്ട്, അവർക്കും വലിയ ലാഭങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നു യുദ്ധങ്ങൾ അത്ര നല്ലതൊന്നുമല്ല, യുദ്ധം വേണ്ടെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞില്ല. ആവശ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ആവശ്യമുണ്ട്, പക്ഷേ അതല്ലാത്ത അങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയുള്ള വലിയ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ഇത് നോക്കി നിൽക്കുമോ? വെറുതെ നോക്കി നിൽക്കുമോ? ഒരിക്കലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലാഭത്തെ എതിർക്കുന്നത് ഏതാശയായിക്കോട്ടെ ആ ആശയത്തെ അവർ നഖശികാന്തം എതിർക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നൊരു സംഗതി പല ആളുകളും പറയുന്നത്. ഇസ്ലാം ഫോബിയ എങ്ങനെ ഉണ്ടാകുന്നത്? ഇസ്ലാം ഫോബിയ ഉണ്ടാകും, പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മുതലാളിത്തത്തിനെതിരെ, ഇവരുടെ ഈ ലാഭത്തിനെതിരെ ഇസ്ലാം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചൊറിച്ചിലുണ്ടാവും. അവർ ഇസ്ലാമിനെതിരെ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയം പടരുന്നത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, അവരതിന് ശ്രമിക്കും. പക്ഷേ എവിടെ എത്തും? എവിടെ എത്തില്ല. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റേൺ വേൾഡിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ നാടുകളിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അതിലേറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ അതൊന്നും മേശാത്ത രീതിയിൽ ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന, നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കാൻ വരുന്ന, ശരിയും തെറ്റും പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും ഇത്രയും ബാലിഷ്യമായിട്ടുള്ള വൃത്തികെട്ട ആശയങ്ങൾ പറയുകയും അതേസമയം ഇസ്ലാം അജയ്യമായി ഈ കാര്യങ്ങളൊന്നും ഏത് കാലഘട്ടങ്ങളിലും, ഇങ്ങനെ ചരിത്ര കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടങ്ങളും ഏതേത് ചൂഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ചൂഷണങ്ങളെയൊന്നും അതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സ്ത്രീ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ആശയമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. അവിടെ മറ്റാരും ഉണ്ടാവില്ല, ഇത് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സ് ഏത് വേണം എന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സി പി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി.
3: ഇനി നമ്മൾ കേൾക്കുന്നത് മറ്റൊരു മനോഹരമായ പ്രോഗ്രാമാണ്, തിരുമൊഴികൾ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുമൊഴി, ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടികളുടെ മൂത്രം വസ്ത്രത്തിലായാൽ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരമാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ലുബാബ ബിൻത് അൽ ഹാരിസ് ഉമ്മുൽ ഫദൽ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ബാല ഹുസൈൻ ബിൻ ആലി ഫീ ഹിജ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൽതു يا رسول الله أعطني ثوبك والبس ثوبا غيره فقال إنما ينضح من بول الذكر ويغسل من بول الأنثى بريا شوداك ليا جميع الصغير نام وايكنا وري حديثان يقول كل بيشد إمام ابن باجا إمام أبو داود إمام أحمد وركي تنغلود سنين لغلوم اي حديث ودري چطوند لبابا بند الحارث لبابا بند الحارث رضي الله عنه يعني حديث لني بيدغا أم الفضل എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ലുബാബത്തുൽ കുബറ, ഉമ്മുൽ ഫദൽ, ലുബാബത്തുൽ കുബറ എന്ന പേരിൽ അവർ പ്രസിദ്ധിയാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് ലുബാബത്തുൽ കുബറ എന്ന ലുബാബ ബിന്ദുൽ ഹാരിസ് എന്ന ഈ മഹദി, അഥവാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ പത്നിയാണ്, ഭാര്യയാണ് എന്നർത്ഥം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അതേപോലെ ഫദലുബിൻ അബ്ബാസ് രണ്ടുപേരും പ്രസിദ്ധരാണ്. അവർ രണ്ടുപേരുടെ ഉമ്മയാണ് ഈ സ്വഹബി വനിത ലുബാബ ബിന്ദുൽ ഹാരിസ്. ലുബാബത്തുൽ കുബറ എന്നവരെ വിളിക്കാൻ കാരണം ലുബാബത്തുൽ സുഗറ എന്നൊരു മകൾ കൂടി അവർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് വേർതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ പേരിൽ അവർ അറിയപ്പെട്ടത്. ഹിജർ 30 അവരുടെ മരണം. ഹിജറ 30 ഹാരിസ് ബിൻ ഹസൻ എന്നാണ് ലുബാബ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്. അവരുടെ അവരുടെ സ്ഥാനം എന്തെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരി കൂടിയാണ് അവർ. മൈമൂന ബിന്ദുൽ ഹാരിസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ ഒരാളാണ്. മൈമൂന ബിന്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരിയാണ് ഈ ലുബാബ ബിന്ദുൽ ഹാരിസ് എന്ന് നാം മനസ്സിലാക്കുക. ലുബാബ റളിയല്ലാഹു അൻഹ പറയുന്നു, ബാലൽ ഹുസൈൻ ബിൻ അലി ഫി ഹിജ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഹുസൈൻ ബിൻ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഹുസൈൻ. കുഞ്ഞായിരിക്കെ മുലപ്പാൽ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരിക്കെ മൂത്രമൊഴിക്കുകയുണ്ടായി. ബാല എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു എന്നാണ്. അൽ ഹുസൈൻ ബിൻ അലി ഫി ഹിജ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മടിത്തട്ടിൽ. അപ്പോൾ അത് കണ്ട ലുബാബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അഅ്തുനി സൗബക്, നിങ്ങളുടെ വസ്ത്രം തരൂ. അൽബസ് സൗബൻ അഗൈറഹു, അതല്ലാത്തൊരു വസ്ത്രം എടുത്തോളൂ. അത് ആ കുഞ്ഞു മൂത്രമൊഴിച്ചല്ലോ, നജസായില്ലേ, വൃത്തികേടായല്ലോ, അതുകൊണ്ട് ആ വസ്ത്രം മാറ്റി അങ്ങ് വേറെ വസ്ത്രം ധരിച്ചോളൂ എന്ന് ഞാൻ നബിയോട് പറഞ്ഞു എന്നാണ് അവർ നമ്മെ അറിയിക്കുന്നത്. ഫക്കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമായുൽ ലഹു മിൻ ബൗലി ദക്കരി വയുഗ്സലു മിൻ ബൗലിൽ ഉൻസാ. ഇന്നമായുൽ ലഹു യുൻലഹു മിൻ ബൗലി ദക്കരി, ആൺകുട്ടിയുടെ മൂത്രം ആയാൽ അവിടെ വെള്ളം തെളിച്ചാൽ മതിയാവും. യുൻ ലഹു, തെളിക്കപ്പെടും. മറ്റൊരു റിപ്പോർട്ടിൽ യുറഷു എന്നാണ്, യുറഷു തെളിക്കുക, വെള്ളം തെളിക്കുന്നതിനാണ് അത് പറയാം. വയുഗ്സലു മിൻ ബൗലിൽ ഉൻസാ, പെൺകുട്ടിയുടെ മൂത്രമായാൽ അവിടെ അത് കഴുകപ്പെടുകയും ചെയ്യണം, അവിടെ കഴുകുകയാണ് വേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായിട്ടാണ് ലുബാബ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. ചില വചനങ്ങളിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടിയുടെ മൂത്രം എന്ന രൂപത്തിലുമുണ്ട്. അപ്പോൾ ആൺകുട്ടിയുടെ ഭക്ഷണം കഴിക്കാത്ത, മുലപ്പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ മൂത്രമായാൽ അവിടെ വെള്ളം തെളിച്ചാൽ മതിയാകും. പെൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ ആ ഭാഗം കഴുകുകയോ അല്ലെങ്കിൽ ആ വസ്ത്രം മുഴുവൻ കഴുകുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശദീകരണയിൽ കാണാം. ഇതേ ആശയമുള്ള ഹദീസ് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ടും വന്നിട്ടുണ്ട്. അവിടെ അലി റളിയല്ലാഹുവിൻ്റെ നിവേദനത്തിൽ നാം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുഹസലു മിൻ ബൗലിൽ ജാരിയ വയുല്ലഹു മിൻ ബൗലിൽ ഗുലാം മാലം യത്വഅം. പെൺകുട്ടിയുടെ മൂത്രമായാൽ അതവിടെ കഴുകണം, ആൺകുട്ടിയേതാണെങ്കിൽ വെള്ളം തെളിച്ചാൽ മതി, അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ. അവ ഭക്ഷണം കഴിച്ചാൽ രണ്ടും ഒരേപോലെ തന്നെ, ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ഒരേപോലെ കഴുകേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ മതപരമായ ഒരു കർമ്മശാസ്ത്രപരമായ ഒരു വിധി എന്ന രൂപത്തിലാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്. മറ്റേ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് കുട്ടി മൂത്രമൊഴിച്ചപ്പോൾ ഈ വിഷയം, യുഗസ്സലു മൗദിഹുൽ ബൗലി മിനൽ ബൗൽ ഇദാ കാനൽ ബൗലു മിൻ സവിയ സഗീറ, അതായത് ആ മൂത്രമായ സ്ഥലത്ത് ആ വെള്ളം കുടയുകയോ അല്ലെങ്കിൽ വെള്ളം തെളിക്കുകയോ അതല്ലെങ്കിൽ വെള്ളം കഴുകുകയോ ചെയ്താൽ മതിയാകും. ഈ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടിയുടെ വിധിയാണ് ഇതെന്ന് കാണാം. എന്നാൽ മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ്. മാലിക്കി മദ്ഹബിലും അപ്രകാരം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ വഖൗലുമൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് കഴുകേണ്ടത് എന്നർത്ഥം എന്ന രൂപത്തിൽ ചർച്ചയുണ്ട്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ കൂടി പറഞ്ഞു, ഭക്ഷണം കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം നജസല്ല, എന്നാൽ പെൺകുട്ടിയുടെ ആണെങ്കിൽ നജസാണ് എന്ന അഭിപ്രായമാണ് ഷാഫി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. പൊതുവെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടും നജസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, എന്നാൽ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം എന്നതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹദീസ് വായിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, രണ്ടും നജസ് തന്നെയാണ്, പക്ഷേ ആ നജസ് വൃത്തിയാക്കുന്നത് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക മതിയാവും. കാരണം അത് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞത്, അതിൽ നാം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് അവരുടെ ഭാഗം. അപ്പോൾ ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അവിടെ വെള്ളം കുടയുക, മറ്റൊരാൾ കഴുകുക, രണ്ടും നജസല്ല എന്ന അർത്ഥത്തിലല്ല ഈ ഹദീസ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ കഴുകേണ്ട രൂപത്തിൽ മാത്രമാണ്, വൃത്തിയാക്കലിൽ മാത്രമാണ് വ്യത്യാസമെന്നും നമുക്ക് കാണാനാകും. ദീനിൻ്റെ ഏതൊരു വിഷയവും അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുമാണ്. ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ദീനിൻ്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഒരു വിഷയവുമായാണ് നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടികളുടെ മൂത്രം വസ്ത്രത്തിലായാൽ എന്ന വിഷയത്തിലുള്ള ഹദീസുകളും അതിലെ വിശദീകരണങ്ങളും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉള്ള വ്യത്യാസങ്ങളും ഒക്കെയാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും.
7: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം, സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على رسوله الهدى محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം. ഫിസിക്കലി ഒരു ക്ലാസ്സിൽ ചെന്നിരുന്ന് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും ആ നിലക്ക് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്കും പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത അധ്യായങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തു വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇരുന്നാൽ ഒരുപാട് പുണ്യം ലഭിക്കുന്ന, നമുക്ക് കൂടെ ഇരുന്നാൽ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 63 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓതി വെച്ചത് ഇനി എടുക്കാനുള്ള ഭാഗമാണ്. 64, 65 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും കേൾവിയും ശ്രദ്ധയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഈ ആയത്തുകളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ തജ്വീദ് ഭാഗങ്ങളും നിയമങ്ങളും അർത്ഥങ്ങളുമൊക്കെ അക്ഷരങ്ങളും പദങ്ങളും നോക്കി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രോതാക്കളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആനെ പരമാവധി പഠിക്കാനും അത് പകർത്താനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അള്ളാഹു ആ നിലക്കുള്ള ഒരു സൽക്രമമായി ഇതിനെ രേഖപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ എന്ന രണ്ടാം അധ്യായത്തിലെ 63 വചനങ്ങളാണല്ലോ. ആ ശേഷം ഓതിയ വചനങ്ങൾ തജ്വീദിൻ്റെ തിലാവത്തുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പാരായണം ആവർത്തിക്കുകയാണ്. മണിക്കണം. തവല്ലൈതും മിം രണ്ട് മീമ് വന്നു, അപ്പോഴും ഇദ്ഗാം ചെയ്ത് അതിനെ മണിച്ചോതണം. മിം ബഅദി മിം ബ ഇഖ്ലാബൻ, ആ സാക്കിനായ നൂനെ മീമാക്കി മാറ്റി മറിച്ച് തൊട്ടുശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നു. ഒരക്ഷര ഇഖ്ലാബിനുള്ളൂ, ബാ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇഖ്ലാബ് ചെയ്യണം. പിന്നെ
4: فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. فضل الله എന്ന് പറയരുത്, فضل الله فضل الله
3: ضادാണ്. സുക്കൂന് വരുമ്പോൾ അതിനെ ഉച്ചരിച്ച് ശബ്ദം ഉയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ
4: ലകുന്തും മിനൽ ഖാസിരീൻ, ലകുന്തും ഇഖ്ഫാ ബിഗുന്നയാണ്
3: മണിച്ച് മറച്ചോത്. ആ നിലക്കൊക്കെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക.
4: വലഖദ് അലിംതുമുൽ ലദീന അഅതദൂ മിൻകും ഫിസ്സബ്തി ഫഖുന്നാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഇൻ.
3: അവിടെ മിൻകും ഇഖ്ഫാ ബിഗുന്നയാണ്. അതുപോലെ തന്നെ കൂനു ഖിറദതൻ ഖിറദതൻ ഖാസിഇൻ, ഖിറദതൻ ഖ ഇൽഹാറാണ്. തൻവീനു ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഖ വന്നു വ്യക്തമാക്കി ഓതണം, വെളിവാക്കി ഓതണം.
4: അടുത്ത ആയത്ത് ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദതൻ ലിൽമുത്തഖീൻ. നകാലൻ ലിമാ,
3: ഇദ്ഗാമം ബിലാഗുന്നയാണ്, മണിക്കാതെ ലയിപ്പിച്ച് ഓതണം. പിന്നെ
4: വമൗഇദതൻ ലിൽ
3: അവിടെയും ഇദ്ഗാമം ബിലാഗുന്നയാണ്. തൻവീനു ശേഷം ഇദ്ഗാം ബിലാഗിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നു മണിക്കാതെ കൂട്ടിലേപ്പിച്ച് ഓതണം, ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട്, തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പായി നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യം, ഇസ്രായേലർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ അവർ വേണ്ടുമണ്ണം മനസ്സിലാക്കാതെ, അവരെ തോന്നിയ പോലെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറമായി എതിരായി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിക്കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു ഇസ്രായേലിലേക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുകയാണ്,
4: ثم تولیتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين.
3: ثم പിന്നീട് തവല്ലൈത്തും, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, തവല്ലാന തിരിഞ്ഞു കളഞ്ഞു, മിം ബഅദി ദാലിക അതിനുശേഷം നിങ്ങൾ പിന്നെയും തിരിഞ്ഞു കളഞ്ഞു.
4: ഫലൗല ഫദ്ലുല്ലാഹി അലൈക്കും, ഫലൗല
3: അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാഹ് ഫദ്ലു എന്നാൽ അനുഗ്രഹം, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ ഫദ്ല് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ, ലകുന്തും തീർച്ചയായും നിങ്ങളാകുമായിരുന്നു, മിനൽ ഖാസിരീന ഖാസിരീന എന്നാണ് നഷ്ടക്കാർ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയിത്തീരുമായിരുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു വിചാരിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്ന ശേഷം പിന്നെയും നിങ്ങളെന്ത് ചെയ്തു, അതിനെ കൃത്യമായി ഉൾക്കൊള്ളാതെ നിങ്ങൾ തോന്നിയ പോലെയുള്ള ജീവിതം നയിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോഴേക്കും മനുഷ്യവർഗത്തിൻ്റെ പക്വമായ പ്രായം ആരംഭിച്ചു കഴിഞ്ഞു. ആ നിലക്ക് തിരുമേനിയുടെ കൈക്ക് പല അമാനുഷ ദൃഷ്ടാന്തങ്ങളും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അവിടുത്തെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായി അള്ളാഹു നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആനാണ്. അപ്പം അങ്ങനെ പൂർവകാല നബിമാരുടെയും കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇസ്രായേലായ ആളുകൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷെ ഇങ്ങനെ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദയയൊക്കെ അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴോ അവരെ അള്ളാഹു നശിപ്പിച്ച് കളയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ശേഷം അള്ളാഹു പറയുന്നത്
4: وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ وَلَقَدْ عَلِمْتُمْ
3: تِرْسِيَايُمْ നിങ്ങൾ അറിഞ്ഞു. അല്ലേ ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അല്ലദീന അഴ്ത്തതവും അല്ലദീന ഒരു കൂട്ടരെ പറ്റി എഴുത്തതവും അവർ അതിക്രമം നടത്തി. ഈ അഴ്ത്തത എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു.
4: മിങ്കും നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ, നിങ്ങളിൽപ്പെട്ട എന്ന് ഫി സബത്തി, സബത്ത് പറഞ്ഞാൽ
3: ഷബ്ബത്ത് നാള് അല്ലേ, ഷബ്ബത്ത്, സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ച അല്ലേ. അപ്പോൾ ഷബ്ബത്തിൽ, ശനിയാഴ്ച ദിവസം ഷബ്ബത്തിൽ നിങ്ങളിൽ നിന്ന് ഷബ്ബത്ത് ആചരണത്തിൽ അതിക്രമം ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ.
4: ഫഖുൽനാ ലഹും,
3: ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു ലഹും അവരോട്, കൂനു നിങ്ങളാകുവിൻ, ഖിറദത്തൻ, ഖിറദത്ത്, ഖിറദ്, ഖിറദിൻ്റെ ജമാണ് ബഹുവചനാണ് ഖിറദത്ത്,
4: കുരങ്ങുകളായി തീരുവിൻ,
3: ഖാസിഈന നിന്ദ്യന്മാരായി,
4: ഹീനന്മാരായ നിന്ദ്യന്മാരായിക്കൊണ്ട് കുരങ്ങുകളായി തീരുവിൻ
3: എന്ന് നാം അവരോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു അനുസരണക്കേട്, അതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാട്ടുകയാണ്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്നുള്ള പോലെ ഇസ്രായേലരായ ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള പ്രധാന ദിനമായ ദിവസമായിരുന്നു ശനിയാഴ്ച. അവർക്ക് അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ആചരണത്തിന് ശബ്ബത്ത് അഥവാ സബ്ബത്ത്, ഷബ്ബത്ത് എന്ന് പറയുന്നു. ശനിയാഴ്ചക്ക് സബ്ബത്ത്, യൗമു സബ്ബത്ത് എന്നാണ് പറയുക. ശനിയാഴ്ച, സാറ്റർഡേ, യൗമു സബ്ബത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫി സബ്ബത്ത് എന്ന വാക്കിന് ശനിയാഴ്ച ദിവസത്തിൽ നിന്നും ഷബ്ബത്ത് ആചരണത്തിൽ നിന്നും അർത്ഥം പറയാറുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസമില്ല. യഹൂദികൾ ഇന്നും ആ ഷബ്ബത്ത് ദിനം ആചരിച്ചു വരുന്നത് ഈ ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച തന്നെയാണ്, യൗമു സബ്ബത്തിൽ തന്നെയാണ്. ക്രിസ്ത്യാനികൾ അത് ആചരിക്കുന്നത് ഒരാഴ്ചയുടെ ഒന്നാമത്തെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ചയുമാണ്. ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഇതായിരുന്നു അവർക്ക് അഥവാ വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം, എന്നിട്ട് അവരതിൽ നിന്ന് ഭിന്നിച്ചു. നമുക്ക് അള്ളാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്, ജനങ്ങളതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്, അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേതിൻ്റെ പിറ്റേന്നും എന്ന് ബുഖാരി മുസ്ലിം എന്ന ഹദീസിൽ കാണാൻ പറ്റും. അഥവാ യഹൂദികൾ അത് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യം, പിന്നീട് അത് ശനിയാഴ്ചയിലേക്ക്. അങ്ങനെ ഈ ഷബ്ബത്ത് സംഭവം സൂറത്തുൽ അഹ്റാഫിലെ 163 166 ആയത്തുകളിലും വിശദമായിട്ട് പറഞ്ഞതായി കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഖുലാസ, ഒരു ചുരുക്കം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഈ ഷബ്ബത്ത് നാൾ, ഷബ്ബത്ത് ആചരണം എന്ന് പറഞ്ഞാൽ യഹൂദികൾ ആചരിച്ചിരുന്ന ആ സംഭവം, സമുദ്രതീരത്ത് വസിച്ചിരുന്ന ഒരു രാജ്യക്കാരൻ മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു. ഷബ്ബത്ത് നാളിൽ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അന്ന് അവർക്ക് മീൻ പിടിക്കുവാൻ പാടില്ല എന്നതായിരുന്നു. മത്സ്യമാണെങ്കിൽ അന്നേ ദിവസം കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അവരൊരു ഉപായം കണ്ടുപിടിച്ചു, ശനിയാഴ്ച ദിവസം എന്തു ചെയ്യാം, സമുദ്രത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ എന്തു ചെയ്യാം, കുറേ കുഴികൾ ഉണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ എന്ത് ചെയ്യുക, അടച്ചിടുക. അന്ന് മീൻ പിടിക്കേണ്ട ആ നിലക്ക് ചെയ്യുക. ശബ്ദത്തിൻ്റെ സമയം കഴിഞ്ഞ ശേഷം ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യുക. ഇങ്ങനൊരു കുതന്ത്രം അവരാസൂത്രണം ചെയ്തു. ഇതിനെപ്പറ്റി അവരിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർ അവരെ ഉപദേശിച്ചു നോക്കി, പക്ഷേ അവരത് ചെവികൊള്ളാൻ തയ്യാറായില്ല. ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ, ശരിക്കവർ ഒരു തരികട കുതന്ത്രം പ്രയോഗിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുകയാണ്. അങ്ങനെ ആ അതിക്രമം ചെയ്ത ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു, കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ പിന്നെ അൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഐലത്ത് എന്നതായിരുന്നു ആ രാജ്യം. അതിനടുത്ത് മദീനയിലായിരുന്നു സംഭവം നടന്നതെന്നും പറയപ്പെടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അനവധി കാലം ഇസ്രായേൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വലഖദ് അലിംതുമുൽ ലദീനാ തദൌ മിൻകും ഫി സബ്ത്തി, ശബ്ബത്ത് നാളിൽ, ആ സബ്ബത്തിൻ്റെ അന്ന് നിങ്ങളിൽപ്പെട്ട അതിക്രമം പ്രവർത്തിച്ച ആളുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും, കൂനു ഖിറദതൻ ഖാസിഈന, നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്ദ്യന്മാരായ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവിൻ
4: എന്ന് പറഞ്ഞു അള്ളാഹു അന്നലക്ക് ഒരു പരീക്ഷണം എന്ന ശിക്ഷ അവർക്ക് നൽകിയതാണ്. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين فجعلناها എന്നിട്ട് നാം അതിനാക്കി നക്കാലൻ ആ കുരങ്ങളാക്കി മാറ്റുക എന്നുള്ള സംഭവം അള്ളാഹുവിന് ശിക്ഷ നിലക്ക് അത് ഉണ്ടായി. ആ നിലക്ക് ഫജഅൽനഹ നക്കാലൻ അതിനൊരു ശിക്ഷയാക്കി, ശിക്ഷാമുറയാക്കി. നക്കാലൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, താക്കീത്, തടവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശിക്ഷാ പാഠം എന്നെല്ലാം നക്കാൽ എന്ന വാക്കിനർത്ഥമുണ്ട്. ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ അല്ലേ, അതിൻ്റെ മുമ്പിലുള്ളവർക്കും പിമ്പിലുള്ളവർക്കും നാം ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി, അങ്ങനെ ശേഷമുള്ളവർക്ക് ഗുണപാഠം നൽകുന്ന ശിക്ഷക്കാണ് നക്കാൽ എന്ന് പറയാം. വമൗഇദത ലിൽ മുത്തഖീൻ, മൗഇദത എന്ന സദുപദേശം ആർക്ക്? ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സദുപദേശവും ആയിട്ട് നാം അതിനെ ആക്കി. അപ്പോൾ മതനിയമത്തെ മറികടക്കാനുള്ള അവരുടെ ആ ഉപായം നിയമത്തെ ധിക്കരിക്കലും വഞ്ചനയുമാണല്ലോ അല്ലേ. ഉപദേശം നൽകുന്ന ആളുകളുടെ ഉപദേശം അവരെ വില വച്ചില്ല, അപ്പം അവരുടെ പ്രവൃത്തിക്കൊത്ത ശിക്ഷ തന്നെ അള്ളാഹു അവർക്ക് നൽകി എന്നാണ്. അവരെ കുരങ്ങുകളാക്കി രൂപം മാറ്റി. ശരീരാകൃതിയിൽ മനുഷ്യനും കുരങ്ങും കുറേയൊക്കെ സാമ്യമുള്ളതുപോലെ അവരുടെ പ്രവൃത്തികളും ബാഹ്യത്തിൽ പിന്നെ പ്രത്യക്ഷത്തിൽ നിയമം പാലിച്ചു എന്ന് പറയാവുന്ന വിധത്തിലാണല്ലോ. അപ്പോൾ പ്രത്യക്ഷത്തിന് മതത്തിൻ്റെ വിധവിലക്കുകൾ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അതിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും അവർ അക്കാലത്തുള്ളവരാവട്ടെ പിൽക്കാലത്തുള്ളവരാവട്ടെ ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന ഒരു താക്കീതാണ് ഈ ജൂതന്മാർക്ക് ശബ്ബത്ത് നാളിൽ അവർ ആ ശബ്ബത്ത് ആചരണം അള്ളാഹുവിൻ്റെ നിയമത്തെ ധിക്കരിച്ച് അവർ എടുത്ത ആ ഒരു തീരുമാനത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ വലിയൊരു താക്കീതാണ് ആ ശിക്ഷ എന്നും, ആ മീൻപിടുത്തക്കാർ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ നല്ല മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് എന്നും 66-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ്. അവ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരു കാര്യം പടച്ച റബ്ബ് പറഞ്ഞു തന്നാൽ അത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാവണമെന്നും ആ നിലക്കുള്ള വിശ്വാസങ്ങളെ, ആ നിലക്കുള്ള വിശ്വാസ സിദ്ധാന്തങ്ങളെ, അതുപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളെ, അത്തരം ശിക്ഷാമുറകളിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തമാണ് ആ നിലക്കുള്ള ചരിത്ര സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബന്ധ്യപ്പെടുത്തണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരാൾ വിശ്വാസിയായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്, ബാധ്യതകളുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപാടുകൾ, വ്യവഹാരങ്ങൾ, ഇതിലെല്ലാം ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളും വിധികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൃത്യമായി പാലിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ മുനാഫിക്കുകളായി അല്ലെ, കപടവിശ്വാസികളായി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ നമ്മൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കൃത്യമായ കാര്യങ്ങളെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നവരെ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
5: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, പൊതുവെ തിടുക്കം അഥവാ ധൃതി കാണിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ ഒട്ടും സമയം പാഴാക്കാതെ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, പ്രശംസനീയമായ കാര്യമാണ്. മഹാനായ ഹാതിം അൽ അസം റഹിമഹുല്ലാ പറയുന്ന വാചകമുണ്ട്, അല്ല അജലത്തു മിന ഷൈത്വാൻ ഇല്ലാ ഫി ഖംസതിൻ ഫഇന്നഹ സുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൃതി കൂട്ടുന്നത് പിശാചിൽ നിന്നുള്ളതാണ് അഞ്ച് കാര്യങ്ങളിലൊഴികെ. കാരണം അവയിൽ തിടുക്കം കാണിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഅന്നി മിനല്ലാഹ് വൽ അജലതു മിന ഷൈത്വാൻ, സാവകാശവും അതേപോലെ തന്നെ അവധാനതയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ധൃതി കൂട്ടൽ പിശാജിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഖാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ ഏറെ ധൃതി കൂട്ടുന്നവനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എവിടെയാണ് നമ്മൾ ധൃതി കാണിക്കേണ്ടത്, ഏതൊക്കെ വിഷയത്തിലാണ്? ഒന്ന്, ഇത്ആമുൽ ളൈഫ്, അതിഥി സൽക്കാരമാണ്. വീട്ടിലെത്തുന്ന അതിഥിയെ വൈകിക്കാതെ സൽക്കരിക്കുകയും ഭക്ഷണം എത്തിക്കുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയുക്രിം ളൈഫഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ വൈകിക്കാതെ തന്നെ ഒരു കാളക്കുട്ടിയെ അറുക്കുകയും അതിൻ്റെ മാംസം അവർക്ക് നൽകുകയും ചെയ്ത സംഭവം സുർദുദാരിയാത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിഥികളെ സൽക്കരിക്കുക, അതിൽ മടി കാണിക്കാൻ പാടില്ല, ധൃതി കാണിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് മയ്യത്ത് സംസ്കരണമാണ്. ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ കബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിപ്പിക്കാതെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. നബി പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിങ്ങൾ ജനാസയുമായി വേഗത്തിൽ നടക്കുക, അഥവാ അതിൻ്റെ സംസ്കരണ നടപടികൾ വേഗത്തിലാക്കുക. അതൊരു നല്ല വ്യക്തിയാണെങ്കിൽ അവനെ നന്മയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ നിന്ന് നിങ്ങളുടെ മുതുകിൽ നിന്ന് ഒരു തിന്മയെ നിങ്ങൾ ഇറക്കി വെക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മയ്യത്തിൻ്റെ കാര്യത്തിൽ വിളംബരം കാണിക്കുന്നത് മയ്യത്തിനോട് ചെയ്യുന്ന അനീതിയാണ്, അത് വേഗത്തിലാക്കലാണ് നബിചര്യ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. മൂന്നാമത്തെ കാര്യം, വിവാഹബന്ധം നടത്തുക എന്നുള്ളതാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ ലഭിച്ചാൽ വൈകാതെ അത് വളരെ പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവിടെ ധൃതി കാണിക്കേണ്ട കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂന്ന് കാര്യങ്ങൾ നീ വൈകിപ്പിക്കരുത്: സമയമായാൽ നമസ്കാരം, ജനാസ എത്തിയാൽ സംസ്കരണം, അനുയോജ്യമായ ആലോചന വന്നാൽ വിവാഹപ്രായമായ സ്ത്രീയുടെ വിവാഹം. അത് വൈകിപ്പിക്കാൻ പാടില്ല, അത് വേഗത്തിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമത്തത് കടം വീട്ടി തീർക്കലാണ്. വഖദാ ഉദ്ദൈൻ, കൈവശം പണമോ സാമ്പത്തിക മാർഗമോ ഉണ്ടായി, നമ്മൾ കടം വാങ്ങിയ പണം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, വലിയ അതിൻ്റെ ഉടമസ്ഥർക്ക് മടക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത്, വീട്ടാൻ കഴിവുള്ളവൻ കടം കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് അനീതിയാണ് എന്നാണ്, അത് ലുൽമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് ദൈനുമായി ബന്ധപ്പെട്ട മസ്അലകളാണ്. സൂറത്തു നിസാഇൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അഥവാ കടങ്ങൾ അതിൻ്റെ അവകാശികൾക്ക് നിങ്ങൾ തിരിച്ചു നൽകണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് പാപമോചനമാണ്, തൗബയാണ്. അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചാൽ സമയം കളയാതെ അപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ധൃതി കാണിക്കേണ്ട, തിടുക്കം കാണിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ വന്നതാണ് നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
8: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു നിക്ഷേപം നടത്തുമ്പോൾ അവസരങ്ങൾക്കൊപ്പം അതിൻ്റെ സാധ്യതകളും റിസ്കുകളും നമ്മൾ അറിയേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുമായിട്ടാണ് വഴികാട്ടി പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തുന്നത്. ഇന്നത്തെ അതിഥി അനസ് ഫസലുദ്ദീൻ, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ ഒപ്പമുണ്ട്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
4: തീർച്ചയായും.
3: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാജ്യങ്ങൾ 50-ത്തോളം രാഷ്ട്രങ്ങളിലെ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടി കൊടുക്കാൻ പറ്റും?
4: രണ്ട് തരത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് വരുമാനം. ഒന്ന്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഓപ്പറേഷനിൽ നിന്നും വരുന്ന റെൻ്റൽ റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാസ വരുമാനം, വാടക വരുമാനം. പിന്നെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ റിസോർട്ടാണെങ്കിൽ അതിൻ്റെ ADR ഓക്യുപ്പൻസ്, ADR എന്ന അവറേജ് ഡെയിലി റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോട്ടൽ എന്നെ അവറേജ് ഡെയിലി റേറ്റും എൻ്റെ ഓക്യുപ്പൻസി ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്ര ശതമാനം അവിടെ ഓക്യുപ്പൈ ആയി അനുസരിച്ചിട്ട് വരുമാനം ആയിരിക്കും. ഇപ്പോൾ ഒരു 100 റൂമുള്ള ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് 100 റൂമിനും എല്ലാ ദിവസവും ആൾക്കാരുണ്ടാകും. സീസൺ അനുസരിച്ചിട്ട് ഈവൻ ADRലും ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതിപ്പോൾ ഓരോ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് നിശ്ചയിക്കും. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി അസറ്റ്സിൻ്റെ പ്രത്യേകത അതാണ്, അവിടെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. എന്നിരുന്നാലും അവർക്ക് ഒരു ആവറേജ്, ഒരു അവിടുത്തെ ഒരു ഹിസ്റ്റോറിക് പെർഫോമൻസ് വെച്ചിട്ടൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ വരുമാനം, ഈ റെൻ്റൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഒരിക്കലും അത് ആ ഒരു കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ഓണറിനുള്ളതല്ല. ഇതിനൊക്കെ എക്സ്പെൻസും ഉണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസ് ഉണ്ട്. റെസിഡൻഷ്യലായി കഴിഞ്ഞാലും അറ്റകുറ്റപ്പണികളുണ്ടാവും, അവിടെ വാട്ടർ ലീക്ക് ഉണ്ടാവും, പിന്നെ മറ്റ് മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട തൊഴിലാളികൾ, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും, മറ്റ് മെയിൻ്റനൻസ് പണിക്കാരുണ്ടാവും, ഇതിൻ്റെ വാടക പിരിക്കുന്ന ഉണ്ടാവും, മറ്റ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ളത് വേണം നമ്മുടെയിപ്പോൾ നെറ്റ് റിട്ടേൺ ഉണ്ടാവുക. അത് ഏത് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാലും ആ ഒരു ചിലവ്, നമുക്ക് വരുന്ന വരുമാനം മൈനസ് എന്താണോ നമുക്ക് വരുന്ന ചിലവ്, പിന്നെ ടാക്സ് ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് റിട്ടേൺ. അപ്പോൾ ആ നെറ്റ് റിട്ടേൺ ആണ് യഥാർത്ഥ റിട്ടേൺ. അത് നമുക്ക് നമ്മൾ മുടക്കുന്ന മുഴുവൻ, നമ്മുടെ അടിസ്ഥാനമായി മുടക്കുന്ന ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് അനുസരിച്ച് ഇരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ വരുമാനം.
3: ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്ന് അധ്വാനിച്ച് നമ്മളറിയുന്ന പല വ്യക്തികളും അവർക്ക് കിട്ടുന്ന അവർ മിച്ചം വെച്ച സംഖ്യ നാട്ടിൽ പോയി ഒരു ബിൽഡിങ് എടുക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ബിൽഡിങ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബിൽഡിങ് അൺഓക്യുപ്പൈഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതൊരു ഒരു വരുമാനം കിട്ടാത്ത അവസ്ഥ.
4: അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാതെ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ ചെയ്തതിൻ്റെ പ്രശ്നമാണ്.